0: ഇത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പന്നിനെ വെടിവെച്ചിട്ട് അതിൻ്റെ മാംസം കഴിക്കുക, അല്ലെങ്കിൽ അത് അത് ശിക്ഷ തന്നെയാണ്,
1: ശിക്ഷയാണ്. എന്താ ശരിക്കും അതിനുള്ള ശിക്ഷ എന്താ കിട്ടുന്നത്?
0: പക്ഷേ 3 വർഷം മുതൽ 5 വർഷം വരെ തടവുണ്ട്, 26 രൂപയുടെ പിഴ വരെയാണ്,
1: പിഴയുണ്ട്.
0: അതാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇത് പിന്നെ പിന്നെ മറുമുറയാണ്ട് വന്യജീവികളെ ആക്രമിക്കലാലും അല്ലെങ്കിൽ വെടിവെക്കൽ ഇതൊക്കെ വരുന്ന കേസുകൾക്കൊക്കെ ഇങ്ങനെ ശിക്ഷകൾ ഉണ്ടാവും.
1: പിന്നെ നമ്മളിപ്പോൾ കൃഷി നശിച്ചു, ഒരുപാട് സ്ഥലത്ത് കൃഷി ഉണ്ടാക്കിയാണ് അതൊക്കെ നശിപ്പിച്ചു, അപ്പോൾ അതിന് നഷ്ടപരിഹാരമുണ്ടോ?
0: ഉണ്ട് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാളെ ഒരു കൃഷി നശിച്ച് കഴിഞ്ഞാൽ, നശിപ്പിച്ച് ഒരു പന്നി അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ട് ഒരു കൃഷി നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് ആ ഉടമസ്ഥൻ എന്ത് ചെയ്യണം, 48 മണിക്കൂറിനുള്ളിൽ ഇതിന് ഫോട്ടോ എടുക്കുക. ആ സമയത്ത് ഫോട്ടോ വീഡിയോ ആ സാധനം എടുത്തതിന് ശേഷം അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റ് ഉണ്ട്, നമ്മൾ അക്ഷയിലോ പോയിട്ട് ഇത് അപേക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കൈവശ സർട്ടിഫിക്കറ്റ് വേണം, ഒരു നികുതി ഷീറ്റ്, പിന്നെ നമ്മൾ എത്ര ഏരിയ നശിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് എത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപേക്ഷ. അത് അക്ഷയ സെൻ്ററിൽ ചെന്നാൽ ഒരു സൈറ്റിൽ കയറിയിട്ട് അല്ല, അതുപോലെ അതിൻ്റെ കൂടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷി ഓഫീസറെ ഒരു സാക്ഷ്യപത്രം വേണം.
1: വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും? ചില നിയമങ്ങൾ നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നിയമലംഘനത്തിൽ പെടുമല്ലോ, അതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: നിയമലംഘനം വെച്ചാൽ കേരള വന നിയമം 1960 വന്യജീവി സംരക്ഷണം നിയമം 1972 വനസംരക്ഷണ നിയമം 1990 ഇതനുസരിച്ചാണ് വനത്തിൻ്റെ വന നിയമങ്ങളുള്ളത്. ഇത് പ്രകാരമാണ് വന മുതൽ അതിക്രമിച്ച് കയറൽ, മരം മുറിക്കൽ, വന്യജീവികളെ ഉപദ്രവിക്കൽ എന്നിവയൊക്കെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരണം.
1: അപ്പോൾ അത് നിയമലംഘനത്തിനാണ് ഈ പറഞ്ഞ ശിക്ഷ വരുന്നത്. ഇപ്പോൾ മരം വെട്ടുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു പല സ്ഥലത്തും, മരം മുറിക്കലും അതിൻ്റെമായി ബന്ധപ്പെട്ട. അപ്പോൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തടവും പിഴയുണ്ടാവും.
0: 3 വർഷം മുതൽ 5 വർഷം വരെ ഇതിന് തടവുണ്ട്, 25,000 രൂപയിൽ കുറയാത്ത
1: ഫൈൻ കൊടുക്കും. യെസ്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടിയും വന നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാണെന്ന് തോന്നുന്നു അല്ലേ?
0: വന നിയമം വളരെ കർശനമാണ്. നമ്മളൊരു പോലീസ് കേസ് പോലെ അല്ലാതെ
1: അല്ല.
0: എന്താണെന്ന് വെച്ചാൽ ഇതൊരു കേസ് പിന്നെ എടുക്കണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ബി പിന്നെ ഒരു ഗാർഡിന് വരെ BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വരെ ഒരാളെ സാക്ഷിയില്ലാതെ ഒരു കേസ്
1: എഴുതാൻ പറ്റില്ല.
0: ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക,
1: അത്രയും അധികാരം പവറുള്ള
0: ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
1: ശരി,
0: ഈ വനത്തിനുള്ളിൽ ഞാൻ അതിക്രമിച്ച ഒരാളെ കയറുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ഒരു വേട്ടയാട് ഒരാൾ ഒരു ബ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ മാത്രമുള്ള അവിടെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് പിടിക്കുക.
1: ശരി, അപ്പോൾ അതിലിപ്പോൾ ഞാൻ അറിയാതെ കയറിയതാണ് അറിഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: അല്ല, അത് പിന്നെ അത് പിന്നെ യാദൃശികമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ യാദൃശികം അറിയാതെ ചിലപ്പോൾ അതൊരു തെറ്റല്ലല്ലോ, അറിയാതെ എന്തെങ്കിലും സംഭവിക്കുക അത് നമുക്ക് ബോധ്യപ്പെട്ട ഒരു മരം മുറി പോയിട്ട് ഒരു മരം മുറിക്കാണ്
1: അറിയാതെ
0: ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പിന്നെ ഒരു മൃഗത്തിന് വേട്ടയാട് വെടിവെച്ച് വന്നു, അത് ഞാൻ അറിയാതെ പോയി സംഭവിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ യാദൃശ്യമായിട്ട് നമ്മൾക്ക് നടന്നു പോകുന്ന കാട്ടിലേക്കൊക്കെ യാദൃശ്യമായിട്ട് കയറുക അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം, അതിന് ആ ഉദ്യോഗസ്ഥന് അവന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം.
1: ഇപ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് മുത്തങ്ങ അല്ലെങ്കിൽ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ അതിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ ഫോട്ടോ എടുക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ശരിക്കും അതിനൊക്കെയുള്ള എന്താണ് വന്യജീവിയെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷ ഉണ്ടോ?
0: കിട്ടുന്നുണ്ട്. വന്യജീവിയെ ശല്യപ്പെടുത്താൻ പാടില്ല, വന്യ പ്രകോദനപ്പെടുത്താൻ പാടില്ല, അതിന് അതിനായിട്ടുള്ള ശിക്ഷകളുണ്ട്, അതിന് കേസ് കൊടുക്കാൻ ചെയ്യാം.
1: അപ്പോൾ പക്ഷെ അത് സാർവത്രിക വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നില്ല.
0: പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഞാനൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് കയറിയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് റീൽസൊക്കെ എടുക്കലുണ്ട്, ഇപ്പോൾ വനത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റീൽസൊക്കെ. അപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഡിലീറ്റ് ചെയ്യിക്കലുണ്ട്, അത് ആവർത്തിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും മറ്റുള്ള ആൾക്കാർ ചെറുപ്പക്കാർ ഇതിങ്ങനെ കാണാൻ വരിക. ചിലപ്പോൾ ആ വരുന്ന സമയത്തേക്കാരൻ പറ്റ എന്തെങ്കിലും വല്ല അപകടങ്ങളും കാട്ടിനുള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.
1: ഈ ഇപ്പോൾ വയനാടൊക്കെ ഈ അടുത്ത് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചല്ലോ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്, അവിടെ ആദിവാസികൾക്ക് വേറെ നിയമമല്ലേ, അവർക്ക് എന്താണ്?
0: അവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഊരിൽ താമസിക്കുന്ന ഒരു വിഭാഗക്കാരെ ഞാൻ എൻ്റെ സർവീസിൽ ആദ്യമായിട്ട് കാണുന്നത്. അത് പാലക്കയം വെറ്റിലക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്,
1: അകമ്പാട്
0: ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ
1: പരിധിയിൽ
0: വെറ്റിലക്കൊല്ലി. അപ്പോൾ അവിടുത്തെ താമസക്കാരെ ചെറിയ ഷെഡിലാണ് അവർക്ക് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ തന്നെ മറ്റൊരു സർക്കാർ അതിന് എല്ലാ ഫണ്ടുകളും അനുവദിച്ചാൽ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട്. റോഡ് വഴിയൊന്നും ശരിക്കും ഇല്ലാത്തൊരു ഒരു ഇതുണ്ട്. ഓഫ് റോഡിലാണ് അവിടെ പോകുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഷെഡിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രളയം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം അതിൻ്റെ മേലത്തെ വർഷം ഭയങ്കര നല്ല മഴക്കാലം ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ പിന്നെ പഞ്ചായത്തും വില്ലേജ് ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരൊന്ന് താഴ്ത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്
1: ശ്രമിച്ചു.
0: അപ്പോൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് എങ്ങോട്ടും പോരുന്നില്ല. പക്ഷേ അവർ താമസിക്കുന്നത് കണ്ടാൽ നമുക്കൊന്നും ഒരു ദിവസം പോലും ഒരു മണിക്കൂർ കൂടി നമുക്ക് അവിടെ കടന്നുറങ്ങാൻ കഴിയില്ല. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഉണ്ടായ കാരണങ്ങൾ തന്നെ ഇവരെ ഇവിടെ അടുത്ത് എത്തിയതാ. അത്രയും പ്രയാസപ്പെട്ട് ചെറിയ ചെറിയ മക്കളും അവരെ
1: ഒരു ഗോത്രമാണോ ഒരു കുടുംബമാണോ?
0: ഒരു കുടുംബം
1: അല്ല,
0: അവർ പിന്നെ പണിയർ വിഭാഗത്തിൽ,
1: പണിയർ വിഭാഗത്തിൽ
0: കുറിഞ്ഞിപ്പണിയർ,
1: കുറിഞ്ഞിപ്പണിയർ
0: അത് പല വിഭാഗക്കാരുണ്ട്. ഒരു കുറിഞ്ഞിപ്പണിയർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന ഒരു 24 കുടുംബങ്ങൾ ആ പിന്നെ ഊരിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. പില്ല മക്കളൊക്കെ ഇപ്പോൾ പിന്നെ അവിടെ സ്കൂളിൽ പോകാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ എനിക്ക് അതിൽ ഇടപെടാനും അതിൽ സ്കൂളിൽ പറഞ്ഞേക്കാനും സാധിച്ചിട്ടുണ്ട്.
1: അവരെയാണ് അവർ ഇപ്പോൾ ഇവിടെ ആദിവാസി ഹോസ്റ്റലുകളൊക്കെ ഉണ്ടായിരുന്നില്ല.
0: പക്ഷെ അവിടെ ഇവർ വേറൊരു ലെവലാണ് സാറേ. എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ കുടുംബത്തിൽ മക്കളും അച്ഛൻ ഉമ്മയും ഉപ്പയും ഒക്കെ ഭയങ്കര സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിലും എത്രയോ മടങ്ങ് സ്നേഹമാണ് ഇവർ മക്കൾ തമ്മിൽ.
1: ശരി,
0: ഇവർ രക്ഷിതാക്കളും ഈ മക്കളും തമ്മിൽ ഇവരെ വിട്ടിട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞത്
1: കഴിയില്ല,
0: കഴിയാത്തൊരവസ്ഥയാണ്.
1: അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും
0: ഭക്ഷണത്തിൻ്റെ അവർക്ക് തന്നെ അരി സാധനങ്ങളൊക്കെ അരികളൊക്കെ ഇഷ്ടംപോലെ അവർക്ക് ലോഡ് കണക്കിന് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ.
1: പക്ഷെ അത് അവിടെ എത്തും.
0: അല്ല, അവിടെ എത്തല്ല, അവർ പോയിക്കൊണ്ടിരും. ഓഫ് റോഡിന് ആൾക്ക് പിന്നെ ഓഫ് റോഡ് വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ആ വണ്ടിയിലൊക്കെ അവർ പൈസ കൊടുത്തു. അവർക്ക് തൊഴിലുറപ്പിൻ്റെ കീഴിലുള്ള പിന്നെ പണികളും അതേമാതിരി തേൻ സീസണിൽ തേനൊക്കെ എടുക്കും. അങ്ങനെ കുറേയൊക്കെ ആവശ്യത്തിനുള്ള കാശുകളൊക്കെ അവർക്ക് കിട്ടും. എന്നാലും അമിതമായിട്ടുള്ള കാശുകളൊന്നുമില്ല. പക്ഷെ എന്നാൽ ഈ കാശുകൾ കൊണ്ടൊക്കെ ഇവർ വാഹനമൊക്കെ പിടിച്ചിട്ട് അരിയൊക്കെ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികളൊന്നും അവർക്കില്ല.
1: അവര് കാടിന്റെ, ഞാനത് പറഞ്ഞു വെച്ചാൽ അവര് കാടിന്റെ മക്കളാണല്ലോ. അവർക്ക് കാട്ടിനകത്ത് സാധാരണ നാട്ടുകാരെ പോലെ അവർക്ക് സ്പെഷ്യൽ റൂള് എന്തുണ്ട്? അവരെന്തേ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരിൽ അവര് പിന്നെ ഒരു വേട്ടയാടി, അതില്
0: അങ്ങനത്തെ അവർക്ക് ഒരു വേട്ടയാടല്ല, പെർമിഷൻ ഒന്നും ഇല്ല. അങ്ങനത്തെ അനുമതികളൊന്നുമില്ല.
1: പിന്നെ അവർക്ക് എങ്ങോട്ടും കാട്ടിന്റെ അകത്ത് എങ്ങോട്ടും അവർക്ക്
0: പോവാം. അകത്തുകൂടെ ഏത് ഭാഗത്തുകൂടെ അവർ പോവാറുണ്ട്. അവർക്ക് സീസൺ ആയി കഴിഞ്ഞാൽ അവർ പോയെങ്കിൽ അവർക്ക് അവരുടെ ജീവിത മാർഗ്ഗങ്ങൾക്ക് വഴി കണ്ടെത്താൻ കഴിയുള്ളൂ.
1: കിഴങ്ങ് വർഗ്ഗങ്ങൾ
0: ശേഖരിക്കും. അതുപോലെ തന്നെ തേൻ, തേൻ സീസണിൽ ഇപ്പൊ ഹണി.
1: നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ സഹായം തേടിയിട്ടുണ്ടോ കാടിനെ അറിയാൻ വേണ്ടിയിട്ട്?
0: ഓ, ഇഷ്ടംപോലെ തേടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മള് അവരെ വാച്ചർമാർ വരെ ആക്കാറുണ്ട്.
1: ആണോ?
0: ഓ, നമ്മൾ ഫയർ സീസണിലും അല്ലാതെ നമ്മൾ വാച്ചർമാരായിട്ട് അതൊരു VSS വനസംരക്ഷണ സമിതി എന്നുള്ള ഒരു പദ്ധതി തന്നെയാണ്.
1: അതിൽ അവർക്ക് എന്തെങ്കിലും പിന്നെ
0: അവരിതിൽ പിന്നെ തൊഴിലാളികളുണ്ട്, വാച്ചർമാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പിന്നെ വർക്കുകളൊക്കെ ചെയ്യിക്കും കാട്ടിനുള്ളിലൊക്കെ, എന്തെങ്കിലുമൊക്കെ പിന്നെ പ്ലാന്റേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ VSS കീഴിലെ ജോലികളൊക്കെ കൊടുക്കും. അപ്പൊ നമ്മള് തൊഴിലുറപ്പ് പോലത്തെ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് അതിൽ ഇവർക്ക് തൊഴിൽ കൊടുക്കും. അതേമാതിരി തന്നെ ഇവർക്ക് അതിൽ വാച്ചർമാരായിട്ട് നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാറുണ്ട്. പല നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായങ്ങൾ ഒരുപാട് അവർക്ക്
1: കിട്ടുന്നുണ്ട്. അവർക്ക് അപ്പോൾ റേഷൻ കാര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഒരേ ഇറങ്ങി വരണം. എന്നിട്ട് ചിലത് അവർക്ക് സാർ ചെയ്ത പോലെ വെച്ചാൽ അവർക്ക് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അർത്ഥത്തിൽ അവരിലേക്ക് എത്തിക്കുന്നു കാര്യങ്ങൾ. പക്ഷെ അവർ അവരുടെ നിലവിലുള്ള സ്ഥിതി മാറ്റാൻ തയ്യാറല്ല.
0: സ്ഥിതി അത് പിന്നെ പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കാന് അത് എല്ലാ വിഭാഗം പിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ
1: ചിലവരൊക്കെ
0: ചിലവരൊക്കെ ഇപ്പോൾ അവിടെ മുതുവാ എന്ന് പറഞ്ഞ ടീം
1: മുതുവാൻ
0: അവിടെ ഒരു പിന്നെ അവിടെ ഏകദേശം അടുത്ത് തന്നെയാണ്. അവിടെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഒരുപാട് ജോലിയുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്.
1: പക്ഷെ
0: ഈ കോളനി ഈ ഊരിൽ തന്നെ പിന്നെ ഒരാൾ ഞങ്ങളൊരു വാച്ചർ പെർമനൻറ്റ് വാച്ചറുണ്ട്. അവൻ അയാൾക്ക് വരെ അയാൾ ജോലിക്ക്
1: വരൂല.
0: എന്നിട്ട് അയാളെ ഒഴിവായി വേറൊരാളെ പോയി, പകരം വേറെ PSC നിയമിച്ചു.
1: അവരുടെ കയ്യിൽ ഫോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ?
0: എല്ലാം ഉണ്ട്,
1: എല്ലാം ഉണ്ട്. അവിടെ കാട്ടിന്റെ അകത്ത് റേഞ്ച് ഉണ്ടാവും?
0: ആ ഉണ്ട്. ഇപ്പൊ അവിടെ ഒരു ടവറൊക്കെ വന്നിട്ടുണ്ട്.
1: ശരി,
0: വെറ്റിലക്കൊല്ലി എന്ന സ്ഥലത്ത് BSNL ടവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് ബന്ധപ്പെടാനൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഭയങ്കര വിദഗ്ധന്മാരാണ്, ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ അത് പ്രയോജനപ്പെടുത്താന് പക്ഷെ അവര് തയ്യാറാവണം. സ്വയം രക്ഷിതാക്കൾ തയ്യാറായി മക്കളൊക്കെ
1: മാറ്റങ്ങൾ
0: വരുത്തണം, രക്ഷിതാക്കൾ വിചാരിക്കണം. പക്ഷെ അതിനിപ്പോ നമ്മളെ മറ്റുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും രക്ഷിതാക്കൾക്കൊന്നും ഈ കഴിവുണ്ടാണെന്നില്ലല്ലോ. പക്ഷെ മറ്റുള്ളവരെ പിന്നെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി അവരെങ്ങനെയും രക്ഷപ്പെടുത്തണം.
1: ആ രൂപമാണല്ലേ. ഓക്കെ. പിന്നെ ഈ ചോലനായ്ക്കൾ വരുന്ന വലിയ ചോലനായ്ക്കൾ കുറച്ചുകൂടി ഒരു റൂറൽ ഉള്ളിലേരിയയിലേക്ക്,
0: ഉള്ളിലേരിയയിൽ താമസിക്കുന്നത് നായക്കർ ചോലനായ്ക്കർ, ചോലനായ്ക്കറിൽ ഉള്ളിൽ താമസിക്കുന്നതുകൊണ്ട് കുറച്ചും
1: കൂടി
0: ചോലനായ്ക്കറിലൊക്കെ വിദഗ്ധന്മാരുണ്ട്, കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ ഇന്ത്യയിൽ ഉള്ളിലായിരിക്കും ഇവരൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് വെച്ചാൽ പണ്ടുള്ള കാലങ്ങൾക്ക് അവർക്കൊന്ന് പുറത്ത് വരാനും ടൗണിലേറ്റോ അല്ലെങ്കിൽ പഠിക്കാനോ ബുദ്ധി അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊക്കെ അവർക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പിന്നെ റോഡ് സൗകര്യങ്ങളുണ്ട്, അതുവരിച്ച് പിന്നെ കുട്ടികളൊക്കെ പഠിക്കാനും ഹോസ്റ്റലിലും മറ്റൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: ഒരു ഒരു ഒരു ചോദ്യം കൂടി എനിക്കുള്ള, വനസംരക്ഷണത്തിൽ ജനങ്ങളുടെ പങ്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സാറ് പറയാം?
0: വനം പിന്നെ ജനങ്ങളെ പങ്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പങ്ക് 100% ജനങ്ങളെ 100% ജനങ്ങളെ പങ്ക് വേണം.
1: വേണം
0: വേണം. ഈ വനം സംരക്ഷിക്കണമെങ്കിൽ ഒരു ഒരു ഒരു 4 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ
1: നടക്കൂ.
0: ഒരു പന്തി, ഞാൻ പറഞ്ഞ ഒരു ഏരിയ, ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയോ വൈഡായി കിടക്കുന്ന ഏരിയ, അതൊന്നും സംരക്ഷിക്കാൻ ഒരു ഒരു 4 ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ ജനങ്ങളെ സപ്പോർട്ടോടുകൂടി, ഇപ്പോൾ ഒരു കാട്ടുതീ ഉണ്ടായി, ഈ തീ കടുതി കാരണം യാദൃശികമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ കിടക്കുന്നത്, ഇതിൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഇതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ, വിവരമില്ലാത്ത ആൾക്കാർ എന്ന് പറയാൻ പറ്റുള്ളൂ. അവർ കൊടുക്കുന്ന കാട്ട് ഈ തീ ഒരു വലിയ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിലൊക്കെ 12,000 മലബാറൊക്കെ തീ കത്തിക്കഴിഞ്ഞാൽ,
1: പക്ഷെ
0: അതൊക്കെ കെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4 ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച
1: നടക്കില്ല.
0: നാട്ടുകാരുടെ സഹായം, അതുമാതിരി VSS സഹായം, ഊരിലെ കോളനിയിലെ ആൾക്കാരെ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് സംരക്ഷിക്കാനും. അത് വേട്ടയാടൽ, ഇപ്പോൾ ഒരു വന്യജീവനെ പിന്നെ വേട്ടയാടുന്ന, അതിപ്പോൾ ഒരു പിന്നെ ഒരു ഉദ്യോഗസ്ഥനെ എപ്പോഴും കണ്ടെത്താൻ
1: കഴിയില്ല.
0: പക്ഷെ നാട്ടുകാരുടെ സഹായങ്ങൾ വേണം, അവരെ സഹായങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒക്കെ വലിച്ചെറിയുന്ന ഏരിയയാണ്. ഈ ഫോറസ്റ്റ് ഉണ്ടോ അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ, ജനങ്ങളെ അത് എന്താണ് ജനങ്ങളിത് മാറ്റം വരുത്താത്തത് എന്നുള്ളത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ നാട്ടുകാരുടെ സഹായങ്ങൾ, ജനങ്ങളെ സഹായങ്ങൾ ഇതൊക്കെ വേണം. അത് അത് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നാട്ടുകാരുടെ സഹായങ്ങളൊക്കെ നമുക്ക് വേണം.
1: വനംവകുപ്പ് വേറൊരു വകുപ്പല്ല, ജനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്, പരസ്പരം പൂരകമായി നിലകൊള്ളേണ്ട ഒരു സംഗതി.
0: അതെ, ജനങ്ങൾ ഏറ്റവും അത്രയും സഹകരിച്ച് കൊണ്ടുപോകേണ്ട,
1: കാരണം
0: ജനങ്ങൾക്കും വേണം ഈ ഫോറസ്റ്റ്
1: നിലനിന്നെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അടുത്തൊരു തലമുറക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: അടുത്തൊരു തലമുറ, ഇനി വരുന്ന തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണെന്നുള്ളത് അത് തന്നെയാണ്. അത് അത് അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ജനങ്ങളും എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ആനറങ്ങുക, ജനങ്ങൾ സഹായം വേണം
1: വേണം.
0: എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങളില്ലാതെ ഓ ഞാൻ 4 ഉദ്യോഗസ്ഥന്മാരും കാക്കിട്ട് കാണുന്നതുകൊണ്ട് കാര്യം നടക്കില്ല.
1: ശരി,
0: അതിന് സഹായം, ജനങ്ങൾ സഹായം. ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ച ആളാണ്. ഞാനിപ്പോൾ ഈ അകമ്പാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എനിക്ക് നാട്ടുകാരുടെ സഹായം ഒരുപാട് എല്ലാ മേഖലയിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ രീതിയിലാണ് അവരോട് നിന്നിട്ടുള്ളത്.
1: അപ്പൊ
0: അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ, എനിക്കും എന്റെ സ്റ്റാഫിനും എനിക്ക്. അപ്പൊ ഞാൻ വരുന്നവരെ ഇപ്പോഴും ആ അതിന്റെ ഒരു അവിടെ ഇപ്പോഴും കിട്ടുന്നുണ്ട്.
1: അവിടെ
0: പിന്നെ രാഷ്ട്രീയക്കാരാട്ടെ നാട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു.
1: ഏതായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷേ ഈ ഒരു 1-2 എപ്പിസോഡ് കൊണ്ട് തീരുന്നതല്ല കാടും കാടൻ്റെ അനുഭവങ്ങളും. അത് ജീവിതത്തിൽ ഇത്രയും വർഷം നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഒരു ജനസേവകനായി തൻ്റെ തസ്തികയിൽ നിന്നും വിരമിച്ച സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു, നമ്മുടെ കൂടെ സംസാരിച്ചതിൽ ഈ അറിവുകൾ പങ്കുവച്ചതിനും. ഇൻഷാല്ലാ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സാർ. പ്രത്യേകം റേഡിയോയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. വനംവകുപ്പിലെ ജനക്ഷേമ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മെഹസിൻ VK, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം VT. ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അലഞ്ഞു നടക്കുന്നൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കണം. സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു. കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയണത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യന്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനൊരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു വെയിലിൽ ആകെ കരിഞ്ഞു കുമ്പിപ്പോയിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ, സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നിന്ന് അകന്നുപോയ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷെ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, പക്ഷെ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന, അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട, ആ റബ്ബിലേക്ക് നീ പോവുക, ഏറ്റവും വലിയ കൊടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോവുക. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
4: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ, വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, എന്തായാലും ഈ ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരുജീവിതം, അതിനുശേഷം പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞുതിരിയൽ എന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
1: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യനെപ്പോഴും വലിയ ധനികനായ മനുഷ്യൻ അവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവൻ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
4: അതുമായി ബന്ധപ്പെട്ടേ നേടിയുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ട് റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം. പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്ത് ചെയ്യണം, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി. അങ്ങനെയൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ. അത് മനുഷ്യന്മാർ തമ്മിലുള്ളൊരു സംഗതിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
7: سيد الاستغفار
5: اللهم انت ربي لا اله الا انت
6: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهவே നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناثنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് സംസാരിക്കുന്ന നിമിഷങ്ങളിലാണ് യഥാർത്ഥ സുഖം ഒളിഞ്ഞിരിക്കുന്നത്. നാളെ ഉണ്ടാകുമോ എന്നുറപ്പില്ലാത്ത മനുഷ്യൻ ഇന്നത്തെ നിമിഷങ്ങളെ വിലമതിക്കണം. ഇന്നൊരു നന്മ ചെയ്താൽ അത് നാളെയുടെ പ്രതീക്ഷയായി മാത്രമല്ല പരലോകത്തിലെ വെളിച്ചമായി മാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. ഈ ഒരു പ്രഭാതവും അതിന് നമുക്ക് പ്രചോദനമാവട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ,
1: കൂടെ വി ടി അബ്ദുൽ സലാം. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ഇന്ന് മോർണിംഗ് ലൈവ് സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് 2026 ഓഗസ്റ്റ് 19 ബുധൻ,
0: ഹിജറ വർഷം 1448, റബിയുൽ അവ്വൽ 6,
1: കൊല്ലവർഷം 1201, ചിങ്ങം 3.

0: ഇന്ന് ബുധനാഴ്ച സലാം സാറേ, മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നമ്മൾ നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: വ്യത്യസ്തമായ സ്ഥലത്തുനിന്നും യാത്രയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ആയിട്ട് പലരും പല രൂപത്തിലുള്ള കേൾവിക്കാരുണ്ടാവും. പക്ഷെ എല്ലാവർക്കും കേൾക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും ഒരു കാര്യമാണ് അല്ലേ? സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും കേൾവി ഒരേ മധുരവും അല്ലേ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. മഷാല്ല
0: ഒരുപാട് ആളുകൾ ഈ ലൈവിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ സലാം വായിച്ചുകൊണ്ട്
1: സെനിയ കെ കാഞ്ഞിരമറ്റം, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം,
0: ജമീല വി കെ പൂനൂർ, ആലിയ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, മുംതാസ് ബേപ്പൂർ, സക്കീന ഉദിരംപൊയിൽ,
1: സീനത്ത് പാലക്കാട്, ഷബീബ ചെർപ്പളശ്ശേരി, നസീമ ചക്കും കടവ്,
0: ഫാസില എ ജി പോത്താങ്കണ്ടം, മൈമൂന പാറപ്പുറം, റുക്സാന ബാലുശ്ശേരി, അബ്ദു എടത്തനാട്ടുകര, ഷീബ സിദ്ദീഖ്, ബുഷ്ര ഷിഹാബ് പട്ടാമ്പി,
1: ഇങ്ങനെ തുടങ്ങി
0: ഒരുപാട് ആളുകൾ
1: സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പതിവ് പോലെ തന്നെ എല്ലാവർക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കൊരു ചോദ്യം ചോദിക്കല്ലേ?
0: ഓ,
1: പ്രവാചക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കെപ്പോഴും ഓർമ്മയിൽ വരുന്ന തങ്ങി നിൽക്കുന്ന ചരിത്രം ഏതാണ്? അതിൻ്റെ ടൈറ്റിൽ അതാ സംഭവം ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി.
0: ഓക്കേ.

0: ഏതാണ്, ആ സംഭവം ചിലപ്പോ പറയാൻ നമുക്ക് കഴിയില്ല, പക്ഷെ ആ ചരിത്രം ഏതാണ് എന്നുള്ളത് പറയാം.
1: ഓരോരുത്തർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഒരു ചരിത്രം.
0: അപ്പൊ നമുക്ക് അതിലൂടെ ഇങ്ങനെ ത്രൂ എൻഡ് നമുക്ക് ഇതിലൂടെ പലതും കടന്നു പോവാം ഇൻഷാല്ലാ.
1: അപ്പൊ ആ ഒരു പിന്നെ മറുപടി അയക്കുമ്പോഴേക്കും നമുക്കൊരു ഖുർആൻ അല്ലേ, മധുരം ഖുർആനിലേക്ക് മധുരം ഖുർആൻ കേട്ട് വരാം ഇൻഷാല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമുക്ക് കേൾക്കാനുള്ളത് സൂറത്തുൽ അൻആമിലെ 101-ാമത്തെ വചനമാണ്. ഖലീഫ തുനേജിയുടെ പാരായണമാണ് ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് ഇൻഷാല്ലാ. ഖുർആൻ കേട്ടിട്ട് വരാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: സലാം സാറേ, ഈ ആയത്ത് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന വചനമാണ്. അതിൻ്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞ ബദീഉ സമാവാത്തി വൽ അർത്ത്, ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ ഉണ്ടാക്കിയവനാണ് അവൻ. ശരിക്ക് സൃഷ്ടിപ്പ് എന്ന് പറയുന്ന സംഗതി അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഖുൽഖ് സംഗതി, എന്താ പറയുക, ഖൽഖിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഖാലിഖാവുക എന്ന് പറയുന്നത് അത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം. ആ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹുവിൻ്റെ കഴിവായി ഏറ്റവും മുൻ മാതൃകയില്ല. നമുക്ക് നേരത്തെ ഉള്ള സംഗതി എന്ത് ചെയ്യാം, ഇപ്പം പിന്നെ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ പലതും, എന്താ പറയുക, കോപ്പി എന്ന് പറഞ്ഞ ഫോട്ടോ കോപ്പിയോ അതുപോലെയുള്ള വാക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു ഒരു അതേപോലെയുള്ള ഒന്നിനെ ഉണ്ടാക്കുക എന്നുള്ളത് സുഖമാണ് ശരിക്കും.
1: അതായത് പിന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പലതിനെയും സംഘടിപ്പിച്ചുകൊണ്ടും സംയോജിപ്പിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കുക.
0: അതെ,
1: അതെല്ലാം സൃഷ്ടിയും. പക്ഷെ ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുണ്ടാക്കുന്നതും മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നതും പഠിച്ചു.
0: അവിടെയാണ് അള്ളാഹുവിന്റെ ആ ഒരു വലിയ പറയാ ബദീഉ സമാവാത്ത്, മുൻ മാതൃകയില്ലാതെ എന്നുള്ളതാണ്. പിന്നെ അപ്പൊ
1: പിന്നെ സൃഷ്ടികൾക്കുണ്ടാവുന്ന ഗുണമാണ് മക്കൾ ഉണ്ടാവുക, കുട്ടികൾ പിന്നെ പ്രസവിക്കുക, പിതാവ് ഉണ്ടാവുക എന്ന്. അതൊന്നും സൃഷ്ടാവുമായിട്ട് എങ്ങനെ സൃഷ്ടിയുടെ ഗുണത്തെ യോജിപ്പിക്കാൻ പറ്റും? അള്ളാഹ്ക്ക് എങ്ങനെ മക്കളുണ്ടാവും?
0: വലിയൊരു ശരിക്ക് ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ പിന്നെ കോപമുള്ള ആ വിഷയം, അത്രമേൽ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ ഒരു ഭാഗം. അതിനെ കൃത്യമായിട്ട് മറുപടി പറയുകയാണ്, അന്നായക്കൂനു ലഹു വലത്ത്. ഒരിത് ഒരു ചോദ്യമാണ് അങ്ങോട്ട്, എങ്ങനെയാണ് അവന് ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ വലം തക്കുൻ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി അല്ലെങ്കിൽ സഖി ഇല്ല
1: താനൊന്നും. അതെ, സൃഷ്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു നിലക്കും യോജിക്കാത്ത വഹലക്ക കുല്ലിഷീൻ, എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവ്, സൃഷ്ടാവിനത് യോജിക്കില്ല. വഹോബി കുല്ലിഷീൻ ആലി, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ ഒരാൾ വേറില്ല പഠിച്ചവനല്ലാതെ. അപ്പോ വളരെ വളരെ ചിന്തിക്കേണ്ട, ദൈവമാരാണ് അല്ലെങ്കിൽ സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തിയ കുറേ സങ്കല്പ ചിന്തകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കണം.
0: യെസ്,
1: ഖലീഫ മുഹമ്മദ് അത്തുനീജിയുടെ ശബ്ദത്തിലൂടെയാണ് നമ്മളത് കേട്ടത്.
0: അതെ, അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് പിന്നെ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ നന്നായി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ ഖിറാത്താണ് അതേറ്റവും ഒരു ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അധികം പിന്നെ നീട്ടിയിട്ടോ അങ്ങനത്തെ ഒരു ഒരു ഒരു നമുക്കറിയാം ഒരു യുണീക്ക്
1: എന്ന് പറയാം,
0: അങ്ങനെ പറയാം. മാഷാല്ലാ, ശൈലിയാണ്. അതേപോലെ തന്നെ തജ്വീദുമായി ബന്ധപ്പെട്ടും വളരെയധികം നല്ല ശ്രദ്ധിക്കുന്ന ഖിറാത്താണ് അദ്ദേഹം. ഒരുപാട് ആ വിഷയത്തിൽ തന്നെ നല്ല പഠനം നടത്തിയ വ്യക്തിയാണ്.
1: സാറേ, കൂട്ടത്തിൽ നമ്മൾ ആ പിസ് ടൈം ഒന്ന് വായിച്ചാലോ?
0: ഓ ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തലേ ദിവസം രാത്രിയിൽ വലിയൊരു വിഷമത്തോടെ കിടന്നാൽ രാവിലെ റേഡിയോ തുറക്കുന്നതോടെ

0: വിഷമങ്ങൾ 90% മാറിക്കിട്ടാറുണ്ട്. അൽഹംദുലില്ല. ജമീല വി കെ പൂനൂരാണ് മെസ്സേജ് അയച്ചത്. എന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ആത്മാവിനെ ഫുൾഫിൽ ചെയ്യേണ്ട സംഗതി അത് പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് അതിലേക്ക് ലഭിക്കുന്ന ഓരോ വിഭവങ്ങളും നമുക്ക് സമാധാനം നൽകുന്നതാണ്. അലാ ബിദിക്കരില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യം അതാണ്. അപ്പം അത് കേൾക്കാൻ അതറിയാൻ നമ്മൾ ശ്രമിക്കുന്നിടത്തോളം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ഒരുവിധമൊക്കെ സോൾവ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊരാളുടേതല്ല, ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളാണ്.
1: യെസ്, ശരിക്ക് പീസ് റേഡിയോ സംവിധാനം പീസ്ഫുൾ ലൈഫിനെയാണ് പ്രധാനം ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ആളുകൾക്കാണ് ശരിക്കത് മനസ്സിലാക്കുക. ഇത് ഇങ്ങനൊരു റേഡിയോ എന്ന് പറയുമ്പോൾ എന്തിനങ്ങനൊരു സംഗതി എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഒരു 10 മിനിറ്റൊക്കെ നേരിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന ആളുകൾക്കത് അത്രമേൽ ആശ്വാസം പകരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
0: ഒരു കാലത്ത് ഈ വീഡിയോ വിഷ്വൽ അതിപ്രസരത്തിൻ്റെ കാലത്ത്, ഇനിയുള്ള കാലത്തൊക്കെ കേൾവിക്ക് ആളുണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നതിൽ നിന്ന് അല്ലേ, അന്നതിന് പ്രസക്തി ഉണ്ടാവും ചോദിച്ചിരുന്നതിൽ നിന്നൊക്കെ എത്രയോ മാറി. എത്ര കേൾവി എന്ന് പറയുന്നത് അത് മനുഷ്യൻ ആദ്യം തന്നെ സൃഷ്ടിപ്പിന്റെ തുടക്കം തന്നെ അവന് കിട്ടുന്ന ഇന്ദ്രിയങ്ങളിൽ സെൻസിൽ ആദ്യത്തെ കേൾവിയാണ്.
1: യെസ്,
0: ആ കേൾവി കൊണ്ട് അവൻ തുടങ്ങുന്നു. ഇന്റെ സമഅവൽ ബസറവൽ ഫുആദ് പറഞ്ഞില്ല, അവിടെയും കേൾവിയാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് കേൾവി മാറ്റിവെക്കുക എന്നുള്ളത് മനുഷ്യന് എന്തില്ല, കാഴ്ചക്കല്ല, കേൾവിക്ക് തന്നെയാണ് ഏറ്റവും വലിയ.
1: ശരിക്ക് ശ്രദ്ധയുടെ തുടക്കം അവിടെയാണ്. ഇപ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിലും അവര് കളിയിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പുറത്തെ നമ്മൾ അവരെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരമൊക്കെ കേൾക്കുന്നുണ്ടാവും, മറുപടി അവരിങ്ങനെ പറയും. കേൾവിക്ക് ശരിക്ക് വലിയൊരു നിഅമത്ത് തന്നെയാണ് ശരിക്ക് കേൾവി എന്നുള്ളത്. ആ കേൾവിയുടെ പിന്നെ ഇതറിയണമെങ്കിൽ ശരിക്ക് അതില്ലാത്തൊരു ഇത് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും പീസ് ടൈമിൽ പങ്കുവച്ചിട്ടുള്ള വിഷയം ഏറ്റവും സമാധാനപരമായി നമ്മൾക്ക് ഇപ്പം തലേ ദിവസത്തെ വിഷയം പറഞ്ഞിട്ടാണത് അവർ എടുത്തു പറഞ്ഞത്. വലിയ വിഷമം കിടന്നാലും രാവ് തുറക്കുമ്പം അത് ഓൾമോസ്റ്റ് പോവാണെന്നല്ല, സമാധാനം പകരുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ ശാന്തി പകരുന്നു എന്നുള്ളത് ഈ ഒരു പീസ് റേഡിയോ അൽഹംദുലില്ലാ അള്ളാഹു തന്ന വലിയൊരു തൗഫീഖാണ്. അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ഉദവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: വളരെ ഹൃദ്യമായ പാരായണവും നല്ലൊരു വിശദീകരണവും സഫിയ എടപ്പാളാണ് മെസ്സേജ് അയച്ചത്. അതുപോലെ തന്നെ നബിയുടെ മകൻ ഇബ്രാഹീമിൻ്റെ മരണം നബിയെ മഹാദുഃഖത്തിന് ഇടയാക്കിയ അംസറുള്ളവൻ്റെ കൊലപാതക ചരിത്രം, ഇതൊക്കെയാണ് മനസ്സിലേറും മായാതെ നിൽക്കുന്ന ചരിത്ര ശകലങ്ങൾ എന്ന് റുക്സാന ബാലുശ്ശേരി.
1: ഹിജ്റ പോയ വേളയിൽ നബിസ്വലമയും അബൂക്കർലാൻഹും ഹിജ്റ പോയ സമയത്തുള്ള ചരിത്രമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്നാണ് മറ്റൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്.
0: എല്ലാ പ്രതീക്ഷയും നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് പ്രവാചകൻ മറ്റൊരു പ്രതീക്ഷ തേടി തായിഫിലേക്കുള്ള യാത്ര, ആ യാത്രയെക്കുറിച്ച് റസൂലിൻ്റെ ചരിത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായത്. അവരിൽ കഠിന അക്രമങ്ങൾ നേരിട്ടപ്പോഴും അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മുത്തു റസൂൽ, ആ ചരിത്രത്തെയാണ് അനുസ്മരിക്കുന്നത്. ഹഫ്സ വെള്ളില.
1: യൂസുഫ് നബിയുടെ ചരിത്രമാണ് മനസ്സിലുള്ളതെന്നാണ് മൈമുന പാറപ്പുറം പറഞ്ഞത്. ചെറുപ്പകാലത്ത് മദ്രസിന്ന് കേട്ടത് ചരിത്രം.
0: യെസ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത മനസ്സുകളുമായിട്ടായിരിക്കും പലരും പീസ് റേഡിയോയിൽ ഓരോ സംസാരവും കേൾക്കുന്നത്. അതിലൊരാളായി ഞാനുമുണ്ട്. അള്ളാഹു അക്ബർ. ജമീല വി പി കളിക്കാവ്.
1: ഹുസൈൻ ക പറഞ്ഞത് ഇന്നലെ സുബൈർ സലഫിയുടെ പ്രസംഗത്തിൽ തുമാമയുടെ ചരിത്രം പറയുന്നത് കേട്ട് കരഞ്ഞുപോയി, മനസ്സ് കിടുങ്ങി എന്ന് പറഞ്ഞിട്ട് ബാറക്കല്ല. ആ ചരിത്രം ആണ് അദ്ദേഹത്തിന് മനസ്സിൽ പെട്ടെന്ന് ഇപ്പൊ ഇന്നലത്തെ കേട്ടതെന്നാണ്. യെസ്,
0: ഈ അടുത്ത് കേട്ടതും നമുക്ക് പറയാം, ചിലപ്പോൾ അതായിരിക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിലിങ്ങനെ നിൽക്കുന്നത് അല്ലേ.
1: യെസ്,
0: ഓക്കെ. അതുപോലെ മറ്റു ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നതും പറഞ്ഞതുമൊക്കെ ആയിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാലയിട്ട സംഭവം, അത് മനസ്സിൽ ഒരു ഓർമ്മിക്കുന്ന ചരിത്രമായിട്ടാണ് ശുഐബായും വളപട്ടണം.
1: മെഹനാജ് ഇസ്മായിൽ കോട്ടയം ഹുദൈബിയ സന്ധി എന്ന് മാത്രമാണ് അയച്ചിട്ടുള്ളത്. ആ സമയത്ത് നടക്കുന്ന സംഭവം തന്നെയാണ്.
0: സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥ്രിബിലേക്കുള്ള യാത്ര, ഹിജ്റയുടെ യാത്രയെക്കുറിച്ചാണ്.
1: യെസ്
0: ഓക്കെ, ഇപ്പം നമ്മളൊരു ഒരു ചെറിയ നിമിഷത്തിലൂടെ എന്തെല്ലാം ചരിത്ര ശകലങ്ങൾ, എന്തെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ കേട്ട ചരിത്രങ്ങളാണെങ്കിൽ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്.
1: ഒന്നുകൂടി ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞതേ, നബിസ്വലാസ്ലമയുടെ സ്വന്തം നാടായ ത്വായിഫിൽ നിന്നും കല്ലെറിഞ്ഞ് ഓടിച്ച ആ ചരിത്രം എന്നും ഒരു തീരാ നോവായി ഉണ്ട് എന്നാണ് മനസ്സിൽ.
0: ആ പുണ്യപ്രവാചകന്റെ വഫാത്തിനെ പറ്റിയുള്ള ചരിത്രത്തെ പറ്റി ഇപ്പോഴും ഓർമ്മയിൽ വരും, വല്ലാത്തൊരു വിഷമം തന്നെയാണോ അത് കേൾക്കുന്ന സന്ദർഭത്തിൽ എന്നാണ് സഫിയ കീര് തിരങ്ങാടി.
1: യെസ്,
0: മക്കയുടെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മക്ക ജീവിതവും തുടർന്നുള്ള ഖുറൈശികളുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ മദീനയിലേക്കുള്ള പലായനം, സ്വീകരണം, പിന്നീട് 10 കൊല്ലത്തെ ജീവിതം, മരണം, സഹബാക്കളുടെ സങ്കടം, ബിലാലുള്ളാഹുവിന്റെ നാടുവിട്ടു പോകുന്ന രംഗം, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വാധീനിച്ചു നിൽക്കുന്നതായിട്ടാണ് ഖദീജ തൊട്ടുപുഴ. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്കപ്പം അങ്ങനെ ചില കാര്യം ഇൻഷാല്ലാ നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് ചരിത്രമൊക്കെ പറയേണ്ടത് അല്ലേ, ഇൻഷാല്ലാ നമുക്കതിലൂടെയൊക്കെ കടന്നു പോകണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത്, അതിനുശേഷമുള്ള സഹാബികളുടെ, താബിഈങ്ങളുടെ ഒക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് പങ്കുവെച്ച് 2 മണിക്കൂറിൻ്റെ യാത്ര, ഒരു 15 മിനിറ്റ് പിന്നിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ അടുത്ത് നമ്മുടെ ഒരു മൊമെന്റിൽ, അടുത്തൊരു നിമിഷത്തിൽ നമ്മളെ കാത്ത് പ്രധാനപ്പെട്ട ചില വാക്കുകൾ കാത്തിരിക്കുന്നു.
1: ഇൻഷാല്ലാ അപ്പോൾ പുലരിവട്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല, പുലരിവട്ടത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം തന്നെയാണ്. ജോലിയെ സേവനമാക്കുക.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് തൊഴിലിടങ്ങളിലാണ്. നമ്മൾ ചെയ്യുന്നൊരു തൊഴിൽ ഏറ്റവും മിനിമം 5 മണിക്കൂർ ജോലി ചെയ്യാതെ ഒരാൾക്ക് ശമ്പളം കിട്ടൂലല്ലോ. ഇനിയിപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും, ഈ കച്ചവടക്കാരൊക്കെ രാവിലെ 8 മണിക്കെത്തി വൈകുന്നേരം 10 മണിവരെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി നമ്മുടെ സഹോദരിമാർ ഇനി കൂലിക്കല്ലെങ്കിലും വീടുകളിൽ അവരുടെ വീട്ടു ജോലികൾ, രാവിലെ സുബഹിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 11 മണിക്കൊക്കെയാണ് കയറുക. അപ്പോൾ നമ്മളെന്താ ചെയ്യും, ഈ തൊഴിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ തൊഴിലിന് എപ്പോഴും ഒരു ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു സേവനം, എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും അത് മറ്റൊരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് നമുക്ക് അതയാൾക്ക് ഉപകാരപ്രദമായി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഖൈറു നാസി അൻഫഅഹും ലിന്നാസി എന്ന് പറയണ്ടല്ലോ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ നഴ്സാണെങ്കിൽ ആ നഴ്സ് നിലക്ക് നമ്മുടെ ആ രോഗിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഭയങ്കര ആശ്വാസത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഭയങ്കര പേടിയുള്ള ആളുകളേക്കാരും ഒന്ന് സമാധാനിപ്പിച്ച് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിലും നമുക്ക് പലപ്പോഴും പലരെയും സഹായിക്കാൻ കാര്യങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒരാൾ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നൊരു ചെരുപ്പ് കടയില്ല, അപ്പോൾ അയാളത്തേനുള്ള പൈസ ഇല്ല, അപ്പോൾ നമുക്ക് അവിടെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെരുപ്പ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് എടുക്കാതെ പോകണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം, പല പ്രമുഖന്മാരായ വ്യവസായികളും ആളുകളൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോഴും അവരൊക്കെ പറയണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ കടകളിൽ വരുന്ന ആളുകളെ നമ്മളെന്ത് ചെയ്യാണ്, മനുഷ്യരായി കണ്ട് സ്നേഹത്തോടു കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുക. അതെ, എന്ത് പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം. ഇന്നല്ലാഹ യുഹിബ്ബു ഇദ അമിൽ അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു എന്നാണ്. വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുക. നമ്മളെ കൊണ്ടൊരു പണി ചെയ്യിപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളെ വീണ്ടും വിളിക്കാനും പറയിപ്പിക്കാനും തോന്നുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ചെയ്തു കൊടുക്കാൻ കഴിയണം, പരമാവധി അവർക്ക് സഹായകരമായ രൂപത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ എന്തറിയോ, നമ്മുടെ ആയുസ്സിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന കാര്യം ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണെങ്കിൽ അത് ആളുകൾക്ക് ഫേവറായിട്ട് അനുകൂലമായി ചെയ്തു കൊടുക്കുക. ഒരു ടൈലറിംഗ് കടയാണെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ, ഒരു ബസ്സാണെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ, എന്ത് ചെയ്യുക, വയസ്സായ ഒരാൾക്ക് ഒരു സീറ്റ് ശരിയാക്കി കൊടുക്കുക എന്നുള്ളത്. സേവനങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു മേഖലയില്ല. അപ്പം നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുന്ന ഈ സംസാരങ്ങൾ കേൾക്കുന്ന ആളുകൾ, എൻ്റെ ജോലി മറ്റൊരാൾക്കൊരു സഹായവും സേവനവുമാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ടോന്നാണ്. നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് നിന്നാണല്ലോ ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാവുന്ന നിലക്ക് നമ്മൾ, എന്നാൽ ഇതിന് നേരെ വിപരീതമായൊരവസ്ഥ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു ഓഫീസിലൊരു കടലാസിന് വേണ്ടി നമ്മൾ ചെന്നാൽ പരമാവധി നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്യുക പറയുക. തമാശ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു കോമഡി ആയിട്ട് ഒരാൾ ഒരു ഫരിദ നിലയിലേക്ക് കണ്ടു. അതായത് എന്താണ് നിനക്ക് ജോലി? അപ്പോൾ ഞാൻ പറഞ്ഞു ആളുകളെ പ്രഷറും ഷുഗറൊക്കെ കുറച്ച് കൊടുക്കലാണ്. അതെന്താ അപ്പോൾ നിങ്ങൾ ഡോക്ടറാണോ? അല്ല ഡോക്ടറല്ല, ഞാൻ എന്ത് ചെയ്യും ഒരു പിന്നെ വില്ലേജ് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ പരമാവധി വരുന്ന ആൾക്കാരൊക്കെ ഞാൻ പരമാവധി നടത്തുന്നതാണ്. അപ്പോൾ എത്ര അങ്ങനെ നടത്തി നടത്തി അവരുടെ ഷുഗറും പ്രഷറൊക്കെ കുറച്ച് കൊടുക്കുന്നതാണ്. തമാശയാണെങ്കിലും ഒരു പരിധിവരെ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ് പരമാവധി എങ്ങനെ നടത്താതിരിക്കാൻ പറ്റും, അയാളുടെ കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയാണല്ലോ നമ്മൾ വേണ്ടത്. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മളതിനു വേണ്ടി ശമ്പളം വാങ്ങുന്ന ആളുകളാണ്, അതോടൊപ്പം ആ വരുന്ന ആളുകൾക്ക് ഒരു സേവനം കൂടെ അല്ലേ. ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന ഏതൊരു കാര്യവും ഒരു സേവനമാക്കി മാറ്റാൻ, ജനങ്ങൾക്കൊരു ഉപകാരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യം സംശയമില്ല. ഒരു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് എത്രമാത്രം സേവനമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ജോലിയായിട്ട് നമ്മുടെ ജോലി ഉപയോഗപ്പെടുത്താനും അതിലൊരു പ്രതിഫലം ആഗ്രഹിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.
0: പുലരിവട്ടം പതിവ് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വാക്കുകൾ കൊണ്ട് മൗലവി ഒത്തിരി ചിന്തനീയമായ കാര്യങ്ങൾ പങ്കുവച്ചു. ഇന്ന് നമ്മൾ പുലരിവട്ടത്തിൽ കേട്ട വിഷയം
1: ജോലിയുമായി ബന്ധപ്പെട്ടേ,
0: അതെ, സേവനം.
1: യെസ്,
0: ജോലിയെ സേവനമാക്കുക. ജോലി ഒരാൾ പണ്ട് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു കഥ പറയാറുണ്ട്, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൽപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണത്, നമ്മൾ വീട്ടിലെ മക്കൾക്ക് എന്തെങ്കിലും അറിയാൻ വാങ്ങണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം. വേറെ ആൾ ചോദിച്ചു എന്താ ചെയ്യണേ, നിങ്ങൾക്ക് കല്ലിൻ്റെ പണി ഇങ്ങനെ എടുക്കണേ, വേറെ അപ്പം എന്താ ചെയ്യണേ. വേറെ ആൾ അതേ പണി എടുക്കണ വേറെ എടുത്തുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. അപ്പം വേറെ ആൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വലിയ സൗധം വരാൻ പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരും, നാളേക്കുള്ള ഒരു വലിയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറാൻ പോകണം. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചാണ് അയാൾ. അപ്പോൾ ഭാവി ഓരോരുത്തരുടെ കാഴ്ചപ്പാടെന്നാണ്. അപ്പോൾ ജോലി എന്നുള്ളത് സേവനമാകുമ്പോൾ അത് ഞാൻ ജോലി മാത്രമല്ല, അത് ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ ഒന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കൂടുതലൊന്ന് ഓർമ്മ വന്നു മാത്രം.
1: മാഷാല്ലാ. അപ്പോൾ ഞാനത് പറയാൻ വന്നതിനേ, ചെറിയൊരു സമയത്തെ പുലരിവട്ടമാണെങ്കിൽ പോലും ഒരുപാട് പിന്നെ ആശയങ്ങൾ ഹദീസുകളുടെ വിശദീകരണങ്ങൾ ഇല്ലെങ്കിലും അതിൽപ്പെട്ട കുറേ പിന്നെ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. മാഷാല്ലാ.
0: ഒരിക്കലും ചിന്തിക്കാത്തൊരു സന്തോഷം കിട്ടുന്ന ഒരു പോയിന്റാണ് ചെരുപ്പ് കടയിൽ ഒരാളെ പണം കൊണ്ട് സഹായിക്കാം എന്നത്. ഇൻഷാല്ലാ. ഒലിവ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ജമീല വി പി കാളിക്കാവ് പറഞ്ഞത്.
1: യെസ്, ശരിക്കും നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇതുപോലെയുള്ള സംഗതികളുണ്ട്. അത് ഇപ്പോൾ സഹായിക്കേണ്ട വിഷയത്തിലാണെങ്കിൽ പോലും ഒരുപാട് പിന്നെ വഴികൾ പുതിയ കാലത്തുണ്ട്. ചെറിയ ആളുകൾ അറിയാതെ ചെയ്യാവുന്ന പണികൾ ഒരുപാടുണ്ട്. യെസ്, ജമീല വി കെ പോലും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതും പകർത്തേണ്ടതുമായ ഓരോ വാക്കുകളുമായി നമുക്ക് മുന്നിൽ വരുന്ന ഹാരിസ് മൗലവിക്ക് അള്ളാഹു അനുഗ്രഹം ചുരിയട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയാണ് വന്നിട്ടുള്ളത് മെസ്സേജ്. പിന്നെ യെസ്, യാസീൻ ഷെരീഫ് നിറമരുതൂർ പറഞ്ഞത് വിവാഹ പരിപാടിക്ക് കാറ്ററിങ്ങിന് വന്ന വിദ്യാർത്ഥി ഭിന്നശേഷിക്കാരന് ഭക്ഷണം കോരി കൊടുക്കുന്ന നല്ലൊരു വീഡിയോ കണ്ടു.
0: യെസ്, പുലരിവട്ടം എത്ര കേട്ടാലും അടുപ്പ് വരില്ല, അത്രയേറെ മനസ്സിൽ തട്ടുന്നു. നമ്മൾ നമ്മളാൽ കഴിയുന്ന സേവനം ആർക്കും ചെയ്തു കൊടുക്കുക, അവരിൽ നിന്നൊന്നും കിട്ടാനല്ല, അള്ളാഹു സ്വീകരിക്കട്ടെ. നഫീസ പി എ താമരശ്ശേരിയാണ് അത് പറഞ്ഞത്.
1: ബേബി ഷാക്കിർ റഹ്മാനൂർ പറഞ്ഞത് പുലരിവട്ടം വളരെ ശ്രദ്ധേയമാണ്, ഇന്നത്തേത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും സ്വീകരിക്കേണ്ട നിലപാടിനെ ഓർമ്മിപ്പിക്കുന്നതാണ്, എല്ലാവിധ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ശരിക്കും ഓരോ ജോലി ഉണ്ടല്ലോ, അവനവനെടുക്കുന്ന ജോലി, അത് ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ വീട് അല്ലെങ്കിൽ വലിയൊരു ഒരു ഒരു ഭവനം വലിയൊരു സൗധം വരുന്നു എന്ന ആ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരാനുണ്ട്, അത് പിന്നെ അവരൊക്കെ ഈ സ്ഥലത്തെ പിന്നെ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും തിരിച്ചു പോകേണ്ട ആളുകളാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിരിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചിട്ട് പണിയെടുക്കുന്നതും ആകുമ്പോ പൈസ കിട്ടണമെന്ന് തീരുമാനിച്ചില്ല.
0: ഞാൻ പറഞ്ഞപ്പോ ആലോചിച്ചാൽ തന്നോ, ഒരു പള്ളിന്റെ പണിയെടുക്കണ ആലോചിച്ച ഒരാള്, ഒരു മുസ്ലിം ആണെന്ന് വെച്ചെങ്കില് അയാൾക്ക് അതായാലും കൂലിയിട്ടുണ്ട്, പക്ഷെ അയാളെ നീയത്ത് മാറ്റുകയാണെങ്കിൽ അയാൾ ആ പള്ളി തറ അല്ലെ അയില് കൊണ്ടുപോയി വെക്കണ ആ കല്ലിന് പോലും അയാളാണ്, ഞാനാണ് ആ പള്ളിയിടാൻ തറക്ക് കല്ലുമൊക്കെ. തറ ഇടാൻ കർമ്മത്തിനാളെങ്കിലും വന്നിട്ടുണ്ടാവും, പക്ഷെ പണിയെടുക്കുന്നത് പണിക്കാരാണല്ലോ. അത് പെയിൻറ്റിങ് അതിൻ്റെ വയറിങ് അതിൻ്റെ ടാപ്പിങ് ഇതൊക്കെ ആറ്റിറ്റ്യൂഡ് മാറുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം. അതുപോലെ ഒരു മദ്രസ സ്ഥാപിക്കുന്നിടത്ത്, ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നിടത്ത്, അതൊക്കെ ഞാൻ ഇന്നോടൊപ്പം എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് കൂലിപ്പണിക്കാരനാണ്. പക്ഷെ ആ കൂലിപ്പണിക്കാരന് പോലും ആരും അറിയാതെ പ്രതിഫലം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ ചിന്ത പറ്റുമ്പോൾ.
1: നീയത്തെ അവിടെ ശരിക്ക് നമ്മൾ ഏത് ജോലി എടുക്കുന്നവരും അവിടെ നീയത്ത്. ഇപ്പൊ ഞാൻ ഇന്നലെ പിന്നെ ഒരു അധ്യാപകനായിട്ട് സംസാരിച്ചു, എൽ പി ലെവലിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ സംസാരിച്ചപ്പോഴേ, എൽ പി ആണ് ടീച്ചിങ്ങിന് വളരെ സുഖമുള്ള പറഞ്ഞിട്ടുണ്ട്. യു പി ഹൈസ്കൂളിലൊക്കെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞു, എൽ പിയിൽ അവർക്ക് കിട്ടുന്ന പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഏറ്റവും അതിലേറെ എന്നും എനിക്കും തോന്നിയതും അദ്ദേഹം പങ്കുവച്ചതും സെയിമാണ്. എന്താ വെച്ചാൽ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അസിലായ സംഗതികളാണ്, അതായത് അടിത്തറയാണ്. അവരിനി എവിടെ മുകളിലെത്തിയാലും ഭാഷ അറബി അധ്യാപകനാണ്, അപ്പോൾ ഖുർആനിൻ്റെ ഭാഷ ചെറുപ്പത്തിലെ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അതിന് ഇപ്പോൾ ശമ്പളം കുറച്ച് കുറവാണെങ്കിലും അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞ ഈ കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റിയാണത്, അതൊരു ആ സേവനം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം പറഞ്ഞ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെയാണ് ഖുർആനിൻ്റെയും ദീനിൻ്റെയും പഠനരംഗത്തേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്ന ആദ്യ ബാലപാഠങ്ങൾ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അതിൽ അവർ തൃപ്തരാണ്. അവിടെയാണ് നമുക്ക് സേവനം എന്നുള്ളത്, ശമ്പളം വളരെ കുറച്ചുള്ളൂ എന്നുള്ള ഇതിൽ നിന്നും ചിന്തയിൽ നിന്ന് മാറി വരുമ്പോഴാണ് വലിയൊരു സേവനം.
0: നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ജാസ്മിൻ പറളി പറഞ്ഞൊരു കാര്യമുണ്ട്, പല ചരിത്രങ്ങൾ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. മൂസ നബിയുടെ ചരിത്രം, സാഹിറന്മാർ, ഫിറഔന് മുന്നിൽ സുജൂദ് ചെയ്തത്, സംസമിൻ്റെ ചരിത്രം, മക്കം, ഫത്തഹ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ചരിത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ പറളി.
1: മാഷാല്ലാ, ജോലിയുമായി ബന്ധപ്പെട്ട് കേട്ടപ്പോഴേ സ്വന്തം ജോലിയെ കുറിച്ച് മാഷാല്ലാ വളരെ, നമ്മുടെ ശ്രോതാവ് പിന്നെ ഷാഹിറ ബിൻ അബ്ദുൽ കരീം ഞാൻ ആരോഗ്യ മേഖലയിൽ പി എച്ച് സിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. വയോജനങ്ങളുടെ ക്ലിനിക്കിലാണ് ഇപ്പൊ ഡ്യൂട്ടി ഉള്ളത്.
0: യെസ്.
1: അപ്പോ മാക്സിമം അവരെ ഹാപ്പി ആക്കി വിടാറുണ്ട്
0: എന്നാണ് പറഞ്ഞ പേര്.
1: ഷാഹിറ ബിൻ അബ്ദുൽ കരീം.
0: ശരിക്കും അവരൊക്കെ എന്ത് ചെയ്യണമെന്നോ, അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ ചെറിയൊരു കുറിപ്പാക്കി എടുത്തായിരുന്നു.
1: അതെ അതെ,
0: നമുക്ക് റേഡിയോയിൽ എന്ത് ചെയ്യാം, അത് വായിക്കാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ്
1: കുറച്ചുകൂടി ഉണ്ട് അതില് കൂടെ
0: പറയും.
1: അപ്പൊ ഓരോ ക്ലിനിക്കിന്റെ പേരെന്താ അറിയോ, ഹാപ്പി ക്ലിനിക്, ഹാപ്പി എന്നാണ്. അതില് പ്രത്യേകിച്ച് ഒരു പ്രായമായ ആളുകൾ വരുമ്പോൾ സ്ട്രെസ്സിലാണ് വരുന്നത്, അവരെ ആശ്വസിപ്പിക്കാൻ പറ്റാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹു അവരെ, അള്ളാഹു ഇനിയും ഇങ്ങനെ എല്ലാവരെയും അവരുടെ ജോലിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക് നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത്. മാഷാല്ലാ.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നാട് വിട്ടുപോകൽ, ഇതൊക്കെയാണ് ചരിത്രത്തിൽ അനുസ്മരിച്ചുകൊണ്ട് റുഷ്ദ കളിക്കാവ് നേരത്തെ അയച്ചത്. അബൂവിയെ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈമൂന ചിക്കലോട് അവരും ഒക്കെ നേരത്തെ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ
1: ഈ പാലിയേറ്റീവ് സെൻറ്ററിലൊക്കെ, അതേപോലെ തന്നെ ഈ ഇത്തരം ആളുകളുടെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരുപാട് നമ്മുടെ അനുഗ്രഹം, നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ വലിയ വിലയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ജോലികളുണ്ട് ഇതുപോലെയുള്ള. ഇപ്പോൾ പാലിയേറ്റീവിലൊക്കെ ഇത് പറഞ്ഞാൽ ഓരോരുത്തരുടെയും അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ ഇതാവും, നമുക്ക് തന്നെ ഒരു ബോധം കൃത്യമായിട്ട് വരും. അങ്ങനെയുള്ളവരാണ് ഇതിൽ കാര്യമായിട്ടും സേവനം ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന സേവനങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത് കണ്ടൊരു ഒരു ഒരു വീഡിയോയിൽ ചെറിയൊരു കമൻറ്റ് കണ്ടു. പ്രായം കൂടുന്നത് കൊണ്ടല്ല ഈ പിന്നെ വൃദ്ധസദനങ്ങൾ ഉണ്ടാവണമെന്നാണ്. പ്രായം കൂടിയ ആളുകളൊക്കെയുള്ള പരിഗണനയോ അല്ലെങ്കിൽ അവരെ വേണ്ട എന്ന് വെച്ചിട്ടോണാണല്ലോ. അപ്പോൾ അത്തരം ആതുര സേവന രംഗത്ത് ശരിക്ക് ഇപ്പം പറഞ്ഞ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ, ഇപ്പം എല്ലാവരും ഇന്നത്തെ പുലരിവട്ടം ചിന്തനീയമാണ്, അത് ഒരുപാട് ആലോചിക്കാനുണ്ട് എന്ന വിഷയം. അപ്പോൾ
0: അപ്പോൾ നമുക്ക് ഇനി കുറേ മെസ്സേജുകൾ കുറേ വായിക്കാനുണ്ട്, നമുക്ക് പതിയെ സമയാനുസൃതമായിട്ട് നമുക്കിത് വായിക്കാം.
1: ക്വിസിലേക്ക് പോകാം അല്ലേ,
0: നമുക്ക് ക്വിസിലേക്ക് പോവാം. ക്വിസിൻ്റെ സമയമാണ്, മിക്കവാറും കുറേ ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. സമയമാകുമ്പോൾ ഓർമ്മപ്പെടുത്താൻ അവിടെ റെഡി ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ നേരെ ക്വിസിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് തോന്നുന്നു അല്ലേ.
1: ക്വിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്,
0: നിങ്ങൾക്ക് സ്ക്രീനിൽ എന്ത് കണ്ടോ അത് തന്നെയാണ് എൻ്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലായി ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്.
1: യെസ്,
0: അപ്പോൾ അത് നമുക്കൊന്ന് പരിഹരിച്ചതിന് ശേഷം ഇൻഷാല്ലാ ക്വിസിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ ചെറിയൊരു
0: അബൂബക്കർ സുലൈമാൻ അവർ പറഞ്ഞെന്താണോ, പുലരിവട്ടം സൂപ്പറാണ്, കേൾക്കുന്ന ഗവൺമെൻറ് ജോലിക്കാർ ഇത് ശ്രദ്ധിക്കുമല്ലോ, ഉയർന്ന ഓഫീസർമാർ പറഞ്ഞു തന്ന ഉസ്താദന് അള്ളാഹു ദീർഘായുസ് നൽകി, എല്ലാവരെയും അള്ളാഹു തോഫീക്ക് നൽകി, അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് അബൂബക്കർ സുലൈമാൻ അയച്ച മെസ്സേജ്. പിന്നെ നസീറ മമ്പാടും നസീമ അയച്ച് കൊടുവായൂരും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫിറൗന്റെ കാലത്തെ മാഷിദിയുടെ ചരിത്രമാണ് അവർ
1: അനുസ്മരിച്ചത്. ശരിക്കും ചരിത്രങ്ങൾ ഒരുപാട്, എന്താ പറയാ, ഇപ്പൊ നമ്മൾ ചെറിയ
0: ചോദ്യം, ഞാൻ ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു വെച്ചാല് ആ ഒരു ചരിത്രത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വാക്കുകൾ കൊണ്ടുവന്ന് വരുന്ന ആ ഒരു കണക്ഷൻ ഉണ്ട്. ഷാജിദ വീട്ടി വല്ലപ്പോഴും പറഞ്ഞത് ഞങ്ങളും കുറച്ച് ആൾക്കാർ ഇവിടെ കൂടെയുണ്ട്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ പറയുമ്പം അവരൊരു സമ്മേളന സഹിതം കേൾക്കണോ അല്ലെന്ന് അറിയില്ല, വീട്ടിലെല്ലാവരും കൂടെ കൂടി കേൾക്കായിരിക്കും ചിലപ്പോൾ ഇൻഷാല്ലാ.
1: ഓക്കെ, നമുക്ക് ക്വിസ് ഒന്ന്, പിന്നെ ടെക്നിക്കൽ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു, ഇൻഷാല്ലാ ക്വിസിലേക്ക് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ക്വിസിൽ പങ്കെടുക്കേണ്ടത്. അതിൽ പ്രോഗ്രാം എന്നുള്ളത് ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും കൂടി കൊടുക്കുക. നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് പ്ലസ് അതിൻ്റെ സ്ഥലം. അപ്പോൾ അങ്ങനെ തന്നെ പേരിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. എളുപ്പമുള്ള ചോദ്യമാണ്, ഇൻഷാല്ലാ ഓപ്ഷൻ മാത്രമാണ് അയക്കേണ്ടത്. ഉത്തരം ടൈപ്പ് ചെയ്തതുകൊണ്ട് കാര്യമില്ല, ഓപ്ഷൻ മാത്രമാണ് അയക്കേണ്ടത്. ചോദ്യം ഇതാണ്, ഖുർആനിലെ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസാണ്. ആ സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിൽ എത്രാമത്തെ സൂറത്താണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻസ് എ 110, ബി 114, സി 112, ഡി 111. ചോദ്യം ഒരിക്കൽ കൂടി, വിശുദ്ധ ഖുർആനിലെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സുലുസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ്? ഓപ്ഷൻസ് എ 110, ബി 114, സി 112, ഡി 111. ഒരിക്കൽ കൂടി അല്ലേ ചോദ്യം പറയാം, വിശുദ്ധ ഖുർആനിലെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് എത്രാമത്തെ സൂറത്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ 110, ബി 114, സി 112, ഡി 111.

0: സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ്?
1: എത്രാമത്തെ സൂറത്താണുള്ളതായിരുന്നു ചോദ്യം. ചോദ്യത്തിലേക്ക് ഒരുപാട് ആൻസറുകൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻഷാല്ലാ നമുക്ക് ഇനി തുടർന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ചോദ്യവുമായി ബന്ധപ്പെട്ടതിലേക്ക് നമുക്ക് പോവാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ലൈവിൻ്റെ മറ്റു തലത്തിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ മെസ്സേജുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, കുഴപ്പമില്ല. പുതിയ വന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ.
0: ഓക്കെ, അപ്പോൾ മാഷാല്ലാ ഒരുപാട് ആളുകൾ ഇതിൽ, ഞാൻ വിചാരിച്ചത് ഈ ചോദ്യം ആരും തെറ്റിക്കൂല വിചാരിച്ച്, അപ്പോൾ വന്ന ആൻസറിൽ
1: ഒരു ഏത് ദിവസം വരെ ഈ ചോദ്യം ചോദിച്ചു എന്ന് അതുവരെ ഓർമ്മിച്ചു വെക്കുന്ന ശ്രോതാക്കളുണ്ട്.
0: യെസ്,
1: കഴിഞ്ഞത് റേഡിയോയിൽ അത്രമാത്രം ശ്രദ്ധയും താല്പര്യവും ഉണ്ടെന്ന് അറിഞ്ഞതിൽ അത് അറിയാൻ പറ്റുമല്ലോ മാഷാല്ലാ. പിന്നെ ചില ചോദ്യങ്ങൾ നേരത്തെ നമ്മൾ അലിജാബയിലേക്കുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ചോദ്യം പിന്നെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് മുമ്പുള്ള മഹ്ഷറ വിളിയുടെ ആരംഭം എന്നാണ്, അതിന് വല്ല തെളിവുണ്ടോ അല്ലെന്ന്. അതിന് തെളിവ് ഒരു തെളിവുമില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യ വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഈ ചോദ്യം അലിജാബയിലേക്ക് പരിഗണിക്കാവുന്നതാണ്. അബ്ദുൽ അസീസ് തർമ്മൽ അവരാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
0: ഒരുപാട് ശ്രോതാക്കളെ ഈ ക്വിസിൽ പങ്കെടുക്കുമ്പോഴേ ഈ അടുത്ത് തന്നെ വന്ന ചോദ്യം എന്നുള്ളത് ഒരുപാട് ആളുകൾ അയച്ചു. അപ്പോൾ സലം സാറ് പറഞ്ഞമാതിരി ഇവരെത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഇതിൽ പിന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണത്. അത്രയും ആളുകളാണ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്തരം ഈസിയാണ് എന്നത് എല്ലാവർക്കും ഞാൻ അതാണ് തുടക്കത്തിലെ പറഞ്ഞത്, എല്ലാവരും ഉത്തരം ശരിയാക്കുന്ന പ്രദേശം. എന്നിലും എങ്കിലും തെറ്റിച്ച ആളുകളുണ്ട്. പിന്നെ കഴിഞ്ഞ ചോദ്യം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുമ്പത്തെ ദിവസം വന്നു എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം അതുപോലും തെറ്റിയവരുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്ക് അതൊരു പിന്നെ പുതിയ അനുഭവം അല്ലേ മാഷാല്ല.
1: നമ്മുടെ ഉമ്മർ കളപ്പാറ പാലക്കാഴി എന്ന് പറഞ്ഞ അവർക്കിങ്ങനെ സംസാരത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് അലീസ് ഉസ്താദിൻ്റെ സംസാരത്തിലൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നമാണെന്ന് അറിയില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവിടുത്തെ പ്രശ്നമായിരിക്കും.
0: ഒരാൾ മാത്രം അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളൂ, അവിടുത്തെ വിഷയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: 1000 അല്ല, 100,000 രൂപയുടെ സാധനം വാങ്ങാൻ വരുന്ന ആളെ 100 രൂപയുടെ സാധനം കൊടുത്തു വിടാറുണ്ട്.
0: ആ നേരത്തെ നമ്മൾ സേവനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തു പറഞ്ഞതായിരിക്കും. യെസ്,
1: 1000 രൂപയുടെ. ഓക്കെ, സോറി,
0: ഓപ്ഷൻ മാറി അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. റമ്മല പി സി ചിങ്ങപ്പുരം സാറല്ല ഇൻഷാല്ല. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യന് സെയിം ആണെങ്കിലും വിജയികൾ മാറും എന്ന് അല്ലേ, പുതിയ പുതിയ വിജയികൾ നമ്മുടെ വിജയികളുടെ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്,
1: ഓക്കെ. അപ്പോൾ ഷീബ സിദ്ദീഖ് അബൂ ത്വാലിബിൻ്റെ മരണസമയത്ത് നബി അലൈഹി സ്വലമ അയൽപക്കക്കാരെയും കുടുംബങ്ങളെയും എന്തിന് ക്ലാസ് ഓർത്തു, ഏത് ക്ലാസ് പറയുമ്പോഴും അബൂ നബി അലൈഹി സ്വലമയുടെ അബൂ ത്വാലിബിൻ്റെ ആ മരണസമയം അത് ഓർത്തു പോകുമെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഹിദായത്തുമായി ബന്ധപ്പെട്ടാണ് ഷീബ സിദ്ദീഖ് നേരത്തെ അയച്ച മെസ്സേജാണ്.
0: ഓക്കെ ഇസ്ലാം സാറേ,
1: നമുക്ക്
0: നമ്മളേ
1: ക്വിസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റാറ്റസ് അല്ല 1 മിനിറ്റിലേക്കാണ് നമ്മൾ പിന്നെ പോവാറുള്ളത്.
0: യെസ്, 1 മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജീവിതത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം പാലിക്കേണ്ടവനാണ്. ഏതേത് രംഗത്തും അദബ് പാലിച്ചുകൊണ്ട് ജീവിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിനോടുള്ള കാര്യങ്ങളിൽ, അള്ളാഹുവിനോടുള്ള സംസാരത്തിൽ ഏറ്റവും നല്ല മര്യാദ പാലിക്കാൻ നമുക്ക് കഴിയണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഓ ഈസ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടത്? ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ല, മറിച്ച് അള്ളാഹുവേ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അറിയും, എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഒരിക്കലും ഞാൻ അറിയുകയില്ല എന്ന് അള്ളാഹുവിനോടുള്ള അച്ചടക്കമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവാണ് എനിക്ക് ഭക്ഷണം നൽകിയത്, എന്നെ സൃഷ്ടിച്ചത്, ഞാൻ രോഗിയായത് ഞാൻ, അവിടെ ഒരിക്കലും എന്നെ രോഗിയാക്കിയതല്ലയാണ് എന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ രോഗം നൽകുന്നവനും അല്ലയാണ്, പക്ഷെ അവിടെ ഒരു മര്യാദ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെച്ച് പുലർത്തുന്നു. അതുകൊണ്ട് റബ്ബിനോട് ഏറ്റവും നല്ല മര്യാദ വെച്ച് പുലർത്തുന്നവനായി ജീവിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, വളരെ സുന്ദരമായിട്ടുള്ളൊരു അവതരണമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അധികം ആരും ആലോചിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് 1 മിനിറ്റിലൂടെ കേട്ടിട്ടുള്ളത്. മാഷാല്ലാ. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ടോക്ക്, അതേപോലെ തന്നെ നമ്മുടെ വഴിവിളക്ക്, നേർവഴി, സ്ഥിര സംവിധാനങ്ങളൊക്കെ നമ്മൾ കൃത്യമായി അതിൻ്റെ ഷെയറിങ്ങിൽ നമ്മളുണ്ട്. ആ ഷെയർ മാർക്കറ്റ് എപ്പോഴും ഓപ്പണാണ്, അത് നമ്മളുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇൻഷാല്ലാ.
1: ഷാജിദ വി ടി വല്ലപ്പുഴ അവർ പറഞ്ഞു, യൂട്യൂബിൽ ചോദ്യോത്തരമായിട്ട് ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഏത് ചോദ്യം?
0: നമ്മളെ നമ്മൾ ഇന്നത്തെ ക്വിസിലെ ചോദ്യമാകും
1: അതായിരിക്കാം അല്ലേ, ചിലപ്പം അറിയില്ല. അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സൗണ്ട് ഇല്ല എന്ന് പറയുന്നത് ജാസ്മിൻ പൂച്ചാക്കൽ അങ്ങനെ ഉണ്ടോ? ബാക്കിയുള്ളവർക്ക് ഓക്കെ അല്ലേ? പിന്നെ ജാസ്മിൻ പറളി പറഞ്ഞു, ഞാൻ കമൻ്റ് എഴുതിയപ്പോൾ മാറിപ്പോയി, സാഹിറന്മാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തത് എന്നതിന് പകരം ഫിറോന്റെ മുമ്പിൽ നിന്ന് എഴുതിപ്പോയി എന്നാ അത്. ഓക്കെ, അപ്പം നമുക്ക് തോന്നിയിരുന്നു ഞാൻ. ശരി, അപ്പോൾ മുമ്പ് വന്ന ചോദ്യമാണെങ്കിലും ഈ ചോദ്യത്തിൽ നിന്ന് കൂടുതൽ കുറച്ചുകൂടിയും അത് എത്രാമത്തെന്ന് മനസ്സിലാക്കാനും പുതിയ വന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാനൊക്കെ തന്നെ കഴിഞ്ഞു എന്നുള്ള നിലക്ക് നമുക്കതിനെ കാണാം. നമുക്കിനി 1 മിനിറ്റ് ടോക്ക് കഴിഞ്ഞാൽ പതിവ് പോലെ നമ്മൾ പറയാവുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവേശിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചരിത്രമോ?
0: നേരത്തെ ചോദിച്ച ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടി അല്ലേ, ചരിത്രം നിങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചരിത്രം ഏതാണ് എന്നായിരുന്നു അല്ലേ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ്,
1: പുതുതായി അതിൻ്റെ ഇടയ്ക്ക് വന്ന ആളുകൾ, ഇപ്പോൾ ഒരു എത്ര സമയമായി, 6 മണി കഴിഞ്ഞ് 39 അല്ലേ മിനിറ്റായി. അപ്പോൾ അതിനുശേഷം ഈ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കടന്നു വന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് കമൻ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു ചരിത്ര ശകലത്തിലേക്ക് പ്രവേശിക്കാം. ജസീൽ സാർ,
0: ഇന്നത്തെ ചരിത്രത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ്. ആ ഉഹദ് യുദ്ധത്തിൽ പിന്നെ ഉണ്ടായ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ സുപരിചിതമാണ്. അന്ന് ഉണ്ടായ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ അവർ പറയാണ്, രണ്ട് പേരെ ഒരേ വസ്ത്രത്തിൽ മറവ് ചെയ്യാനുള്ള ഒരു സന്ദർഭമുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ രണ്ട് സ്വഹാബാക്കളെ ഒരേ വസ്ത്രത്തിൽ മറവ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നൊരു ചോദ്യം, ആ ചോദ്യം ശരിക്കും ഈ ഓരോ ചരിത്ര സംഭവത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് നമ്മളൊക്കെ പിന്നെ അങ്ങനെ പഠിക്കുന്നവരാണ്, ഓരോ ഹദീസിലെയും പാഠങ്ങൾ പഠിക്കുന്നവരാണ്. ചോദ്യം ഇതായിരുന്നു, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, അയ്യുഹും ഈ രണ്ട് ആളുകളുടെ കൂട്ടത്തിൽ അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഏറ്റവും ഖുർആൻ നന്നായി അറിയുന്നത് ആരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു കൊടുത്തു, ഇന്ന ഇന്ന വ്യക്തിയാണ് അല്ലെ ഇന്ന സ്വഹാബിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഫഇദ ഉഷീറ ലഹു ഇല അഹദിഹിമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ഇന്ന രണ്ടാളെ കൂട്ടത്തിൽ ഇന്ന സ്വഹാബിയാണെന്ന് പറഞ്ഞപ്പോൾ ഖദ്ദമഹു ഫിൽ ലഹദി, അങ്ങനെ ഖബറിലേക്ക് ലഹദിലേക്ക് ആ സൂചിപ്പിക്കപ്പെട്ട സ്വഹാബിയെ ആദ്യമായി വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദുൻ അലാ ഹൗലാഇ യൗമുൽ ഖിയാമ, ഞാൻ ഖിയാമത്ത് നാളിന് ഇവരുടെ വിഷയത്തിൽ സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെ മറമാടാനും അങ്ങനെ ഒക്കെ കൽപ്പിച്ചു. അപ്പോൾ ചരിത്രത്തിൽ സ്വഹാബത്തിനെ ഈ ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒരേ വസ്ത്രത്തിൽ പൊതിയാനും അതേപോലെ ഒരേ ഖബറിൽ വെക്കാൻ അത്രേ വകുപ്പുള്ളൂ അന്ന് ആ ചരിത്രത്തിൽ. അവിടെ ചരിത്രം വിശദീകരിക്കുന്ന, ഹദീസ് സംഭവം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അന്ന് അങ്ങനെയുള്ളു അവസ്ഥ, മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അങ്ങനെ വലം യക്കുൻ ഹുനാക്ക മിന സിയാബിമാ യഖ്ഫീ തഖ്ഫൈൻ തഖ്ഫീൻ കുല്ലി വാഹിദി മിൻഹും ഫീ സൗബിൻ, ഓരോ വസ്ത്രത്തിലും പിന്നെ ഓരോ ആളുകളെ മറമാടാനുള്ള വകുപ്പ് അപ്പോൾ അന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പിന്നെ ശരീരം വെച്ചിട്ട് ഒരു ഒരു ഇതിൽ ആക്കേണ്ടി വന്നത്. പക്ഷെ അവിടെ ആ ഒരു ചോദ്യത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ ഒരു മഹത്വമാണ്. ഖുർആൻ കൂടുതലായി പഠിക്കുന്നവർക്കുള്ള മഹത്വം, പഠിച്ചവർക്കുള്ള മഹത്വം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ കാണാം എന്നാണ് പറയുന്നത്. ആ ചോദ്യത്തിൽ ആരാണ് കൂടുതലായി ഖുർആൻ അറിയുന്നവൻ എന്ന ഒരു പിന്നെ ഒരു ഫദ്ല്, അത് കൂടുതൽ അറിയുന്നവന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള കാരണം അതെന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു പറയുന്നുണ്ട്. ഖബറിലേക്ക് വെക്കുന്ന സമയം മുതൽ അവർക്ക് ലഭിക്കാനുള്ള ആനന്ദത്തിൻ്റെയും അനുഭൂതിയുടെയും ഒക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ അത് കൂടുതലായി അർഹതയുള്ളത് ഖുർആൻ കൂടുതൽ പഠിച്ചവർക്ക് എന്നുള്ളത് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചു തരാണ്. രണ്ടാമത്തത്, ഞങ്ങൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്വഹാബിമാരിൽ ആർക്കാണ് കൂടുതലായി ഖുർആൻ അറിയുക എന്നുള്ളത് കൃത്യമായിട്ട് സ്വഹാബിമാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അത് കൂടുതൽ അറിയുന്ന ആളുകളെ അവർക്ക് പ്രത്യേകം എന്താ പറയുക ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അറിയുന്നത് കൊണ്ട് കൂടുതൽ ഖുർആൻ തജ്വീദ് അറിയുന്ന, ഹിഫ്ളു നന്നായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം അവരെന്ത് ചെയ്തിരുന്നു, ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമതൊരു സംഗതി, ഇവിടൊക്കെ പിന്നെ സുഹുദിൻ്റെ ആളുകളായിരുന്നു. അതായത് വസ്ത്രം ഈ വേറെ തുണി എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനെ ഏത് പിന്നെ എന്താ പറയുക ഏത് രംഗത്ത് ജീവിച്ച ആളുകളാണെങ്കിൽ പോലും അവർ സുഹുദിൻ്റെ അത്ര തന്നെ പിന്നെ ദുനിയാവിനോട് അവർക്ക് അത്രേ പ്രിയമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഷഹീദിനുള്ള കൂലിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ വേറെ നമ്മൾ കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള ആ ഒരു ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ആ ഒരു ചോദ്യം അത് അത്രമേൽ നമ്മളോടാണ് ചോദിക്കേണ്ടത്. നമ്മൾക്ക് ഇത്രയും സമയവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇത്ര ഖുർആൻ പഠിക്കുന്നു എന്നുള്ളത്, അപ്പോൾ 500 കോഴ്സിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ളതൊക്കെ കേൾക്കാൻ നമുക്ക് സമയം നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ, ഉഹുദ് യുദ്ധാനന്തരം നടന്ന ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും സുന്ദരമായി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്.
1: മാഷാല്ലാ, ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗുണപാഠമുള്ളതാണ്. എല്ലാം പഠിക്കാനും ജീവിതത്തിൽ പകർത്തനം അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. അസ്സലാമു അലൈക്കും. ചോദ്യവും ഉത്തരവും ഇന്നും യൂട്യൂബിൽ ഉണ്ടാവാറുണ്ട്. മദ്രസയിൽ പറഞ്ഞയക്കുന്നതിനിടയിൽ ചിലപ്പോൾ ആൻസർ അയക്കാൻ പറ്റാറില്ല, എന്നാൽ യൂട്യൂബ് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും. ഷമീറ എറിയാഡാണ് അത് പറഞ്ഞിട്ടുള്ളത്.
0: വ്യക്തതക്കുറവുണ്ടോ?
1: എന്താന്ന് മനസ്സിലായില്ല കറക്റ്റ് ആയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ചോദ്യ ഉത്തരം എന്താണെന്നുള്ളത്, ചോദ്യം കേട്ടില്ലായിരുന്നു, രണ്ടാമത് വായിച്ചപ്പോൾ കേട്ടു. ബിൻതു നൊച്ചിമ ആലുവയിൽ നിന്നും.
0: സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞതൊരു ഒരുപാട് ചരിത്രങ്ങൾ ഒറ്റ മെസ്സേജിൽ മറുപടി തന്നിട്ടുണ്ട്. നബിസ്ലാസ്ലമ്മയുടെ സ്വന്തം കുടുംബത്തിൽ സഹിച്ച എല്ലാ ഘട്ടങ്ങളും, യൂസുഫ് നബിയുടെ ചരിത്രം, ബിലാൽ റള്ളാൻഹുവിൻ്റെ ചരിത്രം, കുടുംബം സഹിച്ച ഭാഗങ്ങൾ, അതേപോലെ തന്നെ മാഷിത്ത, ഇവിടെയൊക്കെ ചരിത്രം ഒരുമിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്.
1: അപ്പം എത്ര ഓരോരോ ചരിത്രത്തിൻ്റെ ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവുമായിരിക്കും. അതിലേതെങ്കിലും ചരിത്രങ്ങൾ ഒരാൾക്ക് ആ ചരിത്രം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അവരൊന്ന് അത് പഠിക്കട്ടെ. ഇപ്പം മാഷിതയുടെ ചരിത്രം, മാഷിത്തയുടെ ചരിത്രം എന്താ, എന്താണ് ആ ചരിത്രം? നമുക്കിപ്പോൾ എല്ലാം പറഞ്ഞ് പറയാം,
0: കേട്ട ആരുകളുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. അപ്പം അതെന്താണെന്ന് ഇഷ്ടമെന്ന് തിരഞ്ഞു നോക്കി കിട്ടുന്നതാണ്. ഇതിലെ നമ്മളെ മോർണിംഗ് ലൈവിൽ ക്വിസിലെ ചോദ്യവും ഉത്തരവും യൂട്യൂബിൽ വേറെ വരാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: ആണോ?
0: അതാണ് യൂട്യൂബിൽ ഉണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ. മൈമുന ചെക്കിലോട് ഈ ഓണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, പക്ഷെ ആ ചോദ്യം ഒരു കുട്ടിയുടെ ചോദ്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, അത് ലിജാബിയിലേക്ക് പരിഗണിക്കപ്പെടാവുന്നതുമാണ്, നിൽക്കുക അതിൻ്റെ ഉത്തരം പറയാവുന്നതുമാണല്ലോ. ഷാ അല്ലാ. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അവർക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മംഗ്ലീഷിലാണ് വായിച്ചോ. ഓ, നിങ്ങൾ മംഗ്ലീഷിന്റെ ആളാണ് അല്ലേ?
0: കുറച്ചുകൂടി ചെറിയ ജനറേഷൻ ആയതുകൊണ്ടേ.
1: ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ജമീല വി പി കളിക്ക പറഞ്ഞു മോർണിംഗില് എല്ലാ ക്യൂസും പിന്നീട് യൂട്യൂബിൽ വരാറുണ്ടെന്നുള്ളത്. ഓക്കെ, അതിനെ കുറിച്ചാണ്. പിന്നെ നേരത്തെ ഇത് വായിച്ചു കഴിഞ്ഞോ, ഷാഹിറ ബിൻത്ത് അബ്ദുൽ കരീം ആറ്റുപുഴ പറഞ്ഞു ഞങ്ങളുടെ ഹാപ്പി ക്ലിനിക്കിൽ.
0: വായിച്ചു.
1: അതവരുടെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നീട് അവരയച്ചത് അതായത് അനുഭവങ്ങൾ വരാറുണ്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവരുടെ പ്രയാസങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇടപെടാറുണ്ട്. അൽഹംദുലില്ലാ, കുറിപ്പ് തയ്യാറാക്കി അയച്ചു തരാൻ ശ്രമിക്കാം.
0: ഇത് ഇവര് മാത്രല്ല, ഇതുപോലെയുള്ള എല്ലാവർക്കും അങ്ങനെ കഴിയുന്നതാണ് ഇൻഷാല്ലാ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവെക്കാവുന്നതാണ്.
1: നമുക്കത് ഉറപ്പായിട്ട് നമ്മുടെ അനുഭവത്തിലോ അല്ലേ ഒരു സെഷനിലായിട്ട് നമുക്കത് പങ്കുവെക്കാവില്ല അല്ലേ.
0: യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രോതാക്കൾ ഒരുപാട് ചരിത്രം, നമ്മൾ ചരിത്രത്തെ ഇത്രമേൽ പിന്നെ ഊന്നി പറയാനുള്ള ഒരു വിഷയം, ഇതുവരെ ഇപ്പോൾ ഓരോ ചരിത്രത്തിൻ്റെ പേരാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ പോലെ മാഷിത്ത അവരുടെ ചരിത്രം, അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പം ആ ചരിത്രത്തിൽ ഓരോ ചരിത്രത്തിൽ നമുക്ക് പാഠങ്ങളുണ്ടാകും. ആ പാഠം എനിക്ക് അറിയില്ലെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ചരിത്രത്തിൽ ഇപ്പോൾ നേരത്തെ തുമാമ അവരുടെ ചരിത്രം പറഞ്ഞു, തുമാമ റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രത്തിൽ പിന്നെ എന്താണ് ആ ചരിത്രം എന്ന് അറിയാത്തവർ ജസ്റ്റ് എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്താൽ ആ എന്തെയും കിട്ടും.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേട്ടാലോ.
0: ഓ ഇൻഷാല്ലാ.
1: അധ്യായ 42 സൂറ ശൂറ 47-48 വചനം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ. അപ്പോൾ ഖുർആൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചരിത്രത്തിലും ഖുർആനുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ 2474 ഇന്ന് പോയ വീഡിയോ, 2451 എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഖാരി അഹമ്മദ് നുഫൈസ്, അഹമ്മദ് നുഫൈസ് എന്ന ഖാരിയുടെ ഖിറാഅത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. യെസ്, റുക്സാന ബാലുശ്ശേരി പറയുന്നത് ഖുർആനും സുന്നത്ത് മുറുകെ പിടിക്കാനും ദുനിയാവ് ക്ഷണികമാണ് എന്നും ഈ ചിന്തയിൽ നിന്ന് കിട്ടുന്നു. യെസ്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ്. മൂസാ നബിയുടെ ചരിത്രമാണ് ജംഷീന വി കെ മേപ്പാടിക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. യെസ്,
1: ക്വസ്റ്റ്യൻ കേട്ടു പക്ഷേ ഓപ്ഷൻ കേട്ടില്ലായിരുന്നു. സിസ്റ്റം എങ്ങനെയായാലും പരിഗണിക്കില്ല, എന്നാലും ഞാൻ എഴുതിയിട്ടുണ്ട് ജസീന തിരുമ്പാടി. ഓ, അങ്ങനെ ആവണ്ട, അത് പോസിറ്റീവായിട്ട് കാണാം ഇൻഷാല്ലാ.
0: ഓക്കെ, നോക്കല്ലേ വിജയികളിൽ പെടുക എന്നുള്ളത് നോക്കാം ഇൻഷാല്ലാ.
1: ഓക്കെ, നമ്മൾ പിന്നെ വ്യത്യസ്ത ചരിത്രങ്ങളും വ്യത്യസ്തമായ സംഭവങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭത്തിലൂടെ പലരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ വാക്കുകൾ നമുക്കൊന്നിനു കണക്ഷനാണല്ലോ. പുലരിവട്ടം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ടീച്ചർ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. അവർ ഓൺലൈൻ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, കൂടെ ഓഫ്ലൈൻ മദ്രസയിൽ കൂടി ജോലി ചെയ്യുന്നു. എന്നാൽ ഓൺലൈൻ മദ്രസയിൽ ഒരുപാട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ അതിൽ ശമ്പളം കുറവാണ്. എങ്കിലും മനസ്സിൽ വളരെ സന്തോഷം കിട്ടാറുണ്ട്. ജോലിയിലെ ആത്മാർത്ഥത എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വാക്കുകളായിരുന്നു അത് എന്ന് ആരിഫ കാക്കേങ്ങാട്.
0: യെസ്, ശരിക്കും നമ്മൾ പിന്നെ ജീവിതത്തിലെ ചെയ്യുന്ന ജോലി, അത് പിന്നെ ശമ്പളം കുറവ്. നേരത്തെ നമ്മൾ എൽ പി ഇതിൽ പറഞ്ഞല്ലോ, പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്കാണ് കൂടുതൽ സാലറിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൊടുക്കുന്നത്. കാരണം അവരാണ് ഇവരുടെ മോൾഡിങ് അവിടെ നിന്നാണ് വരുന്നത് ശരിക്ക്. അപ്പോൾ ഓഫ്ലൈൻ മദ്രസയിലുള്ള ഒരു ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, കുറച്ചുകൂടി നല്ല രൂപത്തിൽ ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്.
1: അൽഹംദുലില്ലാ, ചരിത്രകഥ ഒരു ഉത്ബോധനമായിരുന്നു എന്നാണ് ജമീല വി പി കളിക്കാവ് നേരത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട്. ഇൻഷാല്ലാ ചരിത്രം നമുക്ക് വീണ്ടും പറയാം. ചരിത്രം എത്ര കേട്ടാലും മതിയാവുകയില്ല, പുതിയ പുതിയ അറിവുകൾ ചരിത്രത്തിൽ കൂടെ കിട്ടുകയും ചെയ്യും. അൽഹംദുലില്ലാ എന്ന് സെഫിയ കെ തിരുനങ്ങാടിയും. സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ലൈവ് ക്യൂസ് യൂട്യൂബിൽ വരാറുണ്ട്, ഇവിടെ തെറ്റിയാൽ ഞാൻ അവിടെ കറക്റ്റ് ആക്കാറുമുണ്ട് എന്നാണ് ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര അയച്ചത്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഖുർആന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ജസിൽ സാറേ. ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ ഖുർആന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് നല്ലൊരവസരമുണ്ട്, പാരായണം നന്നാക്കാൻ റേഡിയോ നൽകുന്നൊരവസരമുണ്ട്. ആ അവസരമാണ് അത്തഹസീൻ എന്ന് പറയുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ പ്രോഗ്രാം. ഇന്ന് നമ്മൾ അതിനൊന്ന് പരിചയപ്പെടണം. അപ്പോൾ പീസ് ഖുർആൻ റേഡിയോയിൽ എല്ലാ ദിവസവും രാത്രി 8 നമുക്കത് കേൾക്കാൻ പറ്റും. ഖുർആൻ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളൊക്കെ തിരുത്താനുള്ള ഒരു സുവർണാവസരം എന്ന രൂപത്തിലാണ്, സുവർണാവസരമായിട്ടാണ് ആ തഹസീൻ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നത് ഹാഫിൽ അബ്ദുഷുക്കറാണ്. അബ്ദുഷുക്കൂർ അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ 26 ആയത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ന് തഹസീനിലൂടെ ഹാഫിൽ അബ്ദുഷുക്കൂറിൻ്റെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്.
0: മാഷാല്ലാ. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. മാഷാല്ലാ. അപ്പോൾ തഹസീൻ കേട്ട് വരാം അല്ലേ ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 26 ആയത്ത്.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹ നൂന്ന് ശദ്ദ് മണിക്കണം, ഗുന്ന ചെയ്യണം. ഇന്ന ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്തിൻ്റെ ഖദറാണ്. മഖ്റജ് ഖൈശൂം, തരിമൂക്കിൽ നിന്നാണ് ഗുന്നയുടെ ശബ്ദം. ഇന്നല്ലാഹ ലാ യസ്തഹീ, ഈ പദം ഓതുന്ന സമയത്ത് പലപ്പോഴും ലാസ്തഹീ ഇങ്ങനെ എസ്തഹീ അയ്യദ്രിബ എസ്തഹീ അയ്യദ്രിബ ഇങ്ങനെ ഓതരുത്. ഐ ഇന്നല്ലാഹ ലാ യസ്തഹീ യസ്തഹീ, യാഇന് കസ്ർ നൽകിക്കൊണ്ട് നീട്ടണം. യസ്തഹീ, അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ. ലാ യസ്തഹീ അൻ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്, മദ് മുൻഫസിൽ. ശേഷം അയ്യദ്രിബ, സാക്കിനായ നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യദ്രിബ അയ്യദ്രിബ അയ്യദ്രിബ. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. ഒന്ന് കൽക്കല ചേര് യദ്രിബ അല്ല, അതുപോലെ തന്നെ യദ്രിബ യദ്രിബ ഇങ്ങനെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്ന് ഫ എന്ന അക്ഷരത്തെ സീനാക്കിയിട്ട് ഉച്ചരിക്കരുത്. മസലൻ അല്ല, മസലൻ മസലൻ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, അതിൻ്റെ അറ്റം മാത്രം. മസലൻ മസലം, തൻവീന് ശേഷം മീമ് ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മസലം ബഊദതൻ, ഇവിടേക്ക് ബൗദത്തൻ എന്നൊന്നും ഓതി പോവരുത്. ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിക്കണം. ഐൻ ബഊദതൻ, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, എല്ലാം ശ്രദ്ധിക്കുക. ബഊദതൻ ബഊദതൻ ഫമ, തൻവീന് ശേഷം ഫ എന്ന അക്ഷരമാണ്, ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. തൻവീന് ശേഷം ഫ വരുമ്പോഴും ഇദ്ഗാമിലേക്ക് ആ ഒരു മണിക്കൽ ശബ്ദം പോവരുത്, ഇഖ്ഫ ആണ്. ഫഅമ്മല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. ഫഅമ്മല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആമനു ഫയഅലമൂന ഫയ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഫയഅലമൂന അന്നഹുൽ നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അന്നഹുൽ ഹഖു ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഹ ചെറുനാക്കിൻ്റെ ആ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഹഖു മിർ റബ്ബിഹിം, സാക്കിനാ നൂന് ശേഷം റാ ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർറ മിൻ റബ്ബിഹിം എന്നല്ല, മിർറ ഇങ്ങനെയുമല്ല, മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. വഅമ്മല്ലദീന മീമിന് ശദ്ദ് മണിക്കണം. വഅമ്മല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു ഫയഖൂലൂന ഫയഖൂലൂന മാദാ അറാദല്ലാഹു. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ബിഹാദാ മസല ബിഹാദാ ബിഹാസ അല്ല ബിഹാദാ മസല മസല മസല എന്ന് പറഞ്ഞ് നിർത്തരുത്. മ ഥ ഥ, നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം. മ ഥ മസല. ഇനി അവിടെ വഖഫ് ചെയ്യാം, കൂട്ടി ഒതുകയും
ചെയ്യാം. മഥല മഥലൻ യുദില്ലു, യുദില്ലു ബിഹി കഫീറ. യുദില്ലു വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യുദില്ലു ബിഹി കഫീറ, കസീറ അല്ല കഫീറ. കഫീറൻ വയഹ്ദി ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വായ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. കഫീറൻ വയഹ്ദി ബിഹി കഫീറ, കസീറ എന്ന് പറയരുത്, കഫീറ കഫീറ. വമാ യുദില്ലു ബിഹി ദ, യുദില്ലു യുദില്ലു യുദില്ലു യുദില്ലു അല്ല യുദില്ലു ബിഹി, അങ്ങനെ പറയരുത്. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഇവിടെ ബിഹി ഇല്ല. ഹ ഉള്ളമീറിന് ശേഷം ഹംസ, ഹ ഉള്ളമീർ. ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സുലത്തു തവീല, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീൻ ഖാഫ് ഫാസിഖീൻ, അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം, ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അല്ലാ ഷുക്കൂർ ഉസ്താദ് അബ്ദു ഷുക്കൂർ കുരാട്, അദ്ദേഹം ഇപ്പോൾ ഖത്തറിലാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ പീസ് ഖുർആൻ റേഡിയോയിൽ ആ തഹസീൻ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾക്ക് പരിചയം ഉണ്ടാവും.
1: ശരിക്ക് ആ ലാസ്റ്റ് ഭാഗത്തെ ഖിറാഅത്തൂടെ കേട്ടപ്പോഴേ അവിടെ ഫില്ലായ മാതിരി, മാഷാല്ലാ ഒരു ഫീൽ. റുക്സാന വാലശ്ശേരി പറഞ്ഞതേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കണ്ടുപഠിക്കുന്ന പ്രതീതി ഉണ്ടായി.
0: തീർച്ചയായിട്ടും അബ്ദുൽ സത്താർ ടി പി പരിയാരം. പിന്നെ നേരത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കല്ലേ, നേരത്തെ ആരെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് വലിയ ടെക്സ്റ്റായിട്ട് നല്ല പ്രധാനപ്പെട്ട പോയിന്റ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റീസെൻ്റ് ചെയ്യണം, കാരണം നമുക്ക് പിന്നെ ഇതാക്കി കഴിഞ്ഞില്ല. ഞാൻ എന്ത് വായിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അയക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കരുത്. പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ ആബിദ് അങ്ങാടിപ്പുറ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റൽ എന്താണ്
1: MICU
0: വർക്ക് ചെയ്യുന്നത്, അവിടെ പരമാവധി അവർക്ക് സമാധാനം ലഭിക്കാനുള്ള ചെറിയ തോതിലുള്ള കൗൺസിലിംഗ് വരെ ഞാൻ ചെയ്യാറുണ്ട്. മാഷാല്ലാ ബൈ സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വാർഡിൽ കൊണ്ടുപോയി എക്സ്ബേറ്റ് ചെയ്യാൻ നിൽക്കുന്ന രോഗിയുടെ അടുത്ത് ചെന്ന് ഞാൻ പറയും, ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നമ്മൾ മരിക്കില്ല, അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് മാത്രമേ നമ്മൾ മരിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയുന്ന പ്രതിസന്ധികൾ കൊടുക്കുന്ന വാക്കുകളുണ്ടല്ലോ, അതിനൊരു ചില്ലറ വിലയല്ല. പിന്നെ സാഹിറ ബിൻ അബ്ദുൽ കരീം മൂവാറ്റുപുഴ പറഞ്ഞ, ജസീൽ സാർ പറഞ്ഞ ശരിയാണ്, എൽ പി സെക്ഷനിലെ അധ്യാപകർക്ക് മറ്റു സെക്ഷനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുണ്ടെന്ന് തോന്നാറുണ്ട്. എൻ്റെ മൂന്ന് ഇത്താത്തമാർ എൽ പി സെക്ഷനിലെ ടീച്ചേഴ്സാണ്. കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്ന ഇത് വലിയ മക്കളെക്കാൾ ഇത്തിരി പ്രയാസം തന്നെയാണ്, അവരുടെ വികൃതികളും വേറെയാണ്.
1: ഓക്കെ, രസകരമായ വൃത്തികൾ ഉണ്ടാവുള്ളൂ.
0: അതെ അതെ,
1: നല്ല സ്നേഹം തിരിച്ചു കിട്ടുന്ന

0: പോകുന്നുണ്ട്, ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഇബ്രാഹിം കഴിച്ചത് മാഷാല്ലാ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും പുലരിവട്ടം, വൺ മിൻ ടോക്ക്, യുദ്ധചരിത്രം, ഖുർആൻ സ്റ്റാറ്റസ്, നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്. പക്ഷേ ക്വിസിൻ്റെ ചോദ്യം വളരെ സിമ്പിളായി പോയി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നാണ് അവർ അയച്ചിട്ടുള്ളത്.
0: ഓക്കെ, ഇതിൽ പിന്നെ ഈ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ അത് പറഞ്ഞാൽ തീരാത്ത അത്രയും, നമ്മളിങ്ങനെ ഒരു ഒരു വേറെ ലോകത്തേക്ക് നമ്മൾ എത്തിക്കുന്ന മനോഹരമായ ചരിത്രങ്ങളുണ്ടല്ലോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ നമുക്കിങ്ങനെ നമ്മളാ ആ വലയിലിങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ് ചരിത്രങ്ങൾ.
1: കെ വി സാജിദ ചുണ്ടമ്പറ്റ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, അതിനോടനുബന്ധിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മദീനയിലോട്ടുള്ള പോക്ക്, ഇതൊക്കെയാണ് അവരുടെ അവർക്ക് സ്ട്രൈക്കായിട്ടുള്ള ചരിത്രങ്ങൾ.
0: യെസ്, മറ്റൊരു നിലക്ക് പറയുമ്പോൾ നമ്മുടെ ഖുർആൻ ഇപ്പോൾ കേട്ട തഹസീൻ പ്രോഗ്രാം ഖുർആൻ റേഡിയോയിലും കേൾക്കാറുണ്ട് എന്നാണ് ഹനീന സുൽഫി. ആർക്കെങ്കിലും അങ്ങനെയൊന്ന് പരിചയമില്ലെങ്കിൽ റേഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഈ കളറിൻ്റെ അപ്പുറത്ത് മറ്റൊരു ഗോൾഡൻ കളറിൽ ഒരു ഗോൾഡൻ ചാൻസുകൾ ഇതുപോലെ ഒരുപാട് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്.
1: അത് ഹനീന സുൽഫി അവർ പറഞ്ഞിട്ട് ഖുർആൻ റേഡിയോയിൽ ഇത് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഷാഹിദ കുന്നത്ത് പറഞ്ഞത് തഹസീൻ നല്ല ക്ലാസ്സാണ്, കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തഹസീൻ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ, താഴെ നിങ്ങൾക്ക് റേഡിയോ തുറക്കുമ്പോൾ താഴെയുള്ള സ്റ്റേഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റേഷൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പീസ് ഖുർആൻ റേഡിയോ, അതിൻ്റെ ഒരു യെല്ലോ കളർ ഇത് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സാധാരണ റേഡിയോ കേൾക്കുന്ന പോലെ തന്നെ ലൈവ്, റിവൈൻഡ് ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആ തഹസീൻ കേൾക്കാൻ പറ്റും. കൃത്യമായിട്ട് തഹസീൻ മാത്രമല്ല ഖുർആനുമായി ബന്ധപ്പെട്ട തജ്വീദ്, അതുപോലെ ഹിഫ്ദ്, പിന്നെ കേൾവിക്കായി തന്നെ വേറെയും തന്നെ ഒരുപാട് തഫ്സീർ, ഒരുപാട് ഓപ്ഷനുകൾ അതിലുണ്ട്. ഇൻഷാല്ലാ ഖുർആൻ റേഡിയോ ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, റേഡിയോ ഖുർആനുമായി മാത്രമുള്ള ആ ഒരു ഭാഗം കൂടി, സ്റ്റേഷൻ കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താം.
0: കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് അവരുടെ കാര്യങ്ങൾ എന്താണ് പ്രധാനം തന്നെയായിരിക്കും. എൻ കെ മഷ്റഫ് പത്തപ്പിരിയും എന്തുമായി കണക്ട് ചെയ്താണെന്നുള്ള എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ എന്തോ പറഞ്ഞതുമായി ബന്ധപ്പെട്ടായിരിക്കും എൻ കെ അഷ്റഫ് കാ അതൊന്ന് പറയണേ. അപ്പോൾ ഖുർആൻ വീണ്ടും കിട്ടണ എന്താണ് വഴി ഇപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ട ഖുർആൻ്റെ ക്ലാസ് വെയിറ്റ് ആയിരിക്കും, കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് നമുക്കൊക്കെ തോന്നിയതുപോലെ അവർക്കും തോന്നിയിരിക്കുകയാണ്.
1: നബിസ്ലാസമ്മയുടെ ത്വായിഫ് ചരിത്രം കരയാതെ ചിന്തിക്കില്ല. നാം ഒക്കെ ഇസ്ലാമിക കുടുംബത്തിലെ ഒരു ശക്തമായ മുസ്ലിമാണ് എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ത്യാഗത്തിന്റെ ഫലമാണ് എന്ന് ഓർക്കുമ്പോൾ.
0: ആണോ ജംഷീന വി കെ മേപ്പാടി പറഞ്ഞ എന്താണോ, മാഷാല്ലാ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് അറിയാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇനി കേൾക്കാൻ വേണ്ടി ശ്രമിക്കും ഇൻഷാല്ല. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും.
1: ഖുർആൻ വീണ്ടും കിട്ടാൻ എന്താ വഴി ഇപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: നേരത്തെ നമ്മൾ പറഞ്ഞു, പക്ഷേ ഖുർആന് അതിന്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ വിശദീകരിച്ചല്ലേ.
1: റേഡിയോ ഖുർആൻ നിങ്ങൾക്ക് കേൾക്കാം, പീസ് ഖുർആൻ റേഡിയോ നിങ്ങൾക്ക് സ്റ്റേഷൻസ് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ഇൻഷാല്ലാ.
0: ഓക്കെ, നമുക്ക് പിന്നെ പ്രവാചക വചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ കേൾവി സാധ്യമാക്കുന്ന പ്രോഗ്രാമാണ് നമ്മളിനി കേൾക്കുന്നത്.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ സംസാരം പരദൂഷണം പറഞ്ഞവരുടെ ദുർഗന്ധം തിരിച്ചറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല കുന്നാ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർതഫഅത് റീഹു ജീഫത്തൻ മുൻതിനത്തൻ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതദറൂന മാ ഹാദിഹി റീഹ് هذه الريح الذين يغتابون المؤمنين. പ്രിയ ശ്രോതാക്കളെ, ഇമാം അഹമ്മദ് തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഷുഐബുൽ അർണാഊത് റഹിമഹുല്ല എടുത്തു നൽകിയിട്ടുള്ള, അതേപോലെ തന്നെ അദബുൽ മുഫ്രദിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഹസൻ എന്ന ദർജയാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന് നൽകിയിട്ടുള്ളത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ജാബിർ ബിൻ അബ്ദുല്ല ബിൻ അമർ ബിൻ ഹറാം അൽ

അൻസാരി റളിയല്ലാഹുനുഹുവാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ മുഴുവൻ പേരാണത്. പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹുവിനു, പിതാവും സഹാബിയാണ്, പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഷഹീദായ വ്യക്തിയാണ് ജാബിർ റളിയല്ലാഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ഹറാം റളിയല്ലാഹുവിനു. ജാബിർ റളിയല്ലാഹുവിനു ജനിക്കുന്നത് ഹിജറക്ക് മുമ്പ് 16-ലാണ്. മരണപ്പെടുന്നത് ഹിജറ 78-ൽ മദീനയിൽ വെച്ചാണ്. പ്രഗത്ഭനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനവധി യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബൈഅത്തുർ റിദ്വാനിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാലെ 176-ാമത്തെ വചനം ഖലാലയുമായി ബന്ധപ്പെട്ട വചനം അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് അവതരിച്ചത് എന്നും കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, കുന്ന ഞങ്ങളായിരുന്നു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. ഒരു റിപ്പോർട്ടിൽ ഫീ സഫരിൻ എന്നുകൂടിയുണ്ട്, ഒരു യാത്രയിലായിരുന്നു എന്നും കാണാം. അദ്ദേഹം പറയുന്നു, ഫർത്തഫഅത്ത് റീഹു ജീഫത്തിൻ മുൻതിനത്തിൻ, ഞങ്ങളങ്ങനെ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് ഫർത്തഫഅത്ത്, യാത്ര പുറപ്പെട്ടപ്പോൾ ഫർത്തഫഅത്ത് ഉയരുകയുണ്ടായി, അനുഭവിക്കുകയുണ്ടായി. എന്ത്? റീഹു ജീഫത്തിൻ മുൻതിനത്തിൻ, അങ്ങേയറ്റത്തെ ദുഷിച്ച് നാറുന്ന ഒരു ദുർഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. റീഹു ജീഫത്ത്, ജീഫത്ത് പറഞ്ഞാൽ ശവത്തിനാണല്ലോ പറയാം, ചീഞ്ഞു നാറുന്ന മൃതശരീരത്തിനാണ് ജീഫത്ത് എന്ന് പറയാം. അതിൻ്റെ മണമാണ് ഉയർന്നു വന്നത്. മുൻതിനത്തിൻ എന്നുകൂടിയുണ്ട്, അങ്ങേയറ്റം ദുർവാസനയുള്ള എന്നാണ് അർത്ഥം. അങ്ങേയറ്റം ദുർവാസനയുള്ള ഒരു എന്തോ ഒരു നാറുന്ന മൃതശരീരത്തിൻ്റെ വല്ലാത്ത ദുർഗന്ധം അവിടെയാകെ പരന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അതദ്റൂന മാ ഹാദിഹി, എന്താണ് ഈ ഗന്ധമെന്ന്, ഈ ദുർഗന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഹാദിഹി റീഹുൽ ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ, ഈ ഗന്ധമുണ്ടല്ലോ, ഈ ദുർവാസനയുണ്ടല്ലോ, ഈ ദുർഗന്ധമുണ്ടല്ലോ, സഹിക്കാനാവാത്ത ഈ നാറ്റം, അത് മുഅ്മിനീങ്ങളെ പരദൂഷണം പറഞ്ഞവരുടേതാണ്. അല്ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ അവരുടെ അഭാവത്തിൽ ദൂഷണം പറഞ്ഞു നടന്നവരുടെ അവരുടെ ഗന്ധമാണ് ഏറ്റവും വൃത്തികെട്ട ദുർഗന്ധമായി നിങ്ങൾക്ക് അനുഭവിച്ചത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഓർമ്മപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. ഒരുപക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്ത മുഅ്ജിസത്താവാം, അല്ലെങ്കിൽ അതല്ലാതെ തന്നെ നേർക്കുനേരെ സംഭവിച്ചതാവാം. ഏതായിരുന്നാലും വിശ്വാസികളെപ്പറ്റി ഗൈബത്ത് പറഞ്ഞു നടന്നവർ, പ്രത്യേകിച്ചും അന്നുണ്ടായിരുന്ന മുനാഫിക്കുകളുടെയാണ് എന്നും വിശദീകരണങ്ങളുണ്ട്. വിശ്വാസികളെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ പരദൂഷണം പറഞ്ഞു നടന്നിരുന്ന കപടവിശ്വാസികൾ, വല്ലാത്ത ശല്യമായിരുന്നവർ, കിട്ടുന്ന അവസരത്തിലൊക്കെ വിശ്വാസികളെക്കുറിച്ച് മറ്റുള്ളവരോട് ഇല്ലായ്മ പറഞ്ഞ് വിശ്വാസികളെ മാനം കെടുത്തിയിരുന്ന, അവരുടെ ഖുർആൻ പറഞ്ഞതുപോലെ പച്ചമാംസം കൊത്തിവലിച്ചിരുന്ന ഒരുപാട് ആളുകൾ മദീനയിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രഗത്ഭരായിരുന്നു കപടവിശ്വാസികൾ. അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് വിശദീകരണമുണ്ട്. ആരായിരുന്നാലും ഒരു മുഅ്മിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ, ഉള്ളതാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പറഞ്ഞാൽ, അതാണല്ലോ ഗൈബത്ത്. അങ്ങനെ പറഞ്ഞാൽ അത് മഹാ അപരാധമായിട്ട്, വലിയ കുറ്റമായിട്ട്, പാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മഹാപാപങ്ങളിലൊന്നായിട്ടാണ് ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പറയുക എന്നത്, അഥവാ ഗൈബത്ത്. അപ്പോൾ അത് ഈ ദുനിയാവിലുള്ളവർക്ക് പോലും ദുർഗന്ധമുണ്ടാക്കുന്നതാണ് എന്ന ശക്തമായ താക്കീത് നൽകുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്ന് ഓരോ വിശ്വാസിയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരദൂഷണം ആസ്വദിക്കുന്നവരും ആ വിഷയത്തിൽ വല്ലാതെ താല്പര്യമുള്ളവരുമാണ് പലരും. അതുകൊണ്ടൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ ദൂഷണം പറയാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭമുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോവുക എന്നിടത്തേക്ക് എത്തേണ്ടതുണ്ട് എന്ന സൂറത്തു ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ നൽകിയ ശക്തമായ താക്കീത് നമുക്കറിയാം. വലാ യഗ്തബ് ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യക്കുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹ് എന്ന് അല്ലാഹു പറയുന്നു. നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും തൻ്റെ മരണപ്പെട്ട് കിടക്കുന്ന സഹോദരന്റെ ആ ശരീരത്തിൽ നിന്ന് മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുമോ, അതുപോലെയാണ് മറ്റൊരുത്തനെ കുറിച്ച് ഗൈബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണ്. അതതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് ഇവിടെ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. മാത്രവുമല്ല,
നന്മകൾ തന്റെ നന്മകൾ നഷ്ടപ്പെട്ട് ആ നന്മകളൊക്കെ ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞ് അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും, വകവെച്ചു കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അത് തീർന്നില്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുടെ തിന്മകൾ ഇങ്ങോട്ട് ഈ പറഞ്ഞവൻ ഗൈബത്ത് പറഞ്ഞവൻ്റെ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ വെറുപ്പുണ്ടാകും. മാത്രവുമല്ല നാളെ സുറാത്തിൽ കൊളുത്തിൽ തടയപ്പെടുമെന്നൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഭാവത്തിൽ ദൂഷണം പറയുന്നത് പറയരുത്, ഇഷ്ടമില്ലാത്തത് പറയരുത്, അങ്ങനെ പറയുന്നതിൽ ആവേശം കാണിക്കുന്നവരോട് അകന്നു നിൽക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും അഭിമാനത്തിൻ്റെ വില ഇസ്ലാം എത്രമാത്രം നൽകുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുക, നേർക്കുനേരെയും വേദനിപ്പിക്കാവതല്ല. കുത്തുവാക്കുകൾ പറയുന്നതിനും അപമാനിച്ചും ഇരട്ടപ്പേര് വിളിച്ചുമൊക്കെയുള്ള വാക്കുകൾ, അത് ഇസ്ലാം അത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു മുസ്ലിമിന് പാടില്ലാത്ത സംസ്കാരമാണത്. നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും എല്ലായിടത്തും പൊതു ഇടങ്ങളിലുമൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അപ്പോൾ നമ്മളിപ്പോൾ തിരുമൊഴികളാണ് ജസ്റ്റിസ് സാറെ നമ്മൾ കേട്ടു കഴിഞ്ഞല്ലേ. അപ്പോൾ തിരുമൊഴികളെക്കുറിച്ച് പറയാൻ കുറേ പതിവ് പോലെ ഉണ്ടാവും. പക്ഷെ ഇന്ന് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സെൻസിലെടുക്കുന്ന ഒരാൾക്ക് അപ്പോഴേ ഒന്നെങ്കിൽ അത് ഈ പരദൂഷണം ഗൈബത്ത് അത് എത്രമാത്രം ആ പറഞ്ഞതോടുകൂടി അതിങ്ങനെ നീറിപ്പോകഞ്ഞ് അതിൻ്റെ ദുർഗന്ധം അത് പിന്നെ എവിടെ തീരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അതെ,
0: ഏതൊക്കെ തലത്തിൽ അത് എത്തും, എത്ര കാലം നമ്മൾ അലട്ടും.
1: വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ വളരെ പിന്നെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ഉപമയാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത്.
0: അപ്പൊ അതിന് പ്രവാചകന്റെ വചനത്തിലൂടെ വളരെ കൃത്യമായി നമ്മളെ ബോധിപ്പിച്ചിരിക്കുകയാണ്. കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തും റഹ്മത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം.
1: സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞതേ, ഇപ്പോഴത്തെ ജീവിതം പഠിക്കുന്ന കാരണം പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അൽഹംദുലില്ല, നമ്മൾ ഓതുന്ന ചിലപ്പോൾ കറക്റ്റ് ആകാം, പക്ഷെ നിയമങ്ങൾ പലതും നമുക്കറിയില്ല. നേരത്തെ നമ്മളെ തഹസീൻ ബാഗട്ടപ്പോൾ അതിനെ അയച്ചതാണ്. പിന്നെ അബ്ദുൽ കരീം അറിയിച്ചിട്ടുള്ളത് അതിരാവിലെ നല്ല പരിപാടികൾ കേൾക്കുമ്പോൾ മനസ്സിന് കുളിർമ നൽകുന്നു എന്നാണ്
0: പറഞ്ഞിട്ടുള്ളത്.
1: NKM അഷ്റഫ് അത്തബരിയും പറഞ്ഞത് പ്രധാന മെസ്സേജ് വായിക്കണം എന്നതിനെ ചേർത്ത് വായിക്കണം. അത് വേറെ പ്രധാന മെസ്സേജ് അയച്ചിട്ടുണ്ടോ അറിയില്ല.
0: ഹനീന സുൽഫി, കൊട്ടാരക്കര, കൊല്ലം. ഖുർആൻ റേഡിയോയിൽ ഇതുപോലെ വേറെയും ഒരുപാട് പരിപാടികളുണ്ട്. അ തഹസീൻ, പിന്നെ അൽ മുഅല്ലിം, ഹൃദയ വസന്തം, തഫ്സീർ അമാനി, മധുരം ഖുർആൻ, പാരായണം, പഠനം, മനപ്പാഠം, ഒത്തിരിയുണ്ട്. അൽഹംദുലില്ലാ, എല്ലാം ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ തോന്നി? ഇതുവരെ ആ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്നാൽ അതൊന്ന് കേൾക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂലി ആർക്ക് കിട്ടി?
1: യെസ്, അതാണ്
0: അല്ലേ.
1: അപ്പോൾ ശരിക്കും റേഡിയോ സ്ഥിരമായി കേൾക്കുന്നവരുണ്ടാവും. ഇങ്ങനൊരു സംവിധാനം ചിലപ്പോൾ സൗകര്യമുള്ളത് അറിയാതെ റേഡിയോ ഇങ്ങനെ കേട്ട് പോണ ആളുകളുണ്ടാകും. അപ്പോൾ ആ സമയങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഓരോ പരിപാടിയുടേതും ആ സമയത്ത് കേൾക്കുക. ആ സമയത്തിൽ കേൾക്കുന്ന ആളുകളിവിടെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുൽ നമീസ് സി കെ അഴിയൂര്, അവർ പറഞ്ഞത് എന്നും ഇതുപോലുള്ള ക്ലാസ്സിൽ തജ്വീദ് പഠിക്കുന്നുണ്ട്. അസ്ലം ഉസ്താദ് കുവൈത്തിൽ നിന്ന് ദിവസം എടുക്കുന്നത് 6:30 മുതൽ 7:30 വരെ എന്നാണ്.
0: സീനത്ത് പാലക്കാട് പറഞ്ഞത് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പരദൂഷണത്തിൽ നിന്ന്, ആമീൻ. പിന്നെ ആത്തിഫ് രണ്ടത്താണി, നമ്മുടെ കുഞ്ഞുമോൻ, അവനെ പറഞ്ഞത് നബിചരിത്രം എന്ന ബുക്ക് സ്കൂളിൽ പഠിച്ച കാലത്ത് വായിച്ചിരുന്നു. ആത്തിഫ് അപ്പം സ്കൂളിൽ പഠിച്ച കാലിപ്പം അപ്പം +1 നമ്മളെ ഈവനിങ് ലൈവ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ തിരുങ്ങാടി വെച്ചിട്ട് ആത്തിഫിനെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞത് പഠിച്ച കാലത്ത് വായിച്ചിരുന്നു, കുറേ ദിവസം വെച്ചാണ് വായിച്ചത്. ഓരോ ദിവസം വായിക്കുമ്പോൾ കരയും. നബിയും അബൂക്കള്ളാഹുനും ഹിജ്റ പോകുമ്പോൾ സുറാഖ പിന്നിൽ നിന്ന് പിടിക്കാൻ വരുന്ന രംഗം വല്ലാത്ത നെഞ്ചിടിപ്പായിരുന്നു അത് വായിക്കുമ്പോൾ. ഇതുപോലെ തന്നെയാണ് മൂസ നബിയുടെ ചെങ്കടൽ ചരിത്രം എന്നാണ് ആത്തിഫ് രണ്ട് താണി പറഞ്ഞത്.
1: സീനത്ത് പാലക്കാട് പറഞ്ഞതേ, ഈ തിരുമൊഴികളിൽ പറഞ്ഞ പരദൂഷണവുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്രമേൽ ഗൗരവമേറിയ വിഷയം, അള്ളാഹു എല്ലാം കാത്തുരക്ഷിക്കുവാനുള്ള പരദൂഷണത്തിൽ നിന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ശ്രോതാവ് പറഞ്ഞത് ഇത്ര വലിയൊരു പാപം ആരാണ് ഇത്ര ഓർക്കുന്നത്? ഹാരിഫ MP വെട്ടത്തൂർ, എന്തൊരു വലിയ കുറ്റമാണ് ഇതെന്ന് ആരാണ് ഓർക്കുന്നത്? അപ്പോൾ പരദൂഷണം അങ്ങനെ പറഞ്ഞു പോരൊരു ലാഘവത്തിൽ അത്രയേ ഉള്ളൂ, വില കൊടുക്കാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പറഞ്ഞു പോണ കുറേ ആളുകളുണ്ടാവും. അവരെക്കുറിച്ച് ആരാണ് ഇതൊക്കെ ഇത്ര വലിയ ഗൗരവമുള്ളതാണ് എന്ന് ഓർക്കുന്നതാണ്.
0: പിന്നെ ആത്തിഫ് രണ്ടത്താണി എന്നുള്ളത് ഓനും മോനും മെസ്സേജ് വാമ്മയൊക്കെ ഒരുമിച്ചാണ് അയക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആത്തിഫാന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ ആത്തിഫ് അല്ല, ജമീല രണ്ടത്താണിയാണ്. പേര് മാറ്റം മറന്നുപോയതാണ് സാറല്ല. ഒക്കെ ഒരു വീട്ടിൽ തന്നെയാണല്ലോ അല്ലേ?
1: പേര് മാറി മാറ്റിയല്ലോ.
0: മാറ്റിയല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ അത് വായിച്ചപ്പോൾ ആത്തിഫാന്നുള്ളത് ധരിച്ചിട്ടാണ് വായിച്ചത്. നല്ലൊരു ഹദീസാണ് ഉസ്താദ് പറഞ്ഞു തന്നത്. ഇപ്പോൾ ഉള്ള വലിയ അറിവുകൾ വായിച്ചല്ലേ നമ്മൾ?
1: ഇല്ല, വായിച്ചു.
0: മറ്റുള്ളവരുടെ ഏറ്റക്കുറവുകളും കുറ്റങ്ങളൊക്കെ പറഞ്ഞടക്കുക എന്നുള്ളത് അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തെങ്കിലും എത്രയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും. മനുഷ്യ ശരീരം പോലെ തന്നെ നാവ് ഹൃദയമൊക്കെ ശുദ്ധിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി അയച്ച മെസ്സേജ്.
1: സഫിയൊക്കെ തിരുവങ്ങാട് പറഞ്ഞത് ഇന്നത്തെ തിരുമൊഴി വ്യത്യസ്തമായൊരു തിരുമൊഴിയായി പരദൂഷണത്തെ പറ്റി വിശദമായി പറഞ്ഞു വന്നു എന്നുള്ളതാണ്.
0: യെസ്, യെസ്. അപ്പോൾ പ്രോഗ്രാമുകളെല്ലാം മെച്ചപ്പെട്ട് നമുക്ക് നല്ല കേൾവി നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു സംവിധാനം നിലനിൽക്കണമെങ്കിൽ നിദാന്തമായ പരിശ്രമം, ഇതിൻ്റെ പിന്നിൽ നിരന്തരമായി നടത്തുന്ന ആളുകളുടെ സമയവും ആരോഗ്യവും ഒക്കെ എത്രയോ ആളുകൾ നമുക്കിവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കാനും പറയാനും, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കേൾവിയോ പറച്ചിലോ നമ്മൾ കാണാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉണ്ടിൽ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത്.
1: സഫ്ന മുഹമ്മദ് പണക്കാട് പറഞ്ഞത്, തിരുമൊഴി കേട്ടപ്പോൾ ഹൃദയം വല്ലാതെ ഒന്ന് പിടച്ചു. അള്ളാഹു എല്ലാവരെയും തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. പെണ്ണ് ആയതുകൊണ്ട് എത്ര ശ്രമിച്ചാലും പലപ്പോഴും നമ്മൾ അതിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മളെല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്.
0: നമ്മൾ ചില അപ്ഡേറ്റ്സ് പറയാറുണ്ടല്ലോ അന്നൂർ, നമുക്കിനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം അത് അത്രമേൽ പ്രസക്തമായിട്ട് തന്നെ ആൾക്കാർക്കിടയിലുണ്ട്. അന്നൂറുണ്ട്, അതുപോലെ അറബി ഭാഷാ പഠനം. പക്ഷേ ഇനി നമ്മൾ എൻറോൾ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് അന്നൂർ പോലെ തന്നെ, ഇസ്ലാമിക്
1: സെപ്റ്റംബർ 1 ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. യെസ്, ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് ശരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പാരന്റിങ്ങിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ, അതങ്ങനെ ശീലിച്ചു വന്നതോ അല്ലെങ്കിൽ നമ്മൾ പരിചയത്തിൽ ഇങ്ങനെ നമ്മളൊന്നും അപ്ലൈ ചെയ്യേണ്ടാവില്ല. നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പാരൻ്റായി വന്നത് മുതൽ ഇങ്ങനെ ഒരു ഒരു ജീവിതം, ആ റോള് മാറിയപ്പോൾ നമ്മൾ അത് പഠിച്ച് പാരന്റിങ് നടത്താൻ ശ്രദ്ധിച്ചോ എന്നുള്ളത്, അങ്ങനെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും എണ്ണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് ഇൻഷാല്ലാ സെപ്റ്റംബർ 1 കോഴ്സ് ആരംഭിക്കുന്നത്. കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാൻ പറ്റും. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ആ കോഴ്സിലുണ്ടാവുക. നിങ്ങൾക്ക് പിന്നെ എൻറോൾ ചെയ്യാവുന്നതാണ് ഇൻഷാല്ലാ കോഴ്സസ് ഓപ്ഷൻ വഴി.
0: ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്, എൻറോൾ ചെയ്ത് കാത്തിരിക്കുന്നു. അപ്പോൾ അതുവരെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠനം ഒരു ഭാഗത്ത് നമ്മൾ വളരെ ഒരു ലേണിംഗ് പർപ്പസോടുകൂടി തന്നെ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു പോകുന്നു. മറ്റൊരു ഭാഗത്ത് കേൾവിയും ആസ്വാദനവുമായിക്കൊണ്ട് റേഡിയോ. അപ്പോൾ റേഡിയോ എന്ന വൈവിധ്യത്തെ, അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സംരംഭത്തിനു വേണ്ടി നമ്മൾക്കുണ്ടാവുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഓർമ്മിപ്പിക്കുകയാണ്, പരസ്പരം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 23 മിനിറ്റ്. നമ്മളിനി
1: സ്വരത്തിലേക്ക് അല്ലേ ഒരു പാട്ട് കേൾക്കാം ഇൻഷാ അള്ളാ.

0: മാഷാ
1: എനിക്ക്
0: ഒരു
1: അതിൽ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണ് നനയിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാല് മൊഞ്ചുള്ള കാറിൽ സവാരി ചെയ്യുന്ന നേരം മയ്യത്ത് കട്ടിൽ മറന്നവനാണ്. അങ്ങനെ ഒരു സവാരി ചെയ്ത് ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ പുളകിതരാവാതെ നമുക്ക് പോവാൻ, അത് ഈ പാട്ടുകൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പാട്ടുകൾ. മഷാല്ല, ഷൊയ്ബാൻ വിളപ്പട്ടൻ പറഞ്ഞ സ്വരം സൂപ്പറായിട്ട്. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പടച്ച റബ്ബിനോട് ഏറ്റു പറഞ്ഞ് യാചിക്കുന്ന അർത്ഥവത്തായ ഗാനം.
0: ഓരോ തലങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ അതെ.
0: നമസ്കാരം. എല്ലാ കാര്യങ്ങളും
1: ജീവിത സുഖങ്ങളിലാണല്ലോ മനുഷ്യനെ മതിമറന്നു പോകുന്നത്. അപ്പൊ ആ സുഖങ്ങളിൽ മതിമറക്കാതിരിക്കാൻ പ്രാപ്തമാകുക. സുഖിക്കേണ്ട, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അനുഭവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു തെറ്റുണ്ട്, എല്ലാം മറന്നു പോകുന്നു എന്നുള്ളത്. മഷാല്ല, സ്വരം അതിമനോഹരമായി പാടി. ഇന്നത്തെ തിരുമൊഴിയെ കുറിച്ച് നേരത്തെ വന്ന മെസ്സേജാണല്ലേ, ഷംസ് തയ എന്നാണ്, തായകത്ത്, ഷംസ് തായകത്ത്. പുതിയൊരു മെസ്സേജ് വന്നത് സ്വരത്തിലൂടെ വളരെ മനോഹരമായി പാടിയ ആൾക്ക് അഭിനന്ദനങ്ങൾ. നമ്മളെ അബ്ദുള്ള തിരുക്കാടല്ലേ പാടിയത്. അതുപോലെ തിരുമൊഴിയിൽ പറഞ്ഞ പരദൂഷണം, ഇതൊക്കെ വളരെ ഗൗരവം അർഹിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു.
0: ഫാത്തിമ റിഹാന സിവി, അവർ പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ പെണ്ണുങ്ങളുടെ കൂട്ടമായിട്ടുള്ള സംസാരങ്ങളിൽ ഉറപ്പായും ഹീബത്ത് വരുന്നുണ്ടാകും. അത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അത് നേരത്തെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഫീഡ്ബാക്കാണ്. സ്വരം മാഷാല്ല വലിയ ഫീഡ്ബാക്ക് അതിലൂടെ വരുന്നുണ്ട്. അതെ, തിരുവങ്ങാടി പറഞ്ഞ നല്ല ഗാനം, ഓരോ വരിയിലും മനസ്സിനെ പിന്നെ തെറ്റിപ്പിക്കുന്ന വരികളാണ്. മനസ്സിന് സന്തോഷം സങ്കടമാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. പോവാനുള്ള എല്ലാവരും പോകാനുള്ളവരാണല്ലോ. എല്ലാവരുടെയും കബറിടങ്ങൾ അള്ളാഹ് വിശാലമാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്.
1: ആമീൻ ആമീൻ. മറിയം പട്ടില, അതുപോലെ ജമീല വി പി കാളിക്കാവ്, ഹാരിഫ എം പി വെട്ടത്തൂർ, ഇവരൊക്കെ.
0: ഹരിഫ് എം പി പറഞ്ഞതേ ഇന്നത്തെ സ്വരം ശരിക്കും പശ്ചാത്താപം റബ്ബിനോട് പറഞ്ഞു എന്നാണ്.
1: അതെ അതെ, സത്യമാണ്. പിന്നെ പെട്ടെന്ന് ഓർത്തുപോയ കാര്യമാണ് കാറിലെ സഞ്ചാരം. ഏതായാലും സഞ്ചാരങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഉത്തമമാക്കി തരട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി. പിന്നെ നമ്മളപ്പോൾ ഇങ്ങനെ ഇനിയൊരു ഒരു അരമണിക്കൂർ കൂടിയാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ.
0: അപ്പോൾ വിജയികളെ കാത്തിരിക്കുന്നുണ്ടാകും, അതേപോലെ തന്നെ ഉത്തരം പിന്നെ എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. 112-ാമത്തെ അധ്യായം ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. ഇൻഷാല്ലാ വിജയികളിലേക്ക് വൈവിളക്ക് പറഞ്ഞിട്ട് വിജയികളെ
1: പറയാം
0: ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ വൈവിളക്ക് പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മളെ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ, നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ് ലഹരി എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട തിന്മകളുടെ താക്കോൽ എന്ന തലവാചകത്തിലാണ് 2629-ാമത്തെ വഴിവിളക്കാണ് ഇന്ന്. നീ ഒരിക്കലും മദ്യപിക്കരുത്, കാരണം അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു പാഠമാണ്, അബൂ ദർദ റളിയല്ലാഹുവിനോടുള്ള ഉപദേശമാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. അൻ അബി ദർദ റളിയല്ലാഹു അൻഹു ഖാൽ ഔസാനി അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഇൻ, അതിൽ പറഞ്ഞൊരു ഭാഗമാണ് സകല തിന്മകളുടെയും മാതാവായിട്ടുള്ള, അതിൻ്റെ താക്കോലായിട്ടുള്ള മദ്യപാനം നീ വെടിയണം എന്നുള്ളതാണ്. നീ ഒരിക്കലും മദ്യപിക്കരുതെന്ന വിഷയമാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഗ്രൂപ്പിലും എല്ലാത്തിലും അത് വന്നിട്ടുണ്ടാകും. അത് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമ്മൾ വിജയികളെ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നടന്ന ലൈവ് ക്വിസിൽ ഇന്നത്തെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. പ്രത്യേകമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയിം എൻ്റെ കൂടെ തന്നെ സ്ഥലവും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ നെയിം മാറ്റിയിട്ട് സ്ഥലം മാത്രം കൊടുത്ത ഒരാൾ വിജയിച്ചിട്ടുണ്ട്. അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ
1: വെറും വിജയമല്ല, അത് സെക്കൻഡ് സ്റ്റാൻഡ് ആണ്.
0: അതെ അതെ അതെ
1: അല്ലേ,
0: റമദാനി അല്ലേ,
1: അതല്ല അത്
0: രണ്ടാമത്തെ വന്നതാണ്. യെസ്, ഓക്കെ. ഇൻഷാല്ലാ ഇന്നത്തെ ക്വിസിൽ പങ്കെടുക്കുന്നവർ മുഴുവൻ വിജയികൾ എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഒന്നാമത് വന്നിട്ടുള്ളത് വഹീദ അട്ടിക്കോട്ട്,
1: രണ്ടത്താണി.
0: പേര് അയക്കണം, രണ്ടത്താണി എന്ന് മാത്രമാണുള്ളത്. മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് നഫീസത്തുൽ മിസ്രിയ.
1: തുടർന്ന് അങ്ങോട്ടുള്ള നാല് നിഷിയ.
0: അഞ്ച് ജസീം തോളക്കോട്.
1: ഇജ്ഹാസ്.
0: ഏഴ് തസ്ലീന പരപ്പനങ്ങാടി.
1: റജീന കോട്ടുമല.
0: ഫബീന തൃക്കാക്കര.
1: കെവി സാജിദ ചുണ്ടമ്പറ്റ.
0: ബുഷറ ഷിഹാബ് പട്ടാമ്പി. സാജിദ കരുവാരക്കുണ്ട്. അബൂബക്കർ സുലൈമാൻ. ഇവരാണ് ഇന്നത്തെ ക്വിസിൽ വിജയികളുടെ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. ഒന്നുകൂടി വായിക്കുക.
1: വഹീദ അറ്റിക്കോട്ട്
0: രണ്ടത്താണ്.
1: നഫീസത്തുൽ മിസ്രിയ.
0: നിഷിയ.
1: ജസീം തോളക്കോട്.
0: ഇജാസ്.
1: ഇജ്ഹാസ് ആണ്.
0: ഇജാസ്.
1: ഓജാസ്. തസ്ലീന പി പരപ്പനങ്ങാടി.
0: റജീന കോട്ടുമല.
1: ഫബീന തൃക്കാക്കര.
0: ബുഷറ ഷിഹാബ് പട്ടാമ്പി.
1: അതുപോലെ കെ വി സാജിദ ചുണ്ടമ്പറ്റ.
0: സാജിദ കരുവാരക്കുണ്ട്.
1: അബൂബക്കർ സുലൈമാൻ.
0: യെസ്. അപ്പോൾ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പോൾ പുതിയ ആളുകളുടെ പേരുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ അഭിനന്ദനങ്ങൾ വരും. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളാണ്. എല്ലാവർക്കും ഉള്ള വന്നിട്ടുണ്ട്. ഓക്കെ
1: സാറേ, ഞാനൊരു ചിന്തക്ക് വേണ്ടി ചില കാര്യങ്ങൾ, ചില ചരിത്രം കൂടി ചേർത്ത് വെച്ച് പറയാം.
0: യെസ്.
1: അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ആ നിമിഷത്തിൽ വിഷമവും പ്രയാസവും ആണെങ്കിലും അതിനെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് ഗുണകരമായി മാറുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചരിത്രത്തിലും അങ്ങനെ നമുക്ക് കുറേ ചിന്തനീയമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹുദൈബിയ സന്ധി കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സന്ധി കഴിഞ്ഞ് അവിടുന്ന് മടങ്ങാണ്. മടങ്ങി മദീനയിലെത്തുകയാണ്. അപ്പം സന്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലെത്തിയാൽ അവരെ ഉടനെ തിരിച്ചയക്കണം. അതാണല്ലോ പ്രധാന ഒന്ന്. അങ്ങനെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലെത്തിയ സമയത്ത് ഹിജ്റയുടെ 6-ാം വർഷത്തിലാണല്ലോ നടക്കുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ ചാടി വരുന്നുണ്ട്. അത് അബൂ ബസീർ. അബൂ ബസീർ ഉത്ബത്ത് ബിനു ഉസൈദ് അസ്സഖഫി, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം. അദ്ദേഹം മക്കയിൽ പീഡനം അനുഭവിച്ച് വല്ല റസൂല് പിന്നെ മദീനയിലെത്തിയ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ ഒരു ഒരു സംരക്ഷണം പോലെ ഇങ്ങനെ സന്ധിക്കെതിരാണ്, പക്ഷേ നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം ചാടി മദീനയിലെത്തി എന്നറിഞ്ഞ ഉടനെ കുറച്ച് കഴിയാതെ, അല്പം കഴിയാതെ തന്നെ രണ്ടാളുകൾ അദ്ദേഹത്തെ തേടി വരുന്നുണ്ട്. മക്കയിൽ നിന്ന് അവർ വന്നു പറഞ്ഞു, നിങ്ങൾ അബൂ ബസീറിനെ ഇവിടെ വെച്ചാൽ നമ്മുടെ സന്ധിക്കെതിരാണ്, ഞങ്ങളുടെ കൂടെ തിരിച്ചു കിട്ടണം, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം മക്കയിലേക്ക്. അതിൻ്റെ ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാണ്, നമ്മൾ സന്ധി ലംഘിക്കൂല, കരാർ ലംഘിക്കൂല. അബൂ ബസീറിനോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാറുണ്ട്, ആ കരാർ ലംഘിക്കൽ നമുക്ക് പാടില്ലാത്തതാണ്. അള്ളാഹു താങ്കൾക്ക് ഒരു നല്ല പിന്നെ സൗകര്യം ശേഷം തന്നേക്കാം, ഇപ്പോൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടു പേരുടെയും കൂടെ അബൂ ബസീർ തിരിച്ച് മക്കയിലേക്ക് മടങ്ങി പോകുമ്പോൾ സഹാബികളൊക്കെ അത് വേദനയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അബൂ ബസീറും അവസാന റസൂലിൻ്റെ വാക്ക് അംഗീകരിച്ചുകൊണ്ട്, പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല, അത്രയും പീഡനം സഹിച്ച സ്ഥലത്തേക്ക് വീട് തിരിച്ചു പോകല്ലേ. പോകുന്ന വഴിയിൽ ഈ രണ്ടാളുകൾ ദുൽഹലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ എത്തിയപ്പോഴേക്കും ഇവർ തമ്മിലിങ്ങനെ സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അബൂ ബസീറും കൂടെ വന്ന രണ്ടാ കൂടത്തെ അതിനെ പിടിച്ചു കൊണ്ടുപോകണല്ലോ. ആ സംഭാഷണത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല സംസാര വൈഭവം ഉള്ളതുകൊണ്ട് തന്നെ അബൂ ബസീർ നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ഭക്ഷണത്തിന് വേണ്ടി ഇത്തപ്പോഴും എന്തോ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നു. ഇരുന്ന സമയത്ത് അബൂ ബസീറിനോട് അബൂ ബസീർ ആളോട് അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ ഈ വാൾ ഏതാണ്, നിങ്ങളെ കയ്യിലുള്ള വാൾ? പറഞ്ഞാൽ അത് അവർക്ക് വാളെന്ന് പറഞ്ഞാൽ അറബികൾക്ക് അവരുടെ പ്രൗഢിയുടെ ഒരു ഭാഗമാണല്ലോ. ഈ വാൾ നല്ല വാളാണല്ലോ, വാളിനെ കുറിച്ച് ഇങ്ങനെ മധു പറയാൻ തുടങ്ങി. അപ്പോൾ ആ മധു പറഞ്ഞിങ്ങനെ തുടങ്ങിയപ്പോൾ അയാൾ തിരിച്ച് ആ വാളിൻ്റെ ഹിസ്റ്ററികൾ പറയാൻ തുടങ്ങി. ഇത്ര ഇത്ര യുദ്ധം ജയിച്ചിട്ടുണ്ട്, ഇത്ര ഇത്ര ആളെ വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളിങ്ങനെ കയറി കയറി പോവുകയാണ്. ഈ സമയത്ത് അബൂബസ്ര, ഞാനൊന്ന് പിടിച്ചോട്ടെ ആ വാള്. അപ്പോൾ ആ ഒരു ഹരത്തിൽ അയാൾ വാള് അബൂബസ്റിൻ്റെ കയ്യിൽ കൊടുത്തു. കൊടുത്ത വാള വാളുകൊണ്ട് അയാൾ തിരിച്ചു വെട്ടി. ഈ വെട്ട് കണ്ട് അയാൾ അവിടെ വീണ്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പേടിച്ചു തിരികെ ഓടി ഓടി. അബൂബസ്ര എന്ത് ചെയ്തു, അവിടുന്ന് വേഗം മദീനയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാണ്. മദീനയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ റസൂലെ, താങ്കൾ താങ്കൾക്ക് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അത് പൂർത്തിയാക്കിയിട്ടുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്നോട് എനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം അള്ളാഹു തന്നു, ഞാൻ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടപാട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചെന്താ പറഞ്ഞതോ, വൈലു ഉമ്മിഹി മിസ്ഹറ ഹർബിൻ ലൗ കാന മഅഹു റിജാൽ. നിങ്ങൾ ചെയ്ത പണി ഒരു യുദ്ധമാളി കത്തിക്കുന്ന പണിയാണ്. അപ്പൊ യുദ്ധമാളി കത്തിക്കുന്ന പണി പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആളുണ്ടാവണം, നിങ്ങളൊരു മനുഷ്യനുള്ളത്. അപ്പൊ അതിൽ നിന്ന് അബൂബസീർ മനസ്സിലാക്കി എന്താണോ, ഇവിടെ എനിക്ക് ഇതുകൊണ്ടൊന്നും റസൂൽ സംരക്ഷണം തരൂല, കാരണം കൂടെ ആളില്ല, കാരണം കരാറ് ലംഘിക്കുന്ന അവസ്ഥ വരും, അതുകൊണ്ട് എനിക്ക് ഇവിടെയും മതിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ നേരിട്ട് അദ്ദേഹത്തെ അവഗണിക്കുന്ന രൂപത്തിന് വലിയ വന്നതുമില്ല. പക്ഷെ അതിൻ്റെ ഉദ്ദേശം അതാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹം മദീനയിൽ നിന്ന് പോവുകയും ചെയ്തു. മദീനയിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ മദീനയിൽ നിന്ന് കടന്ന് അറബികളുടെ സഞ്ചാര ചെങ്കടൽ തീരത്തുള്ള സൈഫുൽ ബഹർ എന്ന് പറയുന്ന അലായിസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് അവിടെ പോയിട്ട് അദ്ദേഹം ടെൻ്റ് അടിക്കുകയാണ്. അവിടെ ഒറ്റ ഇദ്ദേഹം അവിടെ താമസം. ഇത് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറൈശികളുടെ ഷാമിലേക്കുള്ള സഞ്ചാരപാതയാണ്. അപ്പോൾ ആ പാത പ്രധാനപ്പെട്ട വഴിയാണ്. ഇവിടെ അയാൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പോഴേക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. മക്കയിൽ ഇതുപോലെ പീഡനം അനുഭവിച്ച് മദീനയിലേക്ക് വരാൻ കഴിയാതെ അബൂജന്തലിനെ പോലുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അവരിട്ട് പിന്നെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവും, കരാറുണ്ട്, തിരിച്ചയക്കണം. അതുകൊണ്ട് ഖുറൈശികൾക്കും സേഫാണ്, കാരണം അവരോടക്കും പോകില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഈ വിവരം അവർ രഹസ്യമായി അറിഞ്ഞപ്പോൾ അബൂജന്തലിനെ പോലുള്ള ആളുകൾ വല്ല ചാടി, തടവ് ചാടി അബൂബസീറിൻ്റെ ഈ സ്ഥലത്തേക്ക് അവരെത്തണം, അല്ലൈസിലേക്ക് എത്തണം. അങ്ങനെ വന്ന് വന്ന് വന്ന് അവർ 70 ആളുകളായി അവിടെ.
0: ഓ,
1: ഈ 70 ആളുകൾ ഇവർക്ക് മക്കയിലേക്കും പോകാൻ വയ്യ, മദീനയിലേക്കും പോകാൻ വയ്യ, അവരെ ഉപജീവനത്തിന് ഇനി എന്താ വഴി? അപ്പോഴാണ് ആ വഴി ഖുറൈശികൾ കച്ചവടമായിട്ട് കടന്നു പോകും. ഇവരവിടുന്ന് ഖുറൈശി കച്ചവടത്തെ കൊള്ളയടിക്കും. കൊള്ളയടിക്കുമെന്ന് വെച്ചാൽ തടഞ്ഞു വെക്കും, അവർക്ക് വീണ്ടും പിടിക്കും, അവർക്ക് ഭീഷണിയായി. അപ്പോൾ അവർ ഗത്യന്തരമില്ല, അവർ പറയണത് ഞങ്ങൾക്ക് ഈ ഗതി വന്ന് എന്തുകൊണ്ടാ, മക്കാരുടെ അവരുടെ വാശി പിടിവാശി ഞങ്ങൾ മദീനയിലേക്ക് അയച്ച മതിയല്ലോ, പക്ഷെ അതിനെ അയക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവരുടെ പിന്നെ കച്ചവട സംഘത്തിൽ നിന്നുള്ള ഉപജീവനം കിട്ടിയ മതിയുള്ളൂ, കൊള്ള സംഘം അവരെ കൊള്ളയടിക്കണം എന്നുള്ളത് അവർ പറഞ്ഞു, അവർ ന്യായമാണ്. പക്ഷെ ഇത് രൂക്ഷമായി, ഇവരെ തടയാൻ ഖുറൈശികൾ കഴിയണില്ല. ഇവര് അതിവിദഗ്ധമായ യുദ്ധപാഠമുള്ള ഒരു സമൂഹമായിട്ട് അവിടെ മാറി. അവസാനം ഖുറൈശികളിൽ നിന്ന് കത്ത് വന്നു ഇവിടേക്ക് റസൂലിന്. അവിടെ അല്ലൈസിൽ തമ്പടിച്ചിട്ട് ആളുകളെ, ദയവ് ചെയ്ത് നിങ്ങളെ മദീനയിലേക്ക് അയക്കണം, അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, കരാറുകൾ ലംഘിച്ചു,
0: പെർമിഷൻ കിട്ടൂല,
1: പെർമിഷൻ കൊടുത്തു. ഈ വിവരം അറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബസീറിന് കത്തെഴുതാണ്. അബൂബസീറിന് കത്തെഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, കരാർ പ്രശ്നമല്ല, അത് അവർ ഒഴിവാക്കിയിട്ടുണ്ട്, നമ്മളായിട്ട് കരാർ ലംഘിക്കണില്ല. ഈ കത്ത് കിട്ടുന്ന സമയത്ത് അബൂബസീർ കത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അത് വായിക്കുമ്പോഴേക്കും അദ്ദേഹം രോഗിയാണ്. രോഗിയായിട്ട് കത്ത് വായിച്ച് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ആ കത്ത് വായിച്ച കഴിഞ്ഞാണ് കത്ത് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം മരണപ്പെടാൻ. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെ ആ ലൈസിൽ തന്നെ മറവ് ചെയ്തു. ബാക്കിയുള്ള ആളുകൾ മുഴുവനും മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന ശുഭകരമായ പ്രശ്നത്തിൻ്റെ പരി അവസാനമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
0: മാഷാ അല്ലാ.
1: അപ്പം ഇതിൽ ഒരു ചരിത്രം എന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്കതിൽ അടങ്ങിയിട്ടുണ്ട്.
0: ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ചരിത്രമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ചിന്തകൾ ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ തുടക്കത്തിൽ സലാം സാർ പറഞ്ഞു അല്ലേ, ഒരു ഒരു ഒരു പ്രയാസം പിന്നീട് ഹൈറായി ഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരുപാട് പിന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഇതുപോലെയുള്ള പിന്നെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകരാനുണ്ട്. അതായത് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്.
1: യെസ്,
0: ഒരുപാട് ശ്രോതാക്കൾ കമൻറ്റുമായിട്ട് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. മാഷാല്ല,
1: നേരത്തെ രണ്ടത്താണി എന്നുള്ള പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ആക്കിയിരുന്നു. പെട്ടെന്ന് ചോദ്യം കേട്ടപ്പോൾ ഉത്തരം ടൈപ്പ് ചെയ്തു, പക്ഷെ പേര് എഴുതാൻ മറന്നുപോയി. പേരൊക്കെ എഴുതി വിട്ടാൽ വിജയി ആവാറില്ല. അലഹമ്മദില്ല, നാട് മാത്രമായപ്പോൾ സിസ്റ്റം പരിഗണിച്ചു.
0: ഇപ്പൊ ഇന്നത്തെ വിഷയത്തിൽ
1: എന്നാണ് പറഞ്ഞത്,
0: രണ്ടത്താണിയുള്ള എല്ലാരും ജയിച്ചിരിക്കണ്. രണ്ടത്താണി എന്നുള്ള
1: ഇതിലുള്ള എല്ലാരും വിജയികളോടൊപ്പം സിസ്റ്റത്തിനും അഭിനന്ദനം നേർന്നിരിക്കുകയാണ് മൈമുന ചിക്ക.
0: ഓക്കെ, അപ്പം മാഷാല്ല വിജയികൾക്കുള്ള അഭിനന്ദനങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ, എത്ര ചരിത്ര കഥകൾ കേട്ടാലും മതി വരില്ല. നല്ല ഗുണപാഠ ഏറെയുള്ള ചിന്തിക്കാൻ മനസ്സിലാക്കാൻ നാഥ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽഹമീദ് സി കെ അഴിയൂര് അയച്ചിട്ടുള്ളത്. ഓക്കെ,
1: ഓരോ ചരിത്രത്തിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്നു എന്നാണ് സെഫിയ കെ തിരുനങ്ങാടി പറഞ്ഞിട്ടുള്ളത്.
0: പക്ഷേ നമ്മൾ ഒരു ചോദ്യം ഒരു ഉത്തരം അല്ലേ, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം ഇൻഷാല്ലാ ഒരു ചോദ്യ ഉത്തരത്തിലേക്ക്.
2: നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഹിദായത്ത് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം വല്ല ദുആയും ഉണ്ടോ എന്നാണ് ചോദ്യം.
3: ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു ഔദാര്യവും അനുഗ്രഹവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറഞ്ഞല്ലോ, അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറേ സഹായവും സംരക്ഷണവും ഒക്കെ നൽകിയ ആളാണ്. അദ്ദേഹം ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഏറെ കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ ജീവിത അവസാന സന്ദർഭങ്ങളിൽ പ്രവാചകൻ അവിടെ ചെല്ലുകയും ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ, അതിനുവേണ്ടി കലിമ ചൊല്ലിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന അതല്ലെങ്കിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വിശ്വാസപരമായി അവർ നിൽക്കുന്ന കാര്യം എന്താണ് എന്നും അതിൻ്റെ തകരാറുകൾ എന്താണ് എന്നും ഒക്കെ വ്യക്തമാക്കുന്ന ആ ഒരു ആദർശ വചനം പ്രഖ്യാപിക്കാൻ അബൂ താലിബ് തയ്യാറായില്ല. പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, നബിയെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. അപ്പോൾ ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഹിദായത്ത് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നമ്മുടെ വാപ്പയാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ, സഹോദരങ്ങളാണെങ്കിലൊക്കെ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ, പ്രത്യേകമായി നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ പ്രത്യേകമായൊരു പ്രാർത്ഥന നമ്മുടെ അറിവിലില്ല. അല്ലാഹു തആല അഅലം.
0: ഓക്കെ മാഷാല്ല, നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് അൽ ഇജാബയിലെ ചോദ്യവും ഉത്തരവുമാണ്. അൽ ഇജാബ പരിചയമുള്ള ആളുകളായിരിക്കും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. എങ്കിലും പറയുകയാണ്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അൽ ഇജാബ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ലൈവായി നിങ്ങൾക്ക് ചോദിച്ച് ഉത്തരം ലഭിക്കാനുള്ള അവസരം എല്ലാ ശനിയാഴ്ചകളിലും 7:30 മുതൽ 8:30 അൽ ഇജാബ ലൈവ് ചോദ്യോത്തര നടക്കാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ആ സമയത്ത് ലൈവായി വന്നിട്ട് ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ കേട്ടത് മുമ്പ് ചോദിക്കുക ചോദ്യമായിരുന്നെങ്കിൽ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഓപ്ഷനുണ്ട്. എല്ലാവർക്കും സംശയങ്ങൾ ഒരുപാടുണ്ടാകും, ദൂരീകരിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്.
1: അസ്സലാമു അലൈക്കും. ഏതായാലും രാവിലെ 6 മുതൽ കുറച്ച് സമയത്തേക്ക് ഒരു ആത്മീയ വൈബ് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഓട്ടോ ഓടിക്കുന്ന സമയത്ത് രാവിലെ ലഭിക്കുന്ന ഈ ഒരു ഈമാൻ സൂക്ഷ്മതയ്ക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും കിട്ടാറില്ല. രാവിലെ വല്ലാത്തൊരു വൈബാണ്, നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്ന് എൻ കെ എം അഷ്റഫ് പത്തപ്രിയം.
0: വൈകുന്നേരം വൈബുണ്ട് അല്ലേ, ഈവനിങ് ലൈവുണ്ട്, വേറെ വൈബാണ്,
1: അത് വേറെ വൈബ് അല്ലേ. ഓക്കെ,
0: ഹുസൈൻ വി അടുത്തനാട്ടുകാരെ കണ്ടില്ലല്ലോ എന്നാണ്, കണ്ടിട്ടുണ്ട് ഹുസൈൻ കാന്ന്, ഞാൻ പറയുന്നത് ഹുസൈൻ കാന്നാണ് വായിക്കല്, പേര് മുഴുവനായിട്ട് അങ്ങനെ പറയാറില്ല.
1: മാഷാല്ലാ, ഒരു ഒരു മിനിറ്റ് കൊണ്ട് എത്ര നല്ല അറിവ് പകർന്നു തന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ.
0: ശാന്തമായ കഥയാണ്, തീർച്ചയായും പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പവും റബ്ബ് നൽകിയിരിക്കും. അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ. അപ്പോ ചരിത്രത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള,
1: പിന്നെ നമ്മുടെ സമീർ അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് നമുക്ക്
0: അലിജാബിലേക്കുള്ളതാണ്.
1: എല്ലാ പരിപാടികളും ചരിത്രവും എല്ലാം വളരെ വളരെ മെച്ചമായിരുന്നു അൽഹംദുലില്ലാ. അതുപോലെ ഇനിയും നമുക്ക് കേൾക്കാനും പകർത്താനും കഴിയട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി അയച്ച മെസ്സേജ്.
0: ഇന്ന് കുറെ അർത്ഥവത്തായ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യുസിന്റെ ഉത്തരം പറഞ്ഞോ, വിജയികളെ പറഞ്ഞതാണ്, വിജയികളെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഒരു രണ്ടത്താണിക്കാരെ മുഴുവനും ഇന്ന് വിജയിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ് ഇന്നത്തെ.
1: പ്രവാചകൻ തിരിച്ചയച്ച ചരിത്രം കേട്ടിട്ടുണ്ട്, പൂർണ്ണമായി ആ ചരിത്രം കേട്ടത് ഇപ്പോഴാണ്. അത്
0: അബൂജന്തലിന്റെ, അപ്പൊ ഉടൻ തന്നെയുള്ള സമയമാണ്. അബൂജന്തലിന്റെ ഉപ്പാണല്ലോ അപ്പുറത്തുനിന്ന്,
1: അതെ അതെ അതെ,
0: പിന്നീട് മാറി വരുന്നുണ്ട് മാഷാല്ലാ. ഷാദിയ ബിൻത് അബ്ദുള്ള, സലാംസാറെ പോലെ കഥയുള്ളവർ കഥ പറയും പോലെ ചരിത്രം പറഞ്ഞാൽ കേട്ടിരുന്നു പോകും. ആ, നിങ്ങളെന്ന് നല്ലോണം കഥയുള്ള ആൾക്കാരെന്നാണ് മാഷാല്ലാ. ഏത് ടൈമിലാണ് ഈവനിങ് ലൈവ് എന്നാണ് ജാസ്മിൻ വയനാട് ചോദിച്ചത്.
1: അതറിയില്ലേ, എന്നാ പിന്നെ 5 മണി ടു 6 മണി വരെ ഈവനിങ് ലൈവിൽ സജീവമാവും. നമ്മൾ സജീവമാണെങ്കിൽ നമ്മളെ കുട്ടികളെ സജീവമാക്കണം.
0: അതെ, കുട്ടികളാണ് കാര്യമായിട്ടും ആ സമയത്ത്
1: വേണ്ടത്. നമ്മൾ കുട്ടികളായിട്ട് കൂടെ ഉണ്ടാവുക അല്ലേ. പിന്നെ നമ്മള് മദ്രസയിലേക്ക്, പിന്നെ ആരെങ്കിലും മദ്രസ ടീച്ചേഴ്സ് ആരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, സർക്കുലർ അയച്ചിരുന്നു ഈവനിങ് ലൈവിൽ നമ്മുടെ മദ്രസയിലെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതില് വീട്ടിലിരുന്ന് തന്നെ ലൈവായിട്ട് കുട്ടികൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചിരുന്ന നമ്പറും സർക്കുലറിന്റെ കൂടെ അയച്ചിട്ടുണ്ട്. പുറമെ അതില് റേഡിയേറ്റ് കണക്ട് ചെയ്യാനുള്ള ഗൂഗിൾ ലിങ്കും അയച്ചിട്ടുണ്ട്. അതില് ഡീറ്റെയിൽസുകളൊക്കെ അയക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
0: ഓക്കെ, നമ്മള് പിന്നെ കുറച്ച് താഴോട്ട് പോകുമ്പോളേ, ചില നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ അയച്ച മെസ്സേജുകൾ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ വായിക്കാതെ വിട്ടുപോയതുണ്ടെങ്കിൽ പ്രത്യേകം അയക്കണം, ഒന്നുകൂടിയും അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയപ്പോഴാണ് കണ്ടത്, ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരുന്നു. അപ്പോ ജമീല വികപ്പിനൂര് പറയണത്, രാവിലെ റേഡിയോക്ക് കാത്തിരിക്കുന്നത് പോലെ ഞങ്ങൾ അസർ നിസ്കാരം കഴിയുമ്പോൾ ഒരു ഖുർആൻ ക്ലാസ്സിനെന്നും കാത്തിരിക്കും.
1: ആണോ?
0: ആ ടീച്ചർ നല്ലൊരു സേവനമാണ് ചെയ്യുന്നത്, ഒരു ഫീസും ഇല്ല ടീച്ചർക്ക് വേണ്ടി.
1: ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ടാപ്പിംഗിന് ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് ടൈപ്പിംഗ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഹുസൈൻ കാ, അപ്പോ ഈവനിങ് ടൈം ഏത് ടൈമിലാണെന്നുള്ളത് പറഞ്ഞല്ലോ അല്ലെ. ഓക്കെ, പിന്നെ അതുപോലെ പുതിയ മെസ്സേജ് എന്താണ്, ഫാത്തിമ വി കെ റോഡ്, ഷബീർ വി കെ റോഡാണ്, കസിന്റെ മകന് ഒരു സർജറി ഉണ്ട്, മെംസിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞ്, പരിപൂർണ ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
0: നമ്മൾ നേരത്തെ പിന്നെ പുലരിവട്ടത്തിൽ പറഞ്ഞ പോലെ സേവനത്തിന്റെ വിഷയത്തിൽ അപ്പാഴ്ചൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ കുറെ നേരത്തെ കുറെ മെസ്സേജ് വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോണതാണ്. ഹോസ്പിറ്റലിൽ ആയത് കാരണം ഒത്തിരി ടെസ്റ്റിനും സ്കാനിങ്ങിനും എല്ലാം വരുമ്പോൾ ആദ്യമായി വരുന്നത് കാരണം പോകേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കാം. അത് അത് ഭയങ്കര പോയിന്റാണ് ശരിക്ക്. രോഗികളായി വന്ന് പിന്നെ ഇന്ന സ്കാനിങ്ങും ഇന്ന ടെസ്റ്റിങ്ങിനും ഒക്കെ എഴുതുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു ആദ്യമായിട്ടായിരിക്കും, അപ്പോൾ ഏരിയ അറിയലാണ് ഏത് ഭാഗത്താണെന്നുള്ളത്. അത് വലിയ നല്ല പറയുന്നത് ചെറിയ കാര്യമാണെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിലും വലിയൊരു
1: പ്രധാനപ്പെട്ടതാണ്.
0: അത് ഭയങ്കര പോയിന്റാണ് മാഷാല്ലാ, അവർക്ക് വലിയ കാര്യമായി.
1: ഹോസ്പിറ്റല്
0: ചെക്കിലെ അതിരമ്പുഴയാണ്,
1: അതുപോലെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലേ.
0: അതെ,
1: അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ വിജയികളെ ഒന്നുകൂടി പറയാമോ, അതിന്റെ ഉത്തരം പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
0: ആ,
1: ജസ്റ്റ് വേണം ഉത്തരം.
0: ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു, ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട് ഓപ്ഷൻ സി, എന്നാലും തെറ്റിച്ച ആളുകളുണ്ട്. എയും ബിയും ഡിയും ഒക്കെ വന്നിട്ടുണ്ട്, സിയും. സി ആണ് എത്രാമത്തെ അധ്യായമായിരുന്നു എന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്, അത് 112 ഓപ്ഷൻ സി.
1: ഓപ്ഷൻ സി,
0: യെസ്.
1: പിന്നെ വിജയികളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ, പറഞ്ഞതാണ് ഇൻഷാല്ല.
0: റഷീദ കണ്ണനല്ലൂർ നേരത്തെ നമ്മൾ ചരിത്രത്തിന് വിഷയം പറഞ്ഞപ്പോഴേ നിമിഷാശ്രമയും സ്വഹാബികളെയും ഹജ്ജിന് വന്നിട്ട് ഹജ്ജ് ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചയച്ചത് വലിയ വിഷമം ഉണ്ടാക്കി എന്നാണ് അവരുടെ മനസ്സിൽ പ്രയാസം തോന്നിയത്.
1: ഈവനിങ് ലൈവ് അടിപൊളിയാണ് കേട്ടോ, അത് മക്കളാണെന്ന് മാത്രം നല്ല രസമാണ് കേട്ടിരിക്കാൻ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട് ജസീന തിരുവമ്പാടി. ഇന്നും ഇന്നലെയും ഡൊണേറ്റ് ബട്ടനെ പറ്റി പറഞ്ഞു കേട്ടില്ലല്ലോ, അതാ ഞാൻ കേൾക്കാനിട്ടാണോ എന്ന് ജമീല വിക്കെ പോനൂർ.
0: ഡൊണേറ്റ് ബട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇന്ന് നമ്മൾ ലൈവ് ഷോയിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പുലരിവട്ടം പറയുമ്പോഴും അതേപോലെ തന്നെ ശരിക്ക് തിരുമൊഴികളടക്കം ഇന്ന് വളരെയധികം നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് എല്ലാവരും ശ്രോതാക്കളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൊണേറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം, അതിലെ സേവനങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സഹായം നിർവഹിക്കാവുന്നതാണ് ഇൻഷാല്ലാഹ്.
1: ഓക്കെ, അപ്പോൾ കിഡ്സ് ലൈവ് ഈവനിംഗിൽ കിഡ്സ് ലൈവ് അതാണെങ്കിലും ഞങ്ങളും കിഡ്സ് ആയിട്ടാണ് ആ ലെവലിൽ കേൾക്കാറുള്ളത്. ജമീല വി കെ വി പി കാളിക്കാവ്, പിന്നെ സലാം പറഞ്ഞ അബ്ദുള്ള ടി എൻ പുരം, അദ്ദേഹം നമ്മളെ കൂടെയുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് തോന്നണം. ഈ സലാം പറയുന്ന ആൾക്കാരെ ഇടയ്ക്ക് വന്ന് സലാം പറയുമ്പം ആ കേൾക്കുന്നുണ്ട്, അവരുടെ സാന്നിധ്യം അറിയിക്കലാണല്ലോ അല്ലേ.
0: ഷാജിദ വീട്ടിൽ വല്ലപ്പോഴും കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് കുറച്ച് നേരത്തെ അയച്ചു.
1: അത് നേരത്തെ അയച്ചു നമ്മൾ ആ ആൾക്കാരെ ആരാന്നൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല.
0: യെസ്,
1: പിന്നെ ആ സഹാബി അദ്ദേഹത്തെ കൊന്നു എന്ന് പറയണത് ശരിയാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ അതുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അത് കൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചരിത്രത്തിന്റെ ഭാഗമാണ്, ചില പിടിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ നമുക്ക് റസൂൽ അതിന് എന്ത് ചെയ്തിട്ടില്ല, അതിനെ അംഗീകരിച്ചിട്ടില്ല. താങ്കൾ ചെയ്തൊരു ഒരു ഇതായിട്ടുള്ള പ്രവർത്തനമാണെന്ന് റസൂൽ പറഞ്ഞല്ലോ.
0: അപരാധമല്ലേ. ഷിഹാബുദ്ദീൻ സി പി കൂറ്റനാട് പുലരോട്ടത്തിലെ കുറിച്ച് പറഞ്ഞത് നമ്മൾ ജോലിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുന്ന സംസാരമാണ് ഇന്ന് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത്.
1: ഫാത്തിമ എന്നാണ്, ഫാത്തിമ റെഹാന സി വി കുമരനല്ലൂർ, ക്യൂസ് വിജയ്ക്ക് സമ്മാനം കൊടുക്കില്ലേ, സമ്മാനം സന്തോഷമാണ്. അതല്ല, അത് ഞാൻ പറഞ്ഞത്
0: സമ്മാനം നമ്മള് സമ്മാനം നമ്മൾ പോസ്റ്ററായിട്ടില്ലേ, പോസ്റ്ററായിട്ട് വരാറുണ്ട്. ആ സന്തോഷമാണ് നമ്മൾ സമ്മാനമായിട്ട്.
1: ഓക്കെ, പിന്നെ നമ്മള് ഇപ്പോ നമ്മൾ ഇന്നത്തെ നമ്മൾ മൊത്തം കുറെ ചരിത്രവും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ള ചില നമ്മൾ ചരിത്രങ്ങൾ ചിലത് ശ്രോതാക്കളിൽ നിന്ന് ആങ്കേഴ്സും കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ കേട്ട ചില പ്രത്യേക ചരിത്രങ്ങൾ നമ്മൾ അടിച്ച അതിന് സ്രോതസ് കൃത്യമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചരിത്രത്തിലൊക്കെ പലതും അപനിർമ്മിതികളായിട്ടുള്ള പല ചരിത്രങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യം നമുക്ക് ഒരുപാട് സംവിധാനമുണ്ട്, അത് കൃത്യമാണോ ഹദീസുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ശരിക്കും പറയപ്പെട്ടിട്ടുള്ളതാണോ അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ഒന്ന് ഇതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ ഇടക്ക് ഇതുപോലെ ലൈവിൽ വരുന്ന സമയത്ത് ഇന്ന ഇന്നെ അതൊക്കെ ഒരു ടൈപ്പ് ചെയ്തിട്ടൊക്കെ അയക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടും, കൂടുതൽ ആളുകൾക്ക് പഠിക്കാനൊക്കെ ഒരു പ്രചോദനമാവും.
0: ഷമീറ കെ എം താനൂർ, അവര് നമ്മള് സേവനം ജോലിയാണ് പറഞ്ഞല്ലോ പുലരിവട്ടത്തിലെ, അതില് എന്റെ വല്യമ്മ പറയാറുണ്ടായിരുന്നു ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ദീനിന് ചെയ്യാണ് എന്ന നിയത്തുണ്ടായാൽ എനിക്ക് കൂലി കിട്ടും. നേരത്തെ ആ വിഷയം പറഞ്ഞിരുന്നു, പള്ളി നിർമ്മാണത്തിൽ ഇപ്പം ആണെങ്കിലും പള്ളി മദ്രസൊക്കെ ആണെങ്കിലും ആ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ള പണിക്ക് അപ്പുറം ആ നിയത്ത് കൂടി വെക്കുമ്പോൾ അത്രയും കൂലി കിട്ടുന്നു എന്നുള്ളതാണ്.
1: അതൊരു മുറ്റടിക്കുകയാണെങ്കിൽ പോലും അതൊരു ഒരു വൃത്തിയുടെ ഭാഗമാണ്.
0: ഷീബ സിദ്ദീഖ് പറഞ്ഞത് നേരത്തെ ചരിത്രം ബന്ധപ്പെട്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ മരണ സമയവും നേരത്തെ ഹിദായത്തുമായി ചോദ്യം വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളെ ഒരു ചോദ്യത്തിൽ നമ്മുടെ അയൽപക്കത്തുള്ളവരെയും കുടുംബങ്ങളെയും എന്ത് ക്ലാസ്സിന് വിളിച്ചാലും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഈ സംഭവം ഓർത്തു പോകും.
1: ചില സാങ്കേതിക കാരണങ്ങൾ ആ ലൈവിൽ പൂർണ്ണമായി ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല, റിവൈൻഡിൽ ഇനി കേൾക്കാമെന്നാണ് അമീർ ടി അർത്ഥനാട്ടുകാർ റിയാദിൽ നിന്നും. എന്താണ് പ്രവാസ ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നില്ലേ, കുറെ കാലമായില്ലേ പോണതിന്റെ മുന്നേ പറഞ്ഞാണ് ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ അമീർ പറഞ്ഞിരുന്നു, ഞാൻ ഇനി ലൈവില് പിന്നെ നാട്ടിൽ നിന്ന് ഉണ്ടാവില്ല, ഗൾഫ്
0: തിരക്കാക്കിയല്ലേ,
1: പിന്നെ അതിന്റെ ശേഷം നാട്ടിൽ വന്നിട്ടില്ലല്ലോ, അപ്പോ എത്ര കഴിഞ്ഞു എന്നൊന്നും അറിയില്ല. ഏതായാലും ഹെയറാവട്ടെ. ഈ ജസീൽ സാറിന് രണ്ടുപേരെ പാടാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുമായി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോഴല്ല, യു പി പി ഹാരിസ് ബഹ്റിനിൽ നിന്നും കുറച്ച് നേരത്തെ വരെയിരുന്നെങ്കിൽ നമുക്ക് ഒപ്പിക്കായിരുന്നു. ഇപ്പൊ സമയം 7:50 സമയമുണ്ടോ?
0: ഇല്ലല്ലേ.
1: ഓ ഓക്കെ. അപ്പോൾ നമുക്ക് പിന്നെ UPP ഹാരിസിന് മുമ്പ് ഇതുപോലെ വന്നിട്ടാണ് ജസ്റ്റിസ് സാറ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം അന്ന് മനോഹരമായൊരു പാട്ടും അല്ലേ പാടും. നമുക്ക് ഇൻഷാല്ലാ അതുപോലത്തെ സംഗതികളൊക്കെ ഇനി കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ ലൈവ് അതിൻ്റെ ഏറ്റവും അവസാന സമയത്താണ് നമ്മളുള്ളത് പ്രിയമുള്ളവരെ.
0: അതിരാവിലെ സ്റ്റുഡിയോയിൽ വന്നുകൊണ്ട് ഭംഗിയായി ഡ്യൂട്ടി നിർവഹിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ.
1: അമീൻ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം.
0: അതെ,
1: ഈമാനും ഹിദായത്തും കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ നമ്മളേക്ക് ഉൾപ്പെടുത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ അവസാനിക്കുമ്പോൾ മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ജസീൽ സാറിൻ്റെ കൂടെ ഞാൻ VT അബ്ദുൽ സലാം, കൂടെ ടെക്നിക്കൽ വിംഗിൽ നിന്നും ഇർഫാൻ കൊടിയത്തൂർ, നിസ്ഹബ് എന്നിവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് റേഡിയോ വൈബ്സിലേക്കാണ് ശരിക്ക് പ്രവേശിക്കാനുള്ളത്.
0: ഇൻഷാല്ലാ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം വീണ്ടും അല്ലേ. ഒരു ദിവസവും ഇതുപോലെ ഇനിയും കൂടെ കൂടാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൽ നിന്ന് നിങ്ങളോടൊപ്പം ഹനീഫ വണ്ടൂർ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇന്നത്തെ വൈബ്സിൽ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്നത്. ഷംജാസ് കെ അബ്ബാസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഇൻസൈറ്റിൽ ചേരുന്നത്. അത്ഭുതമാണ് ഈ സമ്പദ് വ്യവസ്ഥ എന്ന വിഷയത്തിൽ ഇൻസൈറ്റ് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ചില ഇൻസൈറ്റുകളിലായി ഇസ്ലാമിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചും അത് ലോകത്താകമാനം പടർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുമെല്ലാമാണ് സംസാരിച്ചു വരുന്നത്. ഇസ്ലാമിൻ്റെ വൈഡ്ലി അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ലോകത്താകമാനം അതിന് ലഭിക്കുന്ന സ്വീകാര്യത പരിശോധിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമോ ഫോബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ പല നെറേറ്റീവുകളും പൊളിഞ്ഞടങ്ങുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതിയ കാലത്ത് മീഡിയയുടെ ഉൽപ്പാദനത്തിൻ്റെ തോത് വർദ്ധിച്ചതോടുകൂടി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പുൽപാദനം ഏറെ അപകടം ചെയ്യുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നതുപോലെ പുതിയ കാലത്ത് ഇസ്ലാം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളെല്ലാം താടിയും തീവ്രവാദവും അതല്ലെങ്കിൽ ഐസിസും അതിൻ്റെ കൊടികളും ഏതോ അറേബ്യൻ ഉപദ്വീപുകളിൽ കാണുന്ന കുറേ കാട്ടറബികളെക്കുറിച്ചുമെല്ലാമുള്ള ചിന്തകളിലേക്ക് പലപ്പോഴും പരിവർത്തിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റു ചില നെറേറ്റീവുകളെന്ന് പറയുന്നത് ഇവിടെ ന്യൂനപക്ഷമായി നിലനിൽക്കുമ്പോൾ തന്നെയും ഭൂരിപക്ഷമായാൽ അപകടം ചെയ്യാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഇവിടെയുള്ള സംഘപരിവാർ ഉണ്ടാക്കുന്ന അജണ്ടകളനുസരിച്ച് മുസ്ലിമീങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിൽ മറ്റാർക്കും നിലനിൽപ്പില്ലാത്ത രൂപത്തിൽ അവർ വർദ്ധിക്കുമെന്നും അവർ അധിനിവേശം നടത്തുമെന്നും അവരുടെ ഡോമിനൻസ്, അവരുടെ ആധിപത്യം മറ്റൊരാൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ വർദ്ധിക്കുമെന്നെല്ലാമുള്ള ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇസ്ലാമോഫോബ്, ഇസ്ലാം ഭയം വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങളുമായോ അത്തരം ചിന്തകളുമായോ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം. അത് നമുക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാം ഇത്തരം വെറുപ്പുകൾ പരത്തുന്ന ആളുകൾക്കും അറിയാം. എന്നാൽ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ചരിത്രയാത്ര പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം കടുത്ത അസൂയ മൂലം, അതല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ പ്രചരിപ്പിക്കാൻ പറ്റാത്തത് മൂലം, അല്ലെങ്കിൽ അവർക്ക് മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള അവസ്ഥകളെ ഇസ്ലാം തടുക്കുന്നു എന്നത് മൂലമെല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കടുത്ത വെറുപ്പ് ഉൽപ്പാദനങ്ങൾ ചരിത്രത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്നലകളുടെ പരിശോധനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരം വെറുപ്പുൽപാദനങ്ങളുടെ പ്രചരണം എന്ന് പറയുന്നത്, പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ പതിയായിരുന്നു, വളരെ സ്ലോ ആയിരുന്നു. എന്നാൽ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയും അതല്ലാത്ത ഓരോ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം വെറുപ്പുൽപാദനം ഏറെ ഫാസ്റ്റായിക്കൊണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങുകളുടെ ഒരു കണക്ക് പുറത്തുവന്ന് നമുക്ക് കാണാൻ സാധിക്കും. സെന്റർ ഫോർ റേസ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഒരു പഠനം അനുസരിച്ച് 206 മില്യൺ ഡോളറാണ് ഇസ്ലാമോഫോബിയയ്ക്ക് വേണ്ടി മാത്രം ചില വർഷങ്ങളിൽ അമേരിക്കയിൽ മാത്രം ഫണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഫണ്ടിങ്ങുകളുടെ എല്ലാം യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയുന്നതാണ്. പുതിയ കാലത്ത് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തെ നമ്മൾ ഏറെ ഗൗരവത്തിൽ വായിക്കുന്നുണ്ട്. ഫിലസ്തീനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം നമുക്ക് മനസ്സിലാവുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അത് കേവലം ഇസ്രായേൽ എന്ന ഒരു ക്രൂരമായ അധികാരം മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല അത് നടക്കുന്നത്, മറിച്ച് അതിന് പിന്നിൽ കൃത്യമായ സപ്പോർട്ടുകളുണ്ട്. അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ജനസൈഡിന്, ആ ഒരു അധിനിവേശത്തിന്, അതല്ലെങ്കിൽ ആ ഒരു തുടച്ചു നീക്കലിന് കൃത്യമായും ഒരു അടിസ്ഥാനമുണ്ട്. അത് ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും അത്തരം ചിന്തകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കേവലം ഇസ്ലാമിൻ്റെ വ്യാപനം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇസ്ലാം ഒരുപാട് മേഖലകളിൽ ഇത്തരം ആളുകളുടെ ചൂഷണത്തെ കഠിനമായി അപലപിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം. നമുക്ക് ചില മേഖലകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇസ്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നത് നമുക്ക് സംശയമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും അറിയാം, നമ്മുടെ ഓരോ ദിവസത്തെയും ചലനങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ചെയ്തികളിലും നമ്മുടെ ശരിതെറ്റുകളിലും നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളിലും കൃത്യമായും ശരിയെയും തെറ്റിനെയും ചെയ്യേണ്ടതും ചെയ്യാണ്ടാത്തതും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മാനവികതയുടെ മൊത്തം വിമോചനത്തെ ഇസ്ലാം നോക്കിക്കാണുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ ഇസ്ലാമിൻ്റെ ഇടപെടലുകൾ മാത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന് ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പത്ത് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ എല്ലാം വെൽത്ത് എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റേതാണ് എന്നതാണ്, ദൈവത്തിൻ്റേതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് കുറച്ചു കാലം ജീവിക്കാൻ വന്ന മനുഷ്യരെന്ന നിലക്ക്, ഒരു ജീവി വർഗം എന്ന നിലക്ക്, നമുക്കതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമോ അവകാശമോ ഒന്നുമില്ല. മറിച്ച് നമുക്കാകെയുള്ളത് കുറച്ചു കാലത്തെ കൈകാര്യ ഉടമസ്ഥത മാത്രമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾ നമുക്ക് തന്നേൽപ്പിക്കുന്ന കുറച്ച് സമ്പത്തിന്റെ കൈകാര്യം മാത്രമാണ് നമുക്കുള്ളത്. ആ കൈകാര്യത്തിൽ തന്നെ കൃത്യമായും അള്ളാഹു നമുക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അത് എങ്ങനെ വിനിയോഗിക്കണമെന്നും അത് എങ്ങനെ വിനിയോഗിക്കരുത് എന്നും

ഇസ്ലാമിക സംവിധാനത്തിൽ, ഇസ്ലാമിൻ്റെ ചിന്തയിൽ യഥാർത്ഥത്തിൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പണക്കാരൻ അള്ളാഹു കുറച്ചധികം സമ്പത്ത് അവൻ കൈകാര്യം ചെയ്യാൻ നൽകി, പാവപ്പെട്ടവന് അള്ളാഹു ആ സമ്പത്ത് അവൻ നൽകാതെ അവനെ പരീക്ഷിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സാമ്പത്തികമായ നിലപാടുകളെ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് ആ ഒരു ചിന്ത കാണാൻ സാധിക്കും. അധ്വാനത്തിലൂടെ മാത്രമേ സമ്പത്ത് നേടിയെടുക്കാൻ പാടുകയുള്ളൂ എന്നത് അടിസ്ഥാനപരമായ ഒരു പാഠമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൽ നാം എന്നും പാരായണം ചെയ്യുന്ന 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ്. അധ്വാനത്തിലൂടെ മാത്രമേ സമ്പത്ത് നേടിയെടുക്കാൻ പാടുകയുള്ളൂ. അതിനാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട സമ്പത്തി എന്ന് പറയുക. ലോകത്ത് ഇന്ന് കാണുന്ന ഭൂരിപക്ഷ മേഖലകളിലും മനുഷ്യൻ ചെന്നെത്തുന്നത്, തേടിയെത്തുന്നത് പലപ്പോഴും അധ്വാനിക്കാതെ നേടിയെടുക്കാൻ സാധിക്കുന്ന പണത്തെക്കുറിച്ചുള്ള ചിന്തയിലാണ്. ഒരുപക്ഷേ അവന് മറ്റൊരു ജോലി ഉണ്ടാവാം, അവൻ അധ്വാനിക്കുന്ന മറ്റൊരു മേഖലയുണ്ടാവും. എന്നാൽ അതിനപ്പുറത്തേക്കൊരു സൈഡ് ബിസിനസ്സിലൂടെ അധികം അധ്വാനിക്കാതെ ലഭിക്കുന്ന പണത്തെക്കുറിച്ചുള്ള ചിന്ത എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പുതിയ കാലത്ത് കാണുന്ന വ്യത്യസ്തമായ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ മാത്രം നമുക്കത് മനസ്സിലാവുന്നതാണ്. ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാമെന്ന വ്യത്യസ്തമായ പ്രചാരണങ്ങളുടെ, അഡ്വർടൈസ്മെൻറ്റുകളുടെ, പരസ്യങ്ങളുടെ എല്ലാം തലവാചകങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുക, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പണം എന്നുള്ളതാണ്. അത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ അധ്വാനങ്ങളിലൂടെ വലിയ പണം നേടിയെടുക്കുന്ന, അതല്ലെങ്കിൽ അധ്വാനിക്കാതെ ലഭിക്കുന്ന പണത്തിന് വേണ്ടി കൊതിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഇത്തരം പരസ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്നും കടകവിരുദ്ധമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുവനും ഈ ഒരു ആശയം കടന്നു വരുന്നുണ്ട് എന്നതാണ്. അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായി എണ്ണിയ ഒന്ന് സക്കാത്താണ്. സക്കാത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സക്കാത്ത് എന്ന് പറയുന്ന പദത്തിന് പോലും അതിൻ്റെ ആഴത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിനെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഉപാധി ആയിക്കൊണ്ടാണ് അള്ളാഹു അത്തരമൊരു ആരാധനയെ തന്നെ പഠിപ്പിക്കുന്നത്. ഒരു ആരാധനയുടെ, ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലെ സൂക്ഷ്മതയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. നമുക്ക് സക്കാത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സമൂഹത്തിൻ്റെ സുസ്ഥിരതയെ, ദാരിദ്ര്യത്തെ നിർമാർജനം നടത്താനെല്ലാം ഉള്ള സഹായമാണ് എന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് സക്കാത്തിന് മറ്റൊരു ചിന്ത കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. അതൊരു മനുഷ്യൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള അവൻ്റെ ധാരണയെയാണ്. ഒരു മനുഷ്യൻ എത്ര തന്നെ സമ്പാദിച്ചുകൊള്ളട്ടെ, പക്ഷേ ആ സമ്പത്തിനെല്ലാം കൃത്യമായ കണക്ക് വേണം. അവനൊരു വർഷാവസാനമാവുമ്പോൾ അവന് നിസ്വാബെത്തിയോ, അവന് കണക്കെത്തിയോ എന്ന് കൃത്യമായി പരിശോധിക്കണം. ആ അളവുകോൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി സക്കാത്ത് അവൻ നൽകണം. അത് കണക്ക് കൂട്ടി തന്നെ നൽകണം. ആ കണക്ക് കൂട്ടുന്നതിൽ അവൻ സക്കാത്ത് നിർദ്ദേശിക്കപ്പെട്ട പണത്തിൽ നിന്നും ഒന്നും അധികം നൽകേണ്ടതില്ല. 2.5% എന്ന് പറയുന്ന വളരെ തുച്ഛമായ ഒരു പണമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് അതിന് പിന്നിലെ ഹിക്മത്ത് എന്ന് പറയുന്നത്, അതിന് പിന്നിലെ യുക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിൽ കൃത്യമായ ചിന്തയും കൃത്യമായ ബോധവും അവന് നൽകുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ സകല മുസ്ലിമീങ്ങളുടെയും സമ്പത്തിനെക്കുറിച്ചുള്ള അവരുടെ ധാരണയിൽ എത്ര വരവ് വന്നു എന്നും, എത്ര ചെലവുണ്ടായി എന്നും, അതിൽ എത്ര അവശ്യ വസ്തുക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും, എത്ര അത്യാവശ്യങ്ങൾക്കുണ്ട് എന്നതും, ഇതിന് അവസാനത്തേക്ക് എനിക്ക് മിച്ചം വെക്കാൻ എത്ര പണമുണ്ട് എന്നും, ആ പണത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്കൂട്ടലുകളും എല്ലാം അവനെ കൃത്യമായ ഒരു സാമ്പത്തിക മാതൃകയിലേക്ക്, സാമ്പത്തികമായ സുസ്ഥിരതയിലേക്ക് അവൻ എത്തിക്കുമെന്നുള്ളതാണ് ഒരു ഭാഗം. അങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നതോട് കൂടി തന്നെ ഒരുപാട് സമ്പത്തുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നുണ്ട്. അവൻ ആവശ്യമുള്ള പണം എത്രയാണെന്ന് അവൻ കൃത്യമായി അറിയുന്നു. അവൻ ചെലവാക്കുന്നത് എത്രയാണെന്ന് അവൻ അറിയുന്നു. അവൻ്റെ ചിലവുകളും വരവുകളും കഴിഞ്ഞാൽ അവന് ബാക്കിയുള്ളത് എത്രയാണെന്ന് അവൻ അറിയുന്നു. അങ്ങനെ അറിയുന്ന പണത്തിൽ നിന്നും ചിലതെല്ലാം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണെന്ന ബോധം അവനുണ്ടാവുന്നു. ഇത്രയും സമ്പൂർണമായ ഒരു ചിന്ത സക്കാത്തിലൂടെ മാത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നത് എത്ര അത്ഭുതമാണ്. ലോകത്ത് ഏത് ദർശനത്തിനാണ്, ഏത് മതത്തിനാണ് ഇത്രയും വ്യക്തമായിക്കൊണ്ട് മനുഷ്യൻ്റെ ഓരോ മേഖലയും ഇടപെടുന്ന രീതിയിൽ ഇത്തരം സാമ്പത്തിക ക്രയവിക്രയങ്ങളെ പഠിപ്പിച്ചു നൽകാൻ സാധിക്കുക? ഇനിയോ അങ്ങനെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ ഈദുൽ ഫിത്തറിൻ്റെ ദിവസം പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റിൻ്റെ ആശയം ഇത് മാത്രമാണ്: ലോകത്ത് കടന്നു വരുന്ന എല്ലാ ആഘോഷങ്ങളുടെയും അകമ്പടിയായിക്കൊണ്ട് പത്രമാധ്യമങ്ങളിൽ നിറയുന്ന കണക്കുകൾ എന്ന് പറയുന്നത് അത് മദ്യത്തിൻ്റെ കുപ്പികളുടെ വിറ്റുവരവും, അതല്ലെങ്കിൽ ലഹരിയുടെ ആസ്വാദനത്തിൻ്റെ, പബ്ബുകളുടെ, മ്യൂസിക്കിൻ്റെ എല്ലാം അകമ്പടി എത്രത്തോളം സമൂഹം ഉപയോഗിച്ചു എന്നതെല്ലാമാണെങ്കിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് ആഘോഷങ്ങളെ പരിശോധിക്കുമ്പോൾ, ഈദുൽ ഫിത്റിൻ്റെയും ഈദുൽ അദ്ഹയുടെയും അടിസ്ഥാനപരമായ വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ, ആ ഒരു രാത്രിയിൽ പോലും അവർ നൽകുന്നത് സമ്പത്ത് കൃത്യമായിക്കൊണ്ടും വിഭജിക്കുക എന്നുള്ളതാണ്. ഈദുൽ ഫിത്തറിന് തലേ ദിവസം നമ്മൾ നൽകുന്ന ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്ന, പള്ളി മുസല്ലയിലേക്ക് എത്തുന്നതിന് മുൻപ് കൃത്യമായും സമൂഹത്തിൽ ഒരാൾ പോലും ആ ഒരു ആഘോഷ ദിവസം സന്തോഷിക്കാതിരിക്കരുത് എന്ന വിശ്വാസത്തിൻ്റെ

0: പൂർണ്ണത എത്രത്തോളം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇനി ഈദുൽ അദ്ഹ എടുത്തു കഴിഞ്ഞാൽ ബലികർമ്മത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ആ ബലി നൽകപ്പെട്ട മാംസത്തെ വിതരണം ചെയ്യുന്നതിലൂടെയെല്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് ആഘോഷങ്ങളുടെ ആസ്വാദനം എന്നുള്ളത് കേവലം ലഹരിയല്ല എന്നതും കൃത്യമായും അത് മാനുഷികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്നെല്ലാമുള്ള ചിന്തകളെയാണ്. അത്തരത്തിലുള്ള സക്കാത്തിൻ്റെ കൈമാറ്റം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയോ ഇസ്ലാം കച്ചവടവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. കൃത്യമായും എങ്ങനെ ചിലവഴിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാട് ഒരു മുസ്ലിമിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊക്കെ രൂപത്തിൽ നൽകപ്പെടണം എന്നുള്ളത് കൃത്യമായും അറിയാമെന്നുള്ളതാണ്. എന്തും അധ്വാനത്തിലൂടെ നേടിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെയും എന്തെല്ലാം അതിൽ നിന്നും എക്സെപ്ഷൻ ഉണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചു നൽകി. ഇസ്ലാമിൻ്റെ മുആമലാത്തുകളെ വ്യവഹാരങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ത്വയ്യിബാണ്, ഹലാലാണ് എന്നതാണ്. എന്നാൽ ഹലാലിൽ നിന്നും എക്സെപ്ഷനുകൾ കൃത്യമായും ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട് എന്നതാണ്. ഇവിടെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രത്തെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി അള്ളാഹു പഠിപ്പിക്കുന്ന ഒന്ന് വഅഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടത്തിലൂടെ സമ്പാദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് അവന് അനുവദനീയമായി നൽകിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ ചെലവഴിക്കണമെന്നും ഏതൊക്കെ രൂപത്തിൽ അത് നൽകണമെന്നും ഏതൊക്കെ രൂപത്തിൽ എന്തെല്ലാം നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ചെലവഴിക്കേണ്ടത് എന്നെല്ലാമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ചില പാടില്ലാത്ത കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ പാടില്ലാത്ത കാര്യങ്ങളല്ലാത്ത ഏത് വിധത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്ന് കൃത്യമായും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാട് അത് പലിശയിൽ നിന്ന് മുക്തമാണ് എന്നതാണ്. പലിശ എന്ന് പറയുന്നത് ഇസ്ലാം കഠിനമായും എതിർത്ത പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തരി പലിശ പോലും ഒരു മനുഷ്യന് ഭുജിക്കാൻ സാധിക്കുകയില്ല എന്നും അത് അവൻ്റെ സമ്പത്തിനെ മുഴുവൻ മലിനമാക്കുമെന്നും പലിശയുടെ ഏതെങ്കിലും കണം സ്വന്തം സമ്പത്തിൽ ചേർന്നവന് അവൻ്റെ പ്രാർത്ഥന പോലും ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടില്ല എന്നുമുള്ള ചിന്തയാണ് ഇതത്തിൽ ഇസ്ലാം നൽകുന്നത്. അതിലൂടെ ഒരു പലിശയുമായി ബന്ധപ്പെട്ട സർവ്വമോചനവും ഇസ്ലാം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള പലിശയാണെന്ന് തോന്നിക്കാത്ത പല കാര്യങ്ങളിലും പോയി ചെന്ന് ചാടുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമിന് ഒരിക്കലും അത് സാധ്യമല്ല എന്നതാണ്. കാരണം അവൻ ചെലവഴിക്കുന്ന എല്ലാ സമ്പത്തും അത് എങ്ങനെ വരുന്നു എന്നുള്ളതും അവൻ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതും അത് ഏതെല്ലാം നിബന്ധനകളിലൂടെ മാത്രമേ ചെലവഴിക്കാൻ പാടുകയെന്നുള്ളതും കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ബാങ്കുകളുടെ അതല്ലെങ്കിൽ ഇത്തരം ഫൈനാൻഷ്യൽ ഏജൻസികളുടെ പുതിയ കാലത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇത്തരം സാമ്പത്തിക വ്യവസ്ഥിതികളുടെ എല്ലാം കോംപ്ലക്സിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ആഴത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഹലാലാണ് എന്ന തെറ്റിദ്ധാരണയോടുകൂടി ആളുകൾ ചെന്നപ്പെടാറുണ്ട്. അതിൽ തന്നെയും വ്യത്യസ്തമായ അന്വേഷണങ്ങളില്ലാതെ വ്യത്യസ്തമായ ധാരണയില്ലാതെ എല്ലാം അത്തരം കാര്യങ്ങളിൽ പോയി ചെന്ന് ചാടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിൽ പലിശയുടെ യാതൊരു കണവും ചേരുന്നില്ല എന്ന് അവൻ ഉറപ്പിക്കേണ്ടതുണ്ട്. ബൈഅനെ അള്ളാഹു അഹല്ലാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേർത്ത് പറഞ്ഞത് വഹറമ റിബ എന്നാണ്. റിബ എന്ന് പറയുന്ന പലിശയെ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയെന്നതാണ്. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ഒന്നിലേക്കും ഒരു മുസ്ലിമിന് അടുക്കാൻ സാധിക്കുകയില്ല. അത് എത്ര അത്യാവശ്യമെന്ന് പറഞ്ഞാലും അത് വീടിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞാലും മകൻ്റെ പഠനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ EMI അടയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഏതെല്ലാം വിധത്തിലാണെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട യാതൊരു മേഖലയ്ക്കും ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിന് അടുക്കാൻ സാധിക്കുകയില്ല. ഇനി എങ്ങാനും അവന് ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായും ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ അതിൽ ഇടപെടാൻ പാടുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന പലിശയുമായി ബന്ധപ്പെട്ട ഒരു മേഖല വിദ്യാഭ്യാസം തന്നെയാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഇന്ന് പുറമേ രാജ്യങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പുറത്തെ രാജ്യത്തേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എന്നെല്ലാമുള്ള പേരിൽ പലപ്പോഴും ഇത്തരം വ്യവസ്ഥിതികളുടെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കാതെ വളരെ ലാഘവത്തോടു കൂടി പലിശയെടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് കാണുന്നുണ്ട്. ഏറെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട മുസ്ലിം സമുദായം പ്രത്യേകിച്ചും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന് അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാത്തതിന് ജീവിതം ഇടുക്കം ഉണ്ടാകുന്നതിനെല്ലാം കാരണം എന്താണെന്ന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഏറെ ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തിക വ്യവസ്ഥയിൽ കൃത്യമായും ഉണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന നിഷ്കർഷിക്കുന്ന എല്ലാ നിയമങ്ങളെയും വിധിവിലക്കുകളെയും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിലും എല്ലാമുള്ള സൂക്ഷ്മത എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു കാര്യങ്ങളെ അത്ര വ്യക്തമായി മനസ്സിലാക്കി സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി നമ്മളെ എല്ലാവരെയും മാറ്റിമാറാവട്ടെ.
1: മാഷാല്ലാ, സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ച് വളരെ ഹൃദ്യമായ രൂപത്തിൽ ഷംജാസ് കെ അബ്ബാസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഇൻസൈറ്റ്സ് പ്രോഗ്രാമാണ് നാം കേട്ടത്.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി ഒരു സ്വരം ആണ് കേൾക്കാൻ പോകുന്നത്. ബാദുഷാ മഞ്ചേരിയാണ് ഇന്നത്തെ സ്വരത്തിൽ അൽഹംദുടയവനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

0: സ്വരത്തിൽ നാം കേട്ടത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു ഗാനമാണ്. അൽഹംദുടയവനെ എന്ന ഗാനം അവതരിപ്പിച്ചത് ബാദുഷാ മഞ്ചേരി. റേഡിയോ വൈബ്സിൽ നമ്മൾ മറ്റൊരു വ്യത്യസ്തമായ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പല ചിന്തകളും വിചാരങ്ങളും നമ്മെ പല നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ റേഡിയോ വൈബ്സ് നിങ്ങളെ വിളിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് മദ്യപാനത്തിൻ്റെ പ്രശ്നവും പരിഹാരവും ഭാഗമൊന്നാണ്, കേട്ടുവരാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ ജനപംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പല ജാതി തിന്മയിലേക്കും വഴി നടത്തുന്ന ഒരു മാരകമായ ഒരു വസ്തുവാണ് മദ്യം അഥവാ ഈഥൈൽ ആൽക്കഹോൾ എന്നുള്ളത്. അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടായിട്ടും ഇന്നും യുവതലമുറയടക്കം അതിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടുതന്നെ ഇതിൻ്റെ കൃത്യമായ കാരണങ്ങളിലേക്കും അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളിലേക്കും ഒരു വിശദമായ ചർച്ചയും അതിൽ നിന്നും എങ്ങനെ നമ്മുടെ തലമുറയെ ഭാവി തലമുറയെയും രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ആലോചനയുമാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ചർച്ചക്കായി നമ്മോടൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മുസ്തഫ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാനുള്ളത് എന്തുകൊണ്ടാണ് ഈയൊരു ആളുകൾ ആൽക്കഹോളിലേക്ക് ആൽക്കഹോളിൻ്റെ അടിമയായി മാറുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് പലപ്പോഴും ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചർച്ചക്കെടുക്കേണ്ടത്.
2: പ്രയോജനപ്രദമായ പല കാര്യങ്ങൾക്കും വേണ്ടി പണ്ട് മുതലേ മനുഷ്യർ പലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മദ്യം അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഈ പണ്ടുകാലത്തെ മനുഷ്യർ ഇത് ഉപയോഗിച്ചിരുന്നത് ചിലപ്പോൾ ഉന്മേഷത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി. ഇനി ചില മാനസിക രോഗങ്ങളിൽ അല്ലെങ്കിൽ ചില അമിതമായ മാനസിക സംഘർഷങ്ങൾ കുറക്കാൻ മരുന്നായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ ലഹരി വസ്തുക്കളും, മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളും പിന്നീട് ഈ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതായിട്ട്, അതിൻ്റെ അമിതമായ ഉപയോഗം അവരുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെയോ അവരുടെ മനസ്സിനെയോ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തുടക്കത്തിൽ നിസ്സാരമായ ഒരു കൗതുകത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഒരു അവരുടെ കൂടെ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് മദ്യം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളാവട്ടെ മറ്റുള്ളവരാവട്ടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പൊക്കെ ആദ്യമായി മദ്യപാനം തുടങ്ങുന്ന പ്രായം 20 വയസ്സോ അതിൻ്റെ മുകളിലോ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞ് 18-16. ഇപ്പോൾ കേരളത്തിലുള്ള മദ്യപാനത്തിൻ്റെ പ്രായം, തുടക്കത്തിൽ ആദ്യമായി മദ്യപിക്കുന്നതിൻ്റെ പ്രായം 14 വയസ്സിലേക്ക് താഴ്ന്നിരിക്കുന്നു. ഇതിനർത്ഥം 8ഓ 9ഓ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മദ്യപാനത്തിലേക്ക് പോകുന്നു എന്നുള്ള വളരെ വേദനാജനകമായ സത്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ 10-ൽ 8 പേർ മദ്യപിക്കുന്നവരാണെന്നാണ് കണക്ക്. അതായത് ഏകദേശം 80% പേരും മദ്യം ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നവരാണ്, ഒരിക്കലെങ്കിലും ഉപയോഗിച്ചവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ മദ്യാസക്തിയിലേക്ക് പോയവരാണ്. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, കേരളം എന്നീ സംസ്ഥാനങ്ങൾ മദ്യ ഉപയോഗത്തിൻ്റെ മുൻപന്തിയിലാണ്. അതിൽ കേരളം അതിൻ്റെ 1-ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം പല കണക്കുകളും പലതാണ് പറയുന്നതെങ്കിലും 20-40% പേർ മദ്യത്തിൻ്റെ പിടിയിലായി കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകളിൽ പല പല പല സർവേകളിലും പല കണക്കുകളാണെങ്കിലും ഏകദേശം 20 മുതൽ 40% പേർ മദ്യത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് 30% വരുമാനം ഉണ്ടാക്കുന്നത് മദ്യത്തിൻ്റെ കച്ചവടത്തിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മദ്യപാനികളിൽ നിന്നാണ് അത്രയും വരുമാനം എത്തുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഇതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്നുള്ളത് ഈ മദ്യപിച്ച് തുടങ്ങുന്ന ഒരു വയസ്സ്, മദ്യപാനം തുടങ്ങുന്ന വയസ്സിൻ്റെ അത് ആ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് മദ്യപാനത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ വളരെ ഭീതിജനകമായ ഒരു കണക്ക് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ, ടീനേജിലുള്ള കുട്ടികൾ കൂടുതലായിട്ട് ഇതിലേക്ക് പോകാൻ കാരണം? അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ നിരീക്ഷണം എന്താ?
2: ഈ പ്രായം, കൗമാരപ്രായം, എന്തും പരീക്ഷിക്കാനുള്ള ഒരു ജിജ്ഞാസയുള്ള ഒരു കാലഘട്ടമാണ്. ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ എന്താണ് മദ്യത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയാനുള്ള അവരുടെ ജിജ്ഞാസ കൊണ്ടോ, ഇതല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിൻ്റെ, ഇല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ, അയാളുടെ പ്രേരണ കൊണ്ടോ, ഇതുമല്ലെങ്കിൽ പരസ്യങ്ങളുടെ സ്വാധീനം, അതുപോലെ തന്നെയാണ് ഇവർ കാണുന്ന സിനിമകളുടെ സ്വാധീനം. ഇനി ഇതിൻ്റെ ദോഷത്തെക്കുറിച്ചുള്ള അജ്ഞതയും, ഇത് സുലഭമായിട്ട് കിട്ടുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ വരെ ക്യൂവിൽ നിന്ന് അവർക്ക് വാങ്ങിക്കാൻ കഴിയുന്നു, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ നിർബന്ധം, ഇതെല്ലാം ഇനി അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ അച്ഛൻ മദ്യപിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മദ്യപിക്കുന്ന ആളായിരിക്കും, അത്തരം സ്വാധീനങ്ങളും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് പോവാൻ കാരണമാവുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഇത്തരം ദുസ്വങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം കുട്ടികൾ അവരുടെ പേരൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ ഒരു കുട്ടി ഇത്തരം ദുസ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് അറിയാൻ പേരൻസിന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? തുടക്കത്തിലുള്ള എന്തെങ്കിലും സ്വഭാവമാറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഇവരിലുണ്ടാകുമോ?
2: കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നുണ്ടാവുന്ന അവരുടെ വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ, ഉദാഹരണത്തിന് സ്കൂളിൽ അവർ കൃത്യമായിട്ട് സമയത്ത് എത്താതിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ കൃത്യമായിട്ട് അവർ പോവാതിരിക്കുക, അതുപോലെ തന്നെ പഠനത്തിൽ അവർ പിന്നോക്കം പോവുക, പെട്ടെന്നുള്ള പിന്നോക്കം പോവുക, അതുവരെ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി, 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി ഇപ്പോൾ അവൻ പഠനത്തിലൊക്കെ ഉഴപ്പുന്നു, അതുപോലെ തന്നെ അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ, ഇതുവരെ അവനോട് പഠിക്കാൻ പറയുമ്പോഴൊക്കെ അവൻ അനുസരിച്ചിരുന്ന ഒരു കുട്ടി ഇപ്പോൾ അവന് അനുസരണ ഇല്ല, അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടുന്നു, അകാരണമായി ദേഷ്യപ്പെടുന്നു, ഇത്തരം കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറുന്നു, ഇതുവരെ വീട്ടിൽ നല്ല അനുസരണയോട് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അതിനെ ഗൗനിക്കാതിരിക്കുന്നു,

0: മുൻപ് താല്പര്യം കാണിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ താല്പര്യം കാണിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നൊരു കുട്ടി, നല്ല പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നൊരു കുട്ടി ഇപ്പോൾ അവരുമായിട്ടല്ല ചങ്ങാത്തം. ഇപ്പോൾ അവൻ പുതിയ കൂട്ടുകാരുണ്ടാവുന്നു, പെട്ടെന്ന് തന്നെ ആ സുഹൃത്തുക്കളെ മാറ്റി പുതിയ സുഹൃത്തുക്കളെ അവൻ സമ്പാദിക്കുന്നു. പഠനത്തിലോ മറ്റു കാര്യങ്ങളിലോ ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ മോഷ്ടിക്കുക, കള്ളം പറയുക, മറ്റു മുതിർന്നവരെ ഗൗനിക്കാതിരിക്കുക, ഇത്തരം സ്വഭാവങ്ങൾ ഒരു വിദ്യാർത്ഥി കാണിക്കുകയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ തീർച്ചയായും ഇത്തരം അവനെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുതിർന്നവരുടെ കാര്യത്തിലും ഏകദേശം ഇതുപോലെ തന്നെ. പക്ഷേ മുതിർന്നവർ അവരുടെ ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യയ്ക്കോ അവരുടെ വീട്ടുകാർക്കോ ഇത്തരം കാര്യങ്ങളിൽ സംശയം തോന്നാവുന്നതാണ്.
1: ഓക്കെ, ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും മർമ്മപ്രധാനമായ പോയിൻ്റാണ് സാറ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത്തരം ഒരു ദുശ്ശൈലിയിൽ പെട്ടുപോകുന്ന ആളെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടെത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ഒരു ഏതാനും ചില സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് അകാരണമായി ഒരാൾ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളോ അയാളുടെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, അതിൽ താല്പര്യമില്ലായ്മ കാണിക്കുക, മറ്റു കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടാകുക, സുഹൃത്തുക്കളെ മാറ്റുക തുടങ്ങിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന സൂചനകൾ, ഈ സൂചനകൾ നമ്മൾ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആൽക്കോഹോളിസത്തിൻ്റെ കൂടുതൽ ചർച്ചയിലേക്ക് പോകാം. ഈ ആൽക്കഹോൾ കാരണം ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ ഒന്ന് ചുരുക്കി പറയാമോ?
0: ഓക്കെ, തലച്ചോറിൽ ഉണ്ടാകുന്ന ചില രാസമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡോപമിൻ എന്ന രാസവസ്തു തലച്ചോറിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്താണ് മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളുടെ ലഹരി ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്നത്. ഇത്തരം ലഹരി അല്ലെങ്കിൽ അതിൻ്റെ രസാനുഭൂതി വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള മനുഷ്യൻ്റെ ചോദനയാണ് ഈ ലഹരി വസ്തുക്കളിൽ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രസത്തിന് വേണ്ടി ആരംഭിക്കുന്ന ഈ മദ്യത്തിൻ്റെ ഉപയോഗം പതുക്കെ പതുക്കെ വീണ്ടും ആ രസാനുഭൂതിയിലേക്ക് പോവാൻ ഇവരെ പ്രേരിപ്പിക്കുകയും അത് മദ്യത്തിൻ്റെ അമിത ഉപയോഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിലഹരി അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ, അതിൻ്റെ മദ്യത്തിൻ്റെ അടിമത്തം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്ന് ഈ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ് മദ്യത്തിൻ്റെ അഡിക്ഷൻ എന്ന് നമ്മൾ സാധാരണ ആൾക്കാർ പറയാറുള്ളത്. അതുപോലെ തന്നെ മദ്യം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ്, ഇത് മാത്രമല്ല മറ്റു ശാരീരിക മാനസികമായ അല്ലെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങളും മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗങ്ങളും ഉണ്ടാകുന്നു. ഇത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മദ്യത്തിൻ്റെ അതിലഹരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരാൾക്കുണ്ടാവാം എന്ന് പറയും. അത് എല്ലാവരും പല സമയത്തായിട്ട് അമിതമായി മദ്യപിച്ച ഒരു മദ്യപാനിയെ കണ്ടു കാണും. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ മദ്യപാനികൾ ഉള്ളതുകൊണ്ട് അത് എല്ലാവരും കണ്ടു കാണും. എങ്കിലും ഞാൻ ഒരു പറയട്ടെ, പെട്ടെന്ന് അമിതമായ അളവിൽ മദ്യപിക്കുമ്പോഴാണ്, കാരണം മദ്യം ആമാശയത്തിൽ എത്തിയ ഉടനെ തന്നെ മദ്യം അതിൽ ഉടനെ നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കലരുന്ന ഒരു വസ്തുവാണ് മദ്യം. ഇത് അമിതമായ അളവിൽ എത്തിക്കഴിഞ്ഞാൽ അപരിചിതരോട് അമിതമായ പരിചയം കാണിക്കുക, തട്ടിക്കയറുക, തമാശ പറയുക, ധാരാളം സംസാരിക്കുക, മര്യാദയില്ലാതെ പെരുമാറുക, സംസാരം കുഴഞ്ഞു കുഴഞ്ഞു ആവുക, വിയർപ്പ്, അമിതമായ വിയർപ്പ്, അമിതമായ ഹൃദയമിടിപ്പ്, ചില സമയത്ത് മയക്കം അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, ഇനി ഇതും അല്ലെങ്കിൽ ശ്വാസതടസ്സം, അതുപോലെ തന്നെ ബി പി താഴ്ന്നു പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഉണ്ടായി ചില സമയങ്ങളിൽ ഇത്തരക്കാർ ഛർദ്ദിക്കുകയും ഈ ഛർദ്ദിക്കുന്നതിൻ്റെ ഫലമായി അത് ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കുന്ന സന്ദർഭങ്ങളിൽ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ അമിത മദ്യപാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിലഹരി എന്ന് പറയുന്ന അവസ്ഥ. ഇനി അതുപോലെ തന്നെ പലരും പറയുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് തുടർച്ചയായി മദ്യപിച്ച് മദ്യപിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മദ്യം കിട്ടാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ

0: പേര് കിട്ടാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന അവസ്ഥ. ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമായാലും അവർ ചിലപ്പോൾ രാത്രികളിലും അവർ മദ്യം ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് പോകാം. മാത്രമല്ല, ജോലി, പഠനം, കുടുംബം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈ ലഹരി വസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവരുടെ ലക്ഷ്യം അതിനു വേണ്ടി, ജോലി ചെയ്തതുപോലും അവർ ഈ മദ്യം വാങ്ങാൻ വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ആ രീതിയിലേക്ക് അവർ പോകുന്നു. കുടുംബത്തിനോ മറ്റു കാര്യങ്ങളിലോ അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം മദ്യത്തിന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് മദ്യത്തിന് അടിമത്തം എന്ന് പറയുന്നത്. പല ആൾക്കാരും ഞാൻ മദ്യത്തിന് അടിമയല്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം അവർ പറയുന്നത് മദ്യത്തിന് അടിമയാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യം ഉപയോഗിക്കുന്നതിനാണ് മദ്യത്തിന് അടിമയാവുക എന്ന് പറയുന്നത്. ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട്, ഞാൻ മദ്യത്തിന് അടിമയല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരാൾ അയാളുടെ പ്രധാന ലക്ഷ്യം മദ്യത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ ജോലിയുടെയോ അല്ലെങ്കിൽ അയാളുടെ മറ്റ് അയാളുടെ ഔദ്യോഗിക എന്തെങ്കിലും കൃത്യനിർവഹണമോ അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്ക് അയാൾ മദ്യത്തിൽ അല്ലെങ്കിൽ ഇതുമല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും അസുഖങ്ങൾ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ മദ്യപിക്കരുത്, മദ്യപിച്ചാൽ ഇനിയും നിങ്ങളുടെ ഈ അസുഖത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരളിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വരും, അല്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തന പ്രശ്നം വരും. എങ്കിലും എന്നിട്ട് അത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും അയാൾ വീണ്ടും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അയാൾ മരുന്ന് ആ വ്യക്തി മദ്യത്തിന് അടിമയാണെന്ന് പറയേണ്ടി വരും. എല്ലാ സമയത്തും ഉപയോഗിക്കണമെന്നില്ല. പലരുടെയും തെറ്റിദ്ധാരണ അയാൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ല, ചില സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ മദ്യത്തിന് അടിമയാവുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനുള്ളൊരു വിശദീകരണം.
1: ഓക്കെ, പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദമായിട്ട് ഒരു ടൈറ്റിലായിട്ട്, ഇപ്പോൾ ഇതിൻ്റെ ശാരീരിക, മാനസിക, സാമൂഹികമായ തരങ്ങളെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടി വിശദമാക്കി പറയാമോ?
0: ഓക്കെ, ആദ്യമായി നമുക്ക് മദ്യപാനം കൊണ്ട് ശാരീരികമായി ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മദ്യം ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷവസ്തുവാണെന്ന് വേണമെങ്കിൽ പറയാം. മദ്യത്തിലടങ്ങിയിരിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ എന്ന രാസവസ്തുവാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മദ്യം കഴിക്കുന്ന സമയം മുതൽ അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അത് ശരീരത്തിൽ രക്തത്തിലൂടെ പടർന്ന് എത്തുകയും ആമാശയം, കരൾ, നമ്മുടെ ഹൃദയം, തലച്ചോറ്, മറ്റു ശരീരഭാഗങ്ങളിൽ എത്തുന്നതുകൊണ്ട് അവിടെയെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കാൻ മദ്യത്തിനാവുന്നു. ആമാശയത്തിലാണെങ്കിൽ ആമാശയത്തിൽ ചെറിയ അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഏറ്റവും കൂടുതൽ മദ്യം നശിപ്പിക്കുന്നത് കരളിനെയാണ്, ലിവർ എന്ന് പറയുന്നത്. കാരണം മദ്യം അതിൻ്റെ പല ഘടകങ്ങളായി മാറി മദ്യമല്ല ശരീരത്തിൽ ഏതൊരു വിഷവസ്തു അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടാത്തൊരു വസ്തു എത്തിക്കഴിഞ്ഞാലും കരളാണ് അതിനെ അതിൻ്റെ വിഷാംശം നശിപ്പിക്കുന്നത്. എന്നാൽ ഒരു മദ്യപാനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കരളിനെ നശിപ്പിക്കുന്നതിൻ്റെയും കൂടുതൽ അളവിൽ അത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ലഹരി രക്തത്തിലേക്ക് എത്തിക്കുകയും അത് തലച്ചോറിലേക്ക് എത്തിക്കുകയാണ് മദ്യപാനി ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് കരൾ അമിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കരളിൻ്റെ കോശങ്ങൾ നശിക്കുന്നത് മൂലം കരളിന് തുടക്കത്തിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷനാവും എന്ന് പറഞ്ഞ അവസ്ഥയാവും തുടക്കത്തിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അവസ്ഥയാവുന്നു. ഫാറ്റി ലിവറിൽ നിന്ന് ഏർലി ഫൈബ്രോസിസ് എന്ന് പറയുന്ന കൂടുതൽ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് ഈ നശിക്കുന്ന കോശങ്ങൾ ഫൈബ്രോസിസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ട് കരളിൻ്റെ പ്രവർത്തനത്തെ അപ്പാടെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് തകർക്കുന്ന ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ അവസ്ഥയിൽ കരളിൻ്റെ പ്രവർത്തനം ഏകദേശം ഒരു പത്തിലൊന്ന് മാത്രമാവുന്ന അല്ലെങ്കിൽ പത്തിൽ രണ്ട് മാത്രം ആവുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും കരളിലൂടെയുള്ള രക്തപ്രവാഹം തടയുന്നത് കൊണ്ട് മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും രക്തപ്രവാഹം മാറുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ മദ്യപാനിയുടെ വയറ്റിൽ നീര് വരിക, അയാളുടെ ശരീരത്തിൽ മറ്റു കുറേപാട് മഞ്ഞപ്പിത്തം പോലെയുള്ള അവസ്ഥകൾ വരിക, അത് ഈ ബിലിറൂബിൻ എന്ന വസ്തു ശരീര രക്തത്തിൽ കലർന്ന് തലച്ചോറിലെത്തിയിട്ട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ശരീരത്തിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരാം. മസിലുകളിൽ മസിൽ മയോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി മൂത്രാശയം, അത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥികളിലും മദ്യം പ്രവർത്തിക്കുകയും പാൻക്രിയാസ് ഗ്രന്ഥികളിലേക്ക് പല രോഗികൾക്കും പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന പാൻക്രിയാസിനെ ബാധിക്കുന്ന അവസ്ഥയിലും അവർ പിന്നീട് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്നുകൊണ്ട് അവ എപ്പോഴും അമിതമായ വയറുവേദനയും ഛർദിയും ആയിട്ട് പല പ്രാവശ്യം ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. തലച്ചോറിനെയും ബാധിക്കുന്നത് കൊണ്ട് മാനസികമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത് ഉണ്ടാവുന്നു. മാനസികമായ പ്രശ്നങ്ങൾ മദ്യപിച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നു. മദ്യത്തിൻ്റെ ലഹരി മൂലം കേന്ദ്ര നാഡീവ്യൂഹത്തെ അത് ബാധിക്കുന്നത് കൊണ്ട് മദ്യപാനിക്ക് പലതരം മാനസിക പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരക്കാർ പല രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുക, മറ്റ് മോശമായ രീതിയിൽ പെരുമാറുക തുടങ്ങി ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ മദ്യപാനികൾ ആത്മഹത്യാ പ്രവണത കൂടുതൽ കാണുന്നു. ഇനി മദ്യപാനത്തിൻ്റെ വളരെ കൂടിയ അളവിൽ അല്ലെ ഒരുപാട് നാൾ മദ്യപിച്ച ഒരു വ്യക്തിക്ക് സംശയ രോഗങ്ങൾ, അതുപോലെ തന്നെ മദ്യം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് മറ്റുള്ള ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക, മറ്റുള്ള പറയാതെ തന്നെ ചെവിയിൽ സംസാരം കേൾക്കുക, ഇത്തരം അവസ്ഥയിലേക്കും അവർ പോവാറുണ്ട്. ഇനി സാമൂഹികമായ പ്രശ്നങ്ങളെ എടുക്കുമ്പോൾ, സാമൂഹികമായ പ്രശ്നം, മദ്യത്തിന് അടിമയായ ഒരാൾ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക, തൻ്റെ കുഞ്ഞുങ്ങളുടെയോ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധിക്കാതിരിക്കുക, അതുകൊണ്ട് തന്നെ ജോലിക്ക് പോവാതിരിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ദാരിദ്ര്യം, മറ്റ് സാമ്പത്തികമായ പ്രയാസങ്ങൾ, ഇദ്ദേഹം ഉണ്ടാക്കി ദിവസവും ഇദ്ദേഹം മദ്യത്തിന് വേണ്ടി മാത്രം പണം ചിലവാക്കുന്നു, ഇദ്ദേഹം ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതിൻ്റെ നഷ്ടപരിഹാരം, ഇദ്ദേഹത്തിനുണ്ടാവുന്ന രോഗങ്ങൾ, അതിൻ്റെ ചികിത്സ, ഈ തുടങ്ങി ഇയാളുടെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു വശത്തും, ഈ വ്യക്തിയുടെ മദ്യ ഉപയോഗം മൂലം ഉണ്ടാവുന്ന അയൽപക്കക്കുമാരുമായുള്ള വഴക്ക്, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്ക്, അതുപോലെ തന്നെ അമിതമായി കടം വാങ്ങുക, ഇത്തരം ഈ രീതികളിലൂടെ സമൂഹത്തിന് ഇയാൾ ഒരു ബാധ്യതയായി മാറുന്ന രീതിയിലേക്ക് മദ്യത്തിൻ്റെ ഉപയോഗം ഇയാളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നു.
1: വളരെ വിശദമായി തന്നെ നമ്മൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു വാചകമാണ് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരുപടി ശാരീരികമായ അസുഖങ്ങൾ, ക്യാൻസർ അടക്കമുള്ള ഒരുപടി അസുഖങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ കാരണം എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ സാമൂഹികമായിട്ടും ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒക്കെ ഉള്ളൊരു സാധനം, അപ്പോൾ ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ ഒരാൾ മദ്യപിച്ച് തുടങ്ങി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ അയാൾക്ക് അനുഭവിച്ച് തുടങ്ങുക, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കണക്കുകൾ പറയാൻ പറ്റുമോ?
0: ഓക്കെ, കൃത്യമായ ഒരു ഇത്ര ദിവസം എന്ന് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാൾ ഏത് തരത്തിലുള്ള മദ്യം ഉപയോഗിക്കുന്നു, ഉദാഹരണത്തിന് ബിയർ അല്ലെങ്കിൽ വൈൻ അല്ലെങ്കിൽ വിസ്കി, ബ്രാൻഡി, റം, ഇത്തരം ഏത് മദ്യമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്, അയാൾ ഒരു ദിവസം എത്ര അളവിൽ ഉപയോഗിക്കുന്നു, എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു, ഭക്ഷണത്തിൻ്റെ കൂടെയാണോ വെറുതെയാണോ, ഇയാൾ മറ്റ് സോഡ പോലുള്ളവ ചേർത്താണോ ഇയാൾ മദ്യപിക്കുന്നത്, അതോ മദ്യം അതേപടി കഴിക്കുകയാണോ, അല്ലെങ്കിൽ വെള്ളം ചേർത്താണോ, ഇതിനനുസരിച്ച് മദ്യത്തിൻ്റെ ആകിരണത്തിൽ വ്യത്യാസം വരികയും ശരീരത്തിൽ അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ദ്രുതഗതിയിലോ അല്ലെങ്കിൽ സാവധാനമോ ആവുകയും വളരെ കൂടിയ വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുമ്പോൾ അധികം കാലമെടുക്കാതെ തന്നെ അദ്ദേഹം ഈ വ്യക്തി രോഗിയായി മാറുകയും ചെയ്യുന്നു. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ ബിയറാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ഭാര്യമാരെ വരെ എൻ്റെ അടുത്ത് വന്ന പല മദ്യപാനികളായ മദ്യം ഉപയോഗിക്കുന്ന പലരും പറയാറുണ്ട്, ഞാൻ അത്രയ്ക്കൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ ബിയർ മാത്രമേ കഴിക്കുന്നുള്ളൂ. അവർ വിചാരിക്കുന്നത് മറ്റ് രീതിയിലുള്ള മദ്യങ്ങൾക്ക് മാത്രമേ ഞാൻ അടിമയല്ല എന്ന് പറയാറുണ്ട്, അടിമത്വം ഉണ്ടാകുന്നുള്ളൂ എന്നവർ വളരെ അവരുടെ ഭാര്യമാരെയൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരാൾ ബിയർ കഴിക്കുമ്പോൾ അയാൾ ബിയറിൻ്റെ കുപ്പികളാണ് കഴിക്കുന്നത്. ഏകദേശം 600-650 മില്ലി ലിറ്റർ ഉള്ള കുപ്പികളിലാണ് ബിയർ സാധാരണ വിറ്റഴിക്കപ്പെടുന്നത്. ഈ ബിയർ 1-2 കുപ്പി കഴിക്കുന്നത് വിസ്കിയോ ബ്രാൻഡിയോ റമ്മോ 3-4 പെഗ് കഴിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് ഏത് മദ്യം എത്ര അളവിൽ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുമല്ലോ.
1: ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് മദ്യം കഴിച്ചാലും അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. വൈന് ബിയർ പാർലറുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതും ശരീരത്തിനും ആരോഗ്യത്തിനും മൊത്തം ഹാനികരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനിയും ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുള്ള മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് ഇൻഷാല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പ്രവേശിക്കാം. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: പ്രശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യ വിചാരത്തിൽ മദ്യപാനം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൻ്റെ 1-ാം ഭാഗമാണ്. നാം ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: പ്രാർത്ഥനാ പഠനത്തിൽ അജീബ് കരിവാര കൊണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. പാപമോചനവും കാരുണ്യം ലഭിക്കാൻ എന്ന പ്രാർത്ഥനയാണ് നാം പഠിക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه كلهم أجمعين أما بعد فاتقوا الله يا عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരെന്ന നിലക്ക് ആ പടച്ച റബ്ബിനോട് കൃത്യമായി നന്ദി കാണിക്കാൻ സാധിക്കുന്നവരാണോ നാം ഓരോരുത്തരുമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ എല്ലാത്തിനും ചില പരിധികളുണ്ട്. ചിലത് ചെയ്യാൻ പാടില്ല, ചിലത് ഹറാമാണ്, വിലക്കപ്പെട്ടതാണ് എന്നെല്ലാം നമുക്കറിയാം. എന്നാൽ ആദം സന്തതികളെന്ന നിലക്ക് തെറ്റ് ചെയ്തു പോകുന്നവരാണ്. എന്നാൽ അവരേറ്റവും ഉത്തമരെന്നുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പടച്ച റബ്ബിനോട് നമ്മുടെ തെറ്റേറ്റ് പറഞ്ഞ് പാപമോചനം കൈവശമാക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാഹ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. اللهم اغفر لي ذنبي واخسئ شيطاني وفك رهاني. അല്ലാഹുവേ, എൻ്റെ പാപം പൊറുത്തു തരണമേ, എൻ്റെ പിശാചിനെ നീ ആട്ടി ഓടിക്കണമേ, എൻ്റെ പാപഭാരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. പ്രാർത്ഥന ഒരാവർത്തി കൂടി: അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ذنبي واخسئ شيطاني وفك رهاني. اللهم اغفر لي ذنبي واخسئ شيطاني وفك رهاني. اللهم اغفر لي ذنبي واخسئ ഷൈത്വാനി വഫുക്കരിഹാനി. അള്ളാഹുവേ, എൻ്റെ പാപം പുറത്തു തരികയും എൻ്റെ പിശാചിനെ ആട്ടിയോടിക്കുകയും എൻ്റെ പാപഭാരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അള്ളാഹുമ്മ യഗ്ഫിർ ലീ ദംബി വഅഖ്സി ഷൈത്വാനി വഫുക്കരിഹാനി. പ്രാർത്ഥന ആവർത്തി കൂടി. അള്ളാഹുമ്മ യഗ്ഫിർ ലീ ദംബി വഅഖ്സി ഷൈത്വാനി വഫുക്കരിഹാനി. അള്ളാഹുമ്മ യഗ്ഫിർ ലീ ദംബി വഅഖ്സി ഷൈത്വാനി വഫുക്കരിഹാനി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പടച്ച റബ്ബിൻ്റെ പാപമോചനം ലഭിക്കുവാനും പടച്ച റബ്ബിൻ്റെ ആ സ്വർഗപൂങ്കാവനത്തിൽ നമുക്ക് ഉല്ലസിക്കുവാനുമുള്ള ആ തൗഫീക്കിന് വേണ്ടിയും അത് ലഭിക്കുവാൻ നമ്മുടെ തിന്മകളിൽ നിന്ന് മുക്തമാകുവാൻ വേണ്ടി പടച്ച റബ്ബിനോട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ സ്വർഗപ്രവേശനത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫിക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം, പാപമോചനവും കാരുണ്യവും ലഭിക്കാൻ എന്ന വിഷയത്തിൽ അജീബ് കരുവാരെ കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. നാം ഇനി കുട്ടികളുടെ പ്രോഗ്രാം പൂമരത്തണലിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ പൂമരത്തണലിൽ സുബൈർ സലഫി പട്ടാമ്പി നമ്മോടൊപ്പം ചേരുന്നു. ലോകം ഭരിക്കുന്ന അള്ളാഹു എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പീസ് റേഡിയോ പൂമരത്തണലിൽ എന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു ചെറിയ സമയം അള്ളാഹുവിനിഷ്ടപ്പെട്ട മഹത്തരമായ ചില നന്മകൾ കേൾക്കുവാനും അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ്. എല്ലാവർക്കും ഇതുപകരിക്കുന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ, ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അറിയിക്കണമെന്ന് പ്രത്യേകമായി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഇലാഹായ റാസിഖായ അള്ളാഹുവിനെക്കുറിച്ച് ഒരു ചെറിയ അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പാഠമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടുന്ന, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളിൽ പണ്ഡിതന്മാർ പറയുകയാണ്, അവൻ്റെ നാമങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം. അർറാസിഖ്, അർറസാഖ്. അർറാസിഖ് എന്ന നാമവും അർറസാഖ് എന്ന നാമവും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പ്രയോഗമാണ്. അള്ളാഹു നമുക്ക് റിസ്ഖ് തരുന്നവനാണ്. അള്ളാഹു മുഴുവൻ പടപ്പുകൾക്കും ആവശ്യമായ എല്ലാ ഉപജീവന മാർഗങ്ങളും അന്നപാനീയങ്ങളും ഒക്കെ കണക്കാക്കി അത് പരിപൂർണമായി ഏറ്റെടുക്കുകയും ചെയ്തവനാണ് നമ്മുടെ റാസിഖായ അള്ളാഹു എന്ന് നമ്മൾ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനെ ഒരു നിലക്കും ഇലാഹായിപ്പോലും അംഗീകരിക്കാത്ത ആളുകൾക്കും അള്ളാഹുവിനെ അനുസരിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്കും ഒരുപോലെ അള്ളാഹു അവൻ്റെ രിസുക്കേകിക്കൊണ്ടിരിക്കുന്നു എന്ന വിശാലമായ മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ രിസുക്ക്, അള്ളാഹു നമുക്ക് തരുന്നത് അവൻ്റെ അടുത്ത് നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ രിസുക്കിൽ നിന്നാണ് നമുക്ക് അവൻ നമ്മുടെ ഈ വായുവാകട്ടെ, വെള്ളമാകട്ടെ, ജീവിതമാർഗങ്ങളാവട്ടെ, സന്താനങ്ങളാവട്ടെ, എല്ലാം പടച്ച റബ്ബ് നമുക്ക് തരുന്നതല്ലേ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം അർ റസാഖ് എന്ന് വന്നിട്ടുണ്ട്. അതെവിടെയാണെന്നറിയോ? സൂറത്ത് ദാരിയാത്തിലാണ്.

അപ്പൊ കണ്ടില്ലേ, ഖുർആനിൽ അള്ളാഹുവിന്റെ പേരുകൾ പല രൂപത്തിലാണ് ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചത് എന്താ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഹുവർ റസ്സാഖു, അവനാണ് റസ്സാഖായവൻ, ഉപജീവനം നൽകുന്നവൻ. അപ്പൊ അല്ലാഹു റാസിഖാണ്, റസ്സാഖാണ്, അവൻ ഖൈറു റാസിഖീനാണ്, റിസ്ക് കൊടുക്കുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവനാണവൻ. അല്ലാഹുവിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ റബ്ബ് എല്ലാവർക്കും ആവശ്യമായ ഭൂമിയിലെ സസ്യങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും പറവകൾക്കും എല്ലാവർക്കുമുള്ളത് പടച്ച റബ്ബ് അവനിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹുവിന് അതിന് കഴിയുന്നതാണ്. അല്ലാഹു തരാതെ നമുക്കൊരിക്കലും ഇവിടെ ആ റിസ്ക് കണ്ടെത്താൻ കഴിയൂല. ഖുർആൻ അല്ലാഹ് പറയണെന്തറിയോ? وَمَا مِن دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا وَيَعْلَمُ

സൂറത്ത് ഹൂദിന്റെ 6-ാമത്തെ ആയത്തിലാണ് അള്ളാഹു പറയുന്നത്, ഭൂമിയിലെ ഏതൊരു ജന്തുവും അതിൻ്റെ ഉപജീവന മാർഗം അള്ളാഹു ബാധ്യതയേറ്റതായിട്ടല്ലാതെയില്ല, എല്ലാവർക്കുള്ള ജീവിതമാർഗത്തിന് പടച്ചോനൊരു വഴി കണ്ടിട്ടുണ്ട്. ഏത് ജന്തു ആയിക്കോട്ടെ, അതിൻ്റെ താമസ സ്ഥലം, അതിൻ്റെ സൂക്ഷിപ്പു സ്ഥലമൊക്കെ അള്ളാഹുക്കറിയാം. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവരെ ജീവിതമാർഗം കണക്കാക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവാണ് മനുഷ്യർക്ക് എല്ലാവർക്കും റിസ്ക് തരുന്നത്. അതിൽ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും അമേരിക്കക്കാരനും ലോകത്തെ എവിടെ ഉള്ളവരും, ഒരുപക്ഷെ അവിടെയൊക്കെ ജനങ്ങൾ പല രൂപത്തിലാവാം, ഭാഷ വേറെയായിരിക്കാം, ഭരണാധികാരികൾ വേറെയായിരിക്കാം, നിയമം വേറെയായിരിക്കാം, എല്ലാ രാജ്യങ്ങളുടെയും മേലെ അധികാരമുള്ള എല്ലാവർക്കുമുള്ള റിസ്ക് കൊടുക്കുന്ന പടച്ചോൻ, വല്ലാത്തൊരു വിശാലതയുള്ളവനാണവൻ. അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്ക് പോലും അള്ളാഹു ഭക്ഷണവും വെള്ളവും മഴയും അനുഗ്രഹങ്ങളും ചെടികളും എല്ലാം ഒരുക്കിക്കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്, അതിലൊന്നും ഒരാൾക്കും പങ്കില്ല. അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ്, അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ ദാരിദ്ര്യമുള്ള ആളുകളുണ്ടാകും, ചില ആളുകൾ ഒരു മധ്യമമായ സാമ്പത്തികാവസ്ഥയും സുഖങ്ങളുള്ള ആൾക്കാരായിരിക്കാം, ചില സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന രൂപത്തിലെ എല്ലാ സുഖങ്ങളും കിട്ടിയ ആൾക്കാരായിരിക്കാം. അതൊക്കെ പല വ്യത്യാസങ്ങളുണ്ടാകും. അതെന്താ കാരണം? അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ.

അള്ളാഹു അവൻ്റെ അടിമകളോടൊക്കെ ലത്തീഫായ കാരുണ്യമുള്ള കനിവുള്ളവനാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കും. അവനെല്ലാത്തിനും ശക്തിയുള്ളവനാണ്, എല്ലാത്തിനും പ്രതാപവാനായുള്ള പ്രതാപശാലിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക, അള്ളാഹുവിൽ നിന്നാണ് മനുഷ്യർക്ക് റിസ്ക് തരുന്നത്. നമ്മളൊരാൾക്ക് പണം കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ഒരു നാട്ടിൽ നിന്ന് എല്ലാവരെയും കൂടി ആട്ടി ഓടിപ്പിച്ചാലും പടച്ചോൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും കണക്കാക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരോടും പറയണം, അതെന്തറിയോ, ഈ കാണുന്ന ഈ ലോകത്ത് ഉപജീവന മാർഗങ്ങളും സൗകര്യങ്ങളൊക്കെ വിശാലമാക്കുന്നതും സമ്പത്തും സന്താനങ്ങൾ പെരുകുന്നതും അതുപോലെ തന്നെ അവിശ്വാസികൾക്കും അക്രമികൾക്കും അനുഗ്രഹം അള്ളാഹുവിൻ്റെ ആദരവുമായി അവർ കരുതാൻ പാടില്ല. ചിലപ്പോൾ മുസ്ലാമുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, അമുസ്ലിങ്ങളാവുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയൊക്കെ ചെയ്യാം. അവർക്കും കുറേ സുഖങ്ങളും അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ അള്ളാഹു കൊടുത്ത ആദരവാണെന്ന് വിചാരിക്കണ്ട. അവരൊക്കെ അള്ളാഹു തൽക്കാലം ദുനിയാവിലൊന്നിങ്ങനെ കൊടുക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതവർക്ക് അതുകൊണ്ടുണ്ടാക്കുന്ന മെച്ചം അള്ളാഹു അവരെ തൽക്കാലത്തേക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റിസ്ക് അവനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരുപോലെ കൊടുക്കുന്ന രീതിയല്ല. എന്നാൽ ഇത് ധാരാളമായി കിട്ടുന്ന പല ആളുകളും പണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഖുറൈഷ് ഗോത്രങ്ങളിലും മറ്റു ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറേ മക്കളുണ്ട്, ഞങ്ങൾക്ക് നല്ല സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ്, ഞങ്ങളൊക്കെ എന്തായിരുന്നാലും സ്വർഗത്തിൻ്റെ ആൾക്കാരായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരോട് ഖുർആൻ പറഞ്ഞത് അങ്ങനെ സമ്പത്ത് കുറേ ഉണ്ടായി, മക്കൾ കുറേ ഉണ്ടായി എന്നതുകൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് സാമീപ്യം സിദ്ധിക്കാനും നല്ലോനാവാനും ജയിക്കാനും പറ്റൂല. അള്ളാഹിൻ്റെ അടുത്ത് ജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇല്ലാമന്നാമനവ അമില സ്വാലിഹം ഫഉലാഇക ലഹും ജസാഉ ദ്ദുഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ. നല്ലം പോലെ വിശ്വസിക്കുക, നന്നായി സൽക്കർമ്മം ചെയ്യുക. അള്ളാഹു നമുക്ക് എത്ര റിസ്ക്കാണോ തന്നത്, ആ തന്നതിനുള്ള നന്ദിയായിട്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫഉലായിക ലഹും ജസാഉ ദ്ദുഅഫ്, ഇരട്ടിയായിട്ടേക്കും പടച്ചോൻ പ്രതിഫലം തരിക. എന്നാൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കിത് കിട്ടുമോ? ഇല്ല. ഇനി ഇവർക്ക് സ്വർഗത്തിൽ എന്തായിരിക്കും കിട്ടുക? വഹും ഫിൽ ഖുർഫാതി ആമിനൂൻ, അവർ സ്വർഗത്തിൻ്റെ ഉന്നത സൗധങ്ങളിൽ നിർഭയത്വത്തോടുകൂടെ കഴിയുന്നതാണ്. ഇവിടെ പേടിപ്പിച്ചാലും ഇവിടെ ഭീഷണിപ്പെടുത്തിയാലും ഇവിടെ നമ്മളെ മുസ്ലിമീങ്ങളെ ആവട്ടെ, ഇന്ത്യ രാജ്യക്കാരെ ആവട്ടെ, ഇവിടുത്തെ ദരിദ്ര വിഭാഗങ്ങളെ ആവട്ടെ, ഇവിടുത്തെ പിന്നോക്കക്കാരെ ആകട്ടെ, പേടിപ്പിച്ചും അതുപോലെ തന്നെ അടിമകളാക്കിയും ഒക്കെ ക്രൂശിക്കാമെന്നും ഉപദ്രവിക്കാമെന്നൊക്കെ തീരുമാനിച്ചാലും സ്വർഗത്തിൽ അള്ളാഹുവിനെ ശരിക്ക് വിശ്വസിച്ച് നല്ല ഈമാനോടുകൂടെ നമ്മൾ ജീവിച്ചാൽ സ്വർഗത്തിലെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബോധം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ഏത് നാട്ടിൽ ജീവിച്ചാലും ഏത് അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ബോധമാണ് എപ്പോഴും നമ്മളെ നയിക്കേണ്ടത്. അള്ളാഹുവാണ് എനിക്കതൊക്കെ തന്നത് എന്ന ബോധവും ആ നിലക്ക് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിനെ നന്ദി കാണിച്ചും സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുമൊക്കെ അവൻ്റെ ആ ബോധ്യപ്പെടുത്തുക, അള്ളാഹുവിനെ നമ്മൾ അവൻ്റെ റിസ്ക് തന്നതിന് നന്ദി ബോധ്യപ്പെടുത്തുകയുമൊക്കെ ചെയ്താൽ അള്ളാഹു നമുക്ക് ധാരാളമായിട്ട് റിസ്ക് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, തൗബ ചെയ്തോളൂ. അല്ലേ, എപ്പോഴാണ് ഇസ്തിഗ്ഫാറും തൗബയൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ മാറി തൗബ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ
അള്ളാഹുവിൻ്റെ ന്യാമത്തുകൾ നമുക്ക് തടസ്സമായി നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൽ നിന്ന് പരീക്ഷണങ്ങൾ വരുമ്പോൾ ചിന്തിക്കുക, പാപങ്ങൾ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമുക്ക് ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ ലഭിക്കും, സമ്പത്ത് ലഭിക്കും, സന്താനങ്ങൾ തരും, അരുവികൾ തരും. എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ആ വിഷയമൊക്കെ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നല്ല തഖ്വയായിട്ട്, തഖ്വയോടുകൂടെ നല്ല ഭക്തിയോടുകൂടെ നമ്മൾ ജീവിക്കുക. എത്ര കാലമാണ് പടച്ചോ നമുക്ക് ആയുസ് തരുന്നതെങ്കിൽ ആ ആയുസ് കൊണ്ട് അള്ളാഹുവിനെ നല്ല ഭക്തിയോടുകൂടെ അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു വിടണം. പല സന്ദർഭങ്ങളിലും അങ്ങനെ തഖ്വ കാണിച്ച് ജീവിച്ചാൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അവന് കണക്കില്ലാത്ത പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പടച്ചോം പരിഹാരം ഉണ്ടാക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിൽ തഖ്വ കാണിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ മുസ്ലിങ്ങളാണ്, നമുക്ക് പല പ്രശ്നങ്ങൾ നാടുകളിലുണ്ടാകാം, ഭരണാധികാരികളിൽ നിന്നുണ്ടാവാം, രാജ്യങ്ങളിൽ നിന്നുണ്ടാവാം, സ്വന്തം രാജ്യത്തിൻ്റെ പുറത്തു നിന്നുണ്ടാവാം, പലയിടത്തൊന്നും പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ അള്ളാഹു പറയാണേ, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കിത്തരും, പരിഹാരമുണ്ടാക്കിത്തരും. അപ്പോൾ പരിഹാരമല്ല നമുക്ക് വേണ്ടത്, പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നവരുണ്ട്. പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം വേണോ, നമ്മൾ നല്ല തഖ്വയോടുകൂടെ ജീവിക്കലാണ് പരിഹാരം. നമ്മൾ കച്ചറുണ്ടാക്കുന്നവരല്ല, നമ്മൾ ബഹളം വെച്ച് അടിപിടികൾ ഉണ്ടാക്കി ആളുകളെ കൊന്നൊടുക്കുന്ന, അതല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മോശം വിഭാഗക്കാരനാകുമ്പോഴല്ല നമുക്ക് അള്ളാഹുവിൻ്റെ റിസ്ക് ലഭിക്കുക. നമ്മൾ നല്ല കുട്ടികളായി നമ്മുടെ സ്കൂളിലും നമ്മുടെ മദ്രസയിലും നമ്മുടെ പുറത്തിറങ്ങി നമ്മൾ കളിക്കാൻ പോകുന്നിടത്തൊക്കെ പല മതക്കാരുണ്ടാകും, പല ആശയക്കാരുണ്ടാകും, പല പാർട്ടിക്കാരുണ്ടാകും. അവരോടൊക്കെ നന്മയിലും സ്നേഹത്തിലും സഹകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. തെറ്റായ ഒരു കാര്യത്തിനും തഖ്വക്കെതിരായി, നന്മക്കെതിരായി, ദീനിനെതിരായിട്ട് ആര് പറഞ്ഞാലും നമ്മളത് നിരസിക്കുന്നു. അതാണ് തഖ്വ. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്താ മെച്ചം കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മസ്ജിദുൽ അഖ്സയിൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ അവിടെ അന്ന് പള്ളിയിലുണ്ടായിരുന്ന മറിയം ബീവിൻ്റെ മുമ്പിൽ ഏത് സമയത്തും നോക്കുമ്പോഴും കാണാം നല്ല റിസ്ക്, നല്ല ഭക്ഷണം, ഇങ്ങനെ പ്രത്യേക തരം ഭക്ഷണം ഇങ്ങനെ കാണുക. അപ്പോൾ ആ സമയത്ത് മറിയം ബീവിനോട് സക്കരിയ നബി ചോദിക്കുകയാണേ, قال يا مريم أنى لك هذا, മറിയമേ നിനക്ക് ഈ ഭക്ഷണം എവിടുന്നാണ് ഇങ്ങനെ കിട്ടുന്നത്? قالت هو من عند الله, ഇതെനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. മറിയം ബീവി വേണ്ടാത്തരങ്ങളിൽ ഒന്നും ഇടപെടാൻ പോയില്ല, നന്മയിൽ മാത്രം ഇടപെട്ടപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ റിസ്ക് ആ പള്ളിയിൽ മറിയം ബീവിയുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് ആയത്തിൻ്റെ അവസാനം പറഞ്ഞ വാക്യെന്താ അറിയോ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമായിക്കൊണ്ട് റിസ്ക് അവൻ കൊടുക്കുന്നതായിരിക്കും. പടച്ചോനോട് തരാൻ വിചാരിച്ചാൽ വേറെ ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിയില്ല. നമ്മൾ പക്ഷികളെ പറ്റി ചിന്തിച്ചു നോക്കി, നിങ്ങൾ പക്ഷികളൊക്കെ അള്ളാഹുവിൽ നമ്മൾ പറയല്ലേ തവക്കുൽ ചെയ്യാന്ന് പറയുന്നത് പോലെ, പക്ഷികൾ ഒരു ധൈര്യത്തിലാണ് ജീവിക്കണം. അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അവർക്കറിയില്ല നമുക്കിന്ന് ഭക്ഷണം കിട്ടുമോ, നമുക്കിന്ന് ജോലി കിട്ടുമോ, നമുക്കിന്ന് വയറ് നിറക്കാൻ പറ്റുമോ, നമുക്കിന്ന് അന്നം കിട്ടുമോ, നമുക്കിന്ന് എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ, ഒന്നും അറിയില്ല. പക്ഷെ രാവിലെ അവർ പോകുന്നത് കാലിയായ വയറുമായി അതിരാവിലെ പുറപ്പെടുന്ന പക്ഷിക്കൂട്ടങ്ങൾ തിരിച്ചു വരുമ്പോൾ സന്തോഷത്താലെയും അവർക്കുള്ള ഭക്ഷണവും അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം വരെ സ്വരൂപിച്ചാണ് വരുന്നത്. ആരാണിത് കൊടുക്കുന്നത്? അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മളെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചാലും റിസ്ക് തരുന്നത് പടച്ചോനാണ്.
അള്ളാഹു നമുക്ക് റിസ്ക് തന്നാൽ ഏത് നാട്ടിലും എവിടെയാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുകയും നന്മകളുമായി കൊണ്ട് ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സഹപാഠികളോടുമൊക്കെ സ്നേഹത്തോടുകൂടെ ഇത്തരത്തിലുള്ള നന്മകൾ നമ്മൾ കൈമാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളായി, നല്ല മനുഷ്യരായി പടച്ച റബ്ബിന് ഇഷ്ടപ്പെടുന്ന ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഉപദ്രവിച്ചാലും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി, നല്ല മക്കളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിതെല്ലാം കേൾക്കുമ്പോഴും ഇതിലുള്ള കാര്യങ്ങൾ, പാഠഭാഗങ്ങൾ നിങ്ങൾ കേൾക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള ആളുകളോട് ഇത് കേൾക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുക. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾ അറിയിക്കുക. അള്ളാഹു നമുക്കെല്ലാം ഉപകാരപ്രദമായ അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി.

0: ഉണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിന്റെ യാത്ര തുടരുമ്പോൾ നമ്മൾ കൊതിക്കുന്നതെല്ലാം ജീവിതത്തിൽ നേടാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കുകയില്ല. മനുഷ്യൻ്റെ സമയത്തിൻ്റെ വിലയും മനുഷ്യൻ്റെ തിരക്കും അവൻ്റെ ജീവിതത്തെ വല്ലാതെ ടെൻഷനുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ നാം ഏറെ കാത്തിരിക്കുന്ന, പലതിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തെ പീസ് റേഡിയോ വൈബ്സ് നമുക്ക് സമ്മാനിക്കുന്നത്, വായനകൾ മരിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ചില ശബ്ദങ്ങളിലൂടെ വായനയെ തിരിച്ചു പിടിക്കാനുള്ളൊരു അവസരമാണ് പീസ് റേഡിയോ വൈബ്സ് നമുക്ക് സമ്മാനിക്കുന്ന. നുറുങ്ങുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്,
4: സന്മനസ്സാണ് പ്രധാനം, ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്.
5: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരൻ്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേയെന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു നാലക്ക തുക താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ

0: ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ രണ്ടുപേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യ പ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിനെ വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞുപോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചു തന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ നാലക്കത്തിൽ നിന്ന് ആറക്കത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വീടുപണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോകവിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ നാം കേട്ടത് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലൂടെ ഇബിനു അലി എടത്തനാട്ടുകര രചിച്ച സന്മനസ്സാണ് പ്രധാനമെന്ന നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ് കേട്ടുകഴിഞ്ഞത്. ഇൻഷാല്ലാ
2: ഇനി നാം പോകുന്നത് അസ്മാഉൽ ഹുസനയിലേക്കാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസനയിൽ അബ്ദുറൌഫ് അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പടിപടിയായി വളർത്തുന്നവൻ എന്ന വിഷയമാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസനയിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുടെ കുറച്ചൊരാഴത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടി വരുന്നത്. ആ അറിവ് എന്നത് ഏറ്റവും മഹത്തരമേറിയ അറിവാണ് എന്നും ലോകത്തിൽ വച്ച് ഏറ്റവും പുണ്യം നിറഞ്ഞ അറിവിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും മഹത്വമേറിയതാണ് എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, അത് ആരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു. അള്ളാഹു എന്ന ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമേറിയ ആ ഒരു നാമം, ഇസ്മുൽ അലീം, ആ ഒരു നാമം നമ്മൾ പഠിച്ചു. അതോടൊപ്പം അൽ ഇലാഹ് എന്നതിനെക്കുറിച്ചും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ആരാധന സമർപ്പിക്കേണ്ടത് ആ ഇലാഹിന് മാത്രമാണ് എന്നത് ആ നാമങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു നാമമാണ് അറബ്ബ് എന്നത്. റബ്ബ് എന്നാൽ നമ്മൾ മനുഷ്യർക്കും ചില സമയങ്ങളിൽ ഭാഷാപരമായ റബ്ബ് എന്ന് കൊടുക്കും. എന്നാൽ അള്ളാഹുവിന് ഇവിടെ കൊടുത്ത അറബ്ബ് എന്ന നാമം, അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി പഠിക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 900 പ്രാവശ്യമാണ് അറബ്ബ് എന്ന നാമം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സുന്നത്തിൽ അതിലധികം ധാരാളം പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. തിരുവചനങ്ങളിൽ ധാരാളം പ്രാവശ്യമാണ് അർറബ്ബ് എന്ന നാമം വന്നിട്ടുള്ളത്. എന്താണ് അർറബ്ബ് എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? അർറബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ. ഓരോ സാഹചര്യത്തിന് അവൻ ആവശ്യമുള്ള ഓരോ ഘട്ടങ്ങളിലും എന്താണോ ആവശ്യം അത് കൃത്യമായി നൽകി അവനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നതാണ് അർറബ്ബ് എന്നതിൻ്റെ അർത്ഥം. ജന്മം നൽകി, ആ ജന്മം നൽകുമ്പോൾ നമ്മുടെ ഉമ്മയുടെ വയറിനകത്താണ് നമ്മളൊരു 9 മാസക്കാലം നമ്മൾ കഴിഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പേരില്ലാത്ത, ഒരു അഡ്രസ്സില്ലാത്ത ഒരാളായിരുന്നു. ഉമ്മൻ്റെ വയറ്റിൽ നമ്മൾ അഡ്രസ്സുണ്ടോ? ഇല്ല. ഉമ്മൻ്റെ വയറ്റിൽ നമുക്ക് പേരുണ്ടോ? ഇല്ല. നമ്മളാരെയും വിളിക്കാനില്ല, നമുക്ക് സംസാരിക്കാനാരുമില്ല. എന്നാൽ ഉമ്മൻ്റെ വയറ്റിൽ അള്ളാഹു ചില സംവിധാനങ്ങൾ, റബ്ബ് ചിലത് സംവിധാനിച്ചിട്ടുണ്ട്. ആദ്യം എന്താക്കി? ഒരു രക്തപിണ്ടായിരുന്നു അല്ലേ. പിന്നെന്തായി? ആ ഒരു മാംസമുണ്ടായല്ലേ. പിന്നെ അത് എല്ലുകളായി, പിന്നെ അത് പിന്നെ ബോഡികളായി, പിന്നെ കണ്ണായി, ഹാർട്ട് ബീറ്റായി. അങ്ങനെ ഓരോന്നും ഓരോ സമയത്തും അതിൻ്റേതായ സമയത്ത് കൃത്യമായി അത് പരിപാലിച്ചു കൊണ്ടുവന്നു. നൽകേണ്ടത് നൽകി, തടയേണ്ടത് തടഞ്ഞ് കൃത്യമായി പരിപാലിച്ചു കൊണ്ടുവരുന്നവൻ, അതാണ് അർറബ്ബ് എന്നുള്ളത്. അർറബ്ബ് എന്നതിൻ്റെ ഭാഷാർത്ഥം, അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥാർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഉമ്മയുടെ വയറ്റിനകത്ത് നാം കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ച് പഠിച്ചാൽ മതി അല്ലേ. നമ്മൾ ആദ്യം ചെറിയ രക്തക്കട്ടയായി, പിന്നെ അത് ഒരു മാംസക്കട്ടയായി, പിന്നെ എല്ലായി, പിന്നെ അങ്ങനെ അങ്ങനെ വളർന്ന് നമ്മളൊരു രൂപം പ്രാപിച്ച് പിന്നെ ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നവരാണ് നമ്മൾ. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ ആവശ്യമുള്ളത് തന്ന് അതിന് വേണ്ടത് സംവിധാനിച്ച് അതിൻ്റെ ആവശ്യങ്ങളെ നിർവഹിച്ച് ഘട്ടം ഘട്ടമായി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, അതാണ് അർറബ്ബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. ശുദ്ധ ഖുർആനിൽ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ആരാണ് റബ്ബ് എന്ന് കൃത്യമായി നിർവഹിച്ചു നൽകുന്നു. അർറബ്ബ് എന്ന് ശത്രുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, അഫ്റഅയ്തും മാ കുന്തും തഅബ്ദൂൻ അൻതും വഅബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങൾ നിങ്ങളുടെ മുൻകഴിഞ്ഞ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും എന്താണ് ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും എൻ്റെ ശത്രുവാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ ആ റബ്ബ് മാത്രമാണ് എൻ്റെ ആരാധ്യൻ. അപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബല്ലാത്ത മുഴുവൻ, മാ സിവല്ലാ, റബ്ബല്ലാത്ത മുഴുവൻ എന്താണ്? ആലമാണ്. ആ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ, എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവായ ആ റബ്ബ്, എല്ലാത്തിനെയും പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബിൻ്റെ അർത്ഥം. ഇനി മാത്രമല്ല, ആ ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട്, അടുത്ത ആയത്തായിക്കൊണ്ട് റബ്ബ് ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലദി ഖലഖനി വഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ. കണ്ടോ, സൃഷ്ടിപ്പ് എന്നത് എന്നെ ഒന്നാമത്തെ ഘട്ടമാണ്. എന്നെ സൃഷ്ടിച്ചവൻ, ഫഹുവ യഹ്ദി, എന്നെ എനിക്ക് നേർമാർഗം കാണിച്ചു തന്നവൻ. ഇപ്പോൾ സൃഷ്ടിക്കുകയും നേർമാർഗം കാണിച്ചു തരികയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. വല്ലദി ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എനിക്ക് വെള്ളം നൽകുന്നവൻ, അവനാണ് അല്ലാ, അവനാണ് റബ്ബ്. ഉണ്ടോ, എനിക്ക് ഭക്ഷണം വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം നൽകുന്നവനാണ് റബ്ബ്. നമ്മളൊക്കെ കഴിക്കുമല്ലേ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും, നമ്മളൊക്കെ വെള്ളം കുടിക്കും. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതെൻ്റെ റബ്ബ് തന്നതാണെന്ന്, ഇതെൻ്റെ റബ്ബിൻ്റെ സംവിധാനമാണ് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഭക്ഷണം നൽകുന്നത്, നമുക്ക് വെള്ളം നൽകുന്നത്, അത് നമ്മുടെ റബ്ബാണ്. ഒന്ന് മഴ തടഞ്ഞു വച്ചാൽ പിന്നെ നാട്ടിൽ വരൾച്ചയായിരിക്കും, കിണറുകളിൽ വെള്ളം വറ്റും. എന്നാൽ സമയാസമയം ആവശ്യത്തിനനുസരിച്ച് ആകാശത്തു നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങും. അവനാണ് റബ്ബ്, അവനാണ് യഥാർത്ഥ റബ്ബ്. തീർന്നില്ല. വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വഇദാ മരിൽത്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എൻ്റെ രോഗത്തെ മാറ്റുന്നവനാണ് അല്ലാ ആ റബ്ബ്. അപ്പോൾ പ്രിയ അനുജന്മാരെ അനുജത്തിമാരെ, നമ്മളെല്ലാം നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് രോഗം മാറിക്കിട്ടാൻ. ആ റബ്ബ് എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തരും. അവനാണ് ഷാഫി, രോഗങ്ങളെ ശിഫയാക്കുന്നവനവനാണ്. വല്ലദീ യുമീതുനി വയുഹീൻ, വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. വല്ലദീ അത്അമു അയഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, അവനാണ് എൻ്റെ. വല്ലദീ അത്മഉ അയഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, എൻ്റെ തിന്മകൾ നാളെ പരലോകത്ത് പുറത്തു തരുന്നവൻ അല്ലാഹുവൻ, ആ റബ്ബാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പുറത്തുവരാനും കഴിയുന്നവൻ റബ്ബാണ്. അതാണ് യഥാർത്ഥ റബ്ബ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് നേർമാർഗം കാണിച്ച് നമുക്ക് വെള്ളം തന്ന് നമുക്ക് ഭക്ഷണം തന്ന് നമ്മളെ എല്ലാ നിലക്കും സംരക്ഷിച്ച് നേർമാർഗത്തിലൂടെ നടത്തി നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനും നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനും നിർവഹിച്ചു നൽകാനും സംവിധാനങ്ങൾ ഒരുക്കിത്തരാനും എല്ലാത്തിനും കഴിവുള്ളവനും പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നവനും ആ റബ്ബാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം റബ്ബ് എന്നത് ആ റബ്ബിനോട് ചില വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. റബ്ബു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ, അപ്പൊ അള്ളാഹു റഹ്മാനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുപോലെ തന്നെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൻ്റെ അഭിവാദ്യത്തോടുകൂടി നിങ്ങൾ കടന്നുവരൂ, സമാധാനത്തോടുകൂടി കടന്നുവരൂ എന്ന് പറയുമെന്നാണ്. അപ്പോ റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ് തീർന്നില്ല. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്കൽ അദീം, അദീമായ റബ്ബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം, കരീമായ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പോൾ റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്, അദീമായ റബ്ബ്, അതുപോലെ തന്നെ കരീമായ റബ്ബ്, ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ആ റബ്ബിനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റബ്ബ് എന്നത് ആരാണ്? നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ അവൻ റഹ്മാനാണ്, റഹീമാണ്, കരീമാണ്, അദീമാണ്, ഇങ്ങനെ വലിയ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫത്തുകളുള്ള ആ റബ്ബിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബ്ബ് നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്, നമുക്ക് വെള്ളം നൽകുന്നവനാണ്, നമ്മുടെ രോഗത്തെ ശിഫയാക്കുന്നവനാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് നേർമാർഗം നൽകുന്നവനാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുക. ആ റബ്ബിനെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലധികവും റബ്ബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണ്. റബ്ബി ഹബിലി മിനസ്വാലിഹീൻ എന്ന് പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഅബയ്ക്ക് ചുറ്റുമ്പോൾ, കഅബയ്ക്ക് തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായി കൊണ്ട് ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ആ സന്ദർഭത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. റുക്നുൽ യമാനിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ആ ഭാഗമെത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകളെങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ റബ്ബന, റബ്ബന ആതിന, റബ്ബന ഹബിലന, റബ്ബന ലലംന അംഫുസന, ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന വേളകളിലും റബ്ബേ എന്ന നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, റബ്ബ് എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കൂടുതൽ ആഴത്തിൽ റബ്ബിനെക്കുറിച്ചറിയാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله الرب പടി പടിയായി വളർത്തുന്നവനെന്ന അല്ലാഹുവിന്റെ ഉത്തമ നാമത്തെക്കുറിച്ച് അസ്മാഉൽ ഹുസ്നയിൽ നാം കേട്ടുകഴിഞ്ഞു. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് ഇന്നത്തെ അവതരണം നടത്തിയത്. ഇൻഷാ അല്ലാ, റേഡിയോ വൈബ്സിൽ നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
2: കഥ പറയാം.
1: അബ്ദുസലാം വീട്ടി,
2: കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിൽ മദ്രസയിലെ ധന്യനിമിഷങ്ങൾ അജ്മലും കുഞ്ഞുമങ്ങളും എന്ന പുസ്തകത്തിലെ 19-ാം ഭാഗത്തിൽപ്പെട്ട കഥയാണ് ഇന്ന് നാം കേൾക്കുന്നത്. കേട്ടുവരാം.
4: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 19. മദ്രസയിലെ ധന്യനിമിഷങ്ങൾ. മദ്രസാധ്യാപികയായി നിയമനം കിട്ടിയത് ഷാഹിദയുടെയും മക്കളുടെയും ജീവിതത്തിൽ പുതിയ ഉണർവുണ്ടാക്കി. കാലത്തു കുളിച്ചൊരുങ്ങി ഒരു നല്ല കാര്യത്തിനിറങ്ങുക എന്ന ലക്ഷ്യബോധം ഷാഹിദക്ക് വിലപ്പെട്ടതായിരുന്നു. ഉമ്മ ടീച്ചറാണല്ലോ എന്ന സന്തോഷം മക്കൾക്കും. ശമ്പളം കിട്ടിയപ്പോൾ ഷാഹിദ് അജ്മലിനും സെൽവക്കും ഓരോ കൂട്ടം ഉടുപ്പുകൾ വാങ്ങി. വാങ്ങിയ ശേഷമാണ് മക്കളതറിഞ്ഞത്. സെൽവ ഉടുപ്പ് കണ്ട് സന്തോഷിച്ചു. അജ്മൽ അത്ര സന്തോഷിച്ചില്ല. അജ്മൽ ചോദിച്ചത്, ഉടുപ്പ് വാങ്ങുന്നതിന് മുമ്പേ ഉമ്മാക്ക് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്നായിരുന്നു. അത് കേട്ട് ഷാഹിദ ചോദിച്ചു, ഹോ, നീ അത്ര കായടോ? ഉമ്മാക്കിങ്ങൾക്കൊരുടുപ്പ് വാങ്ങാൻ നിന്റെ സമ്മതം വേണോ? അവൾ ചിരിച്ചുകൊണ്ട് അജ്മലിന്റെ ചെവിയിൽ ചെറുതായൊന്ന് നുള്ളി. ഉമ്മ പറഞ്ഞത് ശരിയാ. പക്ഷേ നമുക്കിപ്പോഴുള്ള ഉടുപ്പ് കൊണ്ട് ഒപ്പിക്കാമായിരുന്നു. നമ്മൾ ചെലവ് ചുരുക്കി ശീലിക്കണം. മകന്റെ ചിന്തകൾ ശരിയായ രീതിയിലാണെന്ന് ഷാഹിദയ്ക്ക് തോന്നി. വലിയ ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. വീടിന്റെ അകവും പുറവും സിമെന്റ് തേക്കുക, മേശ വാങ്ങുക, അങ്ങനെ പലതും. അല്പനേരത്തെ ആലോചനയ്ക്കു ശേഷം അവൾ പറഞ്ഞു, മോനോ, ഉപ്പ് മരിച്ചതിനു ശേഷം എന്റെ പ്രാർത്ഥന ഇതായിരുന്നു, എന്റെ കുട്ടികൾക്കും എനിക്കും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള അവസരം തരണ റബ്ബേയെന്ന്. ഇതുവരെ മോൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും ചിലരൊക്കെ സക്കാത്തും സ്വതക്കയുമായി തരുന്ന പൈസയും കൊണ്ടാ നമ്മൾ കഴിഞ്ഞുവന്നത്. ഒന്നു രണ്ടു പേര് നിങ്ങളെ യത്തീംഖാനയിൽ ചേർത്തിത്തരാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടാളും യത്തീംഖാനയിലായാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്കാവൂല മക്കളെ. അങ്ങനെ അങ്ങനെ കഴിയുമ്പോളാ എനിക്കൊരു ചെറിയ പണി കിട്ടിയത്. അതുകൊണ്ട് പൈസ കിട്ടിയപ്പം ഒരുടുപ്പ് വാങ്ങിത്തരാൻ ഉമ്മാക്കൊരു പോതി. അത് കേട്ടപ്പോൾ അജ്മലിന്റെ മനസ്സു കുളിർത്തു. മാസം രണ്ട് കഴിഞ്ഞു. മദ്രസയിൽ പോയി വരുന്നതുവരെ വീട്ടിൽ ആടിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു തരാൻ സൈനബത്താത്തയെ നിർത്തി. കാരണം ഏത് സമയത്തും പ്രസവിക്കാം എന്ന അവസ്ഥയിലാണ് ആട്. ആടിനെ ചുറ്റിപ്പറ്റി മൂന്നു പേർക്കും പല വിധത്തിലുള്ള സ്വപ്നങ്ങളാണ്. രണ്ടാം പിരീഡ് കഴിഞ്ഞ് സാഹിത്യ സമാജത്തിനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും കുട്ടികളും. ഒരു കുട്ടിയുടെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ലഡുവും പപ്സും ചായയുമുണ്ട്. കൂട്ടത്തിൽ എല്ലാ രംഗത്തും സജീവമായി സദർ, യൂസുഫ് മൗലവിയും ജാബിർമാഷുമുണ്ട്. മദ്രസയിൽ വന്നതിനുശേഷം ഷാഹിദയ്ക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്. ഷാഹിദ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇസ്ലാമിക സംഘഗാനവും അഭിനയഗാനവും പഠിപ്പിച്ചിട്ടുണ്ട്. അതവർക്ക് നന്നായി അവതരിപ്പിക്കാൻ കഴിയണമെന്ന പ്രാർത്ഥനയോടെ അവൾ വാതിൽക്കൽ നിന്നു. സദസ്സിൽ അജ്മലും സെൽവയുമുണ്ട് എന്നത് ഷാഹിദയ്ക്ക് കുടുംബത്തിലെ ഒരു സൽക്കാരച്ചടങ്ങിൽ നിന്ന് ലഭിക്കുന്ന അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. പരിപാടിക്കിടയിൽ യൂസുഫ് മൗലവി അടുത്തു വന്നു പറഞ്ഞു, ഷാഹിദ് ടീച്ചർ ഒരു അഞ്ചു മിനിറ്റ് പ്രസംഗിക്കണം. അത് കേട്ടപ്പോൾ ഹൃദയമിടിച്ചു. ഇതുവരെ ഒരു മിനിറ്റ് പോലും പ്രസംഗിച്ചിട്ടില്ല. പെട്ടെന്നു പറഞ്ഞാൽ എന്തു ചെയ്യും? കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വന്തം വിദ്യാർത്ഥികളും 6 സഹപ്രവർത്തകരും മാത്രമുള്ള ഈ സദസ്സിൽ 5 മിനിറ്റ് സംസാരിക്കാൻ എന്താ പ്രയാസം? അത് പ്രയാസം തന്നെയാണ്. അടുത്ത സാഹിത്യ സമാജത്തിൽ സംസാരിക്കാം. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ഷാഹിദയ്ക്ക് വല്ലാത്ത ആശ്വാസമായി. താൻ പഠിപ്പിച്ച പാട്ടുകൾ കുട്ടികൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് ചായയും പലഹാരങ്ങളും വിതരണം ചെയ്തപ്പോൾ അത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു കല്യാണത്തിന്റെ പ്രതീതിയാണ് സമ്മാനിച്ചത്.
1: മാഷാല്ലാ, കഥ പറയാം പ്രോഗ്രാം നമുക്ക് ഏറെ ഹൃദ്യമാക്കുന്ന അനുഭവങ്ങളും നിമിഷങ്ങളും സമ്മാനിക്കുന്ന കഥ അജ്മലും കുഞ്ഞുപെങ്ങളും മദ്രസയിലെ ധന്യനിമിഷങ്ങൾ എന്ന ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്.
2: ഇനി പീസ് റേഡിയോ ദൃശ്യം. ദൃശ്യം ഇന്ന് നാം കേൾക്കുകയാണ്
1: കൊത്തഗിരിക്ക് വെച്ചത് കൊടൈക്കനാൽ കൊണ്ടുപോയ ഒരു യാത്ര എന്ന യാത്രാവിവരണത്തെക്കുറിച്ച്.
2: മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിൽ നാം കേൾക്കുന്നു.
5: വളരെ നാളത്തെ ഇടവേളയ്ക്കു ശേഷം ഒരു യാത്ര പോകുവാൻ വേണ്ടി മനസ്സൊരുങ്ങിയിരുന്നു. എന്റെ ബന്ധുകൂടിയായ അരവിന്ദന്റെ നിരന്തര പ്രേരണയും അതിനൊരു കാരണമായി. ആ ഉദ്യമത്തിലേക്ക് ശബരിഗുഡി എത്തുകയും ഇവർക്ക് രണ്ടാൾക്കും പ്രത്യേകിച്ച് അഭിപ്രായമില്ലാത്തതിനാലും പ്ലാൻ ചെയ്യുക എന്ന ജോലി ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്തു. എന്നും വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം
0: കൊത്തഗിരി എന്ന പേര് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തി. അരവിന്ദ് ഇപ്പോൾ താമസിക്കുന്നത് ഗുരുവായൂർ ആയതിനാൽ എന്റെ പ്ലാനിംഗ് എല്ലാം ആ നിലക്കായിരുന്നു. സാമ്പത്തികമായി എല്ലാവരും നല്ല ഞെരുക്കത്തിലായിരുന്നതിനാൽ കൊത്തഗിരി പ്ലാൻ എല്ലാവർക്കും നന്നായി ബോധിച്ചു. മെയ് 28 പുലർച്ചെ യാത്ര പുറപ്പെടേണ്ടതിനാൽ തന്നാലാവുന്നത് സംഘടിപ്പിക്കുവാൻ ശബരി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്നും രാവിലെ തൃശൂർ എത്തിയിരിക്കുമെന്നും 27 രാത്രി വിളിച്ച് ഉറപ്പു നൽകി. രാത്രി വൈകി മറ്റൊരു സത്യം കൂടി ഞാൻ മനസ്സിലാക്കി. അരവിന്ദ് ഇപ്പോൾ ഹരിപ്പാടാണുള്ളത്. വിചാരിച്ചതിലും ദൂരം കൂടുകയും ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയിൽ പോയാൽ കാർ വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ വരേണ്ടി വരും എന്ന തിരിച്ചറിവ് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഞങ്ങളെ. അങ്ങനെ കൊത്തഗിരിക്ക് വെച്ചത് കൊടൈക്കനാൽ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ പോകുവാനായി വളരെ ആവേശത്തോടുകൂടി ഉണർന്നെങ്കിലും ശബരി ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നറിഞ്ഞു. രാവിലെ എന്നത് ഉച്ചയും പിന്നെയത് വൈകുന്നേരവുമായി. ഒടുവിൽ 5 മണിക്ക് ഹരിപ്പാട് നിന്നും യാത്രയാരംഭിച്ചു. അതേസമയം ശബരിയും മുണ്ടക്കയത്തേക്കെത്തുമെന്നറിയിച്ചു. ചിരപരിചിത സ്ഥലങ്ങൾ പിന്നിട്ട് മുണ്ടക്കയത്തേക്കെത്തി. അപ്പോഴും ശബരി എത്തിയിരുന്നില്ല. അവൻ കയറിയ ബസിന്റെ അവസാന സ്റ്റോപ്പ് പൊൻകുന്നമാണത്രേ. അപ്പോഴാണ് മറ്റൊരു മഹാൻ വിളിക്കുന്നത്. യാത്ര പുറപ്പെടും മുൻപ് വരുന്നുണ്ടോ എന്നറിയാൻ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടും മറുപടി തരാത്ത അമ്പാടി. കൊടൈക്കനാലിലേക്ക് പോകാനിറങ്ങി എന്നറിയിച്ചപ്പോൾ നാളെ കോട്ടയം ഹർത്താലാണ്, ഓഫീസില്ല, നിങ്ങൾ ഇതുവഴി പോരെയെന്ന് ആ മഹാൻ. കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റിയതുപോലെ തോന്നി. വീണ്ടും പിറകിലേക്ക് പോകണം. പൊൻകുന്നത്തേക്ക് 20 കിലോമീറ്ററും അവിടുന്ന് കോട്ടയത്തേക്ക് 50 കിലോമീറ്ററും. ഒടുവിൽ തിരികെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ കാര്യങ്ങളൊന്നും പാവം ശബരി അറിയുന്നുണ്ടായിരുന്നില്ല. പൊൻകുന്നത്തുനിന്ന് ശബരിയെയും കൂട്ടി കോട്ടയത്തമ്പാടിയുടെ വീട്ടിലെത്തി. കഥയറിയാത്ത ശബരി മറ്റേതോ സുഹൃത്താണെന്ന് കരുതി പരസ്പരം പരിചയപ്പെടുത്തിയത് യാത്ര മുഴുക്കെ ചിരിക്കാനുള്ള വക തന്നു. അത്താഴവും കഴിച്ച് വീണ്ടും പരിചയ വഴികളിലൂടെ യാത്ര. വൈകുന്നേരം മുതൽ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ കോടമഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നു. പലതവണ ഇതനുഭവിച്ചതുമാണ്. പക്ഷേ ഇത്തവണ സന്തോഷിന്റെ കമ്പളമായിരുന്നില്ല കാത്തിരുന്നത്. വണ്ടിക്ക് ചുറ്റും കൂടി വളവുകളിൽ പതിയിരുന്നു വാ പൊളിച്ചും വിഴുങ്ങാനായി അടുക്കുന്ന ഭൂതം. ഒരിഞ്ചുപോലും മുന്നോട്ടു നീങ്ങാൻ കഴിയാത്ത അവസ്ഥ. പുകമഞ്ഞിനെ വകഞ്ഞുമാറ്റി വണ്ടി മുന്നോട്ടു ചലിച്ചു. മുകളിലേക്ക് പോകുന്തോറും ഭൂതത്തിന്റെ ശക്തി കൂടിക്കൂടി വന്നു. ഒരുവിധം കുട്ടിക്കാനം എത്തി ഞങ്ങൾ. അവിടെയുണ്ടായിരുന്ന പോലീസുകാർ പെരിയാറ്റിൽ വെള്ളം പൊങ്ങിയതുകാരണം മറ്റൊരു വഴിയെ പോകാൻ ആവശ്യപ്പെട്ടു. കുട്ടിക്കാനം എത്തിയാൽ ഒരു കട്ടൻ ചായ, അതു കഴിഞ്ഞേ എന്തുമുള്ളൂ. പിന്നെ അങ്ങോട്ട് കടത്തുവഴിയിലൂടെ ദുർഘടം പിടിച്ച പാതകളായിരുന്നു. മെല്ലെ മെല്ലെ ചുരമിറങ്ങി ചെല്ലുന്നത് കമ്പത്തേക്കാണ്. സൂര്യോദയത്തിനു മുന്നേ എത്തണമെന്ന ആഗ്രഹം മെല്ലെ വണ്ടിയുടെ ആക്സിലേറ്ററിലേക്ക് പകർന്നു. ആകാശത്തിന്റെ നീലിമയിലേക്ക് സ്വർണവരകൾ വീഴുമ്പോഴേക്കും തമിഴ് ഗ്രാമങ്ങളും പാടശേഖരങ്ങളും കഴിഞ്ഞ് ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നു. ദൂരെയായി സഹ്യന്റെ വെഞ്ചാമരം വെച്ച നെറ്റി തെളിഞ്ഞുവന്നു. ആ ഉയരങ്ങളിൽ എവിടെയോ ആണ് തെക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന ആവേശം വണ്ടിയെ പെട്ടെന്ന് പ്രവേശന കവാടത്തിലേക്കെത്തിച്ചു. മലയാളികളോടുള്ള തമിഴ്നാട് പോലീസിന്റെ സ്നേഹം അവിടുന്ന് തുടങ്ങുകയാണ്. പണ്ടൊക്കെ 5ഉം 10ഉം പറഞ്ഞിരുന്നവർ ഒറ്റയടിക്ക് 2000 എന്നൊക്കെ പറഞ്ഞു. രാവിലെ വിഷമിപ്പിച്ചു. ഒടുവിൽ 200 രൂപ കൊടുത്ത് യാത്ര തുടർന്നു. രസീത് തരാത്തതിന് പോലീസുകാരനെയും പുറപ്പെടും മുൻപേ എല്ലാ രേഖകളും കൃത്യമായി എടുക്കണമെന്ന് 100 തവണ പറഞ്ഞിട്ടും ചെയ്യാത്ത അരവിന്ദിനെയും സ്മരിക്കാൻ മറന്നില്ല. ചുരം കയറി കൊടൈക്കനാൽ എന്ന മലയോര സുന്ദരിയെ തേടി എത്തുന്നവരെ വരവേൽക്കുന്നത് ഇളം വെയിലിൽ മിന്നിത്തിളങ്ങുന്ന ഈ വെള്ളിപ്പാദസരങ്ങളാണ്. ഒഴിവു ദിവസം ആയതിനാൽ ധാരാളം സഞ്ചാരികൾ ഇടം പിടിച്ചിരുന്നു. അതിനാൽ പെട്ടെന്നു തന്നെ ഇറങ്ങേണ്ടി വന്നു. ഒരു മുറി കണ്ടെത്തുവാനുള്ള അന്വേഷണം പലയാവർത്തി ഒരേ വഴിയിൽ തന്നെ ഞങ്ങളെ എത്തിച്ചു. ഒരു ചായയെങ്കിലും കുടിക്കാതെ മുന്നോട്ടു നീങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി ഞങ്ങൾ. ആദ്യം കണ്ട കടയിൽ കയറി ചായ കുടിച്ചു. ചായ കുടി ഒരു ഹൃദ്യമായ ഒരനുഭവമായിരുന്നു. വളരെ നേരത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ലിറിൽ ഫാൾസിന്റെ അടുത്തായി ഒരു റൂം തരപ്പെടുത്തി. തിരക്കായതിനാൽ തന്നെ ലൈക്ക് സൈഡിൽ റൂം വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. ബാക്കി റൂംസിൽ ഈവനിംഗ് മെഡിക്കൽ സ്റ്റുഡൻസ് വറും നിങ്ങ എല്ലാവർക്കും സേന്ത് ജോളിയായി ഇരിക്കലാമെന്ന് ലോഡ്ജുടമ പറഞ്ഞപ്പോൾ ഇതൊരു വള്ളിയാകുമോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. സമയം വൈകിയതിനാൽ ചെറുതായി ഒന്ന് ഫ്രഷായി മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പുറപ്പെട്ടു. സ്ഥലങ്ങൾ ആദ്യം കണ്ടു തീർക്കാൻ അങ്ങോട്ടേക്ക് തിരിച്ചു. ഒരുപാട് പൈൻ ഫോറസ്റ്റുകൾ മുൻപേ പോയതുകൊണ്ട് അതൊഴിവാക്കി ഗുണ കേവ്സിലെത്തി. എൻട്രി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്നപ്പോൾ തോന്നിയത് ഒരു ജെയിംസ് കാമറൂൺ ചിത്രത്തിന്റെ സെറ്റിലേക്ക് എന്ന പോലെയാണ്. ഇടതൂർന്ന വൃക്ഷങ്ങളാൽ പ്രകാശം കടക്കാത്ത ഉള്ളറ, പലയിടത്തായി അഗാധമായ ഗർത്തങ്ങളാണ്. അവയെല്ലാം വേലിക്കെട്ടുകൾ കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഒറ്റക്കാണെങ്കിൽ ഭയപ്പെട്ടു പോകാവുന്ന പ്രതീതി. സഞ്ചാരികളുടെ അതിപ്രവാഹം മാത്രമേ അലോസരപ്പെടുത്തിയുള്ളൂ. അടുത്ത സ്ഥലത്തേക്ക് 3 കിലോമീറ്റർ മാത്രമുള്ള ദൂരം സഞ്ചരിക്കുവാൻ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തത് അതുവരെയുണ്ടായിരുന്ന രസം കെടുത്തിക്കളഞ്ഞു. വളരെ തിരക്കായതിനാൽ മോയർ പോയിന്റ് ഒഴിവാക്കേണ്ടി വന്നു. വിശപ്പിന്റെ വിളി തുടങ്ങിയതിനാൽ വണ്ടിയെടുത്തത് ഞാൻ തന്നെയായിരുന്നു. യാത്ര വീണ്ടും കിറുക്കന്മാരുടെ മുൻപിലെത്തിച്ചു. രാവിലെ കണ്ടതിനേക്കാൾ മലയാളികളോട് മാത്രം സ്നേഹം വിളമ്പുന്ന 2 മനസ്സുകൾ. ആ സ്നേഹം KL വണ്ടികൾക്ക് മാത്രം പകരുന്നത് കുറച്ചധിക സമയം അവിടെ നിന്ന് കാണുവാനുള്ള അവസരം കൂടി അവർ ഒരുക്കിത്തന്നു. 2000 രൂപ വേണമെത്രേ അവർക്ക്. ഗതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വച്ചിരുന്നതിൽ നിന്നും 500 രൂപ ഏമാന്മാർ സ്വീകരിച്ചു. പോകാനുള്ള ചീട്ടു തന്നു. 4 മണി സമയത്ത് ഉച്ചഭക്ഷണം എന്ന ആഗ്രഹം ചായയിൽ ഒതുക്കേണ്ടി വന്നു. അതോടെ മറ്റുള്ളവരുടെ ആവേശം കുറഞ്ഞു വരുന്നത് ഞാനറിഞ്ഞു. വന്നത് വന്നു, ഇനിയെല്ലാം കണ്ടിട്ടു തന്നെ കാര്യമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഡയറി മറിച്ചു. ലിസ്റ്റിലെ സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇടവഴികളും ദുർഘട പാതകളും കടന്നു. വട്ടക്കനാൽ ഫാൾസിലെത്തി. ഇവിടുന്ന് താഴേക്ക് തന്നെയാണ് ഡോൾഫിൻ നോസും എക്കോ പോയിന്റും. ഒറ്റവരിപ്പാതയുടെ അന്ത്യത്തിൽ വണ്ടിയൊതുക്കാൻ ശ്രമം നടത്തി. അവിടുത്തെ ഡ്രൈവർമാരുമായി വാക്കു തർക്കത്തിനിടയായി. അവർ ശരിക്കുള്ള സ്വഭാവം പുറത്തു കാണിച്ചു. ഇത് കണ്ടുനിന്നൊരു പാലക്കാട് രജിസ്ട്രേഷൻ സ്കോർപിയോയിലെ പിള്ളേരുകൂടി ഇടപെട്ടതോടെ പ്രശ്നം പരിഹരിക്കാൻ അവർ തയ്യാറായി. പിന്നീട് കുന്നിൻ ചെരുവിറങ്ങി സ്ഥലങ്ങൾ കണ്ടതും അവരോടൊപ്പമായിരുന്നു. ഡോൾഫിൻ നോസിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്തു തന്നെയാണ് എക്കോ പോയിന്റുമുള്ളത്. ഭൂതകാല സ്മരണകളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നത് കൊണ്ടാകാം മറുപടികൾക്ക് ശക്തിയില്ലാത്തതായി തോന്നി. പണ്ടെപ്പോഴോ ഫേസ്ബുക്ക് പേജിൽ കണ്ട മനോഹര ദൃശ്യം ഞാൻ അപ്പോഴും തേടുന്നുണ്ടായിരുന്നു. പലരോടും ചോദിച്ചെങ്കിലും സ്ഥലം കൃത്യമായി ആർക്കും അറിയില്ല. നീലാകാശത്തേക്ക് കരിനിഴൽ പരക്കാൻ തുടങ്ങിയതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നു. തിരികെയുള്ള മലകയറ്റം വളരെ ശ്രമകരമായിരുന്നു. സ്കോർപിയോയിലെ പിള്ളേരോട് യാത്ര പറഞ്ഞ് ലോഡ്ജിലേക്ക് വണ്ടിയെടുത്തു. റൂമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കാണുന്നത് 16-ൽ കൂടുതൽ അംഗങ്ങളടങ്ങുന്ന സംഘം പൊതുവായ ഹാളിൽ ഇരുന്ന് ആർത്തുല്ലസിച്ച് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുന്നതുമാണ്. എനിക്കത് വല്ലാത്ത വിമ്മിഷ്ടമായി തോന്നി. തിരികെ ഞങ്ങൾ റൂമിലെത്തി. കിടക്കാനൊരുങ്ങുമ്പോൾ സ്നേഹസമ്പന്നരായ നൻപന്മാർ വഴക്കുകൂടുന്നതാണ് കേൾക്കുന്നത്. ഡോർ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നല്ല കൂട്ടത്തല്ലും. വെറുതെ വള്ളി പിടിക്കേണ്ടല്ലോ എന്നോർത്ത് പിടിച്ചുമാറ്റാൻ നിന്നില്ല. കഥകടച്ചു കിടന്നെങ്കിലും ബഹളത്തിന് കുറവൊന്നുമില്ല. 4 ആൾക്കും നല്ല ദേഷ്യം വരാൻ തുടങ്ങി. അതിലേതോ വിദ്വാൻ റൂം മാറി നമ്മുടെ റൂമിൽ തട്ടി എന്തൊക്കെയോ അനാവശ്യം പുലമ്പി. ശബരി ഡോർ തുറന്നു. പിന്നാലെ ഓടി ഞങ്ങൾ. നോക്കിയപ്പോൾ കാണുന്നത് വൈദ്യന്റെ കുത്തിന് പിടിച്ച് അറിയാവുന്ന തമിഴിൽ ഇനി ബഹളം വെച്ചാൽ പല്ലടിച്ച് വായിലിടും എന്ന് പറയുന്ന ശബരിയെയാണ്. ഭയവും ധൈര്യവും മനസ്സിൽ ഒരുപോലെ മിന്നിമറിഞ്ഞ നിമിഷങ്ങൾ. അതെന്തായാലും ഫലം കണ്ടു. പുലർച്ചെ ആ സ്ഥലം എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു കിടന്നു. എല്ലാവരും രാവിലെ ഉണർന്നു. ഞങ്ങൾ മുൻപ് അന്വേഷിച്ചിരുന്ന സ്ഥലം തേടി ഇറങ്ങി. വട്ടക്കനാൽ ഭാഗത്താണെന്നാണ് മനസ്സിലാക്കിയത്. അവിടെ തിരയാൻ തന്നെ തീരുമാനിച്ചു. പുറത്തെങ്ങും ആരെയും കാണുന്നില്ല. വളരെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരാളെത്തി. ഞങ്ങൾ നിന്നിരുന്നിടത്ത് പൈൻമരക്കാടുകൾക്കിടയിലൂടെ പോയാൽ മതിയെന്നും നിർദ്ദേശം കിട്ടി. ഇന്നലത്തെ നടത്തം മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ അമ്പാടി ഉദ്യമത്തിൽ നിന്ന് പിന്മാറി വണ്ടിയിൽ തന്നെ ഇരുന്നു. അല്പനേരത്തെ നടത്തത്തിനൊടുവിൽ നിധി കണ്ടെത്തി. അതിന്റെ ശോഭയും മൂല്യവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിന്റെ ഹരിതവർണ്ണ ശോഭ ആഴങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്നതായി തോന്നി. 4 ഒരു അതിഥി കൂടിയുണ്ടെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു. കണങ്കാലിൽ നിന്നുള്ള നേർത്ത വേദന ആ തോന്നൽ ഉറപ്പിക്കുകയും ചെയ്തു. രാവിലെയുള്ള തേടലിൽ എപ്പോഴോ ഒപ്പം കൂടിയതാണ് അതിഥി. തിരികെയുള്ള വരവിലാണ് അവനെ ഒഴിവാക്കിയത്. റൂം ഒഴിഞ്ഞിറങ്ങുമ്പോൾ കഴിഞ്ഞ രാത്രിയുള്ള സംഭവവികാസം കൊണ്ടാവാം വൈദ്യന്മാർക്ക് കണ്ട ഭാവമേയില്ല. വിശപ്പിന്റെ വിളി വല്ലാണ്ട് പിടികൂടിയിരുന്നു. വരുമ്പോൾ കണ്ട ഏതെങ്കിലും കടയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. കോടൈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വണ്ടിയൊതുക്കി. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വില. ഒടുവിൽ 2 പിടി ക്യാരറ്റ് വാങ്ങുമ്പോൾ ഇന്നലെ കണ്ട പിള്ളേർ പുറത്തു പോകാൻ ചെക്ക് പോസ്റ്റിൽ കിടക്കുന്നത് കണ്ടു. കണ്ടപാടെ അവർക്കും സന്തോഷം. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ഇടുക്കി വഴി പോകാനുള്ള ആഗ്രഹം പറഞ്ഞു. നമ്മുടെ സ്ഥിരം തട്ടകം പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടിയായിരുന്നു അത്. 8 പേർ ഒരു വണ്ടിയിൽ. അധികം പിന്നിലേക്ക് പോകേണ്ടാത്ത എന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അവർ എന്നത് ഞങ്ങൾക്കിടയിലുള്ള ദൂരം കുറച്ചു.
1: മാഷാല്ലാ, നമ്മൾ കൊടൈക്കനാൽക്കും കൊത്തഗിരിയിലേക്കൊക്കെ പോയ ഒരു ഫീൽ നമുക്ക് കിട്ടിയില്ലേ. മാഷാല്ലാ, നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങോട്ട്?
2: ഞാൻ 2 സ്ഥലത്തും പോയിട്ടില്ല.
1: പോയിട്ടില്ല. അപ്പൊ ഈ ദൃശ്യം നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കാണാനുള്ള പ്രചോദനം ദൃശ്യത്തിലൂടെ ഉണ്ടാകട്ടെ.
6: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم.

0: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: അടുത്തതായി
2: പീസ് റേഡിയോ സ്നേഹക്കൂട്.
1: സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രൊഫസർ കെ പി സഹദ് ആൻഡ് ഷമീം വണ്ടൂർ.
2: സ്ത്രീ വിവാഹമോചനം തേടുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, നമ്മൾ വളരെ നല്ല രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖിനോടുകൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ, പീസ് റേഡിയോയുടെ പല പ്രോഗ്രാമുകളും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ്. അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഇടം ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു നിലനിർത്തുകയും ഏറ്റവും നല്ലതിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം, ശിഥിലമാകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്രസ്സ് ചെയ്തോ എന്നെനിക്കറിയില്ല, ന്യൂ ജെൻ കുട്ടികളിൽ അഥവാ ഈ വൈവാഹിക ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന പുതിയ തലമുറയിൽ അതിലേക്ക് എത്തുന്നതിനേക്കാൾ സ്പീഡിൽ അത് മോചനങ്ങൾ സംഭവിക്കുന്നതിനൊരു വല്ലാത്ത വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ്. അപ്പം അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് അടുത്ത കാരണങ്ങൾ, ഇങ്ങനെയുള്ള ഡിവോഴ്സുകൾ വർദ്ധിക്കാനുള്ള കാരണം, വാട്ട് ഈസ് ദ റീസൺ ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ, ആ ഒരു മേഖലയിലൂടെയാണ് ഇൻഷാല്ലാ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കിട്ടേണ്ട അംഗീകാരം കിട്ടാതിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റു വിഷയങ്ങൾ, ഒന്ന് പരസ്പരം അറിഞ്ഞുകൊണ്ട് കഴിവുകളും അതുപോലെ തന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പരസ്പരം ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പരിഹാരം ആണ്, കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകാം എന്നുള്ളതൊക്കെയാണ്. ഇന്ന് നമ്മൾ എന്താണ്, ഏത് രൂപത്തിലാണ് ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്?
4: ദാമ്പത്യം ശിഥിലമാവുക എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതം ഒരു ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന ചിന്ത രൂപം കൊള്ളാനുള്ള ഒരു ബേസിക് റീസൺ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. അതായത് മനുഷ്യര് സാമൂഹ്യ ജീവികൾ എന്നുള്ള അർത്ഥത്തില് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം സംസാരമാണ്. ഈ സംസാരിക്കുന്ന ആ ഒരു സംസാരം പോസിറ്റീവ് ആവുക എന്നുള്ളതും ആശ്വാസം നൽകുക എന്നുള്ളതും, അത് കിട്ടാതെ വരുമ്പോൾ അത് സമൂഹത്തിലും കുടുംബത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ സമയത്തിന്റെ ഏറ്റവും നല്ല സമയം ചിലവഴിക്കുന്നത് വീട്ടിലാണ്, മക്കളുടെ കൂടെയാണ്. ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നായകൻ എന്നുള്ള അർത്ഥത്തിൽ ഭർത്താവാണല്ലോ എല്ലാ കാര്യങ്ങളിലും ഒരു ലീഡർഷിപ്പ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ലീഡർഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഭർത്താവിൽ നിന്ന് അന്വേഷണങ്ങളും അഭിപ്രായങ്ങളും പരിഗണനയും ഒക്കെ സംസാരത്തിൽ കൂടിയാണ് കിട്ടേണ്ടത്. അപ്പൊ ഭർത്താവ് വീട്ടിൽ വരുന്നുണ്ട്, തന്നോട് സംസാരിക്കുന്നില്ല, അഭിപ്രായം ചോദിക്കുന്നില്ല, മക്കളുടെ കാര്യം മുഷാവറ ചെയ്യുന്നില്ല. ഇതൊക്കെ അവർക്കുണ്ടാക്കുന്ന മാനസികമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇന്ന് സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന പല രോഗങ്ങളും, അത് പഠനങ്ങൾ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ശാരീരിക രോഗങ്ങളുണ്ട്, പലതും മാനസികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയും. അതായത് എനിക്ക് കിട്ടേണ്ട, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു പരിഗണന, സ്നേഹം, തലോടൽ, സംസാരം, അത് ഭർത്താവ് എന്നോട് നടത്തുന്നില്ല. ഇപ്പൊ നാട്ടില് നല്ല പ്രശസ്തനാണ്, നല്ല അഭിപ്രായമാണ് അയാളെ കുറിച്ചുള്ളത്, എല്ലാവർക്കും അയാളെ കുറിച്ച് സംസാരിക്കാൻ 100 നാവാണ് എന്നൊക്കെ പറയും. പക്ഷെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടും മക്കളോടും അയാൾ സംസാരിക്കുന്നില്ല. നീ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവര് ചിന്തിക്കുകയാണ്, എന്നോട് സംസാരിക്കാത്ത, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, ഷെയറിംഗ് ആണല്ലോ. അപ്പൊ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ സംവിധാനത്തെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഓരോരുത്തരുടെ മനസ്സിലുള്ള കഴിവുകളെ എക്സിബിറ്റ് ചെയ്യാനുള്ള അനവധി അവസരങ്ങളുണ്ട്. അപ്പോ എന്റെ കഴിവുകളൊന്നും എന്റെ ഭർത്താവ് കാണുന്നില്ല, അയാൾ അംഗീകരിക്കുന്നില്ല, അത് അപ്രീസിയേറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാനെങ്ങാനും വേറെ ആരോടെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതൊരു കൊലപാതകത്തിന് തുല്യമായിട്ടാണ് ഭർത്താവ് കാണുന്നത് അല്ലേ? ഇപ്പോ എനിക്കുള്ള കഴിവ് അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ എന്റെ ഭർത്താവ് തരുന്നില്ല, അയാൾ ഒട്ട് ആസ്വദിക്കുന്നുമില്ല. ഞാനൊരു സെൻട്രൽ പ്രിസണില് ജീവിക്കുന്നത് പോലുള്ള ഒരു ജീവിതം ആണ് നയിക്കുന്നത് അല്ലേ? ഇപ്പോ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് മക്കളെ പരിപാലിക്കുക, ഭാര്യയെ പരിപാലിക്കുക. പരിപാലനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രല്ല, വസ്ത്രം കൊടുക്കുക എന്നുള്ളത് മാത്രല്ല. പണ്ട് കാലത്ത് അങ്ങനെയുള്ള ഒരു ഡെഫിനിഷനിൽ ദാമ്പത്യം ഒതുങ്ങിയിരുന്നു. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മുടെയൊക്കെ മക്കള് വീട്ടിലെത്തിയാല് ഈ വെക്കേഷൻ പീരീഡ് ഓ ഭയങ്കര പ്രയാസമാണ്. കാരണം ടോളറൻസ് പറ്റ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ കാര്യമൊന്നും ഇന്നത്തെ മക്കളോടും ഭാര്യയോടും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ ഈ കുട്ടികൾ ആഗ്രഹിക്കണമെന്നോ ഔട്ടിങ്ങിന് പോകണം, ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് ടൂറ് പോകണം, അല്ലെങ്കിൽ കുടുംബം സന്ദർശിക്കണം, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും നൽകാതിരിക്കുക, എന്നാൽ ഭർത്താവ് എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആയി നിൽക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് എന്തിനാണ്? ഞാൻ ഇതിനേക്കാളും നല്ലത് വൈവാഹിക ജീവിതത്തോട് ഡിവോഴ്സ് വാങ്ങുന്നതാണ്. കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഉപമകളും അനുഭവ കഥകളും സോഷ്യൽ മീഡിയയിൽ കൂടി ഈ കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മൾ രഹസ്യമാക്കിയ പല കാര്യങ്ങളും ഇന്ന് ഓപ്പണാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ പോലും ഉണ്ട്. അപ്പൊ ഈ കുട്ടികളോട് ഇവരെന്നെ, അല്ലെങ്കിൽ സ്ത്രീകളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രിസണിൽ ജീവിക്കുന്നത്? അനക്ക് അയാളിൽ നിന്ന് മോചനം തേടിക്കൂടെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ഇത്തരം വാക്കുകളൊക്കെ കേട്ടിട്ട് വൈവാഹിക മോചനത്തെ സംബന്ധിച്ച്, വിവാഹ മോചനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. അത് ഭർത്താക്കന്മാരാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, സമൂഹം ഉണ്ടായിരിക്കും. ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരുണ്ടായിരിക്കും, പലരുമായിട്ടും സംവദിച്ച് സംസാരിച്ച് അവന്റെ കോട്ട ഏകദേശം പൂർത്തീകരിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ വീട്ടിലെത്തുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, കഴിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അപ്പോഴവളുടെ കോട്ട ബാക്കിയാണ്. കാരണം പുരുഷനേക്കാൾ ഇരട്ടി സംസാരം ആഗ്രഹിക്കുന്നവരും ആ ഒരു പ്രകൃതമുള്ളവരുമാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മിസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ശക്തമായ മാനസിക പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അതിനുള്ള പരിഹാരം. ഇതാണ് സ്ത്രീകൾ ഡിവോഴ്സിന്
3: ആഗ്രഹിക്കാനുള്ള മറ്റൊരു കാരണം. ഇപ്പൊ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല ഒരു ആശയവിനിമയം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം തരാം, 60-20 എന്നുള്ള ഒരു തിയറി ഉണ്ടെന്നാണ്. അഥവാ ഒരു സ്ത്രീ 6 വാക്കുകൾ പറയുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് 2 വാക്യം എന്നുള്ളത്, അഥവാ സ്ത്രീകൾ കൂടുതൽ ടോക്കേറ്റീവ് ആണ്, അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇഷ്ടവും സംസാരിക്കുക എന്നുള്ളത് കൂടുതൽ താല്പര്യമുള്ള.
4: ഇന്നലെ ഞാന് എന്റെ കൂടെ ഒരു ജോലിക്കാരനുമായിട്ട് ഒരു പിന്നെ യാത്രയിലാണ്. അപ്പൊ യാത്രയില് ഈ ഭർത്താവിനെ ഭാര്യ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുകയാണ്. അപ്പോ ഇയാൾ എന്റെ അടുത്ത് പറയാണ് ഞാൻ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനാണ്, പക്ഷെ എന്റെ ഭാര്യ ഇപ്പൊ എവിടെത്തി, എന്താ കഴിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യവും അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ പ്രകൃതമാണ്. അപ്പോ ആ പ്രകൃതം മനസ്സിലാക്കി ഭാര്യയോട് സംസാരിക്കാൻ ഭർത്താവ് നിന്നു കഴിഞ്ഞാൽ അവളെ പ്രശ്നം തീർന്നു. എന്നാൽ അതിനുള്ള ഇടം ഭർത്താവ് കൊടുക്കാതിരുന്നാൽ ആ സ്ഥാനത്ത് വേറെ ആള് വന്ന് കയറും.
3: ഇതുണ്ടാക്കുന്നത്
4: അതാണ് അവിടെ
3: നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ദമ്പതികൾക്കിടയിൽ ഉണ്ടാവുക, ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആര് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലൊരു പക്ഷേ നമ്മളെക്കുറിച്ച് പറയാൻ 100 നാവുകൾ ഉണ്ടാവാം, നാട്ടുകാർക്കും കൂട്ടുകാർക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനാവാം, പക്ഷേ കുടുംബത്തിൽ പോയി ഭാര്യമാരോട് അന്വേഷിച്ചാൽ, അവരോട് നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ, വാട്ട് ഈസ് ദെയർ കമൻറ്റ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടുകാർക്ക് എന്ത് പറയാനുണ്ട്, തീർച്ചയായും അവിടെയാണ് കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടുകാരോടൊപ്പവും നാട്ടുകാരോടൊപ്പവും ധാരാളമായി സംസാരിക്കാനും ഇടപഴകാനും സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതിന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ഘടകം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കിടയിലുള്ള വീട്ടുകാരിലെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള സംസാരം എന്നത്. അത് എവിടെ കുറയുന്നുവോ അവിടെ ഇഷ്ടങ്ങൾ കുറയും, അവിടെ പൈശാചികത കൂടിക്കൂടി വരും. അതില്ലാതിരിക്കാനാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭാര്യമാർക്കിടയിൽ അവരോടും മക്കളോടൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുക, ആ കമ്മ്യൂണിക്കേഷൻ എന്നതോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുക എന്നുള്ളൊരു കാര്യമാണ്.
4: അത് വേറൊരു കാര്യം കൂടി, ഇന്ന് മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഭാര്യ ഭാര്യയുടെ ഫോണുമായിട്ട് ഒരു റൂമില്, ഭർത്താവ് ഭർത്താവിന്റെ റൂമില്, ഇനി ഫോണുകൾ തന്നെ വർദ്ധിച്ചല്ലോ. അപ്പൊ ഈ ഫോണ് ഉപയോഗിക്കേണ്ട നല്ല ഇവിടെ ഉള്ള പരിഹാരം, ഫോണ് ഉണ്ടെങ്കിൽ പോലും വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും എത്തിക്കഴിഞ്ഞാല് ആ ഫോണിനെ ഒന്ന് സൈലന്റ് സോണിലേക്ക്, സീറോ മോഡിലേക്ക് മാറ്റിയിട്ട് ഫ്രീ ടൈം, അത് ഒരു 2-3 മണിക്കൂർ രണ്ടു പേരും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നമ്മൾ ബോധപൂർവം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വലിയ ദുരന്തം, ഒരു സംശയം വേണ്ട, ഇന്നിപ്പോ ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ വർദ്ധിക്കുന്ന നമ്മൾ കേൾക്കുന്നു. അതിനുള്ള കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്
3: അല്ലെ.
4: നൈസർഗികമായ ആ നമ്മുടെ ചോദനകളെ അല്ലെങ്കിൽ വാസനകളെ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതെ വരുമ്പോ അവിടെ സ്വാഭാവികമായിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറി തന്നെയാണ് ഇത്തരം അറ്റാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാനസിക ആവശ്യങ്ങൾ, മെന്റൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, മാനസിക വൈകാരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഷോക്ക് എന്നുള്ളത് വ്യാപകമായ വലിയ രോഗങ്ങളിലേക്ക് എത്തിക്കും. അത് പിന്നെ കണ്ടിന്യൂസ് ആയി മെഡിസിൻ ഇഞ്ചക്ഷനും അങ്ങനെ കുത്തി നമ്മുടെ ആശ്വാസം കണ്ടെത്തുക എന്നല്ലാതെ അതുകൊണ്ടൊന്നും രോഗം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതും ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതും ഈ ഒരു ഇമോഷണൽ മെന്റൽ സപ്പോർട്ടാണ്, പരസ്പരം കേൾക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ചെറിയ അഭിപ്രായം.
3: വൈദ്യലോകത്ത് അതുപോലെ ശാസ്ത്ര ലോകത്ത് ഉത്തരങ്ങൾ കിട്ടാത്ത, മെഡിസിൻ ലഭിക്കാത്ത ചില മാറാ രോഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ കാരണങ്ങളും ഇതുപോലെ തന്നെ അന്വേഷിച്ചു പോകുമ്പോൾ ആ രോഗങ്ങൾ അവർക്ക് ബാധിച്ച ഒരു രോഗമായിട്ടല്ല, മാനസികമായി തകർന്നതിൻ്റെ പേരിൽ അവർക്ക് സ്വയം തോന്നുന്ന ചില അനുഭവങ്ങളും അനുഭൂതിയുമാണ്. അനുഭൂതി എന്ന് പറഞ്ഞാൽ ഒരു ദുരനുഭൂതി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഒരു രോഗിയല്ല അവർ, രോഗം അവർക്കില്ല, പക്ഷെ മാനസികമായി അവർക്ക് വന്ന പ്രയാസങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ നൽകുന്ന പ്രശംസകൾക്ക് പകരമുള്ള വാക്കുകൾ കൊണ്ടുമൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഒക്കെ ഇതുപോലുള്ള മാരക രോഗികളായി മാറുന്നത്. ഫൈനലി എല്ലാവിധ രോഗങ്ങളും ബാധിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥകളിലേക്ക് പോലും എത്തുന്നത്. അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഒരു പരിശ്രമമാണ് നല്ലൊരു നല്ല സംസാരങ്ങൾ, ആശയവിനിമയങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക, ഒരു ഫ്രീ ഫ്രം മൊബൈൽ ഫോൺ എന്നുള്ള ഒരു രൂപം കൂടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക വളരെ വലിയ ഒരു ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ ടാസ്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് പോയാൽ അതിൻ്റെ ഗുണം നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് സംസാരിക്കുമ്പോൾ ഫോൺ അവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരു ഫ്രീ സോൺ ഫ്രം മൊബൈൽ എന്നുള്ള രൂപത്തിൽ തന്നെ ചില ബോധപൂർവം നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്യുക. എന്നാൽ ഇതുപോലെയുള്ള കുടുംബ ശൈഥില്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ദാമ്പത്യ മോചനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ ഒരു പരിഹാരമാണ് സാർ. അടുത്ത് അതില്ലാത്തതിൻ്റെ അഭാവം ഇതുപോലെ വിവാഹമോചനങ്ങൾ ആവശ്യപ്പെടാൻ പെൺകുട്ടികളെയും അതുപോലെ തന്നെ ആൺകുട്ടികളെയൊക്കെ പ്രേരിപ്പിക്കും. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് റീസണുകളും ഇല്ലേ.
4: അതിൽ രണ്ടാമതായി എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഒരു സ്ത്രീ. അപ്പൊ അവള് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടുള്ളത് പോലെയല്ല, നമ്മള് സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം മതപരമായിട്ടും ഭൗതികമായും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും ഒക്കെ പഠനം പൂർത്തീകരിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലസ് ടു യോഗ്യത എങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടാവും. ഇങ്ങനെ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി നമ്മൾ അവരെ കല്യാണം കഴിച്ച് വീട്ടിലാക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട കുറെ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെടണം. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല മികവ് പുലർത്തി പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് എന്റെ പഠനം പൂർത്തീകരിക്കണം, നല്ല ഒരു ജോലി സമ്പാദിക്കണം, നല്ല ഒരു ജീവിതം നയിക്കണം എന്നൊക്കെ അവരുടെ ആഗ്രഹമാണ്. അപ്പൊ ഇത്തരം ഡിസയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അവിടെ വലിയ ഷോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് ചിലരെങ്കിലും ഭാര്യമാരെ തീരെ അംഗീകരിക്കാതെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പഠനമോ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ ബന്ധങ്ങളോ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസോ ഒന്നും മുഖവിലൊക്കെ എടുക്കാതെ അവരെ ബിലിറ്റിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൊച്ചാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്നിനും ഉയർന്നു വരാൻ അനുവാദം കൊടുക്കാതെ അവരെ ഫ്ലാറ്റാക്കുന്ന ഒരു ക്യാരക്ടറാണ് എങ്കിൽ വീർപ്പ് മുട്ടിക്കൊണ്ടായിരിക്കും ആ ഭാര്യ ആ കുടുംബത്തിൽ ജീവിക്കുന്നത്. അതായത് എനിക്ക് എന്റെ ഭർത്താവ് അർഹമായ പരിഗണന, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാവാം, അല്ലെങ്കിൽ നല്ല ഒരു ജോലിയിലും നല്ല സ്കില്ലുകളൊക്കെ ഉള്ള പലതരത്തിലുള്ള സ്കില്ലുകളും പല സ്ത്രീകൾക്കും ഉണ്ടാവും. ഒന്നിനും നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ഇപ്പോൾ ഒരു ഡോക്ടർ പൊസിഷനിലെത്തിയ ഒരു പെൺകുട്ടി, അവൾ ബി ഡി എസ് ആണ് അല്ലെങ്കിൽ എം ബി ബി എസ് ആണ് അല്ലെങ്കിൽ എം ഡി ആണ്, ഭർത്താവ് പറയാണ് നീ ജോലിക്ക് വേണ്ട, ജോലി എനിക്കുണ്ട്, അത്യാവശ്യം സാലറി ഉണ്ട്, നിന്നെയും മക്കളെയും ഒക്കെ ഞാൻ പോറ്റിക്കൊള്ളാം, ഓക്കെ, അതൊരു നല്ല തീരുമാനമാണ്. പക്ഷേ അവൾ അതുവരെ ഉണ്ടാക്കിയെടുത്ത യോഗ്യതകളുണ്ട്, അല്ലെങ്കിൽ അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഒരു വെതാവിലാവുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇത് പലപ്പോഴും അവളുടെ സമപ്രായത്തിലുള്ള ഫ്രണ്ട്സ്, ജോലി ചെയ്യുന്നവരുണ്ടാവും, നല്ല വിദ്യാഭ്യാസം നേടിയവരുണ്ടാവും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ടാവുന്ന ഒരു സീറോ ഫീലിംഗ് ഉണ്ട്. അതായത് അവരൊക്കെ നല്ല പൊസിഷനിലെത്തി, നല്ല ജോലിയിലെത്തി, നല്ല അവസ്ഥയിലെത്തി, എനിക്ക് അതൊന്നും ആയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഒരു അപകർഷതാബോധം ഇവരുടെ മനസ്സിൽ ഉണ്ടാവുകയും അതവരെ ഹോണ്ട് ചെയ്യും. പിശാചിന് എവിടെയാണോ എൻട്രി ചെയ്യാൻ പറ്റുക അവിടെയാണ് പിശാജ് എൻട്രി. എന്നാൽ അവരുടെ ജീവിതം മനോഹരമാണെന്നില്ല, പുറംപൂച്ചില് അവര് സൂപ്പർ ആയിട്ടുള്ള നല്ല സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാവും, എല്ലാ കെട്ടുമട്ടും ഉണ്ടാവും, പക്ഷെ മനസമാധാനം അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബാഹ്യമായിട്ട് ഇവിടെ നോക്കുമ്പോ അവര് ഫീൽ ചെയ്യുന്ന അതാണ്. എന്നിട്ട് അവിടെ ഒരു കമ്പാരിസൺ ടേക്ക് പ്ലേസ് ചെയ്യുന്നു, നടക്കുന്നു. എന്നിട്ട് അവര് ചിന്തിക്കുകയാണ്, നിങ്ങളെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു, ഇതിനേക്കാളും നല്ല എന്താണ് എന്നെ സ്വതന്ത്രമാക്കുന്നതാണ്. അതിനുള്ള ബേസിക് റീസൺ ഉണ്ടാക്കുന്നതിൽ ഭർത്താവിന് വലിയ പങ്കുണ്ട്. കാരണം വിദ്യാഭ്യാസ യോഗ്യതയും തന്റെ ഇടവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഈ വ്യക്തിയെ വേണ്ട രൂപത്തിൽ അംഗീകരിക്കാതെ പോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു നിരാശ ആ പെൺകുട്ടിയിൽ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് വിവാഹമോചനം എന്ന ചിന്ത അല്ലെങ്കിൽ മറ്റ് ആളുകളുമായിട്ട് ജീവിതം പങ്കുവെക്കാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നതിൽ ഭർത്താവിന് കൂടി ആ ഒരു റോളുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിലും ഉയർന്ന തസ്തികയിൽ

0: മികച്ച നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആൺകുട്ടികൾക്ക് എന്തു പറ്റി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പലപ്പോഴും പഠനരംഗത്ത് നമ്മുടെ ആൺകുട്ടികൾ ഇന്ന് ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന് കാരണം, എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കഴിഞ്ഞ വർഷം ഒരു ഉന്നത കലാലയത്തിലെ അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊരു ഇന്റർവ്യൂവിൽ കൂടെ വന്ന പെൺകുട്ടികൾ ചോദിക്കുകയാണ്, സർ താങ്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്, ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ച പെൺകുട്ടിക്ക് നേരെ കൈ ചൂണ്ടിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇന്നത്തെ പ്രശ്നമെന്നാണ്. അപ്പോൾ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞത് പെൺകുട്ടികളാണ് ഏറ്റവും പ്രശ്നം, കാരണം നിങ്ങൾ പഠിച്ച് ഏറെ മുന്നേറുന്നു. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പറയുന്നത് ഇന്ന് MBBSൻ്റെ ഫസ്റ്റ് ഇയർ ആവട്ടെ, സെക്കൻഡ് ഇയർ ആവട്ടെ, തേർഡ് ഇയർ ആവട്ടെ, നിങ്ങൾ പോയി പരിശോധിക്കൂ എത്ര പെൺകുട്ടികളുണ്ട് എത്ര ആൺകുട്ടികളുണ്ട്. ആ സ്ഥാപനത്തിൽ ഏകദേശം 60% പെൺകുട്ടികളാണെന്നുള്ളതാണ്. BSc നഴ്സിംഗിനവിടെ ഉള്ളത് 60 കുട്ടികളിൽ ഒരാൺകുട്ടി മാത്രം, ബാക്കി 59 പേരും പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പെൺകുട്ടികൾ ഉന്നത കലാലയങ്ങളിലും അതുപോലെ തന്നെ പഠനരംഗത്തും ഏറെ മികവ് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്, അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണത്. നമ്മുടെ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠനരംഗത്ത് അവർക്ക് എന്ത് സംഭവിക്കുന്നു, മുന്നോട്ട് വരാൻ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ച ചെയ്യണം, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ അതോടൊപ്പം തന്നെ സർ പറഞ്ഞ വിഷയം, പെൺകുട്ടികൾ വളരെ ഉന്നതമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ അവർ നേടിയെടുത്ത ആ അറിവിനനുസരിച്ച് പരിഗണനയും ശ്രദ്ധയും കൊടുക്കാനും അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ അവർക്ക് അനുയോജ്യമായൊരു ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഒരു പിടിവാശിയുടെ പേരിലോ അല്ലെങ്കിൽ ഈഗോയുടെ പേരിലോ അത് തടഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്ത, വൈ ആം സ്റ്റേ ഹിയർ വിത്ത് ദിസ് പേഴ്സൺ എന്നൊരു ചോദ്യമുണ്ടാവാം. എന്തുകൊണ്ട് ഞാൻ ഇയാളൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ സഹിച്ച് എല്ലാം എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം, സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഡിവോഴ്സ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഉത്തരം അതായിത്തീരും എന്നുള്ളതാണ്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളുകളാണെങ്കിൽ അവർക്ക് നൽകേണ്ട അംഗീകാരം, ഒരുപക്ഷെ അവർക്ക് ജോലിക്ക് പോകേണ്ടതുണ്ടാവില്ല, നീ എന്തിനാ ജോലിക്ക് പോകണം, നീ നിനക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നത്, ഒരു പക്ഷേ സേവന രംഗത്ത് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു ജോലി എന്നതിനപ്പുറത്ത് അവരിലൂടെ ഒരുപാട് ആളുകളിലേക്ക് സേവനങ്ങൾ അർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും, ഒരു പക്ഷെ അതായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ
1: സർ അവിടെ ഒരു ചെറിയ ഇന്റർപ്രിറ്റേഷൻ, അതായത് നമ്മളെ സമൂഹം തിരിച്ചറിയേണ്ട വലിയൊരു സംഗതി, ഒരു നല്ല വർക്ക് ഫോഴ്സ്, നല്ലൊരു റിസോഴ്സ്, നല്ല മാനവ വിഭവശേഷിയാണ് ഇവര്. അവരുടെ ഈ കർമ്മശേഷിയെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഞാൻ പറയുന്നത്. ജോലി എന്ന് പറയുന്നത് ജോലിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നില്ല, കൃത്യമായ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി അവരുടെ ലൈഫ് സ്കിൽസിനെ, അവരുടെ നൈപുണികളെ, അവരുടെ ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലുകളെ, അല്ലേ, സംരംഭകത്വം. ഇപ്പൊ ഈ സംരംഭകത്വം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം ഇപ്പോ AI സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പിന്നെ ഓൺട്രപ്രണർഷിപ്പാണ്, സംരംഭക. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ നമ്മുടെ വീട്ടിലിരിക്കെ തന്നെ അവരുടേതായിട്ടുള്ള അഭിരുചികളെയും കഴിവുകളെയും എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മുടെ സമൂഹ നിർമ്മിതിക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ രാഷ്ട്ര നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നമ്മൾ ഗവേഷണം നടത്തി, പഠനം നടത്തി, അതിനുള്ള പ്ലേസ്മെന്റ് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അവര് ഈ ഒരു നീഡ്, ഇപ്പോ ദാഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെ, ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പീസ് റേഡിയോ ഇത്തരം ഒരു അവസരം തരുമ്പോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ അറിവാണ് വികാസം പ്രാപിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുകയാണ്. ഇതുപോലെ സ്ത്രീ സമൂഹത്തില് നല്ല അറിവുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് വനിതകളുണ്ട്. അവരുടെ ഈ സ്കില്ലുകളെ പ്രയോജനപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കപ്പെടണം. അത് വീടിന്ന് പുറത്തിറങ്ങണമെന്നല്ല പറയുന്നത്, വീടിന്ന് പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ആ വീട്ടിൽ വെച്ച് തന്നെ അത് അഡ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുറെ ഇമോഷണൽ ഇഷ്യൂസ് അവിടെ സോൾവ് ചെയ്യപ്പെടും. കാരണം മേക്ക് ദം എൻഗേജ്ഡ്, ലിവ് ഇൻ ടൈറ്റ് ഷെഡ്യൂൾഡ് കമ്പാർട്ട്മെന്റ്സ്, ഈ ഒരു പ്രയോഗമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതായത് നമ്മൾ നല്ല തിരക്കുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞോക്കാൻ പറ്റൂല, പറ്റൂലല്ലോ. അതുപോലുള്ള ഒരു ഒരു പാക്കേജ് ഇവരുടെ ലൈഫായി കഴിഞ്ഞാൽ, അവരുടെ ലൈഫ് ആകുന്ന മക്കളെ പോറ്റുക, കുടുംബം നോക്കുക, വീട് നോക്കുക, ഇത് മാത്രമാണ്. അതിന്റെ കൂടെ ആ ടൈം ടേബിളിൽ അവരുടെ

0: സർഗശേഷിയും അവരുടെ അഭിരുചികളും അവരുടെ നൈപുണികളും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യാനുള്ള ഒരു കർമ്മ പദ്ധതി, അത് ഭർത്താവിന്റെ പങ്കാളിത്തത്തോടു കൂടി ഒരു കൂടിയാലോചനയോടുകൂടി പ്രോത്സാഹനത്തോടുകൂടി ആ വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ, സ്ത്രീകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കുമ്പോഴാണ് അത് ഭർത്താക്കന്മാർക്ക് പ്രശ്നമായി മാറുന്നത്.
1: അത് പൊതുവെ ആ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, കുടുംബത്തിൽ
0: പ്രശ്നമാണ്,
1: സമൂഹത്തിന് പ്രശ്നമാണ്, എല്ലാവർക്കും. ഇതൊരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ പ്രശ്നം മാത്രമല്ല, അത് മുഖേന അവരുടെ കുടുംബമാകെ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻ,
0: ടോക്സിക് എലമെന്റ് പുറത്തു വരും.
1: അതെ അതെ, തീർച്ചയായും. അപ്പോ നമ്മള് വളരെ നല്ലൊരു ചർച്ചയിലേക്കാണ് വീണ്ടും വഴി തുറന്നിട്ടുള്ളത്. അഥവാ ശാസ്ത്ര ലോകത്താവട്ടെ, ദീനീ രംഗത്താവട്ടെ, മറ്റു ഏത് മേഖലയിലാവട്ടെ, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പങ്കുകൾ വഹിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പഠന രംഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രരംഗത്ത് മുസ്ലിം സ്ത്രീകൾ നൽകിയ എത്രമാത്രം സംഭാവനകൾ ഇന്നും പച്ചയായ സത്യമായി യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദീനീ രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ വഹിച്ച, വനിതകൾ വഹിച്ച പങ്ക് എത്രമാത്രം വലുതാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ വീടുകളിലൊക്കെയുള്ള സ്ത്രീകൾ അവരുടെ സ്കില്ലുകൾ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതിനനുസരിച്ച് അവർ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യാനും ഇടപെടാനും അതുപോലെ തന്നെ അവരെ കൊണ്ട് സമൂഹത്തിനും ഗുണം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യം ഭർത്താക്കന്മാർ, വീട്ടിലെ മറ്റു അംഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കി ഇവർക്ക് കൊടുക്കേണ്ട അർഹമായ ഒരു സ്ഥാനവും അതുപോലെ തന്നെ അർഹമായൊരു ഇടവും കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ദാമ്പത്യ വിവാഹമോചന ചിന്തകൾ കുടുംബത്തിൽ ഉണ്ടാവില്ല, മാത്രമല്ല വളരെ ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാടുകളിൽ പ്ലസ് ടു തലം വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞാൽ ഡിഗ്രി തലത്തിലും പലപ്പോഴും വളരെ ചെറിയ ഫീസുകളാണ്, സർക്കാർ പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഏകദേശം ഒരു ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലസ് മിനിമം ഒരു പ്ലസ് ടു തലത്തിൽ വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി അവിടെയുള്ള ബെഞ്ച്, ഡെസ്ക് സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ, അധ്യാപകരുടെ സാലറി, അഥവാ പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെലവഴിക്കുന്നത് ഒരു ഭീമമായ സംഖ്യയാണ്. അത് കണക്കാക്കിയാൽ അത്രയും വലിയൊരു സംഖ്യ ഓരോ കുട്ടികൾക്കും വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ ആ രാജ്യത്തിനോടും ആ സംവിധാനങ്ങളോടും ചെയ്യുന്നൊരു നന്ദികേട് കൂടിയാവില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അഥവാ മറ്റാർക്കോ കിട്ടേണ്ട സീറ്റുകൾ പഠന മികവ് കൊണ്ട് ഈ പെൺകുട്ടികൾക്ക് ലഭിച്ചു, അവർ പഠിച്ചു മുന്നേറി തൊഴിൽ നേടാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നു, അതിനും സർക്കാർ സംവിധാനത്തിലൂടെ പഠിച്ചു. ഇത്രയും വളരെ ടൈറ്റായ ആ കോഴ്സിന് പഠനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം ലഭിക്കുകയും പഠിക്കുകയും ചെയ്ത് അവർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി പിന്നീട് അവരെ പഠിച്ച ആ മേഖലയിൽ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ച ആ സമ്പത്ത്, അത് സർക്കാരിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൊതുസമ്പത്ത് കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു സമ്പത്തിനെ ഒരു പരിഗണനയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയുമില്ലാതെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് കൂടി തുല്യമല്ലേ എന്നൊരു ചിന്ത കൂടി ഇവിടെ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അർഹമായ സ്ഥാനത്തോടുകൂടി ഒരു പരിഗണനയോടുകൂടി നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് വീട്ടിലിരുന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇടപെടാൻ പറ്റിയ പ്രയാസങ്ങളില്ലാത്ത മേഖലയിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു തടസ്സമല്ല. ആ രൂപത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്,
0: ഈ കോവിഡ് എന്നുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഒരു വലിയ മാറ്റം അല്ല നമ്മുടെ സമൂഹത്തിലുണ്ടായ വർക്ക് അറ്റ് ഹോം എന്നുള്ള ആ ഒരു
1: കൺസെപ്റ്റ്.
0: അത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാന്നാണല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന, മോണിറ്ററി ബെനഫിറ്റ് നേടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പൊ ഹിഫ്ല്
1: കൈവശം
0: പഠിപ്പിക്കുന്ന ഒരുപാട് അക്കാദമികളുണ്ട്. അത് ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണ് റൺ ചെയ്യുന്നത്. ഇതുപോലെ ഈ ഓൺലൈൻ സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അവരുടെ സ്കില്ലുകളെ നമ്മൾ കണ്ടെത്തണം. മറ്റൊന്ന്, ഈ ഡ്യൂട്ടീസ് കുറേ ഷെയർ ചെയ്യപ്പെടണം അല്ലെ. പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് പ്രാവീണ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്യുക. എന്നാൽ സ്ത്രീകൾക്ക് കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അല്ലെ, അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവര് ചെയ്യുമ്പോ അവർക്ക് അവിടെ ഒരു ഇടം കിട്ടുകയാണ് അല്ലെ. വെറുതെ ഒരാള് ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് ഹോം എന്നൊരു ചൊല്ലുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ പൈശാചിക പിന്നെ ഭവനമാണ് അല്ലെ. വെറുതെ ഇരിക്കുമ്പോഴാണ് എല്ലാ ഷെയ്ത്താന്മാരും ഇറങ്ങി വരിക. അപ്പോ ഇവർക്ക് എൻഗേജ്മെന്റ് ഉണ്ടാവുമ്പോ, നല്ല കാര്യങ്ങളിൽ നിരന്തരം എൻഗേജ് ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്ക് ഉണ്ടാവുമ്പോ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സൃഷ്ടിപരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും. ഇത് ഡിസ്ട്രക്റ്റീവായ ചിന്തകൾ വരാനുള്ള കാരണം എന്താണ്? എല്ലാം നിങ്ങൾക്ക് എല്ലാറ്റിനും അവസരമുണ്ട്, എനിക്കൊന്നിനും അവസരമില്ല. അപ്പൊ അതിനെ പോസിറ്റീവ് ട്രൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഭർത്താവിന്റെ ഡ്യൂട്ടി ഭർത്താവ് ചെയ്താൽ തന്നെ കുറെ കുടുംബ കലഹങ്ങൾ, ഡൈവേഴ്സിൽ നിന്നുള്ള മോചനം സാധ്യമാകും എന്നുള്ളതാണ് പറയാനുള്ളത്.
1: ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിനെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിനൊരു വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞു, അതുപോലെ പരിഗണന, സമയം ചെലവഴിക്കുന്നത്, സ്കില്ലുകൾ ഉള്ള വിദ്യാഭ്യാസം നേടിയ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് നൽകേണ്ട ഒരു പരിഗണനയും ശ്രദ്ധയും, അതുപോലെ തന്നെ അവർക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലയിലേക്ക് ഇടപെടാനുള്ള ഒരു അവസരം നൽകിയാൽ ദാമ്പത്യ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ നല്ലൊരു കാര്യമാണ്. ഇനി ഇതുപോലുള്ള റീസണുകൾ ഉണ്ടോ?
0: പിന്നെ ഈ ഡിവോഴ്സിലേക്ക് വരാനുള്ള വലിയൊരു കാരണം ശാരീരിക മാനസിക പീഡനങ്ങളാണ് അല്ലെ. നാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ വലിയ ഒരു തത്വം, രണ്ടവയവങ്ങളുടെ കാര്യത്തിൽ ജാമ്യം നിൽക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ കാര്യം ഞാൻ ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞതിൽ ഒന്ന് നാവാണ്. അപ്പോ ഈ നാവിനെ ഈ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് പെണ്ണിന്റെ കുടുംബത്തെ ബിലിറ്റിൽ ചെയ്യുന്ന സംസാരങ്ങൾ ഭർത്താവ് നടത്തുമ്പോൾ അവരുടെ വ്യക്തിത്വമാണ് ഇല്ലാതാവുന്നത്, അവരുടെ കുടുംബത്തെയാണ് ഇവർ അപമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ ശാരീരിക പീഡനങ്ങൾ, ചില ഭർത്താക്കന്മാരെങ്കിലും അവരുടെ ഈർഷ്യം മുഴുവനും പ്രകടിപ്പിക്കാൻ വേണ്ടി ഭാര്യമാരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചിലവര് ശാരീരികമായിട്ട് അടിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കൗൺസിലിംഗ് കേസിൽ, ഭർത്താവ് വലിയ ശുണ്ടിക്കാരനാണ്, ദേഷ്യക്കാരനാണ്, അപ്പൊ കൗൺസിലിംഗിന് വന്നപ്പോ അവര് പറഞ്ഞത് ഭാര്യയുടെ ചെവിയാണ് ഇയാൾ പോയിട്ട് കടിച്ചത്. കാരണം ഭാര്യ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും ഇയാൾ പോയിട്ട് ചെവി കടിച്ചു എന്ന് പറഞ്ഞാൽ അത് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പൊ ഈർഷ്യ അത്രയധികം പ്രകടിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, മുൻകോപമുള്ള ആളുകള്. അപ്പൊ അതിന് പരിഹാരം എന്ന് പറഞ്ഞാല്, പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ശൈത്താനിയത്ത് വരുന്നത് അവരുടെ ജീവിതത്തിൽ വീടുകളിൽ അത്തരത്തിലുള്ള ഒരു മാഹൌലാണുള്ളത്. കാരണം പിശാചിന് വേരോട്ടം ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ആ വീട്ടിലുണ്ട്. അള്ളാഹുവിന്റെ ദിക്ര് അനുസ്മരിക്കുന്നതിന് ബദൽ, അല്ലെങ്കിൽ അത് ലൈവാകുന്നതിന് ബദൽ, അള്ളാഹുവിന്റെ ദിക്റിനെ മറക്കുന്ന എല്ലാ സംവിധാനങ്ങളും സജീവമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലും മക്കളും തമ്മിലൊക്കെ കലഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ശാരീരികമായ പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോ അവള് ചിന്തിക്കുകയാണ്, ഇയാളുടെ മുമ്പിൽ തന്നെയാണല്ലോ ഞാൻ എന്റെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത്, ഈ മക്കളുടെ ഉപ്പ എന്നെ അയാളെ ഏൽപ്പിക്കുമ്പോ വാപ്പ സുരക്ഷിതമായ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അധ്യാപനം ഒന്ന് രണ്ട് വാഷിറൂന ബിൽ മാറൂഫ്, ഏറ്റവും മാന്യമായിട്ടാണ് ആ പെണ്ണിനെ ഡീൽ ചെയ്യേണ്ടത്, ഒരു വളവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആ വളവുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അവരിൽ നിന്ന് ബുദ്ധിശൂന്യമായ സംസാരങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് ഭർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അല്ല എങ്കിൽ കുടുംബം ശിഥിലമാവും. അതുകൊണ്ട് ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഭാര്യയോടാണ് ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് അല്ലെ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് തന്റെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തൊക്കെ അപാകതകളുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ നമ്മളത് തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ വൈവാഹിക മോചനത്തിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് സൂചിപ്പിക്കാൻ.
1: ഗാർഹിക പീഡനങ്ങൾ, അത് മാനസികമായി ശാരീരികമായി പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു വില്ലൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഏറ്റവും നന്നായി തൻ്റെ ഇണയോട് പെരുമാറുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ എന്നാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ തന്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഉത്തമൻ ആരാണെന്ന് ചോദിച്ച സമയത്ത് റസൂൽ പഠിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, തങ്ങളുടെ വീട്ടുകാരോട് അഥവാ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആൾ എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോരായ്മകൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകളിൽ ഒരുപക്ഷെ അത് കൂടുതലാവാം. അവർക്കൊരു കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ കുറവിനെ വിട്ടേക്കൂ, അവരിലുള്ള ഒരുപാട് ഗുണങ്ങളില്ലേ, ആ ഗുണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ മുന്നോട്ട് പോവുക. ഇനി ഈ ഗാർഹിക പീഡനങ്ങൾ, മാനസിക പീഡന, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഇത്രയും കാലം സ്ത്രീകൾക്കായിരുന്നു നേരിട്ടത് എങ്കിൽ, ആധുനിക കാലഘട്ടത്ത് ഒരു റിവേഴ്സ് അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ആ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പീസ് റേഡിയോയിൽ തന്നെ ലഭിച്ച ചില ഫീഡ്ബാക്കുകൾ, അഥവാ ഇത്രയും കാലം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതും അഡ്രസ്സ് ചെയ്തിരുന്നതും പുരുഷന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നെങ്കിൽ, ഇന്ന് അതേ കാര്യം തിരിച്ചും ഭാര്യമാരിൽ നിന്നും തിരിച്ച് ഭർത്താക്കന്മാർക്കും അനുഭവിക്കുന്നു.
0: അതെ, നമുക്ക് ശരിക്ക് ഇപ്പൊ ഇത് രണ്ട് ടോപ്പിക്കായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് രണ്ട് എപ്പിസോഡിലായിട്ട് ചർച്ച ചെയ്ത് വരുന്നത്, ഒരു ഭാര്യ അവരുടെ മനസ്സിൽ ഡിവോഴ്സ് എന്നുള്ള ചിന്ത ഉദിക്കാനുള്ള ബേസിക് റീസൺസ് എന്താണെന്നാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് വേർഷനില് ഭാര്യമാര് മറ്റ് സ്ത്രീകളെ തേടി പോകുന്ന ദുരവസ്ഥ ഉണ്ട്.
1: ഭർത്താക്കന്മാര്
0: മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിലേക്ക്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് സാർവത്രികണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പോൺ അഡിക്ഷനിലേക്കും വിവാഹേതര ബന്ധത്തിലേക്കും ഒരു പുരുഷൻ എത്തിപ്പെടുന്നു, അതൊരു വലിയ ചർച്ചയാണ്. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക് നമുക്ക് ഡീൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അപ്പോ നമ്മുടെ വീടുകളിൽ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കുക, അഥവാ ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കാന്നുള്ള, പ്രത്യേകിച്ച് പുരുഷന്മാർ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന് പലപ്പോഴും ബലിയാടാവുന്ന നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണെന്നുള്ളതാണ്. ഇന്നലെ വന്ന ഒരു കമന്റ്, കിട്ടിയ ഒരു മെസ്സേജ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ, എനിക്കും മക്കൾക്കും ജീവിക്കാൻ വയ്യ, എത്രത്തോളം കാലമാണ് ഇദ്ദേഹത്തിൻ്റെ ആട്ടും ചവിട്ടും അതുപോലെ തന്നെ ശകാരവും ദ്രോഹങ്ങളും സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ദാമ്പത്യ ജീവിതം തകരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഭർത്താക്കന്മാരുടെ ഇതുപോലെ, ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായ ഏവർക്കും 100 അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരേ മുഖമേ ഉണ്ടാവാവൂ, അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും സുന്ദരമായ മുഖം നമ്മൾ കാണിക്കേണ്ടത്, പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം, അഥവാ നമ്മൾ ചുറ്റുഭാഗത്തും ജീവിക്കുന്നവരൊക്കെ കീറിപ്പറിച്ച് ജീവിക്കുകയും പുറത്ത് വളരെ സന്തോഷകരമായി ഏറ്റവും നല്ലവനായി ജീവിക്കുക എന്നുള്ളത് ഒരു പുറംപൂച്ച് കാണിക്കലാണല്ലോ. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയാവാൻ ശ്രമിക്കുക എന്നുള്ളത്, അഥവാ ഒരു കണ്ണാടി പോലെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണ്, നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. നമ്മളിൽ നിന്നും ഏറ്റവും നന്മകൾ ലഭിക്കേണ്ടവർ, നമ്മുടെ എല്ലാവിധ നല്ല ഗുണങ്ങളും ലഭിക്കേണ്ടത് ഏറ്റവും അർഹരായ ആൾ, ഹൂ ഇസ് ദ ഫസ്റ്റ് ഡിസേവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഒരു വൈവാഹിക മോചന, വിവാഹമോചനത്തിന്റെ ചിന്തകളോ ചോദ്യങ്ങളോ അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്.
0: അല്ല, ഈ പെൺകുട്ടികൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ജീവിതം കണ്ടിട്ട് അവർക്ക് തന്നെ എന്ത് തോന്നാണ്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അപ്പൊ എനിക്ക് ഈ ദാമ്പത്യ ജീവിതം വേണ്ട എന്നൊരു ചിന്ത കുട്ടിയിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ മാതാപിതാക്കളുടെ കലഹങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ വലിയ മറ്റൊരു കാരണം താരതമ്യ പഠനം. അതായത്, ഈ അടുത്തു വന്നൊരു കേസില് ഭാര്യ പറയാണ് മൂത്തച്ചിയെ, അല്ല അതായത് ജ്യേഷ്ഠന്റെ ഭാര്യ, അപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യനെ കണ്ടുപഠിക്കും അല്ലെങ്കിൽ ഇന്നാളെ
1: കണ്ടുപഠിക്കും.
0: അതായത് ഈ ഒരു താരതമ്യ പഠനം, കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ളത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും യുനീക്കാണ്, അതുല്യവരാണ്. അപ്പൊ എന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭർത്താവ് ഇന്ന ആളുടെ വൃത്തി കണ്ടുപഠിക്കും, ഇന്ന ആളുടെ വേഷവിധാനം കണ്ടുപഠിക്കും, ഇന്ന ആളുടെ പാചകം കണ്ടുപഠിക്കും, ഇന്ന ആളുടെ പെരുമാറ്റം കണ്ടുപഠിക്കും. ഇതിങ്ങനെ ഉരുളക്കുപ്പേരി ഉരുവിടുമ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുകയാണ്, ഞാൻ എന്തിനാ ഇയാളെ കൂടെ ജീവിക്കുന്നത്, ഇയാൾക്ക് അയാളെ കല്യാണം കഴിച്ചാ പോരെ. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ ഒരു ആവേശ കമ്മിറ്റി ആയിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളാണ്, വികാരത്തിനടിമപ്പെട്ടുള്ള സംസാരങ്ങൾ. പലപ്പോഴും വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നത് ഇത്തരം വാക്കുകളാണ് അല്ലെ. ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ ഡിറ്റാച്ച്മെന്റ് ആക്കുന്നതായിരിക്കും ഈ സംസാരം
1: അല്ലെ.
0: ഇപ്പൊ ഭാര്യ നല്ല ഒരു പാചകം ചെയ്ത് ഭക്ഷണം മുന്നിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ പാചകം ചെയ്ത ഭക്ഷണത്തെ കുറ്റം പറയുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ഒരാൾ കൊണ്ടുവന്ന ആ ഫുഡ്, അത് അയൽവാസിനി കൊണ്ടുവന്ന ഫുഡായിരിക്കും, അത് ഏറ്റവും സൂപ്പർ ടേസ്റ്റിയാണ്. എന്നിട്ട് ആ ഉണ്ടാക്കി അവളെ ഞാൻ മതുകയാണെങ്കിൽ ഭാര്യയ്ക്ക് എത്ര ഫീൽ ചെയ്യും? ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഒരു പെൺകുട്ടിക്ക് മറ്റ് സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, സ്ത്രീകളോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിൽ മറ്റ് സ്ത്രീകളെ കുറിച്ച് വിവരിച്ചു കൊടുക്കരുത് അല്ലെ. അങ്ങനെ വിവരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭർത്താവിന് ആ സ്ത്രീയോട് ഒരു താല്പര്യം തോന്നാനുള്ള കാരണമാവും. അപ്പോ അത്രമാത്രം ഇസ്ലാം ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് മെരിറ്റൽ ലൈഫിനെ സംബന്ധിച്ച്, ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ശരിയായ അവബോധം ഇന്നത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയും, ഇപ്പൊ ഫിസിക്സ് പഠിക്കാൻ പോകുന്നു, ജിയോളജി പഠിക്കാൻ പോകുന്നു, MBBS പഠിക്കാൻ പോകുന്നു, അവിടെ ഒന്നും എങ്ങനെ ഭാര്യയും ഭർത്താവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കണം എന്നുള്ള പഠനം, ധാർമ്മിക പഠനം, എത്തിക്സ് പഠിപ്പിക്കുന്നില്ല അല്ലേ. അപ്പോ MBBS കംപ്ലീറ്റ് ചെയ്ത ഒരാൾ പെട്ടെന്ന് വിവാഹം ചെയ്യപ്പെടുകയാണ്, ചെയ്യപ്പെടുന്നതിന് മുമ്പ് പ്രീ റിക്വിസിറ്റ് ആയിട്ടുള്ള, അതിന് മുന്നോടിയായിട്ടുള്ള ഇത്തരം കോഴ്സ് കിട്ടാത്തത് കൊണ്ട് അവർ യാന്ത്രികമായിട്ടൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായി ബിഗിനിങ്ങിൽ തന്നെ ഒരുപാട് എറേഴ്സ്, ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു. പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വലിയ വില കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വീണ്ടും സ്നേഹക്കൂടിൽ ഊന്നി പറയാനുള്ള വിഷയം, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ആൺകുട്ടികളാണ് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്, പെൺകുട്ടികൾ ആ രംഗത്ത് കുറച്ചുകൂടി മുന്നിലാണ്. കാരണം ഇത്തരം പ്രീ മാരിറ്റൽ കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പഠിതാക്കളായി വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആൺകുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നത് എനിക്ക് അത്തരം കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊക്കെ അറിയാം, എന്നാൽ ഒരു ചുക്കും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. പലപ്പോഴും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഉന്നത ബിരുദങ്ങളുള്ള ആളുകൾ കൗൺസിലിംഗിന് എത്തുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന കാര്യം, ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത്തരം പഠനങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, അവർ പറയുന്നത് ഏറ്റവും വീക്ക് പുരുഷന്മാരാണ്, പുരുഷന്മാർക്കാണ് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഒരു ചുക്കു അറിയാത്തത്. അതുകൊണ്ട് നിർബന്ധമായും മഹല്ലടിസ്ഥാനത്തിൽ, മുമ്പൊരിക്കൽ സ്നേഹക്കൂടിൽ ഞാൻ ഇത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മഹല്ലടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും പ്രീ മാരിറ്റൽ കോഴ്സ് കൊടുക്കുക എന്നുള്ളത് വിവാഹത്തിന് മുമ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആക്കണം. ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിൽ വളരെ കൃത്യമായ മാനദണ്ഡം സ്വീകരിക്കുന്നുണ്ട്. അതേ അവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം ഡൈവേഴ്സുകളുടെ എണ്ണം കുറക്കാൻ നമുക്ക് സാധിക്കും.
2: മാഷാല്ലാ, സ്നേഹക്കൂടെ നമുക്ക് എന്നും വ്യത്യസ്തമായ പ്രശ്ന പരിഹാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കുളിർത്തന്നലായി മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആശയങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന നിമിഷങ്ങളാണ് സ്നേഹക്കൂട് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ സ്ത്രീ വിവാഹമോചനം തേടുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിനുള്ള പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂട് നമ്മോട് പങ്കുവച്ചത്. ഇൻഷാല്ലാ ഇനി നാം പ്രവേശിക്കുന്നത് ആഴത്തിലുള്ള ഒരു പഠന സെഷനിലേക്കാണ്. അൽ ഉസൂൽ.
3: ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്താണ് ഹദീസ് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വസയ്യിദുൽ ഖൽഖി അജ്മഈൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാബാദ്. പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അല്ലാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ മുഖേന വഹയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവൻ്റെ കലാമാണ്. അതിൻ്റെ വിശദീകരണമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നു കൊടുത്ത വഹ്യിൻ്റെ മറ്റൊരു രൂപമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഈ രണ്ട് കാര്യങ്ങളും മുസ്ലിം സമൂഹം മുറുകെ പിടിക്കുന്ന കാലത്തോളം അവർക്ക് വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും സംഭവിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി ഹദീസുകളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും ഷൈഐനി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമ, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്കൊരിക്കലും വ്യതിയാനമുണ്ടാവുകയില്ല. അതൊന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാകുന്നു. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മഹാഭൂരിഭാഗം ആളുകളും അവർ ഏകദേശം ഒരു ധാരണ ഖുർആനെ സംബന്ധിച്ച് കരസ്ഥമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ പൂർണമായും സ്വീകരിക്കേണ്ടതാണെന്നും ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ഇരുലോകത്തും അവന് നഷ്ടമാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മഹാഭൂരിഭാഗവും അംഗീകരിച്ച് കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതേസമയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ, അതിനെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാനപരമായ ഉസൂലുകളെ സംബന്ധിച്ചും മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിന് ഇന്നും അജ്ഞത മാത്രമാണ് മുതൽക്കൂട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ ഖുർആൻ സ്വീകരിക്കുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശാലമായ ഒരു മേഖലയാണെന്നും അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്നും ഒക്കെയുള്ള ഒരു ധാരണ സമൂഹത്തെ അറിയാതെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാം, അത് വളരെ ലളിതമാണ്. അതിൻ്റെ പ്രമാണങ്ങൾ ലളിതമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വളരെ ലളിതമാണ്. ഇസ്ലാമിൻ്റെ ഏതൊരു അനുഷ്ഠാന കാര്യങ്ങളും ലളിതമായതുപോലെ തന്നെ ആ പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ്. ഖുർആനിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉസൂലുകൾ, എങ്ങനെയാണ് നാം ഹദീസുകൾ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെയാണ് സ്വീകാര്യമായ ഹദീസുകൾ, ഏതൊക്കെയാണ് ദുർബലങ്ങളായ ഹദീസുകൾ, ഏതൊക്കെ ഹദീസുകളാണ് നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയത്, ഏതൊക്കെ ഹദീസുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അമൽ ചെയ്യുക, ഒരു ഹദീസ് എപ്പോഴാണ് ദുർബലമാകുന്നത്, ഒരു ഹദീസ് ഏതൊക്കെ നിബന്ധനകൾ പൂർത്തിയായാലാണ് സ്വഹീഹായിത്തീരുക എന്നിത്യാദി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സാവധാനത്തിൽ വളരെ വിശദമായി അതിൻ്റെ നാനാ വശങ്ങളെയും ചർച്ച ചെയ്ത് വളരെ കൃത്യമായ പ്രമാണബദ്ധിതമായ ഒരു പഠന രീതിയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഖുർആനാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാകട്ടെ 14 നൂറ്റാണ്ട് പ്രായമുള്ള ഇന്ന് നമ്മൾ അവയെ സ്വീകരിക്കുന്നത് കൃത്യമായ സനദിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇസ്ലാമിക പ്രമാണങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലും പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിൽ പെടാത്ത ആയത്തുകൾ ആ ഖുർആനിലേക്ക് അവർ കടത്തിക്കൂട്ടാൻ പല കാലഘട്ടത്തിലും അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഷിഈ വിഭാഗത്തിൽപ്പെട്ട കടുത്ത ഇസ്ലാമിക വിമർശകന്മാരും ഇസ്ലാമിക ശത്രുപക്ഷത്ത് നിൽക്കുന്നവരും ഖുർആനെ തകർക്കുവാനും ഈ വിശുദ്ധ ഖുർആനിൽ അഥവാ നിലവിലുള്ള വിശുദ്ധ ഖുർആനിൽ തഹരീഫുകൾ, കൈക്രീകൾ നടന്നിട്ടുണ്ട് എന്നും സ്ഥാപിക്കുവാൻ വേണ്ടി അവർ പല ആരോപണങ്ങളും ഖുർആനിന് നേരെ ഉന്നയിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ 70,000 ചെല്ലാനും ആയത്തുകളുണ്ടായിരുന്നുവെന്നും അതെല്ലാം പിന്നീട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ വെട്ടി ഒഴിവാക്കിയതാണെന്നുമൊക്കെയുള്ള വികലമായ ആരോപണങ്ങൾ ഇന്നും ഷിഅഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അംഗീകരിക്കുന്ന ഖുർആൻ 70,000 ഉം 7,000 ഉം ഒക്കെ ആയത്തുകളുള്ള ഖുർആനാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അംഗീകരിക്കുന്ന ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയായിക്കൊണ്ട് നൽകിയ വിശുദ്ധ ഖുർആൻ. അത് മാത്രമാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കേവലം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൃത്യമായ സനദുകൾ ഓരോ ആയത്തുകൾക്കും ഓരോ സൂറത്തുകൾക്കും നമുക്ക് വിശദീകരിക്കാൻ ഉണ്ട്. അതുപ്രകാരം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾ സ്വീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് കള്ളന്മാർ, ഒരുപാട് വ്യാജവാദികൾ പ്രവാചകന്റെ കാലശേഷം തങ്ങളുടെ വികലമായ ആശയവും ആദർശവും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ആളുകൾക്കിടയിൽ മാർക്കറ്റ് ലഭിക്കുവാനും വേണ്ടി പ്രവാചകന്റെ പേരിൽ ഒരുപാട് കളവുകൾ അവർ ലോകത്ത് ഉടനീളം പ്രചരിപ്പിച്ചു വന്നിട്ടുണ്ട്. ആ കളവുകളെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളിൽ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് സനദുകളിലൂടെയാണ്. പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ട് സ്വഹീഹായ വന്നിട്ടുള്ള സനദുകളാണ് ഈ മുസ്ലിം സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആയുധം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള അൽ ഇസ്നാദു മിന ദീൻ. സനദ് എന്നുള്ളത് അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട കാര്യമാണ്. ആ സനദില്ലായിരുന്നെങ്കിൽ ലഖാല മൻ ശാ മാ ശാ, ഓരോരുത്തരും അവനുദ്ദേശിക്കുന്നത് പറയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പോൾ ഹദീസിന്റെ അടിസ്ഥാന വശങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഈ സമൂഹത്തിന്റെ അടിസ്ഥാന ഐഡന്റിറ്റി തന്നെ സനദുകളാണ്. ഒരു പ്രവാചകനിലേക്ക് സ്വഹീഹായ സനദുകൾ ചേർത്തപ്പെടുന്ന ഒരു സമുദായമുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിം ഉമ്മത്ത് മാത്രമായിരിക്കും. മറ്റൊരു സമുദായത്തിനും അവരുടെ പ്രവാചകനിലേക്ക് സ്വന്തം സനദുകൾ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരിലൂടെയോ അവരുടെ ഇമാമുകളിലൂടെയോ സനദുകൾ സഹിതം ചേർത്ത് പറയാൻ അവർക്കൊരിക്കലും സാധ്യമല്ല. എന്നാൽ ഈ ഒരു പ്രത്യേകത മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും ഓരോ കലിമത്തുകളും ഹർഫുകളും അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും തങ്ങളുടെ ഏടുകളിൽ അവർ രേഖപ്പെടുത്തി വെക്കുകയും പിൻ തലമുറക്ക് അവർ പിന്നീടത് കൈമാറുകയും ചെയ്തുകൊണ്ട് ആ പരമ്പര അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവാചകന്റെ വിശദീകരണങ്ങളില്ലാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ നമുക്ക് കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അത് നടത്തിയത് പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നിമിത്തമോ അല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹു ഇല്ലാ വഹയ് യൂഹ. അവിടുന്ന് സംസാരിക്കുന്നത് സ്വന്തം ഇച്ഛപ്രകാരമല്ല, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹികൾ മാത്രമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ 53-ാം അധ്യായമായ സൂറത്തുൻ നജ്മിൽ വിശദീകരിക്കുന്നു. അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം, വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പ്രവാചകരെ, നിങ്ങളിൽ നിന്ന് നാം ഒരു ദിക്ർ ഇറക്കിയിരിക്കുന്നു. ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ആ പ്രവാചകൻ തന്നെ വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവിടുത്തേക്ക് ഒരു ദിക്റിനെ അഥവാ പ്രവാചകന്റെ ഖുർആനിന് പുറമെയുള്ള വഹൈകളാകുന്ന സുന്നത്തിന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിശദീകരിക്കുന്നു. അപ്രകാരം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഏത് കാര്യങ്ങളിലും, അത് വാക്കുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, അതുപോലെ തന്നെ അനുവാദങ്ങളാകട്ടെ, നടപടിക്രമങ്ങളാകട്ടെ, സാമ്പത്തിക, കൗടുംബിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ മേഖലകളിലെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ അവൻ ഉത്തമ മാതൃകയുണ്ട്. ആ മാതൃക അവൻ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹസാബിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക സ്വഹാബത്ത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ ഓരോ ചലനങ്ങളും, പ്രവാചകന്റെ ഓരോ വാക്കുകളും, പ്രവാചകന്റെ ഓരോ നിരീക്ഷണങ്ങളും, പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ അനുനിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ ഒപ്പിയെടുക്കുകയും കഴിവുള്ളവർ അത് എഴുതി വെക്കുകയും ചെയ്തിരുന്നു എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ബിൻ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകനിൽ നിന്ന് കേട്ട എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. അപ്പോൾ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുകയാണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കുന്നതിനെ വിലക്കി. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തെ സംബന്ധിച്ച് അറിഞ്ഞു. പ്രവാചകൻ അബ്ദുല്ലാഹി ബിൻ അംറ് ബിൻ ആസിനോട് ഇപ്രകാരം പറഞ്ഞു, ഉക്തുബ് ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്ഖുൻ, അബ്ദുല്ലാ നീ എന്നിൽ നിന്ന് കേൾക്കുന്നതെല്ലാം നീ എഴുതി വച്ചേക്കുക, കാരണം എന്നിൽ നിന്ന് ഹക്കല്ലാതെ ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ അംറ് ബിൻ ആസിനെ തെറിയപ്പെടുത്തുകയാണ്. അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ വച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു, വല്യുബല്ലിഉ ശാഹിദുൽ ഗായിബ് ഫഇന്ന ശാഹിദ അസാഅ യുബലഗ മൻഹു ഔ ആലഹു മിൻഹു, ഇന്ന് ഹാജറുള്ളവൻ ഹാജറില്ലാത്തവന് എത്തിച്ചു കൊടുക്കട്ടെ. ചിലപ്പോൾ എത്തിച്ചു കൊടുക്കപ്പെടുന്നവനായിരിക്കാം എത്തിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കുവാൻ പ്രവാചകൻ അനുവാദം കൊടുക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഈ പ്രമാണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രവാചക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. ആ പ്രവാചകന്റെ ഹദീസുകളെ സംരക്ഷിക്കുകയും ആ പ്രവാചകന്റെ ഹദീസുകളെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ സംഗതിയാണ്. അതുകൊണ്ടുതന്നെ ഒന്നാം നൂറ്റാണ്ട് മുതൽ, അതല്ല പ്രവാചകന്റെ കാലഘട്ടം മുതൽക്കു തന്നെ, ഖുർആനിനെ എപ്രകാരമാണോ ഇതിന്റെ ആളുകൾ സംരക്ഷിച്ചത്, അപ്രകാരം തന്നെ അവർ പ്രവാചകന്റെ ഹദീസുകളെയും സംരക്ഷിക്കുന്നതിൽ സുഷ്കാന്തിയും താൽപര്യവും കാണിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പ്രവാചകന്റെ ഹദീസുകളെ നല്ലതെന്നും തീയതെന്നും വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ നല്ലതിനെ പൂർണ്ണമായി സ്ഥിരീകരിച്ച് അതിലെ തീയതിനെ, വേണ്ടാത്തതിനെ, പ്രവാചകന്റെ മേലിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു ശൈലി പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിന്റെ അഥവാ മുസ്തലുഹുൽ ഹദീസിന്റെ ആരംഭം ഇവിടെ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടുകൂടി തുടങ്ങുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടുകൂടി ശക്തി പ്രാപിക്കുകയും ചെയ്ത ഫിത്ന, ആ ഫിത്നയ്ക്കു ശേഷം സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും പ്രവാചകന്റേതായിക്കൊണ്ട് ഒരു ഹദീസ് കേൾക്കുമ്പോൾ ആ ഹദീസ് കേട്ട ഉടനെ തന്നെ സ്വീകരിക്കുന്ന പതിവ് സ്വഹാബികൾക്കുണ്ടായിരുന്നില്ല. അവർ ആ പറഞ്ഞ വ്യക്തിയോട് പറയും, സമ്മൂലന രിജാലക്കും, നിങ്ങളുടെ ഈ ഹദീസിന്റെ സനദ്, അതിന്റെ രിജാലികളെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരിക എന്നവർ പറയുമായിരുന്നു. കാരണം ആ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടതെല്ലാം സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി അന്ന് മാറിയിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് ഉസൂലുൽ ഹദീസിന്റെ ഉത്ഭവം തുടങ്ങുന്നത്. പ്രവാചകന്റെ ഹദീസുകൾ വേർതിരിക്കുന്ന മാനദണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ തുടക്കം കുറിച്ചത് പ്രവാചകന്റെ സ്വഹാബത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ പ്രവാചകന്റെ പേരിലുള്ള ഹദീസുകളിൽ ഒരുപാട് കളവുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ ഒരുപാട് വ്യാജ ഹദീസുകളും രംഗത്തു വരികയുണ്ടായി. ആ രംഗത്തു വന്ന ഹദീസുകളെ അവർ സ്വഹീഹെന്നും ളഈഫെന്നും അതേപോലെ തന്നെ മൗളൂ എന്നുമൊക്കെ വേർതിരിച്ച് പ്രവാചകന്റെ പേരിൽ സ്ഥിരപ്പെട്ട ഹദീസുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഉസൂലുൽ ഹദീസ് എന്ന് വിളിക്കുന്നതും നമ്മൾ ഇന്നും അതൊരു ശാസ്ത്രശാഖയായി അല്ലെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രമായി നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ ശാസ്ത്രശാഖയുടെ അല്ലെങ്കിൽ മഹത്തായ എൽമിന്റെ അടിത്തറ അതാണ്. ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ശാസ്ത്രശാഖകളിൽ ഒന്നാണ് ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ചുള്ള പഠനം. കാരണം ഈ പഠനമില്ലായെങ്കിൽ ഉസൂലുൽ ഹദീസ് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, ഹദീസിനെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടത്ര വിവരമില്ല എങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അയാൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിത്തീരും. അങ്ങനെ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ശക്തിയായി താക്കീത് നൽകിയ അവിടുത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് നൽകിയ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുക എന്ന അതിഗുരുതരമായ തെറ്റ് നമ്മൾ ചെയ്യുന്നവരായിത്തീർന്നേക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനന്നാർ, എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വമായി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറ അന്നഹു കദീബ് ഫഹു അഹദുൽ കാദിബൈൻ, ഒരാൾ ഒരു ഹദീസ് പ്രവാചകന്റേതായിക്കൊണ്ട് ഉദ്ധരിക്കുന്നു, അത് കളവായിക്കൊണ്ട് അയാൾ കാണപ്പെടുകയാണ് എങ്കിൽ ഫഹു അഹദുൽ കാദിബൈൻ, ആ കളവാണെന്നറിഞ്ഞിട്ടും അയാളത് പറയുകയാണെങ്കിൽ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനായി അയാൾ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് നല്ലതും തീയതും വേർതിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസ് എന്നുള്ളത്. ഈ ഉസൂലുൽ ഹദീസിന്റെ ബാലപാഠങ്ങൾ അറിയാതിരുന്നാൽ, അതിനെ സംബന്ധിച്ചുള്ള പഠനം നമ്മൾ നടത്താതിരുന്നാൽ, സ്വഹീഹായ ഹദീസുകളെ ളഈഫാക്കുകയും ളഈഫുകളെയും മൗളൂഉകളെയും പ്രവാചകന്റെ പേരിൽ കെട്ടിപ്പറയുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്യും. അത് നമ്മുടെ ഇരു ലോകത്തെയും ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് ഉസൂലുൽ ഹദീസ് എന്നും ആ ഉസൂലുൽ ഹദീസിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഏതൊക്കെയാണെന്നും ഇൻഷാ അല്ലാ നമുക്ക് വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ ഹദീസുകളാണ് സ്വഹീഹായി വരിക, ഏതൊക്കെ ഹദീസുകളാണ് ദുർബലങ്ങളാവുക, ഹദീസുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ റാവിമാരിലൂടെ വന്ന ഹദീസുകളാണ് സ്വീകരിക്കുക, ഏതൊക്കെ റാവിമാരുടെ ഹദീസുകൾ സ്വീകാര്യമല്ല എന്നിങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ ഒരു മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറെ ആഴത്തിൽ പഠിക്കാനുള്ള ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് അൽ ഉസൂൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. എന്താണ് ഹദീസ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സംസാര വിഷയം. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ കൂടെ ഈ സമയത്ത് ഉണ്ടായിരുന്നത് ഹനീഫ വണ്ടൂർ ആൻഡ് മുസ്തഫ.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Radio ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 58 മുതൽ 60 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 57 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 58 മുതൽ 59 60 വരെയുള്ള 2-3 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്തു.

ഈ ആയത്തിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് മദ്ദേട് വന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ മദ് മുൻഫസിലാണ് നമുക്കറിയാം. അപ്പോൾ ഖാലൂ ഇന്ന മൂന്ന് മദ്ദുകളും സെയിം അളവിൽ നീട്ടി ഓതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിടത്ത് രണ്ട് കതിർ നീട്ടി, ഒരിടത്ത് നാല് നീട്ടി, ഒരിടത്ത് അഞ്ച് നീട്ടി, അങ്ങനെയല്ല, രണ്ട് മൂന്നും ഒരേ അളവിൽ.

0: വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. ആവർത്തിച്ച് കേൾക്കാനും പഠിക്കാനും എളുപ്പമാണ്. ഇൻഷാ അള്ളാ എല്ലാവരോടും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 58 മുതൽ 60 വരെ വചനങ്ങൾ ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിങ്ങിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിങ്ങിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി ഭിന്നശേഷി EWS OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാം ഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ, ചിന്തനീയമായ വിഷയങ്ങൾ ചുരുങ്ങിയ സമയങ്ങളിൽ. ഇന്ന് മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, എഴുത്ത് ഡോക്ടർ സഫ്ന യൂസഫ്. മനുഷ്യന്റെ ചർമ്മം അള്ളാഹുവിന്റെ അതുല്യമായ സൃഷ്ടി വൈഭവത്തിന്റെ ദൃഷ്ടാന്തമാണ്, അനവധി ജൈവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമാണ് എന്ന് നാം മനസ്സിലാക്കി. ചർമ്മത്തിന്റെ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ചുകൂടി പറയാനുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയും നിശബ്ദമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഡെർമറ്റോളജി എന്നൊരു പ്രത്യേക പഠനശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന വിധത്തെക്കുറിച്ചാണ് ഫിസിയോ ഡെർമറ്റോളജി പഠനവിധേയമാക്കുന്നത്. മാനസിക സമ്മർദ്ദം ചർമ്മരോഗങ്ങളെ രൂക്ഷമാക്കുകയും ചർമ്മരോഗങ്ങൾ വീണ്ടും രോഗിയുടെ മാനസികാരോഗ്യത്തെ തകർക്കുകയും ചെയ്യുന്നൊരു ചക്രം പല രോഗികളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നു. ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പതിവായി കാണുന്ന ചില കാഴ്ചകളുണ്ട്. പരീക്ഷാകാലത്ത് മുഖക്കുരു പെട്ടെന്ന് കൂടുന്ന വിദ്യാർത്ഥി, ജോലി നഷ്ടപ്പെട്ടതിന് പിന്നാലെ സോറിയാസിസ് വീണ്ടും രൂക്ഷമായ മധ്യവയസ്കൻ, പ്രസവശേഷം കഠിനമായ മുടികൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന അമ്മ, വിറ്റിലേഗോ കാരണം വിവാഹാലോചനകൾ മുടങ്ങിയതിൻ്റെ വേദന പങ്കുവെക്കുന്ന യുവതി, ഇവരിൽ ഓരോരുത്തരെയും ചികിത്സിക്കുമ്പോൾ ചർമ്മത്തെ മാത്രമല്ല മനസ്സിനെയും ചികിത്സയുടെ ഭാഗമാകേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. സമൂഹത്തിൻ്റെ രോഗിയോടുള്ള സമീപനവും രോഗത്തിൻ്റെ ഭാരത്തെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് പകരുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളും അറപ്പോടെയുള്ള സമീപനവും പലപ്പോഴും രോഗത്തേക്കാൾ വലിയ മുറിവ് രോഗിയുടെ മനസ്സിലുണ്ടാക്കുന്നു. അതുകൊണ്ടുതന്നെ ചർമ്മരോഗങ്ങളെക്കുറിച്ചും രോഗികളോട് പെരുമാറേണ്ട മര്യാദകളെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് സമൂഹത്തിന് ആവശ്യമാണ്. ചികിത്സ മരുന്നുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ ശരിയായ മരുന്നുകൾക്ക് തീർച്ചയായും പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന രോഗങ്ങളിൽ മരുന്നുകൾ മാത്രം മതിയാകണമെന്നില്ല. രോഗിയുടെ ജീവിത സാഹചര്യങ്ങളും മാനസികാവസ്ഥയും ഉറക്കവും കുടുംബ പിന്തുണയും ചികിത്സയുടെ വിജയത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ലോകമെമ്പാടും സമഗ്ര ചികിത്സ, ഹോളിസ്റ്റിക് കെയർ എന്ന ആശയത്തിന് പ്രാധാന്യം കൈവരുന്നത്. രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് മരുന്നുകൾ നൽകുന്നതോടൊപ്പം രോഗിയെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ നൽകുകയും ചെയ്യേണ്ടത് ചികിത്സയുടെ ഭാഗമാണ്. പല ചർമ്മരോഗങ്ങളും ദീർഘകാലം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടവയാണെന്നും ചികിത്സ പാതിവഴിയിൽ നിർത്താതെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും രോഗി മനസ്സിലാക്കണം. രോഗിയുടെ മാനസിക സമ്മർദ്ദം തിരിച്ചറിയുന്നതും അതിനു പരിഹാരം കാണുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ആവശ്യമായാൽ മനഃശാസ്ത്രജ്ഞരുടെയോ മനോരോഗ വിദഗ്ധരുടെയോ സഹായം തേടുന്നതിൽ യാതൊരു മടിയും വേണ്ട. അത് ബലഹീനതയുടെ അടയാളവുമല്ല, മറിച്ച് പൂർണ്ണമായ രോഗശാന്തിയിലേക്കുള്ള വിവേകപൂർണമായ ഒരു ചുവടുവെപ്പാണ്. കുടുംബാംഗങ്ങൾക്കും ഈ ചികിത്സയിൽ വലിയ പങ്കുണ്ട്. രോഗിയോട് അകലം പാലിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും ചികിത്സയിൽ ഒപ്പമുണ്ടാവുകയും ചെയ്യുന്നത് രോഗമുക്തിക്ക് വലിയ പിന്തുണയാണ്. സമൂഹത്തിനും ചില ഉത്തരവാദിത്തമുണ്ട്. ചർമ്മരോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, രോഗികളെ പരിഹസിക്കാതിരിക്കുക, അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുക തുടങ്ങിയവ ചികിത്സയുടെ ഭാഗമാണെന്നും തിരിച്ചറിയണം. വിശ്വാസികൾ എന്ന നിലയിൽ ചികിത്സ തേടുന്നതോടൊപ്പം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ക്ഷമയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ആത്മീയമായ കരുത്തും ശാസ്ത്രീയ ചികിത്സയും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് രോഗമുക്തിയുടെ യാത്രയിൽ പരസ്പരം പൂരകങ്ങളാണ്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം. രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ ഐ ടി ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ആവശ്യമില്ലാത്ത ഫയലുകൾ എങ്ങനെ ഒഴിവാക്കാം? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് എങ്ങനെ ഒഴിവാക്കാം, മെസ്സേജുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതേപോലെ ഓരോ ആഴ്ച കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജുകൾ ഡിസപ്പിയർ ആവുന്ന രൂപം, അത് നമുക്ക് ഡിസപ്പിയറിങ് മെസ്സേജസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് വാട്സപ്പിലെ ഒരുപാട് മീഡിയകൾ, വീഡിയോയും ഓഡിയോയും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരും. ഇത് ചിലത് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, ചിലത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, ചിലത് നല്ല സൈസുള്ള ഫയലുണ്ടാവും. അതൊക്കെ നോക്കി എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ മുകളിലായിട്ട് 3 ഡോട്ടുകൾ ഉണ്ടാവും. അവിടെയാണ് വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സുകൾ എല്ലാം ഉള്ളത്. വാട്സപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ആ ഒരു ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതിൽ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സിലെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ, അതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെറ്റിങ്സിൽ താഴോട്ട് വരുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ 5-ാമത്തെ ഓപ്ഷൻ ആയിക്കൊണ്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഭാഗം അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായി തന്നെ മാനേജ് സ്റ്റോറേജ് എന്ന് കാണാം. നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സ്റ്റോറേജ്, നമ്മുടെ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ അടിയിൽ കാണാം. എത്ര ജി ബി വാട്സപ്പ് നിലവിൽ വാട്സപ്പിന് വേണ്ടി മാത്രമായിട്ട് എത്ര ജി ബി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണാം. ആ ഭാഗത്ത് മാനേജ് സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വാട്സപ്പ് ഉപയോഗിച്ച സ്റ്റോറേജ് എത്രയാണെന്ന് അവിടെ കാണാം. അതിൻ്റെ തൊട്ടു താഴെയായിക്കൊണ്ട് റിവ്യൂ ആൻഡ് ഡിലീറ്റ് ഐറ്റംസ് എന്നൊരു ഭാഗം കാണാം. അവിടെ ആദ്യമായിക്കൊണ്ട് വരുന്നത് ഫോർവേഡഡ് മെനി ടൈംസ് എന്നുള്ള രൂപമാണ്. ഫോർവേഡർ മെനി ടൈംസ് എന്നുള്ള അറിയാം, ഒരുപാട് പ്രാവശ്യം ആളുകൾ ഫോർവേഡ് ചെയ്ത മെസ്സേജുകൾ അവിടെ രണ്ട് ഫോർവേഡ് ചിഹ്നം രണ്ട് പ്രാവശ്യം വന്നുകൊണ്ട് ഫോർവേഡഡ് മെനി ടൈംസ് എന്ന രൂപത്തിൽ നമുക്ക് മെസ്സേജുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഫേക്ക് മെസ്സേജുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഫോർവേഡ് ചെയ്യപ്പെടുന്ന മെസ്സേജുകൾക്ക് ഈ ഒരു ടാഗ് വാട്സപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകൾ എത്ര ജി ബി ഉണ്ട് എന്നാണ് ആദ്യമുള്ളത്, അങ്ങനെയുള്ള മീഡിയ. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചില വാർത്തയുടെ ഭാഗങ്ങളുണ്ടാകും, 4-5 മിനിറ്റ് നീളമുള്ള വീഡിയോസ് ഉണ്ടാവും, ഒരുപാട് സൈസുള്ള വീഡിയോസൊക്കെ ഒരുപക്ഷെ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മെസ്സേജ് നമുക്ക് വീണ്ടും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള മെസ്സേജുകൾ നമുക്ക് അതിൻ്റെ സൈസ് അവിടെ ഉണ്ടാകും, എത്ര മിനിറ്റ് ഇത് ഉള്ളത് വീഡിയോ ആണെന്ന് അവിടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മുഴുവനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ, സെലക്ട് ഓൾ എന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ നേരെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മുഴുവനായി സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ തന്നെ ഫോർവേഡർ മെനി ടൈംസ് എന്നതിൻ്റെ ഭാഗത്തായി 3 വരകളിങ്ങനെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷനുണ്ട്, സോർട്ട് ചെയ്ത് വരാനുള്ള 3 ഓപ്ഷനാണ്. ഒന്ന് ന്യൂവെസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും അവസാനമായി വന്ന മെസ്സേജുകൾ മുകളിലായിട്ട് വരും. ഇത് പുതുതായിട്ട് വന്ന മീഡിയ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് ഏറ്റവും മുകളിലായിട്ട് വരും. താഴെ ഏറ്റവും അവസാനത്തേത് താഴത്തായിട്ട് വരും. ഇനി അതല്ല, കുറേ മുമ്പത്തെ മെസ്സേജുകളാണ് നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾഡസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പഴയ മെസ്സേജുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 3-ാമത് ലാർജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പം ഏറ്റവും സൈസുള്ള ഫയല് അതായിരിക്കും ആദ്യം വരിക, അതിന് താഴോട്ട് സൈസ് കുറഞ്ഞ ഫയല്. നമുക്ക് കൂടുതൽ സൈസുള്ള ഫയലാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ആ മെസ്സേജുകൾ മീഡിയ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ലാർജർ ദാൻ 5 MB എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 5 MBയിൽ കൂടുതലുള്ള ഫയലുകൾ, സാധാരണ ഫോട്ടോയും വീഡിയോ ഒക്കെ വളരെ കുറഞ്ഞ സൈസ് ഉണ്ടാവുള്ളൂ. 5 MBയിൽ കൂടുതലുള്ള ഫയലുകൾ അത് എത്ര GB അല്ലെങ്കിൽ എത്ര MB ഉണ്ടെന്ന് അതിൻ്റെ നേരെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ മെസ്സേജുകൾ വരും. അത് എത്ര സൈസ് ഉണ്ട്, വീഡിയോ ആണെങ്കിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സെലക്ട് ഓൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ രൂപത്തിൽ. അതേപോലെ തന്നെ അവിടെയുള്ള 3 വരകളുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ ന്യൂവെസ്റ്റ് ഓൾഡസ്റ്റ് ലാർജസ്റ്റ്, അങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യാം, ആവശ്യമുള്ളവ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മീഡിയക്ക് സൈസ് ചിലവായത് ഏതാണോ അതായിരിക്കും മുകളിലായിട്ട് വരിക. ഏറ്റവും കൂടുതൽ വീഡിയോയും ഒക്കെ വന്ന് കൂടുതൽ സ്റ്റോറേജ് എടുത്ത ഗ്രൂപ്പുകളായിരിക്കും മുകളിൽ വരിക. എത്രത്തോളം സ്റ്റോറേജ് എടുത്തു എന്നവിടെ കാണിക്കും. ആ ഗ്രൂപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ മീഡിയ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വരും. അതിൽ സൈസ് കൂടിയത് ആണ് ആദ്യം വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് ലാർജസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളവ ഡിലീറ്റ് ചെയ്യേണ്ട വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അല്ലെങ്കിൽ ഓഡിയോ ഡോക്യുമെൻ്റ് ഫയലുകളൊക്കെ ഈ രൂപത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ നേരെ സെർച്ച് ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് നമുക്കെടുത്ത് അതിലെ മീഡിയയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അതിലെ മീഡിയ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ എടുക്കുക. സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിലെ മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ വാട്സപ്പിൽ മീഡിയക്ക് എത്രത്തോളം സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഗ്യാലറിയിൽ നിന്ന് എടുക്കുന്നതിന് പകരം കൂടുതൽ സൈസ് ഉള്ളത്, കൂടുതൽ മെസ്സേജുകൾ വരുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ എം ബി ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് എന്നിങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും കുറേ മുമ്പ് വന്ന മെസ്സേജുകൾ, ഓൾഡസ്റ്റ് മെസ്സേജുകൾ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഐ ടി ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ആവശ്യമില്ലാത്ത ഫയലുകൾ എങ്ങനെ ഒഴിവാക്കാം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തർ.
4: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പം അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവന് ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
5: സമാധാനമായി
4: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം,
5: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു
4: അങ്ങനെ എത്തി. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓന് എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിന്റെ ആ ഒരു ഇതിലൂടെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
5: സംശയത്തിന്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പൊ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവുന്നുണ്ട്.
4: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിന്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലർ ആവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പൊ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ട് അത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്കൊണ്ട് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
6: കാണണം,
4: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
6: റിപ്ലൈ ചെയ്തു,
4: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കൊണ്ട് വരുന്നില്ല, കുറേ ഒന്ന് പകുതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാളൊരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
6: കയറി കൊടുത്തു,
4: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്കൊണ്ട് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട്
6: ചാടിയത്,
4: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ചാൽ അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തനും പറഞ്ഞു അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെയ്താണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികൾ ഒരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
6: യെസ്,
4: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
6: ഓവർ കെയർ വേണ്ട,
4: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമല്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമല്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കില്ല്. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാല് ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
6: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവന് ഈ അംഗൻവാടി കൊണ്ടാക്കലും അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും. കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലോ. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
4: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കുട്ടി കുട്ടിക്ക് ആയിരുന്നു. അപ്പം അതിന് വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമ്മതിക്കുക, അതിന്റെ മുന്നേ കുട്ടിക്ക് എന്തേ പറ്റിയതോ എടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
6: അതെ അതെ അതെ അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
4: അതെ,
6: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറേ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം,
4: അതെ അതെ,
6: തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാൽ മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടികൾക്ക് എന്തും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
4: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല, അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. കുട്ടി എഴുതി തുടങ്ങി കുട്ടി, ഇപ്പം ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
6: ഇട്ട്
4: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും, അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
6: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ ഇപ്പോഴും,
4: അതെ,
6: പത്താം ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല,
4: കഴിക്കൂല.
6: അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അത് എടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
7: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെബ്റ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല,
8: എടുത്തു കൊടുത്താൽ മതി,
7: എടുത്തു കൊടുത്താൽ മതി, മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
9: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
7: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും, ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും, ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
8: സ്ഥാപനം
7: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
9: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
12: പീസ് റേഡിയോയിൽ ഇനി ജീവിതപാഠങ്ങൾ. ഉപജീവനം വിശാലമാവാൻ ഭാഗം ഒന്ന്. സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ദുനിയാവിൽ നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, അവർക്കൊക്കെ പട്ടിണിയില്ലാതെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഹലാലായി ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ മക്കൾ പട്ടിണി കിടക്കരുത് എന്നതാണ് നമ്മുടെ ആഗ്രഹം. മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടുന്ന അവസ്ഥ നമുക്കും ഉണ്ടാവരുത് എന്ന് നാം ആശിക്കുന്നു. വിശിഷ്യ വീട്ടിലെ ചില കാര്യങ്ങളിൽ, അനിവാര്യമായ അത്യാവശ്യമായ ചില വിഷയങ്ങളിൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ സമ്പത്തില്ലാത്ത, അത് ചെലവഴിക്കാനുള്ള ആവശ്യം നിർവഹിക്കാനുള്ള സാമ്പത്തികാവസ്ഥയിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ചില സമയങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകാം. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് പലപ്പോഴും പലരും കടം വാങ്ങേണ്ടി വരുന്നത്. കടത്തെപ്പറ്റിയും സാധാരണ പറയപ്പെടാറുണ്ട്, അദ്ദേഹിനു ഹമ്മും ബില്ലയിൽ വദമ്മും ബിന്നഹാർ. കടം എന്നുള്ളത്, ഒരാൾ കടം വാങ്ങിയാൽ, കടക്കാരനായാൽ, പിന്നെ അവൻ അത് ആ കടം വീട്ടുന്നത് വരെ ഹമ്മും ബില്ലയിൽ, രാത്രിയിലെ പ്രയാസമാണ്, രാത്രിയിലെ ഉറക്കമില്ലായ്മയാണ്. വദമ്മും ബിന്നഹാർ, പകലിലെ നിന്ദ്യതയുമാണ്. രാത്രി ഉറങ്ങാൻ കിടന്ന ഉറക്കം വരില്ല, കാരണം ഭീമമായ കടം പലർക്കും നൽകാനുണ്ടാകും. പകലാകട്ടെ ആളുകൾക്കിടയിലൂടെ ഇറങ്ങി നടക്കാനും പറ്റൂല, കാരണം താൻ കടം തിരിച്ചു നൽകാനുള്ള ആളുകളുടെ മുന്നിലൂടെ അഭിമാനത്തോടെ നടക്കാൻ ആ മനുഷ്യന് കഴിയില്ല. ഇപ്പം രാത്രി മുഴുവനും ഉറക്കനഷ്ടവും അതേപോലെ തന്നെ പകൽ അപമാനവുമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് കടം എന്നുള്ളത്. നമ്മളൊന്നും ഒരിക്കലും കടം വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ സാഹചര്യത്തിലേക്ക് പലപ്പോഴും നമ്മൾ എത്തലാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ തിരക്കേടില്ലാതെ മരണം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാതെ, കടക്കണിയിൽ അകപ്പെടെ ഇടേണ്ടി വരാതെ ജീവിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തികാവസ്ഥ, സാമ്പത്തിക ഭദ്രത, റിസ്ഖ് അല്ലാഹു ഓഫർ ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയെപ്പറ്റി തന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: വമിൻഹും മൻ യഖൂൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുനിയ ഹസനത്തിൻ ദുനിയാവിലും നന്മ നൽകണമേ, ആഹറത്തിലും നന്മ നൽകണമേ. അപ്പോൾ ഇതാകണം ഓരോ വിശ്വാസികളുടെയും തേട്ടം. ആഹറത്തിൽ സ്വർഗത്തിന് വേണ്ടിയും സദാസമയവും ഇബാദത്തുകളിൽ മുഴുകേണ്ടവരാണ് നമ്മൾ. പക്ഷേ ദുനിയാവിലെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതൊഴിവാക്കിയിട്ടുള്ള ഒരു ഇബാദത്ത് അല്ലേ? ചില ആളുകൾ കാണാം ഇബാദത്തിൽ ചടഞ്ഞുകൂടിയിരിക്കും, പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും, പണിക്ക് പോവില്ല, മറ്റു റിസ്ഖ് അന്വേഷിക്കാൻ പോവില്ല, വെറും ഇബാദത്ത് മാത്രം. അത് ശരിയല്ല, അങ്ങനെയല്ല ദീൻ പഠിപ്പിച്ചത്. ആഹറത്തിലേക്കുള്ള ഇബാദത്ത് വേണം, അതോടൊപ്പം ഫിദ്ദുനിയ ഹസന, ദുനിയാവിലും ഹസനത്ത് വേണം. ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായ ഭദ്രത. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സാധാരണയായി ദുആ ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തഖ വൽഅഫാഫ വൽഗിന. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽ ഹുദ ഹിദായത്തിന്, സന്മാർഗത്തെ, വത്തുഖ അതേപോലെ തന്നെ സൂക്ഷ്മതയെ തഖ്വയെ, വൽഅഫാഫ പരിശുദ്ധിയെ, വൽഗിന സമ്പത്തിനെ ഐശ്വര്യത്തെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ഗിനക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, ഹലാലായ രീതിയിലുള്ള ഉപജീവനം വിശാലമാകാൻ വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തഖ്വ ചോദിക്കുന്നതോടൊപ്പം, ഹിദായത്ത് ചോദിക്കുന്നതോടൊപ്പം, പരിശുദ്ധി ചോദിക്കുന്നതോടൊപ്പം, ദുനിയാവിൽ ഗിനയും ഐശ്വര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഹലാലായ രീതിയിൽ സമ്പാദിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അതുകൊണ്ടേ കാര്യമുള്ളൂ. ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്നവൻ, അവൻ്റെ പര്യവസാനം ദുനിയാവിലും ആഖിറത്തിലും വളരെ മോശമായിരിക്കും. അതുകൊണ്ട് അവനൊരു മെച്ചവും ഉണ്ടാവുകയില്ല. എപ്പോഴും പ്രയാസങ്ങളാകാം. സാമ്പത്തികമായി ഒരുപക്ഷെ ഹറാമായ രീതിയിൽ ചിലരും സമ്പാദിക്കുന്നുണ്ടെങ്കിലും അവർ പുറമേക്കൊക്കെ നല്ല രീതിയിലാകാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും സമാധാനമില്ലായ്മയാകും. ഹലാലായ രീതിയിൽ മാത്രം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഉപജീവനം, റബ്ബ് നമുക്ക് നൽകുന്ന റിസ്ക് വിശാലമാകാൻ, ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാതെ റിസ്ക് വിശാലമാകാൻ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. പരിശുദ്ധ ഖുർആനിന്റെ 71-ാം അധ്യായം സൂറത്തു നൂഹിലാണ് ആ ആയത്ത്. ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം നടത്തണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, വർദ്ധിപ്പിക്കണം, റബ്ബിലേക്ക് തൗബയിരക്കണം. എങ്കിൽ ഇന്നഹു കാന ഗഫ്ഫാറ, ആ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരും. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അതുമാത്രമല്ല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപജീവനം റബ്ബ് നൽകും. വയും ജിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്ത് അവൻ നീട്ടിത്തരും. വബനീൻ, മക്കൾ ധാരാളമായി നൽകും. വയജഅല്ലക്കും ജന്നാത്തിൻ വയജഅല്ലക്കും അൻഹാറാ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അള്ളാഹു നൽകും എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിൽ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പുഴവുകളെ ഓർത്ത്, തെറ്റുകുറ്റങ്ങളെ ഓർത്ത്, തിന്മകളെ ഓർത്ത്, റബ്ബിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായും പശ്ചാത്താപത്തോടുകൂടി തൗബ ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാനുള്ള ഒരു കാരണമാണ്. ഇതൊരു ശീലമാക്കണം നമ്മൾ എപ്പോഴും. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത്, ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും പാപമോചനം തേടുന്നത് നമ്മളെപ്പോഴും ശീലമാക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണേ, അവനിലേക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ്റാം, നിശ്ചയമായും ഞാൻ ഒരു ദിവസം 100 തവണയോളം ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടരെ, ആലോചിച്ചു നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്ത, മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് പ്രവചിക്കപ്പെട്ട, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായും ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര തവണ ഒരു ദിവസത്തിൽ ഇസ്തിഗ്ഫാറിനെ ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഓരോരോ തിന്മകൾ, ശാരീരിക അവയവങ്ങൾ ഓരോന്നും കൊണ്ടും നാം ചെയ്ത തിന്മകൾ അനവധി നിരവധി, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായൊക്കെ നമ്മൾ ചെയ്ത പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് പാപമോചനം നടത്തുക എന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റിസ്ഖ് വിശാലമാവാനുള്ളൊരു കാരണമാണ്. അതാ റബ്ബ് പറഞ്ഞത്, ആകാശത്തിന് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, അധികരിപ്പിച്ചാൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് മക്കളും അംവാൽ സമ്പത്തും നീട്ടിത്തരും. ഹദീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരായത്തിലും ഇപ്രകാരം തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ഹൂദിൽ, വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുർസിലി സമാ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവതൻ ഇലാ ഖുവതികും വലാ തതവല്ലൗ മുജ്രിമീൻ. യഹൂദ് നബി അലൈഹിസ്സലാം ആ സമുദായത്തോട് പറഞ്ഞല്ലോ, ജനങ്ങളെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങണം, എങ്കിൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് തുടരെ തുടരെ ബർക്കത്തുകൾ നൽകപ്പെടും. വയസിദുക്കും ഖുവതൻ ഇലാ ഖുവതികും, നിങ്ങൾക്ക് ശക്തിക്ക് മേൽ ശക്തി അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ പിന്തിരിഞ്ഞു കളയരുത്, കുറ്റവാളികളായി പിന്തിരിഞ്ഞു കളയരുത് എന്ന് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ സമുദായത്തോട് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം റിസ്ക് ശരിയാവുന്നില്ല? എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകാത്തത്? എൻ്റെ സാമ്പത്തികമായ കെട്ടുറപ്പ് എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? പലപ്പോഴും ഒന്നും എവിടെയും എത്തുന്നില്ല. കിട്ടുന്നുണ്ട്, സമ്പത്തൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എവിടേക്കും ചെലവഴിക്കാൻ എത്തുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നാനുള്ള കാരണം എന്താണ്? ഉപജീവനം വിശാലമാകാത്തത് തന്നെയാണ് അതിൻ്റെ കാരണം. വിശാലമാകാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ആത്മാർത്ഥമായും ഇസ്തിഗ്ഫാറിന് ചെയ്യുക. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആനിൻ്റെ 65 അധ്യായം സൂറത്തു ത്വലാഖിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ومن يتق الله ار اللهവിനെ സൂക്ഷിച്ചും തഖ്വ കൈമുതലാക്കി ജീവിക്കുന്നുവോ, يجعل له مخرجا, അവന്റെ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ അവൻ അല്ലാഹു ഒരു തുറവി നൽകും, പോംവഴി നൽകും. ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി അല്ലാഹു നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ, വിചാരിക്കാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വയർസുഖുഹു, അവന് റിസ്ഖും നൽകും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാകാൻ നാം സ്വീകരിക്കേണ്ടത് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അത്തഖ്വ ഹിയൽ ഖൗഫ് മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ റിളാ ബിൽ ഖലീൽ വൽ ഇസ്തിഇദാദു ലിയൗമിർ റഹീൽ. നാലു കാര്യങ്ങളാണ് തഖ്വ. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ്. അത്തഖ്വ ഹിയൽ ഖൗഫ് മിനൽ ജലീൽ, റബ്ബിനെക്കുറിച്ചുള്ള പേടിയാണ്. ഈ നാലു കാര്യങ്ങൾ പറഞ്ഞതിൽ ആദ്യമായി അദ്ദേഹം പറഞ്ഞത് അതാണ്. അതുതന്നെയാണ് തഖ്വയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. ഇപ്പം നമുക്കൊക്കെ, ഞാൻ തഖ്വയുള്ളവനാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കായ സമയം, ആരുമില്ലാത്ത സമയം, നമ്മളൊരു കാര്യം ചെയ്താൽ, നമ്മളൊരു തിന്മ പ്രവർത്തിച്ചാൽ, ഒരു ഹറാം ചെയ്താൽ അത് കാണാനാളില്ല, അതറിയാനാളില്ല, അതൊരാളും കേൾക്കുകയില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും ആരും കേട്ടിട്ടില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബറിയും എൻ്റെ റബ്ബ് കാണും എന്ന് വിചാരിച്ച് റബ്ബിനെ പേടിച്ച് ഹറാമിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഉറപ്പിക്കാം ഞാൻ തഖ്വയുള്ളവനാണ്. അതാണ് തഖ്വ. ആ തഖ്വ നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വിഷയത്തിലൂടെ, മനുഷ്യൻ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ എനിക്ക് പൈസ കിട്ടാനുണ്ടോ, ഇങ്ങനെയൊക്കെ എനിക്ക് ക്യാഷ് വരാനുണ്ടോ എന്നവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അങ്ങനത്തെ മാർഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് റിസ്ഖ് വിശാലമാക്കി കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, പൂർവിക സമുദായങ്ങൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണമായി സൂറത്തു അഅ്റാഫിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ, ആ ഗ്രാമവാസികൾ, ശിക്ഷക്ക് വിധേയരായ ഗ്രാമവാസികൾ, അവർ വിശ്വസിക്കുകയും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ്സമാ, ആകാശത്തു നിന്നും ബർക്കത്തുകൾ അവർക്ക് തുറന്നുകൊടുക്കുമായിരുന്നു. ഖുർആനിൻ്റെ ആ ഒരു ശൈലി നോക്കൂ നിങ്ങൾ. തഖ്വ അവർക്കുണ്ടാകുമായിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആകാശത്ത് നിന്നു ബർക്കത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുക്കുമായിരുന്നു. മിനസ്സമാ ഇവല്ലർ, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും. വലാക്കിൻ കദബു, പക്ഷേ അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി, അതു കാരണത്താൽ അള്ളാഹു അവരെ പിടികൂടി, റബ്ബിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഉപജീവനം, റിസ്ഖ് വിശാലമാകാൻ നാം സ്വീകരിക്കേണ്ട രണ്ടു സ്വഭാവങ്ങൾ, രണ്ടു മാർഗങ്ങൾ. ഒന്ന്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പാപമോചനം അധികരിപ്പിക്കുക. രണ്ട്, തഖ്വയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട്, എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ആരും അറിഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്ന ഒരു ചിന്തയോടുകൂടി, തഖ്വയോടുകൂടി നമ്മൾ ജീവിക്കുക. തൗബയും തഖ്വയും നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാകാൻ കാരണമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
12: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ, ഭാഗം ഒന്നിൽ സംസാരിച്ചത് അബ്ദുള്ള സലഫി. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا മുദിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചെടികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: അവ ഇനി നമ്മൾ കാതോർക്കാൻ പോകുന്നത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറ അൽ മുസമ്മിലാണ്.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഡയലോഗ്. സമൂഹത്തെ നന്മയിലേക്ക് വിളിക്കുമ്പോൾ അബൂബക്കർ സൽഫിയുടെ സംസാരം. എടത്തനാട്ടുകരയിൽ നടന്ന ജനകീയ പ്രതിരോധം പ്രോഗ്രാമിന്റെ പ്രസക്തമായ പരിപാടി നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون ബഹുമാനപ്പെട്ട അധ്യക്ഷനവറുകളെ, അതുപോലെ സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെ, സദസ്സിലുള്ള കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിവിടെ സമ്മേളിച്ചത് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് ഏകദേശം എനിക്ക് പറയാൻ തോന്നിയത് അത് മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി എന്നൊക്കെ പറയലുണ്ടല്ലോ ചില വിഷയം. ആരുടെയൊക്കെയോ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പലരും ആ വിഷയത്തിൽ നമ്മളെ പിന്തുണച്ചു. അതിനു പുറമെ നമ്മുടെ കോടതി പലപ്പോഴും പാവങ്ങൾക്ക്, മർദ്ദിതരായ ആൾക്കാർക്ക് ഒരു അത്താണി ആവലുണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. അപ്പോൾ പല വഴിയിലും സഹായം ലഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവർ ആ പ്രശ്നം അവസാനിച്ചതുപോലെ ആ കാര്യം നമുക്കൊക്കെ

വന്നു തന്നിരിക്കുകയാണ്. തിന്മകൾക്കെതിരെ പോരാടുന്നവരാണ് നമ്മൾ. പക്ഷേ ഇത്തരം ഒരു സന്ദർഭം കിട്ടുമ്പോൾ സമൂഹത്തിലുള്ള ഒട്ടേറെ തിന്മകളെപ്പറ്റി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ഒരവസരമാണ് പണ്ട് മുതലേ ഈ പരിഷ്കർത്താക്കൾ ചെയ്തത്. ഒരു നമ്മൾ അറബിയിൽ ഇസ്ലാഹി പ്രവർത്തകർ എന്ന് പറയും. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ പരിഷ്കരണം വരുത്തുക, നന്നാക്കി തീർക്കുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം തന്നെ ഇസ്ലാഹാണ്. നമ്മളെപ്പറ്റി അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതും. ജനങ്ങൾ ദീനിൽ നിന്ന് തെറ്റും, തിന്മകളിലൂടെ സഞ്ചരിക്കും. ആ നേരം അതില്ലായ്മ ചെയ്യുക, ഇസ്ലാഹ് നടത്തുക. ആ രൂപത്തിൽ ഇസ്ലാഹ് നടത്തുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഫതൂബാലിൽ ഉറബ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്. ജനങ്ങൾ ഫസാദിലാക്കിയതൊക്കെ നന്നാക്കി തീർക്കുന്നവർ, അത് ഏത് കാലത്തുണ്ടാവും? അമ്പിയാക്കരുടെ പിൻതലമുറക്കാർ അവരുടെ അതേ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അവരെ പറ്റി ലാ യദുറുഹും മൻ ഖദലഹും, അവരാര് കൈവിട്ടതോ അതൊന്നും അവർക്ക് വിഷയമല്ല. ചിലപ്പോൾ അവർ ചിലർ നമ്മൾ സഹായിക്കുമെന്ന് വിചാരിച്ചവരും അവർ കൈവടിയും. നമ്മൾ സഹായിക്കൂലെന്ന് വിചാരിച്ചവരും പിന്നെ ചിലപ്പം കൈവടിയും. എന്തായാലും അതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ കണ്ണ്, അവരുടെ മനസ്സ് സത്യത്തിലേക്ക് മാത്രമേ ഇരിക്കും. അത് നോക്കി ഇങ്ങനെ ജീവിക്കും അവർ. അതാണ് ഈ മുസ്ലിഹികളുടെ ഗുണമായി, സവിശേഷതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് ഒരുപാട് അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഇത്രയേറെ അമ്പിയാക്കൾ വന്നത്? ലോകത്തിനൊരു നബി തന്നെ പോരെ? അതനുസരിച്ച് ജീവിച്ചാൽ പോരെ? അങ്ങനെ ജീവിക്കൂല ആൾക്കാരെ. ആ പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്ന് മാറി ജീവിക്കും. ആ പ്രവാചകന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അതിൽ നിന്നിങ്ങനെ തെറ്റും. അപ്പൊ പിന്നെ വേറൊരു നബിനെ പറഞ്ഞേക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അല്ലെങ്കിൽ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ലോകത്ത് പ്രവാചകന്മാരെ അടിക്കടി അള്ളാഹ് പറഞ്ഞയച്ചിട്ടുണ്ട്. അതിലെ അന്ത്യദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഇനി വേറെ നബി വരില്ല. എന്നാൽ ആ റസൂൽ തിരുമേനിൻ്റെ ആ അധ്യാപനം അതങ്ങനെ തന്നെ ജീവിത്ത് പകർത്തി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവരുണ്ടാകും. അവരുടെ പണി അമ്പിയാക്കരുടെ ദൗത്യമാണ്. അവരുടെ പണി അവരേതൊന്നിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക്. അപ്പോൾ എപ്പോൾ ജനങ്ങൾ തെറ്റുമ്പോഴും അവരുടെ ആ ശുദ്ധ ആദർശത്തിലേക്ക്, റബ്ബ് നൽകിയ ആ സന്ദേശത്തിലേക്ക് അവരെന്ത് ചെയ്യും? ജനങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിലും അങ്ങനെ വരും. അതിനാണ് മുസ്ലിങ്ങളും ചിന്തിക്കണം എന്ന് പറയാൻ കാരണം. ഈ ഉമ്മത്തിലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നൊരവസ്ഥ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെ ആദർശം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടേറെ കക്ഷികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് കക്ഷികൾ വരും എന്ന് അവിടുന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആദ്യം ഖദരികൾ വന്നു. ഖദരികൾ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇസ്ലാഹ് നടത്തുന്നവർ അവിടെ വന്നു. അവർക്കെതിരെ സംസാരിച്ചു. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞ ഖളാ ഖദർ എങ്ങനെയാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കണം. എങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്, എങ്ങനെയാണ് ഹദീസിലുള്ളത്, അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുകൊണ്ട് അത് സഹാബികളുടെ കാലത്തായിരുന്നു അങ്ങനെ കക്ഷി വന്ന്. ഖളാ ഖദർ ഒന്നുമില്ല, അള്ളാഹ് അങ്ങനെ വിധിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടർ വന്നു. പക്ഷെ അവർക്കെതിരെ ശക്തമായി അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികൾ ഇടപെട്ടു. അതിൽപ്പെട്ട ഒരു സഹാബി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതേ, അള്ളാഹുവാണ് സത്യം, അവരിൽ ഒരുത്തൻ ഓതും മലയോളം സ്വർണം ചെലവഴിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കൂല ഖളാ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. അപ്പം അത്ര
ശക്തമായി തിന്മകൾ

0: ൾക്കെതിരെ പ്രതികരിക്കുകയാണ്. കാരണം ശുദ്ധമായ ആശയത്തിനെതിരെ വരുമ്പോൾ അതിൻ്റെ ശരി പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ. മറ്റൊരു കൂട്ടർ, അതിര് കവിഞ്ഞൊരു കൂട്ടരുണ്ട്, ഖവാരിജികൾ. പലരും വഞ്ചിതരായി, കാരണം അവർ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്. രാത്രി കിടന്നുറങ്ങാതെ നിസ്കരിക്കുമ്പോൾ സാധാരണക്കാരെന്തായാലും അതിൽ പെടും, ഇവർ നല്ലവരാണ്. കാരണം അതല്ലെങ്കിൽ ഇത്ര ഉറക്കം ഒഴിച്ച് നിസ്കരിക്കുമോ? അതുപോലെ പകൽ മുഴുവനും നോമ്പെടുക്കുക. അവര് കാണുമ്പം കൃത്യമായി അള്ളാഹുവിൻ്റെ സന്ദേശത്തെപ്പറ്റി ബോധ്യമില്ലാത്തവർ വഞ്ചിതരാകും. ഇവരൊക്കെ മോശമാണ്, പിന്നെ ആരാ മോശമല്ലാത്തതെന്നൊക്കെ പറയും. പക്ഷെ അത്തരക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അവർ മതത്തിൽ നിന്ന് പുറത്തു പോയവരാണെന്ന്. കാരണം ഇസ്ലാം പഠിപ്പിച്ച അതിലല്ല അവർ നിൽക്കണം, അവർ അതിര് കവിഞ്ഞവരാണ്. അപ്പോൾ ചിലർ അതിര് കവിഞ്ഞിട്ടാണ് രംഗത്ത് വരിക, വേറെ ചിലരോ ഇസ്ലാമിൻ്റേത് കട്ടുമുറിച്ച് ഒഴിവാക്കിയിട്ട് അങ്ങനെ രംഗത്ത് വരും. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടാവും. ചില പ്രമാണങ്ങൾ കാണുമ്പോൾ, വിശുദ്ധ ഖുർആനാണെങ്കിൽ അതൊന്ന് നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് ദുർവ്യാഖ്യാനം നടത്തും. ഹദീസാണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് തള്ളും. വേറെ പല കാരണങ്ങളും വരും. ഹദീസിനെ തള്ളാൻ പല കാരണങ്ങളുമാണ് പലരും പറയണത്. ബുദ്ധിക്കെതിരാണ് അറിയും, അല്ലെ ഖുർആനെതിരാന്ന് പറയും, അല്ലെ ചരിത്രത്തിനെതിരാണ് വെറുതെ അവരോട് പറയും. ഏതാ ശരി, ഇങ്ങനെ അവനവൻ്റെ ബുദ്ധി വലിയ സംഭവമായി അവതരിപ്പിച്ചിട്ട് അതിനെതിരെ പ്രമാണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തള്ളുന്നവരുടെ അവരുടെ മുൻഗാമികൾ മുഅ്തസില എന്ന വിഭാഗമാണ്, മുഅ്തസില. ഇനി വേറൊരു കൂട്ടർ നോക്കിങ്ങൾ, ഈ ഷിയാക്കൾ എന്നൊരു കൂട്ടർ, അവരെ സംബന്ധിച്ചിടത്ത് അവർ വേറെ ഒരു തരം അതിര് കവിയൽ. ഇസ്ലാമിൻ്റെ അടിത്തറയിലാണ് അവരതിര് കവിഞ്ഞു പോയെ. അപ്പോഴൊക്കെ ഈ ഇസ്ലാഹിൻ്റെ പ്രവർത്തകർക്ക് പണി എന്താ, അതിനെതിരെ എങ്ങനെ? അതല്ല, ഇസ്ലാമിൻ്റെ സന്ദേശം എങ്ങനെയാണ്? അപ്പോൾ അവരെന്ത് ചെയ്തു, വ്യക്തികൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചു. അലി ബിൻ അബി തോലിബിനെ അദ്ദേഹത്തിന് ഇസ്ലാം കൊടുത്ത സ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ട് അദ്ദേഹം തന്നെയാണ് അള്ളാഹു എന്നൊക്കെ പറയുന്നിടത്തേക്കെത്തി. മറഞ്ഞ രൂപത്തിൽ ഉപകാര ഉപദ്രവമൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നൊക്കെ അലി ബിൻ അബി തോലിബിനെ പറ്റി വിശ്വസിക്കാൻ തുടങ്ങി. അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളായ ഹസൻ ഹുസൈൻ, അതുപോലെ അലി ബിൻ അബി തോലിബിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി, അപ്പോൾ ഇവരുടെയൊക്കെ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി. അങ്ങനെ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി കബറുകൾ പൊങ്ങുന്നത് ആ കാലം മുതലാണ്. അതിൻ്റെ മുമ്പൊന്നും അങ്ങനെ എല്ലാവരും ചാണ് ഉയർത്തിയാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു, അതൊക്കെ ഉയർത്തി ഉയർത്തി അവിടെ നമ്മൾ ഇടപെട്ടു. ഇത് ഇസ്ലാമി പ്രവർത്തകർ ഇടപെട്ടു. പണ്ടേ ഉമർ ഖത്താബിൻ്റെ കാലത്ത് അദ്ദേഹം ഇടപെട്ടൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ, പേർഷ്യയിൽ റോമിലൊക്കെ സൈന്യങ്ങൾ ഇസ്ലാമിൻ്റെ ദേവത്വമായി പോകുമ്പോൾ അവിടെ നിന്ന് ഒരു സഹാബി ഇവരറിയിച്ചു, ഇവിടെ ഒരു മയ്യത്ത് കിട്ടിയിട്ടുണ്ട്, നോ മുമ്പ് മരിച്ചു പോയ ഒരാളാണ്, പക്ഷെ ജീർണിച്ചിട്ടില്ല. അപ്പോൾ ഒരു മുമ്പ് മരിച്ചു പോയൊരു പ്രവാചകൻ്റെ, ദാനിയാൽ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പിന്നെ മയ്യത്താവും എന്ന് വിചാരിച്ചു. അവരേകദേശം തീരുമാനത്തിലെത്തി. അപ്പോൾ ഉമർ ഖത്താബ് വിവരം കൊടുത്ത് എന്താ കാണിക്കേണ്ടത്, ഇങ്ങനെ ഒരു എന്നോ മരിച്ചു പോയൊരു മൃതശരീരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഉമർ ഖത്താബ് പറഞ്ഞു, നട്ടപ്പാതിരക്ക് അകലങ്ങളിലായി ഒരു 10-13 കബർ കുഴിക്കുക, എന്നിട്ട് അതിലൊന്ന് മറവ് ചെയ്യുക, ഒന്നിൽ ബാക്കിയെല്ലാം മൂടുക, ജനങ്ങൾക്ക് അറിയരുത് ഇത് ആരുടെ കബറാണ്. കാരണം അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അത് ഇബാദത്തുള്ളൊരു കേന്ദ്രമാക്കും. അപ്പോൾ അവരുടെ മനസ്സ് അത്രയായിരുന്നു. പിന്നെ കബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതില്ലായ്മ ചെയ്യുക, അതൊക്കെയാണ് ഇസ്ലാഹ് എന്ന് പറയണം. ഇസ്ലാഹ് അദ്ദേഹത്തെ പറ്റി തന്നെ പറയപ്പെടുന്നൊരു കഥ ഉണ്ട്. എന്താണത്, ഹുദൈബിയ സന്ധി നടന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആ മരത്തെ പറ്റി വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന. ഇത് ബാസഫ് അല്ല, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായൂനക തഹ്ത ശജറ. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത ആ സഹാബികൾ അന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിൽക്കാലത്ത് ചിലപ്പോൾ ജനങ്ങൾ വിചാരിക്കുക, എന്ത് ഈ മരത്തിന് എന്തോ പ്രത്യേകത ഉണ്ട്, അങ്ങനെ മരത്തിന് ഈ ഭാഗത്ത് കൊടുക്കുന്ന അവസ്ഥ വരും, മരത്തെ ആരാധിക്കുന്ന പ്രശ്നം വരും. അപ്പോൾ അവരോടപ്പെട്ട ആ മരം പിഴുതെറിഞ്ഞു, മുറിച്ചു കളഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ വിശ്വാസ വൈകല്യങ്ങൾ എവിടെയൊക്കെ വരുന്ന അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അതില്ലായ്മ ചെയ്യാനുള്ള പണി, അതാണ് നബി തിരുമേനി പറഞ്ഞു, ബദൽ ഇസ്ലാം വരീബൻ വസയൗദു കമാ ബദ. ഇസ്ലാം അപരിചിതൻ്റെ അവസ്ഥയിലാണ് വന്നത്, അതങ്ങനെ തന്നെ വരും. പിന്നെ ഇസ്ലാമിനെ അറിയാത്തവർ, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് മാറി പേരിൽ മുസ്ലിങ്ങളാണെങ്കിലും എന്താണ് അതിൻ്റെ ആദർശം എന്നറിയാതെ അങ്ങനെ പോകുന്നൊരവസ്ഥയൊക്കെ വരും എന്ന് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയം തൂബാലിൽ ഉറബാക്കൾക്ക് മംഗളം, അല്ലെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്. എന്താ അവർ ചെയ്യുക? അല്ലതിന് യുസ്ലിഹൂന ഇതാ ഫസദന്ന, ജനങ്ങൾ കേടുവന്നതൊക്കെ അവരിങ്ങനെ നന്നാക്കും, ശുദ്ധമായ ദീനിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ സമൂഹത്തിലുള്ള തിന്മകളൊക്കെ നമ്മൾ അതിനെതിരെ പോരാടലുണ്ട്. പക്ഷെ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അത് കൂടുതലൊന്നും കൂടെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു വഴി അള്ള തുറന്നു കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു നിയമത്താണ്. ഏതൊരു പ്രതിസന്ധി നമുക്ക് അതൊരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ് എന്നൊന്നും നമ്മളാരും വിചാരിക്കേണ്ട. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഹൈറുണ്ടാവും. ഞാൻ രണ്ടാമത്തെ ഒരു പാഠം എന്ന് നൽകിയാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, പറയുക പ്രവാചകരെ നല്ലതും ചീത്തയും സമമാവുകയില്ല. വലോ ആജബക്ക കിസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം താങ്കളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ഫത്തഖുല്ലാ യാ ഉലിൽ അൽബാബ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക ബുദ്ധിയുള്ളവരെ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. അപ്പോൾ അവിടെ നല്ലതും ചീത്തയും സമാവൂല. വലോ ആജബക്ക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം താങ്കൾ അത്ഭുതപ്പെടുത്തിയാലും. അപ്പോൾ തിന്മ കൂലം കുത്തി ഒഴുകിയാലും, ജനങ്ങളൊക്കെ അത് തന്നെയാണ് നന്മ എന്ന് വിചാരിക്കുന്ന അവസ്ഥ വന്നാലും, കാരണം തിന്മ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, പിന്നെയും തിന്മ ചെയ്യുന്നു, അങ്ങനെ നിരന്തരമായി തിന്മകൾ ചെയ്യുമ്പോൾ പിന്നെ അവസാനം അതിനോട് മാനസികമായ ഒരു യോജിപ്പ് വരും. തുടക്കത്തിലൊക്കെ തിന്മ ചെയ്യുമ്പോൾ ഒരു പേടിക്കലും വിറക്കലൊക്കെ ഉള്ളവരും അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യും. അല്ല, ആ തിന്മയ്ക്ക് വേണ്ടി നിരന്തരമായ മുറവിളികൾ കൂട്ടുമ്പോൾ ചിലപ്പോൾ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കും, അത് നന്മയാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ കുറേ തിന്മകൾ സമൂഹത്തിലുണ്ട്. അതൊക്കെ നമ്മൾ എതിർത്ത ആൾക്കാർ, യോ അതൊക്കെ തെറ്റാണോ, ഇവരേത് കാലത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. വാസ്തവത്തിൽ തിന്മ, ഇസ്ലാം പറഞ്ഞ തിന്മ, തിന്മ തന്നെയാണ്. ഇപ്പം പറയും സാധാ ഉദാഹരണം, ഇപ്പം നമ്മൾ ഈ മനുഷ്യന്മാർ ഈ അവരുടെ സമയം കളയുന്ന, പിന്നെ മ്യൂസിക്, സിനിമകൾ അങ്ങനെ തുടങ്ങിയ പല വിഷയമുണ്ടല്ലോ, അതൊക്കെ അതിനൊക്കെ എതിരെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവരേത് ലോകത്താന്ന് ചോദിക്കും. വാസ്തവത്തിൽ ശരിക്കൊന്ന് ആലോചിച്ച് ഓരോരുത്തരുടെയും മനസ്സാക്ഷി കൊണ്ട് നല്ല ആരും മനസ്സിലുള്ളേ ഞങ്ങളുടെ മനസ്സാക്ഷി, മനസ്സ് സാക്ഷ്യം വഹിക്കുന്നതാണല്ലോ മനസ്സാക്ഷി. അവർക്കറിയാം ഇതൊക്കെ മനുഷ്യൻ്റെ സമയം നശിപ്പിക്കുന്നതാണ് പലതും. ഞാനൊരു സിനിമാ നടനോടൊരാൾ ചോദിച്ചൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാര്യപ്പെട്ടൊരു സിനിമാ നടൻ നമ്മുടെ മലയാളത്തിൽ, അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ സിനിമനെ പറ്റി ദൃശ്യമദ്യം എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ? നിങ്ങൾ തന്നെ വലിയ നടൻ, എന്നിട്ട് അതിനെപ്പറ്റി മദ്യം, ദൃശ്യമദ്യം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം മദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ദുരന്തം, ലഹരി, അത് സാമ്പത്തിക നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്, കുടുംബത്തിന് നഷ്ടമാണ്. ഒരു മദ്യപാനി വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാൻസർ രോഗി ഉണ്ടാകാനേക്കാൾ വലിയ മഹാ അപകടമാണ്. ഇത് ഏത് വേറെ രോഗം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ, കാരണം ആ വീട്ടിൽ പേടിച്ചിട്ടവനെ ജീവിതം, കുടുംബത്തിന് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, എല്ലാം. പിന്നെ അവൻ്റെ പ്രശ്നം, അവൻ്റെ ബുദ്ധി പ്രശ്നം, അവൻ്റെ സമ്പത്തിൻ്റെ പ്രശ്നം, സമൂഹത്തിൻ്റെ പ്രശ്നം, പലതും ഉണ്ടല്ലോ. പിന്നെ അവനത് ഒഴിവാക്കാൻ പറ്റാത്തത്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അക്രമാസക്തമാകുന്നത്, പല അപകടങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഉള്ളതെന്നാണ് ഇപ്പോൾ സിനിമയെ പറ്റി ദൃശ്യമദ്യം നിന്ന് നിങ്ങളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലോ, ഒരു സിനിമ നടൻ തന്നെ പറയണം. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ ഉറച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ്, കാരണം ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷൻ്റെ തലേന്ന് പോയി സിനിമ ഉണ്ട ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം അപകടം പറഞ്ഞാണ്, പ്രീ ഡിഗ്രി പരീക്ഷൻ്റെ മുമ്പ് ഞാൻ പോയി സിനിമ കണ്ടു എന്നാ അദ്ദേഹം പറയാം. അപ്പോൾ നമ്മുടെ വിലപ്പെട്ടത് ഇത് തകർക്കുന്നുണ്ടെന്നർത്ഥം, വളരെ വിലപ്പെട്ടത്. പരീക്ഷൻ്റെ തലേന്നൊക്കെ നന്നായി വായിക്കേണ്ട സമയമാണല്ലോ, ഒരു സംശയമില്ലല്ലോ. ഈ സമയം പോലും ഇത്തരം കാര്യം ഒരു ലഹരിയാക്കി തീർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സമയത്ത് ഇതൊക്കെ നശിപ്പിച്ചിരിക്കണം. പക്ഷെ ഇതൊന്നും പലരും സമ്മതിച്ചിരുമല്ലോ, പ്രത്യേകിച്ച് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരിത് സമ്മതിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ചില തിന്മകളാണ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിനെതിരെ പറയുമ്പോൾ ഇവർ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അവർ തീവ്രവാദികളാണെന്നറിയും. അതാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ അവരെന്താ ഇതിനെ നമ്മൾ എതിർത്തു കഴിഞ്ഞാൽ അവർ താലിബാനാണെന്നറിയും. അങ്ങനെ ഓരോന്ന് പറയും. വാസ്തവത്തിൽ എന്തൊരു അക്രമമാണിത്? ശരി പറയുന്ന ആൾക്കാരെ ഒന്ന് കുറച്ച് കാണിക്കാൻ, ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന കാര്യം പണ്ടുണ്ട്. നല്ലത് പറയുന്നവരെ ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് പിന്തിരിപ്പാക്കുമ്പോൾ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുമായിട്ട് അവിടെ വന്നതെന്നൊരു തർക്കമില്ലാത്ത കാര്യമല്ലേ? പക്ഷേ നബി തിരുമേനിയെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു 40 വയസ്സ് വരെ. അതിന് കാരണം ചില പണ്ഡിതന്മാർ പറയുന്നത് ലിയന്നഹു കാന സോലിഹ, നബി നല്ലൊരു മനുഷ്യനായിരുന്നു. അത് തന്നെ നബി വിശ്വാസ വഞ്ചന നടത്തൂല, അവർക്കിടയിൽ അല്ലമീൻ സത്യസന്ധൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞത് അവർക്ക് അറിഞ്ഞുകൂടാ, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും. ഒരു നിലക്കും വഞ്ചന, കരാർ പാലിക്കുകയാണെങ്കിൽ കരാർ ചെയ്താൽ അത് പാലിക്കും, പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും, നല്ല കാര്യങ്ങൾ ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ 40 വയസ്സായപ്പോൾ എല്ലാവർക്കും വെറുപ്പായി, കാരണം വഹയ് കിട്ടി, സത്യം പറയാൻ തുടങ്ങി. വെറുപ്പാൻ കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞില്ലേ അന്നഹു കാന മുസ്ലിഹൻ, 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിഹായി മാറി. അതിൻ്റെ മുമ്പ് സാലിഹായിരുന്നു, ആര് ചെയ്യണത് തെറ്റുമെന്ന് എതിർത്തിരുന്നില്ല. പക്ഷെ പിന്നെ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അള്ളൊരു പണി ഏൽപ്പിച്ചു, ഖും ഫഅന്ദിർ, എഴുന്നേൽക്കുക, താക്കീത് ചെയ്യുക നരകത്തെപ്പറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വന്ന തിന്മ, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. നിങ്ങൾ ഈ രൂപത്ത് പോയാൽ നരകത്ത് പോകും, സ്നേഹം കൊണ്ടാണത്. ഇത് തീവ്രവാദമല്ലത്, മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട്. മനുഷ്യർ നരകത്ത് പോകരുത്, അവർ സ്വർഗത്തിലെത്തണം. അതിന് ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ ആ ആദർശം അവർ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള ചെയ്യണത്. പക്ഷെ ആ നിമിഷം മുതൽ അവർ ശത്രുക്കളായി, നല്ലവരെ. സമൂഹം പിന്നെ ഏറ്റവും മോശമായിട്ടാണ് കാണുക. ഈ സമയം സമൂഹം ഒന്നും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടുപ്പ് കാണിക്കാൻ പറ്റൂല. അതാണ് കുല്ല യസ്തവിൽ ഹബീസ് വത്തൊയ്, നല്ലതും ചീത്തയും സമാവൂല. ഓലോ ആജപൊക്കെ കെസറത്തുൽ ഹബീസ്, തിന്മയുടെ ആധിക്യം താങ്കൾ അത്ഭുതപ്പെടുത്തിയാലും. ലോകം മുഴുവനും തിന്മയുമായി പോകും, തിന്മയുടെ ഒരു കൂലം കുത്തി ഒഴുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനോട് ഒപ്പിച്ചു പോകല്ല, കൂടെ കൂടാൻ എളുപ്പമാണ്, കൂടെ കൂടല്ല വേണ്ടേ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് ഒരിക്കൽ അംറു ഇബ്നു മൈമുൻ എന്ന താബിയോട് പറഞ്ഞു, അൽ ജമാ സ്വർഗത്ത് പോകുന്ന ടീമിനെ പറ്റി പറഞ്ഞ, എന്താണ് അൽജമാ? അത് മാ വാഫഖൽ ഹഖ്, സത്യത്തോട് യോജിച്ചത്. ഒലോ കുൻ തവാഹിദക, ഒരു കാലത്ത് നീ ഒറ്റയ്ക്ക് ഉള്ളു നിൽക്കുക, ലോകം മുഴുവനും സത്യത്തിന് എതിരാ നോക്കുക, നീ മാത്രം ഉള്ളു നിൽക്കുക, എന്നാൽ നീയാണ് അൽ ജമാഅത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹഖ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കണം. അതിനെതിരെ പല രൂപത്തിലുള്ള ആരോപണങ്ങളും വരും. ലോകത്തിലെ ഏറ്റവും ഷറഫുള്ള വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനെ പറ്റി എന്താ പറഞ്ഞത്? മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞു. ആ നബിയെ പറ്റി എന്താ പറഞ്ഞത്? സാഹിർ, മന്ത്രവാദി എന്ന് പറഞ്ഞു. ആ റസൂൽ തിരുമേനിയെ പറ്റി അവരെന്താ പറഞ്ഞത്? ഷായിർ, അദ്ദേഹം കവിയാണ്. പല രൂപത്തിൽ അദ്ദേഹത്തെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇവരുടെ ആരോപണങ്ങളും ഇവർ വിശ്വസിക്കാത്ത പ്രശ്നമൊക്കെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെക്കുന്നുണ്ടാവും, നിർത്തിവെക്കൂല. എന്താണ് ഹക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുക, എന്നിട്ട് ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത്, ഒഴുക്കിനെതിരെ നീന്തുക. എന്നാൽ ലോകം മുഴുവൻ എതിരായാലും അങ്ങനെയാണ്, ലോകം മുഴുവൻ എതിരായാലും വിജയിക്കും. അത് വിജയിക്കും, നമ്മൾ ആ നമ്മുടെ സ്റ്റാൻഡിൽ സത്യം എന്താ മനസ്സിൽ അതിൽ നിന്നാൽ പിന്നെ പ്രതിസന്ധിയാവില്ലേ, പ്രശ്നമാവില്ല, പേടിക്കേണ്ട. സഹായം എങ്ങനെയാ വരിക എന്നറിയാം, ഇപ്പം തന്നെ ഇതുണ്ടല്ലോ. നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ വിഷയം നമ്മൾ എന്തിനാണ് അവിടെ കൂടി? നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സഹായങ്ങളാണ് വന്നുകൊണ്ടുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിച്ചു, അവസാനം നമ്മുടെ കോടതി അതിലിടപെട്ടു. എങ്ങനെ സഹായം വരുമെന്നറിഞ്ഞൂടാ. അത് മുസ്ലിങ്ങൾ വഴി തന്നെ ആയിക്കൊള്ളുന്നില്ല. മക്കയിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളോട് നബി പറഞ്ഞു നജ്ജാഷി രാജാവിൻ്റെ അടുത്ത് പോകണമെന്ന. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അവരാണ് ആ ക്രിസ്ത്യാനി ആ രാജാവാണ് അടുത്ത് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയൊക്കെയാ അതിൻ്റെ സഹായം? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അബൂജഹൽ വല്ലാതെ മർദ്ദിച്ചപ്പോൾ അന്ന് മുസ്ലിം അല്ലാതിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ആണ് ദേഷ്യം പിടിച്ചിട്ട് വന്നിട്ട് എൻ്റെ സഹോദരൻ്റെ പുത്രനെ താൻ മർദ്ദിച്ചോ എങ്കിൽ ഞാൻ കാണിച്ചു തരാറിട്ട് അബൂജഹലിനെ അടിച്ച് മുറി ഏൽപ്പിച്ചു. ഞാൻ മുസ്ലിമാണ് പറഞ്ഞു. ആ നേരം അദ്ദേഹം മുസ്ലിമായതാണ്. അള്ളാഹുവിൻ്റെ സഹായം സത്യത്തിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെയാ വരുമെന്നറിയില്ല. സർവോപരി റബ്ബ് സഹായിക്കും. ഇപ്പം ഇബ്രാഹിം നബിക്ക് ലോകം മുഴുവൻ എതിരായി, എന്നിട്ട് വല്ലതും സംഭവിച്ചു. അന്നത്തെ ഭരണകൂടം ഒക്കെ എതിര്, എന്നിട്ട് അവരൊരു അഗ്നി കൊണ്ടുണ്ടാക്കി, അതിൽ വലിച്ചിട്ടിട്ട് വല്ലതും സംഭവിച്ചോ? ഇതൊക്കെ വലിയ ചരിത്രങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടി 4 വട്ടത്തെ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്ന്, അദ്ദേഹം ജനിക്കുന്ന കാലത്ത് ഫിറോൻ ഒരു സ്വപ്നം കണ്ടത്രേ, ഇസ്രായേലിലെ ഒരാൾ വരും, അയാൾ വന്ന നമ്മുടെ ആധിപത്യം പോവും എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് അയാൾ തീരുമാനിച്ചു ഇസ്രായേലിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ കൊല്ലുക. ആ നേരാണ് മൂസാ നബി ജനിക്കണേ, എന്നിട്ട് കൊല്ലാൻ പറ്റില്ല, അന്നുമ്മ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കി. എന്നിട്ട് ആരെ കൊല്ലാനാണോ ഫിറോൻ കൽപ്പിച്ച ആരെ പേടിച്ചിട്ടാണോ ഈ വധം എന്ന പ്രഖ്യാപനം നടത്തിയത്, അയാളെ സ്വന്തം വീട്ടിൽ വളർത്തേണ്ട ഒരവസ്ഥ. ഇതാണ് റബ്ബിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഫിറോൻ വളർത്തുകയാണ്. ആര് വഴിയാണോ ഫിറോവിന് ആധിപത്യം നഷ്ടപ്പെടുന്നത്, ആ വ്യക്തിയെ ഫിറോൻ തന്നെ വളർത്തുകയാണ്. അതിനുശേഷം ഒരു അബദ്ധവശാൽ അദ്ദേഹം ഒരുത്തനെ തൻ്റെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഒരു കിബിത്തി വർഗത്തിൽപ്പെട്ട ഒരുത്തനെ അടിച്ചപ്പോൾ അത് മർമ്മത്ത് കൊണ്ട് ആൾ മരിച്ചുപോയി. ഉടനെ ഫിറോൻ പറഞ്ഞു, ഇവനെ കൊല്ലണം എന്നാണ്, മുസാദിവിനെ കൊല്ലണം. അപ്പോൾ ഫിറോവിനെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് പതുക്കെ രഹസ്യമായി പറയും, നിങ്ങളെ കൊല്ലാനുള്ള പരിപാടി ഉണ്ട്, വേഗം നാട് വിട്ടു. അപ്പോൾ അതും പോയി. പിന്നെ അദ്ദേഹം വഹയി കിട്ടി തിരിച്ചു വരികയാണ്. നബിയാണെന്ന് പറയുന്നു, അതിനുള്ള മൂജിസത്തുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവസാനം ആൾക്കാർ ഇതിൽ ആകൃഷ്ടരാകുന്നു. അങ്ങനെ പല പ്രശ്നം പറഞ്ഞു. ആ കൂട്ടത്തിൽ മത്സരം നടത്തുന്നു, ജാലവിദ്യക്കാർ മുസ്ലിങ്ങളാവുന്നു. അപ്പോൾ ഇത് വല്ലാത്ത സ്വാധീനം ചെലുത്തിയപ്പോൾ ഫിറാവുൻ അയാളുടെ കൊട്ടാരത്തിൽ വെച്ച് പറയാം, ദറൂനി അക്തുൽ മൂസ, ഇനി നിൽക്കാൻ പറ്റില്ല, ഞാൻ കൊല്ലുകയാണ് മൂസനെ, മൂസനെ കൊല്ലാൻ പോവാണെന്നാണ്. രാജകീയ കൽപ്പനയാണ്, എന്താ തടസ്സം? അപ്പോൾ ആ ഫിറാവിൻ്റെ അടുത്തൊരു ബന്ധു പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് കൊല്ലുക, തക്തുലുൻ റജുലാൻ യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുക നടക്കൂല എന്ന് പറഞ്ഞു. കുടുംബത്തിൻ്റെ ഫിറോൻ്റെ തൊട്ട കുടുംബത്തിൽപ്പെട്ട കിബത്തി വർഗത്തിൽപ്പെട്ട ഒരാളാണ് പറയുന്നത്. സൂറത്ത് ഗോഫിറുള്ള വിഷയം വിശദമായുള്ള പ്രസംഗം ഇങ്ങനെ ഒരു പ്രസംഗ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫിറോൻ പറഞ്ഞു, എന്നാ പിന്നെ വേണ്ട എന്നില്ലാക്കി. അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ അവസാനം ഗത്യന്തരം ഒന്നടങ്കം ഇസ്രായേലിൽ ഒന്നടങ്കം അവർ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പിന്നെ ആ കടലിൽ പിളരുന്നതും രക്ഷപ്പെടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഹക്കിൻ്റെ ആളായി കഴിഞ്ഞാൽ അതിന് സഹായം അള്ളാഹ് തന്നെ ഇടപെടും എന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ മുമ്പിലുള്ള, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല, വിശദമായിട്ടൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഒരു രണ്ട് കാര്യം ഞാൻ ചുരുക്കി പറയാം. ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു കാര്യം എന്താ പറയുന്നത്, ഇങ്ങനെ വരുമ്പം ആരാണ് യഥാർത്ഥത്തിലുള്ള മോമിൻ, ആരാണ് ഹൃദയത്തിൽ അസുഖമുള്ളവെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നതാണ്. പ്രതിസന്ധി വരുമ്പോഴാണ് മനസ്സിലായത്. ഇതുപോലെ ഉഹദ് യുദ്ധം ഉണ്ടായല്ലോ, ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾ മുസ്ലിമാണ്, മദീനയിലുള്ള ആൾക്കാരൊക്കെ മുസ്ലിമാണ് മുസ്ലിമാണ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഉഹദ് യുദ്ധം വരുന്നത്. ഉഹദ് യുദ്ധം വന്നു. ആ സമയം ഉഹദിലേക്ക് പോകുമ്പോൾ മുസ്ലിങ്ങളൊരു ആയിരത്തോളം ഉണ്ട്, അപ്പുറത്താണ് ഈ 3000-ലേറെ ആൾക്കാരുണ്ട്. വഴി വെച്ചിട്ട് കുറച്ചാൾക്കാരിങ്ങനെ അവരുടെ അസുഖം ഇങ്ങനെ പുറത്തെടുക്കുക, കാരണം അവർ ഒറിജിനൽ മുസ്ലിങ്ങളല്ല, അവർ ആനുകൂല്യം കിട്ടാനൊക്കെ ഞാനും മുസ്ലിമാണ് ഇറങ്ങി നടക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പോണത് യുദ്ധത്തിനാണ്, മിക്കവാറും കഴുത്തിൻ്റെ മീതെ തല ഉണ്ടാവുമെന്ന് അറിയില്ല, ആ ജാതി പണിക്ക പോണേ. അതുകൊണ്ട് തന്നെ ഈമാനില്ലാത്ത ആൾക്കാരൊക്കെ പിന്നെ ഓരോ ന്യായങ്ങൾ പറയാൻ തുടങ്ങും, ഒലിങ്ങനെ ഓരോന്ന് ചൊറിയാൻ തുടങ്ങി. നമുക്ക് യുദ്ധം ശരിയാവില്ല, മുഹമ്മദ് നബി നമ്മളെ അഭിപ്രായം പരിഗണിച്ചില്ല, ചെറുപ്പക്കാരെ അഭിപ്രായം പരിഗണിച്ചത്, അതൊന്നല്ല അവർ ഒറിജിനൽ കാരണം, അവർക്ക് യുദ്ധത്തിന് പോകാനാവില്ല, അവരുടെ മനസ്സിൽ ഈമാനുമില്ല. അപ്പോൾ ഈ സമയത്ത് അവരെന്ത് ചെയ്യൂ, അബ്ദുള്ളാഹി ബിൻ ഉബൈ ബിൻ സുലൂല് ഈ കുത്തിത്തീർപ്പുണ്ടാക്കിയിട്ട് 300 ആൾക്കാരും കണ്ട് പിന്തിരിപ്പിച്ചു. പിന്നെ ബാക്കിയുള്ളവരെ യുദ്ധത്തിന് പോണത്. ഈ പ്രതിസന്ധി വരുമ്പോഴാണ് ഒറിജിനൽ ഈമാനുള്ളവരും അല്ലാത്തവരും, സത്യത്തെ ആര് സഹായിക്കുന്നു, സത്യത്തെ ആര് എതിർക്കുന്നു, ആർക്കാണ് സത്യത്തിനോട് താല്പര്യം, താല്പര്യം ഇല്ലായ്മ ആര്, അതുപോലെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി സത്യത്തെ ആരാണ് ബലി കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പ്രതിസന്ധിൻ്റെ സമയത്താണ് മനസ്സിലാകുക, ആരാണ് കൂടെ നിൽക്കുക, ആരാണ് ഇല്ലാതെ നിൽക്കുക. ഈ നേരമൊക്കെ നമ്മൾ ഉഹദ് യുദ്ധത്തിൽ 700 ആൾക്കാർ നബിയുടെ കൂടെ തന്നെ നിന്നല്ല, അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും. അല്ലദീന ഖാലലഹും ഉന്നാസ് ഇന്നന്നാസൊക്കെ അത് ജമാവൂലക്കും. ഉഹദ് യുദ്ധം കഴിഞ്ഞ് പരിക്ക് പറ്റി പല ആൾക്കാരും കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, വാള് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്, അത് കഴുകിയിട്ടില്ല. അപ്പോഴാണ് അവരൊരു വാർത്ത കേൾക്കുന്നത്, മക്കയിലെ മുശ്രികൾ വീണ്ടും തിരിച്ചു വരുന്നു, അവർ മദീനൻ അക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിലെ വന്നിരുന്നത്, ലക്ഷ്യം നേടിയിട്ടില്ല. പിന്നെ ഇസ്ലാമിൻ്റെ പ്രധാനികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂർ സിദ്ദീഖ്, ഉമർ ഖത്താബ് അവരൊക്കെ കൊല്ലണം എന്ന് വിചാരിച്ച് വന്നതാ, അതൊന്നും നടന്നിട്ടില്ല, നമ്മൾ ലക്ഷ്യം നേടിയിട്ടില്ല, അതുകൊണ്ട് എന്ത് പണി നമ്മൾ ചെയ്യും, നമ്മൾ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അവരുന്നാ. ആ വിവരം മുസ്ലിങ്ങളുടെ അടുത്തെത്തി. മുസ്ലിങ്ങളോട് ചിലർ പറഞ്ഞു അവർ വീണ്ടും വരുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങൾ പേടിക്കല്ലേ ചെയ്ത്, അവരെന്താ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതിയും. ഫസാദവും ഈമാൻ, അവർക്കത് ഈമാൻ വർദ്ധിപ്പിക്കുക ചെയ്ത്. പ്രതിസന്ധികൾ സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെങ്കിൽ, പ്രതിസന്ധികൾ ഹൃദയത്തിൽ രോഗമുള്ളവരുടെ രോഗം മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നല്ലവർ, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ സത്യത്തോട് താല്പര്യമില്ലാത്തവർ എന്നത് ശരിക്ക് പറഞ്ഞു കൊടുക്കും. യാതൊരു സംശയമില്ല, തിരിച്ചറിവാണത്. ഒരു ഹക്കിന്റെ വിഷയത്തിൽ ഒരു നല്ല കാര്യത്തിന് ഒരു വ്യക്തി നിലകൊള്ളുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അയാൾക്കെതിരെ രംഗത്ത് വരിക എന്നെങ്കിൽ ഭൗതിക താല്പര്യമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ മുഅ്തസില വേറെയുള്ള പല വിധത്തിൻ്റെ കക്ഷികളുണ്ടല്ലോ, ഇസ്ലാമിൻ്റെ ചില വിഷയങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരും ആ വിലക്കപ്പെട്ട തിന്മകളൊക്കെ വായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. അത്തരം ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും പറ്റും, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും സത്യത്തിൻ്റെ ആളെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മരിക്കുന്നത് വരെ അന്ത്യദൂതൻ പോലും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മയാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന അള്ളാഹുവേ, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണമേ. മരിക്കുന്നത് വരെ ഈ ദീനിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ നമുക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാറില്ല, ലാഭം മാത്രമേ ഉള്ളൂ. പ്രതിസന്ധികൾ മുഴുവനും നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്യാനാണ്, നമ്മളങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാനാണ്. നമുക്ക് വരുന്ന ഏത് പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്ന തിന്മകൾ ഇല്ലായ്മ ചെയ്യാനാണ്, നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം കിട്ടാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അശദ്ദ അന്നാസി ബലാൻ അൽ അംബിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അംബിയാക്കൾക്കാണ് ഉണ്ടാവുക. എന്തെല്ലാം പരീക്ഷണങ്ങൾ, വലിയ വലിയ ഇതാ കൂട്ടത്തിലൊന്നുമില്ല. ഞാൻ തുടക്കം പറഞ്ഞ മല പോലെ വന്ന് മഞ്ഞു പോലെ ഉയർന്ന മാതിരിയുള്ളൂ. അഹമ്മദ് ഇബ്നു ഹംബൽ എത്ര കാലം മർദ്ദിക്കപ്പെട്ടു, അവസാനം വിജയം ഉണ്ടായില്ലേ? സത്യത്തിൽ നിലകൊള്ളുക, അവർക്ക് ഈ ലോകവും പരലോകവും അവരെ കൂടിയിരിക്കും, ലോകം മുഴുവനും അവരെ വാഴ്ത്തും. അന്ന് ഇബ്രാഹിം നബിക്ക് ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഇബ്രാഹിം നബിയെ മാതൃകയാക്കണം എന്ന് മിമ്പറുകളിലും അല്ലാത്ത വേദികളിലും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആൾക്കാർ, അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഹക്കിൽ നിലനിന്നാൽ അവരാണ് ചരിത്രത്തിൽ ഇടം ഉള്ളവർ. എന്നാൽ അന്ന് അഹമ്മദ് ഇബ്നു ഹംബലിനെ എതിർത്തവർ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അന്ന് ഇബ്രാഹിം നബിനെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ നമ്രൂദിനെ പറ്റി നന്നാക്കി ആരെങ്കിലും പറയോ? സത്യത്തിന്റെ എതിരാളികളെ സമൂഹം ചവറ്റുകൊട്ടയിലേക്ക് എറിയുക, അവർ ഈ ലോകത്തൊന്നുമല്ല. ഒറ്റ കാര്യം കൂടി പറയണം അവസാനം, ഒറ്റ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ വേറൊരു പാഠം എന്നറിയോ? ഇതൊന്നും ഈ തിന്മക്കെതിരെ നമ്മൾ നിൽക്കുമ്പോൾ ഇത് മുസ്ലിങ്ങളെ എന്തോ ഒരു അജണ്ടയാണെന്ന് വിചാരിക്കണം. ഇത് പൊതുവായ എല്ലാവരുടെയും ഗുണമാണിത്. എല്ലാവരും സമൂഹത്തിൽ തിന്മ വ്യാപിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. അതില്ലാതിരിക്കണം. ഇവിടെ ഇസ്ലാം നടത്തുന്നവർ വാസ്തവത്തിൽ തിന്മക്കെതിരെ പ്രതികരിക്കുന്നവർ വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ സംരക്ഷകരാണ്. ശരിക്കും വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മാത്രം ഞാൻ ഓതാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ വിശുദ്ധ ഖുർആൻ അങ്ങനെ ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, വമാ ഖാന റബ്ബുക ലി യുഹ്ലിക്കൽ ഖുറ, ഒരു നാട്ടിനെയും നിന്റെ റബ്ബ് നശിപ്പിക്കുകയില്ല, ബി ദുൽമിൻ, അവർ ചെയ്ത ദുൽമ് കൊണ്ട്. വാഹുലുഹ മുസ്ലിയൂൻ, അതിൽ ആൾക്കാർ ഇസ്ലാം നടത്തുന്നുണ്ടെങ്കിലും സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവരെ പൊതുവായ ശിക്ഷക്കുള്ള വിധേയമാക്കൂല. അപ്പോൾ പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ, അതിൽ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരൊക്കെ വരില്ല, അവർക്കൊരു പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ അവർക്കിടയിൽ നന്മ കൽപ്പിക്കുന്നവരുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അവർ നാട്ടിൽ സമൂഹത്തിൻ്റെ തിന്മകളെ എതിർക്കുന്നവരുണ്ടെങ്കിൽ ആ നാടിൻ്റെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ അവർക്കെതിരെ തിരിയലല്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ഇസ്ലാമിൻ്റെ ആൾക്കാരാവണമെന്നേ പറയാനുള്ളൂ. ഞാൻ അവർ ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എന്തിനാണ് മീറ്റിംഗ് കൂടി, അതുമായി ബന്ധപ്പെട്ട കാര്യം അതിൻ്റെ പിന്നാമ്പുറങ്ങളെ കൂടെ നന്നായി സംസാരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നന്നായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ വേറെ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ, അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ള നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ നാം കേട്ടത് ഡയലോഗ്, സമൂഹത്തെ നന്മയിലേക്ക് വിളിക്കുമ്പോൾ ബഹുമാന്യനായ അബൂബക്കർ സലഫിയുടെ സംസാരം. എടത്തനാട്ടുകരയിലെ ജനകീയ പ്രതിരോധം പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച സംസാരമായിരുന്നു ഇതുവരെ നാം കേട്ടത്.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
5: നാളികേര പുതുകൃഷിക്കും നഴ്സറികൾക്കും ധനസഹായം. നാളികേര കൃഷി വ്യാപനം ലക്ഷ്യമിട്ട് നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങിന്റെ പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചു. മുമ്പ് ഒരു തൈക്ക് ഏകദേശം 40 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ 350 രൂപ വരെ ലഭിക്കും. ശാസ്ത്രീയമായി പുതിയ തെങ്ങിൻ തൈകൾ നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. ഒരു ഹെക്ടറിൽ പുതുകൃഷി നടത്തുന്നതിന് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നാളികേര നഴ്സറി പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. 25 സെന്റിൽ 10,000 വിത്ത് തേങ്ങകൾ പാകി 6,250 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ നഴ്സറികൾക്ക് ചെലവിന്റെ 50% ധനസഹായമായി ലഭിക്കും. ഇതു സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0484-237-7726. അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈ സമയത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി സമയം മാറ്റിവെച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 19-ാമത്തെ ആയത്ത് വളരെ ചെറിയ ആയത്താണ്. ഇൻഷാ അല്ലാ അതാണിന്ന് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ഇൻഷാ അല്ലാ 19-ാമത്തെ ആയത്ത് നമുക്ക് പഠിക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ومغانم كثيرة ومغانم كثيرة

0: ഇൻഷാ ഇരുപതാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നാം മുസ്ലിമാണോ, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ജന്മനാ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നും അവനക്ക് എന്തൊക്കെ ക്വാളിറ്റികളും ക്വാളിഫിക്കേഷനുകളുമാണ് ഉണ്ടാകേണ്ടത് എന്നതും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസൽമാൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായി തീരേണ്ടവനാണ്. കാരണം അത്രത്തോളം അവനക്ക് അവൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തിരു പ്രവാചക വചനങ്ങളും അധ്യാപനങ്ങളിലൂടെ നമുക്ക് നൽകുന്ന സുപ്രധാനമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ നിസാരമായി കൊണ്ട് കാണുന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാം എത്രത്തോളം ഗൗരവതരത്തിലാണ് കാണുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് സൂറത്തുൽ ഹുജറാത്തിൻ്റെ 11-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും എന്ന് തുടങ്ങുന്ന ഈ വചനങ്ങളിലൂടെ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ടോ കൈകൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് എന്നും ഒരു പക്ഷേ നിങ്ങൾ പരിഹസിക്കപ്പെടുന്ന ആളുകൾ നിങ്ങൾ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കാം എന്നുമുള്ള താക്കീതും മുന്നറിയിപ്പും നിർദ്ദേശവും കൽപ്പനയും നമുക്ക് നൽകുകയാണ്. മാത്രമല്ല വലാ തൽമിദു അംഫുസകും വലാ തനാബസു ബിൽ അൽഖാം, നിങ്ങൾ പരസ്പരം ഇരട്ടപ്പേരുകൾ വിളിച്ച് പരിഹസിക്കുന്ന, കളിയാക്കുന്ന, വേദനിപ്പിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നതും ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഒരു പക്ഷേ മറ്റുള്ളവർ ചിരിക്കുന്നതിനു വേണ്ടി മറ്റൊരാളെ അപമാനിക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും പാരവെക്കുകയും ചെയ്യുന്ന സ്വഭാവം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും എത്രത്തോളം ഇസ്ലാം പവിത്രത നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഈ ആയത്ത് നമുക്ക് പകർന്നു നൽകുന്നത്. മാത്രവുമല്ല പ്രവാചകൻ്റെ ഹദീസുകളിൽ ഇമാം മുസ്ലിമും ബുഖാരിയും റഹിമഹുല്ല അവർ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങളായ ആളുകൾ അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും രക്ഷ ലഭിച്ചവനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഞാൻ എൻ്റെ നാവിൽ നിന്നും എൻ്റെ കൈകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവൻ സുരക്ഷിതനായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു മുസ്ലിമായി മാറുന്നത് എന്നാണ്. മാത്രവുമല്ല യഥാർത്ഥ മുഅ്മിൻ വിശ്വാസി ആരാണ് എന്നത് മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം, അൽ മുഅ്മിനു മൻ ആമിനഹു അന്നാസ് അല അംബാലിഹിം വ അംഫുസിഹിം എന്നാണ്. ജനങ്ങളുടെ ധനത്തിനും ജീവനും ആരിൽ നിന്നാണോ സുരക്ഷിതത്വം ലഭിക്കുന്നത് അവനാണ് യഥാർത്ഥ മുഅ്മിൻ, വിശ്വാസി എന്നത് പഠിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ആ ഒരു നിലവാരത്തിലുള്ള വിശ്വാസിയാകാൻ, മുസ്ലിമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. യഥാർത്ഥത്തിൽ കീഴൊതുങ്ങുന്നവൻ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനായി, അനുസരണയുള്ളവനായി, അനുസരണക്കേട് കാണിക്കാത്തവനായി ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മുസ്ലിം എന്നാൽ. ആ മുസ്ലിമിൻ്റെ ക്വാളിഫിക്കേഷൻ ലഭിച്ച മുസ്ലിമായി മാറാൻ നമുക്ക് ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മുടെ നാവ്, നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈ വമാ ബൈന റിജ്ലൈ അൽമൻ ലഹു അൽജന്ന എന്നാണ്. അഥവാ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും അഥവാ നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും അഥവാ ഗുഹ്യാവയവത്തെയും സൂക്ഷിച്ചുകൊള്ളാമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പു നൽകാമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. വിശാലമായ അർത്ഥതലങ്ങളുള്ള ഈ ഹദീസിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടതുണ്ട്. കാരണം നാവ് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ, ആപത്തുകൾ, അക്രമങ്ങൾ അത് വലുതാണ്. അൽഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ എന്ന് പറഞ്ഞല്ലോ. ഒരു ഫിത്നയുടെ പിന്നിൽ ഒരു നാവിൻ്റെ സംസാരമുണ്ടാകും. അത്തരത്തിലുള്ള സംസാരങ്ങൾ വലിയ തിന്മകളിലേക്കും ഉപദ്രവങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും തള്ളിയിടും. നാം ചില പ്രസ്താവനകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ആ പ്രസ്താവന ഒട്ടും ശരിയായില്ല, ആ പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരം തന്നെ എന്നൊക്കെ നമ്മൾ പല പ്രസ്താവനകളെക്കുറിച്ചും പറയാറുണ്ട്. ഇത് കേവലം പ്രസ്താവനകളല്ല, നമ്മുടെ നാവിൻ്റെ നിയന്ത്രണമില്ലാത്ത തരത്തിലുള്ള ചില പ്രവർത്തനം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ഗുഹ്യാവയവത്തെക്കുറിച്ചും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടു. അതേ, ആ അവയവം മനുഷ്യനെ ഒരു തിന്മയിലേക്ക് നയിക്കുന്ന വലിയ ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകിയാൽ അവർക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നൽകാനുമെന്ന് പറയാൻ മാത്രം അത്രയും ഗൗരവമുള്ളൊരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പരലോകത്ത് പാപ്പരാകുന്നവർ ആരി എന്ന്, മുഫ്ലിസ് ആരി എന്ന് പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് ചോദിച്ചപ്പോൾ, അത്തദുറൂനമൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസായത്, തുലഞ്ഞവൻ, ഒന്ന് എല്ലാം നഷ്ടപ്പെട്ടവൻ, പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദ്യത്തിന് അവിടുന്ന് പറയുകയുണ്ടായി, യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വയഅതി ഖദ് ശതമ ഹാദ ഖദഫ ഹാദ വഅകല മാല ഹാദ വസഫ ഖദമ ഹാദ വളറബ ഹാദ. അഥവാ നമസ്കാരം, നോമ്പും, സകാത്തും എല്ലാ പുണ്യപ്രവൃത്തികളും ചെയ്ത മനുഷ്യനായിരിക്കാം, പക്ഷേ വയഅതി ഖദ് ശതമ ഹാദ, ഒരു മനുഷ്യനെക്കുറിച്ച് ചീത്ത വിളിച്ചു, അവനെ പ്രയാസപ്പെടുത്തി, ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി, അതേപോലെ തന്നെ ധനം അന്യായമായി കൊണ്ടെത്തുന്നു, രക്തം ചിന്തി, മറ്റുള്ളവനെ ഉപദ്രവിച്ചു, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് വന്നാൽ അവൻ്റെ ഇബാദത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നത് ആണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഒരു വിശ്വാസി, ഒരു മുസ്ലിമെന്ന് പറഞ്ഞാൽ, ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി വേഷത്തിലും വിധാനത്തിലും പ്രവൃത്തിയിലും ചമഞ്ഞൊരുങ്ങുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ പണി. മറിച്ച് അവൻ തൻ്റെ നാവ് കൊണ്ടും തൻ്റെ കൈകൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടുമെല്ലാം മറ്റുള്ളവൻ്റെ മേൽ ഉപദ്രവമുണ്ടാക്കാതെ നല്ലൊരു മനുഷ്യനായി മാറുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി മാറുന്നത്. ഒരു നല്ല മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഒരു മനുഷ്യന് ഈ പറയപ്പെട്ട ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ സാധ്യമല്ല. മറ്റുള്ളവനെ തെറിവിളിക്കുവാനും ചീത്ത പറയുവാനും അവഹേളിക്കുവാനും മോശം പറയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുവാനും സാധിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ്, ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ കൈകൾ കൊണ്ടും നാവ് കൊണ്ടും നേരിട്ട് ഉപദ്രവിക്കുന്നതിന് പകരം ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും തുടങ്ങിയ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കലും വ്യാജ പ്രൊഫൈലുകളുണ്ടാക്കി അതിലൂടെ പണം സമ്പാദിക്കുകയും മറ്റുള്ളവരെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ തട്ടിയെടുത്ത് അവരെ വഞ്ചനയിൽ അകപ്പെടുത്തി വലിയ പണം സമ്പാദിക്കുന്ന മേഖലകളായി മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ട്രോളിക്കൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടും മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഉപദ്രവങ്ങൾ, ആരോപണങ്ങൾ, ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ, നല്ല മുസ്ലിമായി മാറണമെങ്കിൽ തീർച്ചയായും ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു അരൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. നാം മുസ്ലിമാണോ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി ഏപ്പിക്കാട്.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും. ക്ലാസ് എടുക്കുന്നത് മുനീർ ഷറഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അമിന ബിൻതു വഹബ് എന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം. അവർ ബനു സഹറ ഗോത്രക്കാരിയാണ്. ഇവരുടെ പിതൃപരമ്പരയിൽ സഹറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ കിലാബ് ബിൻ മുറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. കിലാബ് ബിൻ മുറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര എണ്ണുമ്പോൾ ആറാമത്തെ പിതാവാണ് കിലാബ്. ഇയാളുടെ മകനാണ് നബിയുടെ പിതൃപരമ്പരയിലെ അഞ്ചാമത്തെ വ്യക്തി ഖുസൈ. ഈ കിലാബ് ബിൻ മുറയ്ക്ക് സഹറ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഈ മകനിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതൃപരമ്പര വരുന്നത്. ഈ സഹറയുടെ സന്താന പരമ്പരയിലാണ് നബിയുടെ ഉമ്മ ആമിന ബിൻതു വഹബ് ജനിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം ഇവരെല്ലാവരും അദ്നാനികളാണ്. ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ഉമ്മ, ഉമ്മയുടെ പിതാക്കന്മാർ, ഉപ്പയുടെ പിതാക്കന്മാർ ഇവരെല്ലാം ചെന്നെത്തുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരാണ് ബനു സഹറ ഗോത്രം എന്ന് പറഞ്ഞാൽ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രമായ ബനു സഹറ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ സഅദിനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അഭിമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അമ്പെടുത്ത് സഅദിൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി ഇർമി, എൻ്റെ വാപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് പകരമായി ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു. എന്നിട്ട് നബി പറഞ്ഞു, സഅദ് എൻ്റെ ഖാലാൻ, അമ്മാവനാൻ, നിങ്ങൾക്കൊക്കെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് സഅദിനെ ചൂണ്ടിക്കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇദ്ദേഹം ബനു സഹറ ഗോത്രക്കാരനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഇദ്ദേഹവും ബനു സഹറ ഗോത്രക്കാരനാണ്, നബിയുടെ അമ്മാവനാണ്. പറഞ്ഞു വന്നത് നബിയുടെ നസബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ മുന്നേ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്നും സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. മദീനയിലെത്തി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ സുഖമില്ലാതെ കിടപ്പിലാവുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. നാബിഅത്തു ദുബിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അവിടെയാണ് അബ്ദുള്ളയെ മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബിയുടെ 6 വയസ്സ് വരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സാകുമ്പോൾ നബിയുടെ വളർത്തുമ്മയായ ഉമ്മു അയ്മൻ എന്ന സ്ത്രീയോടൊപ്പം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കലേക്ക് പോയി. അവിടെയെത്തി ഭർത്താവിൻ്റെ കബറ് കണ്ട് ബനു നജ്ജാർ ഗോത്രത്തെ സന്ദർശിച്ച് മക്കയിലേക്ക് അവർ മടങ്ങുന്ന സമയത്ത് മദീനക്കടുത്തുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് അവർ രോഗിയാവുകയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 6-ാമത്തെ വയസ്സിൽ തീർത്തും അനാഥനായി എന്ന് നമുക്കറിയാം. നബിയുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ, ഒരഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ഇമാം ഹാഫിളുസ് സുയൂത്തി ഖുറത്തുൽ ഐനൈൻ ഫി നജാത്തിൽ അബവൈൻ എന്ന ചെറിയ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അവർ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തവക്കുഫിലാണ്, മൗനികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അതിന് പറഞ്ഞ കാരണം അവർ നുബൂവത്ത് കാലം കണ്ടുമുട്ടാത്തവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് അഹ്ലുൽ ഫിത്റ എന്ന് പറയുന്ന ആളുകളുടെ ഹുക്കുമാണുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് കാഫിറെന്നോ മുസ്ലിമെന്നോ വിധിക്കുവാൻ പാടില്ല. മറ്റു ചില പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങളല്ല എന്ന് വിധിച്ചവരാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കുഫ്രിൽ മരിച്ചവർ നരകത്തിലാണ് എന്ന് പറയുന്ന ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, താങ്കളുടെയും എൻ്റെയും പിതാവ് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബിയുടെ മാതാവിൻ്റെ വിഷയത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. ഇത് കണ്ട സ്വഹാബത്തും കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുപറ്റി നബിയെ താങ്കൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്. ഖബർ സിയാറത്തിന് എനിക്ക് അനുമതി തന്നു, പക്ഷേ ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിനാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അൽ ബിദായത്തു വ നിഹായിൽ കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്ക് കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം നവവി ഈ മുസ്ലിമിലെ ഹദീസിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, മുശ്രിക്കുകളുടെ ഖബറുകൾ മുസ്ലിമീങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്നുള്ളതാണ്. സുയൂത്തിയുടെ നിലപാടിന് നേർ വിപരീതമാണ് നവവിയുടെ ഈ ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യവും തുറന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് മുനീർ ഷറഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
6: ദുനിയാവ് 3 ദിവസങ്ങളാണ്. മധുരം കൊണ്ടോ കയ്പുകൊണ്ടോ കഴിഞ്ഞുപോയ ഇന്നലെ, അത് ഇനി ഒരിക്കലും മടങ്ങിവരില്ല. ഇന്ന് അത് നമുക്കുള്ളതാണ്, എങ്കിലും അത് മിന്നൽ വേഗതയിൽ കഴിഞ്ഞുപോകും. ഒന്നും അതേപടി നിലനിൽക്കില്ല. നാളെ നമ്മൾ കാണാത്തതും മറഞ്ഞതുമാണ്.

0: ഓർമ്മകളും നല്ലതായിരിക്കട്ടെ.
1: നല്ലൊരു സന്ദേശം അല്ലേ. മൂന്ന് ദിവസങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞത്, ഭൂതം ഭാവി വർത്തമാനെന്നാണ് അല്ലേ
2: എല്ലാവർക്കും അറിയാവുന്നൊരു രീതി.
1: ശരിക്കും എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ദുഃഖം, വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചുള്ള ഭയം, ഇതാണ് മനുഷ്യനെ ആകെ വേട്ടയാടുന്നത്. അവൻ്റെ സമാധാനം മുഴുവൻ കെടുത്തുന്നത് അതാണ്. ഇതിൽ നിന്ന് മാറാനുള്ള മാർഗം, ഒന്ന്, കഴിഞ്ഞ കാലത്തത് കഴിഞ്ഞു, അത് ലോഹയിലുള്ളതാണ്, എഴുതി വെച്ചതാണ് എന്നുള്ളൊരു വിചാരത്തിൽ എന്ത് ചെയ്യുക, സമാധാനിക്കുക. വരും കാലത്തിലുള്ള ആശങ്ക വേണ്ട, നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല, നമുക്ക് കിട്ടാൻ വിധിക്കാത്തതൊന്നും ലഭിക്കുകയുമില്ല. നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് പോകുക, റിസൾട്ട് പൂർണ്ണമായി അരുത്തുന്ന അതാണ് വമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനും. ശരിയായ ഹുദയിലേക്ക് വന്നാൽ മുൻകഴിഞ്ഞ കാലത്ത് ദുഃഖമോ വരാനിരിക്കുന്ന കാലത്ത് ഭയമോ ഒരാളെ വേട്ടയാടുകയില്ല. അവർ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണെന്നാണ് റഫീഖ് സർഫി സൂചിപ്പിച്ചത്.
2: പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മളിത്ര തക്കുവ കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വിഷയം പലപ്പോഴും നമ്മൾ മറന്നാണ് പോവും അല്ലേ. ജീവിതം ചെറുതാണെന്ന് മായസ് കുറച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോവും. എന്നാൽ നമ്മൾ പല ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയും, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നല്ലാണ്ട് നമുക്കൊരു പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ, മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണെങ്കിലും പക്ഷേ വലുത് വേറെ എന്തൊക്കെയാണ്, നമ്മുടെ രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആറുമാസം കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത്, എൻ്റെ മുമ്പിലുള്ള സമയത്തെ എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് ദുനിയാവിന് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രയാസം.
1: ഒരു 10-63 വയസ്സുള്ള ഒരാൾ തൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ എന്ത് ചെയ്യണില്ല, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കണില്ല. അപ്പം എന്താ വെച്ചാൽ, ആ ദിവസത്തെ ഒരു വൈകാരികത പെട്ടെന്ന് മരിക്കുമ്പോൾ, മരണം പെട്ടെന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, 2-3 നിസ്കാരൊക്കെ ഉഷാറാവും, പിന്നെ എന്ത് ചെയ്യും, പഴയ പോലെ ആവും. ഒരു വിഷയം തന്നെയാണ് ഇവിടെ. എന്താ വെച്ചാൽ, റഫീഖ് സർഫി പറഞ്ഞതിൽ ഏറ്റവും വലിയ പോയിന്റ് പകയില്ലാതെ ജീവിക്കുക. എല്ലാവരും നമ്മളെ മയ്യത്ത് സ്കരിക്കേണ്ട ആൾക്കാരാണ്. അപ്പം അവർ അള്ളാഹും മോപ്പല്ലാഹും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പറയണമെങ്കിൽ അവരോട് ആത്മാർത്ഥമായി പെരുമാറിയിട്ട് ആ ഒരു നല്ല ഒരു പാപമോചനത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മയ്യത്തായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ജീവിതത്തിൽ വളരെയധികം വലിയ അധ്വാനം വേണം. ചില ആളുകളൊക്കെ മരിച്ചാൽ ആളുകൾ വരുന്നത് തന്നെ പ്രാർത്ഥിക്കാനും ഇഷ്ടത്തോടു കൂടിയാണ് വരുന്നത്. വളരെ ഒരു മരണത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാന്നാൽ ഒരാൾ അങ്ങേറ്റത്തെ ത്യാഗം. അപ്പോൾ അത്രയും ബന്ധുക്കളെ, പിന്നെ അടുത്ത ആളുകളെ വരിക, ആദർശ ബന്ധുക്കളൊക്കെ കുറേയുള്ള മയ്യത്തുകൾ നമ്മൾ കാണലുണ്ട്. അത് അവരെ കുടുംബക്കാരൊന്നുമല്ല, അവരെ തീയൊരു ബന്ധം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പെരുമാറ്റത്തിലെ വലിയൊരു പിന്നെ സ്വാധീനാണ് ശരിക്കത്.
2: ആര് ആദ്യം എന്നുള്ളതേ നമുക്ക് അറിയാത്തതുള്ളൂ, എന്തായാലും ഉറപ്പാണല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ മയ്യത്തിസ്കാരത്തിന് ആദ്യം എനിക്ക് വേണ്ടി മറ്റാൾ നിസ്കരിക്കേണ്ടി വരുമോ, അയാൾക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കേണ്ടി വരുമോ എന്നുള്ളത് മാത്രമേ അറിയാത്തുള്ളൂ, സംഗതി ഉറപ്പാണ്.
1: അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് നമ്മളാണ് ആദ്യം എന്ന് വിചാരിച്ചാൽ
2: മാത്രമേ.
3: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല, ഒരുപാട് ശ്രമിച്ചു നോക്കി സാധിക്കുന്നില്ല, നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ, എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത, ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
4: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.

സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ഇന്ന് നല്ല മക്കളും ചീത്ത മക്കളും എന്ന വിഷയമാണ് ഖുർആൻ പാഠങ്ങളിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്താനങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ ഒരു അലങ്കാരമാണ്, സന്തോഷമാണ്. അവരിലൂടെ കൺകുളിർമയുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ പലപ്പോഴും നമ്മുടെ മക്കൾ നാം ആഗ്രഹിച്ചതുപോലെ ആവുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നല്ല മക്കളുമുണ്ട്, ചീത്ത മക്കളുമുണ്ട്. പരിശുദ്ധ ഖുർആൻ നല്ല മക്കളുടെ അടയാളവും ചീത്ത മക്കളുടെ അടയാളവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണിത് പറഞ്ഞു തന്നത്? ഇത് രണ്ടും ലോകത്ത് സംഭവിക്കും, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള വല്ലതും കാണുമ്പോൾ നാം പ്രയാസപ്പെടരുത്. തീർച്ചയായും സന്താനങ്ങളിൽ നല്ലവരുമുണ്ടാകും, ചീത്തയുമുണ്ടാകും. അതേ സന്ദർഭത്തിൽ ഒരു നല്ല മകനാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല മക്കളാകാൻ, അല്ലെങ്കിൽ നല്ല മക്കളുടെ അടയാളങ്ങളായി അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ, അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നല്ല മക്കളുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ചീത്ത മക്കളുടെ സ്വഭാവം എന്താണ് എന്നറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാനും വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ നല്ലവരായി വളരാനും ചീത്ത മക്കളായി വളരാതിരിക്കാനും ഇതേപോലെയുള്ള നല്ല വചനങ്ങളും നല്ല പാഠങ്ങളുമൊക്കെ കുഞ്ഞുനാളിലെ അവർക്ക് പറഞ്ഞുകൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാ നമ്മുടെ കണ്ണിന് കുളിർമയുണ്ടാകുന്ന മക്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നല്ല മക്കളുടെ സ്വഭാവം, ചീത്ത മക്കളുടെ സ്വഭാവം വിശദീകരിക്കുന്ന ചില വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം സൂറത്തു അൽ അഹ്ഖാഫിലെ 15 മുതൽ 18 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ത്യാഗങ്ങളെ സംബന്ധിച്ചും ഉമ്മ പ്രത്യേകിച്ചും ഗർഭം ധരിച്ചതിനെ സംബന്ധിച്ചും പ്രസവിച്ചതിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചതിന് ശേഷം ഒരു നല്ല മകൻ ഹത്ത ഇദ ബലഗ അശുദ്ധഹു വബലഗ 40 സന, തനിക്ക് പ്രായപൂർത്തിയായി, തനിക്ക് 40 വയസ്സായി, ഒരു പക്വതയെല്ലാം എത്തിയ ഒരു സന്ദർഭത്തിൽ ഖാല, ആ കുട്ടി പറയും, നല്ല മകൻ പറയും, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅല വാലിദൈ വഅന അമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഈ കുട്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിന്നോട് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് പ്രേരണ നൽകണമേ, തൗഫീഖ് നൽകണമേ. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ, നീ ഇഷ്ടപ്പെട്ട, നീ തൃപ്തിപ്പെട്ട സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ. വ അസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, എനിക്ക് നല്ല മക്കളെയും നൽകണമേ. ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. ഇവിടെ തൻ്റെ യുവത്വം എത്തിയ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ തനിക്ക് 40 വയസ്സായപ്പോൾ എന്ന് ഖുർആൻ പ്രയോഗിക്കാനുള്ള കാരണം, ഒരു വ്യക്തി പിതാവാകുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീ മാതാവാകുന്ന എല്ലാം പ്രായമാണ് യഥാർത്ഥത്തിൽ അത്. അങ്ങനെ തങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാണ് മക്കളെ പോറ്റി വളർത്തുക, അവരെ പ്രസവിക്കുക, അവരെ പോറ്റുക, വളർത്തുക എന്നതൊക്കെ എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്നും, മക്കളിലൂടെ കൺകുളിർമ ഉണ്ടാവുക എന്നത് എത്രമാത്രം വലിയ ആനന്ദമാണ് എന്നും അവർ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് അവർക്ക് സ്വന്തം മാതാപിതാക്കളുടെ വിലയും അവരുടെ സ്ഥാനവും അവരുടെ മഹത്വവും, ഞങ്ങളിലൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രായമാണ് ഏകദേശം ആ ഒരു പ്രായം. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിന്നോട് നന്ദി കാണിക്കുവാൻ ഞങ്ങൾക്ക് നീ പ്രേരണ നൽകണമേ എന്നും. അതോടൊപ്പം നീ ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ, അഥവാ മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവർക്ക് എഹ്സാൻ ചെയ്യുക, മക്കളെ നന്നായി വളർത്തുക, ദീനീപരമായ ഒരു ചുറ്റുപാട് വീട്ടിലുണ്ടാക്കുക, അങ്ങനെ തുടങ്ങി മറ്റെല്ലാ മേഖലകളിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകണം, തൗഫീക്ക് നൽകണമെന്നും, അതോടൊപ്പം അസ്ലിഹലി ഫീ ദുർരിയത്തി, ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇനി ഈ വിഷയത്തിൽ ഞങ്ങളിൽ നിന്ന് വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നി തുബ്തു ഇലൈക്, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കാമെന്ന് ആ മക്കൾ പറയുന്നതാണ്. ഇതാണ് നല്ല മക്കൾ മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കി നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അവരെക്കുറിച്ച് 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, അവർ ചെയ്ത ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയും അവർ സ്വർഗത്തിൻ്റെ ആളുകളുമായിരിക്കും. അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമായൊരു കരാറാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. എന്നാൽ അതേ സന്ദർഭത്തിൽ ചീത്ത മക്കളെക്കുറിച്ച് 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫ്ഫിൽ ലക്കുമ അതഇദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി, മാതാപിതാക്കൾ മക്കളോട് പരലോകമുണ്ട്, നിങ്ങൾ നല്ല മക്കളായി ജീവിക്കണമെന്ന് ആ മാതാപിതാക്കൾ പറയുമ്പോൾ അവരെന്താ പറയുന്നത്? നിങ്ങൾക്ക് നാശം ഒരുപാട് തലമുറകൾ മുമ്പ് കഴിഞ്ഞുപോയി, എന്നിരിക്കെ ഞങ്ങൾ മരണപ്പെട്ടാൽ വീണ്ടും എഴുന്നേൽക്കുമെന്നാണോ ജീവിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? വഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവലീൻ. ആ മാതാപിതാക്കളാകട്ടെ അള്ളാഹുവിനോട് മക്കളുടെ വിഷയത്തിൽ രക്ഷ ചോദിക്കാണ്, എന്നിട്ട് പറയാണ് അള്ളാഹുവിൻ്റെ കരാറ് സത്യമാണ്, നിനക്ക് നാശം, നീ വിശ്വസിക്ക് എന്നവർ പറയും. അപ്പോൾ മക്കളെന്താ പറയുന്നത്? ഇതൊക്കെ പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സംബന്ധിച്ച് 18-ാമത്തെ ആയത്തിൽ പറയുന്നത്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട നഷ്ടക്കാരായ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമുദായങ്ങളിൽ ആളുകളിൽ ആ മക്കളെ അള്ളാഹു പ്രവേശിപ്പിക്കും എന്നാണ്. എന്നിട്ട് 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വലിക്കുല്ലിൻ ദറജാത്തുൻ മിമ്മ അമിലു, ഓരോ ആളുകൾക്കും അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള ദറജകളുണ്ടാകും, വലിയൊഫിയഹും അമാലഹും വഹും ലാ യുദ്ലമൂൻ, ഓരോരുത്തരും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നവരാണ്, അവരോട് അള്ളാഹു അനീതിയോ അക്രമോ കാണിക്കുകയില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു രണ്ട് തരം മക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മാതാപിതാക്കളുടെ നന്മ മനസ്സിലാക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി ദുആ ചെയ്യുകയും സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും നല്ല മക്കളുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന നല്ല മക്കൾ. മറ്റൊരു വിഭാഗം മക്കളാകട്ടെ മാതാപിതാക്കളുടെ സതുപദേശങ്ങളെ തള്ളിക്കളയുകയും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയും നല്ലതിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങളെ സംബന്ധിച്ചും ഖുർആനിക വചനങ്ങളെ സംബന്ധിച്ചും പൂർവീകരുടെ കെട്ടുകഥകളെന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും മതനിരാസ പ്രവണതകളിലേക്കും പോകുന്ന മക്കളും ഈ രണ്ട് രൂപത്തിലുമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രദ്ധേയമായ പരിശ്രമങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ കൺകുളിർമയുള്ള മക്കളെ നമുക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ചില സംഗതികള് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം തോന്നും, പിന്നെ അതിങ്ങോട്ട് ശീലാകുന്ന അറിയും അല്ലേ. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അത് പല വിഷയത്തിലും അങ്ങനെയാണ്. കുറേ ചീത്ത കേട്ടും വിചാരിക്കാം, അപ്പം ആ ചീത്ത കേട്ട് അത് പിന്നെ കേട്ട് കേട്ട് ശീലമായ പിന്നെ ആ ചെയ്യണ കാര്യത്തിലൊരു ഇതുണ്ടാവില്ല. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ്, നമ്മൾ നമ്മളെ മനസ്സിന് വേദനിക്കുന്ന പല പിന്നെ കാഴ്ചകൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ മനസ്സ് വല്ലാതെ വേദനിക്കും. പക്ഷെ അത് വീണ്ടും വീണ്ടും ജീവിതത്തിലുണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാകും? അപ്പം അതിനോട് നമുക്ക് ഒരു വലിയൊരു ഗൗരവം തോന്നൂല അല്ലേ, സ്വാഭാവികമാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ അറിയുന്നതുണ്ടാകാം, അറിയാത്തതുണ്ടാകാം, നമ്മുടെ മനസ്സിലേക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടാവൊക്കെ ഉണ്ടാവും. നമ്മുടെ ഗസയിൽ, ഫലസ്തീനിൽ ഇപ്പോൾ നമ്മൾ ഒരു വലിയ യുദ്ധവും അല്ലെങ്കിൽ വലിയ അക്രമങ്ങൾക്കും വിധേയരായി അതിൻ്റെ പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ച് പിഞ്ചു കുഞ്ഞുകളെ പോലും വലിയ ദാരുണമായ രൂപത്തിൽ ഇട്ടും പൊട്ടും തിരിയാത്ത, ഉമ്മയുടെ അമ്മിഞ്ഞയിൽ നിന്നും വേർപ്പെടാത്ത അത്രയും ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വരെ മയ്യത്തായിട്ട് ഉള്ള കാഴ്ചകൾ പല സമയങ്ങളിലായി നമ്മൾ കണ്ട ആളുകളാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അല്ലേ, ഫലസ്തീനിൽ നിന്ന്. അതായത് ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ബിൽഡിങ്ങുകളുടെ കോൺക്രീറ്റുകളുടെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടിയ ഒരുപാട് മയ്യത്തുകൾ, ആ മയ്യത്തുകൾ എല്ലാം ഒരുമിച്ച് വെച്ച് ഫലസ്തീൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ജനാസ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പം അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് നൽകുന്ന വലിയൊരു ഭീതിയുണ്ട്, വലിയ ഒരു സന്ദേശമുണ്ട്, വലിയ ഒരു വെല്ലുവിളിയുണ്ട്. പലതും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അഥവാ മനുഷ്യൻ്റെ സ്വാർത്ഥതയും അവൻ്റെ ദയയില്ലായ്മയും എത്രത്തോളം അവനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ വലിയൊരു കാഴ്ചയാണ് ഫലസ്തീനിലെ ആ ജനാസ നമസ്കാരം. 112 മയ്യത്തുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് അവർ നമസ്കരിച്ചത് എന്നാണ്. അതും ഒരു പക്ഷേ ഒരുപാട് പിന്നെ ദിവസത്തെ പയക്കമുള്ള അല്ലെങ്കിൽ കാണാതായിട്ടുള്ള മണ്ണിൻ്റെ അടിയിൽ നിന്നും അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയ പല മയ്യത്തുകളും വെച്ചിട്ട് അവർ വലിയൊരു ജനാസ നമസ്കരിക്കുക. അതിൽ വലിയൊരു സംഖ്യ കുട്ടികൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ കാഴ്ചകളൊക്കെ നമ്മെ ഒരു പക്ഷേ നമ്മെ ബാധിക്കുന്നില്ലല്ലോ എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ കണ്ട് അത് അപ്പോൾ തീരുന്നൊരു വിഷയമായിട്ട് മാത്രം നമുക്ക് മാറും. പക്ഷെ യഥാർത്ഥത്തിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത പിഞ്ചു ബാല്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളും പ്രയാസങ്ങളും അവരുടെ ദുനിയാവിലുള്ള ജീവിക്കാനുള്ള അവസരവുമൊക്കെ അള്ളാഹു അവരിൽ നിന്ന് എടുത്ത് കളയാണ് അല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊരു ശിക്ഷയൊന്നുമല്ല, അവർക്കൊരു പക്ഷേ രക്ഷയുടെ മാർഗം എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക.
3: വല്ലാത്തൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ അധികം ആളുകൾക്കും ഗസയിൽ പറ്റി ചിന്തയല്ല. ഇപ്പോൾ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക അവിടേക്കൊക്കെ ചിന്ത മാറി. നമ്മളെ കേരളത്തിൽ വേറെ വിഷയങ്ങൾ അതിലേക്ക് ചിന്ത മാറിയൊരു സമയത്താണ് അവിടെ ഇപ്പോഴും അങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന് അവിടെ കയ്യേറി, ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഫലസ്തീനിൽ നടക്കുന്നത്. ആ നാട്ടിലേക്ക് കുറച്ച് ആളുകൾ വരുന്നു, അവിടെ അഭയാർത്ഥികളായി വന്ന് അവിടെ പിന്നീട് കട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ. അതിപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഒരു ക്രൂരത ചെയ്ത് അത് പിന്നെ അങ്ങനെ ശീലമായി, അത് അതിൻ്റെ മഹത്തായൊരു കാര്യമായി അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നത്. ഹിറ്റ്ലറുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. നുണകളുടെ പ്രൊപ്പഗണ്ട മെഷീൻ വർക്ക് ചെയ്ത് ഗീബൽസിൻ്റെ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതൊരു വലിയൊരു കാര്യമായി അവർ അവതരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
2: നമുക്ക് ഈ ഫലസ്തീനികളിലുള്ള നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ചില കാഴ്ചകളിലൊക്കെ അവരുടെ ഒരു ചെറിയ കുട്ടികളടക്കമുള്ള മുതിർന്ന ആളുകൾ വരെ അവർക്കുള്ള ആ ഒരു ഈമാൻ അല്ലെങ്കിൽ ആ ഒരു ഇനിയായിട്ടുള്ള അവരുടെ ടച്ച് അതൊരു വലുതാണ്. ശരിക്ക് അവരെ ഏത് വെടിയുണ്ടകളും മിസൈലുകളും അവരെ ഭയപ്പെടുത്താത്തത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തൊരു വിശ്വാസവും പ്രതീക്ഷയുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളെയും മറന്ന് സംസാരിക്കുന്ന ഒരാളുകളായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും മാറാറുള്ളത്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കൂല അല്ലേ, അല്ലെങ്കിൽ പിന്നെ മദ്രസ പോകില്ല, സ്കൂളിൽ പോകില്ല, അങ്ങനെ അങ്ങനെ പോകേണ്ടാത്ത അസുഖങ്ങളുണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർക്ക് ഒരു ഭയം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ദുനിയാവ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പേടി. പക്ഷെ അവർക്ക് ആ പേടിയല്ല, ഇനിയൊന്നും നഷ്ടപ്പെടില്ലല്ലോ. അപ്പം അത്തരമൊരു കാഴ്ചകളൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് സമയത്തും ഒരസുഖം വേണ്ട, ഒരു ബോംബും വന്ന് വീണ്ട ആവശ്യമില്ല, നമ്മുടെ ജീവിതം ഏത് സെക്കൻഡിലും അവസാനിക്കും എന്നൊരു ചിന്ത കൂടെ നമുക്കതിൽ ലഭിക്കണം.
1: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ് അല്പാൽപമായി ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഷഹാദത്തുർ പൂർണ്ണമാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നാം സാക്ഷ്യപ്പെടുത്തുന്ന നമ്മുടെ ഷഹാദ, അത് പരിപൂർണമാകണമെങ്കിലുള്ള നിബന്ധനകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വച്ചത്. ഇത്തിബാഅ് വേണമെന്നാണ്. ഇത്തിബാഅ് ഇല്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾ അസ്വീകാര്യമാണെന്നും തിരസ്കരിക്കപ്പെടുന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. സദുദ്ദേശമുണ്ടായാലും ചെയ്യുന്ന കാര്യങ്ങൾ ദീന് സ്ഥിരപ്പെട്ടതാണെങ്കിലും ചെയ്യുന്ന രീതി സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രസിദ്ധമായ ഒരു സംഭവമാണ് സുനനുദ്ദാരിമിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ കുറച്ചാളുകൾ വട്ടമിട്ടിരുന്നു കൊണ്ട് ദിക്ർ ചെല്ലുകയാണ്. അവരിൽ ഒരാൾ കബ്ബിറൂമി ആ ഫയുകബ്ബിറൂനമി ആ, നൂറു തവണ അള്ളാഹു അക്ബർ എന്ന് പറയൂ. അപ്പോൾ അവർ നൂറു തവണ അള്ളാഹു അക്ബർ പറയും. ഹല്ലിലൂമി ആ ഫയുഹല്ലിലൂനമി ആ, നൂറു തവണ ലാ ഇലാഹ ഇല്ലല്ല പറയൂ. അപ്പോൾ നൂറു തവണ അവർ ലാ ഇലാഹ ഇല്ലല്ല പറയും. സബ്ബിഹൂമി ആ ഫയുസബ്ബിഹൂനമി ആ, നൂറു തവണ സുബ്ഹാനല്ല പറയാൻ ആവശ്യപ്പെടുമ്പോൾ നൂറു തവണ അങ്ങനെ ചെയ്യും. ഇങ്ങനെ പള്ളിയിൽ ഹൽക്കയായി വട്ടത്തിലിരുന്നു കൊണ്ട് അവർ ദിക്ർ ചെല്ലുകയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ തക്ബീർ ചെല്ലുകയാണ്, തഹ്ലീൽ ചെല്ലുകയാണ്, തസ്ബീഹ് നിർവഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. തക്ബീറിൻ്റെ പ്രാധാന്യം, തഹ്ലീലിൻ്റെ പ്രാധാന്യം, തസ്ബീഹിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. നൂറു തവണ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും അത് സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിൽ പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. എന്നിട്ടും അങ്ങനെയൊക്കെ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് പോലും മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അംഗീകരിച്ചില്ല. അവരെ പള്ളിയിൽ നിന്ന് അദ്ദേഹം മാറ്റി ഓടിച്ചു. അദ്ദേഹം പറഞ്ഞത് ഫഉദ്ദൂ സയ്യാതികു ഫഅന ളാമിനുൻ അല്ലാ യളീഅ മിൻ ഹസനാതികും ഷൈഉൻ വൈഹകും യാ ഉമ്മത്ത് മുഹമ്മദ് മാ അസ്റഅ ഹലകതകും, നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെണ്ണിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുണ്യകർമ്മങ്ങളൊന്നും പാഴായിപ്പോകുകയില്ല എന്ന് ഞാൻ ഉറപ്പു നൽകാം. മുഹമ്മദ് നബിയുടെ സമൂഹമേ, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നാശത്തിൽ ചെന്ന് ചാടുന്നത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുജരന്മാർ മുതവാഫിറൂൻ ഇവിടെ ധാരാളമുണ്ട്. അവിടുന്ന് ഉപയോഗിച്ച, റസൂലുള്ള ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വഹാദിഗി സിയാബു ലം തബില വആനിയതുഹു ലം തുക്സർ, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോകുന്നതിന് മുമ്പ്, അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നതിന് മുമ്പ്, വളരെ പെട്ടെന്ന് എന്നർത്ഥം. നിങ്ങൾ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണോ? ഫിത്നയുടെ കവാടങ്ങൾ തുറക്കുകയാണോ? വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇന്നക്കും നഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു ചര്യയിലാണോ നിങ്ങൾ? ഔ മുഫ്തിഹു ബാബിദ്ദലാല, അതല്ല നിങ്ങൾ കുഴപ്പത്തിൻ്റെ വഴികേടിൻ്റെ വാതായനം തുറക്കുകയാണോ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹു അവരോട് ചോദിച്ചു എന്നാണ്. അവർ പ്രതികരിച്ചു, യാ അബ അബ്ദുറഹ്മാൻ, മാറദിനാ ഇല്ലൽ ഖൈറ, ഞങ്ങൾ നല്ലതേ വിചാരിച്ചിട്ടു, നല്ലതല്ലേ, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, തസ്ബീഹ് ചെല്ലല്ലേ നല്ല കാര്യമല്ലേ, തെഹ്ലീൽ ചെല്ലല്ലേ നല്ല കാര്യമല്ലേ എന്നവർ പ്രതികരിച്ചപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഖം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, നന്മ ഉദ്ദേശിക്കുന്ന എത്ര എത്ര ആളുകളാണ്, അവർക്കത് നേടാൻ കഴിയാതെ പോകും, നേടാനേ കഴിയില്ല. കാരണം ആ നന്മകൾ ലഭിക്കണമെങ്കിൽ, അത് ഖൈറായി മാറണമെങ്കിൽ, അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത്തിബാ റസൂൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷഹാദത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വിധം ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന് പറയുന്നത്. ആ ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പുണ്യമാണെന്ന് ധരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പുണ്യമായി പരിഗണിക്കുകയില്ല, അത് വഴികേടാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അവരോട് ചോദിച്ചത്, നിങ്ങൾ വഴികേടിൻ്റെ വാതായനം തുറക്കുകയാണോ എന്നാണല്ലോ. തസ്ബീഹ് ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഇവിടെ വഴികേടെന്ന് പറഞ്ഞത്. ഈ രീതിയിൽ, ഈ പ്രത്യേകമായ രീതിയിൽ തസ്ബീഹ് ചൊല്ലുന്നതിനെ, തഹ്ലീൽ നിർവഹിക്കുന്നതിനെ, തക്ബീർ ചൊല്ലുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഫിത്നയുടെ കവാടം എന്ന് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട്? ഈ രീതിയിൽ ഇബാദത്ത് നിർവഹിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ഈ ഒരു അസർ സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്സിൽസിലത്തുൽ അഹാദീസ് അസ്വഹീഹ എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയുടെ ഹദീസ് ക്രോഡീകരണത്തിൽ 2005 നമ്പറായി ഈ ഹദീസ് ചേർത്തതായി നമുക്ക് കാണാം. അപ്പോൾ ഷഹാദത്തിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു. പിന്നെ ഷഹാദത്തിനെ കുറിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തെക്കുറിച്ചാണല്ലോ റസൂലുള്ള പറഞ്ഞത്. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഅൻതുഖീമസ്സ്വല, നമസ്കാരം നിർവഹിക്കണം. തുഖീമസ്സ്വലാത്ത, നമസ്കാരം നിർവഹിക്കണം. അങ്ങനെയാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമാണല്ലോ നമസ്കാരം. ആ നമസ്കാരം നിലനിർത്തണം എന്നാണ് രണ്ടാമതായി ഇസ്ലാമിനെക്കുറിച്ചുള്ള പരാമർശത്തിൽ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. നമസ്കാരത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ നമുക്കറിയാം. ദീനിൻ്റെ തൂണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുമക്ക് ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ള നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ആ സന്ദർഭത്തിൽ പറഞ്ഞു, നമസ്കാരം ദീനിന്റെ തൂണാണ്, ദീനനെ നിലനിർത്തുന്ന സ്തംഭമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദീനിൽ നിന്ന് അവസാനമായി നഷ്ടപ്പെട്ടു പോകുന്നത് നമസ്കാരമാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരടിമ ആദ്യമായി വിചാരണ നേരിടേണ്ടി വരുന്നതും നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ഇസ്റാ മിഅ്റാജിന്റെ ഹദീസിൽ നിന്നും നമുക്ക് അറിയാം. നരകാവകാശികളോട് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമെന്താണ് എന്നന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ലം നഖുമിനൽ മുസല്ലീൻ എന്നാണ്. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നാണ് അഹ്ലു സഖർ, സഖർ എന്ന നരകത്തിൽ കിടക്കുന്ന ആളുകൾ നൽകുന്ന ഉത്തരം. വഅന്ന സ്വലാത തൻഹ, ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ എന്ന് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഅഖിമി സ്വലാത്ത്, നമസ്കാരം താങ്കൾ നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛവൃത്തികളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും തടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യോപദേശങ്ങളിൽപ്പെട്ടതാണ് നമസ്കാരം നിലനിർത്തണം എന്ന കാര്യം. മരിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അസ്സലാത്ത് അസ്സലാത്ത് വമാ മലക്കത്ത് അയ്മാനുക്കും, നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവയേയുടെ കാര്യവും അഥവാ അടിമകളുടെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിൻ്റെ മരണവേളയിൽ റസൂലുള്ളാഹി നൽകിയ വസിയ്യത്തിൻ്റെ മുഖ്യഭാഗവും മുഴുവൻ ഭാഗവും യഥാർത്ഥത്തിൽ അസ്സലാത്ത വമാ മലക്കത്ത് അയ്മാനുകും എന്നായിരുന്നു എന്നാണ്, ആമത്ത് വസിയ്യ അങ്ങനെയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും സമാനമായ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള അങ്ങനെ റസൂലുള്ളയുടെ ഉപദേശത്തെ സംബന്ധിച്ച്. കാന ആഖിറു കലാമിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ വമാ മലക്കത്ത് അയ്മാനുകും, റസൂലുള്ളയുടെ അന്ത്യോപദേശം നമസ്കാരത്തെ സംബന്ധിച്ചും അടിമകളെക്കുറിച്ചുമായിരുന്നുവെന്ന് അലി റളിയല്ലാഹു തആല അൻഹും പറഞ്ഞതായി ഇബ്നു മാജ റഹിമഹുള്ള ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. സൂറ അൽ മുഅ്മിനൂനിൽ വിശ്വാസികളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം അല്ലാഹു തആല പറയുന്നത് നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ എന്നാണ്. ഒരു അഞ്ചെട്ട് സ്വഭാവങ്ങൾ പറഞ്ഞ ശേഷം ആ വിഷയം അവസാനിപ്പിക്കുന്നതും നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമസ്കാരത്തിൻ്റെ മീസത്സ്, അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഫലായിലുമൊക്കെയായി ബന്ധപ്പെട്ട് ധാരാളമായി വന്നതായി നമുക്ക് കാണാം. അത്രയും പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം ഇഖാമത്തു സ്വലാത്ത്, നമസ്കാരം നിലനിർത്തലാണ് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാവിധി ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: നമുക്ക് ഇന്നത്തെ മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഖാരി അഹമ്മദ് ബിൻ അലി അൽ അജ്മി, അദ്ദേഹം സൂറത്തുൻ നബഇന്റെ വചനങ്ങളാണ് അദ്ധ്യായം 78 ആ പാരായണത്തിലേക്ക് കാതോർക്കുക.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

وفتحت السماء فكانت أبوابا وسيرت

صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا يوم

0: المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا.
1: ما شاء الله വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇലെ മുഴുവൻ ആയത്തുകളുടെയും പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മധുരം ഖുർആനിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ അജ്മിയാണ് പാരായണം നിർവഹിച്ചത്.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, മെഡിറ്റേഷൻ, ശ്വസന വ്യായാമം മനസ്സിനെ ശാന്തമാക്കാനായി. വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
3: അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഞാൻ പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. അധികം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണത്. ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ്, നിങ്ങളുടെ ലൈഫിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രത്ത് വർക്കുകളാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ ഉള്ളത്, നിങ്ങൾക്ക് റിലാക്സേഷൻ വേണം, ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് വരുന്നു, അമിതമായിട്ട് ചിന്തിക്കുന്നു, പേടി വരുന്നു, ടെൻഷൻസ് വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ബ്രത്ത് വർക്കാണ്. സാധാരണ ശ്വാസം നമ്മളറിയാതെ തന്നെ ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ടല്ലേ. ഈ സംഭവത്തിൽ ബ്രത്ത് വർക്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഡീപ്പായിട്ട് മൂക്കിലൂടെ മാക്സിമം ബ്രത്ത് ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കുക, എന്നിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് പതുക്കെ ശ്വാസം പുറത്തേക്ക് എന്ന് പറഞ്ഞ് ഊതിവിടുക. ഇത് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ, എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ശരീരം റിലാക്സ്ഡ് ആവും, മനസ്സൊന്നുകൂടി കോൺസെൻട്രേഷനിലേക്ക് വരും. അത് നിങ്ങൾക്ക് ഫീല് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഡീപ്പായിട്ട് മാക്സിമം ബ്രത്ത് എടുക്കുക, പതുക്കെ വായിലൂടെ പുറത്തേക്ക് ചുണ്ടുകൾ കൂർപ്പിച്ച് ഊതി ഒഴിവാക്കുക. ഇതിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമിഗ്ഡാല ഹിപ്പോ ക്യാമ്പസ്, ഈ സെൻട്രൽ ബ്രെയിനിലുള്ള ഏരിയാസാണ് ഓവർ തിങ്കിങ്, പെട്ടെന്ന് നമുക്ക് പേടി, ടെൻഷൻ, ദേഷ്യമൊക്കെ നിയന്ത്രിക്കുന്നത്. പതുക്കെ ഇവങ്ങായിട്ടുള്ള കണക്ഷൻ പതുക്കെ നമ്മളൊന്ന് കട്ടാക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു റിലാക്സേഷൻ നമുക്ക് ഫീല് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനിരിക്കുകയാണ്, പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ വരുന്നില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ബ്രത്ത് വർക്കാണിത്. ഇത് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ കൺട്രോളുകൾ, ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്കൊരു പരിധി വരെ കുറക്കാൻ സാധിക്കും ഈ സിമ്പിൾ ബ്രത്ത് വർക്ക് എക്സസൈസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു. അസ്സലാമു അലൈക്കും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, മെഡിറ്റേഷൻ, ശ്വസന വ്യായാമം മനസ്സിനെ ശാന്തമാക്കാനായി. അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്കൊരു പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ട്. പീസ് ടൈം നമ്മുടെ പ്രധാനപ്പെട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റേതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്: ചില പരിപാടികൾ കേൾക്കുമ്പോൾ അവതാരകരായ ആളുകൾ നമ്മോട് തന്നെ സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അത്രയും ഹൃദയസ്പർശിയാണ് പീസ് റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുകളും എന്ന ഒരു മനോഹരമായ പ്രതികരണമാണ് ഇന്ന് നമുക്ക് ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൻ്റെ ആ ഒരു സെഷനിൽ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ, ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
3: പീസ് റേഡിയോ ചോദ്യോത്തര പങ്ക്തി അൽ ഇജാബയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ എഴുതി കിട്ടിയതിൽ ആദ്യത്തേത്, മരിച്ച മകൻ്റെ ഭാര്യയെ മകൻ്റെ ഉപ്പാക്ക് വിവാഹം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം.
4: മകൻ മരിച്ചു കഴിഞ്ഞാലും ശരി, അവൻ്റെ ഭാര്യയെ മരിച്ച മകൻ്റെ പിതാവിന് അഥവാ അമ്മോശന് കല്യാണം കഴിക്കാൻ പാടില്ല. അവര് മഹറമാണ്. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ സൂറത്ത് നിസായിലെ 23-ാമത്തെ ആയത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. വഹലായിലു അബ്നായിക്കും ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ സ്വന്തം പുത്രന്മാരുടെ മകൻ്റെ ഭാര്യമാർ, സ്വാഭാവികമായും മക്കൾ മരിച്ചു പോയാൽ അല്ലെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ, അവരെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് കൃത്യമായ വിശുദ്ധ ഖുർആൻ്റെ കാഴ്ചപ്പാട് ഉണ്ട്. അവർ മഹറമാണ്, വിവാഹം കഴിക്കാൻ പാടില്ലാത്തവരാണ്.
3: ഞാൻ ഗൾഫിൽ ഒരു മലയാളി കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എക്സിറ്റ് അടിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് കമ്പനിയിൽ നിന്ന് ആനുകൂല്യങ്ങളുണ്ട്, പക്ഷേ അവർ അതെല്ലാം ഒപ്പിട്ട് വാങ്ങി പൈസ തരുന്നില്ല. ഇത് ചോദിച്ചു വാങ്ങാമോ? തന്നില്ലെങ്കിൽ നാളെ മഷറയിൽ നിന്ന് കിട്ടുമോ? ഈ പണം എനിക്ക് അർഹതപ്പെട്ടതല്ലേ എന്നൊക്കെയാണ് ഈ പ്രവാസി സുഹൃത്തിൻ്റെ ചോദ്യം.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമൂന അലാ ഷുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ അവർ വച്ച് നിബന്ധനകൾ പാലിക്കുന്നവരാണ്. ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചു കൊണ്ടാണ് ജോലിക്കാരൻ വരുന്നതും ജോലിക്കാരനെ കമ്പനി സ്വീകരിക്കുന്നതും. സർവീസ് മണി ഉണ്ടായിരിക്കും, ഇത്ര വർഷം ജോലി ചെയ്താൽ അതിനുള്ള സേവന പണമുണ്ടായിരിക്കും, അത് കൊടുക്കും എന്ന എഗ്രിമെൻറ്റിൽ തന്നെയാണ് ജോലിക്കാർ കടന്നു വരുന്നതും, കമ്പനി അവരെ സ്വീകരിക്കുന്നു. പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ ആ പണം കൊടുക്കാതെ തടിയൂരാൻ കമ്പനി ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അത്തരം കമ്പനികൾക്കെതിരെ ഏതൊരു രാജ്യത്തായിരുന്നാലും നിയമപരമായ വഴിയിലൂടെ പോയി തൻ്റെ അവകാശം തിരിച്ചു വാങ്ങാൻ സ്വയം ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള സാമൂഹ്യ കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ കമ്പനി ആളുകൾ മനസ്സിലാക്കേണ്ടത്, വല്ലുരുമുലുരുമാത്തിന് യോമിൽ ഖിയാമ, ഇത്തരം അക്രമങ്ങൾ നാളെ പരലോകത്ത് ഇരുട്ടായിരിക്കുമെന്നും, ദുആഉൽ മദ്ലൂം മുസ്തജാബ, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നുമാണ്. ഇവിടെ ഹക്ക് കിട്ടാത്ത ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാ നീതിയുടെ ഒരു ദിവസം വരാനുണ്ട്. ഇവിടെ നിന്നല്ലെങ്കിൽ അവിടെ നിന്ന് അത് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ജീവിക്കേണ്ടത്.
3: ഞാൻ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇവിടെ സ്പീക്കർ ഐറ്റംസ് വിൽക്കുന്നുണ്ട്. ഇത് സംഗീതം കേൾക്കാനും കൂടി ഉപയോഗിക്കുന്ന വസ്തു ആയതുകൊണ്ട് ഇത് വിൽക്കുന്നതിൻ്റെ വിധി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
4: ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വിൽക്കപ്പെടുന്നത് ഹറാമല്ലാത്ത വസ്തുവാണ് എങ്കിൽ, ആ വിൽക്കുന്ന വസ്തു കൊണ്ട് ഇവർ ഹറാമു ചെയ്യുമോ എന്ന് ചൂന്നന്വേഷിച്ച് പ്രയാസപ്പെടേണ്ട അവസ്ഥ അയാൾക്കില്ല. ഇപ്പോൾ സ്പീക്കർ ഐറ്റംസ് സംഗീതത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതല്ലാത്ത ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു സ്പീക്കർ ഐറ്റംസിന് വേണ്ടി വരുമ്പോൾ, നിങ്ങളിത് പ്രസംഗം കേൾക്കാനാണോ വാടക

0: കൊടുക്കാനാണോ സംഗീതം കേൾക്കാനാണോ എന്ന് ചൂഴ്ന്ന് അന്വേഷിക്കേണ്ട ആവശ്യം അയാൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരൻ ആകുന്നതും അല്ല. എന്നാലയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിലയാൾ വിൽപ്പന നടത്തുവാൻ പാടില്ല. ഒരാൾ ഒരു കത്തി, ഒരു ആയുധം വാങ്ങാൻ വേണ്ടി വരുമ്പോൾ കത്തി സ്വാഭാവികമായും അത് വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഇത് നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിക്കാനാണ് വാങ്ങുന്നത് എന്ന ചോദ്യം കച്ചവടക്കാരൻ ചോദിക്കേണ്ടതില്ല എന്നാണ് അറിയിക്കുന്നത്.
1: എൻ്റെ അനിയന് സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അവൻ 2005 ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് മരണപ്പെട്ടു. മരണപ്പെടുമ്പോൾ ഒരു വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു, ഭാര്യ ഗർഭിണിയുമായിരുന്നു. രണ്ടാമത്തെ കുട്ടിയും പെൺകുഞ്ഞായിരുന്നു. അങ്ങനെ രണ്ട് കുട്ടികൾ. ഓട്ടോക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് 265,000 രൂപ ഇൻഷുറൻസ് കിട്ടി. അതിന് അവകാശികൾ 5 പേരായിരുന്നു: ഉപ്പ, ഉമ്മ, ഭാര്യ, 2 കുട്ടികൾ. ഓരോരുത്തർക്കും 55,000 രൂപ വീതമായിരുന്നു. അതിൽ നിന്ന് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാര്യയുടെയും പണം എടുത്തവർക്ക് ചെറിയൊരു വീട് വെച്ചു. ബാക്കിയുള്ളത് കുട്ടികളുടെ പൈസയാണ്. അതവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷമേ എടുക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ വർഷം അവയിൽ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ ആളുടെ വിവാഹം ആയിട്ടുണ്ട്. ഇപ്പോൾ മൂത്ത മകളുടെ 55,000 രൂപ 260,000 രൂപയായിട്ടുണ്ട്. വിവാഹം നോക്കുന്ന രണ്ടാമത്തെ മകളുടെ പേരിലും അത്ര തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂത്ത മകളുടെ കല്യാണ ചെലവ് ഞങ്ങളെല്ലാ കുടുംബക്കാരും പങ്കന്മാരും കൂടിയാണ് ചെയ്തത്. അവളുടെ പൈസ ഇപ്പോഴും ബാങ്കിൽ നിന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ മറ്റേ മകളുടെ കല്യാണം പറയുന്നുണ്ട്. അതിന് ഈ പണം ഉപയോഗിക്കാമോ? ഉപയോഗിക്കാമെങ്കിൽ എത്ര എമൗണ്ട് പറ്റും? അതിൽ നിന്ന് പലിശ എത്ര ഒഴിവാക്കണം? ആ ഒഴിവാക്കുന്ന പലിശ പണം മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, ഉദാഹരണമായി വിവാഹ ചെലവിനോ മറ്റോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ദീർഘമായ ഈ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
0: ചോദ്യത്തിൻ്റെ ചുരുക്കം: ഒരാൾ ബാങ്കിൽ ഇട്ട പണം, അല്ലെ, ഒരാളുടെ പേരിൽ ഇട്ട പണം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അവകാശിക്ക് ഇട്ടുകൊടുത്ത പണം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പലിശയായി ഇരട്ടി ഇരട്ടിയായി, ആ പലിശ ഇവർക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് പ്രയാസമുള്ള അവസ്ഥയിലാണെങ്കിലും ശരി എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മരണപ്പെട്ട ആൾ, അയാൾക്ക് വേണ്ടി ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന വിഹിതം അത് സ്വീകരിക്കാവുന്നതാണ്. ഈ അവകാശികളൊക്കെ തന്നെയും അത് സ്വീകരിച്ചു. പെൺകുട്ടികളുടെ അവകാശമായ 55,000 രൂപ, ആ രൂപയാണ് കമ്പനി കൊടുത്തത്. അതിലപ്പുറം വർഷങ്ങളായി ബാങ്കിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ധാരാളമായി പലിശ അതിലുണ്ടായി. ആ പലിശ അവരതിന് അർഹരല്ല, അവർ സ്വീകരിക്കുവാൻ പാടില്ല. തൻ്റെ അവകാശമല്ല എന്ന് മനസ്സിലാക്കി ഒഴിവാക്കുകയാണ്. മറ്റേതെങ്കിലും മറ്റുള്ളവർക്കുള്ള വഴിയിൽ ഒഴിവാക്കി രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത്.
1: ഭർത്താവിന് മാന്യമായൊരു ജോലി ഉണ്ടായിരിക്കെ ഭർത്താവിന് താല്പര്യമില്ലാതെ ഭാര്യ ജോലിക്ക് പോകുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം. ഭാര്യയും ഭാര്യ വീട്ടുകാരും ഭർത്താവിനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്?
0: ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കേണ്ടതും ചിലവിന് കൊടുക്കേണ്ടതും അയാളുടെ ആ രക്ഷിതാവിൻ്റെ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. നേരം വെളുത്താൽ ഭാര്യയെ ജോലിക്ക് പറഞ്ഞയച്ച് ആ കാശ് കൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ അവളുടെ കാശെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു പൗരുഷമുള്ള ആളിന് യോജിച്ച പണിയല്ല. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് മാന്യമായ ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല. അനുവദിക്കപ്പെട്ട ഇസ്ലാമിക ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഏതൊരു ജോലിക്കും അവൾക്ക് പോകാവുന്നതാണ്. സ്ത്രീകളും തന്നെ ഒരു ജോലി ലഭിക്കണം എന്നിട്ടാകാം കല്യാണമെന്നും ജോലിക്ക് പോകണം എന്ന് വാശി പിടിക്കുവാനും പാടില്ല. കല്യാണത്തിന് മുമ്പേ നിബന്ധനകൾ വെച്ചപ്പോൾ ഭാര്യ ഇത്തരം ഒരു നിബന്ധന വെച്ചിരുന്നു എങ്കിൽ, മാന്യമായ ജോലിക്കാണ് അവൾ പോകുന്നതുമെങ്കിൽ അതിന് തടസ്സം നിൽക്കുവാൻ ഭർത്താവിനും പാടില്ല. ഇനി അത്രമാത്രം ഇസ്ലാമിക ചിട്ടകൾ ഒത്ത ഒരു ജോലിയല്ല എങ്കിൽ മുമ്പ് കല്യാണത്തിന് മുമ്പ് വിവാഹ ആലോചന നടത്തിയപ്പോൾ ജോലിക്ക് പോകും, അതിന് അനുവാദം എന്ന് ഭാര്യ ചോദിച്ചു വാങ്ങിയിട്ടും ഇല്ല എങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ ജോലിക്ക് വിടൽ നിർബന്ധമുള്ള കാര്യമല്ല. അതൊക്കെ ഒരു കുടുംബജീവിതം എന്നുള്ള നിലയിൽ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: എൻ്റെ ഭാര്യ ഒരു മാനസിക രോഗിയാണ്. ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട്. രോഗം വിട്ടുമാറാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ പ്രസവം നിർത്തൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
0: മാനസികമായ രോഗം, മാനസിക രോഗം, അത് അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്നു. അവർക്കൊരു കുഞ്ഞിനെ പോറ്റുവാനും ഗർഭം ധരിക്കുവാനും ഉള്ള ഒരു വിവേകവും അവസ്ഥയും കഴിവും ഇല്ല എങ്കിൽ താൽക്കാലികമായി അവർക്ക് പ്രസവം നിർത്താവുന്നതാണ്. ഒരു പക്ഷേ രോഗം മാറിയാൽ, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. അതല്ല, നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങളെ ഉള്ളൂ എങ്കിൽ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടില്ല. ഗർഭിണിയായാലും പ്രസവിച്ചു കഴിഞ്ഞാലൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു മാനസിക അവസ്ഥയല്ല എങ്കിൽ ഒരിക്കലും അവർ പ്രസവം നിർത്തുകയല്ല ചെയ്യേണ്ടത്.
1: മകളുടെ സ്കൂളിൽ വാർഷികാഘോഷത്തിന് സ്റ്റേജ് പരിപാടി ചിലവിലേക്ക് ഒരു നിശ്ചിത തുക കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ മകൾ അതിലൊന്നും പങ്കെടുക്കുന്നുമില്ല. അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി പണം കൊടുക്കാൻ പാടുണ്ടോ? നിർബന്ധമായും കൊടുക്കേണ്ട സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ പലിശയിലത്തിൽ വന്ന പണം ഈ കാര്യത്തിന് വേണ്ടി കൊടുക്കാമോ എന്നാണ് ഇവരുടെ സംശയം.
0: ഏതൊരു പ്രോഗ്രാമായിരുന്നാലും ശരി, അത് സ്കൂൾ നടത്തുന്നതായിരുന്നാലും ശരി, മറ്റുള്ള ആളുകൾ നടത്തുന്നതായിരുന്നാലും ശരി, അവിടെയൊക്കെ ദീനിന് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു കാര്യമാണ് എങ്കിൽ അതിലേക്ക് ക്യാഷ് കൊടുക്കാനും അതിനെ സഹായിക്കുവാനും ഒരു മുസ്ലിം മുന്നോട്ട് വരികയില്ല. തനിക്ക് അനുവദിക്കപ്പെടാത്ത ക്യാഷ് പലിശയായി അക്കൗണ്ടിലുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി തൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത്തരം പണങ്ങൾ ഈ പറയപ്പെട്ട മേഖലയിലേക്ക് ചെലവഴിക്കുവാനും പാടില്ല. അത് പാടില്ലാത്തതാണ് എങ്കിൽ പാടില്ലാത്ത പണം കൊടുത്തുകൊണ്ട് അവ രണ്ടും സമമാകും എന്ന് വിചാരിക്കുവാനും പാടില്ല.
1: ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഒരു ഫ്ലാറ്റ് വാടക എടുത്താണ് താമസിക്കുന്നത്. ഞങ്ങളിൽ പലർക്കും ഹൈബ്രിഡ് ആയിട്ടാണ് ജോലി ഉണ്ടാവുക. ചിലർക്ക് ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളെ ഓഫീസിൽ പോകേണ്ടതുള്ളൂ. അപ്പോൾ അവർ ആ ദിവസങ്ങളിൽ മാത്രമേ ഫ്ളാറ്റിൽ വരാറുള്ളൂ. ഇവിടെ സ്ഥിരമായി വരാറുള്ള സുഹൃത്തുക്കളിൽ ഒരാളെ കൂടെ ഞങ്ങൾ ഫ്ളാറ്റിൻ്റെ ഇൻമേറ്റ് ആക്കി. ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും റെൻറ്റിൻ്റെ ഷെയർ വാങ്ങാറുണ്ട്. അത് ഓണറുടെയോ ഫ്ളാറ്റ് അസോസിയേഷൻ്റെയോ അനുവാദമില്ലാതെയാണ്. ഇത് ഹലാലാകുമോ? ഇനി അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ അവനോട് പുറത്തു പോകാൻ പറയാൻ ബുദ്ധിമുട്ടുമുണ്ട്. കാരണം അവൻ്റെ പല ദിനേനയുള്ള കാര്യങ്ങളും ഈ ഒരു ലൊക്കേഷനിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് അത് മാറ്റിയാൽ അവന് വളരെ നഷ്ടം നേരിടും. കൂടാതെ ഞങ്ങളുടെ എഗ്രിമെൻ്റ് ഇനി പുതുക്കുന്നില്ല. 3 മാസത്തോളമേ ഉണ്ടാകൂ. പക്ഷേ എൻ്റെ സംശയം, എനിക്ക് ഇത് ഹലാലാകുമോ എന്നാണ്. അതാലോചിച്ച് ഒരു സമാധാനവുമില്ല. എൻ്റെ ദലം ഹലാലാകുമോ എന്ന് ചോദിക്കാൻ കാരണം അവൻ വന്നതോടെ വാടക കുറയുന്നുണ്ടല്ലോ. ഇനി ഈ അവസ്ഥയിൽ ഞാനെടുക്കുന്ന നോമ്പ് ശരിയാകുമോ, എൻ്റെ ഇസ്തിഗ്ഫാർ റബ്ബ് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ആകെ ബേജാറിലാണ്. എന്താണ് ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് ഈ സുഹൃത്ത് അന്വേഷിക്കുന്നത്.
0: നമ്മളൊരു ഫ്ളാറ്റ്, റൂം, വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടകയ്ക്ക് തന്ന വ്യക്തി നിബന്ധനകൾ വെച്ചിട്ടുണ്ടാവും. ആ നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കണം. ഇനി ചില കാര്യങ്ങളൊക്കെ ആ നിബന്ധനയിൽ എഴുതപ്പെടുകയോ പറയപ്പെടുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ഉടമസ്ഥൻ്റെ അംഗീകാരം ഉണ്ടാകും. ഉണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പൊതുവെ ഒരു റൂം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസോസിയേഷനുകളുടെ നിയമങ്ങൾ ഉണ്ടാകുകയോ ഉടമസ്ഥൻ പറയുകയോ ചെയ്യും. അതിനെതിരായി നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെതിരായിട്ടാണ് ഇങ്ങനെ ഒരാളെ കൂടി വീട്ടിൽ താമസിപ്പിച്ചത് എങ്കിൽ സ്വാഭാവികമായും ഉടമസ്ഥൻ്റെ അനുവാദം അതിന് വാങ്ങിയിരിക്കണം. അയാൾക്ക് അത് കുഴപ്പമില്ല, മൗനം സമ്മതം എന്ന രൂപത്തിലാണ് എങ്കിൽ ആ വാടക ഈ ചോദ്യകർത്താവിന് സ്വീകരിക്കാവുന്നതാണ്.
1: പള്ളി വളപ്പിലുള്ള മരങ്ങളിൽ നിന്നുണ്ടാകുന്ന മാങ്ങ, പേരക്ക, പ പപ്പായ പോലുള്ളവ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇത് ശരിയാണോ? പ്രത്യേകിച്ച് ആരും എടുത്തു കഴിച്ചില്ലെങ്കിൽ താഴെ വീണ് നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉള്ളത്.
0: ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ, പള്ളിയുടെ വകയുള്ള സ്ഥലങ്ങൾ, തോട്ടങ്ങൾ, അത് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണോ എങ്കിൽ വഖഫ് ചെയ്ത ആൾ എന്താണ് ആ ഫലവൃക്ഷങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് നടപ്പിലാക്കേണ്ടത്. അത് പള്ളിയുടെ പൊതുവെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി, പള്ളി തൊടുവിലുള്ള മൂച്ചയും മാങ്ങയും തേങ്ങയും അടക്കയും ഒക്കെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയാണ് മിക്കപ്പോഴും വഖഫ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമില്ല, അത് ആളുകൾക്കൊക്കെ എടുക്കാവുന്നതാണ് എന്നാണ് വഖഫിൽ ഉദ്ദേശിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകൾ അതുകൊണ്ട് അതേ അർത്ഥമാക്കുന്നുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നശിച്ചു പോവും എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. കാര്യം അവ്യക്തമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ആളുകളോട് ചോദിച്ച് അനുവാദം ലഭിച്ച ശേഷം മാത്രം അത് ഭക്ഷിക്കുകയും ഉപയോഗിക്കുകയുമാണ് ചെയ്യേണ്ടത്.
1: എൻ്റെ കുടുംബത്തിൽ ഉമ്മയുടെ മരണത്തിന് കാരണക്കാരനായ ഒരാളുണ്ട്. ഏറ്റവും അടുത്ത കുടുംബമാണ്. അവനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? കുടുംബ ബന്ധം തുടരാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
0: ഉമ്മയുടെ മരണത്തിന് കാരണക്കാരനായൊരു വ്യക്തിയുണ്ട് എങ്കിൽ എങ്ങനെയാണ് അയാളുമായുള്ള ബന്ധം തുടരേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട. ഇസ്ലാം വിട്ടുവീഴ്ച എന്ന് പറയുന്ന വലിയ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തും കഅന്നഹു വലിയ്യുൻ ഹമീൻ. ക്ഷമയും സഹനവും കൈകൊള്ളുകയാണെങ്കിൽ നീയും ആരുമായിട്ടാണോ ശത്രുതയുള്ളത് അവർ രണ്ടുപേരും ഉറ്റ മിത്രങ്ങളായിത്തീരുന്നത് കാണാം എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. പ്രവാചകന്റെ അനുചരന്മാരെ ക്രൂരമായി മർദ്ദിച്ച ആളുകൾക്ക് നബി വിട്ടുവീഴ്ച ചെയ്തു. തൻ്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊന്ന ആളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകി. അങ്ങനെ പലർക്കും മക്കം ഫത്ഹിൻ്റെ വേളയിൽ അതുവരെ തങ്ങളെ എതിർത്തിരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച നടത്തുകയാണ് ചെയ്തത്. അതുവഴി പിന്നീട് വലിയ മാറ്റങ്ങളുണ്ടായി. ഒട്ടനവധി ആളുകൾ ഇസ്ലാമിനെ അറിയുവാനും പഠിക്കുവാനും മഹിതമായ സന്ദേശം മനസ്സിലാക്കുവാനും സാധിച്ചു. ഉമ്മയുടെ മരണത്തിന് കാരണക്കാരായ ഒരാൾ ഉണ്ടെങ്കിലും സ്വാഭാവികമായും പ്രയാസമുണ്ടാകും. എന്നിരുന്നാലും വിട്ടുവീഴ്ചയുടെ വഴി സ്വീകരിച്ചാൽ അത് അയാൾക്കും ചോദ്യകർത്താവിനും ദുനിയാവിനും ആഖിറത്തിലും ഉപകരിക്കുമെങ്കിൽ ആ ഒരു വഴി സ്വീകരിക്കുക, അതിനെ മനസ്സിനെ പാകപ്പെടുത്തുക.
1: പള്ളിയിൽ വെച്ച് മൊബൈൽ ചാർജ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അനുവദനീയമാണോ? സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ചാണെങ്കിലും പള്ളിയുടെ ധനം ഉപയോഗപ്പെടുത്താമോ?
0: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭയഭക്തിയോടുകൂടി ജീവിക്കുകയാണ് അവൻ ചെയ്യേണ്ടത്. സംശയമുള്ള മാർഗങ്ങളിൽ നിന്ന് അവൻ ഒട്ടു നിൽക്കണം. ദ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. സംശയമുള്ള കാര്യങ്ങളിൽ നിന്നും സംശയമില്ലാത്തതിലേക്ക് നീങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ പള്ളിയിലുള്ള ഇലക്ട്രിക് ഉപയോഗങ്ങൾ പള്ളിയുടെ ഉപയോഗത്തിന് വേണ്ടിയാണ്. പ്ലഗ് വെച്ചിരിക്കുന്നത് പള്ളിയുടെ ഉപയോഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും അനുവാദമില്ലാതെ ഉപയോഗിക്കുവാൻ പാടില്ല. എന്നാൽ പള്ളികൾ ഏത്തിക്കാഫിരിക്കുന്നു, സുദീർഘമായി പള്ളിയിൽ ഇരിക്കുന്നു, ആ വേളകളിൽ ഉപയോഗിക്കുവാനും മറ്റും സജ്ജീകരിക്കപ്പെട്ട സംവിധാനങ്ങൾ, കറണ്ട്, ഫാന്, AC, ഇതേപോലെ ചാർജ് ചെയ്യുവാനുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് പള്ളി പറയുന്നത്, പള്ളിയുടെ മുത്തവല്ലിയും അവകാശികളും പറയുന്നതെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ചോദിച്ച് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. പരമാവധി സംശയമില്ലാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങുക, ഭയഭക്തിയോടുകൂടി ജീവിക്കുക ചെയ്യുക.
1: ഇന്നത്തെ അലിജബ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
3: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ എന്നു തുടങ്ങുന്ന വരികൾക്ക് ഈണം പകരുന്നത് ബാദുഷ മഞ്ചേരി.

0: പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ എന്ന ഗാനം ആലപിച്ചത് ബാദുഷ മഞ്ചേരി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
4: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ. ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.

0: السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ക്യാപ്ഷനിൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ സ്റ്റാർ കൊസ്റ്റിലേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ വന്നു. നമ്മുടെ കൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾക്ക് കാതോർത്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് നേരിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ പ്രോഗ്രാം ആരാണ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹാമിദ് ബിൻ അനസ് ഒരു നല്ലൊരു ഗാനവുമായി നമ്മളോടൊപ്പം ചേരുന്നു. ഹാമിദ് ബിൻ അനസ് അവതരിപ്പിക്കും.
1: അസ്സലാമു

0: മസഹാദ തൊണ്ണാണ് നിസ്കാരം അത് രണ്ടാണ് ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് മുതലിനടുത്തത് സക്കാത്താണ് റമളാൻ നോമ്പതിൽ നാലാണ് അഞ്ചാമത്തേത് ഫർഹജ്ജാണ് മുതലും വരിയും ദാഹസുകാലും ഹജ്ജുൽ ബൈത്തിന് സൽത്താണ്.
1: മാഷാല്ലാ, വളരെ നല്ല ഒരു അവതരണമാണ് നമ്മൾ കേട്ടത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചു വെക്കുന്ന സാധാരണ നമ്മുടെ ഉമ്മമാർ വല്യമ്മമാരൊക്കെ പാടിത്തരുന്നൊരു പാട്ടാണ് നമ്മുടെ കുഞ്ഞുമോൻ ഹാമിദ് ബിൻ അനസ് പാടിയത്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. ആ പാട്ടിൽ ഇസ്ലാം കാര്യങ്ങൾ അടങ്ങുന്ന വളരെ മനോഹരമായി തന്നെയുള്ള ഒരു ഗാനം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നന്നായിട്ട് ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഹാമിദ് ബിൻ അനസിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും അള്ളാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. അടുത്ത പ്രോഗ്രാം ആരാണ് നമുക്ക് നോക്കാം. മിൻഹ ഫാത്തിമ. മിൻഹ ഫാത്തിമ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരു പ്രസംഗവുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു. മദ്രസത്തുൽ ഇസ്ലാഹിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് മിൻഹ ഫാത്തിമ. പ്രസംഗം അവതരിപ്പിക്കൂ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മ ബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് തൗഹീദ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് തൗഹീദ് അഥവാ ദൈവത്തിൻ്റെ ഏകത്വം. ഖുറാനിൽ 200-ലധികം തവണ ഏകത്വത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ബഹുദൈവത്വം എല്ലാ നിലക്കും നിരർത്ഥകമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വാദം. വഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് തൗഹീദ് എന്ന ധാതുവിൻ്റെ ഉദ്ഭവം. ഏകനാക്കൽ, ഏകനാക്കി എന്നതാണ് അതിൻ്റെ ഭാഷാർത്ഥം. വിശാലാർത്ഥത്തിൽ ആരാധ്യനായിരിക്കുക എന്നതിലും അതിൻ്റെ പ്രത്യേകതകളിലും അള്ളാഹുവിനൊരു പങ്കാളിയില്ല എന്ന വിശ്വാസമാണ് തൗഹീദ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. അതിൽ വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. ദിവസേന നമ്മൾ 5 നേരം നിർബന്ധ നമസ്കാരങ്ങളിലൂടെയും അള്ളാഹുവിനോട് തേടുന്നതും ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുവെന്നും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നുവെന്നുമാണ്. അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ മഹത്തായ അനുഗ്രഹമാണ് ഹിദായത്ത്. നമ്മൾ അറിയാതെ പോലും അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ നമ്മിൽ നമ്മൾ അറിയാതെ തന്നെ ശിർക്ക് സംഭവിക്കാം. മക്ക മുശ്രിക്കുകൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരല്ല, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും ആരാധിച്ചവരായിരുന്നു അവർ. നമ്മുടെ കണ്ട നാടിയോടടുത്ത് നാം ചോദിക്കുന്നതെന്തും കേൾക്കാനും ഉത്തരം നൽകാനും അള്ളാഹു ഉണ്ടാകുമ്പോൾ നാം എന്തിന് ഉത്തരം നൽകാനെന്നല്ല, അവർക്ക് വരുന്ന ഉപദ്രവം പോലും നീക്കാൻ സാധിക്കാത്തവയോട് പോയി ദുആ ചെയ്യണം. ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ പൊന്നു മകനോട് കൊടുത്ത ഉപദേശങ്ങളിൽ ആദ്യത്തേത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലഗുൽമുൻ അദീം. എൻ്റെ കുഞ്ഞു മകനെ, നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്, തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു. ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസിൽ തൗഹീദിൻ്റെ വിവക്ഷ ഖുർആൻ വ്യക്തമാക്കുന്നു. ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. പറയുക, അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു സമദാകുന്നു, നിരാശ്രയൻ, അവൻ മറ്റൊരാളോടും തുല്യനല്ല. തൗഹീദ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിക്കുന്ന പദമാണിത്. ഇസ്ലാമിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദിൻ്റെ സാക്ഷിമൊഴികൾ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ചൊല്ലുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഒരാൾ മുസ്ലിമാവുക. നമ്മൾ എപ്പോഴും തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രാധാന്യം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും പൂർണ്ണമായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുവാനും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള നല്ല ഒരു അവതരണമാണ് മിന്ന ഫാത്തിമ പ്രസംഗത്തിലൂടെ കാഴ്ചവെച്ചത്. ബാറക്കല്ലാഹു ഫീക്ക്, വഹ്സനല്ലാഹു ഇലൈക്. ഇതുപോലെ പ്രസംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കൽ നമുക്കെല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. കൂട്ടുകാർ ശ്രദ്ധിക്കണം, നമ്മുടെ മദ്രസയിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലുമൊക്കെ ഒരു മടിയും കൂടാതെ നമ്മൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന കഴിയുക എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ സീരിയസ് ആയിട്ട് കാണാൻ കുറച്ച് സമയമൊക്കെ, ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ കുറച്ച് സമയമൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും ഇതുപോലെ ക്രോഡീകരിക്കാനും അവസരമുള്ള സമയങ്ങളിൽ അവതരിപ്പിക്കാനുമൊക്കെ കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം മുന്നോട്ട് വരണം. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ജമീൽ ആപ്പ് പോലെയുള്ള നമുക്കുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കൂട്ടുകാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഖുറാൻ ടെലിഗീസ് നമുക്ക് ഇപ്പോൾ രണ്ട് ജുസ്, അമ്മ ജുസും അതുപോലെ തന്നെ മുൽക്ക് ജുസും കൂടി 29-30 ജുസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂർവാധികം കൃത്യമായി, വളരെ കൃത്യമായി കൊണ്ട് പഠിച്ച് ഓർമ്മയോടുകൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന കുട്ടികൾക്കാണ് സമ്മാനങ്ങൾ നേടാൻ കഴിയുന്നത്. അതിലുപരി നമ്മൾ പഠിച്ചത് ഓർമ്മിക്കാനും അത് ചൊല്ലിക്കൊടുക്കാനും കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഖുറാൻ ടെലിഗീസിൽ പങ്കെടുക്കണം. അതുപോലെ ടെലിഗീസ് ഉണ്ട്, ജനറൽ ടെലിഗീസ്, നമുക്കൊരുപാട് ജനറൽ നോളേജുകൾ കിട്ടുന്ന, വിഷയ അധിഷ്ഠിതമായി കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന പ്രോഗ്രാമാണ്. ഖുറാൻ ടെലിഗീസിൻ്റെ സമയം എല്ലാ കൂട്ടുകാർക്കും അറിയാം. ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി ഉണർത്തുകയാണ്. ഞായറാഴ്ച 4 മണി, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് ഖുറാൻ ടെലിഗീസിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. ആ സമയത്ത് കൂട്ടുകാർക്ക് വിളിക്കാം, അതിൽ പങ്കെടുക്കാം. അതുപോലെ ജനറൽ ടെലിഗീസിന് 2 സമയങ്ങളുണ്ട്. ശനിയാഴ്ചയാണെങ്കിൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം നിങ്ങൾക്ക് വിളിക്കാം. ഞായറാഴ്ച ഉച്ച 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാം. ആ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ള കുട്ടികളിലേക്ക് ഈ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കൂട്ടുകാർ മറക്കാതെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. അടുത്തൊരു പ്രോഗ്രാമുമായി നമ്മളോടൊപ്പം ആരാണ് ചേരുന്നത് നമുക്ക് നോക്കാം. ഹുദ ഹസൻ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, മർക്കസ് പബ്ലിക് സ്കൂൾ പൂക്കാട്. ഒരു പ്രസംഗവുമായി കൊണ്ട് നമ്മളോടൊപ്പം ഹുദ ഹസൻ.
3: അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, വളരെ ശ്രദ്ധേയമായ വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്നും അവന് മാത്രമേ നാം ആരാധിക്കാവൂ. എന്നാൽ ഇതിൻ്റെ നേർവിപരീതമാണ് ശിർക്ക് അഥവാ അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിക്ക് സ്വയം കഴിവുണ്ടെന്നോ സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്നോ വിശ്വസിക്കുക. ഇതാണ് ശിർക്ക്. പ്രിയരെ, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം. ഈ വിശ്വാസം റെഡിയായാൽ നാം ഒരിക്കലും വഴിപിഴക്കില്ല. ഖുർആനിൽ പറയുന്നു, കുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദ്. നബിയെ പറയൂ, അള്ളാഹു ഏകനാണ്, അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ്. അഥവാ അള്ളാഹുവിന് ഒരു കാര്യം ചെയ്യാൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല. എന്നാൽ സൃഷ്ടികൾക്ക് കേൾക്കാനും കാണാനും സഹായിക്കാനും അള്ളാഹു കഴിവ് കൊടുത്താൽ അവർക്ക് സഹായിക്കാനും രക്ഷപ്പെടുത്താനും കഴിയുന്നു. ഈ വിശ്വാസത്തോടെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവും, അത് തൗഹീദല്ല. പ്രിയരെ, സത്യം സത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നാഥൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഹുദ ഹസൻ വളരെ നല്ല രൂപത്തിൽ ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മർക്കസ് പബ്ലിക് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. മറ്റൊരു പ്രോഗ്രാമുമായി നമ്മളോടൊപ്പം ചേരുന്നു ഇഷ നിഷാദ്. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇഷ നിഷാദ്. ഒരു ഗാനവുമായിട്ടാണ് ഇഷ നിഷാദ് നമ്മളോടൊപ്പം ചേരുന്നത്. സുല്ലമുസലാം പബ്ലിക് സ്കൂൾ അരീക്കോട്ടിലെ വിദ്യാർത്ഥിനിയാണ് ഇഷ നിഷാദ്. അവതരിപ്പിക്കൂ.
4: അസ്സലാമു അലൈക്കും.

0: എങ്ങുമേ ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. വളരെ ഉഷാറായിട്ട് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇഷാൻ ഇഷാദ് ഇവിടെ പാടിയത്. ആ പാട്ട് നമ്മൾ അറിയാത്തവരായിട്ട് അധികം ആളുകളുണ്ടാവില്ല. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ച ഹുദ, സന്മാർഗം, അതിലേക്കാണ് ഖുർആൻ വിളിക്കുന്നത്. തൗഹീദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഘടകം തന്നെ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ തന്നെ അവതരിച്ചത് തന്നെ തൗഹീദ് എന്നുള്ള ഈ ഒരു അജയ്യമായിട്ടുള്ള ആദർശത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കൂട്ടുകാരെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ഖുർആൻ പഠിക്കുന്നതും വായിക്കുന്നതും അതിൻ്റെ അർത്ഥങ്ങൾ അറിയുന്നതും അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതുമൊക്കെ എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ മാർഗരേഖയാണത്. അതുതന്നെയാണ്, അതിൽ തന്നെയാണ് തൗഹീദിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നത് എന്നതുകൊണ്ടാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. മറ്റൊരു ഗാനവുമായി നമ്മളോടൊപ്പം ചേരുന്നു അസ്ഫ അസ്ലി പി പി. പെരിന്തൽമണ്ണ മൗലാന അൽഫിത്ര പ്രീ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അസ്ഫയുടെ ഗാനത്തിൽ നമുക്ക് കാതോർക്കാം.
0: കൊഞ്ഞ്

മൂസ ജനിച്ചു.

0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്ഫാസിലി വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ പാട്ട്, അല്ലേ? നന്നായിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും ആ പാട്ടിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം കൊണ്ട് തുടങ്ങി തൗഹീദിന് വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാര്യങ്ങളൊക്കെ ക്ഷമിച്ചത്, ഫിർഔനോട് പടവെട്ടിയത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനതയെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായിട്ട് എതിരിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അസ്ഫാസിലിയുടെ ഗാനം ഉഷാറായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. തൗഹീദ്, വിശ്വാസത്തിൻ്റെ ജീവൻ. അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നു റിദ ഫസ്മിൻ, ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജുബൈൽ പഠിക്കുന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനി റിദ ഫസ്മിൻ്റെ ഒരു പ്രസംഗമാണ്. റിദ ഫസ്മിൻ, അവതരിപ്പിക്കൂ.
1: സംസാരിക്കാൻ പോകുന്നത് തൗഹീദ് എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ്, ഏകനാകുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അള്ളാഹു അവന്റെ സത്തയിലും നാമഗുണ വിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനാണ്. അതിനാൽ ആരാധനക്കാർഹൻ അവൻ മാത്രമാണ്. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മുഖ്യ വിഷയം തൗഹീദാണ്. വേദഗ്രന്ഥങ്ങൾ ഇറക്കിയതും തൗഹീദ് സ്ഥാപിക്കാനാണ്. എന്നാൽ ജനങ്ങൾ ഭൂരിഭാഗവും അത് തൗഹീദ് നിഷേധിച്ചു. അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂനി. ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. തൗഹീദിന് പ്രധാനമായും മൂന്ന് ഇനങ്ങളാണ് ഉള്ളത്. ഈ മൂന്ന് ഇനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണം. തൗഹീദുർ റുബൂബിയ, അള്ളാഹുവിന്റെ രക്ഷാകർത്തത്തിലെ ഏകത്വം. അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഉടമസ്ഥൻ. ഈ ഗുണങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സത്യപ്പെടുത്തി വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയന്റെ അടിസ്ഥാനം. തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിന്റെ ആരാധ്യത്തിലെ ഏകത്വം. ആരാധനയുടെ എല്ലാ ഇനങ്ങളിലുമുള്ള അള്ളാഹുവിന്റെ ഏകത്വമാണ് തൗഹീദുൽ ഉലൂഹിയ. പ്രാർത്ഥന, സഹായം തേടം, ക്ഷരണം തേടൽ, നേർച്ച, തേർച്ച, സത്യം ചെയ്യൽ, ഭയം, പ്രത്യാശ തുടങ്ങിയ ആരാധനയുടെ എല്ലാ വശങ്ങളും അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം. അവനിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്. തൗഹീദുൽ ഉലൂഹിയന്റെ പ്രഖ്യാപനമാണ് ഒന്നാമത്തെ ഷഹാദത്ത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ നീ അറിയുക തീർച്ചയായും അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. തൗഹീദുൽ അസ്മാ ഉസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളിലെ ഏകത്വം. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളിലെ ഏകത്വമാണ് തൗഹീദുൽ അസ്മാ ഉസ്സിഫാത്ത്. വിശുദ്ധ ഖുർആനിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും സ്ഥിരിക്കപ്പെട്ട ധാരാളം നാമങ്ങളും വിശേഷങ്ങളും ഉണ്ട് അള്ളാഹുവിന്. ഏറ്റവും സുന്ദരമായ നാമങ്ങളാണ് അവയെല്ലാം. ഈ ആ നാമങ്ങളിലൂടെയും ഗുണവിശേഷങ്ങളിലൂടെയുമാണ് നാം അള്ളാഹുവിനെ പൂർണ്ണമായി അറിയുന്നത്. അള്ളാഹു പറയുന്നു, അവനെ പോരാതെ ആരെങ്കിലും താങ്കൾക്കറിയാമോ? അവനെ തുല്യമായ ആരും ഇല്ല തന്നെ. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അതിൽ 99 നാമങ്ങൾ അവൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈന

ഘടകങ്ങളും തൗഹീദിൻ്റെ കൃത്യമായി ആയത്തുകളൊക്കെ ഉദ്ധരിച്ച് വളരെ ഉഷാറായിട്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു. റിദ ഫസ്മിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇനി സ്റ്റാർ കോസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നു റിദ അഫ്രിൻ. 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, CVMHS വണ്ടാഴി. റിദ അഫ്രിൻ്റെ പ്രോഗ്രാം നമുക്ക് വീക്ഷിക്കാം.

മാഷാല്ലാ, റിദ അഫ്രിൻ്റെ ഖുർആനെ സംബന്ധിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് റിദ അഫ്രിൻ ഈ ഗാനത്തിലൂടെ നമുക്ക് നൽകിയത്. റിദ അഫ്രിൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. തബാറക്കല്ലാ. ഇനിയും ഇതുപോലുള്ള നല്ല പ്രോഗ്രാം അവതരിപ്പിക്കാൻ റിദ അഫ്രിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ സമയം അവസാനിക്കുകയാണ്.

0: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഓരോ വ്യത്യസ്തമായ വിഷയങ്ങളുമായി നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാമുകൾ അതിലുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അത് കൃത്യമായി ശ്രദ്ധിച്ച് നല്ല ഉഷാറായിട്ട് നല്ല നിലക്ക് റെക്കോർഡ് ചെയ്ത് ശബ്ദങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയെ നന്നായി റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങൾ അയച്ചു തരണം. നിങ്ങളുടെ പ്രോഗ്രാമുകൾ നമ്മുടെ പീസ് റേഡിയോയിൽ നമുക്ക് കേൾക്കാം. വളരെ മികച്ച പ്രോഗ്രാമുകളായി അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂട്ടുകാരോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, വളരെ മികച്ച പ്രോഗ്രാമുകളായിരുന്നു പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ കേട്ടത്. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ കൂട്ടുകാരുമായി, പുതിയ പ്രോഗ്രാമുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: Peace Radio. Tune to reality. പീസ് റേഡിയോ അൽ മിമ്പർ. മഴ, വിശ്വാസികൾ അറിയേണ്ടത്. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد.

0: أَسْكَنَّاهُ فِي الْأَرْضِ وَإِنَّا عَلَى ذَهَابٍ بِهِ لَقَادِرُونَ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള, എല്ലാവരും പഠിച്ച വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരധ്യായമാണ് സൂറത്തുൽ ഫലഖ്, 113-ാമത്തെ അധ്യായം. നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യേണ്ട, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. പക്ഷേ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ എന്തിനത് പാരായണം ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഒരുപക്ഷെ ആ സൂറത്തിൻ്റെ പ്രാധാന്യവും മഹത്വവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ്, അതിലെ ആദ്യത്തെ രണ്ട് ആയത്തുകളാണ്. ഖുൽ, നബിയെ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ, പുലരിയുടെ, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം ചോദിക്കുന്നു. അടുത്ത വാചകം എന്താണ്? മിൻ ഷർരി മാ ഖലഖ്, മിൻ ഷർരി മാ ഖലഖ്, ആ പുലരിയുടെ, പ്രഭാതത്തിൻ്റെ റബ്ബായ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ കെടുതികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി പലതും സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് ആനന്ദം നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള പല വസ്തുക്കളും അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തുകളാണ്, അനുഗ്രഹമാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ച പലതും പരീക്ഷണങ്ങളായി മാറാറുണ്ട്. അതിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മഴ എന്നുള്ളത്. റബ്ബിൻ്റെ ഏറ്റവും വലിയൊരു നിഅമത്താണ്, റബ്ബിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. എന്നാൽ വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ആ വെള്ളമൊന്ന് അധികരിച്ചപ്പോൾ, ആകാശത്തു നിന്ന് വർഷിക്കുന്ന മഴയുടെ തോത് ഒരല്പമൊന്ന് കൂടിയപ്പോൾ, കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാം കേട്ട വാർത്തകൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ്, പ്രയാസപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളും അതിൻ്റെ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ച ആളുകളുമായിരിക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവെ, നീ സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയണം, പ്രാർത്ഥിക്കണം. നമുക്കറിയില്ല ഏതിലാണ് അപകടമുള്ളത്, ഏതിലാണ് ദുരിതമുള്ളത്, ഏത് വഴിയിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരിക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന വിശ്വാസികൾ മറക്കാതെ നിർവഹിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഖുത്ബയുടെ ആമുഖമായി എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ, നിങ്ങൾ തുടർച്ചയായി മഴ പെയ്തപ്പോൾ എന്താണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചത്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണ്? പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ വായിച്ചു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫാമിലി ഗ്രൂപ്പിലൂടെ, മറ്റുള്ള സംവിധാനങ്ങളിലൂടെ, പിന്നെ സർക്കാരിൻ്റെ തന്നെ മെസ്സേജുകളായിട്ടൊക്കെ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകൾ നമ്മുടെയൊക്കെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ മുന്നറിയിപ്പുകൾ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. വലിയ തോതിൽ മഴ വർഷിക്കാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മഴവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നിരന്തരം നമ്മുടെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ വലിയ അപകടങ്ങളുടെ വാർത്തകൾ മെസ്സേജുകളായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു.
1: എന്താണ് ഈ ഒരു സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ചത്? ഞാൻ ചില സഹോദരങ്ങളുടെ വാക്കുകൾ കേട്ടു, ദുരിതമനുഭവിക്കുന്ന ചില സഹോദരങ്ങളുടെ വേദനയേറിയ വാക്കുകൾ കേൾക്കാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപയാണ് നിമിഷ നേരം കൊണ്ട് പല ആളുകൾക്കും നഷ്ടമായത്. വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, വീടുകൾ എല്ലാം തകർന്നുപോയി, ഒന്നുമില്ലാതെയായി. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യന്മാർ, നമ്മളെപ്പോലെയുള്ള ആളുകൾ, എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച ആളുകൾ, അവർ ഒരു സുപ്രഭാതത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ക്യാമ്പുകളിലേക്ക്, അവിടെ ലഭിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ ആളുകൾ മാറിയത് എങ്ങനെയാണ്, ആ ആളുകൾ മാറ്റപ്പെട്ടത് എങ്ങനെയാണ്? അതാണ് പടച്ചതമ്പുരാന്റെ സൃഷ്ടികളിൽ ചിലത് നമുക്ക് പരീക്ഷണങ്ങളായി, പ്രയാസങ്ങളായി, ദുരിതങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വിശ്വാസികളായ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി വേണം പെരുമാറാൻ. അപ്പം ഇത് നമ്മുടെ മുന്നിൽ സംഭവിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ട ഏതാനും ചില പാഠങ്ങളാണ് ഈ ഖുത്ബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മഴ എന്നുള്ളത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ മഴയെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള പ്രയോഗമുണ്ട്. രണ്ട് രീതിയിൽ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹു മഴ അനുഗ്രഹമാണ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം മാ, അതേപോലെ തന്നെ ഗൈസ് എന്നുള്ളതാണ്. മാ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, അതേപോലെ തന്നെ ഗൈസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഴ വെള്ളമാണ്. അനുഗ്രഹമാണ് എന്ന് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ ഞാൻ ഓതി വെച്ച ആയത്ത് അൻസൽനാ മിനസ് സമാഇ മാഅൻ, അവിടെ അള്ളാഹു പ്രയോഗിച്ച മാ എന്നാണ്. ആകാശത്ത് നാം മായിനെ ഇറക്കി, വെള്ളത്തെ ഇറക്കി എന്നാണ്. അതേപോലെ തന്നെ അവിടെയും മഴയെ അനുഗ്രഹമായി പറയാൻ അള്ളാഹു ഉപയോഗിച്ച ഗൈത് എന്നുള്ള പ്രയോഗമാണ്. എന്നാൽ മഴ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ അതേ റബ്ബ് തന്നെ മഴ ശിക്ഷയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഴയിലൂടെ ശിക്ഷയുണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷയാണ് മഴ എന്ന് പറയാൻ വേണ്ടി പ്രയോഗിച്ചത് മാ എന്നോ ഗൈത് എന്നോ അല്ല, മറിച്ച് മഥർ എന്നുള്ള പ്രയോഗമാണ്. മഥർ എന്ന് പറഞ്ഞാൽ മഴയാണ്. സാധാരണ മഥർ എന്ന പ്രയോഗം അത് മഴ വർഷിക്കുന്നു എന്നതിനപ്പുറം ഒരു ശിക്ഷയായി പെയ്തിറങ്ങുമ്പോഴാണ് മഥർ എന്ന പ്രയോഗം ഉണ്ടാകുക. ഇപ്പം നോക്കൂ, നിങ്ങൾ സബഅ് ഗോത്രക്കാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, നൂഹ് നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, ഫിറൗനിന്റെ ചരിത്രം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. എന്താണ് സബഅ് ഗോത്രക്കാരുടെ ചരിത്രം? അവർക്ക് വളരെ ഐശ്വര്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിച്ചുകൂടാൻ പറ്റിയ വലിയ രണ്ട് തോട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു, വലിയ രണ്ട് തോട്ടങ്ങൾ. ആ തോട്ടങ്ങളിലെ പിന്നെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സമീപത്തുണ്ടായിരുന്ന ഒരു പടുകൂട്ടൻ അണക്കെട്ട്, ഒരു വലിയ അണക്കെട്ട്, അവർക്ക് ആവശ്യമുള്ള വെള്ളം ലഭിച്ചിരുന്ന, അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ലഭിച്ചിരുന്ന ഒരു അണക്കെട്ടും ഉണ്ടായിരുന്നു. ആ അണക്കെട്ട് തകർന്നുകൊണ്ടാണ് അതിലെ വെള്ളം പുറത്തേക്കൊഴുകിയാണ് ആ സമൂഹം നശിപ്പിക്കപ്പെടുന്നത്. അവർ ധിക്കാരം കാണിച്ചപ്പോൾ, അവരതിരുവിട്ടപ്പോൾ, വലിയ വിശാലമായ ചരിത്രമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ പോലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ഈ സബഅ് ഗോത്രത്തിൻ്റെ, ഈ സബഅ് ഗോത്രത്തിലെ ആ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിക്കാൻ സാധിക്കും. കാരണം ആ അണക്കെട്ട് തകരുന്ന വാർത്തകൾ വന്ന ഉടനെ അവിടെ നിന്ന് ആളുകൾ രക്ഷപ്പെട്ട് മക്കയിലെത്തിയ ചരിത്രമുണ്ട്. വളരെ വിശാലമായ ചരിത്രമാണ്. ഞാൻ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ വെള്ളത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഖുർആനിൽ പറയുന്ന പ്രയോഗം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവരുടെ അടുപ്പിൽ നിന്ന് വഫാറത്തൻ നൂർന്നാണ്, അവരുടെ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു എന്നാ. സാധാരണ അടുപ്പ് തീയുണ്ടാകുക, വെണ്ണീരുണ്ടാകുക, എന്നാൽ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ആ സമൂഹം നശിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി സല്ലമ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ, അവിടെ നമ്മൾ ഫിറാവുന്റെ ചരിത്രം വായിക്കുന്നുണ്ട്. ഫിറാവുനെ കൊല്ലാൻ വേണ്ടി, ഫിറാവുനെ നശിപ്പിക്കാൻ വേണ്ടി റബ്ബ് തെരഞ്ഞെടുത്ത വെള്ളമാണ്, ഫിറാവുനെ കടലിലാണ് അള്ളാഹു മുക്കി കൊല്ലുന്നത്, വെള്ളമാണ്. അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന വെള്ളം ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് എന്താകും? പരീക്ഷണമായി മാറും. അതിനർത്ഥം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അള്ളാന്റെ ശിക്ഷയാണെന്നൊന്നുമല്ല, അള്ളാന്റെ ശിക്ഷയാണ് ഈ സംഭവിച്ചത് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശിക്ഷയായിക്കൊണ്ട് വലിയ അപകടങ്ങളായി പടച്ചതമ്പുരാന്റെ പരീക്ഷണമായി വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഴ അനുഗ്രഹമാണ്, അതേ മഴയിൽ തന്നെ പരീക്ഷണമുണ്ട് എന്ന പാഠം വിശ്വാസികൾ പഠിക്കണം. രണ്ടാമതായി വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഈ ലോകത്തുള്ള സൃഷ്ടിപ്പിൻ്റെ തുടക്കം വെള്ളത്തിൽ നിന്നാണ്. അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ് കാനത റത്ഖൻ ഫഫതഖ്നാഹുമ വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യൻ ഫല യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയായിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ പിന്നെ വസ്തുക്കളുടെയും എല്ലാ സൃഷ്ടികളുടെയും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിൻ്റെ തുടക്കം എന്താണ്? വെള്ളത്തിൽ നിന്നാണ്. ജീവജാലങ്ങളുടെ ജീവികളുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ നിദാനം, അതിൻ്റെ അസിൽ എന്ന് പറയുന്ന അടിത്തറ എന്ന് പറയുന്നത് വെള്ളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നാം കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ എന്താണ്? വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അബസയിൽ അല്ലാഹുവിൻ്റെ ചോദ്യമുണ്ട്, ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് ത്വാമിലേക്ക് നോക്കുന്നില്ലേ? അന്ന സബബിനൽ മാ സബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا. വളരെ സുന്ദരമായി കൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യൻ ആവശ്യമുള്ളതൊക്കെ പടച്ച തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്ത ആ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ആയത്തുകളിൽ ഓരോ വിശ്വാസിക്കും വലിയ അത്ഭുതം നിറഞ്ഞ ആയത്തായി കാണാൻ പറ്റുന്ന ആയത്താണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 18-ാമത്തെ ആയത്ത്. ഈ ഒരു അറ്റ ആയത്ത് പഠിച്ചാൽ മതി, അല്ലാഹ് നമുക്ക് ശരിക്കും മനസ്സിലാകും എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം. എന്താ അല്ലാഹു പറയുന്നത്? വഅൻസൽന മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ. എന്താ അല്ലാഹ് പറയുന്നത്? വഅൻസൽന മിനസ്സമാഇ മാഅൻ, അല്ലാഹു ആകുന്നു, നാം ആകുന്നു ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിയത്. ബി ഖദരിൻ, ഒരു ഖദർ അനുസരിച്ച്, ഒരു കണക്കനുസരിച്ച്, തോതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നത് കൃത്യമായ കണക്കനുസരിച്ചാണ്. ആ കണക്കിൽ നിന്ന് ഒന്നട് കൂടിയാൽ എന്ത് ചെയ്യും? അപകടം ഉണ്ടാകും. ആ കണക്കിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലോ? ആ കണക്കിൽ നിന്ന് കുറഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്ഷാമുണ്ടാകും. അതാണ് അല്ലാഹുവിൻ്റെ പ്രയോഗം. വഅൻസൽന മിനസ്സമാഇ മാഅൻ ബിഖദരിൻ, ഒരു ഖദർ അനുസരിച്ച് കൊണ്ടാണ്, ഒരു നിശ്ചിതമായ അളവിലാണ് അല്ലാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത്. ഈ വാചകത്തേക്കാൾ അത്ഭുതമാണ് അടുത്ത പ്രയോഗം. എന്നാണ് പറഞ്ഞു, ഫഅസ്കന്നഹു ഫിൽ അർദ്, ആ ഇറക്കുന്ന വെള്ളത്തെ നാം ഭൂമിയിൽ എന്ത് ചെയ്തു? താങ്ങി നിർത്തി എന്നാണ്. ഫഅസ്കന്നഹു, സക്കൻ എന്ന് പറഞ്ഞാൽ താമസസ്ഥലാണ് ശരിക്കും പറഞ്ഞാൽ. മസ്കൻ, വീടിനാ പറയാ, മസ്കൻ. അല്ലാഹു ആകാശത്ത് നിറക്കുന്ന വെള്ളത്തെ അവൻ എന്ത് ചെയ്തു? അവൻ ഭൂമിയിൽ താങ്ങി നിർത്തി എന്നാ പറയുന്നത്. സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ, നമ്മൾ മഴക്കാലത്താണ് ജീവിക്കുന്നത്. ആകാശത്ത് നിന്ന് പെയ്ത് പിന്നെ താഴേക്ക് വരുന്ന മഴത്തുള്ളികൾ, ആ തുള്ളികൾ ഭൂമിയുടെ മുകളിൽ തന്നെ നിന്നാൽ എന്താ സംഭവിക്കുക? എവിടേക്ക് പോകുന്നില്ല. വർഷിക്കുന്ന മഴ അതേപോലെ ഭൂമിയുടെ മുകളിൽ, ഭൂമിയുടെ അടിയിലേക്ക് പോകാതെ ഭൂമിയിൽ തന്നെ നിന്നാൽ എന്താ സംഭവിക്കുക? നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല. എന്ന അല്ലാഹുവിന്റെ പ്രയോഗം എന്താ? അല്ലാഹു ഫാസ്കന്നഹു ഫിൽ അർള്, നാം അതിനെ പിന്നെ സൂക്ഷിച്ചു വെച്ചു, അതിനെ അല്ലാഹു എടുത്തു വെക്കാണ്. ഭൂമിയുടെ അടിയിൽ ഭദ്രമായി ആ വെള്ളത്തെ പടച്ച തമ്പുരാൻ എടുത്തു വെക്കാണ്. നമുക്ക് വേണ്ടിയാണ് എടുത്തു വെക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് റബ്ബ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ആ വെള്ളം അങ്ങനെ റബ്ബ് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എങ്കിൽ, ഭൂമിയുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ് എങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് താമസിക്കാൻ പറ്റൂല. രണ്ടാം, വെള്ളം അശുദ്ധമാകും, മലിനമാകും, രോഗങ്ങളുണ്ടാകും, ഇവിടെ കൃഷി ഉണ്ടാവുകയില്ല. എന്തൊരു പ്രയോഗമാണ് ഖുർആൻ നടത്തുന്നത്! എന്തൊരു അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ! നാം ആകുന്നു ആകാശത്ത് നിന്ന് ഒരു ഖദർ അനുസരിച്ച്, തോതനുസരിച്ച് വെള്ളം ഇറക്കിയവൻ. ആ വെള്ളത്തെ നാം എന്ത് ചെയ്തിരുന്നു? നാം അതിനെ സംരക്ഷിക്കുന്നു, നാം അതിനെ എടുത്തു വെക്കുന്നു. എന്നുള്ളതാണ് അടുത്ത പ്രയോഗം. തരയോ, വഇന്ന അലാ ദഹബിൻ ബിഹി ലഖാദിറുൻ, തീർച്ചയായും ആ വെള്ളത്തെ പോക്കിക്കളയാൻ, അതിനെ ഇല്ലാതെയാക്കാൻ നാം കഴിവുള്ളവനാണ്. എനിക്കതിന് കഴിയും, പടച്ചവൻ്റെ പ്രയോഗമാണ് ഞാൻ പറഞ്ഞു. ഈ ഒരു അറ്റ ആയത്ത് സത്യസന്ധമായി പഠിച്ചാൽ നമുക്ക് അള്ളാഹനെ മനസ്സിലാക്കാൻ പറ്റും. ഈ വെള്ളമില്ലാതെ ലോകത്തൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നു, നിങ്ങൾ ആപ്പിൾ കഴിക്കുന്നു, മുന്തിരി കഴിക്കുന്നു, അതേപോലെ തന്നെ പല വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ വിഭവങ്ങളുടെയൊക്കെ അസിലെന്താ? അതിൻ്റെയൊക്കെ ഏറ്റവും അതിനൊക്കെ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളമാണ്. വെള്ളത്തിൻ്റെ രുചി ഒന്നാണ് അല്ലേ? ആ ഒരേ വെള്ളത്തിൽ നിന്ന് വൈവിധ്യമാർന്ന ഫലങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തരാണ്. വ്യത്യസ്തമായ ഫലങ്ങൾ, വ്യത്യസ്തമായ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഫാമിൽ പോയി, കൃഷിത്തോട്ടവുമായി ബന്ധപ്പെട്ട് ഫാമിൽ പോയി. അവിടെ വിവിധ തരത്തിലുള്ള വിത്തുകളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, മാവിൻ്റെ ചെടികളുണ്ട്. എത്രങ്ങാനും മാവുകളാണ്, വ്യത്യസ്ത രുചികളിലുള്ള വിവിധ മാമ്പഴങ്ങൾ. അല്ലാഹു ഇറക്കിയ ഒരേ വെള്ളം കൊണ്ട്, ഒരേ വെള്ളം കുടിച്ച് അത് വളരുന്ന ആ ചെടികളിൽ വ്യത്യസ്ത രുചികളിലുള്ള, വ്യത്യസ്ത മണങ്ങളിലുള്ള, വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന ആര്? പടച്ചവനാണ്. ഇതാണ് വെള്ളം എന്ന് പറയുന്നതിൻ്റെ അനുഗ്രഹം. വെള്ളം എന്ന് പറയുന്നതിൻ്റെ ന്യാമത്ത് ഇതാണ്. നമ്മൾ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ന്യാമത്തിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ആ വെള്ളം ലഭിക്കാതിരുന്നാലോ, വെള്ളമില്ലാതെ പോയാലോ? വെള്ളമില്ലാതെ പോയാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റും. നമുക്ക് ഭക്ഷണം കിട്ടിയില്ല, പ്രശ്നമല്ല, വെള്ളം ഉണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് പിടിച്ചെക്കാൻ പറ്റും, ഒരുപാട് കാലം പിടിച്ചെക്കാൻ പറ്റും. ഒരു സമ്പന്നനായ മനുഷ്യനോട്, അതിസമ്പന്നനായ ഒരാളോട് അയാളോട് ചോദിക്കുന്നത്, നിങ്ങൾ കഴിച്ച ഏറ്റവും, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പിന്നെ കഴിച്ച കുടിച്ചതിൽ ഏറ്റവും ആസ്വാദ്യകരമായ പിന്നെ വിഭവം എന്താണ്? അദ്ദേഹം കൊടുക്കുന്ന മറുപടി പച്ചവെള്ളമാണെന്നാണ്. പച്ചവെള്ളമാണെന്ന്, കാരണം അതാണ് ഏറ്റവും ആസ്വാദ്യകരമായത്. അതില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ കൃഷി ഉണങ്ങിപ്പോകും, അതേപോലെ തന്നെ മൃഗങ്ങൾ ചത്തൊടുങ്ങും, മനുഷ്യരെ ചത്തൊടുങ്ങും. അതുകൊണ്ട് തന്നെ വെള്ളം ലഭിക്കാതിരുന്നാൽ ആ വെള്ളത്തിൻ്റെ, വെള്ളമില്ലാത്തതിൻ്റെ ദുരിതം ലോകം അനുഭവിക്കും. അതുകൊണ്ട് അല്ല പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖുൻ. മനുഷ്യന്മാരെ, നിങ്ങൾ നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ച, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കണം. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞാൽ എന്തറിയോ, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, ഭൂമി അവൻ നിങ്ങൾക്ക് ഫിറാഷാക്കി, വിരിപ്പാക്കി തന്നവനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കിയവനാണ്. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവനാണ്. അങ്ങനെയുള്ള പടച്ചവനെ, ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്ന, ആകാശത്തെ മേൽക്കൂരയാക്കിയ, ആകാശം നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഇറക്കി തന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കേണ്ടത് സൃഷ്ടികളെയല്ല, സൃഷ്ടാവിനെയാണ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം. ആ തൗഹീദ് പറയുമ്പോൾ അല്ലാഹു അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവനായ പടച്ച തമ്പുരാൻ. അതാണ് വെള്ളത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇനി അനുഭവിക്കുന്ന അനുഗ്രഹം പ്രയാസം ഉണ്ടാകുമെന്ന് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും വെള്ളത്തെ ശപിക്കാനോ മഴയെ ശപിക്കാനോ പാടില്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മകനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല നബി പറയാണ്, അല്ലാഹു ഉപരിലോകത്ത് ഏതൊരു അനുഗ്രഹവും ഇറക്കി തരുമ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം അതിൽ വിശ്വസിക്കാതിരുന്നിട്ടില്ല, നിങ്ങളിൽ കുറച്ച് ആൾക്കാർ അതിൽ അവിശ്വസിക്കാതിരുന്നിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞ, അള്ളാഹു മഴ വർഷിക്കുമ്പോൾ അവർ പറയും, ഇന്ന ഇന്ന നക്ഷത്രമാണ് അതിന് കാരണമായത്, മഴ കിട്ടിയത് എന്തുകൊണ്ടാ? ബിഖദാക്കി ബിഖദാ വഖദ, ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ രാശിയുടെ ഫലമായിക്കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇന്നലെയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ താളുകളിൽ മഴയെ നിഷേധിക്കുന്ന, മഴ ലഭിക്കുന്നത് മറ്റു പല വഴികളിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായി. അത് പാടില്ല, അത് അള്ളാഹുവിനെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിശ്വാസികളായ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മഴ എന്ന് പറയുന്ന അനുഗ്രഹത്തെ ശപിക്കാൻ പാടില്ല, അതിനെ ചീത്ത പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് അതിരു വിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മൾ കാവൽ ചോദിക്കുക. അതാണ് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒട്ടനവധി പ്രാർത്ഥനകൾ, അല്ലാഹു മസ്കീന ഗൈതൻ മുഗൈതൻ മരീഅൻ മുരീഅൻ നാഫിയൻ ഗൈറ ദാലിൻ ആജിലൻ ഗൈറ ആജിൽ, എങ്ങനെയുള്ള ധാരാളം പ്രാർത്ഥനകൾ മഴയുമായി ബന്ധപ്പെട്ട വിവിധ, അല്ലാഹു മസയ്യിബൻ നാഫിയ. പ്രവാചക തിരുമേനി മഴ വർഷിക്കുമ്പോൾ പ്രാർത്ഥിച്ച അല്ലാഹു മസയ്യിബൻ നാഫിയ, വളരെ ചെറിയ പ്രാർത്ഥനയാണ്. ഇതാണ് ഇപ്പം നമ്മൾ പഠിക്കേണ്ടത്. കാരണം എന്താ, അല്ലാഹു മസയ്യിബൻ നാഫിയ, പടച്ചോനെ നീ വർഷിപ്പിക്കുന്ന മഴ ഇത് പ്രയോജനകരമായ മഴയാക്കണം, ഇതിന് ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് നമ്മൾ പ്രാർത്ഥിക്കണത്. കാരണം നമ്മുടെ മുമ്പിൽ ആസാമു പോലെയുള്ള പ്രദേശങ്ങളിലുണ്ടായ പ്രളയത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, എത്രയെത്ര കെട്ടിടങ്ങളെ തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ നമുക്ക് ഉപകാരമുള്ളതാകണം, അതിൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾ, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ദുരിതങ്ങളുടെ വാർത്തകൾ ദിനേന കേട്ടപ്പോൾ, മഴ ശക്തമായി, മഴ കൊണ്ട് പ്രയാസമുണ്ടായി, സ്കൂളുകളില്ല, കോളേജില്ല, ഈ വാർത്തയൊക്കെ വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, അല്ലാഹു മസയ്യിബൻ നാഫിഅ, പടച്ചവനെ ഈ ചൊരിയുന്ന മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ, ഇതിലെ ഉപദ്രവങ്ങൾ നീ നീക്കണേ എന്ന് പ്രാർത്ഥിച്ച എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ അമിതമാകുമ്പോൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ് അലൈന വല അലൈന എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കണേ, ഇതിനെ ഞങ്ങളുടെ മേൽ ഒരു ശിക്ഷ നീ ആക്കരുതേ എന്ന് പ്രവാചകൻ തിരുമേനി പ്രാർത്ഥിച്ചു. എന്നാ മഴയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്, എത്രയെത്ര പാഠങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഉമർലാന്റെ ഒരു ചരിത്രം വായിക്കുമ്പോൾ, ഉമർലാന്റെ കാലഘട്ടത്തിൽ ഈ പിന്നെ ഒരു ഭൂകമ്പമുണ്ടായി, ഭൂമി ചലിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ച് പറഞ്ഞൊരു വാചകം ഉണ്ട്, അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യന്മാരെ, മാ കാനത്ത് ഹാദിഹി സൽസല ഇല്ല ഇലാ ശൈഇൻ, ഈ ദുരിതമുണ്ടാകാൻ നിങ്ങൾ എന്താ ചെയ്തത്? ഈ ഒരു ദുരന്തം നമ്മളിലേക്ക് വരാൻ നിങ്ങൾ എന്താ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അടുക്കൽ വല്ല തിന്മകളും വരുന്നുണ്ടോ? അല്ലാഹുവാണ് സത്യം. ഇനിയും ഇത് ആവർത്തിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല കേട്ടോ എന്ന് ഉമർലാന് പറയുന്നത്. കാരണം അറിയോ, മനുഷ്യന്മാരുടെ തെറ്റുകൾ വർദ്ധിക്കുമ്പോഴേക്കും അല്ലാഹു പരീക്ഷിക്കും. തെറ്റുകൾ തിന്മകൾ വർദ്ധിക്കുമ്പോൾ അല്ലാഹു പരീക്ഷിക്കുമെന്നുള്ളത് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ച പാഠമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനും റബ്ബിലേക്ക് അടുക്കാനും നന്മകൾ ചെയ്യാനുമാണ് വിശ്വാസികളായ ആളുകൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. മഴ വിശ്വാസികൾ അറിയേണ്ടത്. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
4: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മുറിച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം,
5: വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30. കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ശ്രോതാക്കളുടെ മനോവേദനകൾ പങ്കുവച്ചുകൊണ്ട് പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. ഓൺലൈൻ കൗൺസിലിംഗ്, പീസ് റേഡിയോ, സ്നേഹക്കൂട് തുടങ്ങിയ പരിപാടികൾ ഒരുപാട് കുടുംബങ്ങളിൽ പുതിയ വെളിച്ചവും ആശ്വാസവും സൃഷ്ടിച്ചിട്ടുണ്ട്. തകരുമായിരുന്ന ബന്ധങ്ങളെ ആനന്ദത്തിൻ്റെ പുതിയ ജീവിത പഥങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയ പ്രകാശം പരത്താൻ അതിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മിലെന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസവും നമ്മളൊരു പുതിയ ക്രമീകരണം വരുത്തിയിരിക്കുകയാണ്. ആളുകൾക്ക് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഇത്തരം സെഷനുകളിലേക്ക് ഫോണിൽ വിളിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തികച്ചും പേഴ്സണലായ, മറ്റൊരാൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ, അത് നിങ്ങൾ ടെക്സ്റ്റായി തന്നെ അയക്കുക. അതൊരിക്കലും ബൈക്കോൾ നിങ്ങളുടെ ശബ്ദത്തിലുള്ള ഫോൺ കോളുകളായി വിളിക്കുന്നില്ല എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തണം. അതോടൊപ്പം നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. സാധാരണഗതിയിൽ ഇത്തരം സെഷനുകളിലുള്ള ഭാഗങ്ങൾ വ്യക്തമായ എഡിറ്റിങ്ങുകൾക്ക് വിധേയമാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ വിടാറുള്ളത്. ഒരുപക്ഷേ ചോദ്യകർത്താക്കൾ അതാവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും, ചോദ്യകർത്താക്കൾ അതൊരാവശ്യമായി പരിഗണിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് സാധാരണ വിടാറുള്ളത്. ഏതായാലും ഇന്ന് എഴുതി ലഭിച്ച നിരവധി ചോദ്യങ്ങൾ ഓൺലൈൻ കൗൺസിലിംഗ് വിൻഡോ വഴി, ഫീഡ്ബാക്ക് സംവിധാനത്തിലെ ഓൺലൈൻ കൗൺസിലിംഗ് വിൻഡോ വഴി എഴുതി കിട്ടിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. കോളുകൾക്കും ചോദ്യങ്ങൾക്കും രണ്ടിനും അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ സന്ദർഭത്തിൽ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു ശ്രോതാവ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സർ എൻ്റെ ഒരു മാനസിക പ്രശ്നമാണോ ഈമാനിൻ്റെ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. ഖുറാൻ വചനങ്ങൾ കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥഗാംഭീര്യം ആലോചിച്ച് എൻ്റെ കണ്ണ് നിറയാറുണ്ട്. പല ഖുർആൻ വചനങ്ങളും കേൾക്കുമ്പോൾ ഹൃദയം പേടിച്ച് നടുങ്ങാറുണ്ട്. മനുഷ്യജീവിതത്തിൽ അതിശക്തമായി ഇടപെടുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അത്ഭുതപൂർവ്വം മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതാണ് അവരുടെ പ്രശ്നം, കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഇത്രയും മനസ്സിനെ സ്വാധീനിച്ച പരിശുദ്ധ ഖുർആൻ ഒരു പേജ് പോലും ഓതാൻ കഴിയുന്നില്ല. അപ്പോൾ വല്ലാത്ത അസ്വസ്ഥത പോലെ സുന്നത്ത് കർമ്മങ്ങളും മറ്റും അങ്ങനെ തന്നെ. ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കാനാണെന്ന ചിന്ത എനിക്ക് വരുന്നില്ല. ഇവിടെ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി മാത്രം ഭൂമിയിൽ കാര്യങ്ങൾ നടന്നു പോകാനാണ് പലപ്പോഴും എൻ്റെ ആരാധന കർമ്മങ്ങൾ. ഈ അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഒരു മറുപടി വേണമെന്നാണ് ശ്രോതാവിൻ്റെ ചോദ്യം.
8: ഇത് സാധാരണ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ പറയുമ്പോൾ അത് അവരുടെ ഈമാനിന് തെളിവായിട്ടാണ് സാധാരണ എടുക്കുക. കാരണം ഇത്തരം ചില കാര്യങ്ങളിൽ ഒരു കുറ്റബോധം ഒരാൾക്ക് തോന്നുന്നു, എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കും, എൻ്റെ നിയ്യത്ത് മാറുന്നുണ്ടോ, എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നില്ലേ എന്നതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടാനുള്ള ആ പ്രേരണ എന്താണ്? അയാളുടെ ഈമാനാണ്. അപ്പോൾ ഈമാൻ ഉണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മളിത് കാണുക. സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരൊക്കെ തൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു എന്നതിന് തെളിവായിട്ടാണ് ഇത് പറയാറുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ കാണുന്നത് ഇദ്ദേഹത്തിന് നമ്മുടെ റേഡിയോയിലൊക്കെ എഴുതി ചോദിക്കാനും ഒക്കെ തോന്നിയത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നല്ല, ഇത് പരിഹരിച്ച് വരണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ശരിക്കുള്ള വിശ്വാസവും ഈമാനും നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള തോന്നലുകൾ എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ, നമ്മൾ കുറേ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കും. അപ്പോൾ അതിലിപ്പോൾ ഒരു നിയ്യത്തിനെ പറ്റിയാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ആഴമായിട്ട് അതിൽ പറയും, ഇഖ്ലാസിനെ കുറിച്ചാകുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അങ്ങനെ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും എന്ത് ചെയ്യും, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഇത് ആളുകൾ കാണാനാണോ ഞാൻ ചെയ്യണത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത്തരം തോന്നലുകളൊക്കെ പിശാജ് എന്താണ്, നമ്മളെ വഴിതെറ്റിക്കാനുള്ള വസ്വാസിന് വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇപ്പോൾ നോക്കുക, നമ്മൾ ഇപ്പോൾ എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ചില ഒരു വക്ത് നമസ്കാരം, അത് നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ ആരും അറിയില്ല അങ്ങനത്തെ ഒരു വക്ത്. പുരുദാഹരണം പറയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് റൂമിൽ ഉറങ്ങുകയാണ്, അവിടെ വേറെ ആരുമില്ല, രാവിലെ നമ്മൾ സുബഹിക്ക് പിന്നെ മനഃപൂർവ്വം നമ്മൾ എഴുന്നേൽക്കുന്നില്ല, 8 മണിവരെ ഉറങ്ങുന്നു. അങ്ങനെ ചെയ്യുമോ ഈ വ്യക്തി? ഒരിക്കലും ചെയ്യില്ലല്ലോ. അയാളെന്ത് ചെയ്യും, 5 മണിക്ക് എഴുന്നേൽക്കും, നമസ്കരിക്കും. അപ്പോഴും അയാൾക്ക് എന്താ തോന്നുക, ഞാൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്, എനിക്കിതിൽ ആത്മാർത്ഥമല്ല. അപ്പോൾ അത് ഒരു വസ്വാസായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇതേപോലെ തോന്നലുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ OCDയുടെ പ്രശ്നമുള്ള ആളുകൾക്ക് ഇങ്ങനെ തോന്നലുണ്ടായിരിക്കും, അതേപോലെ അടുത്ത കാലത്തായിട്ട് ദീന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് എന്ത് ചെയ്യും, അതിൽ നിന്നുണ്ടാകുന്ന ബോധത്തിൽ നിന്ന് അങ്ങനെ വരാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു ഗൗനിക്കേണ്ടതില്ല. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണെന്നുള്ള നിലക്ക് നമ്മൾ നല്ല നിയ്യത്തോടെ പ്രവർത്തിക്കുക, നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ വേറൊരു വശം കൂടെ ചേർത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ദീനി കാര്യങ്ങൾക്കൊക്കെ ചില ഭൗതിക വശങ്ങളുണ്ട്, ചില ഭൗതിക ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വിവാഹ സമയത്ത് എന്ത് ചെയ്യണം, പിന്നെ ശരിക്കും ദീൻ അന്വേഷിക്കണം, അതേപോലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് വേണം. ആ അന്വേഷിക്കുന്നത് എന്തിനാണ്? അതൊരു ദീനി കാര്യമാണ്. പക്ഷേ അതോടൊപ്പം എന്താണ്, ആ വിവാഹത്തിൻ്റെ സുരക്ഷയ്ക്കും നല്ല ഭാവിക്കും അത് ആവശ്യവുമാണ്. ഏതൊരു മതപരമായ കാര്യങ്ങളിലും എന്തുണ്ടാവാം, ഭൗതികമായ ഒരു മെച്ചമുണ്ടാവാം. അതുകൊണ്ട് അത് അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞുകൂടല്ലോ. നമ്മൾ നല്ല നിയ്യത്തിൽ പ്രവർത്തിക്കുക, നമ്മൾ മുന്നോട്ട് പോവുക. ഈ ഒരു മാനസിക പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ഇത്തരം ചിന്തകൾ നമ്മൾ എത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് കാവലിന് ചോദിക്കാം. അള്ളാഹുവോട് അള്ളാഹു ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന പോലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം.
9: ഇതില് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ഭാഗം പറയുന്നുണ്ട്. ഒരു പേജ് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നൊരു ഭാഗം കൂടി ഇതിലുണ്ട്.
8: അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ, ഒരു ഏതൊരു പ്രവർത്തനമാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവർത്തനം പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്നു എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനിത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഈ ചിന്ത വെച്ചിട്ട് അദ്ദേഹം ഓതാൻ ശ്രമിക്കുമ്പോൾ ഓതാൻ കഴിയൂല. കാരണം എന്താ, ഞാനിതൊരു ഭൗതിക ലാഭത്തിന് വേണ്ടി ചെയ്യാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ് എന്ന് വിചാരിക്കുമ്പോൾ ആ മാനസികാവസ്ഥയാകാം ഓതാൻ കഴിയാതിരിക്കാനുള്ള കാരണം. അതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മറുപടിയോട് കൂടെ അത് പരിഹരിക്കും. ഇനി അതല്ല, ഓതുമ്പോഴേക്കിന് എന്ത് ചെയ്യുക, അസ്വസ്ഥത വരിക, ക്ഷീണം വരിക, കൊട്ടുവായിടുക, അങ്ങനെ ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് ഓതാൻ കഴിയാത്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ചെറിയ ഭാഗം ഓതാൻ കഴിയുന്ന ഒരു ഫ്രഷായിട്ട് നമുക്കൊരു അര പേജാണെങ്കിൽ അര പേജ് ഞാൻ ഓതും തീരുമാനിക്കാം. അത് പിന്നീട് നമ്മൾ മെല്ലെ വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നമ്മളെ പരിശീലിപ്പിച്ചെടുത്താൽ തീർച്ചയായും നമുക്കത് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കും.
9: തീർച്ചയായും സ്വഹാബത്ത് ഇത്തരം ആത്മവിമർശനങ്ങൾ നടത്തിയിരുന്നവരാണ്. ഹൻദല റളിയല്ലാഹു അൻഹു, നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായിരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാം. അവരൊക്കെ അതിനെ അവരുടെ ഒരു ഈമാനിൻ്റെ ഉയർച്ചക്കും ഉണർത്തലിനും വേണ്ടി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുകൂടി ശ്രോതാവിനെ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കെൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ കഴിയുന്നവരിൽ നിന്നും നല്ല ബഹുമാനവും അഭിനന്ദനങ്ങളും പരിഗണനയും കിട്ടുന്നുണ്ട്. ഭർത്താവ്, എൻ്റെ ഉമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ. അപ്പോൾ എൻ്റെ സംശയം, അള്ളാഹു എനിക്കുള്ളത് ഇവിടെ തന്നെ തന്ന് തീർക്കുമോ, എന്നെ പരലോകത്ത് പരിഗണിക്കില്ലേ എന്നൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു വിധവയുമാണ്, എന്നെ അള്ളാഹു പരലോകത്ത് അംഗീകരിക്കില്ലേ?
8: നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് ഒരു ഖൈറായാലും ഷെറായാലും ഫക്കാന ഖൈറൻ ലഹു എന്നാണ്. രണ്ടും അവന് ഖൈറാന്നാണ് പറഞ്ഞത്. അതായത് ഒരു വിഷമങ്ങളും മുസീബത്തുകളും വന്നാൽ അതിൻ്റെ പ്രയാസങ്ങൾ സഹിക്കുന്നതിന് പ്രതിഫലമുള്ളതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ നന്ദി ചെയ്യുന്നതിനും പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ മനസ്സാണ് പ്രധാനം. അതായത് അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം നമ്മൾ അവനോട് നന്ദിയുള്ളവനാകുന്നു. ഇപ്പോൾ ഈ സഹോദരിയുടെ ചോദ്യത്തിൽ നമുക്ക് കാണുന്ന ഒരു വികാരം എന്താണ്? അള്ളാഹുവാണ് എനിക്കതൊക്കെ തരുന്നത്, അവൻ എന്നെ പരിഗണിച്ച് കണക്കില്ലാതെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്നത് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ഒരാൾക്കുണ്ടാവേണ്ട വിചാരമാണ്. സാധാരണ അനുഗ്രഹങ്ങൾ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താണ്, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഉത്തിത്തു അല ഇൽമിൻ ഹിന്ദി എന്നല്ല, എൻ്റെ അടുക്കലുള്ള എൻ്റെ വിവരം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണെന്ന് വിചാരിക്കുമ്പോഴാണ് തെറ്റ്. ഇവിടെ അള്ളാഹു എനിക്ക് കണക്കില്ലാതെ തരുന്നു, ഈ തരുന്നത് കൂടുമ്പോൾ അവർക്ക് തോന്നുകയാണ് എന്ത്, ഇനി പരലോകത്തേക്കൊന്നും ഉണ്ടാവില്ലെന്ന്, ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം നന്ദി ചെയ്യുന്നുവോ ആ നന്ദിക്കനുസരിച്ച് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും. അപ്പോൾ അവർക്കിങ്ങനെ നിലക്കാതെ ലഭിക്കുന്ന ലൈൻ ശക്കർത്തും ലസീദനൊക്കെ ഒന്ന് ഖുർആൻ പറഞ്ഞാലേ, അപ്പോൾ ഈ ഒരു നന്ദിബോധമായിരിക്കണം ഇവർക്ക് കൂടുതൽ കിട്ടാനുള്ള കാരണം. അപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ നന്ദി ചെയ്യുക, അതല്ലാതെ നമ്മളിവിടെ മുസീബത്തുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. മുസീബത്തുകളും രോഗങ്ങളും അള്ളാഹു തരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ക്ഷമിക്കുക, അല്ല നമ്മൾ മരിക്കുന്നത് വരെയും അള്ളാഹു അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നതെങ്കിൽ പരമാവധി നന്ദി ചെയ്ത് കൂടുതൽ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതേ അതിൽ വഴിയുള്ളൂ.
9: തീർച്ചയായും ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ
8: ഖുർആനിലെ വാഗ്ദാനമാണ്.
9: സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ നല്ല ജീവിതം തരും എന്നുമുണ്ട്. ഏതായാലും ഇനി ഒരു കോളറിലേക്ക് പോവുകയാണ് നമ്മൾ. ഹലോ.
10: ഹലോ,
9: അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ.
10: എന്റെ ഭർത്താവിന്റെ കല്യാണ പ്രശ്നമായിരുന്നു. അപ്പോ എന്റെ സ്വർണ്ണ സുഖത്തിട്ട് അയാള് പിന്നെ വിട്ടിട്ട് അക്കുന്റെ വേദന സ്വത്തൊക്കെ വാങ്ങിയിരുന്നത്. ആ പ്രശ്നത്താല് ഞങ്ങൾക്ക് അതിനും ഉണ്ടാറില്ല. അതുകൊണ്ട് ഞാനും ഗൾഫിൽ വിട്ട് പോകുമ്പോ ഞാൻ അയാൾക്കും സ്ഥലം പറയാൻ പോക്ക് പിന്നെ വന്നതിന് ശേഷം ഉണ്ടാറില്ല. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി.
9: നിങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് പറയണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണോ?
10: അപ്പോ അങ്ങനെ മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്.
9: ഓക്കെ ഓക്കെ, ആരിസ് മൗലവി നിങ്ങൾ ഈ ചോദ്യത്തോട് പ്രതികരിക്കും. ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായി കേൾക്കുക.
8: നമ്മള് ഇപ്പോ ഭർത്താവിനോട് നിങ്ങൾ നല്ല ബന്ധമാണ്, നല്ലൊരു അവസ്ഥയാണുള്ളത് എന്ന്
10: മനസ്സിലാവും.
8: ഇപ്പൊ ഇതിൽ നമ്മൾ പറയാനുള്ളത്, ഈ ഭർത്താവിന്റെ പിതാവുമായുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ ഭർത്താവിലൂടെയാണ് നിർവഹിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ നമ്മൾ നേരിട്ടൊരു കാര്യം ഹാൻഡിൽ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് ഭർത്താവിൻ്റെ പിതാവുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭർത്താവ് ഉത്രുവാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവാണിത്. അതുകൊണ്ട് പിതാവിനേറ്റ് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അത് നിങ്ങളെപ്പോഴും ഭർത്താവിലൂടെ പരിഹരിക്കാനാണ് നിങ്ങളെപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. നേർക്കുനേരെയാകുമ്പോൾ എന്താ വെച്ചാൽ പുറത്തൊരാൾ കേൾക്കുമ്പോൾ തന്നെ എന്താ വിചാരിക്കുക, നമ്മൾ ഭർത്താവിൻ്റെ ഒരു പിതാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഏറ്റുമുട്ടലുകളോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരി തെറ്റുകളൊന്നും ആരും നോക്കൂല. അവിടെ തന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ പ്രതിയാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടത്. പിന്നെ സ്വാഭാവികമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോൾ അദ്ദേഹവുമായിട്ട് മാനസികമായൊരു അകലം നമുക്കുണ്ടാവാം. പക്ഷേ സ്വാഭാവികമായും എന്താണെന്നറിയാം, മുതിർന്ന ആളുകൾ അത് ഭർത്താവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധവും. അപ്പോൾ അതൊക്കെ നിങ്ങളെന്ത് ചെയ്യുക, പരമാവധി നമുക്കെന്ത് തകരാറുകൾ വന്നു കഴിഞ്ഞാലും നമുക്കെന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരെപ്പോലെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. മുതിർന്ന ആളുകളാണല്ലോ, അപ്പോൾ അവർ നമ്മളെ ചീത്ത വിളിച്ചാൽ അതേ വാക്ക് നമ്മൾ അവരെ ഉപയോഗിക്കുക. അതൊക്കെ തന്നെ ഓരോ ആളുകളും സംസാരിക്കുന്നത് അവരുടെ സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളും അവരുടെ അതേ നിലവാരത്തിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. മുതിർന്ന ആളുകളെ കൈകാര്യം ചെയ്യുമ്പോഴെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ആ റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ നിലനിർത്തി ചെയ്യുക. കഴിയുന്നതും എന്താണ്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഭർത്താവിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പൊതുവായി പറയാൻ പറ്റുന്നൊരു നിർദ്ദേശം. അതുള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ പേഴ്സണൽ കാര്യങ്ങൾ എത്രത്തോളം, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ വന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ സമ്പത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ടത്, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ അറിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിലൊരു വിശാലമായി നിങ്ങളെ ഒരു അവസ്ഥ വെച്ചുകൊണ്ടുള്ള പരിഹാരങ്ങളിലേക്ക് വരാൻ പറ്റുക ആ സന്ദർഭത്തിലും.
9: തീർച്ചയായും ഒരു ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് തീർച്ചയായും നിങ്ങൾക്ക് നൽകാവുന്നൊരു മറുപടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മുതിർന്ന ഒരാൾ എന്ന നിലക്ക്, ഇനി അതല്ല ഒരു വിശ്വാസി എന്ന നിലക്ക്, ആളുകളോട് മോശമായി സംസാരിക്കുന്ന രീതി, അവരെ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് പ്രതികരിച്ചാലും അത്തരമൊരു രീതി നമുക്ക് വേണ്ടതില്ല എന്ന ഉത്തരമാണ് ഇവിടെ ആരുസ്മലി നൽകിയിട്ടുള്ളത്. ബാക്കി നിങ്ങളുടെ സമ്പത്ത് അദ്ദേഹം എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി ഒന്നുകൂടി ക്ലിയറാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴായിരിക്കും വിശദീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, അഡീഷണൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദ്യം കഴിയുന്നത് വരെ നിങ്ങൾ മൗനം പാലിച്ച് കേൾക്കുക.
8: ഞാൻ പറഞ്ഞു,
9: അല്ല പറഞ്ഞോളൂ.
10: അപ്പൊ അത് ഫുള്ളും അയാളെ ഡോക്ടർ തന്നെ കൊണ്ടിരുന്നു. എന്റെ 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇതുവരെയും ഡോക്ടർ, അതുവരെയും ഡോക്ടർ തന്നെയായിരുന്നു. ഇപ്പൊ 4 വർഷത്തിന് ശേഷമാണ് എടുത്തിട്ട് വിറ്റിട്ട് ഞങ്ങൾ ഗൾഫിലേക്ക് പോയത്. വിറ്റ് പോകുമ്പോ പണ്ട് പേരിലാണ് കാശിട്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയതിന് ശേഷം സ്വത്ത് വാങ്ങി, അപ്പോ മോന്റെ പേരിലാണ് വാങ്ങിയത്.
9: മോനെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭർത്താവല്ലേ?
10: അപ്പൊ ഞാൻ പോവാണ്ട് ഇന്നും സെലാം ചൊല്ലിട്ടാ പോവാറ്. എന്നതിന് ശേഷം പിന്നെ മുണ്ടാറുന്നില്ല. അപ്പൊ എന്റെ ഭാഗത്ത് ഭക്ഷണം ഭാഗത്തും തെറ്റി വരുമെന്ന് എനിക്ക് തേടി.
8: ഇത് ഇത് സംബന്ധമായ എന്തെങ്കിലും വഴക്കുകളോ സംസാരങ്ങളോ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അതാണ് പിണക്കത്തിന്റെ കാരണം അല്ലേ? ഇതെന്താ ഇത് ഞാൻ പറഞ്ഞത്, അതാണ് നിങ്ങളെ ഭർത്താവിൻ്റെ കാര്യം, അത് കൈകാര്യം ചെയ്യുന്നിടത്തുള്ള സംഗതികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് തന്ന ആഭരണങ്ങളും സ്വത്തുക്കളും എങ്ങനെയാണ് എന്ത് ചെയ്യണത്, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ വാപ്പയുടെ പേരിലായത്, അദ്ദേഹത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾ നൽകിയത്, അപ്പോൾ അത് അദ്ദേഹത്തിലൊരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവരവരുടെ താല്പര്യപ്രകാരം എന്ത് ചെയ്യും, നിങ്ങൾ ഭർത്താവിൻ്റെ പേരിലേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മളൊരു ആ ഒരു മസലഹത്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ പേരിൽ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞുപോയി. ഇനി ആ കഴിഞ്ഞുപോയ പ്രശ്നത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, പരസ്പരം ഒരു വഴക്കും കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് പ്രശ്ന കാര്യമില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഭർത്താവിൻ്റെ പിതാവ് മുതിർന്ന ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹവുമായി ഒരു മാനസിക പ്രശ്നമുണ്ടായതിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ വളരെ വലിയ കുറ്റബോധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി അദ്ദേഹത്തോടൊരു മാപ്പ് ചോദിക്കേണ്ടി വന്നാൽ അത് പ്രശ്നമൊന്നുമില്ല. കാരണം എന്തായിരുന്നാലും വാക്കുകൊണ്ട് ഉണ്ടാകുന്ന തകരാറുകളൊക്കെ എന്ത് ചെയ്യണം, ഇവിടുന്ന് തന്നെ നമ്മൾ പരസ്പരം പൊരുത്തപ്പെടിയിക്കണം എന്നാണ്. ഈ ലുൽമകളെക്കുറിച്ച് പറയുമ്പോൾ 2-3 ഇനങ്ങളായി തിരിക്കുമ്പോൾ അതിലൊരു ഒരു വ്യക്തി ഒരു വ്യക്തിയോട് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അത് അവരെന്ത് ചെയ്യണം, വ്യക്തിപരമായി പരിഹരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരു ക്ഷമ ചോദിച്ചോളി. ഒരു ക്ഷമ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ബഹുമാനം അല്ലാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ ക്ഷമിച്ചോളൂ എന്ന് പറയുക. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്തോ കാര്യങ്ങളൊക്കെ ഭർത്താവ് മുഖേന ഉണ്ടാക്കിയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ പറയാൻ പറ്റിയൊരു ഉത്തരം അത്രേ ഉള്ളൂ.
9: തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ അടുത്തൊരു കോളറിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഉത്തരം വ്യക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലാണ് എന്ന ആശ്വാസം നിങ്ങൾക്കുണ്ട്. അതൊരു നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള ആത്മബന്ധം ക്ലിയറാണ് എന്ന ഒരു അവസ്ഥയുമുണ്ട്. ആ നിലക്ക് ഉപ്പയായിട്ടുള്ള ബന്ധങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. എന്നാലേ എന്തെങ്കിലും ഒരു മസ്ലഹത്തിൻ്റെ സാധ്യതയുള്ളൂ എന്നാണ് ഇവിടെ ആരുസ്മലി ക്ലിയർ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മൾ അടുത്തൊരു ചോദ്യകർത്താവിലേക്ക് പോകും മുമ്പ് ഇവിടെ എഴുതി കിട്ടിയ, നേരത്തെ നമുക്ക് ഫീഡ്ബാക്ക് വഴി കിട്ടിയ ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എനിക്ക് 23 വയസ്സുണ്ട്, 2 വയസ്സായ പെൺകുട്ടിയുണ്ട്. ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസികമായ ചില പ്രയാസങ്ങളുണ്ട്. ഉപദ്രവങ്ങളൊന്നും ചെയ്യില്ല, പക്ഷേ ഉപ്പ എപ്പോഴും പുക വലിച്ചുകൊണ്ടിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കുളിക്കുകയുള്ളൂ. മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ വൃത്തിയാക്കുക പോലെയുള്ള സ്വഭാവങ്ങൾ അദ്ദേഹത്തിനില്ല. എൻ്റെ കുട്ടി ഉപ്പയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്നാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്.
8: ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങളാണിതൊക്കെ. ഇതല്ലെങ്കിൽ വേറെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ ഒരു വഴി അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ ജീവിക്കുന്ന ഒരാൾ ഒരു മാനസിക രോഗിയൊന്നും അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ ഉപയോഗിച്ചിട്ട് അയാളിൽ എന്ത് ചെയ്യണം, ഒരു ജീവിത മാറ്റമുണ്ടാക്കി അയാൾ ശരിക്ക്, അതൊക്കെ ഇസ്ലാമികമായ വളരെ നിർബന്ധമുള്ള കാര്യങ്ങളാണ്, ഖബറിൽ വരെ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു വൃത്തിയും ശുദ്ധിയും നമസ്കാരവും ചിട്ടയൊക്കെ ഉള്ള ഒരാളാക്കി തീർക്കാൻ എന്ത് പരിഹാരം, അതാണ് ശാശ്വത പരിഹാരം. പക്ഷേ മറ്റൊരു വ്യക്തിയെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് ചില പരിമിതികളുണ്ടായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ അവരിൽ നിന്ന് അകറ്റിയിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ് നമ്മൾ അവനിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത്?

0: മാറ്റങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പ്രായോഗികമായി ചിന്തിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ വളർച്ചയിൽ പ്രശ്നം വരാത്ത, എന്നാൽ നിങ്ങളുടെ കടമകളും ബാധ്യതകളും നിർവഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രായോഗിക പരിഹാരങ്ങളെ ചിന്തിക്കാം. ഇനി ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ തകരാറുകൾ എന്താണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അത് മാതൃകയാക്കാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതേ അവിടെ ഒരു പ്രായോഗിക പരിഹാരമായി തോന്നുന്നുള്ളൂ.
1: തീർച്ചയായും പൊതുവായ നിർദ്ദേശങ്ങളായിരിക്കും നമുക്ക് ഇങ്ങനത്തെ സമയങ്ങളിൽ പറയാൻ സാധിക്കുക എന്ന കാര്യം ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ചോദ്യകർത്താവിലേക്ക് നമ്മളിപ്പോൾ പോകുന്നു. ഫീഡ്ബാക്ക് വഴി എഴുതി കിട്ടിയ ചോദ്യമാണ്, എൻ്റെ പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. അതിന് കാരണം എപ്പോഴും ഓരോ ചിന്തകളാണ്. നിസ്കാരത്തിൽ പോലും എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് പോലും ചിന്തകൾ മാറുന്നില്ല. ഇത് കാരണം പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യുന്നു. ഇത് മാറാൻ വല്ല വഴിയുമുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം.
0: ഈ ഉറക്കം വരാതിരിക്കുക എന്നുള്ളത്, ഉറക്കം കിട്ടാതിരിക്കുക എന്നുള്ളതും ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാണ്. മാനസികമായ എന്തെങ്കിലും ചെറിയ വിഷാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതൊരു ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങളുടെ ജീവിതത്തെ സുഖവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെന്താ, വേറെ കുറേ പ്രശ്നങ്ങൾ, വിഷാദ രോഗത്തിന് വേറെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വെറുമൊരു ഉറക്കത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതെന്താ വെച്ചാൽ, ഉറക്കം എന്നത് എന്തല്ല, നമ്മൾ എന്നും രാത്രി 9 മണിക്ക് ഉറങ്ങി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ മാത്രമേ ഉറക്കാവൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് രാത്രി സമയത്ത് ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ പീസ് റേഡിയോ കേൾക്കുകയോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയോ പരിഭാഷ വായിക്കുകയോ ഒക്കെ ചെയ്യുക. കാരണം എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് ശാന്തമായ നല്ലൊരു അവസരമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉറങ്ങുക. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ സുബഹി നഷ്ടപ്പെടാതെ എഴുന്നേൽക്കുക. അതല്ലാതെ പലപ്പോഴും ഈ ഉറക്കില്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഉറങ്ങുമോ എന്ന ഭയത്തോടുകൂടെ കിടക്കുന്നത് കൊണ്ടാണ് പലർക്കും ഉറങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ട് അതില്ലാതാക്കാനുള്ള പരിഹാരം എന്തുള്ളൂ, ഉറക്കത്തെ ഒരു ഇന്ന സമയത്ത് ഉറങ്ങണം എന്നൊന്നൊരു പിന്നെ നിർബന്ധം പിടിക്കാതിരിക്കുക. ഒരു ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ മാക്സിമം, ഒരു 6 മണിക്കൂറോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉറങ്ങണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അസുഖാവസ്ഥയിലാണ് പറയണത്. സാധാരണ നോർമൽ അവസ്ഥയിൽ രാത്രി തന്നെയാണ് ഉറങ്ങേണ്ടത്, ഇഷ കഴിഞ്ഞേക്ക് ഉറങ്ങണം രാവിലെ നിൽക്കുക. എന്നാൽ ഉറക്കം കിട്ടില്ല എന്നുള്ള തോന്നലിൽ എന്ത് ചെയ്യണം, ഉറക്കം എന്നതിനൊരു വിഷയമാക്കി എടുക്കാതെ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊരു 8 മണിക്കൂർ എന്ത് ചെയ്യുക, ഉറങ്ങാൻ ശ്രമിക്കുക. ചിലപ്പോൾ സുബഹ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഉറങ്ങുക. രോഗികളാവുമ്പോഴൊരു ഇളവാണ് ഈ പറയണത്. അതല്ലാതെ സാധാരണ ഒരാളെ സംബന്ധിച്ചല്ല, ഉച്ചയ്ക്ക് 2 മണിക്കാണെങ്കിൽ 2 മണിക്ക് ഉറങ്ങുക. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഉറക്കൊരു വിഷയമല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിന് ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് രാത്രി 9 മണിക്ക് തന്നെ ഉറങ്ങാൻ എന്ത് ചെയ്യും, കഴിയും. ഇനി ഇങ്ങനെയൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായും അതിന് പറ്റുന്നൊരു ഡോക്ടറെ കണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം, അതിന് ചികിത്സ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം, ചികിത്സ എടുക്കണം. ആദ്യം തന്നെ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണലായിരിക്കും നന്നായിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അദ്ദേഹം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ ചികിത്സ തേടലായിരിക്കും നന്നായിരിക്കും.
1: അതിൽ ഉറക്കത്തിൻ്റെ പേരിൽ ടെൻഷൻ നിർത്തിവെച്ച് പരിഹാരങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഈ ശ്രോതാവ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അടുത്തൊരു ഒരു കോളറിലേക്ക് പോകുന്നു. ഹലോ,
2: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ള, പറഞ്ഞോളൂ.
2: ഇത് എന്റെ മകളെ പ്രശ്നത്തിന് വേണ്ടി വിളിക്കണേ.
1: പറഞ്ഞോളൂ.
2: പേപ്പറിലായിരുന്നു കല്യാണം, പക്ഷെ അവിടെ പോയിട്ട് അവിടെ മൗലൂദ് ചെയ്യുന്നത്, പിന്നെ എന്താ ജിന്നിന് ഒഴിപ്പിക്കുന്നത്, പാൽക്കിട്ട് അത് നോക്കി വെള്ളം കുടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം. ഇപ്പൊ മോള് ഡോക്ടർ ഉണ്ട്, ഇഷ്ടമാണ്. ഇപ്പൊ മോള് പഠിക്കാൻ വേണ്ടി മോളെ 2 മാസം വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് വിളിക്കുമ്പോ അവര് അമ്മായിമ്മ എല്ലാ ദിവസവും വിളിക്കും. ഒരു ദിവസം ഈ മോള് അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ മോളെ വഴക്ക് പറയും അവര്. അപ്പൊ മോൾക്ക് പിന്നെ അവരെ വിളിക്കാൻ ഭയങ്കര, അവരെ പേര് കേൾക്കുമ്പോ തന്നെ മോള് ഇറച്ചിട്ട് കയ്യിൽ തുണ്ടൊക്കെ നീല തുറന്നു. മോൾക്ക് അങ്ങോട്ടേക്ക് പോണോന്നേ ഇല്ല വീട്ടിലോട്ടേക്ക്. അവരവരുടെ വീട്ടിൽ പോണെന്ന് കേൾക്കുമ്പോ മോള് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ഭർത്താവും നല്ല സ്വഭാവമാണ്, അങ്ങനെ ഒരു സ്വഭാവമൊന്നുമില്ല. ഒരു അനിയനും പപ്പയും അമ്മയും കൂടെ എന്തുണ്ടെങ്കിലും ഉസ്താദിനടുത്ത് ചോദിച്ച് ഉസ്താദിനടുത്ത് ചോദിച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്യണം.
1: ഓക്കെ, ആരിസ് മുലൈ നിങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്നു. മറുപടി പൂർണ്ണമായും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്കുള്ള ഉപചോദ്യം ചോദിക്കാം.
0: സാധാരണഗതിയിൽ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെയും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് വിവാഹത്തോടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മുടെ മകളെ പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായും ആ എത്തുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ അന്വേഷിക്കും. അവിടെ എന്താണ് അത് ചുറ്റുപാട്, അവിടെ

0: സാമ്പത്തിക ചുറ്റുപാട്, അവരുടെ മതപരമായ ചുറ്റുപാട്, ആദർശപരമായ നിലപാട് ഒക്കെ അന്വേഷിച്ചിട്ടാണല്ലോ നമ്മൾ ഒരാളെ കണ്ട് പറഞ്ഞേക്കുക. അപ്പോൾ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു ആദർശ മനസ്സുള്ളവരിൽ നിന്ന് തീർച്ചയായും ഇങ്ങനത്തെ ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് പ്രശ്നം നിങ്ങളുടെ മോളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്തോടും ആദർശത്തോടും യോജിക്കാത്ത ഭർത്തൃ വീട്ടിലെ ആദർശ നിലപാടുകളാണ് അവളുടെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മരുമകൾ എന്ന നിലക്ക് ഭർത്താവിൻ്റെ മാതാവിൽ നിന്നും വീട്ടിൽ നിന്നുമുള്ള പെരുമാറ്റങ്ങളുടെ പ്രശ്നങ്ങളും കൂടെ നിങ്ങൾ സൂചിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നിങ്ങൾക്ക് അറിയാനുള്ളൊരു കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ എന്ത് ഈ വിവാഹ പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് മൂന്ന് ഓപ്ഷൻ, മൂന്ന് മാർഗങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ, നമുക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് ആത്യന്തികമായൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കുക. അതിലിപ്പോൾ എന്താ പരിഹാരം? അവരാദർശപരമായി മാറണം, അവരെന്ത് ചെയ്യണം, നിങ്ങളോട് മകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. ഇതാണ്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഇപ്പോൾ അവിടെ നിന്നും പോയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് കൊണ്ട് നമ്മളൊരു ആദർശത്തിലേക്ക് അവർ മടങ്ങാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ നമ്മൾ ശ്രമിക്കണം. ഒരു ദാവത്ത് എന്നുള്ള നിലക്ക് അവരെന്ത് ചെയ്യണം, ആദർശപരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ അത് നടക്കാത്തൊരവസ്ഥ വരുമ്പോൾ പിന്നെ നമ്മുടെ മുന്നിലുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവ് നല്ലൊരാളാണ്, അദ്ദേഹം നിങ്ങളുമായി സഹകരിക്കാനും ഇവളുടെ വിഷമങ്ങളൊക്കെ അറിയാനും ഒക്കെ പരിഹാരമുണ്ടാക്കാനും തയ്യാറൊരാളാണെങ്കിൽ ഈസിയാണ്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ഉമ്മ എന്നുള്ള നിലക്ക് അവൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കണമെന്ന് എന്തുമാത്രം ആഗ്രഹമുണ്ടോ അതേപോലെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ആര്? ഭർത്താവ്. പക്ഷേ ഭർത്താവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അയാളുടെ സ്വന്തം വീട്ടിലും ഉമ്മയിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കണോ അതോ അവരുടെ ഭാഗത്ത് നിൽക്കണോ, അതെങ്ങനെ ഡീൽ ചെയ്യും എന്ന കാര്യത്തിൽ ചില പ്രായോഗികമായ അറിവില്ലായ്മ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹം 100% നിങ്ങളെ പിന്തുണക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇത്തരം ആദർശപരമായ പ്രശ്നങ്ങളുള്ള സമയങ്ങൾ, സന്ദർഭങ്ങൾ, ദിവസങ്ങൾ, അത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, അവളെ മാറ്റി നിർത്താനുള്ള ഒരു വളരെ ബുദ്ധിപരമായൊരു ഇടപെടൽ അയാൾ എന്ത് ചെയ്യുക, നടത്തുക. അല്ലെങ്കിൽ അത് മാതാപിതാക്കളെ എന്ത് ചെയ്യാണ്, നല്ല നിലക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ രംഗത്ത് അവൾ അവളുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരാത്തൊരു സാഹചര്യം അവനിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അവനതിന് വേണമെങ്കിൽ പ്രായോഗിക നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളോടോ ദീനിയായിട്ട് കഴിവുള്ള ഒരാളോടോ സംസാരിച്ചാൽ അതൊരു അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെന്താ വെച്ചാൽ, ഭർത്തൃ മാതാവിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണ്, അത് എവിടെയും ഉള്ളൊരു സംഭവമാണത്. അതൊക്കെ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കേണ്ടത് എപ്പോഴും ഭർത്താവിൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ തൽക്കാലം ഭർത്താവിൻ്റെ കൂടെ നിന്ന് പോകണമെങ്കിൽ ആ വീട്ടിലുള്ള മാവാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ സ്വഭാവങ്ങൾ നന്നാക്കുക എന്നുള്ളത് നമുക്ക് പറ്റില്ല. തൽക്കാലം അവരെന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ചില വഴികളൊക്കെ നിങ്ങളുടെ ഒരു ഉമ്മ എന്നുള്ളതിലൊക്കെയുള്ള നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും നിങ്ങളുടെ ഒരു ജീവിത പരിചയമൊക്കെ വെച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഉമ്മനോട് നല്ലതൊക്കെ സംസാരിക്കുക, ഉമ്മ ചിലപ്പോൾ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ കുറച്ചധികം ജോലിയൊക്കെ ചെയ്തിട്ട് കൊടുത്തുക, അപ്പോൾ ഉമ്മക്കൊരു സന്തോഷം വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ചാൽ അങ്ങനെ വരുന്ന ആളുകളുണ്ടായിരിക്കും. ആ ഉമ്മൻ്റെ സ്വഭാവം അനുസരിച്ച് എങ്ങനെ അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊരു വിവരം ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് പെരുമാറിയാൽ ഒരു പക്ഷേ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. എന്തായിരുന്നാലും ഭർത്താവ് നല്ലൊരു ബന്ധവും സമീപനവുമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക.
1: എന്തെങ്കിലും കൂടുതൽ വിശദാംശം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
2: അവര് മൗലൂദോതുമ്പോഴേ നമ്മള് ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഇരിക്കുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം, നമുക്ക് പറ്റല്ലേ?
0: അതെ, നമ്മുടെ വിശ്വാസത്തിനും ആദർശത്തിനും വിരുദ്ധമായ ഒരു കാര്യം നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അത് നമ്മൾ വിട്ടു നിൽക്കുന്നതന്നെയാണ് വേണ്ടത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് നമ്മുടെ മോൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. സാധാരണഗതിയിൽ
2: നമ്മളെപ്പോഴും
0: അതെ അതെ അത് അതുകൊണ്ടാണ് അല്ലെ. അതെ, ഇനിയിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. നമ്മളിതിൽ പൊതുവായി മറുപടി പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇതിനുള്ള ശാശ്വത പരിഹാരം എന്താ വെച്ചാൽ, നമ്മുടെ അതേ ആദർശവും വിശ്വാസം ഇല്ലാത്തവർക്ക് സ്ഥലത്തേക്ക് നമ്മുടെ മക്കൾ പോകാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് മക്കളെ കുട്ടികൾ നമ്മുടെ മകൾക്ക് മക്കളുണ്ടായാലും അവരെന്ത് ചെയ്യണം, ഇതേ വിശ്വാസം ആദർശത്തിനു പഠിക്കുന്ന മദ്രസകളിലോ പ്രദേശങ്ങളിലോ ഒക്കെ പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിന് നിങ്ങൾ ആദർശപരമായ ഒരു സ്ട്രോങ് ആയൊരു നിലപാടിലേക്ക് ഹസ്ബൻഡിനെ എത്തിക്കുകയും അദ്ദേഹത്തിലൂടെ ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. ഇത്തരം ആഘോഷങ്ങളും വിദാത്തുകളും നടക്കുന്ന ദിവസങ്ങളിൽ അവൾക്ക് അവിടെ നിന്ന് വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും ആ സമയത്ത് അവിടെ പോകാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഭർത്താവുമായി കൂടി ആലോചിച്ച് സഹകരിച്ചാൽ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം ആചാരങ്ങളിൽ നിന്ന് മോളെ മാറ്റി നിർത്തണം എന്ന കാര്യം ഭർത്താവ് വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമാണ്. അത് അദ്ദേഹത്തെ അതിൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും നല്ല നിലയ്ക്ക് എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും? അദ്ദേഹത്തെ പ്രതിയാക്കാതെ, കുറ്റപ്പെടുത്താതെ, വീട്ടുകാരെ ആക്ഷേപിക്കാതെ, മോൾക്ക് ഇങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്ന് അദ്ദേഹവുമായി ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കലേ നടക്കുള്ളൂ.
1: നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു? ഓക്കെ, ജസാകുമുല്ലാ ഖൈർ. ഏതായാലും ഇവിടെ ഈ ഒരു ഉമ്മ അവരുടെ മകളെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ബാക്കി ഈ പ്രോഗ്രാം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ചില പാഠങ്ങളുണ്ട്. മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവരന്വേഷിച്ചിട്ട് പോലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ അന്വേഷണങ്ങൾ ഏറ്റവും വൃത്തിയിൽ, കൃത്യമായി, ധൃതി കൂട്ടാതെ നടത്തുകയും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആശയവിഷയങ്ങൾ തന്നെ, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ രീതി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു വെളിച്ചവും കൂടി ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, സംശയങ്ങൾ തീരുന്നില്ല. കാരണം അണപൊട്ടുന്ന ദുഃഖങ്ങളുടെയും നിരന്തരം അനുഭവിക്കുന്ന വേദനകളുടെയും 1000 അനുഭവങ്ങളിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ അനുവദിച്ച സമയം അവസാനിക്കുന്നു എന്ന അറിയിപ്പാണ് മുന്നിൽ തെളിയുന്ന ഡിജിറ്റൽ സ്ക്രീൻ നൽകുന്നത്. അതുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. വരും ദിവസത്തിൽ ഇതിൻ്റെ 2 ഭാഗവുമായി വീണ്ടും വരാം. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരുടെ ശബ്ദമായും ടെക്സ്റ്റ് മെസ്സേജായും ഒക്കെ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലരുടെയും ഫോൺ കോളുകൾ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുകയായിരുന്നു. കാരണം അത് തികച്ചും വ്യക്തിപരമായ വിഷയങ്ങളാണ്. ഇത്തരം സെഷനുകളിലേക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ടെക്സ്റ്റായി തന്നെ ചോദിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത ചോദ്യങ്ങളാണ് ഫോൺ കോളുകളായി വരേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഉണർത്തുന്നു. ഇത്തരം നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പിൻവാങ്ങുന്നു. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: Peace Radio. Tune to reality.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാ റബ്ബാനൽ ഖാദീർ.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഇനി പ്രക്ഷേപണം ചെയ്യുന്നു മുഖമൊഴി. അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത് എന്ന് ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ദിവസം ശക്തമായ മഴ കിട്ടിയപ്പോൾ ആ മഴയെ സംബന്ധിച്ച് ജനങ്ങൾ രണ്ടു നിലയ്ക്ക് സംസാരിച്ചു. അന്നേരം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ജനങ്ങളിൽ നന്ദി കാണിക്കുന്നവരും നിഷേധികളും ഉണ്ട്. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് അവർ ഈമാനുള്ളവർ പറഞ്ഞു. എന്നാൽ അവരിൽ ചിലർ മഴ ഇന്ന ഇന്ന കാരണങ്ങളാൽ കിട്ടിയതാണെന്ന് പറയുന്നു. ഇതിൽ ആദ്യത്തെ അഭിപ്രായം നന്ദിയുടെയും രണ്ടാമത്തേത് നന്ദികേടിന്റെയുമാണ്. അല്ലാഹു പറയുന്നു: നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 93:11. മഴക്കെടുതിയോ മറ്റെന്തെങ്കിലും ദുരിതമോ ബാധിച്ചാൽ നിരീശ്വരവാദികൾ മതവിശ്വാസികളെ പരിഹസിക്കും, വിശിഷ്യ മുസ്ലിങ്ങളെ. ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യും. അതവരുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെ ഇസ്ലാമിനെയും അല്ലാഹുവിനെയും പരിഹസിച്ച് പറയുമ്പോൾ കിട്ടുന്ന പിന്തുണയിലാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ പെട്ട വേണ്ടത്ര മതബോധവും അറിവുമില്ലാത്ത ചിലരെങ്കിലും ദുരന്തം സംഭവിക്കുന്ന വേളകളിൽ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടാവിന്റെ വിധിയെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. വെള്ളം, വായു, വെളിച്ചം, ആഹാരം, കണ്ണ്, കാത്, കൈകാലുകൾ തുടങ്ങി ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചുമാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന കാര്യം വിസ്മരിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. യൂനുസ് ഇബ്നു ഉബൈദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് ഇല്ലായ്മയെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, നിങ്ങളുടെ രണ്ട് കണ്ണ് എനിക്ക് തരുമോ, ഞാൻ നിങ്ങൾക്ക് 100,000 ദിർഹം തരാം. നിങ്ങളുടെ ഒരു കൈ എനിക്ക് തരുമോ, 100,000 ദിർഹം തരാം. നിങ്ങളുടെ ഒരു കാൽ എനിക്ക് തരുമോ, 100,000 ദിർഹം തരാം. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ഓരോന്നെണ്ണി എണ്ണി അതിനെ വിലയിട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ആഗതൻ പറഞ്ഞു, ഒരിക്കലുമില്ല. അപ്പോൾ യൂനിസുബിന് ഉബൈദ് പറഞ്ഞു, ഞാൻ നിന്റെ അടുക്കൽ കോടികൾ കാണുന്നു, എന്നിട്ടും നീ ഇല്ലായ്മയെക്കുറിച്ച് ആവലാതിപ്പെടുകയാണോ? എത്രയെത്ര അനുഗ്രഹങ്ങളാണ് സൃഷ്ടാവ് നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ബോധ്യമാകും ആ അവയവത്തിന്റെ വില. സർവശക്തൻ നമുക്ക് ഓരോരോ സെക്കൻഡിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മനുഷ്യർ പരസ്പരം ചെയ്യുന്ന ഉപകാരങ്ങൾക്കും അന്യോന്യം നന്ദി കാണിക്കേണ്ടതുണ്ട്. അതിന്റെ വാചികമായ രൂപമാണ് അള്ളാഹു നിനക്ക് നന്മ ചെയ്യുമാറാകട്ടെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. നന്മ ചെയ്തു തന്നവർക്ക് പ്രത്യുപകാരം ചെയ്യാനും അതിന് സാധിക്കാത്ത പക്ഷം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന രാജ്യത്തോടും സമൂഹത്തോടും നന്ദി കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവനവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ആരാധനകളും അനുഷ്ഠാനകർമ്മങ്ങളും നിർവഹിക്കാനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനുമെല്ലാമുള്ള സ്വാതന്ത്ര്യം നിർഭയത്വവുമുള്ള അവസ്ഥയിൽ സർവശക്തനോടതിൽ നന്ദി കാണിക്കണം. രാജ്യത്തിന്റെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കലും നിയമങ്ങൾ പാലിക്കലും അതിന്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യലുമെല്ലാം രാജ്യത്തോട് കാണിക്കുന്ന നന്ദിയാണ്. മതജീവിതത്തിന് വിലങ്ങ് തീർക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനും ഭരണഘടന നൽകുന്ന അവകാശം ചോദിച്ചു വാങ്ങാനും ഓരോ വ്യക്തിക്കും മൗലികമായ അവകാശമുണ്ട്.
3: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് മുഖമൊഴി, അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത് എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മളിതുവരെ കാതോർത്തത്.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 38-39 വചനങ്ങൾ. വിശ്വാസികൾക്ക് അള്ളാഹു തന്റെ സംരക്ഷണം നൽകുമെന്നും അക്രമത്തിന് ഇരയാവുന്നവർക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദവും നൽകുന്നു. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അതിൻ്റെ 38-39 ആയത്തുകളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായത്തിന്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. യുദാഫിഉ, അനില്ലദീന ആമനു യുദാഫിഉ, പ്രതിരോധം ഏർപ്പെടുത്തും. യുദാഫിഉ എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഏർപ്പെടുത്തും. അനില്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾക്ക്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല. കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദികെട്ട ഒരു വഞ്ചകരെയും. കുല്ല ഹവ്വാനിൻ കഫൂർ, ഹവ്വാൻ എന്ന് പറഞ്ഞ വഞ്ചകർ. ഹവ്വാൻ, കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദികെട്ടവർ. അപ്പോ അല്ലാഹു നന്ദികെട്ട ഒരു വഞ്ചകരെയും ഇഷ്ടപ്പെടുകയില്ല എന്നർത്ഥം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, തീർച്ചയായും അല്ലാഹു നന്ദികെട്ട ഒരു വഞ്ചകരെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ആദ്യത്തെ ആയത്ത് അപ്രകാരമാണ്. അഥവാ വിശ്വാസികളായ ആളുകൾക്കുള്ള അല്ലാഹുവിൻ്റെ ഒരു സന്തോഷവാർത്തയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. ഹദാ ഇഖ്ബാറുൻ വവഅദുൻ വബിശാറത്തുൻ മിനല്ലാ ലില്ലദീന ആമനു, ഇത് വിശ്വസിച്ചതായ ആളുകൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷവാർത്തയാണ്, ഒരു വാഗ്ദാനമാണ്, ഒരു വർത്തമാനമാണ്. എന്താണ്? അന്നല്ലാഹ യുദാഫിഉ അൻഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രതിരോധം ഏർപ്പെടുത്തുമെന്നത്. കുല്ല മക്രൂഹിൻ, എല്ലാ വെറുക്കപ്പെട്ടതായ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തും. വയദുഫഉ അൻഹും കുല്ല ശരിൻ ബിസബബി ഈമാനിഹിം, അവരുടെ ഈമാൻ കാരണത്താൽ എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു അവർക്ക് സംരക്ഷണം, ഒരു പ്രതിരോധം ഏർപ്പെടുത്തും. അതിൽ വിശദീകരിക്കുന്നതാണ് മിൻ ഷെറിൽ കുഫാർ, സത്യനിഷേധികളായ ആളുകളുടെ ഷെറിൽ നിന്ന്. വശരി വസ്വസതി ശൈത്വാൻ, ശൈത്വാന്റെ വസ്വാസിന്റെ ആ ഷെറിൽ നിന്ന്. അതേപോലെ വസയ്യ ആത്യ അമാലിഹിം, തിന്മകൾ ചെയ്യുന്നതിനെ തൊട്ട്. ഇങ്ങനെയൊക്കെയുള്ള അതേപോലെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഈമാൻ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല. കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദികെട്ട ഒരു വഞ്ചകരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇവിടെ നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതായ ധാരാളം അനുഗ്രഹങ്ങൾ, ഇനി അമില്ല, അല്ലാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നതായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൽപ്പനകളെ അനുസരണക്കേട് കാണിക്കുന്നതായ, ഇതൊക്കെ ആ നന്ദികേടിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അല്ല നന്ദികേട് കാണിക്കുന്ന വഞ്ചകരായ ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഹാദാ ലാ യുഹിബ്ബുഹുല്ലാ, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല. ബൽ, അതിന്റെ വിശദീകരണമായി നൽകുകയാണ്, ബൽ, മറിച്ച് അല്ലാഹു അവനോട് കോപിക്കുമെന്നാണ്. അല്ലാഹു അവനോട് കോപിക്കും എന്നാണ് പറഞ്ഞത്. അവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരോട് അല്ലാഹു എന്തു ചെയ്യും? കോപിക്കുന്നതാണ് എന്നതൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളിൽ കാണുവാൻ സാധിക്കും. വഞ്ചകരായ ആളുകളാണവർ എന്ന്. ആ വഞ്ചകരായ നന്ദികെട്ട ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശ്വസിച്ചതായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, തീർച്ചയായും അല്ലാഹു നന്ദികെട്ട വഞ്ചകരെയൊന്നും ഇഷ്ടപ്പെടുകയും ഇല്ല എന്നാണ്. അടുത്ത ആയത്ത്

0: ഉദിനലില്ലദീന യുഖാതലൂന, യുദ്ധത്തിനിരയാകുന്നതായ ആളുകൾക്ക്. യുഖാതലൂന എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഇരയാകുന്നതായ ആളുകൾക്ക് അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. എന്ത് കാരണത്താൽ? ബി അന്നഹും ലുലിമു, അവർ അക്രമത്തിനിരയായി എന്ന കാരണത്താൽ. യുദ്ധത്തിനിരയായ ആളുകൾക്ക് അവർ മർദ്ദിതരാണ്, അവർ അക്രമത്തിനിരയായ ആളുകളാണ്. ആ കാരണത്താൽ അല്ലാഹു അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എന്തിനനുവാദം നൽകിയിട്ടുണ്ട്? തിരിച്ചടിക്കാൻ, തിരിച്ചു പ്രതിരോധിക്കാൻ അവർക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട്. വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. തീർച്ചയായും അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ലഖദീർ, ലാം തൗക്കീദാണ്, ലഖദീർ, അവന് സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് ഈ ആയത്ത്. ഇതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം, ഈ ആയത്താണ് ഹാദിഹി അവ്വലു ആയത്തിൻ നസലത് ഫിൽ ജിഹാദ്, ജിഹാദിന്റെ വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലമായി പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും മക്കയിൽ നിന്ന് പുറത്താക്കുന്ന, അഥവാ അവർ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലമായി കൊണ്ട് വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ലുലിമു, അവർ അക്രമത്തിനിരയായി എന്ന കാരണത്താൽ അവർക്ക് പ്രതിരോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൗലൊക്കെ ആയിട്ട് കാണാം, ഉഖ്രിജു മിൻ മക്ക ഇലൽ മദീന ബിഗൈരി ഹഖിൻ, യാതൊരു ന്യായവുമില്ലാതെയാണ് അവർ ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത്. മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത് ഒരു ന്യായവുമില്ലാതെയാണ്, അവരുടെ അക്രമവും മറ്റും സഹിക്ക വയ്യാതെയാണ് അവർക്ക് ഇവിടം വിട്ട് പോകേണ്ടി വന്നത് എന്നതാണ്. നമുക്കറിയാം, മുസ്ലിങ്ങളായ ആളുകൾക്ക് തുടക്കത്തിൽ അഥവാ മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിരോധിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. കാനൽ മുസ്ലിമൂൻ ഫി അവ്വലിൽ ഇസ്ലാം മംനൂഈന മിൻ ഖിതാലിൽ കുഫാർ, കുഫാറുകളോട് യുദ്ധം ചെയ്യുന്നത് തടയപ്പെട്ടിരുന്നു അവർക്ക്. മുസ്ലിങ്ങൾക്ക് അവരുടെ ആദ്യ കാലഘട്ടത്തിൽ കുഫാറുകളോട് യുദ്ധം ചെയ്യൽ തടയപ്പെട്ടിരുന്നു, അനുവാദമുണ്ടായിരുന്നില്ല. അവരോട് മഅ്മൂരീന ബിസ്വബ്രി അലൈഹിം, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനായിരുന്നു അവരോട് കൽപ്പിച്ചത്. ലിഹിക്മതി ഇലാഹിയ, അതൊരു ദൈവീകമായ ഒരു കാര്യമായിരുന്നു അത്. അവരോട് തിരിച്ചു പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ പാടില്ല, ക്ഷമിക്കാനായിരുന്നു അവരോട് തുടക്ക കാലഘട്ടത്തിൽ അവർക്ക് അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ ഫലമ്മ ഹാജറു ഇലൽ മദീന, മദീനയിലേക്ക് അവർ ഹിജറ പോയപ്പോൾ അവിടെ വെച്ചും അവര് അക്രമിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദീന ലഹും ബിൽ ഖിതാൽ, അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയത് എന്നർത്ഥം. അതാണ് ഉദീന ലില്ലദീന യുഖാതലൂന എന്ന് പറഞ്ഞത്. അവർക്ക് യുദ്ധം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകി എന്ന് പറഞ്ഞത് അങ്ങനെ. അഥവാ അക്രമത്തിനിരയായി കഴിഞ്ഞാൽ തിരിച്ചു പ്രതികരിക്കാൻ അല്ലാഹു അനുവാദം നൽകിയതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അലാ നസ്രിഹിം, അവരെ സഹായിക്കാൻ ലഖദീർ, കഴിവുള്ളവൻ തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് കഴിവുള്ളവനാണ് അവരെ സഹായിക്കാൻ എന്ന്. അവിടെ ലഖദീർ, അതിന് കഴിവുള്ളവൻ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുന്നത്? അഥവാ വിശ്വാസികൾക്ക് ഒരു പ്രയാസം നേരിടുമ്പോൾ, അവർ ഉപദ്രവിക്കപ്പെടുമ്പോൾ, അവർ അക്രമത്തിനിരയാകുമ്പോൾ, അവരുടെ ആ വിശ്വാസ ദാർഢ്യത കാരണത്താൽ അവർ പ്രതികരിക്കുമ്പോൾ, ആ പ്രതികരണ സമയത്ത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിലാണെങ്കിലും, ഇനി അതല്ല, മദീനയിലെത്തിയിട്ട് അവിടെ അവിശ്വാസികളുടെ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും അതുപോലെയുള്ള പല യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ആ യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിച്ചത്, പലതരത്തിലുള്ള സഹായങ്ങൾ വിശ്വാസികൾക്ക് നൽകിയതെല്ലാം ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ഉദിന ലില്ലദീന യുഖാതലൂൻ, അക്രമത്തിനിരയാകുന്ന യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് അനുവാദം നൽകി. എന്ത് കാരണത്താൽ? ബി അന്നഹും ളുലിമു, അവർ അക്രമത്തിനിരയായ ആളുകളാണ് എന്ന കാരണത്താൽ. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഒന്നുകൂടെ നമുക്ക് ആയത്ത് രണ്ടായത്തുകൾ നോക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു പ്രതിരോധം തീർക്കുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, നന്ദി കെട്ട വഞ്ചകരായ ഒരു വഞ്ചകരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, അക്രമത്തിനിരയാകുന്ന ആളുകൾക്ക് അവർ അക്രമത്തിനിരയാകുന്നു എന്ന കാരണത്താൽ തിരിച്ചു പ്രതികരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. കൃത്യമായി പഠിക്കുക ഓരോ ആയത്തും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ കൃത്യമായി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. വിഷയാവതരണം നിർവഹിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.

0: വെച്ചു.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
2: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അത് നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാ ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വ ഖൈറ മാ ബഅദഹ വ അഊദു ബിക മിൻ ഷർരി മാ ഫീ ഹാദിഹിൽ ലൈല വ ഷർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനീ അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു ഈവനിങ് ലൈവിൽ നമുക്ക് ഒരുമിക്കാൻ ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇന്ന് പീസ് റേഡിയോ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ അമീൻ അഹമ്മദ് മങ്കട. നമ്മളോടൊപ്പം മൂന്ന് അതിഥികൾ ഉണ്ടല്ലേ. ഇൻഷാല്ലാ അവരവരെ പരിചയപ്പെടുത്തും.
2: എന്റെ പേര് ലമീസ് തൈബ, ഞാൻ കർണാടക.
0: പിന്നെ അടുത്ത ആള് പേര് പറഞ്ഞു.
3: ഇനായ ഫാത്തിമ.
0: ഇനായ ഫാത്തിമ, സ്ഥലം
3: കോഴിക്കോട്.
0: കോഴിക്കോടാണ്. അടുത്ത ആള്
4: ഔല അബ്ദുൽ കരീം, കോഴിക്കോട്.
0: ഔല അബ്ദുൽ കരീം. അപ്പം മൂന്ന് ഗസ്റ്റുകളാണ് ഇന്ന് നമുക്ക് ഉള്ളത്. മഷാല്ലാ, കഥകളൊക്കെ ആയിട്ട് പാട്ടുകളൊക്കെ ആയിട്ട് അവര് നമ്മോടൊപ്പം ഉണ്ട്. ഏതായാലും എന്നത്തെയും പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അദ്കാറുൽ മസാ ചൊല്ലാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സലാം അടക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് സലാം പറഞ്ഞു വന്നിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകര, ഷംനാദ് ഖാൻ, വഹീദ ട്ടിക്കോട്ട്, സഹൽ പി ഇടപ്പലം, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സുബൈദ ഇസ്മായിൽ മാടിയേക്കേരി, ഷഫിയ കെ തിരൂരങ്ങാടി, ഐഷ അങ്ങാടിപ്പുറം, ഷുഹൈബ വളപട്ടണം, സെലീന തോട്ടശ്ശേരിയറ. സാധാരണ പതിവ് തെറ്റിക്കാതെ തന്നെ നമ്മൾ അമീർ സാഹിബിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങളും കരാറുകളും പാലിക്കുക എന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കാര്യമാണ്. സത്യവിശ്വാസത്തിന്റെ പ്രധാന ലക്ഷണം നൽകിയ വാക്ക് പാലിക്കലാണെന്നും വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലുമുള്ള വിശ്വാസ്യതയും സമാധാനവും നിലനിൽക്കുന്നത് കരാറുകൾ കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ കരാർ പാലനത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഹിജ്റ ആറാം വർഷം നടന്ന ഹുദൈബിയ സന്ധി. മക്കയിലെ ഖുറൈശികളുമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെച്ച ഈ സന്ധിപ്രകാരം മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. ഈ കരാർ ഒപ്പുവെക്കുന്ന വേളയിൽ ഖുറൈശി നേതാവായ സുഹൈലിൻ്റെ മകൻ അബൂ ജന്ദൽ ചങ്ങലുകളുമായി പീഡനങ്ങൾ സഹിച്ച് മുസ്ലിം ക്യാമ്പിൽ അഭയം തേടി വന്നു. തൻ്റെ മകനെ കരാർ പ്രകാരം തിരിച്ചയക്കണമെന്ന് സുഹൈൽ ആവശ്യപ്പെട്ടപ്പോൾ സഹാബികളുടെ ഹൃദയം നുറുങ്ങിയെങ്കിലും പ്രവാചകൻ ആ വാക്ക് ലംഘിക്കാൻ തയ്യാറായില്ല. അബൂ ജന്ദലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നാം ഖുറൈശികളുമായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ആ കരാർ ലംഘിക്കാൻ നമുക്ക് സാധ്യമല്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണുണ്ടായത്. മഷിയും പേനയും എടുത്ത് കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും നിയമവും കരാറും അതിൻ്റെ അക്ഷരശുദ്ധിയോടെ പാലിക്കപ്പെടണം എന്നതിൻ്റെ ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത പാഠമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. മാഷാല്ലാ, നല്ലൊരു എഴുത്ത്. കരാർ പാലനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ എനിക്ക് തോന്നുന്നത് ആ വിഷയത്തിൽ ഇനി അങ്ങോട്ടൊരു ഉദാഹരണം വെക്കാനില്ല. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ഭയങ്കര സ്പർശമായിട്ടുള്ള ഒരു സംഭവമാണത്. കാരണം നമ്മളൊക്കെ കേട്ടാണ് അബൂ ജന്ദൽ റളിയല്ലാഹുവിൻ്റെ ഒരു ആ സംഭവം എന്ന് പറഞ്ഞത്. കാരണം കരാർ അങ്ങനെ നിലനിൽക്കെ പ്രയാസമുണ്ട് സ്വഹാബിമാർക്ക് തിരിച്ചങ്ങോട്ട് വിടാൻ. പക്ഷെ കരാറാണല്ലോ, കരാർ അത്രയും വല്ലദീനഹും ലിഅമാനാതിഹിം ബഅദിഹിം
1: റാഉൻ.
0: ആ അഹദ് ആ കരാർ അല്ലെങ്കിൽ ഉടമ്പടി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദീനിൽ പ്രത്യേകിച്ച്. പക്ഷെ ഇത് അവിശ്വാസികളെ സംബന്ധിച്ചോളം ഈയൊരു ഇതിലൊരു വിഷയമല്ല. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരാർ വെച്ച് കഴിഞ്ഞാൽ
1: പാലിക്കാന്നുള്ളത് ഏറ്റവും വലിയ ഇതാണ്.
0: അതെ, നിർബന്ധമായിട്ടും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ കരാർ പടച്ചോനായിട്ടുള്ള കരാർ ഇഷ്ടം പോലെ ഉണ്ട്,
1: ഒരുപാടുണ്ട്,
0: ഒരുപാടുണ്ട്. അത് പലപ്പോഴും നമ്മളൊക്കെ തെറ്റിക്കാറുണ്ട്,
1: പല രൂപത്തിലും.
0: കാരണം റബ്ബിനായിട്ടുള്ള ഓരോ കരാറുണ്ട്, പഞ്ചവക്ത നിസ്കാരം കൃത്യസമയത്ത്, അതൊരു കരാറാണ് പടച്ചോനായിട്ടുള്ള. പക്ഷെ അതൊന്നും ആളുകൾ അങ്ങനെ ഗൗനിക്കാറില്ല. പക്ഷെ മറ്റുള്ള ഭൗതികരമായിട്ടുള്ള കരാറുകളൊക്കെ പരമാവധി പാലിക്കാൻ, അല്ലെ, ഒരു കടം വാങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിപ്പോ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വരില്ല എന്ന് പറയുന്നത് അതൊക്കെ പ്രശ്നമാണ്. ഞാൻ നാളെ വരാന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് ഏയ് കഴിയൂല, തിരക്കായി പോയി, ഇതൊക്കെ പ്രശ്നമാണ്,
1: ലംഘനം
0: ഭയങ്കര പ്രശ്നമാണ്. ഏതായാലും മാഷാല്ല നല്ലൊരു ഹൃദയസ്പർശിയായിട്ടുള്ള
1: അദ്ദേഹത്തിന്റെ നേർപ്പഴത്തിലെ എഴുത്തൊക്കെ ഇപ്പുറത്ത് വന്നിരുന്നു.
0: അതെ അതെ, മുമ്പില് അദ്ദേഹം സാഹിബ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഭയങ്കര അത്ഭുതട്ടോ അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഓരോന്നും വലിയ വലിയ,
1: അതും ഓരോ ദിവസവും ഓരോ എഴുത്തു വരുന്ന പറയുമ്പോൾ. അപ്പൊ ഇസ്ലാം എന്ന് പറയുമ്പോൾ വിശാലമായി പഠിക്കാണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ മനസ്സിലാക്കുന്നത്.
0: കാരണം അദ്ദേഹം ഒരു ആവർത്തി ഇല്ല,
1: ഇല്ല ഇല്ല,
0: സാധാരണ ഒരു ആവർത്തന വിരസത ഭയങ്കര പ്രശ്നമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ എഴുത്ത് ഓരോ ദിവസവും എന്താ വ്യത്യസ്ത ടോപ്പിക്കുകൾ, വ്യത്യസ്ത തലങ്ങൾ സ്പർശിക്കുന്ന എഴുത്തുകളാണ്. അപ്പൊ ഇന്ന് കരാർ പാലനവുമായി ബന്ധപ്പെട്ട്, വാഗ്ദാനം അല്ലെ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹുദൈബിയ സന്ധിയുമായി ഉള്ള ചരിത്രമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാറക്കല്ലാഹു ഫീക്കും, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാന തആല ഇരട്ടി
1: പ്രതിഫലം
0: നൽകട്ടെ. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഉപകാരമുണ്ട്. ഏതായാലും ഇൻഷാല്ലാ
1: നമ്മുടെ സാരോപദേശത്തിലേക്ക് കടക്കാനായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇൻഷാല്ലാ അത് കഴിഞ്ഞ് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയധികം കാരുണ്യവും വാത്സല്യവും സ്നേഹവുമുള്ള വ്യക്തിയാണല്ലേ. മനുഷ്യരോടെല്ലാവരോടും, കുട്ടികളോടും പ്രായമായവരോടും സ്ത്രീകളോടും തൻ്റെ ഇണകളോടും മക്കളോടും പേരക്കുട്ടികളോടും അങ്ങനെ തുടങ്ങി എല്ലാവരോടും നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും വളരെ നല്ല കൈൻനെസ്സോടുകൂടെ പെരുമാറിയ വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നത് കണ്ടാൽ നബിക്കത് സഹിക്കുമായിരുന്നില്ല. റസൂലുള്ള അവരെ സഹായിക്കുകയും അവരെ ഭക്ഷണം കഴിപ്പിക്കുകയും തൻ്റെ അടുക്കലില്ലെങ്കിൽ ഉള്ള സ്വഹാബത്തിനോട് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. അത്രയും അധികം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് സ്നേഹവും കാരുണ്യവും കാണിച്ച വ്യക്തിയാണ്. മനുഷ്യരേറ്റവും അധികം പ്രയാസം നേരിടുന്ന പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇതുപോലെ തന്നെയാണ്. അവിടെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ചവശരായി ക്ഷീണിച്ച ആളുകൾക്ക് തൻ്റെ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. ദൂരെ നിന്ന് ഉമ്മത്ത് മുഹമ്മദിനെ കാണുമ്പോൾ നമ്മുടെ നബി ഉറക്കെ വിളിച്ചു പറയും, അള്ളാഹുവേ എൻ്റെ ഉമ്മത്താണത്, എൻ്റെ ഉമ്മത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിയായ സന്തോഷമാണ് നമ്മെ കാണാൻ. അങ്ങനെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ ആളുകൾ എത്തുന്നതിനു മുമ്പ് അള്ളാഹു അവർക്കിടയിലൊരു മറയിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് വിഷമിക്കും, ഉസൈഹാബി ഉസൈഹാബി, അള്ളാഹുവേ എൻ്റെ സഹാബത്താണവർ, എൻ്റെ ഉമ്മത്താണവർ, എൻ്റെ അനുയായികളാണവർ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, പ്രവാചകരെ, ഇന്നക ലാ തദരി മാ അഹ്ദസു ബഅദക, താങ്കൾക്കറിയില്ല റസൂലെ താങ്കൾ മരിച്ചതിന് ശേഷം അവരെന്തൊക്കെയാണ് ഈ ദീനിൻ്റെ പേരിൽ കടത്തിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് താങ്കൾക്കൊരിക്കലും അറിയില്ല എന്ന്. നബിക്ക് രഹസ്യം അറിയില്ലല്ലോ. മരിച്ചുപോയാലും റസൂലുള്ള ലോകത്ത് നടക്കുന്നതൊക്കെ അറിയുന്ന പറയുന്ന പ്രസംഗിക്കുന്നതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ മരിച്ചുപോയാലും ഈ ലോകത്ത് നടക്കുന്നതെല്ലാം കേൾക്കുമെന്നും നിങ്ങളുടെ സദസ്സിലൊക്കെ ഞാൻ വരുമെന്നും ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചാണ് എല്ലാ സമയത്തും അള്ളാഹു എല്ലാം അറിയും, എല്ലാം കാണും, എല്ലാം കേൾക്കും എന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പരലോകത്ത് വെച്ച് പറയും, നബിയെ താങ്കൾക്കറിയില്ല ഇവർ ചെയ്ത കുറ്റം എന്താണ്. എന്താ അവർ ചെയ്തത്? നബിയുടെ മരണശേഷം അവർ ഇസ്ലാമിലില്ലാത്ത പലതും പുതിയതാക്കി കടത്തിക്കൂട്ടി. എന്നിട്ട് നല്ലതല്ലേ, നിസ്കാരമല്ലേ, ഖുർആനല്ലേ, ദിക്റല്ലേ, പ്രവാചക സ്നേഹമല്ലേ.

0: ബഅദി ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരം നിങ്ങളെ എനിക്ക് കാണണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ, നിസ്കരിച്ചവരെ എനിക്ക് കാണണ്ട, നോമ്പ് നോറ്റവരെ എനിക്ക് കാണണ്ട, ദിക്റ് ചൊല്ലിയവരെ എനിക്ക് കാണണ്ട, എൻ്റെ മദ്ഹ് പാടിയവരെ എനിക്ക് കാണണ്ട. എന്ത് നിസ്കാരം, എന്ത് ദിക്റ്, എന്ത് നോമ്പ്? ഞാൻ പഠിപ്പിക്കാത്ത നിസ്കാരം, ഞാൻ പഠിപ്പിക്കാത്ത നോമ്പ്, ഞാൻ പഠിപ്പിക്കാത്ത ആഘോഷം, ഞാൻ പഠിപ്പിക്കാത്ത ഗദ്യപദ്യ സമ്മിശ്രമായിട്ടുള്ള മദഹുകളും മഹത്വങ്ങളും അല്ലേ എല്ലാം ആദരവും ബഹുമാനത്തിൻ്റെയും പേരിൽ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകളും മറ്റുമൊക്കെ പേറി നടന്ന ആളുകളെ റസൂലുള്ള കൈപിടിക്കും എന്നല്ല, റസൂലുള്ള ആട്ടിയോടിക്കും. അപ്പം നമ്മൾ എന്തു ചെയ്യണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഓരോന്നും ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമില്ലാത്ത, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത, അവിടുന്ന് പറയാത്ത, അവിടുന്ന് പ്രവർത്തിക്കാത്ത, അവിടുന്ന് അവിടുത്തെ മുന്നിൽ വെച്ച് സ്വഹാബത്ത് ചെയ്തപ്പോൾ റസൂലുള്ള സമ്മതം മൂളാത്ത ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എല്ലാ ബിദ്അത്തും വഴികേടാണ്, വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്. പിശാച് മനുഷ്യനെ ബിദ്അത്ത് ചെയ്യിക്കാൻ നോക്കും. കാരണം എന്താണ്? ബിദ്അത്ത് ചെയ്യുന്ന ആള് കള്ളുകുടിക്കുന്നവനെ പോലെയല്ല. കാരണം കള്ളുകുടിക്കുന്നവന് ഈ മത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ സങ്കടമാണ്, വിഷമാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നവന് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ദീനിൻ്റെ പേരിൽ പുതിയതായി കടത്തിക്കൂട്ടിയുണ്ടാക്കിയ നന്മകൾ ചെയ്യുന്നവന് ഓരോ ബിദ്അത്ത് ചെയ്യുമ്പോഴും ഭയങ്കര ആവേശവും സന്തോഷവുമായിരിക്കും ഉണ്ടാവുക. അവനൊരു കുറ്റബോധമോ ഒരു ദുഃഖമോ ഒരു സങ്കടമോ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, പടച്ചവനെ എനിക്ക് തെറ്റുപറ്റി, പുറത്തു തരണേ എന്നവൻ പ്രാർത്ഥിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതാണ് ബിദ്അത്തിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോന്നും ദീനിലുണ്ടെന്ന് ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ദീനിലില്ലാത്ത ആഘോഷങ്ങൾ, മറ്റ് പരിപാടികൾ, അതിലൊന്നും നമ്മൾ ഭാഗമാകാൻ പാടില്ല. അതിൻ്റെ മിഠായി കഴിക്കാൻ പാടില്ല. അതിൻ്റെ പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അതിന് ആശംസകൾ നേരാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആഘോഷങ്ങളാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. അതാണ് നമ്മൾ റസൂലുള്ള പറഞ്ഞ രീതിക്ക് കൊണ്ടു നടക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലുള്ള പഠിപ്പിച്ച നോമ്പ്, അതുപോലെ നിസ്കാരം, ദിക്ര്, ദുആ, പാരായണങ്ങൾ, അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇല്ലെങ്കിൽ റസൂലുള്ള പരലോകത്ത് ആട്ടി ഓടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, വളരെ നമ്മൾ പഠിക്കേണ്ട അല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള സാരോപദേശമാണ് നമ്മൾ കേട്ടത്. അഥവാ പല ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് പല ആഘോഷങ്ങളും ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചേർക്കുന്ന നബിദിനാഘോഷം, അത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ആഘോഷമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈദുൽ അദ്ഹയും അതുപോലെ തന്നെ ഈദുൽ ഫിത്തറും ആണ് മുസ്ലിമുകൾക്ക് ആഘോഷിക്കാനുള്ള രണ്ട് ആഘോഷങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ആ രണ്ട് ആഘോഷങ്ങൾക്ക് പുറമേ ഒരു ആഘോഷവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ, നിങ്ങൾ ദീനിലേക്കൊരു കാര്യം പുതുതായി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ബിദഅത്തായി മാറും. പ്രവാചകൻ പഠിപ്പിച്ചതാണ് സുന്നത്ത്, ആ സുന്നത്തിനെതിരായി പ്രവർത്തിക്കുമ്പോഴാണ് ബിദഅത്തായി മാറുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും വെള്ളിയാഴ്ചകളിലൊക്കെ ഖുത്ബയുടെ തുടക്കത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, കുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തും എന്താണ്, അത് അക്രമമാണ്. അതുപോലെ തന്നെ ആ അക്രമം വകുല്ല ളലാലതിൻ ഫിന്നാർ, ബിദഅത്ത് എന്ത് ചെയ്യും, ആ അക്രമം ചെയ്യും അവനെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കറിയുക. ഇത് പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ പത്നിമാരോ അതുപോലെ തന്നെ പ്രവാചകന്റെ കൂടെ നടന്നിരുന്ന സ്വഹാബത്തോ അതിനുശേഷം വന്ന താബികളോ തബഊ താബികളോ സലഫു സ്വാലിഹീങ്ങളോ ആഘോഷിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ നോക്കണം. അത് അനിവാര്യ. അവരാണ് നമ്മുടെ മാതൃക. ആ പ്രവാചകനിൽ നിന്ന് വന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് പ്രവാചകനൊന്നും ചെയ്യൂല, എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം അത് സുന്നത്താണെന്ന് പറഞ്ഞ് ദീനിലേക്കൊരു പുതുതായി ഒരു

0: കാര്യം കൂട്ടിച്ചേർക്കുമ്പോൾ അത് വളരെ വലിയ അപകടമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വാലൈക്കും സലാം, ഒരുപാട് സലാമുകൾ വന്നിട്ടുണ്ട്. ശുഐബായും വളപട്ടണം ചോദിക്കുകയാണ്, പ്രവാചകന്മാരുടേത് അല്ലാത്ത വ്യക്തികളുടെ പേരുകളിലുള്ള സൂറത്തുകൾ ഏതെല്ലാം? അതാ, പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരുകളിലുള്ള സൂറത്തുകൾ ഏതെല്ലാം എന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ശ്രോതാക്കൾ ഉത്തരം പറയും ഇൻഷാല്ലാ. അവരയക്കട്ടെ ഇൻഷാ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, പ്രവാചകന്മാരുടേത് അല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സൂറത്തുകൾ ഏതെല്ലാം? അപ്പോ അതൊന്നല്ല, നമ്മൾ ശ്രോതാക്കൾ പറയും ഇൻഷാല്ലാ.
1: നമുക്ക് അവർക്ക് കിട്ടിയില്ലെങ്കിൽ
0: ഇൻഷാല്ലാ നമ്മൾ ശ്രോതാക്കൾ പറയട്ടെ. അവർക്ക് കിട്ടിയില്ല എന്ത് ചെയ്യാ, നിങ്ങൾ ഉത്തരം പറയാം. ഓക്കെ,
1: കണ്ടച്ചോളി
0: ഇൻഷാല്ലാ. അതുപോലെ തന്നെ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അമീറിന്റെ അടുത്തനാട്ടുകാരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, സെഫിയ കെ തിരുരങ്ങാട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഷാല്ലാ ഒക്കെ വരും. ശുഹൈബായും വളപട്ടണം, മാഷാ അല്ലാ, എത്ര നല്ല സർവദേശം. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മുടെ അടുത്ത പള്ളികളിൽ നടക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം എല്ലാ ബിദഅത്തിൽ നിന്നും കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, സാരപദേശം വളരെ നല്ലൊരു ഉപദേശമായി. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു ആമീൻ വഫീക്ക്. സഫിയ കെ തിരുരങ്ങാടി, സഫിയ എടപ്പാളാണ് കഴിഞ്ഞത് വായിച്ചത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ലൊരു സാരപദേശം. ഇപ്പോൾ എല്ലാവർക്കും പള്ളിയും വീടുകളും അലങ്കരിക്കുകയാണ്, ഞങ്ങളുടെ ചുറ്റുവട്ടം എല്ലാം അങ്ങനെയാണ്. അള്ളാഹു എല്ലാ ബിദഅത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം കാണിക്കണ്ട എന്നല്ല നമ്മൾ പറയണേ, പ്രവാചകനോട് സ്നേഹം കാണിക്കണം. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രവാചകന്മാരുടെ പേരിലല്ലാത്ത മറ്റു രണ്ട് വ്യക്തികളുടെ പേരുകളിലുള്ള സൂറത്ത് അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഷാല്ലാ ചില ആളുകൾ പ്രവാചകന്മാരുടെ പേര് തന്നെ പറയുന്നുണ്ട്. രണ്ട് ആളുകളാണ്, രണ്ട് വ്യക്തികളുണ്ട്. അപ്പോൾ അത് ക്ലൂ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും, അതുകൊണ്ട് ഞാൻ ക്ലൂ പറയില്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലീമ ഒതുക്കുങ്കലായിരിക്കും, അത് കുറച്ച് ഭാഗം വിട്ടുപോയി, അവിടെ സംശയിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പറഞ്ഞതാ നമ്മുടെ പെരുന്നാൾ ഇസ്ലാം പഠിപ്പിക്കുന്ന രണ്ട് ആഘോഷങ്ങൾ എന്താണ്? ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറും. ഇതിന് രണ്ടിനും ഇല്ലാത്ത ആവേശമാണ്, ഇതിന് രണ്ടും ഇല്ലാത്ത ആവേശമാണ് പല മുസ്ലിമായി ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നബിദിന ആഘോഷത്തിന് കാണുന്നത്. വളരെ വലിയ അപകടമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മളെ നമ്മുടെ അതിഥികൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇൻഷാല്ല നമുക്ക് ഇന്ന് ആരാ ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കണേ?
2: എന്താ
0: ഇൻഷാല്ല, എന്നാ ഹൗല തുടങ്ങിക്കോ.
2: ഇൻഷാല്ല Oh, my hand, Lord, show me the way. Help me careful every day. Give me direction on what to do. Lead the way, Lord, I trust in you. Hold my hand, Lord, show me the way. Help me be grateful every day. Give me direction on what to do. Lead the way, Lord, I trust in you.
0: Oh, അപ്പോൾ ഇംഗ്ലീഷിലാണ് അല്ലേ?
1: ഇതിലെന്താ പറയണത് എന്ന് ശ്രോതാക്കൾ
0: ഒന്ന് പറഞ്ഞോ.
2: അത് ഫസ്റ്റ് എല്ലാത്തും തുടങ്ങുമ്പോ ഒരു പ്രേയർ വെച്ചിട്ട്
1: ഒരു പ്രാർത്ഥനയാണ്, പടച്ചവനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്ത് കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്ന പോലെ അല്ലേ, എല്ലാ കാര്യത്തിലും പടച്ചവന്റെ നാമത്തിൽ അല്ലേ. അപ്പൊ ഒരു പ്രേയറാണ്. ഓക്കെ, എന്തായാലും അത് ഇതിൽ വെറൈറ്റിയാണ് അല്ലേ. സാധാരണ
0: ഇംഗ്ലീഷ് ഇതൊന്നും നമ്മുടെ ലെവലിൽ ഞാൻ ഇതുവരെ
1: കുറവാണുണ്ടാവാറുണ്ടല്ലേ. ചിലപ്പോ ചില കുട്ടികള് ഇംഗ്ലീഷില് പോയമൊക്കെ റെസിസ്റ്റ്
0: ചെയ്യാറുണ്ടാവും. നമ്മള് ഇരിക്കുമ്പോ വന്നിട്ടുണ്ടോ?
1: ഒരട്ടം വന്നിട്ടുണ്ടോ
0: തോന്നുന്നു. ഇൻഷാല്ലാ ഇനി അടുത്ത ആള് ഉണ്ടോ? അടുത്ത ആളില് പ്രോഗ്രാമുകൾ എന്താ ഉള്ളത്? പാട്ടുണ്ട്, എന്നാ തുടങ്ങിക്കോ പാട്ട്. ഇൻഷാല്ലാ.

0: മാഷാല്ലാ, അടിപൊളിയായിട്ട് നമ്മുടെ എന്തിനു പേര് പറഞ്ഞേ? ഇനായ ഫാത്തിമ. അടിപൊളിയായി മാഷാല്ലാ, അടിപൊളി സൗണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടോ സ്കൂളിൽ ഇതിലൊക്കെ? ഇനായ ഓക്കെ ഓക്കെ മാഷാല്ലാ. അതല്ലേ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉത്തരം വരാൻ ഏതൊക്കെ സുഹൃത്തുക്കളാ? ആ മറിയം, പിന്നെ സൂറത്തിന്റെ പേരുകൾ ഒന്ന് സൂറത്ത് മറിയം, റൈറ്റ് ആൻസർ. പിന്നെ സൂറത്തു ലുഖ്മാൻ അറിയേ? ലുഖ്മാൻ പ്രവാചകനല്ലല്ലോ, അല്ലല്ലോ. യെസ്, അപ്പോൾ സൂറത്തു ലുഖ്മാൻ, സൂറത്തു മറിയം എന്നീ രണ്ട് സൂറത്തുകളാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ആരാണെന്ന് നമുക്ക് നോക്കാം. മറിയം എന്ന് പറഞ്ഞ ആളുകൾ മാത്രമുണ്ട്. യാസീൻ മണ്ണാർക്കാട്, യാസീൻ മണ്ണാർക്കാട് എന്ന ആള് മറിയം എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂറ താഹിറ ടി കെ കാസർഗോഡ്, ഫാത്തിമ നസീർ ഈസ്റ്റ് കൊടൂർ. ലുഖ്മാൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ മറ്റുത്തരം ശരിയല്ല. ജമീല വി പി കാളികാവ്, സെഫിയ ഇടപ്പാൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സെലീന തോട്ടശ്ശേരിയറ, അൻവർ വി എഴത്തനാട്ടുകര. ഇത് പുതിയ ആളാണ് തോന്നുന്നത്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മാഷാല്ലാ, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സെഫിയ കെ തുരുരങ്ങാടി, പിന്നെ അമീർട്ടി എഴത്തനാട്ടുകര, ഷമീജ പാറൽ, ഷംനാദ് ഖാൻ, സുബൈദ ഇസ്മായിൽ മടിക്കേരി അല്ലേ? മടിക്കേരി കർണാടക സ്റ്റേറ്റാണ് അല്ലേ? റഫീഖ് ടൈലർ മാംഗ്ലൂർ, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ ശരിയായ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ഏതായാലും അടുത്തൊരു ക്വസ്റ്റ്യനെ ചോദിച്ചിടാം. ഇത് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഇങ്ങനെ വന്നതുകൊണ്ടേ നമുക്ക് അടുത്തൊരു ചോദ്യം, ഒരു കുസൂദി ചോദ്യമാണ്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുസൂദി ചോദ്യം, ചെറിയ പാലം ഏതാണ്? കുസൂദി ചോദ്യമാണോ? ആ അങ്ങനെ പറയാം, ചെറിയ പാലം ഏതാണ്, ചെറിയ പാലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാല്ലാ
1: കിട്ടുന്നതാണ്,
0: കിട്ടും കിട്ടും, കിട്ടാനാണ് സാധ്യത.
1: ചെറിയ പാലം,
0: ചെറിയ പാലം ഏതാണ്? ഏതായാലും മാഷാല്ലാ, നമ്മുടെ അതിഥികൾ രണ്ട് ആളുകൾ അവതരിപ്പിച്ചു. ഇനി അവർക്ക് പ്രോഗ്രാമുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കേ അടുത്ത ആളിലേക്ക് പോകണോ, അല്ലെങ്കിൽ പാടക്കുറിപ്പിലേക്ക് പോകണോ? അടുത്ത ആളിലേക്ക്
1: പോവാം.
0: അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പതുക്കെ നമുക്ക് പാടക്കുറിപ്പിലേക്ക് പോവാം അല്ലേ? ഇൻഷാല്ലാ നമ്മൾ അടുത്ത ആളിലേക്ക് പോവാം.
1: കർണാടകക്കാരിയാണ് കേട്ടോ.

0: അടിപൊളി പാട്ടല്ലേ. കർണാടകക്കാര് ഇവിടെ വന്നിട്ട് മലയാളം ആദ്യം അറിയോ?
1: ആടെ സംസാരിക്കലുണ്ട്, പക്ഷെ അത് വേറെ മലയാളം,
0: വേറെ മലയാളം,
2: വേറെ മലയാളം.
0: അതാ ആ ഒരു പാട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? മാഷാല്ല. പക്ഷെ
2: അക്ഷരങ്ങൾ
0: അടിപൊളി, മാഷാല്ല അടിപൊളി പാടി, അടിപൊളി പറഞ്ഞ രക്ഷയില്ല.
2: മുബീന ഉമ്മയാണ്, അല്ലാഹുമ്മ ബാരിക് ലാമി മോളു, ലാമി എന്നാ വിളിക്കുക. എന്തായാലും മാഷാല്ല ഉമ്മക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും. ഷുഹൈബ എം വളപട്ടണം പറയുന്നുണ്ട് മാഷാല്ല കർണാടകക്കാരിയാണെങ്കിലും പൊളിച്ചു ബറക്കല്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഒരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് അക്ഷരങ്ങൾ പ്രൊണൗൺസ് കറക്റ്റ് അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. പക്ഷെ അത് മാഷാല്ല അടിപൊളി, ഞാൻ ആസ്വദിച്ചു. എന്തായാലും ഉഷാറായി. ഏതായാലും നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ചെറിയ പാലം അല്ലേ, ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഗസ്റ്റുകളുടെ
0: ചെറിയ പാലം,
2: ചെറിയ പാലം,
0: ചെറിയ പാലം ഏതാണ്,
2: എന്താണ്, ഏതാണ്
0: ചെറിയ പാലം?
2: ചോദ്യമാണ്,
0: ചോദ്യമാണ്. ഇല്ല, ആലോചിച്ചിട്ടില്ല. മൂക്കിലെ പാലം,
2: മൂക്കിലെ പാലം, മൂക്കിന്റെ പാലം, അതാണ് ചെറിയ പാലം. അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഒന്ന് അമീർ ടി എടത്തനാട്ടുകര, പിന്നെ സഫിയ എടപ്പാള്, ആയിഷ അങ്ങാടിപ്പുറം, സുഹൈബ എംവളപട്ടണം, ഷംനാദ് ഖാൻ, മെഹനാസ് ഗഫൂർ, സെലീന തോട്ടശ്ശേരി, ആയിഷ കരുമ്പിൽ, താഹിറ ടി കെ കാസർഗോഡ്, ഹസൻ ഷംസാദ് തലശ്ശേരി, ഇവരൊക്കെയാണ് അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നല്ലൊരു പാട്ട് കേട്ടു അല്ലേ, രണ്ട് നല്ല പാട്ടുകൾ കേട്ടു. ഇന്ന് മൂന്ന് ഗസ്റ്റുകളുണ്ട് അല്ലേ, പിന്നെ ഒരു പ്രയർ, ഒരു പ്രയറിലാണ് നമ്മൾ തുടങ്ങിയത്,
0: പ്രയറിലാണ് തുടങ്ങിയത്.
2: അതെ, സുബൈദ ഇസ്മായിൽ പറയുന്നുണ്ട് മാഷാല്ല എൻ്റെ നാട്ടുകാരിക്ക് ബാറക്കല്ലാ ഫീക്ക്, എൻ്റെ നാട്ടുകാരിയാണെന്ന് പറയുന്നുണ്ട്. സഫിയ എടപ്പാട് പറയുന്നുണ്ട് മാഷാല്ല മോളുടെ പാട്ട് സൂപ്പറാണ്, അതിമനോഹരം, ശ്രുതി മധുരം, ജസാക്കല്ലാഹൈർ. ഒരുപാട് നല്ല നല്ല നല്ല കമൻറ്റുകൾ പാട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ പുകഴ്ത്തുന്നുണ്ട്. അല്ല നിലനിർത്തി കൊടുക്കട്ടെ. ഇപ്പൊ നാളെ ആടസാണല്ലേ, നിങ്ങൾക്ക് എന്തിനൊക്കെ ഉള്ളത്? പാട്ടുണ്ട്, പിന്നെ
1: റെസിറ്റേഷൻ, ഇംഗ്ലീഷ്
2: ഇംഗ്ലീഷ് റെസിറ്റേഷൻ, പോയം റെസിറ്റേഷൻ. ഓക്കെ, പിന്നെ ഒരാൾക്ക് എത്ര പ്രോഗ്രാമിൽ പങ്കെടുക്കാം? ആഡിഷൻ അഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇൻഡിവിജ്വൽ ആയിട്ട് അഞ്ചെണ്ണം, അല്ലെങ്കിൽ
1: ഇൻഡിവിജ്വൽ ആയിട്ട്
2: മൂന്നെണ്ണം, ഗ്രൂപ്പ് രണ്ടെണ്ണം. ഓക്കെ, ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും പാട്ടുണ്ടോ?
1: ഗ്രൂപ്പായിട്ട് ഹിന്ദി പാട്ടും പിന്നെ അറബിക്,
2: അറബിക്കും ഉണ്ട്. അപ്പൊ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ, പിന്നെ ഈ എന്താ ഉള്ളത്? ഇസ്ലാമിക് സോങ്ങും
0: മാപ്പിളപ്പാട്ട്,
2: പാട്ട് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഉണ്ട്. അത് ഇപ്പൊ ഭയങ്കര കടുത്ത മത്സരമല്ലോ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒരുപാട് കുട്ടികളുണ്ടോ അല്ലേ? കുറെ കുട്ടികൾ പങ്കെടുക്കും അതിന്. അതെന്താ, സിമ്പിൾ ആയിട്ടാണോ ആ ഒരു മത്സരം?
1: അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഒരു പാരഗ്രാഫ് പറയാനാ,
2: ഒരു പാരഗ്രാഫ് പറയാനോ? ഓക്കെ, പിന്നെ ഇയാളോ ഹൗല അല്ലേ, ഹൗല ആ
1: ഇംഗ്ലീഷ് റെസിറ്റേഷന്, അറബിക് റെസിറ്റേഷന്, ഗ്രൂപ്പ് സോങ് അറബിക്കും പാട്രിയോട്ടിക് സോങ് ഹിന്ദിയും.
2: മാഷാല്ലാ, എത്ര ഐറ്റം പ്രോഗ്രാമുകൾ ഉണ്ട്, കുറേ ഉണ്ടോ?
0: ഒരാൾക്ക് എത്ര പ്രോഗ്രാമിൽ പങ്കെടുക്കാം?
2: അഞ്ചെണ്ണം,
0: അഞ്ചെണ്ണം അല്ലേ.
2: അതല്ല, നാളെ ഇപ്പൊ രണ്ടു ദിവസം ഉണ്ടാവില്ലേ? അപ്പൊ
1: ഓഫ് സ്റ്റേജ് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ്
2: കഴിഞ്ഞു. ഓക്കെ, ഓഫ് സ്റ്റേജ് നിങ്ങൾ പങ്കെടുത്തിരുന്നു, സമ്മാനം കിട്ടിയ? ഓക്കെ, ഒരു ഒരു ഒരു വിഭാഗം മത്സരങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാവോ? റെഡ് ബ്ലൂ അങ്ങനത്തെ ഗ്രൂപ്പാണോ? ആ ഓക്കെ, സ്പോർട്സിന് ആർട്സിനൊക്കെ അങ്ങനത്തെ ഗ്രൂപ്പ് തന്നെയാ ഇപ്പോഴും എല്ലാ.
0: നമ്മള് പഠിച്ച കോളേജിൽ വേറെ അറബി
2: പേരാണ്.
0: അതെ,
2: അപ്പൊ ഏതായാലും മാഷാല്ല ഇന്ന് നമ്മൾ ഗസ്റ്റുകളൊക്കെ ഉഷാറാണ്. ജമീല വി പി കാളികാവ് പറയുന്നുണ്ട് ഉഷാറായി മോളെ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും
0: ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
2: അതെ, പാട്ട് ഭയങ്കര ഇഷ്ടമായി.
0: കർണാടകക്കാരാണെങ്കിലേ ആ ഒരു പാട്ടിന് ട്യൂണ് മാറിയിട്ടില്ല.
2: പിന്നെ ഗ്രീൻ ഹോം അതാരാ മാഷാല്ല എന്നൊക്കെ
1: പറയുന്നുണ്ട്.
0: അവിടുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ
2: അതെ, അതെ,
0: ഞങ്ങളെ മക്കളാണ്,
2: ഫാൻസ് കുറേ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഏതായാലും വേറെയും കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, വേറെയും കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരാള് ചെറിയൊരു പ്രശ്നം പറഞ്ഞിരുന്നു, കുഞ്ഞുമക്കളെ സൗണ്ട് കുറവാണല്ലോ എന്നുള്ളത്. റെഡി ആയിട്ടുണ്ട്, മൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് ആയപ്പോ പ്രശ്നമായിരുന്നു, ഇപ്പൊ റെഡിയാണ്, ഇപ്പൊ സൗണ്ട് ഒക്കെ ഓക്കെ ആണെന്നാണ് മനസ്സിലാക്കണത്. വേറൊരു നല്ലൊരു ചോദ്യം നമ്മളെ റഫീഖ് ബാംഗ്ലൂർ, അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, നബിയോട് സാദൃശ്യമുള്ള ബസ്റയിൽ ഉണ്ടായിരുന്ന താബിഈ ആരാണെന്നുള്ളതാണ്. താബിഈ പണ്ഡിതനാണ്, നബിയോട് സാമ്യതയുള്ള സാദൃശ്യമുള്ള ഒരു ബസ്റയിൽ ജീവിച്ച ഒരാളാണ്, അത് ആരാണെന്നുള്ളതാണ് ചോദ്യം.
0: അദ്ദേഹം ഒരുപാട് വായനന്റെ ആളെന്ന് മനസ്സിലാക്കുന്നു. മാത്രല്ല അദ്ദേഹം പറഞ്ഞിരുന്നു അഷറഫ് മൗലവിന്റെ ക്ലാസ്സിൽ ഇരുന്നിരുന്നു.
2: അതെ അതെ, കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചും ഡീപ്പായിട്ട് പോകണം, എന്നാലേ കിട്ടുള്ളൂ. അതെ,
0: ഇപ്പൊ നമ്മളെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിന്റെ സഹാബി സഹചാരികൾ ഡീപ്പ് വായിച്ചാൽ മതി, നല്ല ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും. ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളിക്കാനും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അതിന് കിട്ടും. അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം.
2: ഏതായാലേ
0: നമ്മുടെ പാഠക്കുറിപ്പിലേക്ക് നമുക്ക് പോകാം, ഇൻഷാല്ലാ കഴിഞ്ഞ് തിരിച്ചു വരാം.
3: الحمد لله الحمد لله رب العالمين وبه نستعين ولا حول ولا قوة إلا بالله العلي العظيم. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഇൻഷാല്ലാ പാഠക്കുറിപ്പ് എന്ന നമ്മുടെ ഈ സെഷനിൽ മനസ്സിലാക്കാനുള്ളത് ധൂർത്തും ദുർവ്യയവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. അവൻ ഉപയോഗിക്കുന്ന രംഗത്തും അവൻ എന്തും ഉപയോഗിക്കുന്ന രംഗത്തും കാണിക്കുന്ന ശ്രദ്ധ എന്നത്. നമ്മൾ പൊതുവെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു വിഷയമാണ് വെള്ളത്തിൻ്റെ ഉപയോഗം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ നബി അതുവഴി പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രയോഗം, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ എന്നതാണ്. അപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വെള്ളത്തിൻ്റെ വിഷയത്തിൽ അത്ര വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണോ നബിയെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ, വെള്ളത്തിൻ്റെ വിഷയത്തിലും ആ ശ്രദ്ധ കാണിക്കണം. നീ ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് വുളു എടുക്കുന്നത് എങ്കിൽ പോലും നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് നീ അത് നിർവഹിക്കുക എന്നതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. വെള്ളം എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്നിടത്ത് എത്ര നിസ്സാരമായ കാര്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ധാരാളം അത് ഉപയോഗിക്കാൻ ലഭിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് എത്രയോ ആളുകൾ വെള്ളം കിട്ടാതെ, ദാഹജലം കിട്ടാതെ അവർ ദാഹിച്ച് മരണപ്പെടുന്ന അവസ്ഥ ഈ ലോകത്ത് തന്നെ നമ്മൾ വാർത്തകളിൽ വായിക്കാറില്ലേ? അങ്ങനെയൊരു ഘട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? പക്ഷെ നമ്മുടെ മുമ്പിൽ അത് ധാരാളം സുഭിക്ഷമായി നമുക്ക് ലഭിക്കുന്നു എന്ന് കരുതി നമ്മളതിനെ നിസ്സാരമായി കാണുകയോ അതല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന രംഗത്ത് നമ്മൾ ദൂർത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ ഒരു വെള്ളത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാതെ സ്വീകരിച്ചു വെച്ച് വാങ്ങിവെച്ച് നമ്മളതിനെ വെറുതെ ഒരു മൂലയിലിടുന്ന സ്വഭാവം, എന്ത് വസ്തു വാങ്ങുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പദാർത്ഥങ്ങളുടെ വിഷയത്തിലായാലും വസ്തുക്കളുടെ വിഷയത്തിലായാലൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം വാങ്ങി അതിനെ ഉപയോഗിക്കുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രദ്ധിക്കുക എന്നാണ് വലിയ ശ്രദ്ധയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ, അതിഅമിതമായി ചെലവാക്കുന്ന, ദുർവ്യയം നടത്തുന്ന, ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ് എന്നാണ് അവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതാല പരിചയപ്പെടുന്നത്. വകാന ശൈത്താനുൽ റബ്ബുഹി കഫൂറ, പിശാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണെന്ന്. അപ്പോൾ ഒരു നന്ദികേടിൻ്റെ അടയാളമാണ് ഈ ദൂർത്ത് ദുർവ്യയം എന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുക, അതിനെ വാങ്ങുക, നമ്മുടെ ഉടമസ്ഥതയിൽ നമ്മൾ അതിനെ കൊണ്ടുവരിക എന്നതൊഴിച്ച് അതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്തത് അത്യാഗ്രഹത്തിൻ്റെ പേരിൽ, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മൾ വസ്തുക്കളും ഉപയോഗിക്കുന്ന കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടി വെറുതെ നമ്മുടെ കൈകളിലുള്ള സമ്പത്ത്, ധനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഈ സമ്പത്തും ഈ ധനവും നമ്മൾ ക്യാഷ് ഉള്ളവരാണ്, സമ്പത്തുള്ളവരാണ് എന്നതൊക്കെ അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനൊക്കെ നമ്മൾ കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ഒരടിമയുടെ രണ്ട് ഇരുകാലുകളും അവൻ്റെ രണ്ട് കാലുകളും അവന് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല പരലോകത്ത് വെച്ച്. അവനോട് നാല് കാര്യങ്ങൾ ചോദിക്കാതെ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിലൊന്ന് അവൻ സമ്പാദിച്ചെടുത്ത സമ്പത്തിനെ സംബന്ധിച്ചാണ്. അവൻ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ അവൻ്റെ ക്യാഷാണ്, അവൻ്റെ വീട്ടിലെ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അതിനെ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചുണ്ടാക്കിയത്, എവിടെയാണ് നീ അതിനെ ചെലവഴിച്ചത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. ഇത് ഈ ചോദ്യം പിന്നിട്ടിട്ടല്ലാതെ നമുക്ക് നമ്മുടെ ഇരുകാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഉപയോഗത്തിൻ്റെ ശീലം നമ്മൾ ഒഴിവാക്കി നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തൃപ്തിയുള്ള മനസ്സോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുകയും അമിതവ്യയവും ദുർവ്യയവും ദൂർത്തുമൊക്കെ ഒഴിവാക്കുന്ന നല്ല വിദ്യാർത്ഥികളിൽ, മക്കളിൽ, കൂട്ടുകാരിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ലൊരു വിഷയമാണ്, നല്ലൊരു വിഷയമാണ് ഇന്നത്തെ പാഠക്കുറിപ്പിൽ നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്. ദൂർത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലേ. പൈസ എങ്ങനെയൊക്കെ, ചില ആളുകൾക്ക് പൈസ എവിടെ ചിലവഴിക്കണം, എങ്ങനെ ചിലവഴിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഞ്ച് കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടാതെ കാലിൻ്റെ അടി മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. അതിലൊന്നാണ് നിൻ്റെ സമ്പാദ്യം, നീ എന്തിന് ചിലവഴിച്ചു, എങ്ങനെ ചിലവഴിച്ചു, ഏത് രൂപത്തിൽ ചിലവഴിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്തു ചെയ്യണം, കൃത്യമായി അറിയണം. പല ആളുകളും ആവശ്യമുള്ള രൂപത്തിൽ ചിലവഴിക്കില്ല, ആവശ്യമില്ലാത്തതിന് അങ്ങനെ ചിലവഴിക്കും. അപ്പോൾ ഇത് നമ്മൾ എന്തു ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും മാഷാല്ലാ ഖൈർ. ഏതായാലും ഇനി മോളെ പ്രോഗ്രാമുണ്ടോ? ഇൻഷാല്ലാ നമ്മുടെ അതിഥിക്ക് ഒരു സോങ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ നമുക്ക്
1: ഉണ്ടല്ലേ
0: ആ മൂന്നാക്കും. ഇവിടെ മത്സരമാണ്, ഇവിടെ ആർട്സിൻ്റെ പ്രാക്ടീസ് ഇവിടെ തോന്നണു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആരാ ഇനി? ആയിക്കോട്ടെ മാഷാല്ലാ. ആരെ ഒരാള്? ആ അവിടെ ഒരാൾ കൈ വന്നിച്ചിട്ടുണ്ട്, എന്നാ അവിടെ ചൊല്ലട്ടെ. ഇൻഷാല്ലാ
1: ഒരു രജിസ്ട്രേഷന് രബീന്ദ്ര ടാഗോറിന്റെ അടുത്ത്.
0: ഇൻഷാല്ലാ.
1: ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെയർ ഈസ് ഹെൽ ഹൈ വെൻ നോളജ് ഈസ് ഫ്രീ ആൻഡ് ദ വേൾഡ് ഹാസ് നോട്ട് ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് വെർ ദ വേർഡ്സ് കം ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂ വെർ ദ ടയർലെസ് ഡ്രൈവിംഗ് സ്റ്റെച്ചസ് ഇറ്റ്സ് ആം ടുവേർഡ് പെർഫെക്ഷൻ ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് Where the clear stream of reason has not lost its way, where the rarity of desert sand of dead habit, into ever-widening thought and action, where the mind is led forward by thee. My father, let my country awake. Thank you.
2: Okay, ഈ പറഞ്ഞത് എന്താണെന്നും കൂടി പറഞ്ഞു കൊടുത്താള്.
1: ഒരു മൈൻഡിൽ ഫിയർ ഇല്ലാത്ത ഒരു മൈൻഡ്. അപ്പൊ ഒരു തല ഇങ്ങനെ വെറുതെ ഹെഡ് സെൽഡ് ഹായ്, നമ്മളെ തല ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. നോളജ് ഇസ് ഫ്രീ, നമ്മളെ അറിവൊക്കെ ഫ്രീ ആയിട്ട് വെക്കുമ്പം.
2: ഓക്കെ, ഇനി ഓക്കെ, ഈ ഫുൾ ഇംഗ്ലീഷിൽ ഉണ്ടായില്ലേ എന്ന്. അപ്പോൾ ഇനി അടുത്തത് ആരാ? ആ നോക്കെ, ലാമി അല്ലേ?
1: ആ ഒരു പാട്ട്,
2: പാട്ടാണ്. ആയിക്കോട്ടെ.

0: മാ ഷല്ലാ ബറക്കില്ല ഫീക്ക്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാഷല്ലാ നല്ല ട്യൂണ് അല്ലേ, നല്ല അടിപൊളി. ഞാൻ ആസ്വദിച്ചു ആ പാട്ട്, മാഷല്ലാ അടിപൊളിയായി. ഒരു രക്ഷയില്ല, നമ്മൾ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇനിയിപ്പോൾ വരും ഏതായാലും അല്ലേ. ഒരു കർണാടകക്കാർ ഇങ്ങനെയൊക്കെ പാടുകയെന്ന് പറയുമ്പോഴേ വല്ലാത്തൊരു കാര്യം തന്നെയാണ്, മാഷല്ലാ. അപ്പോൾ ഇന്നത്തെ എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ് അല്ലേ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ്. ഇനി നമ്മുടെ കൂട്ടുകാർക്ക് വല്ല പ്രോഗ്രാമുകളുണ്ടോ? ഉണ്ടല്ലേ. എന്തായാലും നാളെ ആർട്സാണ്, നാളെ മറ്റന്നാളോ ആർട്സാണ്. അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ്, അതിൽ വലിയ പഠിച്ച പാട്ടുകാരൊക്കെയാണിത് അല്ലേ. യെസ് അല്ലേ. കുറേ പാട്ടങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ ഇനിയും ഇനിയും പാടുന്ന അറിയണ്. പക്ഷെ സമയം അല്ലേ, അതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു യൂണിയൻ ലൈവ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അവർക്ക് പാടാൻ അവസരം കൊടുക്കേണ്ടി വരും. ഒരു യൂണിയൻ ലൈവ് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കേ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുണ്ട്, അതിന് ഉത്തരം ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ശരി, ഉത്തരം ആരെങ്കിലും എന്തായാലും ഉത്തരം പറഞ്ഞോളീ.
1: അതായത് ചോദ്യം വളരെ നമ്മളൊക്കെ കേൾക്കാത്ത, അധികം ഒന്നും കേൾക്കാത്ത ഒരു ക്വസ്റ്റ്യൻ. അതായത് നബിയോട് സാദൃശ്യമുള്ള ഒരു താബി, ബസറയിൽ ജീവിച്ച ഒരു താബി, അത് കാബിസ് ബിൻ റബിയാണ്.
0: കാബിസ് ബിൻ റബി,
1: അത് ഉത്തരം പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരൊന്നും കാണുന്നില്ല, സൽമാൻ എടവണ്ണ. അവരുത്തരം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ വന്നിട്ടുണ്ട്,
0: താബി പണ്ഡിതന്മാരെ പേരുകൾ മൊത്തം വന്നിട്ടുണ്ടാവൂലേ.
1: പിന്നെ ഷുഹൈബ് അയ്യമ്പളപ്പെട്ടെന്ന്
0: ശരിയാക്കിയിട്ടുണ്ട്.
1: പിന്നെ ജമീല വിപ്പി കലക പറയുന്നത് ബസറയിൽ ആ സഹാബിയുടെ പേര് ഇന്ന് കേട്ടതാണ്. സഹാബി അല്ല താബിയാണ്, മനസ്സിലാക്ക, സഹാബി അല്ല താബിയാണ്. പിന്നെ സെലീന തോട്ടശ്ശേരിയാറ, പിന്നെ സെലീ, അവര് ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏതായാലും മാഷാല്ലാ റെസിറ്റേഷൻ ആൻഡ് സോങ് സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്കും സഫി എടപ്പാൾ. പിന്നെ അമീർ ടി അടത്തനാട്ടുകൾ പറയുന്നുണ്ട്, നബിദിനത്തിൻ്റെ പേരിൽ പള്ളികൾ അലങ്കരിക്കാനും റാലികളും ഒക്കെ സജീവമാകുന്ന ആളുകൾ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളികളുടെ പടി പോലും ചവിട്ടാത്തവരാണ്. വളരെ വളരെ വളരെ ശരിയാണ്.
0: നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, പക്ഷേ അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലല്ല സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിക്കും, നിസ്കാരത്തിൻ്റെ വിഷയം, മറ്റുള്ള ദിക്റുകളുടെ വിഷയം, ഇതൊക്കെ ഇതിനൊന്നും നമ്മളുണ്ടാവില്ല. എന്നാൽ പഠിപ്പിക്കാത്ത കാര്യത്തിന് ഭയങ്കര ഉഷാറാണ് നമ്മൾ.
1: ഭൂരിഭാഗവും നഊദു ബില്ലാ, അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ റബ്ബൽ ആലമീൻ. എന്താ വെച്ചാലേ, ഇപ്പം ഈ പ്രാക്ടീസ് ഉണ്ടാവും ഈ ദഫിൻ്റെ കാര്യമായിട്ട്, അത് അതിന് ഈ മാർച്ച് പാസ്റ്റ് ഒക്കെ
0: മാർച്ച്
1: രസമാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. പോട്ടെ, ഇതിൽ കുറേ യുവാക്കളാണ് ഉണ്ടാവാറുള്ളത്. ഈ യുവാക്കളെ മുടി പാൻ്റൊക്കെ ശ്രദ്ധിച്ചാൽ അവർ എത്രത്തോളം ഹുബ്ബുർ റസൂൽ ഉണ്ട് എന്ന് നമുക്ക് അതിന് എന്താക്കാം
0: മനസ്സിലാക്കാം.
1: അപ്പോൾ ഇത് വെറും ഒരു പ്രഹസനം എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ
0: ആരും റസൂലിനെ കളിയാക്കാന്ന രൂപത്തിൽ തന്നെ പറയാം.
1: അങ്ങനെയാണ് ചെയ്യണത്, കാരണം ഇതിനെന്തോ വലിയ കൂലിയുണ്ട്, എന്തൊക്കെയോ വലിയ പ്രതിഫലം ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് ആൾക്കാരെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പുരോഹിത വർഗം ഉണ്ട് എന്നുള്ളത് എന്താണ് യാഥാർത്ഥ്യമാണ്. ഇതിൽ പോട്ടെ, ഇനി പാട്ടുണ്ടോ? ഒരു പാട്ടുണ്ട്, ആയിക്കോട്ടെ, ഇൻഷാല്ലാ പാടിക്കോ.

0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അല്ലേ, ഒരു അറബി നാട്ടിലെ ഉപ്പാനെ കുറിച്ച് അല്ലേ. മാഷാല്ലാ അടിപൊളിയായി, വളരെ ടൂണ് അല്ലേ. വല്ലേ നമ്മള് പറയാ, ഇന്ന് ആർക്കും നഷ്ടമായിട്ടില്ല, ഭയങ്കര ഒരു അടിപൊളി.
1: എല്ലാരും പറയണ്ട ഇന്നത്തെ ഈവനിംഗ് ലൈവ് വെരി വെരി സൂപ്പർ,
0: ഇന്ന് കളർഫുൾ ആയി,
1: മോൾ അടിച്ചു പൊളിച്ചു. ആയിഷ കരമ്പിൽ പറയുന്നത് അൽഹംദുലില്ലാ മക്കളുടെ എല്ലാ പരിപാടികളും ഉഷാറായി, ബാറക്കല്ലാ ഫീക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു, കാരണം മൂന്നാൾക്കാരെ നല്ല ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പിന്നെ ഷുഹൈബായും വളപ്പെട്ടെന്ന് ചോദിക്കുന്നു, മോളുടെ വാപ്പ അറബി നാട്ടിലാണോ? മാഷാല്ലാ പാട്ട് സൂപ്പറാണ്.
0: ഇതാ പാടുമ്പോ വാപ്പ ഗൾഫിലാണെങ്കിൽ അവർ ഫീൽ ഇട്ടു.
1: അതെ, കുറച്ചുകൂടി ഇറങ്ങിച്ചെന്ന് നമുക്ക് ജമീല കുമരനൂര് പറയുന്നുണ്ട്, ഉത്തരം ഒന്നുകൂടി പറയാമോ എന്നുള്ളതാണ്. കാബി സുബിൻ റബിയ ഉത്തരം താബി ആണ്. എന്തപ്പോ നമ്മൾ ചോദിച്ച, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. പിന്നെ വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. നഫീസ പി എ താമരശ്ശേരിയാണ് ചോദിച്ചിട്ടുള്ളത്, അമ്മയെ കുത്തി മകൻ മരിച്ചു, അതാണ് ചോദ്യം.
0: അമ്മയെ കുത്തി
1: മകൻ മരിച്ചു,
0: മകൻ മരിച്ചു,
1: അതാണ് ചോദ്യം. ഉത്തരം നമ്മളെ ഗസ്റ്റുകളെ എന്താക്കണം, മനസ്സിൽ കണ്ടക്കണം. ഓക്കെ, ഗസ്റ്റുകള് ഉത്തരം കണ്ടക്ക. അമ്മയെ കുത്തി മകൻ മരിച്ചു, വളരെ സിമ്പിളാണ്. ഒരുപാട് ആൾക്കാർ ഇതിന് ഉത്തരം പറയുന്ന ഉറപ്പാണ്. ഇപ്പൊ ചോദ്യം കേൾക്കാൻ നിൽക്കാം, ഉത്തരം പറയാൻ. അമ്മയെ കുത്തി മകൻ
0: കരഞ്ഞു,
1: മകൻ
0: മരിച്ചു.
1: ജമീല കുമരനെല്ലൂർ പറയുന്നുണ്ട്, പരിപാടികളെല്ലാം
0: നമ്മള് കുസൃതി ചോദ്യം കേട്ടിക്കാത്തോണ്ടേ,
1: പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന്. അമീർട്ടി അടുത്തനാട്ടിൽ പറയുന്നുണ്ട്, ഓരോ പ്രോഗ്രാമുകളും സൂപ്പർ ആയിട്ടുണ്ട്. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും ജമീ, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ പ്രാർത്ഥന ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം, കുസൃതി ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരങ്ങൾ ഇനിയും വരാനുണ്ട്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാമെന്ന് തോന്നുന്നുണ്ട്. അതായത് വളരെ ഉത്തരം വരുന്നുണ്ട്, ഉത്തരം വരുന്നുണ്ട്. ചോദ്യം ആവർത്തിക്കേണ്ടതില്ലാന്ന് തോന്നുന്നു, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായും ഒരുപാട് ഉത്തരങ്ങൾ വന്നിപ്പോൾ. നമ്മൾ പറഞ്ഞ ഒരു സമയത്തോണ്ട് തന്നെ, ചെറിയൊരു സമയത്തിൽ തന്നെ ഒരുപാട് ഉത്തരം വന്നു. അമ്മയെ കുത്തി മകൻ മരിച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പം എന്തായാലും ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മൾ ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഉത്തരം അല്ല, തൊട്ടാവാടിയല്ല, കിട്ടോ വേറെന്തെങ്കിലും? അമ്മയെ കുത്തി, ഓക്കെ ഞാൻ പറയാം, തീപ്പെട്ടിയാണ്. തീപ്പെട്ടി. നമ്മൾ ഈ ഉത്തരം, ഈ കുസൃതി ചോദ്യത്തിന് പ്രത്യേകത ഉണ്ട്, ഉത്തരം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് നമ്മൾ എവിടെക്കോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വന്ന പോലൊക്കെ തോന്നും. കുസൃതി ചോദ്യത്തിന് ഒരു പ്രത്യേകത.
0: എന്തായാലും മാഷാ അന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും അല്ലേ, അതുപോലെ തന്നെ മക്കളെ പരിപാടി, അത് പ്രത്യേകം എടുത്തു പറയണം അല്ലേ. അവർ സത്യം പറഞ്ഞ വീണ്ടും പറയണം, ആർട്സിന്റെ പ്രാക്ടീസിലാണ് അത്രയൊക്കെ പാട്ട് പാടണം അല്ലേ.
1: അൻവർ വി എടത്തനാട്ടുകര, അത് പുതിയ ആളാണോ? അൻവർ വി എടത്തനാട്ടുകര,
0: അത് പേര് മുന്നേ കുറേ മുന്നൊരു കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടുണ്ട്.
1: അവര് പറഞ്ഞത് വെറൈറ്റി വരും, തുന്നൽ സൂചി എന്നൊക്കെ പറയുന്നത്.
0: തുന്നൽ സൂചി
1: എന്താണോ എനിക്കറിയില്ല. സഫിയ കെ തിരുവനങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, മക്കളുടെ എല്ലാ പരിപാടിയും ഉഷാറായി അൽഹംദുലില്ലാ, മക്കൾ ഉയർച്ചയിൽ എത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഇവിടെ
0: അവസാനിക്കാൻ ഏകദേശം സമയമായിട്ടുണ്ടല്ലേ.
1: അതെ,
0: ഇൻഷാല്ലാ. അപ്പോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇന്ന് അതിലേറെ നമ്മള് കുട്ടികളെ പാട്ടുകളെ നമ്മൾ ആസ്വദിച്ചത് അവരെ പ്രയർ കൊണ്ട്, ഇംഗ്ലീഷ് പ്രയർ കൊണ്ട്.
1: കുട്ടികളില്ലാത്തൊരു സമയത്ത്, അതായത് കുട്ടികളില്ലാത്ത പരിപാടികൾ, ഈവനിംഗ് ലൈവുകളൊക്കെ ശ്രോതാക്കൾ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്, ഇന്നാരുല്ലേ എന്ന് ചോദിച്ചു.
0: നമ്മൾ തൊള്ള മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ്.
1: അപ്പോ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് മാഷാല്ലാ
0: അടിപൊളി വൈബായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു,
1: ഒരുപാട് ആളുകൾക്ക് നല്ല സന്തോഷമായി.
0: അപ്പോ നിങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്കും ഇവിടെ പി സി റേഡിയോ ഈവൻ ലൈവിലും ആണെങ്കിൽ വന്നിരിക്കാം, പിസി റേഡിയോ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് രജിസ്റ്റർ ചെയ്താൽ
1: ഗൂഗിൾ
0: ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വിളിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കുട്ടികൾക്ക് ഇവിടെ വന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. ഈവൻ ലെവലിൽ ഇരിക്കാം. ഇനിയിപ്പോൾ ഈവൻ ലെവലിൽ ഇരിക്കാൻ വരുന്ന കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നമ്പറുകൾ പറയാറുണ്ട്. ആ പിസി റേഡിയോ ഗ്രീൻ വാലിയിലാണെങ്കിൽ 90 85 745 745 എന്നുള്ള നമ്പറിലേക്ക് അയക്കാം. പെരിന്തൽമണ്ണയാണെങ്കിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് കുട്ടികൾ പ്രോഗ്രാമുകൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മക്കളൊക്കെ ഇതിൽ പ്രോഗ്രാം
1: റേഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഈവനിംഗ് ലൈവിൽ എന്താക്കാം, അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. ഏതായാലും അതിനുള്ള ഒരു ഗൂഗിൾ ഫോം ലിങ്കുകളൊക്കെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്.
0: അല്ലെങ്കിൽ പിസിയുടെ നമ്പറിലേക്ക് മെസ്സേജ് അവർ
1: അയച്ചു തരും ആ ലിങ്ക് അയച്ചു തരും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഏതായാലും ഇൻഷാല്ലാ ഇന്ന് അവസാനിപ്പിക്കാന്ന് തോന്നുന്നു അല്ലേ.
0: ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ സ്വരം. മസ്ജിദുൽ ഹറം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ വിശുദ്ധ ഭവനം, അത് കാണാൻ കൊതിക്കുന്നവൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഗാനം ആലപിച്ചത് ബാദുഷാ.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. തൗഹീദി ജീവിതമാർഗത്തിൽ ഒരു പുരുഷായുസ് മുഴുവൻ സമർപ്പിച്ച ഇസ്ലാമിക പ്രബോധകൻ കെ ഉമർ മൗലവിയുടെ ആത്മകഥാംശം ഓർമ്മ, ഓർമ്മകളുടെ തീരത്ത്, പീസ് റേഡിയോ ഓർമ്മ, ഭാഗം 54, വലമ്പൂരിലെ വാദപ്രതിവാദം. പങ്കെടുക്കുന്നവർ മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ.
1: വലമ്പൂരിൽ അന്ന് മുജാഹിദ് വിഭാഗത്തിനു വേണ്ടി ഒറ്റപ്പാലം സ്വദേശി ഒരു മുഹമ്മദ് മൗലവിയാണ് ഹാജരായത്. എനിക്ക് അദ്ദേഹത്തെ മുൻപരിചയമുണ്ടായിരുന്നില്ല. അലവിക്കുട്ടി മുസ്ലിയാർ എന്നൊരാളാണ് സുന്നിപക്ഷത്തെ നേതാവ്. ഈ മുസ്ലിയാർ കുറച്ചു നാളുകൾക്ക് ശേഷം കിണറ്റിൽ നിന്നും കുളത്തിലേക്ക് എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ചാടി. പിൽക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായി തീർന്ന മുഹമ്മദ് ഷെരീഫ് മൗലവി ഇദ്ദേഹത്തെ അമോഷനായി സ്വീകരിച്ചു, മകളെ വിവാഹം ചെയ്തു എന്ന് സാരം. തിരൂർക്കാട് നിന്നും ഏതാനും സുഹൃത്തുക്കളോടൊത്ത് ഞാനും വലമ്പൂരിലേക്ക് പോയി. പരിപാടി തുടങ്ങി. ആദ്യം വഹാബി പക്ഷത്തു നിന്നും മുഹമ്മദ് മൗലവി പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും കാലത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യം മതചടങ്ങായി തല്ലിക്കൂട്ടിയതാണ് മഅശിറ വിളിയെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടുതന്നെ ഇത് ബിദ്അത്തും വർജ്യവുമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. തുടർന്ന് അലവിക്കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ വാദം ചുരുക്കത്തിൽ ഇപ്രകാരമായിരുന്നു. പ്രസിദ്ധ ഷാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈതമി ഇത് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും പിഴച്ചതാകുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. സുന്നികൾ ഇതിൽ മായം ചേർത്ത് നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നിങ്ങനെ രണ്ടു വിഭാഗമാക്കി. സമുദായത്തിൽ വലിഞ്ഞുകയറി വേരുറച്ച മുഴുവൻ ശിർക്കുപരമായതും അല്ലാത്തതുമായ അനാചാരങ്ങൾക്കും വെള്ളപൂശുന്നതിനു വേണ്ടിയാണ് ഈ നല്ല ബിദ്അത്ത് വാദം പ്രചരിപ്പിച്ചത്. അവർ വിശദീകരിക്കുമ്പോഴാകട്ടെ, നല്ലതല്ലാത്ത ചീത്ത ബിദ്അത്തായി ഒന്നുമുണ്ടാവുകയില്ല. ജാറത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പം വിതറുന്നതും നല്ല ബിദ്അത്തായിത്തീരും. അതിലേക്ക് തെളിവുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ജുമാക്ക് വന്നുകൂടുന്നവർ പല സംസാരങ്ങളിലും ഏർപ്പെട്ട് അശ്രദ്ധരായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധ ഖുതുബയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു മുന്നറിയിപ്പാണ് മഅശിറ കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണല്ലോ. ഇത് പറഞ്ഞത് മേൽപ്പറഞ്ഞ ഇമാമാണല്ലോ. ഇബ്നു ഹജറിനെക്കുറിച്ച് വളരെ പ്രശംസിച്ചു പറഞ്ഞു. ഒടുവിൽ ഇങ്ങനെ ഉപസംഹരിച്ചു: ഇബ്നു ഹജർ തങ്ങൾ നരകത്തിലാണെങ്കിൽ നമുക്കും നരകത്തിൽ പോകുന്നതിന് വിരോധമില്ല. മുസ്ലിയാരുടെ വാചക കസരത്തിൽ മയങ്ങി ജനം ഹിയർ വിളിച്ചു. തുടർന്ന് സദസ് ഇളകി പ്രക്ഷുബ്ധമായി. മുസ്ലിയാരുടെ ഗർജനം കേട്ട് ആളുകൾ ക്ഷുഭിതരായി. മൗലവിയെ കൈകാര്യം ചെയ്യണമെന്ന് ചില തെമ്മാടികൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആകെ തർക്കവിതർക്കങ്ങൾ കൊണ്ടൊരു കോലാഹലമായി. അപ്പോൾ ഞാൻ മുസ്ലിയാരോട് അപേക്ഷിച്ചു: ആളുകൾ നിങ്ങളുടെ വാക്കു കേട്ടാണ് ആ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിക്കാനൊരുങ്ങുന്നത്. നിങ്ങളിവരെ ശാന്തരാക്കി പിരിച്ചയക്കണം. മുസ്ലിയാർ ഒന്നും പറയുകയില്ലെന്ന് ഷഠിച്ചു. സാധുവായ ആ മനുഷ്യൻ പേടിച്ച് വിറക്കുകയാണ്. ഞാൻ ഉടനെ കൂടെയുള്ള സുഹൃത്തുക്കളെ കൂട്ടി മൗലവിയുടെ ചുറ്റും ഒരു വലയമുണ്ടാക്കി. നിങ്ങൾ സമാധാനിക്കൂ, ഞങ്ങളെല്ലാം അടികൊണ്ട് വീണ ശേഷമേ നിങ്ങൾക്ക് കേൾക്കുകയുള്ളൂ. നിങ്ങളെ ഇവിടെ വിച്ഛേദിച്ച് ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ചു. എനിക്ക് അദ്ദേഹത്തെ അപ്പോൾ കണ്ട പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആദർശം ഞങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു ആത്മബന്ധമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹത്തെ നടുവിലും ചുറ്റും ഞങ്ങളുടെ വലയവുമായി നടന്നു നീങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇരുമ്പിൻ്റെ ആവശ്യാർത്ഥമാണെന്ന് പറയുന്നു. റെയിൽവേ പാളങ്ങൾ പലയിടത്തു നിന്നും വലിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു. നിലമ്പൂർ ഷൊർണൂർ റെയിൽ അതിലേയാണ് പോകുന്നത്. കാലിയായ ആ റെയിൽവേ ലൈനിലൂടെ ഞങ്ങൾ മൗലവിയെയും കൊണ്ട് അങ്ങാടിപ്പുറത്തേക്ക് നടന്നു. കുറേ നടന്നപ്പോൾ ആ വഴിയിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട് ഓർമ്മയായി. അവിടെ ചെന്ന് വീട്ടുകാരെ വിളിച്ചുണർത്തി. പാതിരാവ് കഴിഞ്ഞ സമയം അവരോട് വിവരങ്ങൾ പറഞ്ഞു. ഇന്ന് രാത്രി മൗലവിക്ക് ഇവിടെ അഭയം നൽകി രാവിലെ അങ്ങാടിപ്പുറത്ത് കൊണ്ടുപോയി ബസ്സിൽ കയറ്റി വിടണം, പറ്റുമോ എന്ന് ചോദിച്ചു. വീട്ടുകാരൻ ശൂരനാണ്, ഞാനേറ്റു എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു. നന്ദി പറഞ്ഞും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചും ഞങ്ങൾ തിരൂർക്കാട്ടേക്ക് നടന്നു.
2: പിന്നീട് മുസ്ലിയാർ തെളിവായി കാണിച്ച ഇബ്നു ഹജറിൻ്റെ തൊഹ്ഫ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു. അദ്ദേഹം വിഷയം അതിൽ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും സലഫു സാലിഹുകളുടെയും കാലങ്ങളിൽ ഇത്തരം ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിച്ച് വിശദീകരിക്കുകയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ശേഷം ഖീല ഹസനത്തുൻ, എന്നാൽ നല്ലതെന്ന് ഇതേക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം അത്തരക്കാരുടെ ന്യായങ്ങൾ ഇന്നിന്നതൊക്കെയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഖീല പറയപ്പെട്ടു എന്നുവരെയുള്ളത് മുസ്ലിയാർ വിട്ടുകളഞ്ഞ ശേഷം ബാക്കിയുള്ള ഭാഗം ഗ്രന്ഥകാരൻ്റെ അഭിപ്രായമായി ആളുകളെ കേൾപ്പിക്കുകയാണ് ചെയ്തത്. സത്യം മറച്ചുവെക്കുകയും അസത്യത്തെ സത്യമാക്കി അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന് സാരം. എൻ്റെ ചെറുപ്പകാലത്ത് ദർസിൽ പഠിക്കുമ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആവശ്യക്കാരുടെ ഹിതത്തിനൊത്ത് ഫത്വ ഉണ്ടാക്കി കൊടുക്കുന്ന രീതി ഞാൻ നേരത്തെ വിവരിച്ചിട്ടുണ്ടല്ലോ. അതുതന്നെയാണ് മുസ്ലിയാക്കളുടെ പൊതുവെയുള്ള സ്വഭാവം. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ മുസ്ലിയാർ തിരൂർക്കാട് മഹല്ല് പള്ളിയിൽ ഖത്തീബായി ചുമതലയേറ്റു. അതിൻ്റെ പിന്നിലും രസകരമായ ഒരു സംഭവകഥയുണ്ട്. അവിടെ നേരത്തെ ഖത്തീബും ഇമാമുമായി ഉണ്ടായിരുന്ന മുസ്ലിയാർ മഹല്ല് നിവാസികൾക്ക് ഒന്നാകെ നാണക്കേടുണ്ടാക്കിയ ഒരു പണി പറ്റിച്ചു. തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്ന പേരിൽ അങ്ങാടിപ്പുറത്ത് ഒരു കുന്നിന്മേൽ പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട്. അതേക്കുറിച്ച് ഔലിയാക്കളെന്ന് പറയുന്നവരെപ്പറ്റി പ്രചരിപ്പിക്കുന്നതുപോലെ പല ഐതിഹ്യങ്ങളുമുണ്ട്. വർഷത്തിലൊരിക്കൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ഗംഭീരമായ ഉത്സവം നടക്കും. തീർത്ഥാടകരും കലാപരിപാടികൾ കാണാനെത്തുന്നവരുമായി വമ്പിച്ച ജനക്കൂട്ടമായിരിക്കും അവിടെ. ജാറങ്ങളിലെ ഉറൂസ് പോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ക്ഷേത്രോത്സവ പറമ്പിൽ വന്നെത്തുകയും ചെയ്യും. അവർക്കെല്ലാം നല്ല കച്ചവടവും നടക്കും. നമ്മുടെ കഥാപുരുഷനായ മുസ്ലിയാർ ഉത്സവപ്പറമ്പിൽ ചെന്ന് കച്ചവട സ്റ്റാളുകളിൽ ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു കടയിൽ നിന്നും ഒരു തുണി മോഷ്ടിച്ചു. അരയിൽ തിരികെ സ്റ്റാളിൽ ജോലി ചെയ്യുന്ന ആരോ ഇത് കണ്ട് അയാളെ പിടികൂടി. ബഹളമായി, ജനം കൂടി. മുസ്ലിയാരെ അറിയുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പള്ളിയിലെ പുരോഹിതനാണെന്നറിഞ്ഞപ്പോൾ കൂടുതൽ കുഴപ്പം വിളിച്ചു

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: Peace Radio, tuned to reality.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ അടുത്തതായി സംപ്രേഷണം ചെയ്യുന്നു ആരോഗ്യചിന്തകൾ. ഇന്നത്തെ ആരോഗ്യചിന്തകളിൽ 90% ആളുകളുടെയും നടുവേദന സർജറിയില്ലാതെ മാറ്റാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് നസീഫിന്റെ സംസാരമാണ് നമ്മൾ കാതോർക്കുന്നത്.
2: ലോകത്തിൽ നിന്ന് ഭൂരിഭാഗം പേർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന. നമ്മളിൽ പലരും പല സമയത്തും നടുവേദന അനുഭവിച്ചവരാവാം. എന്നാൽ എന്തുകൊണ്ടാണ് നടുവേദന വരുന്നത് എന്നും എങ്ങനെ അതിനെ തടയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതലായി ആളുകൾക്ക് കാണപ്പെടുന്ന നടുവേദന എന്നുള്ളത് മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അതായത് നമ്മൾ മസിൽ വീക്ക് ആയതുകൊണ്ടുള്ള വേദനകളാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് അതിനെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകളും പോസ്ചർ കറക്ഷൻ ഇത്തരം മാർഗങ്ങളിലൂടെ അതിനെ തടയാൻ സാധിക്കും. എന്നാൽ ഭൂരിഭാഗം പേർക്കും നടുവേദന വരുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള പോസ്ചർ കൊണ്ടാവാം, ഒരുപാട് സമയം ഇരിക്കുന്നത് കൊണ്ടാവാം, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പോ വേദനകളുടെ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ കുറച്ചു പേർക്ക് നട്ടുവേദന ഡിസ്ക് മൂലമാകാം, എല്ലിന്റെ അകൽച്ച, നട്ടെല്ലിന്റെ അകൽച്ച മൂലമാകാം. ഇത്തരം വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് നട്ടെല്ലിന്റെ നടുവേദനയ്ക്ക് ഓപ്പറേഷൻ ആവശ്യമായി വരാറുള്ളത്. എന്നാൽ ഭൂരിഭാഗം നടുവേദനകളും സർജറി ഇല്ലാതെ തന്നെ നമ്മുടെ എക്സസൈസ് കൊണ്ടും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും മാറ്റിയെടുക്കാവുന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ്, എന്തുകൊണ്ട് നടുവേദന വന്നു എന്നുള്ള കാരണം കണ്ടെത്തുന്നതിലാണ് അതിന്റെ ചികിത്സ എപ്പോഴും വിജയിക്കുന്നത്. എപ്പോഴാണ് നടുവേദനയ്ക്ക് സർജറി വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ ഭൂരിഭാഗം പേർക്കും നടുവേദന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, അതായത് എക്സസൈസ്, പ്രോപ്പർ പോസ്റ്റർ, മസിൽ സ്ട്രെങ്തനിങ് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാറിപ്പോകുന്നതാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് നടുവേദനയ്ക്ക് സർജറി പോലുള്ള മാർഗങ്ങൾ ആവശ്യമായി വരാറുള്ളത്. അത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നതിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. നടുവേദന എങ്ങനെ തടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകൾ, ഇരിക്കുമ്പോഴുള്ള പോസ്റ്റർ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം. നടുവേദനയുടെ പ്രധാനമായ കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. മുമ്പ് നമ്മൾ ഒരുപാട് നടന്നിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു മിക്കവാറും ആളുകളുടെയും ജോലി സിറ്റിംഗ് ജോബാണ്, ഇരുത്തമാണ് നടുവേദന. ഇന്നത്തെ യങ് ആളുകളിൽ, ചെറുപ്പക്കാരിൽ നടുവേദനയ്ക്ക് ഒരു കാരണം. ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒരു 20 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടന്ന് ഉയർത്താൻ ശ്രമിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകൾ, അതായത് മുൻവശത്ത് കോർ മസിലും നട്ടലിന്റെ സ്പൈൻ മസിൽസിനും സ്ട്രെങ്തൻ ചെയ്യാനുള്ള റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള മാർഗം. എന്നാൽ വേദന വന്നാൽ അതിന്റെ കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് വേദന എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പല അപൂർവമായിട്ടും വേദനകൾ ഡിസ്കൊണ്ടാവാം, എല്ലിന്റെ അകൽച്ച കൊണ്ടാവാം, പലപ്പോഴും ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ വരെ വേദന വരാം. അപ്പോൾ വേദന സ്വയം ചികിത്സിക്കാതെ അതിനുള്ള സ്പെഷ്യലിസ്റ്റിനെ ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ട് വേദനയുടെ കാരണം കണ്ടെത്തുക, ആ കാരണത്തെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അഡ്വൈസസ് ഫോളോ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേദനകളെ ഒരു പരിധിവരെ കൺട്രോളാക്കാനും ഭാവിയിലോട്ട് വേദന വരാതിരിക്കാനും ഡിസ്കിന്റെ ആരോഗ്യത്തിനും നട്ടലിന്റെ ആരോഗ്യത്തിനും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നടുവേദനയെ പേടിക്കേണ്ടതില്ല. എന്നാൽ അത് നിസ്സാരമായി കാണാനും പാടില്ല. ഒരു വേദന കണ്ടെത്തിയാൽ അതിന്റെ കാരണം കണ്ടെത്തുക, അതിന്റെ ആളുകളെ ഡോക്ടേഴ്സിനെ കാണിക്കുക, അതിന്റെ കാരണത്തെ ചികിത്സിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ. 90% ആളുകളുടെയും നടുവേദന സർജറിയില്ലാതെ മാറ്റാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് നസീഫ് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ, പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
4: ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഇൻസൈറ്റ്. ഹൃദയം തേടുന്നത് പരലോകം തന്നെ. പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാനിയനായ സഹൽ ആദം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല, സ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആഗ്രഹങ്ങളുടെയും അധ്വാനങ്ങളും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, അതിൽ ചിലതെല്ലാം നടക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു, ആ അധ്വാനങ്ങളിൽ ചിലതെല്ലാം ഫലിക്കുന്നു, ചിലത് സഫലമാകാതിരിക്കുന്നു. ആ സഫലമാകാതെ യാത്രക്കിടയിൽ മനുഷ്യൻ മരിക്കുന്നു. അഥവാ എങ്ങനെയായാലും മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ മരണം എന്നൊരു സംഭവത്തെ, മരണം എന്നൊരു യാഥാർത്ഥ്യത്തെ മനുഷ്യൻ കണ്ടുമുട്ടും എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു വാസ്തവമാണ്. ഇത് മനുഷ്യന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതും ഉൾക്കൊള്ളുന്നതുമാണ്. എന്നാലും തൻ്റെ ജീവിതയാത്രയിൽ താൻ അധ്വാനിച്ച കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കണമെന്നൊരു ആഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നു. അഥവാ എല്ലാ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന, തൻ അധ്വാനിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്ന ഒരു ശാശ്വതമായ ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഇച്ഛയാണ്. അഥവാ അനശ്വരമായൊരു ലോകം, ശാശ്വതമായ ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഈ ലോകത്ത് 100 പേരെ കൊന്നൊരു കൊലപാതകനും ഒരാളെ കൊന്ന ഒരു കൊലപാതകനും ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. എങ്കിൽ ഒരാളെ കൊന്നൊരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് കുറച്ച് പേരെ കൂടിയും കൊന്നിട്ട് ഈ ജയിലിൽ വന്നാമായിരുന്നു, ഏതായാലും പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ വധശിക്ഷയല്ലേ. ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും 1000 കൊന്നാലും ലഭിക്കാവുന്ന ശിക്ഷ എങ്ങനെയായാലും വധശിക്ഷയാണ് എന്നൊരാൾ ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു യഥാർത്ഥത്തിലൊരു നീതികേടില്ലേ. പൂർണ്ണമായും ലോകത്ത് ഒരാളെ കൊന്നവനും 100 കൊന്നവനും ഒരേ ശിക്ഷയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു നീതികേടില്ലേ, അഥവാ പൂർണ്ണമായ നീതി അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ടോ, അതല്ല പൂർണ്ണമായ ഒരു നീതി നടപ്പാക്കാൻ സാധ്യമാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അഥവാ നീതികൾ നടപ്പാക്കപ്പെടുന്ന, സമ്പൂർണമായ നീതികൾ നടപ്പാക്കപ്പെടുന്ന, മനുഷ്യൻ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ അവൻ്റെ തോതിനനുസരിച്ച് ലഭിക്കപ്പെടുന്ന ഒരു ശാശ്വതമായ അനശ്വരമായ ഒരു ലോകം സ്വാഭാവികമായും നീതിയുടെ കാര്യത്തിൽ ആലോചിക്കുമ്പോൾ മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ഈ ഭൂമികയിൽ ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ബോംബ് കണ്ടുപിടിച്ച ഒരു വ്യക്തി, ബോംബുണ്ടാക്കിയൊരു വ്യക്തി, അയാളുടെ ജീവിതയാത്രയിൽ അയാൾ മരിച്ചു പോകുന്നു. എന്നാൽ അയാൾ ഉണ്ടാക്കിയ ബോംബിൻ്റെ അനന്തരഫലങ്ങൾ തലമുറകളോളം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ ജീവിക്കുന്ന കാലമത്രയും അയാൾ ഉണ്ടാക്കിയ കാര്യം വികസിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ അയാളുടെ ജീവിതശേഷം ഒരുപാട് ആളുകൾക്ക് അതിന് അനന്തരഫലം അനുഭവിക്കുന്നു. എന്നാൽ അയാളുടെ മരണശേഷം സംഭവിക്കുന്ന അയാളുടെ കാര്യങ്ങളാൽ ഉണ്ടായ ഒരു ദുഷ്പ്രവൃത്തി അയാൾ അനുഭവിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെയും ഒരു നീതികേടില്ലേ. ഒരാളുണ്ടാക്കിയ ഒരു ദുഷ്പ്രവൃത്തി അയാളുടെ മരണത്തോടുകൂടി അയാൾക്ക് അവിടെ അനുഭവിച്ചു തീരുന്നു. എന്നാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് അയാളുടെ തലമുറയായി മാറുന്നു എന്നുള്ളതൊരു ഒരു നീതികേട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അഥവാ നമ്മൾ അങ്ങനെയാണ് ആലോചിച്ചാൽ ശാശ്വതമായൊരു ലോകം, അനശ്വരമായൊരു ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്, എന്നൊരു സ്വാഭാവികമായ ഒരു തേട്ടമാണ് എന്നുള്ളതാണ് വസ്തുത. നോക്കൂ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എന്നതിന് നമുക്കൊരു നിർവചനം യഥാർത്ഥത്തിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുമോ? ഭൂരിപക്ഷം ആളുകളോടും എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന് സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത്തരക്കാരോട് നമുക്ക് തീർച്ചയായും ചോദിക്കുവാൻ വേണ്ടി പറ്റും, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങൾ നടക്കുന്നു എങ്കിൽ ഫലസ്തീനിൽ നിന്നും ഭൂമി നഷ്ടപ്പെട്ട് കുടിയേറിപ്പാർക്കുന്ന ആളുകളുടെ തൻ്റെ ഉറക്കിലും മൂടിലും എല്ലാം അവൻ കാണുന്നത് അക്രമങ്ങളും കൊലയും കൊലപാതകവുമാണ്. അങ്ങനെയുള്ള ഒരു ഫലസ്തീനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെയാണ് സന്തോഷമുള്ളത്? ഫലസ്തീനിലേക്ക് നമ്മൾ പോകേണ്ട, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിലനിൽക്കുന്ന അതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾ എന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സന്തോഷം അവരാഗ്രഹിക്കുന്നു ഉണ്ട് എങ്കിൽ പോലും അത് നേടിയെടുക്കാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി അവരുടെ ജീവിതത്തിലില്ല എന്നതാണ്. എങ്കിൽ സന്തോഷമാണ്, അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു പോസിബിലിറ്റി പോലും നിലനിൽക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? എങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഹാപ്പിനെസ് ആണ് എന്ന് നമ്മൾ നിർവചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവിത ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യം പോലും ഇല്ല ഇല്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എങ്കിൽ എങ്ങനെയാണ് അവർ ആ ജീവിത ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യം അടിസ്ഥാനപരമായി ഇവിടെ എന്നും എൽക്കാലകാലത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇവിടെയാണ് ശാശ്വതമായൊരു ലോകം ഒരു മിത്തല്ല, അതൊരു സത്യമാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനാണോ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുവാൻ പ്രയാസമുള്ളത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൾച്ചറൽ ക്യാപിറ്റൽ അഥവാ ഇസ്ലാമിൻ്റെ സംഹിത എന്ന് പറയുന്നത് തൗഹീദും ആഖിറത്തും റിസാലത്തുമാണ് എന്നുള്ളത് തന്നെയാണ്. ആഖിറത്ത് പ്രതിദാനം ചെയ്യുന്ന അഥവാ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം അനന്തരഫലമുണ്ട്, ശാശ്വതമായ ലോകമുണ്ട്, ഈ ഭൂമി അതിൻ്റെ ഒരു കടലില്ലാതെ ഒരു ഇറ്റുവള്ളം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അഥവാ പരലോകം എന്നുള്ളത് ഒരു സ്ഥായിയായ കാര്യം തീർച്ചയായിട്ടും വരാനുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ ഈ ഒരു പരലോകത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ആളുകൾ പറയുന്നു പരലോകം ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ബേർഡനായിക്കൊണ്ടാണ് പരലോകത്തെ കാണുന്നത്, ഒരു തൃപ്തിയില്ലാത്ത കാര്യമാണ് മനുഷ്യനെ പരലോകം എന്നൊരു ചിന്ത എന്നതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ചിന്തയാണ്. നോക്കൂ, ആത്മഹത്യ മുൻപിൽ നിൽക്കുന്നൊരു വ്യക്തി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയെ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു പോസിറ്റീവ് എനർജി യഥാർത്ഥത്തിൽ ഈ ഭൂമിലോകത്ത് ഉണ്ടോ എന്നതാണ്. എന്നാൽ ഒരു പരലോകമുണ്ട്, ഈ ജീവിതത്തിൽ എനിക്കിതൊരു പരീക്ഷണമാണ്, ഇവിടെ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പരലോകം നഷ്ടപ്പെടും, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഭൂമിലോകത്ത് ജീവിക്കാനുള്ളൊരു പോസിറ്റീവ് എനർജി യഥാർത്ഥത്തിൽ പരലോകം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കൾച്ചറൽ ക്യാപിറ്റലായ തൗഹീദിൽ അടിസ്ഥാനമായ അള്ളാഹു എനിക്ക് തന്നൊരു ഒരു കാര്യമാണ്, ഇവിടെ ശമിച്ചാൽ മറ്റൊരു കൾച്ചറൽ ക്യാപിറ്റലായ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ നന്മകൾ എനിക്ക് നൽകും എന്നുള്ളത്. ഇവിടെ എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്കനുസരിച്ച് കൊണ്ട് ചെലവഴിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലായ പരലോകത്ത് എനിക്ക് വിജയമുണ്ടാകുമെന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്തരത്തിൽ പരലോകം ഒരു വിശ്വാസിക്ക് നൽകുന്നുള്ളത് എന്നത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വെളിപാടുകൾ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: ജസാകുമുല്ലാഹ് ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഹൃദയം തേടുന്നത് പരലോകം തന്നെ. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് ബഹുമാനായ സഹൽ ആദം.
6: അവരുടേത് ആദ്യ വിവാഹമാണ്. പക്ഷെ ഭർത്താവ് ഭാര്യ മരണപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ ഭർത്താവിൽ അവർക്കൊരു 4 വയസ്സായ ഒരു പെൺകുട്ടി അതിലുണ്ട്. ആദ്യ ഭാര്യയിൽ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പതിയെ ആ പെൺകുട്ടി, ആദ്യ ഭാര്യയിലുള്ള പെൺകുട്ടി പതിയെ വളർന്നു വലുതാവുന്നു. അവരുടെ മുഖഛായ പലരും പറഞ്ഞു ആദ്യ ഭാര്യയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവർ ഇത് കേൾക്കുമ്പോൾ ആദ്യ ഭാര്യയുടേത് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യ ഭാര്യയെ എങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ ഭർത്താവിനെ അത് കാണുമ്പോൾ. ഇടക്ക് ഭർത്താവ് മോളെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആദ്യ ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ പറയും, സംസാരിക്കും. പക്ഷെ പതിയെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. അവരിങ്ങനെ വെറുപ്പ് തോന്നാൻ തുടങ്ങി കുട്ടിയോട്. അപ്പം ആ വെറുപ്പ് പതിയെ കാലം കഴിയുന്തോറും ആ വെറുപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേ വന്നു. അതിനിടക്കാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായി, അപ്പോൾ മോനാണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നത് വഴി ആ വെറുപ്പൊക്കെ ആ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ആ മോളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആ ഉള്ളിലുള്ള എന്തിനൊന്നില്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ തൻ്റെ കുഞ്ഞിനോടുള്ള കൂടുതലുള്ള ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ വെറുപ്പും അവഗണനയൊക്കെ മനസ്സിലാക്കിയ പിതാവ് ആ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പിതാവ് ഒറ്റക്ക് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഈ കുട്ടി ഒറ്റയായി. കുട്ടിക്കൊരു 14 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കുട്ടി ഈ അവഗണനയും വെറുപ്പുമൊക്കെ സഹിച്ച് കുട്ടി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, അവരുടെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം ഈ മോനും അതുപോലെ തന്നെ ഈ മോളും തമ്മിൽ എന്തോ ചെറിയ ഒരു കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ചില വഴക്കുകളുണ്ടായി. അപ്പം മോനെന്തോ അങ്ങോട്ട് തിരിച്ച് എന്തോ ഉപദ്രവിച്ചു. അപ്പം തിരിച്ച് മോളും ഇങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പം ആ ഉപദ്രവം പിന്നെ പരാതിയായി വന്നപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആ ദേഷ്യം മുഴുവനും ആ കുട്ടിയോട് വീണ്ടും പ്രകടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു.
7: മൂത്ത കുട്ടിയെ
6: പുറത്താക്കി, പെൺകുട്ടിയെ പുറത്താക്കി വാതിലടച്ചു. കുറേ സമയം കഴിഞ്ഞ് ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് രാത്രിയായിരുന്നു, പുറത്ത് കുട്ടിയെ കാണാനില്ല. പിന്നെ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചതുമില്ല. കാലം ഒരുപാട് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇവരവൻ്റെ മകനെ അങ്ങേയറ്റം പരിചരിച്ചും മകനെക്കുറിച്ച് ഓർത്തും മറ്റ് നഷ്ടപ്പെട്ട പോയ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എന്തോ ആവട്ടെ, ഇവൾ എവിടെയും പോട്ടെ, അത്രയും സമാധാനം. അങ്ങനെ കുട്ടിക്ക് വേണ്ടി, തൻ്റെ മോന് വേണ്ടിയിട്ടുള്ള അഹോരാത്ര ജീവിത പരിശ്രമത്തിനിടയിൽ മകൻ വളർന്നു, പഠനമൊക്കെ കഴിഞ്ഞു, വിദേശത്ത് ജോലിയായി. ഇടയ്ക്ക് ഈ സ്ത്രീക്ക് പ്രായമായി, അവർക്ക് ഇടയ്ക്കൊരു തലവേദന, തലകറക്കം വന്ന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചില ബ്രെയിനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലായി. അപ്പോൾ അവരെ നോക്കാനും പരിചരിക്കാനൊന്നും മോന് വരാൻ സമയമില്ല. മോൻ വിദേശത്താണ്, തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. പല ആളുകളും, കുടുംബക്കാരൊക്കെ പലരും വന്നു, ചിലവരൊക്കെ മാറി വന്ന് നിൽക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരാളവിടെ വന്നു. അവർ കണ്ണു തുറന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോൾ അത് താൻ അന്ന് ആട്ടിപ്പുറത്താക്കിയ ആ മോളാണ്,
7: പെൺകുട്ടിയാണ്.
6: അവർ വന്നിട്ട് കൈ പിടിച്ചു. അവരെ കണ്ട പാടന്നെ ഇവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കൈ അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം മോളോട് ഞാൻ ഒരിക്കലും അന്നത്തെ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം ഉമ്മ അന്ന് എന്നോട് ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല, എന്നെ അവഗണിച്ചതും എൻ്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അന്ന് എന്നെ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. എനിക്ക് എന്നെ പുറത്താക്കുന്നത് വരെയും എനിക്ക് പട്ടിണിയില്ലാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചതിന് ശേഷവും. പിന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയുടെ മറ്റു ബന്ധുക്കളുടെ ഇടകളിലേക്ക് ഞാൻ പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ ജീവിച്ചു വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞു വളരെയാണ്. ഞാൻ ഈ വിവരം കേട്ടു നിങ്ങളിവിടെ സുഖമില്ലാതെ കിടക്കാന്ന്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുമില്ല. നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു വന്നതാണ്. എൻ്റെ മോന് വളർന്ന് വലുതാകുമ്പോൾ മോനൊരു വല്യമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ, കുറ്റബോധം കൊണ്ട് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ആ ഉമ്മ ഒരുപാട് സമയം കരഞ്ഞ് ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിലപിച്ചു എന്നതാണ് കഥ. എന്താണ് സുലൈക്ക് പറയാനുള്ളത്?
7: കഥയാണോ അതോ അനുഭവമാണോ എന്നതിലൂടെ കുറേയൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ എന്തായാലും അത് അവരെ അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് ട്വിസ്റ്റ്, ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് ഒരു ഉമ്മയായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞത്, അത് ശരിക്കും ഒരു നടുക്കം, ഉള്ളിൽ ഒരു കിടുങ്ങലുണ്ടാകുന്ന രൂപത്തിൽ. കഥയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഭാവനയാണെങ്കിൽ പോലും, വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ തീർച്ചയായിട്ടും പലർക്കും അനുഭവപ്പെട്ടതോ അതല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലപ്പോൾ അലതല്ലെന്നുണ്ടാവാം.
6: അല്ല, ഞാനതിൽ അവസാനമായിട്ട് അടിവരയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അത് കഥ നമ്മൾ വായിച്ചപ്പോഴും പലപ്പോഴൊക്കെ ഇതുപോലെ പല സമാനമായ പല സംഭവങ്ങളും ലോകത്ത് അല്ലേ പല ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഈക്വലായിട്ടുള്ള അല്ല എങ്കിലും. പക്ഷെ അടിവരയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജയിക്കുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോഴും പുറത്തു കൊടുക്കുമ്പോഴും, അപ്പോഴേക്ക് നമ്മുടെ ലൈഫിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്ന അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോയത്. ഏത് നമ്മൾ ആരൊക്കെ എന്താ ചെയ്തു, അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു വശം.
7: അതെ,
6: അങ്ങനെ
7: റസൂലിന്റെ ഒരു ഉപദേശം തന്നെ നമുക്കത് കാണാൻ പറ്റുമല്ലോ, ക്ഷമയോളം ജയിക്കുന്ന ഒരു ആയുധവും ഇല്ല എന്നുള്ളത്. കാരണം നമ്മളായിട്ട് ചൂടായിട്ട് ദേഷ്യം പിടിച്ചു വരുന്ന ഒരാളോട് നമ്മൾ ന്യായമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അമ്പെ പരാജയപ്പെടുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന ഏത് ഒരു കാണിയാണെങ്കിലും അവിടെ കൈയടി കൊടുക്കുന്നത് ദേഷ്യം പിടിച്ച് വന്ന ആൾക്കല്ല. അവൻ ആവേശത്തിൽ കയറ്റിവിട്ട ആളുകളുണ്ടാവാം, പക്ഷേ അവർക്കല്ല സപ്പോർട്ടുണ്ടാകാം പിന്നീട്. മറിച്ച് അവനത് ആ കഴിവുണ്ടായിട്ടും ന്യായം അവൻ്റെ ഭാഗത്തുണ്ടായിട്ടും ക്ഷമിച്ചല്ലോ. അപ്പം അങ്ങനെ ക്ഷമയും വിട്ടുവീഴ്ചയും കുറച്ച് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ വിജയം തന്നെയാണ് എന്നുള്ളത്.
8: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
9: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
10: അപ്പോൾ ഇതിൻ്റെ മറ്റൊരു മറുവശമാണ്, ഇപ്പോൾ ജെ എൻ യുക്കെതിരെ ഭയങ്കര വിവാദങ്ങളായിരുന്നു. ജെ എൻ യു ഇത്തരക്കാരുടെ ഒരു കേന്ദ്രമാണ്, അവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ ബ്രീഡ് ചെയ്യുന്നൊരു സെൻ്ററാണ് എന്ന രീതിയിലുള്ള ഭയങ്കരമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം അവിടുന്ന് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഈ പ്രൊഫസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സായിബാബ, സായിബാബയൊക്കെ പോലുള്ള ആളുകൾ അവർ അറസ്റ്റ് ചെയ്ത് അവർ ഇപ്പോഴും ജയിലിലാണ് എന്ത് ചെയ്യുന്നത്, കഴിയുന്നത്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇവരെല്ലാം നക്സലേറ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമുക്ക് കണക്ട് ചെയ്യാവുന്നൊരു ഫാക്ടർ ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ ജെ എൻ യുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത്, അവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട്, പുതിയൊരു വി സി വന്നു, ആ വി സിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, നിയമനങ്ങൾ നടക്കുന്നു, അത് ആവശ്യം വേണ്ട യോഗ്യതകൾ പോലും ഇല്ലാത്തവരെയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പിന്നെ അരാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിജീവികളെ ചിന്തിക്കുന്നവരെ, സ്കോളേഴ്സിനെ പുറത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഒരു ആസൂത്രിതമായ ചില ശ്രമങ്ങളാണ് ഈ ഇത്തരം ലോകങ്ങളിൽ നടക്കുന്നത് എന്നർത്ഥം. എന്തായാലും ഇവരൊരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണെന്ന് സ്ഥാപിക്കണം. ഒന്നാമത് ഒരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്, അവരെന്തല്ല, ഒരു ഇൻ്റലക്ച്വൽ അസറ്റല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്. അവർ യഥാർത്ഥത്തിലൊരു ഇവിടുത്തെ യൂത്തിൻ്റെ മനസ്സിനെ കറപ്റ്റഡ് ആക്കുന്നവരാണ്. കാരണം ഇപ്പോൾ സി ജെ പിയുടെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ പിറകിൽ എന്തായാലും കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാശയലോകമുണ്ട്. ആ ആശയലോകം വളരെ പ്രധാനമാണ്. എന്താച്ചാൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സവർക്കർ വേണമോ അംബേദ്കർ വേണമോ എന്നുള്ളതാണ്. ആ ആ ചോദ്യത്തിന് നമുക്ക് നോക്കിയാൽ കാണാം, ഈ പറയുന്ന കുട്ടികളെല്ലാം ഇവരെല്ലാം അംബേദ്കറിസ്റ്റുകളാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് അംബേദ്കറെയാണ്. രണ്ടാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം വന്ദേ മാതരമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ മഹാബുദ്ധിജീവികളിൽ പിള്ളേരൊക്കെ പറഞ്ഞാൽ അത് ചൊല്ലിയാൽ എന്താണ് കാരണം, അതിനകത്തുള്ളത് എന്താണ്, നിങ്ങൾ സരസ്വതിയെ വണങ്ങണം, ലക്ഷ്മിയെ വണങ്ങണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അതൊക്കെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അതിൽ മതമൊന്നുമില്ല, അത് സംസ്കാരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒന്നിനെ വണങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ സംസ്കാരം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ആ സംസ്കാരമാണ് തങ്ങളെ കീഴടക്കി ഭരിച്ചത്, ആ സംസ്കാരമാണ് തങ്ങളെ പുഴുക്കളെപ്പോലെ ട്രീറ്റ് ചെയ്തത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംസ്കാരമല്ല നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടതെന്ന് അംബേദ്കർ വാദിച്ചത്. അപ്പോൾ അവിടെ ഇവിടെ നടക്കുന്ന രണ്ടാമത്തൊരു പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിഡൻ കൾച്ചറും കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് വാല്യൂസും തമ്മിലുള്ളതാണ്. ഈ ഏറ്റുമുട്ടലിൽ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രഹരശേഷിയുള്ള, സംഘാതശേഷിയുള്ള ഒന്നാണ്. കാരണം തങ്ങളുടെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തങ്ങൾക്കുള്ള സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു വേണമെങ്കിൽ ഒരു വേട്ടക്കുള്ള ഒരു ഒരുക്കമാണ് അത് എന്ന് പറയുന്ന സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിന് കാരണക്കാരായ ബുദ്ധിജീവികളായ ആളുകൾ, ദേശവിരുദ്ധരായ ആളുകൾ എന്ന് സ്ഥാപിച്ചെടുത്ത് അവർക്കെതിരെ ഒരുപക്ഷേ നാളെ ഉള്ള ഒരു വേട്ട നടന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതൊരു കേവലം പദപ്രയോഗമല്ല, മറിച്ച് ആസൂത്രിതമായി തന്നെ പറഞ്ഞതാണ് എന്ന് കരുതുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും ചുരുങ്ങിയാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ചിന്തയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അതിലൂടെ ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദുരുപദിഷ്ടമായ രീതിയിൽ ഈ രാജ്യത്തെ ഒരു നക്സലേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രചരണത്തിൻ്റെയെങ്കിലും തുടക്കമാണിത്. എന്തായാലും ഇത് ഭയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നത് വ്യക്തമാണ്.
11: തീർച്ചയായും നിഷാ സർഫിയിലേക്ക് വരുമ്പോൾ, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാറ്റകൾ എന്ന പ്രയോഗത്തിൽ നിന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പിറവിയെടുക്കുന്നത്. വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ രാജ്യം അതിന് അതിലൂടെ സാക്ഷിയാവുകയും ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്, ഭീമാജി നക്സൽ. ഭീമാജി നക്സൽ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയും രൂപീകരിക്കപ്പെട്ടു. എന്താണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികരിക്കാൻ?
7: ഭീമാജി നക്സൽ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ സ്വീകാര്യതയോ അതേ അവസ്ഥയോ ഇതിന് ലഭിക്കണമെന്നില്ല. പക്ഷേ അങ്ങനൊരു സംഗതി രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ഗവൺമെൻറ് ഭയക്കുകയും ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വലിയ രൂപത്തിൽ ഒരു ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി. അവരതിൻ്റെ ഒരു പ്രയാസത്തെ നേരിട്ടു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആ ഭയം ഇപ്പോൾ പുതിയ പാർട്ടി രൂപപ്പെട്ടപ്പോഴും ഇത് ചർച്ചയായപ്പോഴും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കിരൺ റിജുവിൻ്റെ ഒരു എക്സ്പോസ്റ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല, അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം എന്ന് വാദിക്കുന്നവരെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ ഇൻ്റലക്ച്വൽ ടീമിനെയോ വിദ്യാർത്ഥികളെയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരത്തെ ഒന്നും കാണാത്ത തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കിരൺ റിജുവിനെ പോലെയുള്ള ഒരാൾ രംഗത്ത് വന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ലേബലിംഗ് പൊളിറ്റിക്സാണ്. അത് ഈ മോദി ഗവൺമെൻറ് വന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായി പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം മുതൽ 2014 മുതൽ അങ്ങനെ തുടങ്ങി ആ സമയം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ, വർഗീയ അജണ്ടകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങളുണ്ടായത്. ഇപ്പോൾ ഇവിടെ കുറേ പേരുകൾ, കൊല്ലപ്പെട്ട കുറേ പേരുകൾ നമ്മളവിടെ കേട്ടു. അതുപോലെ അരുന്ധതി റോയിയെപ്പോലെയൊക്കെയുള്ള ആളുകൾ, അവരവരുടെ അവർക്ക് ലഭിച്ച പല അവാർഡുകളും, ഗവൺമെൻറ് അവാർഡ് ചെയ്ത പലതും അവർ തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അതിനോട് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും അതല്ലാത്ത സംഘടനകളും പൊതുവിൽ മതേതരത്വത്തെ മുന്നോട്ട് വെക്കുന്ന പല കൂട്ടായ്മകളും വ്യക്തികളും കർഷകരും എല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലുള്ള ലേബലിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അർബൻ നക്സൽ എന്ന് വിളിച്ചിരുന്നു. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇവർ അർബൻ നക്സലുകളാണ് എന്ന് 2018 എൻ്റെ ഓർമ്മ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആൻറ്റി നാഷണലുകളാണ് ഇത്. സ്ഥിരമായി പല വാചകങ്ങളിൽ, പല ഭാഷകളിൽ, പല രൂപത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. പ്രോ പാകിസ്ഥാനികളാണ് ഇവരൊക്കെ. പാകിസ്ഥാൻ അനുകൂലവാദികളാണ്, പാകിസ്ഥാനിൽ പോകും അല്ലെങ്കിൽ പാകിസ്ഥാനിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വേള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭ, പാർലമെൻറ്റ്, സാമാജികർ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച്, പിന്നെ നിയമനിർമ്മാണ സഭകളിൽ പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കർഷക സമരം ഉണ്ടായപ്പോൾ ഖാലിസ്ഥാനികളാണ്, ഖാലിസ്ഥാൻവാദികളാണ് എന്നാണ് ഇവർ വാദിച്ചത്. ജിഹാദി എന്നതും ജിഹാദി സപ്പോർട്ടേഴ്സാണ് എന്നുള്ളതും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ഡെവലപ്മെൻ്റാണ്, ഇവർ വികസന വിരോധികളാണ്, ഇതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആന്തോളൻ ജീവികളാണ്, സമരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന
6: സ്യൂഡോ സെക്കുലറുകളാണ് എന്ന് പിന്നെ തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ആ നിലത്തുള്ള എന്താ പറയുക ലേബലിംഗ് കാണാൻ കഴിയും. ഖാൻ മാർക്കറ്റ് ഗാങ് എന്ന തരത്തിൽ ലേബലിംഗ് നടത്തിയത് കാണാൻ സാധിക്കും. പ്രസ്റ്റിറ്റ്യൂട്ട് പ്രസ്സിനെ ഇപ്പോൾ പിന്നെ കുറേ ഗോതി മീഡിയ ആക്കി പിടിച്ച് അടക്കി വെച്ച് നിർത്തി. പക്ഷേ ആ തരത്തിലും നേരത്തെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഒരു ലേബലിംഗ് നടത്തും, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവർ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാനി, ആൻറ്റി നാഷണൽ, പ്രോ പാകിസ്ഥാനി, ജിഹാദി, ഇത്തരം വാക്കുകളൊക്കെ പൊതുവിൽ ആളുകളുടെ മനസ്സിൽ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ടീമിനെ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ച് പിന്നെ ലേബൽ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള ജനപിന്തുണ കുറയും എന്ന ആ ഒരു പിന്നെ പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് കുറേ കാലം ആ നിലക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങൾ അവർ എന്ന ഒരു ബൈനറി ഒരു എന്താ പറയുക രണ്ട് വിഭാഗങ്ങളാക്കി പിന്നെ നിർത്തി ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തി കൊണ്ടുപോകാനും ഈ ഒരു ലേബലിന് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു അക്കൗണ്ട് തുടങ്ങി, അതിനെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏറ്റെടുത്തു. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായി. ഒരു നിലക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമരം ജന്തർ മന്തർ ഡൽഹിയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നത് കുറേ കാലമായി ലേബലിംഗ് നടത്തി തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന് നിലവിൽ ഈ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതായത് എന്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്യാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വർക്കൗട്ടാകണം. അതിന് കഴിയുക നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സംവിധാനങ്ങൾക്കേ കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഉയരാൻ കോൺഗ്രസ്സിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാനം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് AICCയിലെ പതാക ഉയർത്തൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധി പറയുന്ന അവസ്ഥ ഉണ്ടായി. ഖാർഗെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പം കേസിലേക്ക് പോകാൻ പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ അവസാന അടുത്തൊരു ഘട്ടം അതായിരിക്കും, അതൊരു കേസായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇത്രയെല്ലാം ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു ജാഗ്രത പാലിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമുക്കൊരല്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഏത് ലേബലിംഗ് നടത്തിയാലും അതിനെയെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പുറത്തേക്ക് വരും. അത് ഈ ഗവൺമെൻറ്റിനൊരു ഭീഷണിയാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തിന് അത് എത്ര കണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് ഉയരാൻ പ്രതിപക്ഷത്തിന് കഴിയണമെന്നതാണ്.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
12: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. അസറിന്റെ സുന്നത്ത് നിസ്കാരം. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 200-ാമത്തെ അധ്യായമായി കൊണ്ടുവരുന്നത് ബാബു സുന്നത്തിൽ അസ്രി, അസറിൻ്റെ സുന്നത്തിൻ്റെ അധ്യായം, അസർ നമസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെ അധ്യായം. ഈ അധ്യായത്തിൽ നിന്നുള്ള 1119-ാമത്തെ ഹദീസ്. അൻ അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖാല കാന അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഖബ്ല അൽ അസ്രി 4 റക്അത്തിൻ يفصل بينهن بالتسليم على الملائكة المقربين ومن تبعهم من المسلمين والمؤمنين رواه الترمذي وقال حديث حسن. മഹാനായ നാലാം ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനുമായ അവിടുത്തെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവുമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യത്തെ കുട്ടി എന്നുള്ള ആ ഒരു പദവിക്ക് അർഹമാവുകയും ചെയ്ത ഇസ്ലാമിക ലോകത്തെ മഹാനായ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, യുസല്ലി നമസ്കരിക്കാറുണ്ടായിരുന്നു, ഖബ്ല അൽ അസ്രി, അസർ നമസ്കാരത്തിന് മുമ്പ്, 4 റക്അത്തിൻ 4 റക്അത്ത്, യഫ്സിലു ബൈനഹുന്ന, ആ 4 റക്അത്തുകൾക്കിടയിൽ വേർതിരിക്കും, ബി തസ്ലീമി, തസ്ലീം കൊണ്ട്, സലാം കൊണ്ട്, അലൽ മലായിക്കത്തിൽ മുഖറബീൻ, അള്ളാഹുലേക്ക് അടുത്തവരായ മലക്കുകൾക്ക് സലാം ചൊല്ലിക്കൊണ്ട്, ഒമൻ ചബി അഹുമിൻ അൽ മുസ്ലിമീൻ അവൽ മുഅ്മിനീൻ, അവരെ പിന്തുടരുന്നവരായ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടിയും സലാം പറയാറുണ്ടായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നവാഫിലുകൾ, ഐച്ഛികമായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. മഅ അന്നഹു ഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവിടുത്തെ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരുന്നാലും ശരി, ഹറ്റ യക്കൂന അബ്ദൻ ഷക്കൂറ, അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ എന്ന് ചോദിച്ചല്ലോ. അതിനുവേണ്ടി തന്നെ ഫറളല്ലാത്ത, നിർബന്ധമല്ലാത്ത, ഐച്ഛികമായ, സുന്നത്തായ നവാഫിലുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നത് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയ കാര്യമാണ്. അവരാണ് നമുക്കറിയിച്ചു തരുന്നത്. ഈ ഒരു ഹദീസിലിവിടെ അലി റളിയല്ലാഹു അൻഹു നമുക്കറിയിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. സുന്നത്തൻ ഗൈറ റാതിബ, റാതിബത്ത് സുന്നത്തല്ലാത്ത ഒരു സുന്നത്ത്. എന്നിട്ട് ആ നമസ്കാരത്തിൻ്റെ രൂപമൊന്ന് വിശദീകരിക്കുകയാണ്. ആ നമസ്കാരം 4 റക്അത്താണെങ്കിൽ ആ 4 റക്അത്തുകൾക്കിടയിൽ എങ്ങനെയാണ് വേർതിരിക്കാറുള്ളത്? മലക്കുകൾക്കും വിശ്വാസികൾക്കും മുസ്ലിമീങ്ങൾക്കുമൊക്കെ സലാം പറഞ്ഞുകൊണ്ട്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അൽ മുറാദു ബി തസ്ലീം, ഇവിടെ തസ്ലീം കൊണ്ട് ഉദ്ദേശിച്ചത് ഹുവ തസ്ലീമു തശഹൂദി ലാ തസ്ലീമു തഹല്ലുൽ, നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതായ സലാമല്ല ഉദ്ദേശിച്ചത്, മറിച്ച് തശഹുദിലെ തസ്ലീമാണ്. ഇപ്രകാരം പറയാറുണ്ടല്ലോ, ഞങ്ങൾക്കും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകൾക്കും രക്ഷ നൽകണേ എന്നുള്ളത്. മുസ്ലിങ്ങളിൽ നിന്നും ളാഹിറും ബാത്തിനുമായിക്കൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരായ, പിന്തുടരുന്നവരായ, അനുധാവനം ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ അൽ മുസദ്ദിഖീന ബി ഖുലൂബിഹിം അൽ മുഖിറീന ബി അൽസിനത്തിഹിം, നാവുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കൽബുകൊണ്ട് സത്യപ്പെടുത്തിയവരായ സത്യവിശ്വാസികളായ ആളുകൾക്കു വേണ്ടിയൊക്കെ, ഇസ്ലാമെന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും കീഴ്പ്പെടലാണല്ലോ, അള്ളാഹുവിന് കീഴ്പ്പെടുക. ഈമാനെന്ന് പറയുമ്പോൾ ഹുവ തസ്ദീഖു ബിൽ ഖുലൂബി വൽ ഇഖ്റാറു ബിൽ ലിസാനി വൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടും നാവുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലുമാണ് ഈമാൻ എന്നതും നമുക്കറിയാവുന്നതാണ്. സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയെല്ലാം സലാം പറയും. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻഹുമയിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്, റവാതിബ് സുന്നത്തുകളുടെയൊക്കെ ഹദീസുകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ അസറിന് മുമ്പായി പ്രത്യേകം റാത്തിബത്ത് സുന്നത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് പ്രത്യേകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കുന്ന ഒന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, നാല് റക്കാത്ത് അസറിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാബിത്തായി സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് നിർബന്ധമല്ല, നാഫിലത്താണ്, അതും പതിവായി റാത്തിബത്തായി നിർവഹിക്കുന്നതായ അത്ര ശക്തമായി പറയപ്പെട്ടതല്ല. എന്നാൽ സുന്നത്ത് റാത്തിബത്തിന് എതിരാവുന്നും ഇല്ല. അങ്ങനെയൊരു നമസ്കാരമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെടുമ്പോൾ നമ്മളത് അംഗീകരിക്കുകയും അത് അനുധാവനം ചെയ്യുകയും ചെയ്യണം. ഈ ഒരു നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നതായ മറ്റു ഹദീസുകൾ വേറെയും റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുഅൻഹുമ മുത്തബിഉ സുന്നയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അനി ബിനു ഉമറ റളിയല്ലാഹു അൻഹുമ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. ഈ അധ്യായത്തിൽ നിന്ന് തന്നെയുള്ള 1120-ാമത്തെ ഹദീസാണത്. അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി, റഹിമല്ലാഹു റഅൻ സ്വല്ല ഖബ്ല അൽ അസ്രി അർബഅ, അല്ലാഹു ഒരാൾക്ക് കരുണ ചൊരിയട്ടെ, അയാൾ അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്നു. റവാഹു അബൂദാവൂദ വ തിർമിദി വഖാല ഹദീസുൻ ഹസൻ, ഹസനായ ഹദീസാണ് ഇമാം തിർമിദി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. ഒരാൾ അസർ നമസ്കാരം, ഫർദായ അസർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഫിന്നവാ ഫിലിബി കുല്ലി അൻവാ ഇത്തർഗീബ്, എല്ലാ നിലക്കുമുള്ള നാഫിലത്തായ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളിൽ അവർക്ക് പ്രേരണയുണ്ടാക്കുകയാണ്, താൽപ്പര്യം ജനിപ്പിക്കുകയാണ്. ഹദീസിൽ വന്നതുപോലെ റഹിമല്ലാഹും റഅൻ, അള്ളാഹു ഒരാൾക്ക് കരുണ ചൊരിയട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ. ഇമ്രഅൻ എന്ന് പറഞ്ഞാൽ ഇൻസാനൻ, ഒരു മനുഷ്യന്. അതെ, ഒരു സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടാണ് പറയുന്നത്. ദുആഉൻ, അതൊരു പ്രാർത്ഥനയാണ് എന്നുള്ള അർത്ഥത്തിലും വന്നിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. ദുആഉഹു മുസ്തജാബുല്ലാ യുറദ്ദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതാണ്, അത് തള്ളപ്പെടുകയില്ല. ആ റഹ്മത്ത് കിട്ടാൻ, ആ കാരുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും എന്ന് അറിയിക്കുന്ന ആ ഒരു വിഷയം. വഹുനാ ഇഷാറത്തുൻ ഇലാ റഹ്മതി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാരുണ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നബിയെ നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാന യദുഉ ലി ഉമ്മത്തിഹി ബികുല്ലി മാ യൻഫഉഹും, അവർക്ക് പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ഈ ഉമ്മത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്ത് ലഭിക്കുമെന്നാണ്. അർബ റക്അത്തിൻ സുന്നത്തുൽ അസർ, അസറിൻ്റെ സുന്നത്തായി. വഹിയ മിനൽ മുസ്തഹബ്ബാത്ത്, മുസ്തഹബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പ്രോത്സാഹിപ്പിക്കപ്പെട്ടതായ കാര്യമാണ്. റാത്തിബത്തിലല്ല, ശക്തമായ മുഅക്കദായ സുന്നത്തായ നമസ്കാരങ്ങൾ അതിൽ അസറിന് മുമ്പ് പറയപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ഒരു ശ്രേഷ്ഠത, ഈ ഒരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചുകൊണ്ട് ആ ഒരു പ്രാർത്ഥന, അതിന് ആ കാരണം ലഭിക്കാൻ, ആ റഹ്മത്ത് നേടിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഒരു താൽപ്പര്യം ഉണ്ടാക്കുവാൻ വേണ്ടി ഇത് നിർവഹിക്കാവുന്നതാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റഹിമല്ലാഹും റഅൻ സല്ല ഖബ്ല അൽ അസ്രി അർബഅ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം ഒരാൾക്കുണ്ട്, അയാൾ അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്നു എന്ന്. ഈ ഹദീസിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, പല നിലക്കുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആധുനിക പണ്ഡിതനായ അഷേഖ് അൽബാനി റഹിമഹുള്ള പറയുന്നത്, ഇസ്നാദുഹു ഹസനുൻ, ഇതിൻ്റെ സനദ് അത് ഹസനായ സനദാണ്, അതായത് സ്വീകാര്യയോഗ്യമായ സനദിലാണ് ഇത് വന്നിട്ടുള്ളത് എന്ന്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, റവാഹു അഹമ്മദ് വ തിർമിദി വ ജമാഅ ബി സനദിൻ സഹീഹ്, ഇമാം അഹമ്മദിൽ നിന്നും ഇമാം തിർമിദിയിൽ നിന്നുമൊക്കെ സുനനിൻ്റെ ആളുകളിൽ നിന്നൊക്കെ സഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫയസ്തഹിബ്ബു സ്വലാത്ത് അർബഇ റക്അത്തിൻ ഖബ്ല സ്വലാത്തിൽ അസർ, അസർ നമസ്കാരത്തിന് മുമ്പായി 4 റക്അത്ത് മുസ്തഹബ്ബാണ്. വഹിയ ലൈസത്ത് മിന സുനനിൽ മുഅക്കദ അർറാത്തിബ, റാത്തിബത്തായ ശക്തമായ സുന്നത്തുകളിൽപ്പെട്ടതല്ല. അല്ലത്തി യതഅക്കദുൽ മുഹാഫദത്തു അലൈഹ ദാഇമൻ, പതിവായി നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചു പോരാറുണ്ടായിരുന്ന ആ 12 റക്കാത്ത് അതല്ലെങ്കിൽ 10 റക്കാത്ത് എന്ന് പറഞ്ഞതിൽപ്പെട്ടതല്ല, മുസ്തഹബ്ബായ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അൽ മുറഗബു ഫീ ഫിഅലിഹ, അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതാണ്. സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയായ ഉലമാ ഉല്ലജനത്തി ദായിമ, അവർ ഈ നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറയുന്നത്, ലാ ബഅ്സ ബിസ്വലാത്തി അർബഇ റകഅത്തിൻ ഖബ്ല അൽ അസർ, അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബൽദാലിക മുസ്തഹബ്, അത് സുന്നത്തായ കാര്യമാണ്, മുസ്തഹബ്ബായ കാര്യമാണ്. ലിഅന്നഹു സബത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാരണം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഹിമല്ലാഹു റഅൻ സല്ലാ ഖബ്ല അൽ അസ്രി അർബഅ, അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് എന്ന്. വയസ്തഹിബു അൻ യുസല്ലിമൽ മുസല്ലി മിൻ കുല്ലി റക്അത്തൈൻ, എല്ലാ 2 റക്അത്ത് കഴിയും, 4 റക്അത്ത് എന്ന് പറയുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടുക. സ്വലാത്തുൽ ലൈലി വന്നഹാരി മസ്നാ മസ്നാ, രാത്രിയിലും പകലിലുമൊക്കെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടണമെന്നാണല്ലോ. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഹാദാ മുസ്തഹബ്ബുൻ, ഇത് മുസ്തഹബ്ബാണ്. ബൽ യദുല്ലു അലൽ ഇസ്തിഹ്ബാബ്, മുസ്തഹബ്ബാണ് എന്നറിയിക്കുന്നതാണ്. ഫഹുവ ഹദീസുൻ ജയ്യിദുൻ ലാ ബഅ്സ ബിഹി, ഇത് ജയ്യിദായ സനദോടുകൂടിയുള്ള നല്ല ഹദീസാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഹദീസുൻ സ്വഹീഹുൻ, യദുല്ലു അലാ ശറഈയത്തി സ്വലാത്തി അർബഅൻ ഖബ്ല അൽ അസ്രി തസ്ലീമതൈനി, ഹാദാ ഹുവൽ അഫ്ദൽ, ഈ നമസ്കാരം നിർവഹിക്കേണ്ടത് 2 റക്അത്ത് കഴിഞ്ഞ് നമസ്കാരത്തിന് സലാം വീട്ടിക്കൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് ശറഈൽ സ്ഥിരപ്പെട്ടതാണ്.

0: أن الرسول صلى الله عليه وسلم ندب إليها عليه الصلاة والسلام ودعا لصاحبها. ഇത് നിർവഹിക്കുന്ന ആൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. വഹിയ സുന്നത്തുൻ വഖുർബത്തുൻ വതഅ, ഇത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സുന്നത്തായ ഒരു കാര്യമാണ്. ബഅദ ദുഖൂലിൽ വഖ്ത്, സമയം പ്രവേശിച്ചതിന് ശേഷം, അതായത് അസർ വാങ്ങു വിളിച്ചതിന് ശേഷം ഒരാൾക്ക് തുസല്ലി സിൻതൈനി സിൻതൈനി ഹാദാ ഹുവ സുന്ന, രണ്ട് രണ്ടരക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച്, മാ സിഹ്ഹത്തു ഹാദൽ ഹദീസ് അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ഈ ഹദീസിൻ്റെ സ്വീകാര്യത, അതിൻ്റെ സിഹ്ഹത്ത് അതെന്താണ്? റഹിമല്ലാഹു റഅൻ സല്ല ഖബ്ല അൽ അസ്രി അർബ എന്ന ഹദീസിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഫഅജാബ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം അതിന് മറുപടി നൽകിയത്. ഹാദൽ ഹദീസ് ഫീഹി മഖാൽ, ഈ ഹദീസിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട്. ലി അന്ന മിൻ അഹ്ലിൽ ഇൽമി മൻ ദഅഫഹു, ഈ ഹദീസിനെ ദുർബലമാക്കിയ പണ്ഡിതന്മാരുണ്ട്. വമിൻഹും മൻ ഹസനഹു, ഹസനാക്കിയ പണ്ഡിതന്മാരുമുണ്ട്. വഅദുന്നു ബഅദുൽ ഉലമായി അയ്ദൻ സഹഹു, ഞാൻ വിചാരിക്കുന്നത് ചില ഉലമാക്കൾ അതിനെ സഹിയാക്കിയിട്ടുമുണ്ട്. ഫഇദാ അമില ബിഹിൽ ഇൻസാൻ റജാ അസ്സവാബ്, ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അത് ചെയ്താൽ ഫഇന്നഹു യുർജാലഹു അൽ ഹുസൂൽ അല സവാബ്, ആ പ്രതിഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വഹു റഹ്മത്തുല്ലാഹി അസവജൽ, അള്ളാഹിൻ്റെ ആ ഒരു കാരുണ്യം ലഭിക്കുമെന്നതാണ്. എന്നാൽ ഇത് റാത്തിബത്തായ സുന്നത്തല്ല. വലിഹാദ ലൈസലിൽ അസറി റാത്തിബ, അസർ നിസ്കാരത്തിന് റാത്തിബത് സുന്നത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, അസറിൻ്റെ മുമ്പോ ശേഷമോ റാത്തിബത്തില്ല. ലാ ഖബ്ലഹ വലാ ബഅദഹ, ലാക്കിൻ ഇദാ സല്ല ഇൻസാൻ, എന്നാൽ ഒരാൾ നമസ്കരിക്കുന്നു ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്ന് ആ റഹ്മത്ത് ലഭിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന ലഭിക്കാം എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഒരു സുന്നത്ത് ആ ഒരു നബി സല്ലല്ലാഹു അലൈഹിയുടെ ദുആഇൻ്റെ ബറക്കത്ത് പതിവാക്കേണ്ടതില്ല. ഏതെങ്കിലും സമയങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ട് നമുക്ക് അമൽ ചെയ്യാം. ഈ ഹദീസ് നാം മനസ്സിലാക്കുക, അസറിന് മുമ്പ് നാല് റക്കാത്ത് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
3: വിവാഹ ആവശ്യത്തിനും മറ്റും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ചില ഡിസൈനുകൾ ഓർഡർ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജ്വല്ലറിക്കാർ അഡ്വാൻസായി കുറച്ച് തുക വാങ്ങി ബുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ആഭരണം റെഡിയായാൽ അറിയിക്കുകയും അപ്പോഴത്തെ തൂക്കത്തിനും വിലക്കും നമ്മൾക്ക് തരികയും ചെയ്യും. ഇത് അനുവദനീയമാണോ? ആഭരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ തൂക്കവും അളവും ലഭിക്കുകയുള്ളൂ എന്നാണ്.
4: സ്വർണം, വെള്ളി എന്നിവ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ നിർദ്ദേശങ്ങൾ ഇസ്ലാമിന് പറയാനുണ്ട്. അതിലൊന്ന്, സ്വർണവും വെള്ളിയും പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനയാണ്. കാശുകൊടുത്ത് സ്വർണം അല്ലെങ്കിൽ കാശുകൊടുത്ത് വെള്ളി വാങ്ങുമ്പോൾ യദംബിയദ് ബൈ ഹാൻഡ് കച്ചവടം നടക്കണം. കാശു കൊടുക്കുന്നു, സ്വർണം വാങ്ങുന്നു, കാശു കൊടുക്കുന്നു, വെള്ളി വാങ്ങുന്നു, ഈ രൂപത്തിലാണ്. ഇല്ലെങ്കിൽ അത് രിബ, പലിശയായി തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രിബൻ നസീഅയായി പറഞ്ഞു. ഇനി പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുമ്പോഴും രണ്ട് നിബന്ധനകളുണ്ട്. എത്രയാണോ കൊടുത്തത് അത്ര തിരിച്ചു വാങ്ങുക, ബൈ ഹാൻഡായി കച്ചവടം നടത്തുക, ഇല്ലെങ്കിൽ അവിടെ റിബൽ ഫദലും റിബൻ നസീഅയും കടന്നു വരുന്നു. ഇവിടെ കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമായിരിക്കും പലപ്പോഴും ജ്വല്ലറികളിൽ കണ്ടുവരുന്നത്. കാശ് അഡ്വാൻസായി കൊടുക്കുക, എന്നാൽ എത്ര ആഴ്ചയോ എത്ര മാസം കഴിഞ്ഞാണോ സ്വർണം വാങ്ങുന്നത് ആ സമയത്ത് വില കൂടിയാൽ കൂടിയ സംഖ്യ കൊടുക്കേണ്ടതില്ല, വില കുറഞ്ഞാൽ കുറച്ച് തരും. ഇവിടൊക്കെ തന്നെയും ഈ നിയമം, അള്ളാഹു റസൂലിൻ്റെ നിയമം പാലിക്കാതെ പോകുന്നുണ്ട്. സ്വർണത്തോടുള്ള മനുഷ്യൻ്റെ അമിതമായ ഭ്രമം, അത് ഒഴിവാകുവാൻ ഏറ്റവും നല്ലത് ഇസ്ലാം പറഞ്ഞ ഇത്തരം പരിഹാര മാർഗ്ഗങ്ങൾ തന്നെയാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട ആഭരണം കടയിൽ

0: ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ട ആഭരണം എടുക്കാം. ഇനി അതല്ല, നമുക്കിഷ്ടപ്പെട്ട ആഭരണം ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാർഗം, കാശു കൊടുത്ത് കോയിൻ വാങ്ങുക, സ്വർണം വാങ്ങുക, സ്വർണത്തിൻ്റെ കോയിൻ. അതോടുകൂടി ആ ഇടപാട് കഴിഞ്ഞു. ഇനി അടുത്ത ഇടപാട്, ഇത് കൊടുത്ത് സ്വർണം ആഭരണം ഉണ്ടാക്കുന്ന ആളുകളോട് അത് നാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വർണം ഉണ്ടാക്കി തരുവാൻ പറയുകയും അവർക്കതിൻ്റേതായ കൂലി കൊടുക്കുകയും ചെയ്യുക. ഇത് അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ്. അമിതമായ സ്വർണഭ്രമത്തിൽ നിന്നും സമൂഹം മുക്തരാകേണ്ടതുണ്ട് എന്ന കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എങ്കിൽ കുറേ ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിത്തീരും.
1: സുന്നത്ത് നോമ്പിന് അത്താഴം സുന്നത്തുണ്ടോ എന്നാണ്?
2: തീർച്ചയായും. ഇവിടെ അത്താഴം കഴിക്കുക എന്നത് സുന്നത്ത് നോമ്പിനും ഫറുദ് നോമ്പിനും എന്തല്ല, നിർബന്ധമല്ല, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഫറുദ് നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും അത്താഴം കഴിക്കുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്ത് മാത്രമാണ്, വാജിബല്ല, നിർബന്ധമല്ല. എന്നാൽ നിയ്യത്ത് ഉണ്ടായിരിക്കുക, ഞാൻ നോമ്പ് നോൽക്കുമെന്നുള്ള നിയ്യത്ത് ഉണ്ടായിരിക്കൽ ഫറുദ് നോമ്പിന് നിർബന്ധമാണ്. സുന്നത്ത് നോമ്പിനാകട്ടെ സുബൈക്ക് ശേഷം തീരുമാനമെടുത്താലും കുഴപ്പമില്ല. ഒരാൾ സുബൈ നമസ്കാരമെല്ലാം കഴിഞ്ഞു, വീട്ടിൽ വന്നപ്പോൾ അവിടെ ഭക്ഷണമൊന്നും കാണുന്നില്ല, എന്നാൽ ഞാൻ ഇന്ന് നോമ്പ് നോൽക്കുകയാണ് എന്ന് ഒരാൾക്ക് സുബൈക്ക് ശേഷം തന്നെ തീരുമാനമെടുക്കാം സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഫറുദ് നോമ്പാണെങ്കിൽ ഫജറിന് മുമ്പ് തന്നെ നിയ്യത്തുണ്ടായിരിക്കണം എന്ന് മാത്രം. അത്താഴം കഴിക്കുക എന്നത് രണ്ടിനും നിർബന്ധമല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, അതിൽ ബറക്കത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
1: പുരുഷന്മാർക്ക് ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്യുന്ന വസ്ത്രം വെള്ള ആകണമെന്നുണ്ടോ എന്ന്?
0: സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ഉംറ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന വേളയിൽ പ്രത്യേകമായൊരു കളർ ഇല്ല. പുരുഷന്മാർക്ക് പൊതുവെ വെള്ള വസ്ത്രമാണ് നല്ലത്. അതോടൊപ്പം തുന്നിയ വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് പാടില്ല. സ്ത്രീകളുടെ വസ്ത്രമാകട്ടെ ഏതൊരു നിറത്തുള്ള വസ്ത്രവും അവർക്ക് ധരിക്കാവുന്നതാണ്. വെള്ളവസ്ത്രം മാത്രം അല്ലെങ്കിൽ ഒരു കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നില്ല. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരമാവധി പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമല്ല ധരിക്കേണ്ടത് എന്ന് മാത്രം അറിയുക.
1: പല്ലിയെ ഒറ്റയടിക്ക് കൊന്നാൽ 100 നന്മ രേഖപ്പെടുത്തുമെന്ന് കേട്ടു, ശരിയാണോ എന്ന്?
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന നിരവധി ഹദീസുകളുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമടക്കം. പല്ലിയെ കൊല്ലുവാനും അത് അധർമ്മകാരികളുടെ കൂട്ടത്തിൽ അഥവാ മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയും ചെയ്ത ഹദീസുകൾ പ്രബലമാണ്. അതുകൊണ്ട് തന്നെ പല്ലിയെ കൊല്ലുക എന്നത് ഒരു മോശമായ കാര്യമല്ല. ഇസ്ലാം പഠിപ്പിച്ച മനുഷ്യന് ഉപദ്രവകരമായി വർത്തിക്കുന്ന ജീവികളെന്നുള്ള നിലയിൽ അതിൻ്റെ അപകടങ്ങളിൽ നിന്ന്, ദൂഷ്യങ്ങളിൽ നിന്ന് നമുക്ക് നന്മയ്ക്ക് വേണ്ടി കൊന്നുകളയണം എന്ന് പറഞ്ഞ ജീവികളാണ്. അതിന് പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പല്ലിയെ കൊല്ലാൻ പറഞ്ഞ ഹദീസിനെ പരിഹസിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകും. അതിൻ്റെ പേരിൽ പല യുക്തികളും അതേപോലെ മറുചോദ്യങ്ങളും ഉന്നയിക്കുന്ന ആളുകളുണ്ടാകും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഫുവൈസിഖ്, അത് അധർമ്മകാരിയാണ്, അഥവാ മനുഷ്യന് ദോഷകരമായ പലതും വരുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല്ലിയെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പ്രവാചക വചനങ്ങളുണ്ട്. അത് അന്ധവിശ്വാസമല്ല, അതല്ലെങ്കിൽ കെട്ടുകഥയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്.
1: വീട് കുടിയിരിക്കലിന് പാൽ കാച്ചൽ നടത്തുന്നതിന് ഹദീസുണ്ടെന്ന് പള്ളിയിലെ ഉസ്താദ് പറയുന്നു, എന്താണ് വിധി എന്നാണ്?
0: അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ് ഒരു വീട്. മനുഷ്യൻ്റെ വലിയ ഒരു അഭിലാഷമാണ് ഒരു വീട് നിർമ്മാണത്തിലൂടെ ഉണ്ടാകുന്നത്. അതിൽ വീട് നിർമ്മാണത്തിന് മുമ്പ് നാം പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരിക്കലും പലിശയിലൂടെ ഉയർന്നു വരുന്ന ഒരു വീടായിരിക്കരുത്. ഒരിക്കലും ഒരു ധൂർത്തിൻ്റെ ഗോപുരമാകരുത്. പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ലക്ഷണമാകരുത് നമ്മുടെ വീട്. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കുവാൻ സൗകര്യപ്രദമായ വിശാലമായൊരു വീട് ഉണ്ടാക്കുന്നതിന് കുഴപ്പവുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം പലപ്പോഴും നന്ദി കേടാണ് മനുഷ്യരിൽ ഉണ്ടാകാറുള്ളത്. അത് ഓരോ നാട്ടിലും ഓരോ സമ്പ്രദായങ്ങളാണ്. വീടിൻ്റെ അസ്ഥിവാരം ഇടുന്നത് മുതൽ കട്ടില വെക്കുന്നത് മുതൽ ഓരോ റൂമിൻ്റെ ഭാഗങ്ങളും അടയാളപ്പെടുത്തുന്നത് മുതൽ തുടങ്ങുന്നു. മറ്റ് മൂർത്തികളെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ അറവുകൾ നടത്തുന്ന മുസ്ലിം നാമധാരികളുണ്ട്. കൃത്യമായ വിഗ്രഹാരാധനയുടെ ഭാഗമായി ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കന്നിമൂലകൾ പരിഗണിച്ചുകൊണ്ട് വീടിന് സ്ഥാനം നോക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നന്ദിക്ക് പകരം നന്ദികേടാണ് എന്ന് മനസ്സിലാക്കണം. ഒരു വീടുണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിന് പ്രത്യേകിച്ച് ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ വീടുണ്ടാക്കുന്ന അന്ന് ഇന്ന ഇന്ന പരിപാടികളുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോ നാട്ടിലുള്ള സമ്പ്രദായങ്ങളാണ്. ഇസ്ലാമിനെതിരല്ലാത്ത സമ്പ്രദായങ്ങൾ ഒരാൾക്ക് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. പാല് കാച്ചൽ എന്നൊരു ചടങ്ങ് അത് തീർത്തും ഇസ്ലാമിന് അനുകൂലമായൊരു പരിപാടിയല്ല. മറ്റ് മതസ്ഥരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. പാല് കാച്ചി ആളുകൾക്ക് കുടിക്കുവാൻ കൊടുക്കുകയല്ല സത്യത്തിൽ പാല് കാച്ചൽ. മറിച്ച് പാല് കാച്ചി തിളച്ച് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ ആ വീടിനും അടുക്കളക്കും ഐശ്വര്യമുണ്ടാകുകയുള്ളൂ എന്ന ഒരു ധാരണ അതിലുണ്ട്. ദുർവിനിയോഗം അതിലുണ്ട്. ഒരാൾ സന്തോഷത്തിൻ്റെ ഭാഗമായി ഒരു വീടുണ്ടാക്കി ജനങ്ങളെ ക്ഷണിച്ചാൽ അത് തെറ്റാണ്, തിന്മയാണ്, പാടില്ലാത്തതാണ്, ബിദഅത്താണ് എന്ന് പറയുവാനും ഒരു വിശ്വാസിക്ക് പാടില്ല. അതൊക്കെ തന്നെയും ഇസ്ലാം എതിർക്കാത്ത രൂപത്തിലുള്ള സമ്പ്രദായങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇതാണ്, മഹറമില്ലാതെ ഗ്രൂപ്പിൽ ഉംറക്ക് പോകാൻ പറ്റുമോ എന്നാണ്.
0: ഒരു യാത്ര എന്ന രൂപത്തിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അഥവാ ഒരു ഒരുങ്ങിപ്പുറപ്പെട്ടുള്ള യാത്ര, അതൊരു പക്ഷേ ഹദീസിൻ്റെ ഭാഷയിൽ 3 ദിവസമായിരിക്കും, 2 ദിവസം, 1 ദിവസം, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു യാത്രയാണോ എങ്കിൽ അവരുടെ കൂടെ ഒന്നുകിൽ ഭർത്താവോ അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അവർക്ക് മഹറം എന്ന് പറയുക. അവർ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. സ്ത്രീയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ, അവർക്കാണ് മഹറം എന്ന് പറയുക. ഭർത്താവോ മഹറമോ കൂടെ ഉണ്ടായിരിക്കണം. അതല്ലാത്ത രൂപത്തിൽ ഒരു സ്ത്രീ യാത്ര നടത്തിയാൽ അതൊരു ഉംറ കർമ്മത്തിന് വേണ്ടി തന്നെയാകട്ടെ, അവർ യാത്ര അവർ ചെയ്തത് മഹറമില്ലാതെ യാത്ര ചെയ്തു എന്ന ഒരു കുറ്റം അവർക്കുണ്ടാവും. എന്നാൽ അതിൻ്റെ പേരിൽ അവർ നിർവഹിക്കുന്ന ആരാധന കർമ്മം, അപ്പോൾ യാത്രയിൽ നമസ്കരിച്ചു, ആ നമസ്കാരം അത് സ്വീകാര്യമാണോ അല്ലേ സ്വീകാര്യമാണ്, അത് പിന്നീട് കഥ ആക്കേണ്ടതില്ല. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ മഹറമില്ലാതെ ഉംറക്ക് പോയി, അങ്ങനെ അവർ അവിടെ ആ ദിവസങ്ങളിലെ നമസ്കാരങ്ങളൊക്കെ ഹറമിലും മസ്ജിദ് നബവിയിലും അല്ലാതെയും ഒക്കെയായി നമസ്കരിച്ചു, ആ നമസ്കാരം സ്വീകാര്യമാണോ? സ്വീകാര്യമാണ്. എന്തുകൊണ്ട്? അത് ഒരു മടക്കി നിർവഹിക്കേണ്ടതില്ല, സ്വീകാര്യമായതുകൊണ്ട് തന്നെ. പക്ഷേ അതിൻ്റെ പേരിൽ അവർ യാത്ര ചെയ്തു എന്നൊരു കുറ്റമാണ് അവർ ഉണ്ടാകുക, മഹറമില്ലാതെ യാത്ര ചെയ്യുന്നു. അതേപോലെ സ്ത്രീ ഇങ്ങനെ ഉംറ ചെയ്യുന്നു, ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഉംറ, ഒരു ഹജ്ജ്, ഈ കർമ്മങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞാൽ അത് അവരും സ്വീകരിക്കപ്പെടുകയും അവരുടെ നിർബന്ധ ബാധ്യതയാവുന്ന നിർബന്ധ ഹജ്ജ്, നിർബന്ധ ഉംറ വീടുകയും ചെയ്തു. പക്ഷേ അവരിങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന ഒരു കുറ്റമാണ് അവർക്കുണ്ടായിത്തീരുക. ഇവിടെ പ്രിയമുള്ള ശ്രോതാക്കൾ അറിയേണ്ട കാര്യം, ഹജ്ജ് ഉംറ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ നിർവഹിച്ച വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഹജ്ജ് കർമ്മം നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായും ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക, മക്ക കാണുക, മദീന പള്ളിയിൽ നമസ്കരിക്കുക, അവിടെ ചെയ്യേണ്ട സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നത് ഏതൊരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും അടങ്ങാത്ത ആഗ്രഹമാണ്. അതിനുവേണ്ടി അവൻ പണം സംഭരിക്കുവാനും ശേഖരിക്കുവാനും സ്വരൂപിക്കുവാനും ഒക്കെ ശ്രമിക്കും. വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം ആഗ്രഹവും താല്പര്യവും ഉള്ളതോടൊപ്പം തന്നെ അറിയേണ്ട കാര്യം, എപ്പോഴാണ് തനിക്ക് ഒരു ആരാധനാകർമ്മം അനിവാര്യമായിത്തീരുക, നിർബന്ധമായിത്തീരുക, അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നറിയണം. ഉദാഹരണമായി സക്കാത്ത്, ഇസ്ലാമിലെ 5 സ്തംഭങ്ങൾപ്പെട്ട 3-ാമതായി എണ്ണപ്പെടുന്ന സക്കാത്ത്, ആ സക്കാത്ത് നിർവഹിക്കൽ ചില നിബന്ധനകൾ ഒത്തിറങ്ങിയ ആളുകൾക്ക് നിർബന്ധമാണ്. അഥവാ സക്കാത്ത് കൊടുക്കാൻ അർഹരായ സാമ്പത്തികമായി ഉയർന്ന ആളുകൾ, അവര് നാണയത്തിന്റെ കറൻസിയുടെ സക്കാത്താണെങ്കിൽ വർഷാവർഷം നൽകണം, അതല്ല ഭൂമിയിൽ നിന്നും വിളവെടുത്ത വിളവിൻ്റെതാണെങ്കിൽ എപ്പോഴാണോ വിളവെടുത്തത് അപ്പോൾ കൊടുക്കണം, അത് അവർക്ക് നിർബന്ധമാണ്. സക്കാത്ത് കൊടുക്കുവാൻ ഉള്ള നിബന്ധനകൾ ഒത്തിണങ്ങണം എന്ന് ചുരുക്കം. ഇതേപോലെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഉള്ള നിബന്ധനകളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനിസ്തതാ ഇലൈഹി സബീല, അങ്ങോട്ട് എത്തിപ്പെടുവാനുള്ള ഇസ്തിത്താഅത്ത് ഉണ്ടായിത്തീരുക, കഴിവ് ഉണ്ടായിത്തീരുക. പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്താണ് ഇസ്തിത്താഅത്ത്. പുരുഷന്മാരാണ് എങ്കിൽ അവർക്ക് രണ്ട് നിബന്ധന. ഒന്ന്, ശാരീരികമായ കഴിവ്. ഒരാൾ വമ്പിച്ച ധനികനാണ്, പക്ഷേ ശാരീരികമായി അയാൾക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമല്ല. എന്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്തില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവനോട് ചോദിക്കുകയില്ല. അവന് പറയാം, റബ്ബേ, എൻ്റെ ഈ കാശുണ്ട്, പക്ഷേ മക്കയിലേക്ക് എത്തുവാനുള്ള ശാരീരികമായ പ്രാപ്തി എനിക്കില്ല എന്ന് പറയാൻ സാധിക്കും. ഇനി ശാരീരികമായ ഒരാൾക്ക് കഴിവുണ്ട്, ഒരു ചെറുപ്പക്കാരനാണ്, യുവാവാണ്, പക്ഷേ അവന് മക്കയിലേക്ക് എത്തുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ അതിനുവേണ്ടി അവൻ യാചിക്കുകയും ഇരക്കുകയും ആളുകളുടെ മുമ്പിൽ ഇതിനു വേണ്ടി കാശിനു വേണ്ടി ഇരക്കുന്ന സമ്പ്രദായം അതൊരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഹജ്ജിനു വേണ്ടി പോകും. ഹജ്ജിനെ കുറിച്ച് ഖുർആൻ സൂറത്ത് അൽബക്കറയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കുക. ഹജ്ജിനു വേണ്ടി പോകുമ്പോൾ പല ആളുകളും മുന്നൊരുക്കമില്ലാതെ യാചിച്ചുകൊണ്ട് പോയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കണം, ആളുകളോട് എരന്ന് പോയി യാചിച്ചു പോയി ഉംറക്ക് ഹജ്ജ് കർമ്മത്തിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ രണ്ട് നിബന്ധനകളാണ്, ശാരീരികമായ കഴിവുണ്ടാകുക, സാമ്പത്തികമായ കഴിവുണ്ടാകുക. സ്ത്രീകൾക്കാണ് എങ്കിൽ ഇതിനപ്പുറം മൂന്നാമൊരു നിബന്ധന, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ മെഹ്റം കൂടെ ഉണ്ടാകണം. അതാണ് ഈ നിബന്ധന. ഈ നിബന്ധന ഒത്തിണങ്ങിയാൽ മാത്രമേ അവന് ഹജ്ജ് ഉംറ നിർബന്ധമുള്ളൂ, ഇല്ല എങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവനോട് ചോദിക്കുകയില്ല. ഈ ഒരു കർമ്മം അഥവാ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അവർക്ക് നിർബന്ധമാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചുളിവിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നടക്കുന്നത് മക്കയിലാണല്ലോ. ആ കർമ്മങ്ങൾ അവിടെ സൗകര്യം ഏർപ്പെടുത്തുന്ന അവിടുത്തെ ഭരണാധികാരികൾ, അവിടെയുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ കശക്കിയെറിയുന്ന രൂപത്തിലോ അത് ലംഘിക്കുന്ന രൂപത്തിലോ നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കുക, അതും ഇസ്ലാം ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ, അത് തികച്ചും എതിർക്കപ്പെടേണ്ട കാര്യമാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഹജ്ജ് ഉംറ ട്രിപ്പുകൾ നടത്തുന്ന ആളുകൾ നല്ല ഉദ്ദേശമാണ് എങ്കിൽ, ആളുകളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുന്നു, ഉംറ ചെയ്യിപ്പിക്കുന്നു, വമ്പിച്ച പുണ്യകർമ്മമാണ് ചെയ്യുന്നത്, അതോടൊപ്പം അവർക്ക് അതിൻ്റേതായ തക്ലിഫ, അതിൻ്റെ ചെലവുകളും മറ്റുമൊക്കെ ഒരു അംശം അവരെടുക്കുന്നു. ഇത് ഒരു കച്ചവട കണ്ണോടുകൂടി നോക്കാതെ ജനങ്ങളെ സേവിക്കണം എന്നുള്ള രൂപത്തിൽ ചെയ്യുമ്പോൾ അതൊരു പുണ്യകരമായി തീരുന്നു. എന്നാൽ പലപ്പോഴും ആ ഒരു നിയത്തിൽ നിന്ന് പല ആളുകളും തെറ്റിപ്പോകുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുരുഷന്റെ പിന്നിൽ മറ്റുള്ള എത്രയോ സ്ത്രീകളെ ചേർക്കുന്നു, ഭാര്യ എന്നും പെങ്ങൾ എന്നും ഉമ്മ എന്നും അമ്മായി എന്നും പല പേരിലും, സത്യത്തിൽ അവർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ബന്ധമില്ലാത്ത ആളുകളെ ബന്ധുക്കളെന്ന് വിളിക്കുന്നത് എത്രമാത്രം ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹജ്ജ് ഉംറ കർമ്മത്തിന് ഉള്ള നിബന്ധനകൾ ഒത്തിണങ്ങിയാൽ മാത്രം അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്കുണ്ടായിത്തീരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും ഹിദായത്ത് നൽകി അവരെ അനുഗ്രഹിക്കുമാറാണ്.
1: ബൊച്ചേട്ടി എടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
0: ബൊച്ചേട്ടിയും ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്തായി വന്ന പ്രത്യേക ചായപ്പൊടി കച്ചവടമാണ്. ഒരു കടയിൽ നിന്നും ഒരു വസ്തു വാങ്ങിയപ്പോൾ ലഭിച്ച കൂപ്പൺ അതിൽ പ്രൈസ് ലഭിച്ചുവെങ്കിൽ ഒരു തെറ്റായ കാര്യമല്ല. പ്രത്യേകിച്ച് ആ പ്രൈസ് ലഭിച്ചത് മുഖേന വസ്തുവിന് പ്രത്യേകം വില ഈടാക്കിയിട്ടില്ല എങ്കിൽ. എന്നാൽ സത്യത്തിൽ ഇവിടെ ഈ ചായപ്പൊടി തേയിലക്കച്ചവടം എന്ന് പറയപ്പെടുന്ന ഈ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് 10 ലക്ഷമോ അതിൽ കുറവോ ഒക്കെയുള്ള സംഖ്യ ആളുകൾക്ക് ഭാഗ്യമായി അടിച്ചേക്കാം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചായപ്പൊടി ആവശ്യമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ ലോട്ടറി എങ്ങനെ വാങ്ങുന്നുവോ അതേ അർത്ഥത്തിലാണ് ഇന്ന് വാങ്ങുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ടൊരു കച്ചവടം അല്ല.
1: ഫുട്ബോൾ പോലുള്ള കളികൾ ചൂതാട്ടത്തിൽ പെടുമോ? എല്ലാ കളികളും പണത്തിനു വേണ്ടി തന്നെയല്ലേ കളിക്കുന്നത്? എന്താണ് ഇതിലെ ഇസ്ലാമിക വിധി എന്നാണ്.
0: മനുഷ്യന് അല്പമൊക്കെ ഉല്ലാസത്തിനും വിനോദത്തിനുമൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള വിനോദങ്ങൾ ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഇസ്ലാമികമായ വസ്ത്രധാരണമായിരിക്കണം. പുരുഷൻ്റെ തുട ഔറത്താണ് എന്നതുകൊണ്ട് തന്നെ ഔറത്ത് മറക്കുന്ന രൂപത്തിലായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്. അപ്രകാരം തന്നെ നമസ്കാരങ്ങൾ വീഴ്ച വരുത്തുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത കളിയായിരിക്കുവാൻ പാടില്ല. പരസ്പരം തെറിയും അട്ടഹാസങ്ങളും അരങ്ങേറുന്ന ശബ്ദകോലാഹലമുള്ള ഒരു വേദിയുമാകുവാൻ പാടില്ല. അതിലപ്പുറം രണ്ടു ടീമുകൾ കാശെടുത്ത് അതിൽ നിന്നാരാണോ ജയിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ കാശുകൊണ്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് മൈസറിൻ്റെ ചൂതാട്ട സമാനമായി തീരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉള്ള ഒരു സമയനിഷ്ഠയോടുകൂടിയുള്ള കളിയാണ് എങ്കിൽ അത് നമ്മൾക്ക് അനുവദിക്കപ്പെട്ട വിനോദത്തിലോ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം നൽകുന്ന ഒരവസ്ഥയിലേക്കോ എത്തിയേക്കാം. ആ രൂപത്തിൽ നമ്മൾ കളിയെ ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഷമീർ മദീനി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, സ്വാദിഖ് മദീനി എന്നിവർ.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
8: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
7: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
8: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
7: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
8: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
7: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
8: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
7: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
8: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
7: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
8: Quran Learning Program.
7: പ്രാമാണികമായ പഠനം,
8: പ്രായോഗികമായ പഠനക്രമം,
7: പണ്ഡിതോചിതമായ പ്രതിപാദനം,
8: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
7: ലളിത സുന്ദരമായ അവതരണം,
8: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം,
7: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
8: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
7: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
8: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
7: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
8: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
7: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
8: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
9: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
8: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
9: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
8: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
9: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
8: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
9: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
8: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
9: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
8: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
6: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി ഭിന്നശേഷി EWS OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാം ഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMAയിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ്ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ്ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ്ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് സന്താനങ്ങൾ. സന്താന പരിപാലനത്തിൽ സ്വീകരിക്കേണ്ട ഇസ്ലാമിക മാനമാണ് ഇന്നത്തെ നേർരേഖയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. മക്കൾ അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന വിഷയം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ. കുട്ടികളെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും അധികം പരാതികളും അഭിപ്രായങ്ങളും കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യമാണ്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് അവരെ കണ്ണുകെട്ടി, നമുക്ക് അവരെ നിയന്ത്രിച്ച് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ സ്നേഹിച്ച് താലോലിച്ച് നമ്മൾ വിചാരിക്കുന്ന അതേ ഒരു റൂട്ടിൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ മുതിർന്ന് പക്വത എത്തിയ ഒരു ആൾ എത്രമാത്രം ദീനീ ചിട്ടകൾ പാലിക്കുന്നുവോ അതേ ചിട്ടകളെ പരിശീലിപ്പിച്ച് നമുക്കൊരു പ്രായം വരെ നമ്മുടെ കുട്ടികളെ കൂടെ കൊണ്ടുവരാൻ പറ്റിയേക്കും. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കൂടെ പള്ളിയിൽ വന്ന്, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ കൂടെ ഖുർആൻ പഠിച്ച്, നല്ല കാര്യങ്ങളിലെല്ലാം സഹകരിച്ച് നമ്മുടെ കൂടെ വരുന്ന ഒരു സമയമുണ്ടാകും. എന്നാലൊരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുന്നതോടുകൂടെ ഈ നിയന്ത്രണങ്ങൾ നമുക്ക് സാധ്യമല്ലാതെ വരികയാണ് ചെയ്യുന്നത്. പലപ്പോഴും അവർ നമ്മളെ ധിക്കരിച്ചും നമ്മുടെ നിയന്ത്രണങ്ങളെ ഭേദിച്ചും അവർ പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ഒരു കുട്ടി അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു കല്യാണത്തിനോ പരിപാടിക്കൊക്കെ പോയി വന്നിട്ട് ഉമ്മനോട് പറയുന്നത്, ഉമ്മ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞു. വളരെ അധികം അടിച്ച് പൊളിച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ടൂറടിച്ച് അതേപോലെ തന്നെ നല്ല ബേക്ക് എടുത്ത് എത്ര സുഖത്തിലും സന്തോഷത്തിലും സ്വാതന്ത്ര്യത്തിലുമാണ് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത്. എനിക്കതിലൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്കും ഇനി ഇടയ്ക്കൊക്കെ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് പോകാൻ അവസരം വേണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവൻ കാണാത്ത ഒരു ലോകത്തെ അവൻ പരിചയപ്പെടുകയാണ്. അപ്പോൾ താൻ നിയന്ത്രിക്കപ്പെടുന്നു, താൻ അനാവശ്യമായി തൻ്റെ സുഖങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരുമ്പോൾ മാതാപിതാക്കൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധവും പ്രതികാരവും ധിക്കാരവുമാണ് പിന്നീട് അത്തരം കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രായത്തിലെത്തി അവർ നമ്മുടെ നിയന്ത്രണങ്ങളെ ഭേദിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മുൻകൂട്ടിയുള്ള ഒരാസൂത്രണവും ഒരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കുട്ടികളെ നിയന്ത്രിക്കാനാവും എന്നാണ് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിയുടെ ഒരു സ്കില്ല്, ഒരു കഴിവ് നിങ്ങൾ കണ്ടെത്തും. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക്, ഒരു UP ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് അവൻ്റെ ഒരു സ്കില്ല് നമ്മൾ കണ്ടെത്തണം. അത് നമുക്ക് കണ്ടെത്താൻ പ്രയാസമില്ല, നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് പറ്റും. ഉദാഹരണം പറയണമെങ്കിൽ അവൻ്റെ പാരായണം, ഒരു നല്ല ഒരു വിശുദ്ധ ഖുർആൻ്റെ ഒരു സൂറത്ത് നെറ്റിൽ നിന്ന് എവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് ആവർത്തിച്ച് കേൾപ്പിക്കും. അങ്ങനെ കേൾപ്പിച്ചിട്ട് അവനോട് ഓതാൻ പറയാം. ചില കുട്ടികൾ നല്ല ശൈലിയിൽ ആ കേട്ടത് അതുപോലെ നല്ല ഉച്ചാരണ രീതിയിൽ അതിൻ്റെ തെജവീതോടുകൂടെ അവൻ പാരായണം ചെയ്യും. അപ്പം നമ്മളോട് പറയുകയാണ്, എന്തൊരു നല്ല ഖിറാഅത്താണ്, എത്ര ഭംഗിയായി നീ ഈ ഖിറാഅത്ത് നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നീ ഒരു നല്ല ഹാഫിലായി, നല്ല ഒരു ഇമാമായി, ഖുർആൻ ശരിക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല ആളായിട്ട് വരുമെന്ന് പ്രതീക്ഷയുണ്ട്. നമുക്കത് ശരിയാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ പല അറബ് രാഷ്ട്രങ്ങളിലും അതേപോലെ തന്നെ UAE, സൗദി അറേബ്യയിലൊക്കെ ഹിഫ്ലിൻ്റെ മത്സരങ്ങളുണ്ട്, ആ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും, അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നല്ല പിന്നെ നമ്മൾ അവിടുന്ന് ഓതി കുറച്ച് പാർട്ടി നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, അവിടെ ഒന്ന് പഠിക്കാം, എല്ലാ ദിവസവും നമ്മളൊന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താ അറിയൂ, ഫുള്ള് ഇത് 2-3 കൊല്ലം കൊണ്ട് അത് ഹിഫ്ലാക്കാൻ വേണ്ടി ഫുൾ അവനതിൽ എൻഗേജ്ഡ്. അപ്പോൾ അവനെന്തായി, അവൻ്റെ സന്തോഷം അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് സംഗതികൾ വന്നു. ആ സ്കില്ലിനെ വളർത്തിയെടുക്കാൻ വേണ്ടി, ആ കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവനങ്ങോട് മുറിഞ്ഞിറങ്ങും. അത് മതിയാവും. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വിചാരിച്ചാൽ, ഒരു സിവിൽ സർവീസ് പരീക്ഷകൾക്കൊക്കെ എന്ത് പൊതുവായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ന്യൂസുകൾ കേൾക്കുക, പത്രങ്ങൾ വായിക്കുക, അങ്ങനെ ഏതൊരു വിവരവും കണ്ടെത്താൻ, അങ്ങനെ സ്കൂളിലുള്ള ക്വിസ് കോമ്പറ്റീഷനുകൾ മത്സരം പങ്കെടുക്കുക, അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ഒരു ഭയങ്കരമായ ഒരു മെമ്മറി, അതേപോലെ തന്നെ ഓർമ്മശക്തി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി, ഇതൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്താ വെച്ചാൽ നിനക്കൊരു ഭാവിയിൽ ഒരു സിവിൽ സർവീസിലൊക്കെ ഒരു പരീക്ഷ പാസ്സായി ഒരു നല്ല ഉദ്യോഗസ്ഥനൊക്കെയായി വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നതോട് കൂടെ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് കാണുമ്പോൾ ഈ ഒരു പ്രായത്തിൽ അത്തരം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അവന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ എക്സാമിനൊക്കെ ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് ആ ഒരു 19 വയസ്സൊക്കെ ആവുന്നത് വരെ, 18 വയസ്സാവുന്നത് വരെ അവൻ എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ബോധമുള്ള ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു കൊടുത്താൽ, ഒരു ചെറിയ ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അവൻ വരുന്ന പത്രങ്ങളൊക്കെ ശേഖരിച്ച് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവൻ പരിപോഷിപ്പിച്ച് അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അവനൊരു ലക്ഷ്യം വന്നു, അവൻ്റെ ആ ഒരു കഴിവ് അവനെ എപ്പോഴും എന്തു ചെയ്യും, അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഈ സ്കൂളൊക്കെ പഠിക്കുന്ന പല കുട്ടികൾക്കും അധ്യാപകന്മാരോ രക്ഷിതാക്കളോ ആരെങ്കിലുമൊക്കെ നിന്നെ അതിന് പറ്റും എന്ന് പറയുമ്പോൾ, നീ നല്ലൊരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ നീ നല്ലൊരു പ്രസംഗകനാണ്, അല്ലെങ്കിൽ നീ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, ഒരു പുസ്തകാവലോകനം നടത്താൻ കഴിയുന്ന ആളാണ്, നല്ല ആർട്ടിക്കിൾ എഴുതാൻ പറ്റുന്ന ആളാണ്, അല്ലെങ്കിൽ നല്ല ഖിറാഅത്ത് ഉള്ളവനാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവരിൽ എന്തു ചെയ്യും, വല്ലാത്തൊരു സ്വാധീനം എന്തു ചെയ്യും, ചെലുത്തും. ആ സ്വാധീനത്തിൻ്റെ ഒരു വഴിയിൽ അവൻ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെ അവൻ അതിൽ താല്പര്യപ്പെടും, പിന്നെ അവൻ മറ്റുള്ളവർക്കൊന്നും ഒരു ഒരു ഷോല ഒരു ഒരു പണി അവന് കിട്ടിയല്ലോ, ആ കിട്ടിയ പണിയിൽ അവൻ എന്തു ചെയ്യും, വ്യാപൃതനായി മുന്നോട്ട് പോകുന്ന കാര്യം. കാരണം ഇതല്ലാതെ ഒരു വേറൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിലില്ല. ഇത് കുട്ടികൾക്ക് ഫ്രീ ടൈമാണ്. പ്രധാനം പറയുകയാണെങ്കിൽ ചില അധ്യാപകന്മാർ പറയുന്നു, ശരിയാണെന്ന് നമുക്കറിയില്ല, അവർ പറയുന്നതാണ് ഒരു 10-ാം ക്ലാസ്സിലെ പരീക്ഷ ഒരു കുട്ടിക്ക് എഴുതണമെങ്കിൽ ഒരു 9-ാം ക്ലാസ് വരെ സ്കൂൾ പോയിക്കൊള്ളുന്നില്ലാതെ ഒരു കൊല്ലം നല്ല കഴിവുള്ള ഒരാൾ അവൻ്റെ കൂടെ നിന്നാൽ, അവനെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാഥമിക കാര്യങ്ങൾ പഠിപ്പിച്ച്, സയൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ച്, മാത്സ് പഠിപ്പിച്ച്, ആ പരീക്ഷ ഭംഗിയായി പാസ്സാകാൻ അവനെ സജ്ജമാക്കാൻ ഒരു വർഷം കൊണ്ട് പറ്റുന്നതാണ്. ഇപ്പോൾ 10 കൊല്ലത്തെ അധ്വാനം ഒരു കൊല്ലം കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു 5 കൊല്ലം 6 കൊല്ലം പഠിക്കുന്ന ഒരു എഞ്ചിനീയർ, അയാൾ ചെയ്യുന്നൊരു വർക്ക്, ഒരു വെബ് ഡിസൈനിങ് എന്തെങ്കിലും വർക്ക്, ആ വർക്ക് നല്ല കഴിവുള്ള ഒരു 8-ാം ക്ലാസ്സുകാരനെ 9-ാം ക്ലാസ്സുകാരനെ ഒരു 6 മാസം ശരിക്ക് പരിശീലിപ്പിച്ചാൽ ഒരു പക്ഷേ ആ എഞ്ചിനീയറേക്കാളും നന്നായി വർക്ക് ചെയ്യാൻ ഇവന് പറ്റും എന്ന് ചില കണ്ടെത്തലുകൾ ചില ആൾക്കാർ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അപ്പോൾ വളരെ കുറഞ്ഞ സമയമേ അവന് പഠിക്കാൻ ആവശ്യമുള്ളൂ. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക്, പി എച്ച് ഡിക്ക് പഠിക്കുന്ന കുട്ടിക്ക് കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയമൊക്കെ എന്താണ്, അവന് ജോലിയില്ലാതെ നടക്കുകയാണ്. ആ സമയത്താണ് അവൻ അരഞ്ഞു തിരിയുന്ന കൂട്ടുകാരെ കാണുന്നത്, അതേപോലെ തന്നെ അരഞ്ഞു തിരിയുന്ന പല കാര്യങ്ങളും അവൻ കാണുമ്പോൾ അവൻ അതിലേക്ക് ചാടി വീഴുകയാണ്. അവൻ്റെ ശക്തിയും അവൻ്റെ സമയവും മുഴുവൻ അതിൽ വിനിയോഗിക്കുകയാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികളെ അവരെ തെറ്റായ വഴികളിൽ നിന്ന് തിരിച്ചുവിടാനും അവർക്കിടെ ഭാവിക്ക് പുരോഗതിപ്പെടുന്ന നല്ല കാര്യങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനും സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ പണി കൊടുക്കുക എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ജോലി കൊടുക്കുക എന്ന് പറയുന്നതിൽ നമ്മുടെ ദീനി പ്രബോധനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളായി എൻഗേജഡാകുന്ന പല ആളുകളും വളരെയധികം ആ ഒരു അവരൊക്കെ സുഹൃത്തുക്കളുണ്ടാവും, നല്ല സുഹൃത്തുക്കളായിരിക്കും. അവരെ കൂടെ മീറ്റിങ്ങുകളും പരിപാടികളും യാത്രകളൊക്കെ ആകുമ്പോൾ തൽക്കാലം എന്തു ചെയ്യും, വഴിതെറ്റിപ്പോകാവുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും അവർ തിരിച്ചു വരാനുള്ള സാധ്യത. ഒരു പണി ഉണ്ട് എന്നുള്ളതാണ്, ഒരു ജോലിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ജോലിയിലൊരു ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടുക. അങ്ങനെ നമ്മുടെ കുട്ടികളെപ്പോഴും അവർക്ക് താല്പര്യമുള്ള, അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായി തീരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ കണ്ണുകെട്ടി വീട്ടിലിടുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും സൗകര്യപ്പെടുക എന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ഹബ്ബ്ലന, ഹബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വലിയ സമ്മാനമായി നൽകണേ എന്നാണ്. ശരിക്കും സമ്മാനമാണ്, നല്ല മക്കൾ ജീവിതത്തിൻ്റെ സമ്മാനമാണ്. ഹബ്ലനാമിന് അസുവാജിന വധുരിയാത്തിൻ്റെ കുറത്തായി കൺകുളിർമ തന്നെ. നല്ല മക്കളെ കിട്ടിയാൽ നമുക്ക് മാത്രമല്ല ഉപകരിക്കാം, ആ മക്കൾ ഒരു നല്ല മകനാണെങ്കിൽ അവന് സ്കൂളിന് ഒരു വലിയ സമ്പാദ്യമാണ്, അവൻ പഠിക്കുന്ന സ്ഥാപനം ഈ സമൂഹത്തിന് അവന് വലിയൊരു സംഭാവനയാണ്. അപ്പോൾ ഒരു നല്ല കുട്ടി, എല്ലാവരുടെ കുട്ടികളും നല്ലവരായാലോ ഈ സമൂഹം തന്നെ ഏറ്റവും നന്മ നിറഞ്ഞതായിത്തീരും. അതുകൊണ്ട് ഒരു മകൻ നല്ലവനാകണേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാമൂഹികപരമായ വലിയൊരു മാറ്റത്തിനു കൂടിയാണ് അയാളുടെ പ്രാർത്ഥനകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് വളർത്താനും അതേപോലെ തന്നെ അവരെ നല്ല കാര്യങ്ങളിൽ നിരതമാക്കുവാനും അവരുടെ ശ്രദ്ധകളെയും ബുദ്ധിശക്തിയെയും കഴിവിനെയും എല്ലാം നന്മയിൽ ഏകീകരിപ്പിക്കുവാനും ശ്രമിക്കുക എന്നുള്ളത് അവൻ്റെ കഴിവുകളെ കണ്ടെത്തി അവൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിനർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. അല്ലാഹു സഹായിക്കട്ടെ.
5: നിങ്ങൾ കേട്ടത് നേർരേഖ, മക്കൾ അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന കുടുംബബന്ധിയായ വിഷയമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. നേർരേഖ സമാപിക്കുന്നു.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അശ്രദ്ധ ഖബർ വരെ. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ അശ്രദ്ധയെപ്പറ്റിയാണ് സൂറത്തു തകാസുറിന്റെ 1-ാമത്തെ ആയത്തിൽ പറയുന്നത്. പരലോകത്തെ തൊട്ടും മരണാനന്തര ജീവിതത്തെ തൊട്ടും സ്വർഗം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടുമെല്ലാം ദുനിയാവിലെ അലങ്കാരങ്ങൾ മനുഷ്യനെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഈ അശ്രദ്ധ ഏതുവരെ തുടരും? അല്ലാഹു പറയുന്നു, ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറകൾ, ഖബർസ്ഥാനുകൾ നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ ഈ അശ്രദ്ധ തുടരുന്നതാണ്. അഥവാ ജീവിതകാലം മുഴുവൻ മരണപ്പെട്ട ഖബറിലേക്കെത്തുന്നതുവരെ പല മനുഷ്യന്മാരും ഈ അശ്രദ്ധയിലാണ് ജീവിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറയുന്നുണ്ട്, മനുഷ്യൻ അവനെ ഒരു താഴ്വര സ്വർണം കിട്ടിയാൽ അവൻ ആഗ്രഹിക്കുക 2-ാമതൊരു താഴ്വര കൂടി സ്വർണം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അഥവാ ഒരിക്കലും അവൻ്റെ ആ ദുനിയാവിനോടുള്ള ആഗ്രഹം അടങ്ങുകയില്ല എന്നർത്ഥം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവൻ്റെ ആ ഒരാഗ്രഹത്തെ അവൻ്റെ വയറിനെ മണ്ണല്ലാതെ നിറക്കുകയില്ല എന്നുള്ളതാണ്. വയ്യം ല അഫാഹു ഇല്ലത്തുറാബ്, മണ്ണല്ലാതെ അവൻ്റെ വായയെ നിറക്കുകയില്ല. അഥവാ ഖബറിലേക്കെത്തിയാലേ അവൻ്റെ ആ ഒരു ആഗ്രഹം നിൽക്കുകയുള്ളൂ, ഇല്ലാതാവുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം കാരണത്താൽ പരലോകത്തെ മറക്കുന്ന മനുഷ്യൻ, അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹ. ഒരു ഭക്ഷണപാത്രത്തിലേക്ക് ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നത് പോലെ, ആളുകൾ അതിലേക്ക് വരുന്നത് പോലെ നിങ്ങളുടെ മേൽ ആളുകൾ ചാടി വീഴുന്നൊരു കാലഘട്ടം വരും. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, അത് പ്രവാചകരെ അന്ന് ഞങ്ങൾ വളരെ കുറച്ചായിരിക്കുമോ, അതുകൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത്? പ്രവാചകൻ പറഞ്ഞു, ബൽ അൻതും യൗമ ഇദിൻ കസീർ, എന്നാൽ അന്ന് നിങ്ങൾ ധാരാളമുണ്ടാകും. വലാക്കിന്നക്കും ഗുസാഉൻ കഗുസാഇസ്സൈൽ, എന്നാൽ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളെപ്പോലെയായിരിക്കും അന്നുള്ള മുസ്ലിമീങ്ങൾ എന്നാണ്. അപ്പം ധാരാളം മുസ്ലിം നാമധാരികളുണ്ടായിരിക്കും, എന്നാൽ എല്ലാവരും ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്നവരല്ല. തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് തോന്നിവാസികളായി, താന്തോന്നികളായി, എല്ലാവിധ വൃത്തികെട്ട സംസ്കാരങ്ങളും ജീവിതത്തിൽ പേറി, എല്ലാവിധ വൃത്തികെട്ട വസ്ത്രധാരണങ്ങളും ജീവിതത്തിൽ പേറി ജീവിക്കുന്ന കേവലം മുസ്ലിം നാമധാരികളായി മുസ്ലിമീങ്ങൾ മാറുന്ന ഒരു കാലഘട്ടത്തിലാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന് നിങ്ങളെ വഹ്ന് ബാധിക്കും. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ വമൽ വഹ്ൻ, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് വഹ്ന് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹവും, വക്കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പുമാകുന്നു. അഥവാ അൽഹിർസു അലൈഹ വതർക്കുൽ അമലിൽ ആഖിറ, ദുനിയാവിനോടുള്ള വല്ലാത്ത ആഗ്രഹവും പരലോകത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കലുമാകുന്നു. വഹാദാ യജ്അലുഹും യഖാഫൂനൽ മൗത്ത്, ഇങ്ങനെ മുസ്ലിമീങ്ങളാകുമ്പോൾ അവർക്ക് മരണത്തെ ഭയമാകുന്നു. വയുഹിബ്ബൂനൽ ഹയാത്ത വമത്താഅദ്ദുനിയ, അവർക്ക് ദുനിയാവിലെ ജീവിതത്തോടും അതിലെ വിഭവങ്ങളോടുമാകുന്നു സ്നേഹം. ഫയത്രുക്കൂനൽ ജിഹാദ ഫീ സബീലില്ല, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട് എന്നുറപ്പാണല്ലോ. അതിനപ്പുറം നമ്മളെല്ലാവരെയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും എന്നുള്ളതും ഉറപ്പാണല്ലോ. ബർസഖി ജീവിതം, അവിടെ രക്ഷാശിക്ഷകളുണ്ട് എന്നുള്ളതും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഇവിടെ അശ്രദ്ധരായി ജീവിച്ചവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശ്രദ്ധാപൂർവം പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി അശ്രദ്ധ മാറ്റിവെച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നല്ല തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോളായിരുന്നു. അശ്രദ്ധ ഖബർ വരെ എന്ന വിഷയമാണ് നമ്മൾ കേട്ടത്.
5: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടി

0: നടത്തിയാൽ അക്കൌണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം കേൾക്കാം. ഷിർക്കിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം ബിൻ റഷീദ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ഷിർക്കിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും, ഷിർക്ക് നിങ്ങളിൽ സംഭവിക്കുന്നത് ഒരു കറുത്ത ചെറിയ ഉറുമ്പിനേക്കാളും അവ്യക്തമായിട്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. അത് നീ ചെയ്താൽ ചെറുതും വലുതുമായ ഷിർക്ക് നിന്നിൽ നിന്ന് അകലുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രാർത്ഥന: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. اللهم إني أعوذ بك أن أشرك بك. اللهم إني أعوذ بك أن أشرك بك وأنا أعلم أن أشرك بك وأنا أعلم أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم وأستغفرك لما لا أعلم وأستغفرك لما لا أعلم. اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم لما لا أعلم. أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم.
5: പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം.
4: അല്ലാഹുമ്മ ഇന്നി അഊ

0: أعوذ بك أن أشرك بك وأنا أعلم وأستغفرك بما لا وأستغفرك لما لا أعلم وأستغفرك لما لا أعلم. اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم. ഈയൊരു പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് പഠിക്കാം. اللهم إني أعوذ بك أن أشرك بك وأنا أعلم. اللهவே അറിഞ്ഞുകൊണ്ട് നിന്നോട് ശിർക്ക് പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു, എനിക്ക് അറിയാത്തതിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ സാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കലും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ളത് ഒന്ന് തന്നെയാണ് എന്ന ബോധത്തോടുകൂടെ ഈ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ ഡിപ് മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിൽ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം RRB തിരുവനന്തപുരം .gov.in.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, വേർപാടിലെ പ്രത്യാശ. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വേർപാടിലെ പ്രത്യാശ, എഴുത്ത് സമീർ മുണ്ടേരി. ജീവിതം ഒരു യാത്രയാണ്. ഓരോരുത്തരും ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. പ്രിയപ്പെട്ടവർ വിട്ടുപിരിയുമ്പോൾ വീടിൻ്റെ കൺകുളിർമ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ആ വേദനയെ ആശ്വാസമാക്കി മാറ്റാൻ നമ്മെ സഹായിക്കും. മരണം ഒരന്ത്യമല്ല, മറിച്ച് മറ്റൊരു ലോകത്തേക്കുള്ള മാറ്റമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏതൊരു ജീവനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. സൂറത്ത് ആലിമ്രാൻ വചനം 185. ഇന്നലെ നാഥനിലേക്ക് മടങ്ങിയ എന്റെ പ്രിയ സ്നേഹിതൻ അർഷദ് മാനുവിന്റെ മകൻ 17 വയസ്സുകാരൻ ഹാഷിമിൻ്റെ പെട്ടെന്നുള്ള വേർപാട് നെഞ്ചകം തകർക്കുന്നതായിരുന്നു. എങ്കിലും ഒരു വിശ്വാസിക്ക് മരണത്തിനപ്പുറം പ്രത്യാശയുടെ ഒരു വലിയ ലോകമുണ്ടല്ലോ. പരീക്ഷണങ്ങളും വിശ്വാസിയുടെ നിലപാടും ജീവിതത്തിലെ നഷ്ടങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപാടും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. അതിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് അള്ളാഹു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത്. തീർച്ചയായും നാം നിങ്ങളെ ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവയിലൂടെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ്, അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങുന്നതും. ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. അധ്യായം അൽ ബഖറ വചനം 155-56. ഒരു കൊച്ചുമിടുക്കൻ്റെ ഓർമ്മകൾ. ഹാഷിം നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും അവൻ അവശേഷിച്ചുപോയ മാതൃകകൾ ഒരൊറ്റ ഹൃദയത്തിൽ നിന്നും മാഞ്ഞുപോകില്ല. ശക്തമായ മഴയുള്ള ഈ കാലത്തും സുബഹി നമസ്കാരം പിതാവിൻ്റെ കൂടെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചിരുന്ന നല്ലൊരു മകൻ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹലാലായ മാർഗത്തിലൂടെ ചെറിയ സമ്പാദ്യങ്ങളുണ്ടാക്കി അത് സ്വന്തം ആവശ്യങ്ങൾക്കെല്ലാം മറിച്ച് നിർധനരായ കുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും വാങ്ങി നൽകാൻ നീക്കിവെച്ചവൻ, ഇസ്ലാമിക പ്രബോധ രംഗത്ത് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേർന്ന ഒരു കൊച്ചുമിടുക്കനായിരുന്നു അവൻ. ഇത്രയും മനോഹരമായി ദീനിലും ജീവകാരുണ്യത്തിലും അവനെ വാർത്തെടുത്ത ആ പിതാവിനെ ഈ നിമിഷത്തിൽ നമുക്കോർക്കുകയാണ്. ഒരു നല്ല മകനെ വളർത്തിയെടുക്കുക എന്നത് ഒരു രക്ഷിതാവിന് പരലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ്. കരളുരുകുന്ന ഈ വേദനയിൽ അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും സബ്റുൻ ജമീൽ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദാസന്റെ കുട്ടി മരണപ്പെടുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എന്റെ ദാസന്റെ കുട്ടിയുടെ ജീവൻ പിടിച്ചുവോ? അവർ പറയും, അതെ. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത്? അവർ പറയും, അതെ. അപ്പോൾ അള്ളാഹു ചോദിക്കും, എന്നിട്ട് എന്റെ ദാസൻ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയും, അവൻ നിന്നെ സ്തുതിക്കുകയും ഇന്നാലില്ലാഹ് ചൊല്ലുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു പറയും, എന്റെ ആ ദാസന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക, അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ പാർപ്പിടം എന്ന് പേരിടുകയും ചെയ്യുക. ആദർശ ബന്ധം നൽകുന്ന കരുത്തും കരുതലും. ഹാഷിമിന്റെ ജനാസ സംസ്കരണത്തിന് ഒഴുകിയെത്തിയ നൂറുകണക്കിന് ആളുകളെ കണ്ടപ്പോൾ അത് കേവലം ഒരു മരണാനന്തര ചടങ്ങല്ലെന്ന് മനസ്സിലായി. അവരിൽ ഭൂരിഭാഗവും കിലോമീറ്ററുകൾ താണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹാഷിമിനെ നേരിൽ കണ്ടിട്ടില്ലാത്തവരായിരുന്നു. ഭൗതികമായ യാതൊരു സ്വാർത്ഥ താൽപ്പര്യങ്ങളുമില്ലാതെ കേവലമൊരു ആദർശ ബന്ധം മാത്രമാണ് ആ മയ്യത്ത് നമസ്കാരത്തിന് ഒത്തുചേരാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആദർശ സാഹോദര്യം എന്തുമാത്രം ശക്തമാണെന്ന് അരംഗം ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒരിക്കൽ പോലും കാണാത്തൊരു സഹോദരനു വേണ്ടി അന്യനാട്ടിൽ നിന്നും വന്ന് ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്ന ആ കരുതൽ തന്നെയാണ് വിശ്വാസിയുടെ കരുത്ത്. ഹസനുൽ ബസരി റളിയല്ലാഹുഅൻഹു പറഞ്ഞൊരു വാചകം, നിങ്ങൾ സദ്വൃത്തരായ കൂട്ടുകാരെ അധികരിപ്പിക്കുക, കാരണം പരലോകത്തവർക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. ഈ ലോകം അവസാനമല്ലെന്നും പുണ്യവാന്മാരായ മനുഷ്യർക്ക് പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാമെന്നുമുള്ള പ്രത്യാശ വിശ്വാസിയുടെ വലിയൊരാശ്വാസമാണ്. ആ വിശ്വാസം വേർപാടിൻ്റെ കയ്പിനെ കുറയ്ക്കും. അള്ളാഹു പറയുന്നു, വിശ്വസിക്കുകയും തങ്ങളുടെ സന്തതികൾ വിശ്വാസത്തോടെ അവരെ പിൻപറ്റുകയും ചെയ്തവരാരോ അവരുടെ സന്തതികളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ്. സൂറത്തുൻ തൂർ, വചനം 21. നമ്മെ വിട്ടുപോയ ഹാഷിം അവൻ ചെയ്ത നന്മകളിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും എന്നും ജീവിക്കും. അവനു വേണ്ടി കണ്ണുനീറൊഴുക്കുമ്പോഴും അവന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം അവനോടുള്ള സ്നേഹവും അവനായി ചെയ്യുന്ന പ്രാർത്ഥനകളുമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരെയും ഓർക്കുക. അവർക്കു വേണ്ടി ആത്മാർത്ഥമായി മഗ്ഫിറത്തിനു വേണ്ടി, കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പേരിൽ ഒരു ചെറിയ തുക ദാനമായി നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുകയോ ചെയ്യുക. ഹാഷിമിനെപ്പോലെയുള്ള നല്ല കുട്ടികളുടെ ഗുണങ്ങളും ജീവിതാനുഭവങ്ങളും നമ്മുടെ മക്കൾക്ക് വിവരിച്ചു കൊടുക്കുക. അത് വരും തലമുറയ്ക്ക് ഒരു പ്രകാശമാകട്ടെ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വേർപാടിലെ പ്രത്യാശ. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
5: അല്ലാം അല റസൂലില്ല വാല അലിഹി വാസ്ഹാബി അജ്മൈൻ അമാബാദ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം മൂത്രത്തിൽ പഴുപ്പ് എന്നതാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് സലീം സാറാണ്. അദ്ദേഹം തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ സർജനാണ്. വെൽക്കം സാർ.
6: താങ്ക് യു.
5: മൂത്രത്തിൽ പഴുപ്പ് പൊതുവേ സാധാരണ പ്രായമായവരിലും മറ്റും കേൾക്കുന്ന രോഗമാണ്, അല്ലെങ്കിൽ ചിലരെല്ലാം നിസാരമായി തള്ളിക്കളയുന്ന രോഗം കൂടിയാണ്. എന്താണ് മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്?
6: ശരീരത്തില് മൂത്ര സംബന്ധമായിട്ടുള്ള യൂറിനറി സിസ്റ്റം, ഇതിനകത്ത് ബാക്ടീരിയ രോഗാണുക്കൾ അത് വന്ന് കയറിക്കൂടുകയും അത് അവിടെ അതിൻ്റെ പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യും. അങ്ങനെ അത് നമുക്ക് ദോഷകരമായ ബാക്ടീരിയ ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ദോഷകരമായ ബാക്ടീരിയ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്ന, അങ്ങനെ മൂത്രമൊഴിക്കാൻ പോകുന്ന, അതുപോലെ ചിലപ്പോൾ പനിയുണ്ടാവും, വിറയലുണ്ടാവും, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ട് വരുമ്പോൾ ഇതിനാണ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന ആ അവസ്ഥയ്ക്കാണ് പറയുന്നത്.
5: ഒരു സർജൻ എന്ന നിലയിൽ ഈ ഒരു കേസുകൾ എത്രത്തോളം സാധാരണമാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു സർജറി വേണ്ടി വരുന്ന ഗുരുതരാവസ്ഥ എപ്പോഴാണ് എത്തുക?
6: ഒരു ഇന്നത്തെ ഒരു ഏകദേശം ഒ പിയിലെ വരുന്ന രോഗികളുടെ കണക്കുകൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു 20-25% ആളുകൾക്കും ഇതായിരിക്കും കംപ്ലയിൻറ്റ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർക്ക് ഉള്ളത്. ഇതിനെ സാധാരണഗതിയിൽ 4-5 ദിവസം ചികിത്സിച്ചാൽ, ആൻറ്റിബയോട്ടിക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന അസുഖങ്ങളാണ്. പക്ഷേ ചില കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ട്. അതായത് ഇപ്പം സ്ത്രീകളിലുണ്ടാകുന്ന പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്നത്, അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, തടസ്സം എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോഴെല്ലാം മൂത്രത്തിൻ്റെ നാളിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മൂത്രവാഹിനി കുഴൽ യൂറിറ്റർ എന്ന് പറയുന്ന അതിലൊക്കെ സ്റ്റോൺസ് വന്ന് അടഞ്ഞിട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം വന്ന് മൂത്രം ആ ഒഴുക്കിന് തടസ്സം സംഭവിക്കുമ്പോൾ ആ തടസ്സം കാരണം മൂത്രസഞ്ചിയിൽ യൂറിനറി ബ്ലാഡറിൽ അണുക്കൾ വരും ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ നീക്കം ചെയ്യണം. ഈ കല്ലും നേരത്തെ പറഞ്ഞ കല്ലും നമുക്ക് നീക്കം ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കിഡ്നിയെ ബാധിക്കുമ്പോൾ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും. അങ്ങനെ ചിലപ്പോൾ പഴുപ്പ് തന്നെ വരാം. അങ്ങനെ വരുമ്പോൾ പഴുപ്പ് കീറി പഴുപ്പ് കളയേണ്ടി വരും. ചിലപ്പോൾ മൊത്തത്തിൽ നശിച്ച കിഡ്നിയാണെങ്കിൽ അത് ചിലപ്പം എടുത്തു മാറ്റേണ്ടി വരും. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ഒരു സർജനിലെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ സാധാരണ ഡോക്ടർമാർക്കിനെ ചികിത്സിക്കാവുന്ന കാര്യമാണിത്.
5: ഓക്കെ, നമ്മൾ രോഗത്തിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഈ രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ?
6: ഇതിലെ കാരണങ്ങളെന്ന് പറയുമ്പോൾ ചില പ്രത്യേക അവസ്ഥകളിൽ ഈ മൂത്രത്തിൽ പഴുപ്പ് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഒന്ന് പ്രായം നോക്കാം. ചെറിയ കുട്ടികൾ, ഏതോ മാസങ്ങളായി പ്രായമുള്ള കുട്ടികൾക്ക് ഇത് കൂടുതൽ വരും. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ, പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞാൽ അത് പെൺകുട്ടികളിലാവും കൂടുതൽ കാണുന്നത്. അതുപോലെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, പ്രമേഹമുള്ള രോഗികൾക്ക് മൊത്തത്തിൽ അവരുടെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള ശേഷിയും കുറച്ച് കുറഞ്ഞു വരും. അതിൽ വേറെ പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഏത് അണുബാധയും ഡയബറ്റീസുള്ള കണ്ടീഷനിൽ കൂടി വരും
5: പെട്ടെന്ന്.
6: ഇനിയിപ്പോൾ മൂത്രത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ മൂത്രത്തിലും ഷുഗർ ഉണ്ടല്ലോ. ഈ ഷുഗർ എന്ന് പറയുന്ന സാധനമാണ് ഈ രോഗാണുക്കൾക്ക് അത് പെറ്റുവരുവാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ അവിടെ കൂടും,
5: അവർക്കുള്ള എനർജി
6: അവിടെ തന്നെ കിട്ടും. ഇതൊക്കെയാണ് ഡയബറ്റീസിനുള്ള പ്രശ്നം. അതുപോലെ വേറെ പ്രഗ്നൻസി പറഞ്ഞ പിന്നെ പുരുഷന്മാർക്ക് പൊതുവെ സാധാരണഗതിയിൽ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കുറവാണ്.
5: സ്ത്രീകൾക്കാണ്
6: കൂടുതൽ വരുന്നത്.
5: അതും പ്രായം
6: ഉള്ളുണ്ട്, പ്രഗ്നൻസി വരുമ്പോൾ ഉണ്ടാവാറുണ്ട്, പ്രഗ്നൻസിയിലുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് ചികിത്സിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ പ്രഗ്നൻസിയിലുണ്ടാകുന്ന പഴുപ്പ് തന്നെ അത് കിഡ്നിയെ ബാധിക്കും. അത് മാത്രമല്ല, അത് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഗർഭം അലസാനൊരു കാര്യം ഇതിലുണ്ട്. അലസി പോകുന്ന
5: കുറച്ച് ഡേഞ്ചറാണ്.
6: അത് ഡേഞ്ചറാണ്, അതായത് സീരിയസ് ആയിട്ട് തന്നെ കാണുന്നത് പ്രഗ്നൻസിയിലുണ്ടാകുമ്പോൾ. കാരണം അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രസവത്തിന് ഒരാൾക്ക് ഒരു സ്ത്രീക്ക് നോർമലായിട്ട് വേണ്ട പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന വസ്തുവാണ്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മൾ പ്രസവിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ശരീരം ഉൽപ്പാദിപ്പിച്ച് ആ യൂട്രസിനെ വേണ്ട രീതിയിൽ അതിനെ വികസിപ്പിച്ച് ആ പ്രസവത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹോർമോൺ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഇവിടെ ഈ മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോൾ ഇതേ ഒരവസ്ഥ ഉണ്ടാവും, പ്രോസ്റ്റാഗ്ലാൻഡിൻ കൂടും. ആ കാരണത്താൽ ഗർഭപാത്രം അത് കോൺട്രാക്ട് ചെയ്യും, യൂട്രസ് കോൺട്രാക്ട് ചെയ്യും, ഈ കുട്ടിയെ എക്സ്പെല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് ഡേഞ്ചറസ് എന്ന് പറയുന്നത്.
5: ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ യു ടി ഐ എന്ന് പറയുമ്പോൾ സാധാരണ നോർമലായിട്ട് എടുക്കാവുന്ന യു ടി ഐ, അല്ലെങ്കിൽ കുറച്ചുകൂടി സങ്കീർണമായ യു ടി ഐ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉള്ള യു ടി ഐ, അങ്ങനെയാണ് നമുക്ക് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ പറ്റുക.
6: അതായത് സാധാരണ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു നാലഞ്ചോ ദിവസം
5: ചികിത്സിച്ചാൽ വെള്ളം കുടിക്കാതിരുന്നാലും
6: എല്ലാം വരാം. അതൊരു കാരണമാണ്.
5: അതായത്
6: ഡീഹൈഡ്രേഷൻ എന്ന് പറയും, അതൊക്കെ ഇതിന് കാരണമാണ്. പിന്നെ മൂത്രം കെട്ടി നിന്നാൽ അതുണ്ടാവാം. അപ്പം കെട്ടി നിന്നാൽ ഉണ്ടാവുന്നതാണ് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ, തടസ്സം വന്നാലൊക്കെ അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ മൂത്രം പിടിച്ചു വെച്ചാലും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയും, നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ് കോംപ്ലിക്കേറ്റഡ്. അതായത് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റീസിലോ അല്ലെങ്കിൽ ചിലപ്പം മൂത്രം തടസ്സമുണ്ടായിട്ട് അത് വരാൻ വേണ്ടി ഫോളിസ് കത്തിട്ടിടും. അതായത് ഒരു പൈപ്പിടും, നമ്മൾ മൂത്ര നാളിയിലൂടെ പ്രവേശിപ്പിച്ച് അത് ബ്ലാഡറിലെത്തും. ബ്ലാഡറിൽ നിന്ന് അത് മൂത്രം ചോർത്തിയെടുക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോർന്ന് വരാനുള്ളൊരു സംവിധാനമാണ് ഫോളിസ് കാത്തറ്റർ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു ഫോറിൻ ബോഡിയാണ്. ഈ ഫോറിൻ ബോഡിക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ബ്ലാഡറിനകത്ത് ചെന്നാലും ഈ മൂത്രം വഴിയുന്ന ട്യൂബിലൊക്കെ ഈ ഈ ട്യൂബ് നിലനിൽക്കുകയാണ് ഫോളിസ് കാത്തറ്റർ എന്ന് പറയുന്നത്. അതിൽ ആ രോഗത്തിനെ സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ള കോശങ്ങളെയെല്ലാം ഇത് അതിൻ്റെ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തും. ഈ സാധനം ഒരു ഫോറിൻ ബോഡി അവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഒരു അണുക്കൾക്ക് പറ്റിപ്പിടിക്കാനൊരു ഒരു വസ്തു കൂടിയായി മാറും. അങ്ങനെ ഇവരെ അത് അതിനെ പറ്റിപ്പിടിച്ച് അതൊരു നൈഡസ് എന്താ പറയുക, അങ്ങനത്തെ ഒരു വസ്തുവാക്കിയിട്ട് ഇതിനെ പ്രത്യുൽപാദനം നടത്താനുള്ള ഒരു പ്രോത്സാഹനം കിട്ടും. അപ്പോൾ അങ്ങനെ ഈ കാത്തറ്ററൈസ് ചെയ്ത പേഷ്യൻസിനും ഇത് കൂടുതലുണ്ടാവും. പിന്നെ അതാണ് എൻ്റെ കാര്യങ്ങൾ.
5: ഇപ്പോൾ പൊതുവേ സ്ത്രീകളിലാണ് ഇത് കൂടുക എന്ന് പറഞ്ഞത്, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞത്, അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വന്നാൽ അത് ഗുരുതരമാണോ?
6: സ്ത്രീകൾക്ക് കൂടുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അനാറ്റമി, അതായത് യോനിയുടെ, അതായത് മലദ്വാരത്തു നിന്നും വളരെ അടുത്താണ് യോനിയിലുള്ളത്. ആ യോനിയിൽ നിന്ന് വളരെ എന്നാണ് നമ്മുടെ മൂത്രനാളി പുറപ്പെടുന്നത്. അതിനൊരു ആകെ 4 സെൻറ്റിമീറ്ററോളം നീളമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും വൃത്തിയാക്കുമ്പോഴും കഴുകുമ്പോഴും എല്ലാം ഈ ഇൻഫെക്ഷൻ മലദ്വാരത്തിൻ്റെ അവിടെ നിന്നുള്ള അണുക്കൾ, പ്രത്യേകിച്ച് ഈക്കോളി പോലെ സാധനങ്ങൾ ഈ പരിസരങ്ങളിൽ കൂടുതലുണ്ടാവും.
5: ഈക്കോളി
6: അത് നമ്മൾ കഴുകുമ്പോഴും അത് വൃത്തിയാക്കുമ്പോഴൊക്കെ, അത് പ്രത്യേകിച്ച് നമ്മൾ ആ തുടക്കുന്നത് മലദ്വാരത്തു നിന്ന് തുടങ്ങിയിട്ട് യോനി ഭാഗത്തേക്ക് മേലേക്ക് തുടക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറാണ്. കാരണം അവിടെയുള്ള അണുക്കളെ നേരെ നമ്മൾ നേരെ മൂത്രനാളിയുടെ അടുത്ത് കൊണ്ട് കൊണ്ടുവന്നാക്കി കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സ്ത്രീകളിൽ. പിന്നെ പുരുഷന്മാർക്ക് ഇതെന്തായാലും സാധാരണ ഉണ്ടാവാറില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഉണ്ടാവുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. അതായത് ഈ ഒന്നെങ്കിൽ സ്റ്റോൺ ഉണ്ടായിരിക്കും. സ്റ്റോണ് പല സ്ഥലങ്ങളിലും ഇപ്പം മൂത്രവാഹിനി കുഴലില്ലാവാം. അപ്പം കലശലായ വേദനയും മറ്റും പെട്ടെന്ന് ഡോക്ടറെ അടുത്തെത്തും. അപ്പോഴും ഈ കല്ലിനെ ആ മൂത്രവാഹിനി കുഴലിൽ നിന്ന് ബ്ലാഡറിലേക്ക് ചാടിക്കും. ചാടിക്കാനുള്ള മരുന്നുകൾ കൊടുക്കും, ചെറിയ കല്ലുകൾ. പക്ഷെ എന്താ പറയുക, വലിയ കല്ലുകളാണെങ്കിലോ അത് കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇന്ന് സർജറി തന്നെ വേണ്ടി വരും. അത് ലിത്തോട്ടിപ്സി എന്ന് പറയുന്ന പല ടൈപ്പുണ്ട്, ന്യൂമാറ്റിക് ഉണ്ട്, അതുപോലെ ലേസർ ഉണ്ട്. ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്ന ലേസർ ടൈപ്പാണ്. ലേസർ വെച്ച് സിസ്റ്റോസ്കോപ്പ്, അതായത് മൂത്രനാളിയുടെ സിസ്റ്റോസ്കോപ്പ് എന്ന ഉപകരണം, അത് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അത് ബ്ലാഡറിലാണെങ്കിൽ ബ്ലാഡറിലെ കല്ലിനെ ലേസർ വെച്ച് പൊട്ടിക്കാൻ പറ്റും. അതിൽ ഇനി അതും ബ്ലാഡറിലേക്ക് വരുന്ന മൂത്രവാഹിനി കുഴലിലാണെങ്കിൽ അതിലേക്കൂടെ ഈ സാധനം കയറ്റിയിട്ട് അത് എവിടെയാണ് ഉള്ളത് അതിനെ സേഫായിട്ട് അതിന് പൊട്ടിച്ച് കളയാൻ പറ്റും. അത് വേറെ എവിടേക്കും അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും, അതായത് അതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പൊടിച്ച് കളയാൻ പറ്റും. അപ്പം ഇതൊക്കെ വരുന്ന കോംപ്ലിക്കേറ്റഡ് ടൈപ്പിലാണ്. പിന്നെ ഡയബറ്റീസിൽ നേരത്തെ പറഞ്ഞില്ലേ, അത് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്, അവർക്കും ഇതുണ്ടാവും. പിന്നെ പ്രായം എൽഡർലി എന്ന് പറയുന്നത് നമ്മൾ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, 65 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് സാധാരണ ഉണ്ടാവുന്ന ലക്ഷണങ്ങളല്ല ചിലപ്പോൾ കാണുക. അവർക്കൊരു മെൻ്റൽ കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ. അതായത് സാധാരണ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മൂത്രം ഇടക്കിടക്ക് മൂത്രം വയ്ക്കാൻ പോകുന്ന തോന്നുന്നത്, അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ അതൊന്നും ഇവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ നേരെ മറിച്ച് കൺഫ്യൂഷനായിട്ടോ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പ്രത്യേകിച്ചും കാണുക. അപ്പം നമുക്കത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ
5: പ്രായമുള്ളവർക്ക്.
6: അതുകൊണ്ടാണ് അവരെ ഈ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ വരുമ്പോൾ മറ്റുള്ളവരൊന്നും കുഴപ്പമില്ല, ഈ പറഞ്ഞ ഗ്രൂപ്പുകളിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അത് കോംപ്ലിക്കേറ്റഡ് ടൈപ്പാണ്.
5: ഇപ്പോൾ ചെറിയ കുട്ടികളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അത് ഡേഞ്ചറാണോ അതോ നമുക്ക് ഈസിലി ക്യൂറബിൾ ആണോ?
6: സാധാരണഗതിയിൽ ഉണ്ടാകുന്നതും മരുന്നും ആൻറ്റിബയോട്ടിക്സും കൊടുത്ത് അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചില കേസുകളിൽ അത് എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി എന്ന് പറയും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി, നോർമൽ അല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്നൊക്കെ പറയുന്ന ഓരോ സംഗതികളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം അതും വീണ്ടും ഇതിൻ്റെ ഇൻഫെക്ഷൻ കൂട്ടാനുള്ളൊരു സാധ്യതയുണ്ട്.
5: ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈക്കോളി ബാക്ടീരിയ ഇത് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈക്കോളി അല്ലാതെ വേറെ ഏതെങ്കിലും ബാക്ടീരിയ
6: ഉണ്ട്? ഈക്കോളി അല്ലാതെ കാണുന്നതാണ് സൂഡോമോണസ് ഉണ്ട്, പിന്നെ ഈവൺ ഇതന്നെ ക്ലെപ്സില എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫംഗസ് പോലും ഉണ്ട്, ഫംഗസിന് ഈസ്റ്റ് സെല്ല് ചിലപ്പോൾ കാണും. പക്ഷേ ഇത് ഇനി നമ്മൾ പറഞ്ഞല്ലോ പ്രഗ്നൻസിയിൽ സാധാരണ നമ്മൾ യൂറിൻ റൂട്ടീൻ സാധാ യൂറിൻ അതിൽ നോക്കുമ്പോൾ ബാക്ടീരിയ കാണാം. അപ്പം കുറച്ചേ ഉള്ളൂ, പ്രശ്നമൊന്നും ഇല്ലാത്ത ബാക്ടീരിയ ആൾക്ക് ഒരു ഒരു ലക്ഷണവുമില്ല, പക്ഷെ മൂത്രത്തിൽ ബാക്ടീരിയ ഉണ്ട്. സാധാരണ നമ്മളൊന്നും ചെയ്യാറില്ല, പക്ഷേ പ്രഗ്നൻസിയിൽ അങ്ങനെയല്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കണം.
5: അപ്പോൾ
6: നമ്മൾ ചികിത്സിക്കണം, അത് കൂടുതൽ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതിന് നമ്മൾ കൾച്ചർ എന്ന് പറയുന്ന ഇത് ഈ രോഗാണുക്കൾ, അതായത് മൂത്രത്തിൽ നിന്നും ഈ രോഗാണുക്കളെ വളർത്തിയെടുക്കുന്ന ഒരു ടെസ്റ്റാണത്. അതിന് വേണ്ട വളരാൻ വേണ്ട കൃത്യമായ സാഹചര്യങ്ങൾ കൊടുത്താലേ അത് വളരുകയുള്ളൂ. പലപ്പോഴും കൾച്ചർ നെഗറ്റീവ് ആവുന്നതിന് കാരണം അതിന് വേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ട്. നേരെ മറിച്ച് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ കഴിയുന്നതും അങ്ങനെയുള്ള ആളുകളെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഡോക്ടേഴ്സും ചെയ്യാനുള്ളത്. അങ്ങനെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അത് ഏതിനാണോ സെൻസിറ്റീവുള്ളത്, ഇന്ന ആൻറ്റിബയോട്ടിക്കിന് സെൻസിറ്റീവ് അതാണ് കൊടുത്താൽ അത് സോൾവ് ആവും.
5: ഇപ്പോൾ ഡിഫറെൻ്റ് ബാക്ടീരിയകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫംഗസ് വെച്ച് ഈസ്റ്റ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിൽ ഇപ്പോൾ ചില ബാക്ടീരിയ കൊണ്ടുണ്ടായത് മോർ ഡേഞ്ചർ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫംഗസ് കൊണ്ട് ഉണ്ടാകുന്നത് അത്ര ഡേഞ്ചർ അല്ല, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതോ എല്ലാം ഒരുപോലെയാണോ?
6: അല്ല, ഇപ്പം നമ്മളൊരു 80% ഇൻഫെക്ഷനും ഈ കോളയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ക്ലെപ്സില്ല ഇതിലൊക്കെ വരാം. പക്ഷേ ഇത് എപ്പോഴാണ് കൂടുതൽ? ഇപ്പോൾ ക്ലെപ്സില്ല എന്ന് പറയുന്നത് കുറച്ച് കുട്ടികളിലാണ് കൂടുതൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറാണ്. ക്ലെപ്സില്ല അത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അത് കമ്മ്യൂണിറ്റി അക്വേർഡാവും, ഹോസ്പിറ്റൽ അക്വേർഡാവും, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാവും. അപ്പോൾ ചികിത്സിക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ചില ഇതിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്.
5: നമ്മൾ പിന്നെ കത്തീറ്ററിൻ്റെ ഉപയോഗം പറഞ്ഞല്ലോ. കത്തീറ്റർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും വീണ്ടും UTI വരാൻ സാധ്യത ഉണ്ടാക്കുന്നുണ്ടോ?
6: ഉണ്ട്. അത് കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും UTI നല്ല ശതമാനം, അതായത് ഒരു 10-50-60% ആളുകൾ ചിലപ്പോൾ അത് UTI ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അത് റീപ്ലേസ് ചെയ്യുക, അതായത് എടുക്കുക, പുതിയതിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ നേരത്തെ പറഞ്ഞൊരു ബയോഫിലിം എന്നൊരു സാധനം ഉണ്ടാക്കും, അതൊരു ഒരു കോട്ടിങ് പോലെ. അപ്പോൾ അത് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് ആ കോട്ടിങ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ അതിനെ അങ്ങനെ കോട്ടിങ്ങിൻ്റെ അതൊരു ആവരണം ഉണ്ടാക്കി അതിനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിന് കഴിയും. അപ്പോൾ ശരീരത്തിലുള്ള അതിൻ്റെ ഡിഫെൻസ് മെക്കാനിസം, വൈറ്റ് ബ്ലഡ് കോപ്സൽസ് ആവട്ടെ, അതിനൊന്നും ഇതിനെ ആക്രമിക്കാൻ കഴിയില്ല ഇങ്ങനെ കോട്ടിങ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ട്യൂബ് അതങ്ങനെ ഒരു അതിൻ്റെ പുറത്തും കോട്ടിങ് ആയിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. പുതിയതിടണം, പുതിയതിടുമ്പം അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവില്ലല്ലോ. പിന്നെ സാധാരണ ടൈപ്പ് കാത്തീറ്ററുണ്ട്, അത് അധികം സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ കിട്ടുള്ളൂ. ഇനി വേറെ ടൈപ്പുണ്ട്, സിലിക്കോൺ ടൈപ്പ്, അത് നമുക്ക് കുറച്ചും കൂടെ ഉപയോഗിക്കാൻ പറ്റും, 2 മാസം ചിലപ്പോൾ 3 മാസം വരെയൊക്കെ അല്ലാണ്ട് ബാക്ടീരിയ അതിനകത്ത് കോളനി ചെയ്യില്ല.
5: ഇപ്പോൾ നമ്മൾ വ്യക്തി ശുചിത്വമില്ലായ്മ ഇതിൻ്റെ ഒരു കാരണമാണല്ലോ അല്ലേ?
6: അതെ
5: അതെ. അതുപോലെ നമ്മൾ പിന്നെ യുറിനറി ട്രാക്റ്റിൽ മറ്റെന്തെങ്കിലും പിന്നെ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉണ്ടോ? ഇപ്പോൾ സ്റ്റോണ് അല്ലെങ്കിൽ അതല്ലാതെ തന്നെ വേറെന്തെങ്കിലും ശാരീരിക അവസ്ഥകൾ കാരണം ഈയൊരു പിന്നെ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ യു ടി ഐ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
6: സ്റ്റോൺ ഒരു കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതല്ലാണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം പുരുഷന്മാർ കാണുന്നത്, അത് ഇതിൻ്റെ ഒരു കാരണമാണ്. കാരണം മൂത്രം ഒഴിക്കാനൊരു തടസ്സം ആണ് അവിടെ വരുന്നത്. അപ്പം മൂത്രം കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതൽ,
5: പൂർണ്ണമായിട്ട്
6: പോവില്ല. ഇനി അതേ കൂടെ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാക്കും കാര്യങ്ങൾ. അപ്പം അതുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയബറ്റീസ് എല്ലാം
5: ഇതിനൊരു
6: അതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതികളാണ്. വേറെ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോൺ എടുത്ത് ഒഴിവാക്കിയാൽ തന്നെ ചിലപ്പം മാറുള്ളൂ, വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ.
5: ഇപ്പോ ഒരു യു ടി ഐന്റെ ലക്ഷണങ്ങളുള്ള ഒരാള് എപ്പോഴാണ് ഒരു ഫിസിഷ്യനെ കാണേണ്ടത്, എപ്പോഴാണ് ഒരു സർജനെ കാണേണ്ടി വരുന്നത്?
6: ഫിസിഷ്യനെ കാണാൻ നമുക്ക് ഇതിന്റെ തുടക്കത്തിലും ഉള്ള കാര്യങ്ങളും, അതായത് സാധാരണ രീതിയിൽ കാണിക്കണം. ഫിസിഷ്യനെ കാണാം, ഇനി സർജനെ കാണിക്കണ്ടെന്നല്ല പറയുന്നത്. സർജൻ ഇടപെടേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ, അത് ഒന്നെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ട്, മൂത്രം ഇതിൻ്റെ സുഗമമായിട്ടുള്ള ഒഴുക്കിന് തടസ്സം സംഭവിക്കുന്ന പല കാരണങ്ങളുണ്ട്. ആ തടസ്സങ്ങൾക്കാണ് സർജൻ രംഗത്ത് വരുന്നത്. സർജൻ്റെ അല്ലല്ല ആ തടസ്സം നീക്കി കൊടുക്കുക. അത് പല കാരണങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞ തടസ്സം ഇതിൽ തന്നെ, ചിലപ്പം മൂത്രനാളി വന്നിട്ട് ബ്ലാഡറിലെ രണ്ട് സൈഡിലും രണ്ട് കിഡ്നിയിൽ നിന്ന് വരുന്ന മൂത്രനാളി യൂറിറ്റർ ബ്ലാഡറിലേക്ക് കയറുന്ന ആ കയറുന്ന സ്ഥലത്ത് ചിലപ്പം എന്തെങ്കിലും ഘടനാപരമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ സിസ്റ്റോസീൽ എന്ന് പറയുന്ന അവിടെ ആ ഭാഗം വീക്കം വരും, അങ്ങനെ അതിനകത്ത് കല്ല് കെട്ടിയേക്കും. അതൊക്കെ നമുക്ക് ചിലപ്പം ഇത് യു ടി ഐ കൂട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്.
5: ഇപ്പോൾ ഈ യു ടി ഐ ലക്ഷണവുമായി വന്ന ഒരാളെ നമ്മൾ പിന്നെ ചികിത്സ തുടങ്ങുമ്പോൾ ഡയഗ്നോസ് ചെയ്യണമല്ലോ. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ടെസ്റ്റുകൾ അവർക്ക് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ആ ടെസ്റ്റിൽ ഏതൊക്കെ ആ ടെസ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക?
6: അത് ആദ്യത്തെ നമ്മൾ സാധാരണ യൂറിൻ റൂട്ടീൻ എന്നാണ് പറയും. മൂത്രം
5: പരിശോധന,
6: ആ മൂത്രത്തിനകത്ത് അവർ നോക്കുന്നത് മൂത്രത്തിന്റെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ സംഗതികള് അവര് അതിനകത്ത് നോക്കുന്നുണ്ട്.
5: ബാക്ടീരിയ കണ്ടന്റ് ഉണ്ടോ,
6: ബാക്ടീരിയ ഉണ്ടോ, ക്രിസ്റ്റൽ ഉണ്ടോ, പിന്നെ പസൽസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള്. കൂടുതൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് തന്നെ പറയും എത്ര ഫീൽഡിലുണ്ട് ബാക്ടീരിയ എന്നുള്ളത്. ഇനി അങ്ങനെ ബാക്ടീരിയ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ അതിനെ നേരത്തെ പറഞ്ഞ കൾച്ചർ ടെസ്റ്റാണ് പിന്നെ ചെയ്യേണ്ടത്. അതിനെ വളർത്തിയെടുക്കുക ബാക്ടീരിയ, എന്നിട്ട് അതിന് ഏത് മരുന്നാണ് ആന്റിബയോട്ടിക് വേണ്ടത് അത് കണ്ടുപിടിക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന ഇനി തടസ്സം നമ്മൾ പറഞ്ഞില്ലേ, തടസ്സമുണ്ടെങ്കിൽ അത് ചിലപ്പം സിമ്പിൾ യു എസ് ജി അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് കല്ലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കിഡ്നിയിൽ കല്ലുണ്ട് അല്ലെങ്കിൽ റീനൽ പെൽവിസിലാണ്, അതായത് കിഡ്നിയിൽ നിന്ന് യൂറിറ്റിലേക്ക് വരുന്ന വഴിയാണ് ജംഗ്ഷൻ, യൂറിട്രോ പെൽവിക് ജംഗ്ഷൻ, അവിടെ കല്ലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ എവിടെയാണ്, അത് കൃത്യമായിട്ട് അൾട്രാസൗണ്ടിൽ തന്നെ അറിയാൻ പറ്റും, മിക്കവാറൊക്കെ അറിയാൻ പറ്റും. ഇനി ചിലപ്പോൾ എന്തെങ്കിലും രക്തക്കുഴൽ പോകുന്നുണ്ട്, ഇതിനൊരു തടസ്സമായിക്കൊണ്ട് മൂത്രനാളിക്കൊരു തടസ്സം നിന്നുകൊണ്ട് രക്തക്കുഴലിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ചുറ്റി പോവുക, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ഇനി ചില കേസിൽ ഇപ്പം പഴുപ്പ് കിഡ്നിക്കകത്ത് പഴുപ്പും ഇത് കെട്ടി നിൽക്കേണ്ട അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പം നമുക്ക് ചെയ്യേണ്ടത് സി ടി ആണ്. സി സി ടി ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് സി ടി എന്ന് പറയും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൃത്യമായിട്ട് ഇത്രയും സ്ഥലത്ത് പഴുപ്പ് കെട്ടി നിൽക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ സർജനാണ് അവിടെ അത് ചെയ്യേണ്ടത്, അത് പഴുപ്പ് ഒഴിവാക്കി കൊടുക്കുക. അല്ലെങ്കിൽ കേടായ ഭാഗം തന്നെ കിഡ്നി കിണ്ണിൽ ആ ഭാഗം നീക്കം ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് സർജൻസിന് ചെയ്യാനുള്ളത്.
5: ഇപ്പോൾ അടിവയറ്റിൽ നല്ല ശക്തമായ വേദനയായിട്ട് വരുന്നവരിൽ അത് യു ടി ഐ ആണോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ആണോ അല്ലെങ്കിൽ മറ്റ് അപ്പൻഡൈറ്റിസ് പോലെയുള്ളതാണോ, എങ്ങനെയാണ് ഡോക്ടർമാർ തിരിച്ചറിയുക?
6: അതായത് ഈ സ്റ്റോൺ ഉള്ള രോഗിയാണെങ്കിൽ പൊതുവെ സിവിയറായിട്ടുള്ള പെയിൻ ആയിരിക്കും, അത് ഇടക്കിടക്ക് വന്ന് പോകുന്ന പെയിൻ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ നേരെ മറിച്ച് അപ്പൻഡിക്സിലും മറ്റുള്ള ഇപ്പം വേറെന്തെങ്കിലും മെസൻട്രിക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ഒരു ഇത് കുറവാണ്. പിന്നെ അപ്പൻഡിസൈറ്റിസ് ചിലപ്പം പനി ഉണ്ടാവാം, അതുപോലെ ഛർദിയുള്ള കാര്യങ്ങൾ, അത് ഛർദി ഇതിലും കാണണ്ടാവും. വേദന കൂടുന്ന ഒരവസ്ഥയിൽ എവിടെയും ഛർദി വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഈ സ്ത്രീകളിലാണെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പി എ ഡി എന്ന് പറയും, അതുണ്ടെങ്കിലും ഇതുപോലെ വജയിൽ അതായത് യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് വരാം. പിന്നെ ഈ മൂത്രം നമ്മൾ അതിൻ്റെ സിംറ്റംസ് തുടക്കത്തിൽ പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കുക എന്നുള്ളത്. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു എരിച്ചില്ലെന്ന് പറയുന്നത്, ബേണിങ് മിക്ചുറേഷൻ എന്ന് പറയുക, ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ.
5: ഇപ്പോൾ ഒരു രോഗി പിന്നെ വന്നു, അപ്പോൾ നമ്മൾക്ക് എന്താ ഇത് വെറൊരു യു ടി അല്ല, പെട്ടെന്ന് ഒരു അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റേണ്ട കേസാണ് എന്ന് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ മനസ്സിലാകുക? അങ്ങനെ എന്തെങ്കിലും കേസ് സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ?
6: അതായത് യു ടി നല്ല കലശലായ പനിയും വിറയലും ബാക്ക് പെയിനുമായിട്ടാണ് വരുന്നതിരിക്കട്ടെ. യു ടി ഒക്കെ എല്ലാം ബാക്ക് പെയിൻ ഉണ്ട്, അല്ല പനിയും വിറയലും വരാം. പക്ഷെ ബാക്ക് പെയിനോട് കൂടി വരുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്, അത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്, അത് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ അഗ്രസീവായിട്ട് അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം ആ കിഡ്നി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഡിസ്ട്രക്റ്റീവ് കിഡ്നി ഡിസീസ് എന്ന് പറയും.
5: അപ്പോൾ ആ ഒരു ബാക്ക് പെയിൻ ആണ് ഒരു മെയിൻ റെഡ് ഫ്ലാഗ്.
6: ആ അതിൽ ബാക്ക് പെയിൻ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ യൂറിനിൽ ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ
5: അതും
6: നമുക്ക്
5: റെഡ്
6: ഫ്ലാഗ് ആയിട്ട് കാണണം. അപ്പം അതിന് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് കല്ലായിരിക്കും, സ്റ്റോൺ മുറിവുണ്ടാക്കും ചിലപ്പോൾ ഇതിൻ്റെ ബ്ലാഡറിൻ്റെ ഭിത്തിയിൽ തട്ടിയിട്ട് അങ്ങനെ വന്നതാവാം. ഇനി അതല്ല എന്തെങ്കിലും ക്യാൻസർ പോലുള്ള ട്രാൻസക്ഷണൽ കെൽ കാർസിനോമ ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കും. അതല്ലെങ്കിൽ റീനൽ സെൽ കാർസിനോമ ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. പേഷ്യൻ്റിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല, മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ്
5: ഉണ്ടാവും,
6: വേറൊന്നുമില്ല. എന്തേ എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, അതായിരിക്കും കംപ്ലയിൻറ്റ്.
5: അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്.
6: അതെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
5: ഇപ്പോൾ ഒരു സാധാരണ ഒരു യു ടി ഐ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ട ചികിത്സ എന്തായിരിക്കും, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എത്രത്തോളം എത്ര ദിവസത്തോളം തുടരേണ്ടി വരും?
6: സാധാരണ ഗതിയിൽ ഒരു 4-5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് മതി. എന്നാൽ ഇത് സിമ്പിൾ യു ടി നമ്മൾ പറയുന്നത്. ഇനി കോംപ്ലിക്കേറ്റഡ് യു ടി നമ്മൾ പറഞ്ഞല്ല, അതിൽ കുറച്ച് വിഭാഗക്കാരെ നമ്മൾ പറഞ്ഞു, പ്രഗ്നൻറ്റ് ലേഡീസ്, ഓൾഡ് ഏജ്, ചെറിയ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ അവർക്ക് നമ്മൾ ചിലപ്പം ഇതിൽ കുറച്ച് സമയം ഒരു ഒരാഴ്ചയെങ്കിലും ചിലപ്പം മരുന്ന് വേണ്ടി വരും. ഇതാണെന്നുണ്ടെ, അതിലും കൂടുതലും ചിലപ്പം വേണ്ടി വരാം. ചിലപ്പോൾ കൾച്ചർ നെഗറ്റീവ് ആവുന്നേരം നമ്മൾ കൊടുക്കേണ്ടി വരും.
5: പിന്നെയും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സർജറി നിർദ്ദേശിക്കും.
6: പിന്നെ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം.
5: അതെ,
6: അതൊരു സർജറി കൊണ്ട് മാറാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറിയിലേക്ക് പോകണം. കാരണം പഴുപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ കിഡ്നിക്ക് അത് ദോഷകരമായി ബാധിക്കും.
5: പിന്നെ കത്തീറ്റർ ഉപയോഗിക്കുന്നവരിൽ ഒരു UTIന്റെ കേസ് നമ്മൾ പറഞ്ഞു. നമ്മൾ എപ്പോഴൊക്കെയാണ് കത്തീറ്റർ മാറ്റേണ്ടത്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഇത് പഴുപ്പ് വീണ്ടും പഴുപ്പ് വരുമ്പോൾ മാറ്റിയാൽ മതിയോ?
6: അല്ല, കത്തീറ്ററിന് ഒരു 3 ആഴ്ചയെ കൂടുതൽ വെക്കാൻ കഴിയില്ല.
5: വെക്കാൻ കഴിയില്ല,
6: അത് സാധാ റബ്ബർ കത്തീറ്റർ. ഇനി അത് സിലിക്കോൺ ആണെങ്കിൽ ഒക്കെ നമുക്ക് 2.5 മുതൽ 3 മാസം വരെ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. മറ്റേത് ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ UTI നല്ല പ്രശ്നം വരും.
5: അതാണ് ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ മെഡിക്കേഷൻ.
6: അതെ,
5: ഈ ആൻറ്റിബയോട്ടിക് പിന്നെ ഫലിക്കാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഫലിക്കാതെ വന്നാൽ നമ്മൾ അടുത്ത ആൻറ്റിബയോട്ടിക് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു
6: ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്.
5: യെസ്,
6: അതായത് നമുക്ക് ഏതാണ് നമുക്ക് മുമ്പുള്ള അണുക്കളെന്നറിയാം. ആ അണുക്കൾ പൊതുവെ ഇന്ന ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി എന്ന് നമുക്കും അറിയാം. പക്ഷെ ആ ആൻറ്റിബയോട്ടിക് നമ്മൾ അത് പ്രകാരം കൊടുക്കുമ്പോൾ അത് പ്രവർത്തിക്കില്ല.
5: അതിൻ്റെ കാരണം
6: ആ അത് ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് ഈ അണുക്കൾ തന്നെ അവർ സ്വയം അത് ഉൽപ്പാദിപ്പിക്കും. അത് അവരുടെ ഒരു നിലനിൽപ്പിനുള്ള ഒരു അവരുടെ ഒരു അവകാശം എന്ന്
5: പറയാം
6: അവർക്കുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ നമ്മളിത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, കൾച്ചർ ടെസ്റ്റ് ചെയ്യുമ്പോഴേ ആ അണുക്കൾ വളർത്തിയെടുത്തിട്ട് ആ അണുക്കളിലേക്ക് ഈ ആൻറ്റിബയോട്ടിക് അതിൻ്റെ ആ ഡിസ്ക് വെച്ച് കൊടുക്കുമ്പോൾ അതവിടെ ആ വലിയ റിങ്ങായിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതവിടെ പ്രവർത്തിക്കുന്നതെന്ന് അർത്ഥം, ആ അണുക്കളെ കൊല്ലുന്നുണ്ടെന്ന് അർത്ഥം. അഗാർ കൾച്ചറിലാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ് ആൻറ്റിബയോട്ടിക് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് അല്ല, ഇതായി കൾച്ചർ ടെസ്റ്റിലൊക്കെ ഒരുപാട് ആൻറ്റിബയോട്ടിക്
5: ചെയ്യുമായിരുന്നു,
6: യൂസ് ചെയ്യും. അപ്പോൾ എവിടെയാണ് കൂടുതൽ
5: ടെസ്റ്റിന് ഒരുപാട് സമയം എടുക്കുമോ, അതോ വളർത്തിയെടുക്കുക കുറഞ്ഞ സമയം കൊണ്ട് നടക്കുമോ?
6: അല്ല, ഇത് 42 മണിക്കൂർ ചുരുങ്ങിയത് വേണം,
5: ചുരുങ്ങിയത് വേണം റിസൾട്ട് വരാൻ.
6: അപ്പോഴേ ഈ വളർച്ച ആവുള്ളൂ. വളർച്ച ആയി വന്നതിന് ശേഷം നമുക്കതിനെ സെൻസിറ്റീവ്ലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
5: ഈ ഗർഭകാലത്ത് UTI വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചികിത്സിക്കണം എന്ന് പറയുന്നുണ്ട്. പൊതുവെ ഗർഭിണികൾക്ക് വേറെ അധികം മെഡിസിൻസ് ഒന്നും എന്താ പ്രിസ്ക്രൈബ് ചെയ്യാറില്ലല്ലോ, അതിന്റെ കൂടുതൽ ഒരു ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു UTIക്ക് വേണ്ടി ചികിത്സ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
6: അതായത് നമുക്ക് രണ്ടും സൈഡും നോക്കണം. അത് സ്ത്രീക്ക് അവരെ കിഡ്നിയുടെ ആരോഗ്യത്തിനെയും നോക്കണം, കുട്ടിയുടെ കാര്യം നോക്കണം. കുട്ടിക്ക് പ്രത്യക്ഷത്തിൽ അത് ദോഷം ചെയ്യും, എന്തെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആൻറ്റിബയോട്ടിക് ഒഴിവാക്കണം. അടുത്ത ആൻറ്റിബയോട്ടിക് അതാണ് കുട്ടിക്ക് ദോഷം ചെയ്യാത്ത, അത് സെലക്ട് ചെയ്യണം. ചിലപ്പോൾ കുറച്ച് പറയുന്ന പോലെ എളുപ്പമല്ല, കുറച്ച് റിസ്ക്കിയാണ് ഇത് സെലക്ഷനും ഈ കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് മാനേജ് ചെയ്യാം,
5: അതായത്
6: ശ്രദ്ധിച്ചുള്ളൂ.
5: അതേപോലെ തന്നെ നമ്മൾ പ്രമേഹ രോഗികളാണെങ്കിലും പിന്നെ ഈ ഒരു ശ്രദ്ധ വേണമല്ലോ അല്ലേ?
6: അതെ അതെ, പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് അവര് വളരെ സിവിയർ ആയിട്ടുള്ള സംഗതികൾ, പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു, എംഫിസിമാറ്റസ് പൈലോനെഫ്രൈറ്റിസ് ആണ്, വളരെ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് കിഡ്നി തകരാറാക്കും. അത് പ്രമേഹക്കാർക്ക് ചാൻസ് കൂടുതലാണ്. കാരണം അത് പെട്ടെന്ന് ഈ രോഗാണുക്കൾ പെരുകി കയറും, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ.
5: റൈറ്റ് കൂടും,
6: അതെ, ആ മൂത്രത്തിൽ തന്നെ ഷുഗർ കിട്ടുകയാണല്ലോ.
5: അതെ, കുട്ടികളിൽ പിന്നെ മൂത്രം തിരികെ കിഡ്നിയിലേക്ക് കയറി പോകുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ,
6: അതെ അതെ,
5: അത് എപ്പോഴാണ് അങ്ങനെ സംശയിക്കേണ്ടത്, അങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ളത്?
6: കുട്ടികളെ അത് വെസൈക്കോ യൂറിട്രി റിഫ്ലക്സ് കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കൂടുതൽ. അങ്ങനെ അതിൻ്റെ അതൊരു കാരണമാണ് ചിലപ്പം കുട്ടികളിൽ യു ടി ഐ കൂടുതലും കാണാറുള്ളതും. അത് ചിലപ്പം അതിൻ്റെ ഘടനാപരമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം, ഒന്നും ഇല്ലെങ്കിലും സംഭവിക്കാം. അപ്പം അത് ഇതിൻ്റെ ഒരു കാരണം, അതായത് ബ്ലാഡറിനകത്ത് നിന്ന് യൂറിട്രിലേക്ക്, അതായത് മൂത്രവാഹിനി കുഴലിലേക്ക് തിരിച്ചു കയറി അതങ്ങ് കിഡ്നി വരെ എത്തും. അപ്പം ആ കയറുന്ന ഇത് പ്രക്രിയ അതാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. ബ്ലാഡറിനകത്തുള്ള അണുക്കളെ നേരെ കിഡ്നിയിലേക്ക് എത്തിക്കും. ഇതാണ് റിഫ്ലക്സിൻ്റെ പ്രശ്നം.
5: അത് തിരിച്ചങ്ങോട്ട് എന്താ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, പക്ഷേ അണുക്കളെ
6: അങ്ങോട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും.
5: അതെ,
6: അങ്ങോട്ട്, അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്.
5: അപ്പോൾ അത് വീണ്ടും കിഡ്നിയെ കൂടുതൽ ബാധിക്കാൻ ചാൻസ്.
6: യു ടി ഐ അവിടെയൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും കൂടെ ട്രാൻസ്ഫർ ആക്കി കൊടുക്കും. അതാണ് ഒരു വിഷയം.
5: അതില് പിന്നെ ഇപ്പോൾ കിഡ്നിക്ക് ബാധിക്കുന്നു പറഞ്ഞു, അപ്പോൾ കിഡ്നിയെ ബാധിക്കുന്ന പോലെയുള്ള യു ടി ഐസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുക?
6: കിഡ്നി ഇപ്പം അങ്ങനെ വരുന്ന ഇത് വരുന്നത് ഒന്ന് ഒബ്സ്ട്രക്ഷൻ, നേരത്തെ പറഞ്ഞില്ലേ കല്ല്. അപ്പോൾ എവിടെയെങ്കിലും കിഡ്നിയിലോ അല്ലെങ്കിൽ മൂത്രനാളിയിലൊക്കെ കല്ല് വന്ന് ഒബ്സ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനത് സർജറി, ലേസറോ ലിത്തോട്രിപ്സ് ചെയ്യാന്നൊക്കെ വെച്ചാൽ അത് ഒഴിവാക്കാം. ഇനി പഴുപ്പാണെങ്കിലോ അത് ഒഴിവാക്കാം. കീറിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കീറേണ്ടി വരും, അബ്സസ് ആണെങ്കിൽ കീറേണ്ടി വരും, കീറി ഒഴിവാക്കേണ്ടി വരും. അതല്ല ഇനി പറഞ്ഞ ക്യാൻസർ പോലത്തെ അസുഖങ്ങളാണെങ്കിൽ അത് മൊത്തത്തിൽ അത് എടുത്ത് ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ പകുതി കിഡ്നി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുക്കേണ്ടി വരും. അതിനനുസരിച്ച് അങ്ങനെയാണ് സർജറി അവിടെ വരുന്നത്.
5: ഇപ്പോൾ ഒരിക്കൽ മൂത്രപ്പഴുപ്പ് വന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും വരാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള രോഗികളോട് നമ്മൾ എന്താണ് അവരോട് പ്രതിരോധമായിട്ട് പറയാറുള്ളത് ഇനി വരാതിരിക്കാൻ?
6: അതായത് ഒന്നാമത് ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മൾ, അതായത് ക്ലിനിക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വെള്ളം കുടി കുറവ്. ഒരാൾ സാധാരണ ഒരു കാലാവസ്ഥയിൽ ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം
5: കുടിക്കണം,
6: നിർബന്ധമായിട്ട് കുടിക്കണം. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ കൂടുതൽ കുടിക്കണം.
5: വിയർക്കുന്നവരാണെങ്കിൽ
6: ഈ സീറോമിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, 2 ലിറ്ററൊക്കെ മതിയാവും. അതൊരു കാരണം. പിന്നെ നമ്മൾ ഇപ്പോൾ ജോലി തിരക്ക് കൊണ്ട് ഒക്കെ പല ആളുകളും മൂത്രമൊഴിക്കാൻ മടി കാരണവും മൂത്രമൊഴിക്കില്ല, ബ്ലാഡറിൽ ഇത് കെട്ടി നിൽക്കും. ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സംഗതി, മൂത്രം പോകുന്നതിന് തടസ്സം നിൽക്കുന്ന, ഈ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ യു ടി ഉണ്ടാക്കും. ഇവിടെ മൂത്രം കെട്ടിക്കുമ്പോൾ അതും യു ടി ഉണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ
5: സ്ത്രീകളൊക്കെ,
6: സ്ത്രീകൾ പ്രത്യേകിച്ച്
5: യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിലൊന്നും നല്ല സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ,
6: അല്ലെങ്കിൽ അവര് കൂടുതൽ പിടിച്ചു വെക്കും. അതിനൊരു കപ്പാസിറ്റി ഉണ്ട് അവർക്ക്, പുരുഷന്മാരെക്കാളും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നില്ല, ചിലപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇതിലൊക്കെ മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ വേറൊന്ന്, നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ വെള്ളം നല്ലവണ്ണം കുടിക്കണം എന്ന് പറഞ്ഞുതരാം. അതെന്തിനാ വെച്ചാൽ, നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ആനസ് എന്ന് പറയുന്ന മലദ്വാരത്തിൻ്റെ ആ ഏരിയയിലൊക്കെ ഈ പല ബാക്ടീരിയകളുണ്ട്, ഈ കോളേജ് പോലത്തെ ബാക്ടീരിയകളൊക്കെ. അപ്പം ഇതൊക്കെ നമ്മൾ ഈ ബന്ധം നടക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, അതിൽ ഒരു മെക്കാനിക്കൽ ആക്ഷൻ വഴി ഓരോ അങ്ങനെ ത്രസ്റ്റിനനുസരിച്ച് ഇതിങ്ങനെ പതുക്കെ പതുക്കെ കയറി മൂത്രക്കുഴലിലൂടെ മൂത്രനാളിയിലൂടെ കയറി പെട്ടെന്ന് എവിടെത്തും? ബ്ലാഡറിലെത്തും, സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രിക്കോഷൻ കൊടുക്കാൻ പറ്റുന്നത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്രം ഒഴിക്കുക എന്നുള്ളത്. ആ ബ്ലാഡറിൽ ഒന്നും കെട്ടിവെക്കാൻ പാടില്ല, അത് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഭാഗം നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക,
5: ഹൈജീനിക്കായിട്ട്
6: സൂക്ഷിക്കുക. പിന്നെ അത് അതിൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ എന്തായാലും വലതുവരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വൈപ്പ് ചെയ്യാതെ മേലെ നിന്ന് താഴേക്ക്
5: വൈപ്പ് ചെയ്യുക.
6: എന്നാൽ ഇവിടെയുള്ള അണുക്കൾ മേലോട്ട് കയറില്ല. അതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള പറയുന്നത്. പിന്നെ അതുപോലെ മലബന്ധം ഉണ്ടെങ്കിൽ ശരിക്കും അതിനെ ചികിത്സിക്കാൻ വേണം. അതും മലം കെട്ടി നിൽക്കുമ്പോൾ മൂത്രം, അതായത് മൂത്രം ബ്ലാഡറിനും പൂർണ്ണമായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ പ്രഷർ കാരണം മൂത്രം ഈ നാളിയും തന്നെ ചിലപ്പം നേരെ നിൽക്കുന്നതിന് അങ്ങനെ ചുരുങ്ങി അങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ അങ്ങനെയൊക്കെ വരാനൊക്കെ സാധ്യത, പ്രഷർ കാരണം. അപ്പോൾ നമ്മൾ മലബന്ധം ചികിത്സിക്കുക ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇത് വരാതിരിക്കാൻ,
5: അത് ഇതിനെ ബാധിക്കുന്ന
6: ഒരു കാര്യമാണ്, ആ കൂട്ടത്തിൽ പറഞ്ഞുതന്നുള്ളൂ.
5: പിന്നെ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ പിന്നെ മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക, ഹൈജീനിക്കായി സൂക്ഷിക്കുക എന്നതൊക്കെയാണ്.
6: പിന്നെ അതുപോലെ
5: വസ്ത്രധാരണത്തിന് ഇതിലല്ല,
6: വളരെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ, അതായത് പ്രത്യേകിച്ച് കോട്ടൺ അല്ലാത്ത മെറ്റീരിയൽ, അതിപ്പോൾ വിയർപ്പൊക്കെ കൂടുതൽ അവിടെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെ ആ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അതും ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നതും ലൂസായിട്ടുള്ളത്, അതുപോലെ ഈ കോട്ടണായിട്ടുള്ള, കോട്ടൺ എന്ന പ്രത്യേകത അറിയാലോ, അത് ഈ ഈർപ്പത്തിനൊക്കെ വലിച്ചെടുത്ത് അത് ആവിയായി പോവും. അപ്പോൾ ഡ്രൈ ആവും, ഉൾവശം ഡ്രൈ ആയി നിൽക്കും. മറ്റേത് അങ്ങനല്ല, ഉൾവശം എപ്പോഴും വെറ്റായി കിടക്കും, നനഞ്ഞു കിടക്കും. അതും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
5: കോട്ടൺ ഉപയോഗിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ടൈറ്റ് ആയത് ഉപയോഗിക്കാതിരിക്കുക,
6: എടുക്കുക. പിന്നെ അത് അല്ല, അത് മാത്രമല്ല, ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വരും.
5: അത് പറഞ്ഞപ്പോഴാണ്, ഫംഗസ് പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പിന്നെ ഇൻഫെക്ഷൻ ആണ്. അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മൂത്ര പഴുപ്പ് വരാനുള്ള സാധ്യത,
6: അങ്ങനെയില്ല,
5: അങ്ങനെയില്ല,
6: അങ്ങനെയില്ല. ഫംഗസ് ഇൻഫെക്ഷൻ സാധാരണ അങ്ങനെ കാണാറില്ല,
5: ഇല്ല.
6: പക്ഷെ
5: അത് ഇതിനെ വല്ലാതെ ബാധിക്കില്ല,
6: ബാധിക്കില്ല. ഇനിയിപ്പം സാധാരണ ഇപ്പം മൂത്രം കൾച്ചർ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഫംഗസ് ഒക്കെ കാണും. അത് ആൾക്ക് രോഗിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതല്ല, അത് രോഗിക്ക് പ്രശ്നമുണ്ട്, സിംപ്റ്റംസ് ഉണ്ടെങ്കിലാണ് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ.
5: നിരന്തരം ഈ ഒരു UTI വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ചെറിയ ഡോസിൽ മുൻകരുതലായിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
6: അത് റിക്കറന്റ് കേസസ് എന്ന് പറയും, റിക്കറന്റ് UTI എന്ന് പറയുന്നത്. അത് റിക്കറൻ എന്ന് പറയുന്നപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു എന്താണ് രണ്ട് തവണ ആറുമാസത്തിനിടയിൽ വന്നില്ല, അത് റിക്കറൻ എന്ന്
5: പറയും.
6: റിക്കറൻ എന്ന് പറയാം. ഒരു വർഷത്തിൻ്റെ ഇടയിൽ മൂന്ന് തവണ വന്നാൽ റിക്കറൻ എന്ന് പറയും, അതാണ് അതിൻ്റെ കറക്റ്റ് ടേം. അപ്പം ഇതിങ്ങനെ അടിക്കടി ഇതൊന്നുമല്ല, ശരിക്കും ഇഷ്ടംപോലെ തവണ വരും ആളുകൾക്ക്. നമ്മൾ മുമ്പിലെത്തുന്ന കേസുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിന്റെ കാരണം എന്തെങ്കിലും അണ്ടർലൈൻ കോസ് എന്ന് പറയും, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു, ഒന്നെങ്കിൽ ചിലപ്പോൾ പ്രമേയം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അല്ലായിരിക്കും കാര്യങ്ങളും, അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ള ആദ്യം ചെയ്യേണ്ടത്, അങ്ങനത്തെ കാരണങ്ങളില്ല എന്നുള്ളത്. പിന്നെ കൾച്ചർ പ്രകാരം തന്നെ നമ്മൾ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ആളുകളോട്

0: പ്രശ്നമാണ്. പ്രത്യേകിച്ച് സെൽഫ് മെഡിക്കേഷൻ ചെയ്യുന്ന ആളുകൾ,
1: അതെ,
0: സ്വയം ചികിത്സിക്കുന്ന ആയിരിക്കും.
1: ആദ്യത്തെ രണ്ട് തവണ ഒരു മരുന്ന്, ഒരേ മരുന്നിന് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ മൂന്നാമത്തെ തവണ ഹോസ്പിറ്റലിൽ പോവില്ല, നേരെ അതേ
0: കഴിക്കുന്ന
1: ഒരു പ്രവണത നമ്മുടെ ആളുകൾക്കുണ്ട്.
0: മാത്രമല്ല പൂർണ്ണ രീതിയിൽ അത് കഴിച്ചില്ലെങ്കിൽ ഇത് റെസിസ്റ്റൻസ് വരും എന്നുള്ള കാര്യം അവരറിയില്ല. അങ്ങനെ നാട്ടിൽ മുഴുവൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആ രോഗാണുക്കളാണ് പിന്നെ പകരുന്നത്.
1: ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് പിന്നെ
0: ആന്റിബയോട്ടിക്
1: കൊണ്ട് അല്ലേ,
0: ഏതിനാണ് റെസിസ്റ്റൻസ് ഉള്ളത് അത് ആ ചുറ്റുവട്ടത്തിന് ചിലപ്പം ഫലിക്കൂല. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്.
1: അതെ അതെ, അത് നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ സ്വന്തം കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ കോഴ്സ് അറിയില്ല, എത്ര ദിവസം കഴിക്കണം. നമ്മൾ രണ്ടു ദിവസം കഴിക്കും, അപ്പോഴേക്ക്
0: ഡോക്ടറാണെങ്കിൽ പറയും എത്ര ദിവസം കഴിക്കണം എന്നുള്ളത് പറയും. ചിലർ പറഞ്ഞാലും കഴിക്കില്ല, അസുഖം മാറിയാൽ എടുത്തു വെക്കുന്നതാണ് ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്.
1: അതെ, അത് പൊതുവേ നോർമലാണ്. അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അസുഖം ഉള്ളത് മറക്കും, അല്ലെങ്കിൽ ഈ മരുന്ന് കുടിക്കേണ്ട അത് മറക്കും.
0: അതെ അതെ,
1: അസുഖം ഉള്ളപ്പോൾ ഓർമ്മ ഉണ്ടാവും മരുന്ന് കുടിക്കണം എന്നുള്ളത്, മറക്കും. അല്ലെങ്കിൽ പിന്നെ ബോധപൂർവം മാറിയല്ലോ.
0: അതെ അതെ അതെ, ഇനി എന്റെ ആവശ്യമില്ല. മാത്രല്ല ഇനി അത് മരുന്ന് കഴിച്ചിട്ട് ആ മരുന്നിനെ കൊണ്ട് കേടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അതായത് ഇപ്പം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, അവരൊക്കെ എന്തുകൊണ്ടാണ് പ്രമേഹത്തിനുള്ള മരുന്ന്, പ്രമേഹം വന്നിട്ട് ഡയാലിസിസ് ചെയ്യുന്നത്, കിഡ്നി പോയിട്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്ന ഒരവസ്ഥ വന്നതെന്ന് ചോദിച്ചാൽ, അത് കഴിച്ചാൽ കിഡ്നിക്ക് കേടാവുന്ന വിചാരിച്ചിട്ട് അതിൻ്റെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, പ്രമേഹത്തിനുള്ള മരുന്ന് കഴിച്ചിട്ടില്ല, എന്നാൽ കിഡ്നിയെ ബാധിച്ചാൽ അതിലുള്ള മരുന്ന് അതും കഴിക്കില്ല. അതൊരു വലിയൊരു വിഷയമാണ് നമുക്ക്.
1: ആളുകൾക്കിടയിലൊരു അനാവശ്യമായിട്ടൊരു പേടി മരുന്നുകളോട് ചിലർക്കൊക്കെ ഉണ്ട്.
0: അത് കാരണം അപകടത്തിലായ ഒട്ടനവധി ആളുകൾ, അവരെ കാണുന്നത് ഡോക്ടർമാരാണ്, പക്ഷെ അത് ആരോട് പറയാൻ,
1: നമുക്ക് ഇത്രയും വേദികളിൽ നമുക്കത് പറയാൻ പറ്റും.
0: അതെ അതെ,
1: ഈ ഒരു പൊതുവെ നമ്മുടെ നാട്ടില് ഈ ഒരു മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ UTIയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്?
0: അങ്ങനെ എന്താണ്, തണുപ്പുള്ള വെള്ളം കുടിച്ചാൽ മൂത്രപ്പഴുപ്പ് വരുന്ന അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ല, അത് മിഥ്യാധാരണയാണ്. പിന്നെ മൂത്രപ്പഴുപ്പ് വന്നാൽ ഇളനീര വെള്ളം കുടിച്ചാൽ മതി തന്നെ മാറുന്നുള്ള, അതിൽ ഒരു കാര്യമുണ്ട്, റീഹൈഡ്രേഷൻ, അതായത് ഹൈഡ്രേഷൻ വേണം.
1: അതെ,
0: വെള്ളം നല്ലോണം കുടിക്കണം, എന്നാൽ അത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ, ഈ മൂത്ര മൂത്രസഞ്ചിയിൽ നിന്ന് യൂറിൻ അങ്ങോട്ട് ഒഴിഞ്ഞുകൊണ്ടേ ഇരിക്കണം, അത് കെട്ടി വെക്കാൻ പാടില്ല.
1: മൂത്രപ്പഴുപ്പുള്ളവർ നന്നായിട്ട് വെള്ളം
0: കുടിക്കണം,
1: നന്നായിട്ട് നല്ലൊരു ചികിത്സയാണ്.
0: അതെ, അതിപ്പോൾ ഇളനീര് വെള്ളം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവിടെ കാര്യമില്ല. പിന്നെ ചില എന്താണ് എന്താ പറയുന്നത്, UTI വന്നാൽ കിഡ്നി നശിച്ചു പോവും.
1: എന്താണ്, കിഡ്നിയെ വളരെ പെട്ടെന്ന് ബാധിക്കും
0: അങ്ങനെയില്ല,
1: അമിത ഭീതി.
0: അതെ അതെ, അതും ശരിയല്ല. ശരിക്കും ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറി മാറുന്ന,
1: അത്ര അത്ര വലിയൊരു പ്രശ്നമാക്കേണ്ട രോഗമല്ല മൂത്രപ്പഴുപ്പ്, ചികിത്സയുള്ള
0: രോഗമാണ്, പക്ഷെ വേണ്ട രീതിയിൽ ചികിത്സിക്കണം, അതിന് അമാന്തം കാണിക്കരുത്. ചികിത്സിക്കുന്ന
1: കാര്യങ്ങൾ
0: കൊണ്ടു നടക്കരുത്,
1: പല ആളുകളും ചെയ്യുന്നൊരു സംഭവമാണ്.
0: അതെ അതെ അതെ അതെ,
1: രോഗം ഉണ്ടാവും, അങ്ങനെ ആർക്കും മാനേജബിൾ ആയിരിക്കും, ചിലപ്പോ ചെറിയ പെയിൻ ഉണ്ടാവുള്ളൂ, അപ്പൊ അവരങ്ങനെ
0: കൊണ്ടുപോകും, പറയില്ല. പിന്നെ വേറെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മിണ്ടാണ്ടിരിക്കും, പക്ഷെ അപ്പൊ അതിന്റെ ഫലം അനുഭവിക്കുന്ന അവരൊക്കെ തന്നെയാണ്.
1: അതെ,
0: ആ ആ വ്യക്തിയും വ്യക്തിയുടെ വീട്ടുകാരും തന്നെയാണ് പിന്നെ ബാക്കിയുള്ള അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടത്, അതാണ് എന്റെ സങ്കടം.
1: അതെ, പിന്നെ പ്രത്യേകിച്ച് പ്രായമായവരെല്ലാം
0: അവർക്കാണ് കൂടുതൽ. എന്തിനാണ് ഇനി പിന്നെ മോനോട് ഇനി പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ മോളോട് പറഞ്ഞിട്ട് ഇനി അവളെ വിഷമിക്കണ്ട. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം വളരെ ബുദ്ധിമുട്ടിലാവും.
1: നമ്മൾ ഏറ്റവും നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ അതിനുള്ള ചികിത്സ, അതിന്റെ പ്രതിവിധി തുടങ്ങുന്നതാണ്.
0: നേരത്തെ പറഞ്ഞ ബ്ലാഡറിൽ മൂത്രമൊഴിക്കുമ്പോൾ രക്തമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നോക്കണം, ഈ പറഞ്ഞ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ സിസ്റ്റോസ്കോപ്പി ചിലപ്പോൾ വേണ്ടി വരും. സിസ്റ്റോസ്കോപ്പിയിൽ നമുക്ക് അത് നമ്മൾ പറഞ്ഞില്ല, സിസ്റ്റോസ്കോപ്പി ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും അവിടെ ട്യൂമർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയുന്നത്. നേരത്തെ പറഞ്ഞ ക്യാൻസറോ അല്ലെങ്കിൽ
1: ബ്ലാഡർ

0: ബ്ലാഡറിലെ ക്യാൻസറൊക്കെ നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത്
1: പിന്നെ രക്തത്തില് എന്താ സോറി മൂത്രത്തില് രക്തം നോർമൽ അല്ല
0: അല്ല അല്ല
1: നമ്മളപ്പോ
0: മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ വരാം, അത് കാരണം ബ്ലഡ് വരാം, പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് മാറും, നിലനിൽക്കില്ല.
1: അപ്പോ മൂത്രത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എന്തുകൊണ്ട് എന്നുള്ള ഒരു പിന്നെ കാര്യത്തിലേക്ക് അത് എത്തണം, എത്രയും പെട്ടെന്ന് ഫിസിഷ്യനെ കാണണം എന്നുള്ളതാണ് അല്ലെ. ബ്ലാഡർ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു ക്യാൻസറിലേക്കും ചിലപ്പോ അത് രക്തം കാണുന്നത്
0: അതിന്റെ ലക്ഷണമാവാം, മറ്റുള്ള ക്യാൻസറിന്റെ ലക്ഷണമാവാം.
1: ഈ ഒരു പിന്നെ UTI വരാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒരു കാലാവസ്ഥക്ക് ഇതിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ മഴക്കാലത്ത് കൂടുതൽ കാണാം അല്ലെങ്കിൽ വേനൽക്കാലത്ത് കൂടുതൽ കാണാം, അങ്ങനെ എന്തെങ്കിലും പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: അതായത് പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്ത് നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, അതായത് മൂത്രം പിടിച്ചു വെക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം
1: കുടിക്കൽ
0: വെള്ളം കുടിക്കൽ വളരെ കുറയും, അതിനാണ് കൂടുതൽ ടെൻഡൻസി. അങ്ങനെ വരുമ്പോൾ ഈ മൂത്രം കെട്ടി നിൽക്കുകയാണ്, മൂത്രം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, അപ്പോൾ അണുക്കൾ കൂടുതൽ അതിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് വളരെ സാധ്യത കൂടുതലാണ് പിന്നെ UTI ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ബ്ലഡ് കാണുന്ന പ്രത്യേകിച്ച് ഇവർ പുകവലിക്കാരാണെങ്കിൽ, അത് 40 വയസ്സിൻ്റെ മേലെയാണെങ്കിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സിസ്റ്റോസ്കോപ്പി ചെയ്യണം. കാരണം എന്താ, അത് ക്യാൻസർ ഉണ്ടാക്കാൻ
1: സാധ്യതയുണ്ട്,
0: അവരെ നേരത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്.
1: മൂത്രം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ കടച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകളോട് നമുക്ക് പിന്നെ പറയാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
0: മൂത്രം ഒഴിക്കുമ്പോൾ കടച്ചിലുണ്ടായിരുന്നു,
1: ആ ഒരു നീറിപ്പുകയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ,
0: അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബേണിംഗ് മിക്ചുറേഷൻ എന്നാണ് പറയുക എൻ്റെ കറക്റ്റ് ടേം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവിടെ ഇവരുടെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കെന്തായാലും അത് ട്രീറ്റ് ചെയ്യണം. ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് വെച്ച് ട്രീറ്റ് ചെയ്യാം, ധാരാളം വെള്ളം കൊടുക്കാൻ, പിന്നെ ഈ പല മരുന്നുകളുണ്ട് ബ്ലാഡറിൻ്റെ ഇറിറ്റേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ, അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇടക്കിടക്കുള്ള ബ്ലാഡറിൻ്റെ സങ്കോചം അത് ഒഴിവായി കിട്ടും, അപ്പോൾ അതൊരു ആശ്വാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും.
1: നമ്മൾ ഇതുവരെ സംസാരിച്ചത് മൂത്രപ്പഴുപ്പ് വരാനുള്ള കാരണങ്ങൾ, വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ എക്സ്ട്രീം സങ്കീർണാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് സലീമാണ്. അദ്ദേഹം തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലെ സർജനാണ്. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളോടായിട്ട് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ എന്തൊക്കെയാണ് ഡോക്ടർക്ക് പറയാനുള്ളത്, നിർദ്ദേശങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ കഴിയും?
0: നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇത് തടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് വരാം. ആദ്യം പറഞ്ഞാൽ അത് ധാരാളം വെള്ളം കുടിക്കുക, നമ്മൾ പറഞ്ഞു 2 മുതൽ 3 ലിറ്റർ വരെ ദിവസം വെള്ളം കുടിക്കുക. പിന്നെ മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക. മൂത്രം ഒഴിക്കാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മൂത്രം ഒഴിച്ച് അത് ക്ലിയർ ചെയ്യാം. പിന്നെ ശരീരബന്ധത്തിൽ പോകുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ പറ്റിയാൽ നല്ലതാണ്.
1: കാരണം അത്
0: ശേഷം നമുക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഫ്ലഷ് ഔട്ട് ചെയ്യാൻ, അത് മുമ്പ് വെള്ളം കുടിച്ചിട്ട് ഇതിന് സംയോഗത്തിന് ശേഷം മുത്തൊഴിക്കാൻ പോകണം, അത് അവിടെയുള്ള സ്റ്റോക്കെല്ലാം ഒഴിവാക്കണം, അങ്ങനെ ചെയ്യാം. അത് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക, ഈർപ്പം നിൽക്കുന്ന വസ്ത്രങ്ങളും ഒഴിവാക്കാൻ നോക്കുക. പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്, ആ രീതി നമ്മൾ പറഞ്ഞു തന്നു. അതായത് അടിയിൽ നിന്ന് മേപ്പോട്ടല്ല, മേലിൽ നിന്ന് താഴെട്ട്, അങ്ങനെ വേണം ക്ലീൻ ചെയ്യാൻ. പിന്നെ മലബന്ധം ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്യാം, അതും ഇതിനൊരു കാരണമാകും. പിന്നെ മരുന്ന് യൂട്ടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ആ ഫുൾ കോഴ്സ് തന്നെ കഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ റിക്കറന്റ് യൂട്ടിയിൽ അതിനെ പറ്റി പറഞ്ഞു, വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും മരുന്നുകൾ കഴിക്കാം. കൾച്ചർ അനുസരിച്ചാണ് അവിടെ മരുന്നുകൾ ആവശ്യം വരുന്നത്. ഇനി ചില കേസുകളിൽ എന്ത് ചെയ്യാം, ലോഡോസ് എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റും, അത് ഡോക്ടറുടെ
1: നിർദ്ദേശപ്രകാരം
0: സന്ദർശനം ചെയ്യരുത്, അതങ്ങനെ മാത്രം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്, അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ബാധിക്കുന്ന UTI, അതിനും നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് അതിനുള്ളത്. നമ്മളത് നേരത്തെ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അവിടെയും തന്നെ നമുക്ക് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യാനുള്ള വേണമെങ്കിൽ അവർക്ക് അങ്ങനെ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ശരീരബന്ധത്തിന് ശേഷം ഒരു ആൻറ്റിബയോട്ടിക് ഡോസ് കൊടുക്കാം, കഴിക്കാം. അതും ഒരു എന്താണ് പ്രായോഗികം പറയാനുള്ള ഒരു തീരുമാനമാണ്. ഇത്രയാണ് നമുക്കതിനൊരു ഒരു തടയാനുള്ളൊരു കാര്യങ്ങൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് സലീമാണ്. തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സർജനാണ് അദ്ദേഹം. ഇത്രയും നേരം പീസ് റേഡിയോ ശ്രോതാക്കളോട് സംബന്ധിച്ച അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോ കൂടിക്കാഴ്ച, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, രണ്ടാം ഭാഗം. ബഹുമാനനായ എൻ കെ പ്രേമചന്ദ്രൻ സാറുമായി പീസ് റേഡിയോ പ്രതിനിധി ജിൻഷാദ് യു നടത്തിയ അഭിമുഖ സംഭാഷണം.
5: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് മാന്യശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ സാറുമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം പകുതിയിലേക്കാണ് മാന്യശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. സർ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ജനാധിപത്യത്തെക്കുറിച്ചും ആ സംവിധാനം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ചും നാം സംസാരിച്ചു. വർഷങ്ങളായി കേരളത്തിലെ ന്യൂനപക്ഷക്കാർക്ക് വേണ്ടി സജീവമായി പ്രതികരിച്ച പാർലമെൻറ്റേറിയൻ എന്ന നിലക്ക് കേരളത്തിലും കേന്ദ്രത്തിലും വർഗീയമായ നീക്കങ്ങൾക്കെതിരെ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ ഒന്ന് വിവരിക്കാമോ?
6: ഈ പ്രശ്നങ്ങളിലൊക്കെ സത്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സാമുദായികമായിട്ടുള്ള വേർതിരിവ് സൃഷ്ടിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെയൊക്കെ ശക്തമായ ഭാഷയിൽ തന്നെ പാർലമെൻറ്റിനകത്ത് നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ഈ പല പ്രശ്നങ്ങളും പാർലമെൻറ്റിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും മുഹമ്മദ് അത്ലാഖിൻ്റേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗവൺമെൻറ് പ്രതിരോധത്തിലായി. മാത്രമല്ല, ഇപ്പോൾ ട്രിപ്പിൾ തലാഖിൻ്റെ കാര്യത്തിൽ തന്നെ ഗവൺമെൻറ് സത്യത്തിൽ ഡിസ്കഷൻ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ADMK ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ADMKയും തൃണമൂൽ കോൺഗ്രസും അതുപോലെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഈ ബില്ലിനെതിരായി സംസാരിച്ചു. അപ്പോൾ പാർലമെൻ്ററി രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ തരംഗം, കാരണം അഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ നല്ലതുപോലെ ഇടപെടാൻ കഴിയും. നമ്മളൊരു ബില്ല് അവതരിപ്പിച്ച് ചർച്ച ആരംഭിക്കുമ്പോൾ ഹാംലെസ് ബില്ലാണെന്ന് തോന്നും. ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു ദോഷവുമില്ലാത്ത ബില്ലാണെന്ന് നമ്മൾ ഉപരിതലത്തിൽ, പക്ഷേ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ സഭയുടെ വികാരം മാറും. അപ്പോൾ അങ്ങനെയുള്ള വലിയ കോൺട്രിബ്യൂഷൻ ഈ കാര്യത്തിൽ, പ്രത്യേകിച്ചും മതേതരത്വത്തെ പ്രതിരോധിക്കുന്നതിന് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി BJPയുടെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ എക്സ്പോസ് ചെയ്യുന്നതിന് പാർലമെൻറ്റിനകത്ത് നല്ലതുപോലെ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതര സമൂഹങ്ങളെയും ഇതര വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിരോധം വളർത്തിക്കൊണ്ടുവരാൻ പലപ്പോഴും പാർലമെൻറ്റിൽ നേതൃപരമായ പങ്കു വഹിക്കാൻ ഒരാളാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
5: ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കും അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരം ഫാസിസ്റ്റുകളുടെ നീക്കത്തിനെതിരിൽ വേണ്ട രൂപത്തിലുള്ള നിലപാടുകൾ കൈക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം?
6: ഞാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടേ വിലയിരുത്തൂ. ഈ ഗവൺമെൻറ്റ് സൗ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഓരോ നടപടികളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഫിൻ്റെ രാഷ്ട്രീയം പറഞ്ഞത്, BJP വിരുദ്ധ രാഷ്ട്രീയം നല്ലതുപോലെ കത്തിച്ചത്, ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനാണ്, അത് നല്ലതുപോലെ അവർക്ക് ലഭിച്ചു. സത്യത്തിൽ UDF പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? UDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായ പ്രധാനപ്പെട്ട കാരണം, മറ്റൊരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ പോലും പൊളിറ്റിക്കൽ റീസൺസ്, രാഷ്ട്രീയ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്, പരമ്പരാഗതമായി UDFനും കോൺഗ്രസിനും ലഭിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായി. അത് CPMന് അനുകൂലമായി എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ വിജയം. അങ്ങനെ ക്യാമ്പയിൻ ബിൽഡപ്പ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. കോൺഗ്രസ്സിന് BJPയെയും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെയും പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, ആത്മാർത്ഥതയില്ല. അതിന് CPM തന്നെ വേണം, അല്ലെങ്കിൽ ഓ രാജഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. ആ ക്യാമ്പയിൻ നല്ലതുപോലെ ഫലം കണ്ടു. അപ്പോൾ ആ ഒരു ക്യാമ്പയിനിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് ഈ 1.5 വർഷം അല്ലെങ്കിൽ 1.75 വർഷം സ്വീകരിച്ചിട്ടുള്ള ഓരോ നയങ്ങളും നിലപാടുകളും നിങ്ങൾ പരിശോധിച്ചാൽ, ഇപ്പം ഏറ്റവും ഒടുവിൽ വേറെ ഒന്നും വേണ്ടല്ലോ, ഇവരുടെ ആത്മാർത്ഥരഹിതമായിട്ടുള്ള കാര്യം പരിശോധിക്കണമെങ്കിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഏറ്റവും ഒടുവിൽ എടുത്ത രാഷ്ട്രീയ തീരുമാനമെന്താണ്? ഞാൻ പച്ചയായി പറയുന്നു, ഇന്ന് മറ്റാരുമല്ല പറഞ്ഞത്, മുൻ ലോക്സഭാ സ്പീക്കർ ശ്രീ സോംനാഥ് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട്, CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം പ്രകാശ് കാരാട്ടിൻ്റെ വിജയം മാത്രമല്ല, നരേന്ദ്രമോദിയുടെ വിജയം കൂടിയാണ്. കാരണം CPMന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ, അവർ തന്നെ എഴുതിയിരിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നുണ്ട്, അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതമായ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അടിയന്തരാവസ്ഥ എന്ന ഭീതിതമായ അന്തരീക്ഷത്തെ അതിജീവിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് അന്ന് RSSമായും RSSന്റെ രാഷ്ട്രീയ രൂപമായ ജനസംഘവുമായി ചേർന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണിവർ. അന്ന് KG മാരാറും പിണറായി വിജയനും MV രാഘവനും ഇവിടെ കൊല്ലത്ത് സോ ബേബിസാറിനെതിരായി രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള RSSന്റെ നേതാക്കന്മാർ മത്സരിച്ച് പരസ്പര ധാരണയോടുകൂടി മത്സരിച്ചാണ്. എന്തിനാണ് അടിയന്തരാവസ്ഥയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് എന്ന മുഖ്യശത്രുവിനെ പരാജയപ്പെടുത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏത് ചെകുത്താനുമായി കൂടാമെന്നായിരുന്നു സഖാവ് EMS പറഞ്ഞ പ്രത്യയശാസ്ത്രം. അതിന് പറയുന്ന പേരാണ് അടവ് നയം. ഇന്ന് അവർ തന്നെ പറയുന്നു ആ അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതമായ, അന്ന് പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗത്തിൽ പറയുന്നു അടിയന്തരാവസ്ഥ 20 മാസം മാത്രമേ നീണ്ടുവന്നുള്ളൂ, ആ അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതമായ അന്തരീക്ഷം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അത് മുഖ്യശത്രുവാണ് എന്ന് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുകയും ആ മുഖ്യശത്രുവിനെ പരാജയപ്പെടുത്താൻ മതേതര ജനാധിപത്യ ബദലല്ല അനിവാര്യം, ത്രിപുരയിലും ഇപ്പോൾ കേരളത്തിലും മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്ന CPM ആണ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ വിഡ്ഢിത്തം CPM ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ബോധപൂർവമായിട്ടുള്ളൊരു അജണ്ട കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. അത് രാഷ്ട്രീയമായി കരുതിയാലും വേണ്ടില്ല. കാരണം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ സമീപനം കൂടിയാണിത്. കാരണം ഇന്ന് BJP ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തു, BJP ഒരു കാര്യം ഇന്ത്യയിൽ തെളിയിച്ചു, ഭൂരിപക്ഷ വർഗീയതയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്സിന് അവർ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അപ്രോച്ച് എടുക്കാൻ CPMഉം പല ഘട്ടങ്ങളിലും തയ്യാറാകുന്നു. അല്ലെങ്കിൽ പിന്നെ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ അവരുടെ പ്രിയാമ്പിൾ, ആ റെസൊല്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതമായ അന്തരീക്ഷം നിലനിർത്തുന്ന ഫാസിസ്റ്റ് വർഗീയ ശക്തിയായ BJP മുഖ്യശത്രുവാണ്. പക്ഷേ കോൺഗ്രസ്സുമായി അതിനകത്ത് രസകരം, മൊത്തം വായിച്ചാൽ രസകരമാണ്. ഇനി CPMന് കോൺഗ്രസ്സിന് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും, അവരൊരു ഒരു ഒരു ത്രെഡ് ഫോഴ്സ് അല്ലാതെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ്സുമായി ധാരണ പാടില്ല എന്നാണ്. ഇതിനു മുമ്പ് ഇവർ ധാരണ ഉണ്ടാക്കിയിട്ടില്ലേ? 2004 മുതൽ 2009 വരെ ഈ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത പാർട്ടിയല്ലേ? തമിഴ്നാട്ടിൽ കൈപ്പത്തി ചിഹ്നത്തിനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരല്ലേ ഇവർ? ഇപ്പോൾ എന്താ ഈ പറയുന്നതിൻ്റെ ന്യായം? അപ്പം മോദി ഭരണം ഒരു, ഞാൻ പറഞ്ഞു അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, ആ പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സാണ്.
5: രാജ്യത്തിൻ്റെ പൈതൃകത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ മുസ്ലിങ്ങൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പൈതൃകത്തെ ബോധപൂർവമായി മറച്ചുവെക്കാനും അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലേ? എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം?
6: സി, ഇത് ആരംഭിച്ചത് 1997 നമ്മൾ അതൽ ബിഹാരി വാജ്പേയി അന്ന് പ്രധാനമന്ത്രിയാണ്, മോഡറേറ്റ് ആണെന്ന് പറയുമെങ്കിലും ഇൻ്റലക്ച്വൽ ഇൻട്രൂഷൻ, ബൗദ്ധികമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും ശക്തമായി തുടങ്ങിയത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൽ വിജയിച്ച ഒരാളാണ് അന്നത്തെ HRD മിനിസ്റ്ററായിരുന്ന ഡോക്ടർ മുരളി മനോഹർ ജോഷി. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം വളരെ പ്രമാണിയായിട്ടുള്ള, വിദഗ്ധനായിട്ടുള്ള ഒരു അക്കാദമീഷ്യൻ കൂടിയാണ്, പ്രൊഫസറാണ്. സത്യത്തിൽ ഇന്ത്യൻ ഹിസ്റ്റോറിക് കൗൺസിലിൻ്റെയും ഇന്ത്യൻ അതുപോലെ തന്നെ നമ്മുടെ സിലബസും കരിക്കുലവും നിർണ്ണയിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള ഇൻവേഷൻ അതിശക്തമായി RSS സംഘ് പരിവാറിൻ്റെയും ഇൻവേഷൻ നടന്ന അന്ന് മുതലാണ്. ഇന്നത് അതിശക്തമായി നടക്കുന്നു. കാരണം ഭാരതത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്നതാണ് നാഥുറാം ഗോഡ്സയെ ദേശത്തിൻ്റെ അഭിമാനിയായി അല്ലെങ്കിൽ ദേശാഭിമാനിയായി ചിത്രീകരിക്കുകയും മഹാത്മാഗാന്ധി ഒരു വർഗീയ താല്പര്യ പ്രീണനത്തിൻ്റെ ആളായിരുന്നു എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ഫലപ്രദമായി ആസൂത്രിതമായിട്ടാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ഹിസ്റ്റോറിക് റിസർച്ച് കൗൺസിലിൻ്റെ ചെയർമാനായി ചുമതലയേറ്റ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഉറവിടം റിസർച്ച് ചെയ്ത് അന്വേഷിക്കണമെന്നും നിലവിലുള്ള എല്ലാ സയൻറ്റിഫിക്കായിട്ടുള്ള എല്ലാ, നമുക്കറിയാം, ആ ഒരു ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിബോധത്തെയും മുഴുവൻ നിരാകരിക്കുന്ന നിലയിൽ സയൻറ്റിഫിക് ടെമ്പർ, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ആ സയൻറ്റിഫിക് ടെമ്പർ അതിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന നിലയിലാണവർ ഇന്ന് ഈ തലങ്ങളിലൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജ്യോതിഷം, അതിൻ്റെ ഭാഗം ഞാൻ യോഗ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് മതപരമായ ചിഹ്നങ്ങൾ നൽകി വളരെ പരോക്ഷമായ നിലയിൽ ഇതെല്ലാത്തിൻ്റെയും പിന്നിലൊരു ഹിഡൻ അജണ്ടയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം, ചരിത്രം, സംസ്കാരം എന്തിനേറെപ്പെടുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമൂഹം വഹിച്ച പങ്കെന്താ? അത്രത്തോളം വൈകാരികമായി അടിമത്വത്തിനെതിരായി, സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആ സമുദായത്തെ, ആ സമൂഹത്തെ അന്ന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അയൽപക്കത്ത് പോലും എത്തി നോക്കാത്ത RSS സംഘ് പരിവാറിൻ്റെയും നേതൃത്വത്തിലുള്ളവർ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട്, രാജ്യ താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. ഡൽഹിയിൽ ഈ കാര്യങ്ങൾ അടുത്തുനിന്ന് കാണുന്ന ആൾക്കാർ എന്ന നിലയിൽ അവരുടെ ശരീരഭാഷയിൽ നിന്ന്, വാക്ഭാഷയേക്കാൾ ശരീരഭാഷയിൽ നിന്ന് കൃത്യമായി ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് വളരെ ബുദ്ധിപരമായി തന്ത്രപരമായി ചെയ്യുന്നതിനുള്ള എല്ലാ സംഘടനാ സംവിധാനവും, മന്ത്രിമാർക്ക് യാതൊരു പ്രസക്തിയുമില്ല, മന്ത്രിമാർക്ക് ഒരു റോളും ഈ കാര്യത്തിലില്ല, ഇതൊക്കെ ചെയ്യാനുള്ള എല്ലാ ഇൻ്റലിജൻ്റായിട്ടുള്ള സംവിധാനവും അതിനുള്ള ഒരു നല്ല കേഡർ സംവിധാനവും ഇന്നവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഭരണം ഒരു ടേം കൂടി തുടർന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്കുലറിസം, മതേതരത്വമില്ലെങ്കിൽ പിന്നെ ജനാധിപത്യമില്ല, ആ മതേതരത്വവും ജനാധിപത്യവും എത്രകാലം നിലനിൽക്കുമെന്നത് പോലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും അത്യാസന്നമായിട്ടുള്ള ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയിലെത്തിയിട്ടും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ എല്ലാവരും കൂടി ഒരുമിക്കണം. 46 അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിനെ ഇനി എവിടെയാണ് ദുർബലപ്പെടുത്തേണ്ടത്? അവരെ പൂജ്യമാക്കിയതിന് ശേഷമേ CPMന് സന്തോഷം വരുമോ? ഇന്ത്യയിൽ ഇന്നൊരു കോൺഗ്രസ് ഒരു പ്രബല ശക്തിയല്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാലും, മുന്നണിയായാൽ പോലും BJPയെ പ്രതിരോധിക്കാനുള്ള ശേഷി പരിമിതമാണ്. കോൺഗ്രസ് ഈ മുന്നണിയായാൽ പോലും അത്തരമൊരു ഘട്ടത്തിൽ മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു മതേതര ജനാധിപത്യ കൂട്ടായ്മയെ ശിഥിലപ്പെടുത്തുന്ന ഒരു പ്രമേയം തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമുള്ളപ്പോൾ ഇവർ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയം അവർക്ക്?
5: അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശം എന്നീ മൂന്ന് കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സംഘിതമായ ഒരു തീരുമാനങ്ങൾ സാധാരണ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ, ഗൗരി ലങ്കേഷിൻ്റെയും അതുപോലെ തന്നെ ആദ്യ കേസുകളിലും ഈ ഒരു നയം വ്യക്തമാകുന്നില്ലേ?
6: അല്ല, ആധാറിൻ്റെ തുടക്കം മുതൽ ഈ ആശങ്ക നമ്മൾ ഉന്നയിച്ചതാണ്. ആധാർ എന്ന് പറയുന്നത് തന്നെ പൗരാവകാശവും വ്യക്തിസ്വാതന്ത്ര്യവും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. അവിടെയാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി, എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും സുപ്രീം കോടതി നമ്മുടെ റൈറ്റ് ഓഫ് പ്രൈവസി മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. സത്യത്തിൽ സ്വകാര്യതയുടെ അവകാശം മൗലികാവകാശമാണ് എന്നുണ്ടെങ്കിൽ ആധാർ നിയമം ഒരു കാരണവശാലും നിലനിൽക്കത്തക്കതല്ല. അതുപോലെ ഗൗരി ലങ്കേഷ് ഉൾപ്പെടെ എത്രയോ പേർ, ഗൗരി ലങ്കേഷ് കേവലമൊരു പ്രതീകം മാത്രമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ അവർ വെറുക്കുന്നു. സഹിഷ്ണുത എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലില്ല, നിഘണ്ടുവിലില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അഭിപ്രായം പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ പത്മാവതി എന്ന സിനിമ, അത് പത്മാവതായി. അവർ പറഞ്ഞ മുഴുവൻ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളും സീനുകളും സെൻസർ ബോർഡ് രണ്ടാമതും പരിശോധിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി. അത് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പ്രകാശ് അത് റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്ത് സ്വാതന്ത്ര്യമാണ്? അപ്പോൾ പൗരാവകാശങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നതാണ്. ആ പൗരാവകാശങ്ങൾ നിഷേധിക്കുക, അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരിക, ബഹുസ്വരതയെ ഇല്ലാതാക്കി മാറ്റുക, ഇതെല്ലാം ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങൾ, ബി ജെ പിയുടെ എന്ന് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം ആർ എസ് എസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങളാണ്, നിലപാടുകളാണ്. ആ നിലപാടുകൾ ശക്തമായി രാജ്യത്ത് നടപ്പാക്കാൻ ഇന്ന് അവർക്ക് അവസരം വന്നിരിക്കുന്നു. കാരണം ജനാധിപത്യ മതേതര ചേരി ശിഥിലമായി നിൽക്കുന്നു, ഭിന്നിച്ചു നിൽക്കുന്നു. ആ അവസരത്തിൽ, ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് യു പിയിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഗുജറാത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾ ഒരുമിച്ചിരുന്നുവെങ്കിൽ ഗുജറാത്തിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ആവിഷ്കാര സ്വാതന്ത്ര്യവും മൗലികമായിട്ടുള്ള മറ്റവകാശങ്ങളുമൊക്കെ ധ്വംസിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഫാസിസ്റ്റ് ഭരണാധികാരികൾ മുൻപന്തിയിലാണ്. അവിടെ പൗരാവകാശത്തിനൊരു പ്രസക്തിയുമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അതുതന്നെയാണ് രാജ്യം ഇന്നിപ്പോൾ കണ്ടു.
5: കൃത്യമായ വിശ്വാസത്തിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശ്വാസത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തീവ്രവാദത്തിനെതിരെയും അതുപോലെ തന്നെ ലഹരിക്കെതിരെയും മുസ്ലിം സമുദായത്തിന് പൊതുവിൽ അതുപോലെ തന്നെ പൊതുജനത്തോടും താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്?
6: വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം വാട്ട് ഈസ് ഇസ്ലാം, എന്താണ് ഇസ്ലാം, ഇസ്ലാമിനെക്കുറിച്ചുള്ള അവബോധം ഇതര സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. ഈ ISIS പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുവാണ്. ഞാൻ പറയുന്നു അത് പാശ്ചാത്യ ലോകം ആസൂത്രിതമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സംഘടനകളാണ് എന്നാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്ന, അല്ലെങ്കിൽ പ്രവാചക ജീവിതചര്യയെക്കുറിച്ച് കേവല ബോധമുള്ള ഒരു വിശ്വാസിക്ക് നിരപരാധികളും നിരായുധരുമായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് മുറിയിൽ ബോംബ് വർഷിച്ച് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ഏത് വിശ്വാസിക്കാണ് സാധ്യമാകുക? അതുപോലെ തന്നെയാണ് മസ്ജിദിൽ ജുമാ നിസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ബോംബ് വർഷിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏത് ദീനിൻ്റെ പേരിലാണ്, ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണ്? അപ്പം വിശ്വാസത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ വികലമായി ചിത്രീകരിച്ചൊരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ രൂപം നൽകി എക്കാലവും ഇസ്ലാമിനെ പ്രതിലോമകരമായി പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെയോ ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ISIS രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഇന്ത്യൻ മുസ്ലിമിനെ ഒരു കാലഘട്ടത്തിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10 വർഷം മുമ്പ് ഒസാമ ബിൻ ലാദനെ ചിത്രീകരിച്ചുകൊണ്ടാണ് മുസ്ലിമിനെ പുതിയ തലമുറയ്ക്ക് പാശ്ചാത്യ ലോകം പരിചയപ്പെടുത്തി കൊടുത്തത്. ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിഷ്കരുണം കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ISIS പ്രതിനിധീകരിച്ചു. മയക്കുമരുന്നും അതുപോലെ മദ്യവും സ്ത്രീ വ്യഭിചാരവും ഉൾപ്പെടെയുള്ള സകല അധാർമിക പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ അവിഹിതമായ രൂപത്തിൽ സമ്പത്താർജിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാകൃതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൻ്റെ ചിന്തയിൽ, മനസ്സിൽ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഒരു അറ്റത്തെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ISIS ഓടിയെത്തും. അപ്പോൾ ഒരു വലിയ വിശ്വാസത്തെ ഇത്രയും വികലമായി ചിത്രീകരിക്കാൻ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ തന്നെ വിനിയോഗിക്കുക എന്നുള്ളതും ലോകത്ത് കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. അതാണോ എന്ന് ന്യായമായും സംശയിക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരു ഉറുമ്പിനെ പോലും അകാരണമായി ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസം. മൂന്ന് പ്രാവശ്യം തന്നെ കൊലപ്പെടുത്താൻ ഊരിപ്പിടിച്ച വാളുമായി വന്ന ഘാതകനെ തൻ്റെ അംഗരക്ഷകരിൽ നിന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്ത് അവനെ സംരക്ഷിച്ച പ്രവാചകൻ്റെ ജീവിതചര്യ പിൻപറ്റുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ ക്രൂരമായ നരഹത്യയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇസ്ലാം അല്ല എന്ന് ലോകത്തോട് പറയാനുള്ള ആർജവം ഇസ്ലാമിനുണ്ടാകണം. ഇവരെ ഒറ്റപ്പെടുത്തണമെന്ന് ലോക സമൂഹത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ വിശ്വാസ സമൂഹത്തിനുണ്ടാകണം. അറിഞ്ഞോ അറിയാതെയോ, പരോക്ഷമായോ പ്രത്യക്ഷമായോ, ഇത്തരം പ്രവർത്തനങ്ങളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പിന്തുണയ്ക്കാതെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഇത്തരം ശക്തികളെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ഇത് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ ഇതിനെ എക്സ്പോസ് ചെയ്യാനും വിശ്വാസ സമൂഹത്തിന് കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കും. അത് ഇന്നത്തെ ചുമതല സത്യത്തിൽ വിശ്വാസ സത്യവിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തുറന്നെതിർക്കാനും അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ വൈകാരികമായി ശരിയാണ് എന്ന് സ്വാഭാവികമായും തോന്നാം. കാരണം പീഡനം അനുഭവിക്കുമ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്നത് ശരിയാണ് എന്നൊരു തോന്നൽ സ്വാഭാവികമായും ഉണ്ടാകാം. പക്ഷേ ആ പറച്ചിലിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ മാനസികമായ കരുത്തും ആത്മബലവും ആർജിക്കുകയാണ് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്.
5: മീഡിയ രംഗത്ത് ഒരു ആൻറ്റി മുസ്ലിം പ്രൊപഗണ്ട ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില വാർത്തകൾ സെലക്റ്റീവായി കൊടുക്കുന്നതും സെലക്റ്റീവായി മറച്ചു വെക്കുന്നതും പ്രത്യേകിച്ച് വിഷ്വൽ അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങൾ കണ്ടുവരുന്നു. ഈയൊരു പ്രവണതയെ സാമ്രാജ്യത്വം നല്ല പോലെ ഉപയോഗിക്കുന്നതായിട്ടും കാണാം. ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്?
6: എല്ലാ കാലയളവിലും മീഡിയയാണല്ലോ പ്രധാനമായും ഇത്തരം പ്രചരണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വിമർശനം നരേന്ദ്രമോദിക്ക് എഴുതുന്ന ഒരു ദേശീയ ദിനപത്രം നിങ്ങൾ കാണിച്ചിരുന്നു, ഹിന്ദു ഒഴിച്ചാൽ. അതും വളരെ മോഡറേറ്റ് ആയിട്ടാണ്. ടൈംസ് ഗ്രൂപ്പിൻ്റെയും സകല ദിനപത്രങ്ങൾ നിങ്ങൾ ദേശീയ ദിനപത്രങ്ങൾ പരിശോധിച്ചാൽ മുഴുവൻ ദിനപത്രങ്ങളും മാധ്യമങ്ങളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിനെ ഈ രൂപത്ത് പ്രതിലോമകരമായി ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കാറുണ്ട്. പല ഘട്ടങ്ങളിലും ഇപ്പോഴും അത് ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ അത് എല്ലാ കാലയളവിലും സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണ്. അതിപ്പോഴും കൃത്യമായി തന്നെ രാജ്യത്ത് നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഞാൻ പറഞ്ഞില്ലേ, ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അറപ്പ്, ഒരു വെറുപ്പ്, ഒരു വിദ്വേഷം, ഒരു പക, അത് ഭീകരവാദം, തീവ്രവാദം എന്ന ഒരു ചിന്തയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മനസ്സിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ നീക്കത്തിൽ ഒരു പരിധിവരെ മാധ്യമങ്ങളും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നിർവഹിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതിനെ എതിർക്കാൻ ഇച്ഛാശക്തിയോടുകൂടി എതിർക്കാൻ കഴിയുന്നത് ശരിയായ വിശ്വാസിക്ക് മാത്രമാണ്. ആ എതിർപ്പാണ് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരേണ്ടത്. ആ എതിർപ്പിനോടൊപ്പം ഇതര സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ സന്നദ്ധമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
5: എനിക്ക് പവൻ സാറുമായിട്ടുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ വരാൻ പോകുന്നതുമായ വെല്ലുവിളികളെക്കുറിച്ച് ഇവിടെ സംവദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് തുടർന്നും കേരള രാഷ്ട്രീയത്തിലും കേന്ദ്ര ഭരണ സംവിധാനങ്ങളിലും ആർജവത്തോടുകൂടി പ്രതികരിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ ശ്രോതാക്കൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഗൗരവമായി എടുക്കുകയും ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്ന മേഖലകളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ആദർശ നിലപാടുകളിലെ ദൃഢതയും ആരാധനാ കർമ്മങ്ങളിലുള്ള തെറ്റിദ്ധാരണകളും, കൂടാതെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായി പ്രവാചകചര്യയുടെ അടിസ്ഥാനത്തിൽ നാം പഠനവിധേയമാക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വേണം. തീവ്രവാദ അക്രമങ്ങൾ വഴി ഇസ്ലാമിൻ്റെ പരിഭാവനമായ ആദർശത്തെ വികൃതമാക്കാൻ ശ്രമിക്കുന്നവരെ പ്രാമാണികമായി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. മത തീവ്രവാദത്തിന് മതങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ദൃഢമായി പറയാനുള്ള ആർജവം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മോട് സമയം അനുവദിച്ച ബഹുമാനന MP NK പ്രേമചന്ദ് സാറും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ കൂടിക്കാഴ്ച ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ രണ്ടാം ഭാഗം ബഹുമാനനായ NK പ്രേമചന്ദ്രൻ സാറുമായി ജിൻഷാദ് യു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. പരിഹാസങ്ങളും ദുരാരോപണങ്ങളും ഫളൽ ഹഖ് അമരി ആമിയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന കൃതിയിലെ ഈ അധ്യായം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. ആയുധം കൊണ്ട് കുത്തിയാൽ ഉണ്ടാകുന്ന മുറിവിനേക്കാൾ പ്രയാസമുണ്ടാക്കുന്നതാണ് നാവുകൊണ്ടുള്ള പരിഹാസത്തിന്റെ മുറിവുകൾ. പ്രത്യേകിച്ചും മാന്യരും നല്ലവരുമായ ആളുകളെക്കുറിച്ച് പരിഹസിച്ച് പറയുമ്പോൾ അതവരെ ഏറെ വേദനിപ്പിക്കും. ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിയെ പുകഴ്ത്തുകയും വിശ്വസ്തനായി കാണുകയും ചെയ്തിരുന്ന അതേ ആളുകൾ അവരുടെ നാവുകൊണ്ട് തന്നെ കളവു പറയുന്നവനെന്നും ഭ്രാന്തനെന്നും മാരണക്കാരനെന്നും പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ തൃപ്തിക്കു വേണ്ടിയാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാരണത്താൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ നിസ്സാരമായിരുന്നു. ജനങ്ങൾക്കറിയാത്ത പലതും ദിവ്യബോധനം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു എന്നുള്ളതാണ് പരിഹാസങ്ങളെയും ഉപദ്രവങ്ങളെയും ക്ഷമയോടെയും സഹനത്തോടെയും അഭിമുഖീകരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അള്ളാഹു നബിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ക്ഷമിക്കുവാനുള്ള മാനസികാവസ്ഥ നബിക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനഃപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹിജ്ർ 97 മുതൽ 99 വരെയുള്ള വചനങ്ങൾ. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ശക്തമാകുമ്പോൾ എല്ലാം ക്ഷമിക്കുവാനുള്ള കൽപ്പന അള്ളാഹു നൽകിക്കൊണ്ടിരുന്നു. ആകയാൽ നീ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. സൂറത്തുറൂം വചനം 60. പരിഹാസങ്ങൾക്കും ദ്രോഹങ്ങൾക്കും മുമ്പിൽ അങ്ങേയറ്റത്തെ ക്ഷമ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കാലുകൾ ചലിപ്പിക്കേണ്ടി വരും, ശരീരത്തെ വേദനിപ്പിക്കേണ്ടി വരും, ഹൃദയങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ദീനിനെ പ്രകടമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉർവത്തുബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉഹദ് യുദ്ധത്തിൽ താങ്കൾക്കുണ്ടായ പ്രയാസം പോലെ മറ്റൊരു പ്രയാസമുള്ള ദിവസം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? അപ്പോൾ നബി പറഞ്ഞു, നിന്റെ ജനതയിൽ നിന്ന് എനിക്ക് പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അക്കബയുടെ ദിവസം ഞാൻ അനുഭവിച്ചതാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ളത്. ഇബ്നു അബ്ദുല്ലാഹിബിനു അബ്ദി ഖുലൈലിന്റെ അടുത്തേക്ക് ചെന്നു, പക്ഷേ എന്റെ പ്രബോധനം അവർ സ്വീകരിച്ചില്ല. ദുഃഖിതനായിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും തിരിച്ചുപോന്നു. കർണുസാലിബിൽ വെച്ചാണ് എനിക്ക് ശരിക്കും ബോധം തെളിഞ്ഞത്. അപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി. ആ സന്ദർഭത്തിൽ അതാ ഒരു മേഘം എനിക്ക് തണലായി നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ മേഘത്തിൽ ജിബിരീലിനെ കണ്ടു. ജിബിരീൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജനത നിന്നോട് പറഞ്ഞത് അള്ളാഹു കേട്ടിരിക്കുന്നു. അവർ നിനക്ക് നൽകിയ മറുപടിയും അള്ളാഹു കേട്ടിരിക്കുന്നു. മലക്കുകളുടെ മലക്കിനെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് അള്ളാഹു. താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരോട് കൽപ്പിച്ചുകൊള്ളുക. താങ്കൾ ഉദ്ദേശിക്കുന്ന പക്ഷം അഹ്ഷബൈനിനെ അഥവാ രണ്ടു മലകൾ അവർക്ക് മുകളിലേക്ക് ഞാൻ മറിച്ചിടുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സന്താനങ്ങളിൽ നിന്നെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത സന്താനങ്ങളെ അള്ളാഹു പുറത്തുകൊണ്ടുവരുവാനാണ്. ബുഖാരി 3231, മുസ്ലിം 1795. ശത്രുക്കളിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നബിക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം തന്നെ ഉഹദ് യുദ്ധത്തിൽ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന്റെ വേദനയേക്കാളും 70 വരുന്ന അനുജന്മാരുടെ മരണത്തിലൂടെ താൻ അനുഭവിച്ച വേദനയേക്കാളും ഉഹദിൽ തനിക്ക് സംഭവിച്ച മുറിവിന്റെ വേദനയേക്കാളും നബിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. ഖുർആനിനെക്കുറിച്ചും നബിയെക്കുറിച്ച് മുശ്രിക്കുകൾ എന്തെല്ലാം കളവുകൾ പറഞ്ഞുവോ അതിനെല്ലാം അള്ളാഹു വഹയിലൂടെ മറുപടി കൊടുത്തു. എന്നാൽ നിങ്ങൾ കാണുന്നവയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, നിങ്ങൾ കാണാത്തവയെക്കൊണ്ടും തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കുതന്നെയാകുന്നു. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഒരു ജ്യോത്സ്യന്റെ വാക്കുമല്ല, വളരെ കുറച്ച് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. സൂറത്തുൽ ഹാഖ 38 മുതൽ 43 വരെയുള്ള വചനങ്ങൾ. തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ഖുറൈശികൾക്ക് നബിയെ നേരിടാൻ കഴിയാതെയായപ്പോൾ വാളിന്റെയും ശക്തിയുടെയും പിൻബലം അവർക്ക് തേടേണ്ടി വന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ സ്വീകരിച്ച രീതിയായിരുന്നു ഇത്. അവൻ ഫിർഔൻ പറഞ്ഞു, ഞാനല്ലാതെ വല്ല ദൈവത്തെയും നീ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ തടവുകാരുടെ കൂട്ടത്തിലാക്കുന്നതാണ്. സൂറത്തു ശുആറ വചനം 29. പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമിടയിലൂടെ നബി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒന്ന്, എല്ലാ നബിമാരും സത്യനിഷേധികളിൽ നിന്ന് ഇത്തരം പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും വളർത്തിക്കൊണ്ടു വരുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം ആകുന്നു ഇത്. പൂർവ സമുദായത്തിൽ എത്രയോ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ഏതൊരു പ്രവാചകൻ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരാകാതിരുന്നിട്ടില്ല. സൂറത്തു സുഖറുഫ് വചനം 6-7. രണ്ട്, വീണ്ടും വീണ്ടും ക്ഷമിക്കുവാനുള്ള പ്രേരണ നൽകൽ. പ്രബോധന മേഖലയിൽ പ്രയാസങ്ങൾ ശക്തമായി വന്നപ്പോൾ ക്ഷമിക്കുവാനുള്ള കൽപ്പനയാണ് അള്ളാഹു പ്രവാചകന് നൽകിയത്. ഖുർആനിൽ 80-ലധികം സ്ഥലങ്ങളിൽ ഇത് കാണുവാൻ സാധിക്കും. ആകയാൽ നീ ക്ഷമിക്കുക, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. സൂറത്തു റൂം വചനം 60. അതിനാൽ അവർ പറയുന്നതിന്റെ പേരിൽ നീ ക്ഷമിച്ചുകൊള്ളുക. സൂറത്തുൽ ഖാഫ് വചനം 39. മൂന്ന്, പ്രബോധന മേഖലയിൽ ആരാധനകൾ കൊണ്ട് സഹായം തേടണം. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനഃപ്രയാസം അനുഭവപ്പെടുന്നുണ്ടെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹിജ്ർ 97 മുതൽ 99 വരെയുള്ള വചനങ്ങൾ. ആയതിനാൽ ഇവർ പറയുന്നതിനെപ്പറ്റി ക്ഷമിക്കുക. സൂര്യോദയത്തിനും മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ ചില നാഴികകളിലും പകലിന്റെ ചില ഭാഗങ്ങളിലും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം. സൂറത്തു ത്വാഹ വചനം 130. 4, അള്ളാഹു കൂടെയുണ്ട് എന്ന് നബിയെ ബോധ്യപ്പെടുത്തൽ. 5, പരിഹസിക്കുന്ന ആളുകൾ പരാജിതരാവുക തന്നെ ചെയ്യും, അവർ പരിഹസിക്കപ്പെടുന്നവരേക്കാൾ സ്ഥാനം കുറഞ്ഞവരാണ് എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ. അതിനാൽ നീ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക. ബഹുദൈവവാദികളിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്യുക. പരിഹാസക്കാരിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു. അതായത് അള്ളാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളെ സ്ഥാപിക്കുന്നവർ പിന്നീട് അവർ അറിഞ്ഞുകൊള്ളും. സൂറത്തുൽ ഹിജ്ർ 94 മുതൽ 96 വരെയുള്ള വചനങ്ങൾ. ഇൻഷാ അല്ലാ, പ്രവാചകന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. പരിഹാസങ്ങളും ദുരാരോപണങ്ങളും. ഫള്ളുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും പരിഹാസങ്ങളും ദുരാരോപണങ്ങളും എന്ന അധ്യായം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
8: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

പീസ് റേഡിയോയിൽ അടുത്തതായി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിക്കുന്ന ചുവരെഴുത്ത്, കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ.

السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله حق حمده، والصلاة والسلام على رسوله وعبده، وبعد. ബഹുമാന്യ രായ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ പംക്തിയിൽ സുഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുഫീനിൽ ഒരു യുദ്ധമുണ്ടായി? പ്രസ്തുത യുദ്ധത്തിൽ ആരാണ് ശരിയുടെ പക്ഷം? സുഫീൻ ഒരു സ്ഥലപ്പേരാണ്. ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറെക്കുറെ സൂരിയയിലായിരിക്കും. പണ്ടത് ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിൻ്റെ ബഹുമാന്യ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭവം. അവരിരുവരും ഇജ്തിഹാദിന് ഗവേഷണത്തിന് യോഗ്യരായ പ്രമുഖരും പണ്ഡിതരുമാണ്. ഗവേഷണത്തിൽ ശരി ഭവിക്കും, തെറ്റ് പിണഞ്ഞേക്കും. ഗവേഷണത്തിനർഹർ അവർക്ക് ശരിയാണ് ഭവിച്ചത് എങ്കിൽ അവർക്ക് രണ്ട് കൂലിയും, തെറ്റ് പിണഞ്ഞവർക്ക് ഒരു കൂലിയുമാണുള്ളത്. മഹനീയരായ ഈ സഹാബികളുടെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പാഠവും പ്രധാന പാഠവും അതിൽ ഈ ഒരു ഭാഗമാണ്. എന്നാൽ സഹാബികളുടേത് വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ കപടന്മാരും തൽപരകക്ഷികളും പിന്നിൽ നിന്ന് പലവിധ ഭൗതിക ലാഭങ്ങളും ലാക്കാക്കി ലക്ഷ്യമാക്കി പണിയെടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുബുദ്ധിയും കുൽസിത ശ്രമങ്ങളും കേവല ഭൗതിക നേട്ടങ്ങളും താൽപ്പര്യങ്ങളുമാണ്. അത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം മഹനീയരായ ഈ സഹാബികളെ ഇവിധം കൊണ്ടെത്തിച്ചതിൽ പ്രസ്തുത താൽപ്പര്യക്കാർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഖാദകർ മദീന വിട്ടു. മദീനയിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ ഇരിക്കവേ മദീന നിവാസികൾ അലിയാരുടെ അടുക്കൽ വരികയാണ്. അലിയാരുടെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫളായിലുസ് സ്വഹാബയിൽ സഹിഹായ സനദോടുകൂടി ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വന്ന് അലിയാരുടെ കഥകൾ മുട്ടി. ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ് അവർ പറഞ്ഞു, ലാബുദ്ദ ലിന്നാസി മിൻ ഖലീഫത്തിൻ വല നഅലമു അഹദൻ അഹഖ ബിഹാ മിൻ. ജനങ്ങൾക്കൊരു ഖലീഫ അനിവാര്യമാണ്. ഖിലാഫത്തിന് യോഗ്യനായി താങ്കളെയല്ലാതെ ഒരാളെയും ഞങ്ങൾ അറിയില്ല, അറിയുന്നില്ല. ഇതാണ് ആളുകളുടെ പക്ഷം. അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത്, ലാ തുരീദൂനി ഫഇന്നി ലകും വസീർ ഖൈറുൽ ലകും മിന്നി
അമീറുൻ, നിങ്ങളൊരിക്കലും ഒരു ഖലീഫയായി ഭരണാധികാരിയായി എന്നെ ലക്ഷ്യമാക്കരുത്, ഉദ്ദേശിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയാണ്. അങ്ങനെ ഒരു സഹായിയാവുക, വസീറാവുക എന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഖലീഫയാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖലീഫ മറ്റൊരാളാകട്ടെ, ആ ഖലീഫയുടെ ഒരു വസീറായി, വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, സഹായി എന്നൊക്കെ ഉദ്ദേശം, ഞാനതാവാം, അതാണ് ഉത്തമം എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു അന്ന് ആ ആളുകളോട് പ്രതികരിച്ചത്. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. ലാ വല്ലാഹ് ലാ നഅലമു അഹദൻ അഹഖ ബിഹ മിൻക, അള്ളാഹുവാണ് സത്യം, ഖിലാഫത്തിന് നിങ്ങളെക്കാൾ യോഗ്യരായി മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറഞ്ഞ് ഷടിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഫൈൻ അബൈതും അലയ്യ ഫൈന ബൈഅതി ലാ തകൂനു സിറ വലാക്കിൻ അഖ്റുജു ഇലൽ മസ്ജിദി ഫമൻ ഷാഅ യുബൈഅനി ബൈഅനി. ഞാൻ ഖലീഫയാകണം, എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിൽ നിങ്ങൾ ഷടിക്കുകയാണ് എങ്കിൽ, ബൈഅത്ത് ഒരിക്കലും അത് രഹസ്യമായിട്ടില്ല. അലിയാർ അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആല വീട്ടിലാണ്, രഹസ്യമായിട്ടല്ല. പ്രത്യുത, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു വരാം, എന്നിട്ട് ഉദ്ദേശിക്കുന്നവർ അവർ എനിക്ക് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയ പ്രസ്തുത ചരിത്രം. മുഹാജിറുകളും അൻസാരികളുമെല്ലാം അലി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വച്ച് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം സിഫീനിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ചില സഹാബികളുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങി, ഉസാമ ഇബ്നു സൈദ് തുടങ്ങിയ സഹാബികൾ, അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നതിൽ അവർക്കാർക്കും വിസമ്മതമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ ഖിലാഫത്തിന് യോഗ്യനായി അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സിറിയയിലാണ്, മദീനയിലുണ്ടായിരുന്നില്ല. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെടണമെന്നും അവർ വധിക്കപ്പെടണമെന്നും

ത്തിന് അലിയിനേക്കാൾ യോഗ്യനെന്ന ഭാഷ്യമുള്ളതുകൊണ്ടോ അല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചത്. അബൂ മുസ്ലിമുൽ ഖവലാനി മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻത തുനാസിഉ അലിയൻ അഅൻത മിസ്ലഹു, അധികാരത്തിനു വേണ്ടി അലിയിനോട് കിടമത്സരം നടത്തുകയാണോ നിങ്ങൾ? നിങ്ങൾ അലിയിനെപ്പോലെ ഖലീഫയാണോ എന്ന ചോദ്യത്തിന് മുആവിയ റളിയല്ലാഹുവിൻ്റെ മറുപടി, ലാ വല്ലാഹ് ഇന്നി ലഅലമു അന്ന അലിയൻ അഫ്ളു വഅഹഖു ബിൽ അംർ, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും അധികാരത്തിൽ അലിയിനോട് കിടമത്സരം ഇല്ല, കാരണം എനിക്കറിയാം അലിയാണ് അഫ്ദൽ ശ്രേഷ്ഠൻ. വഅഹഖു ബിൽ അംർ, അധികാരത്തിന് ഭരണത്തിന് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യൻ, ഇത് എനിക്കറിയാം, അലിയാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം വലാക്കിൻ അലസ്തും തഅലമൂന അന്ന ഉസ്മാൻ ഖുത്ല മദ്ലൂമൻ, നിങ്ങൾക്കറിയില്ലേ ഉസ്മാൻ മദ്ലൂമായിട്ടാണ്, മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടതെന്ന്. വ അന ഇബ്നു അമ്മിഹി, ഞാൻ ഉസ്മാന്റെ പിതൃ സഹോദര പുത്രനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബാണ്. മുആവിയയോ? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഇബ്നു ഹർബാണ്. അപ്പോൾ ഹർബിൻ്റെ മക്കളാണ് അബൂ സുഫിയാനും അഫ്ഫാനും. അഫ്ഫാൻ്റെ മകൻ ഉസ്മാൻ, അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, എൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെയുള്ള ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതും മർദ്ദിതനായി വധിക്കപ്പെട്ടവനാണ് എങ്കിൽ, മർദ്ദിതനായി കൊണ്ടാണ് വധിക്കപ്പെട്ടതെങ്കിൽ, മർദ്ദകരായ ഘാതകരെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടാൻ അർഹനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആ ഘാതകരെ പിടികൂടണം എന്ന വാശി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ആക്ഷേപാർഹനല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വലാക്കിൻ അലസ്തും തഅലമുന അന്ന ഉസ്മാൻ ഖുത്ല മദ്ലൂമൻ, അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ലാ വല്ലാ ഇന്നീ ലഅലം, അള്ളാഹുവാണ് സത്യം, എനിക്കറിയാം എന്ന് പറയുന്നു. പക്ഷെ അതോടൊപ്പം ഉസ്മാൻ മർദ്ദിതനായി വധിക്കപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ? ആ ഉസ്മാന്റെ പിതൃ സഹോദര പുത്രനാണ് ഞാൻ എന്നതും നിങ്ങൾക്കറിയില്ലേ? വ അന അത്ലുബു ബിദമിഹി, ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞു, ഫഅതു അലിയൻ ഫഖൂലു ലഹു ഫലിയദ്ഫഅ ഇലയ്യ ഖതലത ഉസ്മാൻ, നിങ്ങൾ അലിയാരുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അലിയാരോട് പറയുക ഉസ്മാന്റെ ഘാതകരെ അലിയാർ എന്നെ ഏൽപ്പിക്കട്ടെ, എനിക്ക് എത്തിക്കട്ടെ. വ ഉസല്ലിമു ലഹുൽ ഉമൂർ, അപ്പോൾ ഞാൻ അലിയാർക്ക് അലിയിന് കാര്യങ്ങൾ ഏൽപ്പിക്കാം, സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയെ ഖലീഫയായിട്ട് ഞാൻ സമ്മതിക്കാം, ബൈഅത്ത് ചെയ്യാമെന്ന് താല്പര്യം. ഫഅതു അലിയൻ, മുആവിയ റളിയല്ലാഹു തആലന്റെ ഈ ഭാഷ്യം, ഈ വിഷയം, ആളുകൾ അലിയാരുടെ അടുക്കൽ ചെന്നിട്ട് ഫകല്ലമു, അവർ സംസാരിച്ചു. ഫഅബ അലൈഹിം, അലി റളിയല്ലാഹു തആല അൻഹു ഈ ആളുകൾ മുആവിയയുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. വലം യദ്ഫഅ അൽ ഖതല, അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിക്കുകയുണ്ടായില്ല. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര സംഭവമാണിത്. അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ ആവശ്യപ്പെട്ട ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ ഘാതകർ അലിയാരുടെ വീട്ടിൽ ഒരു റൂമിൽ അലിയാർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നല്ല, അങ്ങനെ ഒരു വിഭാഗമല്ല അവർ. ഈ ഘാതകരെ കുറിച്ച് നമ്മൾ മുൻ പങ്ക്തിയിൽ പറഞ്ഞു, അവർ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ചുരുങ്ങിയത് അവരുടെ എണ്ണം 2000 ആണ്. ചരിത്ര റിപ്പോർട്ടുകൾ, അവർ ഈജിപ്തിൽ നിന്ന് 2000, ഇറാഖിൽ നിന്ന് 2000, അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് 2000,
ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചതിൽ പങ്കാളികൾ

0: 6000 പേരാണ്. ചില ചരിത്രകാരന്മാർ പറഞ്ഞു 2000 പേരാണ്. 2000 പേരെന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ചില നിർണിത നാടുകളെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവരുടെ എണ്ണം 2000 ചുരുങ്ങിയത് 2000, പക്ഷെ അവർ 6000 പേർ വരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അന്നു മുആവിയ റളിയല്ലാഹു അന്നുവിനെ ഏൽപ്പിക്കുക? അത് അസാധ്യമായ ഒരു കേസാണ്. മാത്രമല്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ചിട്ട് അവരെല്ലാവരും മദീനയിൽ തങ്ങിയിട്ടില്ല. പിന്നെയോ, അവർ മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത്. അവർ ഇറാഖിലേക്ക്, കൂഫയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ആ ദുഷ്ടന്മാർ അവർ വിവിധ സ്ഥലങ്ങളിൽ ചിതറുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൂട്ടത്തെ അലി റളിയല്ലാഹു തആല അനു മുആവിയക്ക് അദ്ദേഹത്തിന് ആവശ്യം മാനിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആല അനു ഒരിക്കലും ഒരു തെറ്റല്ല ചെയ്തത്. അലി റളിയല്ലാഹു തആല അനുവിൽ നിന്ന് ഒരു വീഴ്ചയല്ല പറ്റിയത്. പിന്നെയോ, അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് അസാധ്യമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ മുആവിയ റളിയല്ലാഹു തആല അനു ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ആക്ഷേപാർഹനാണോ കുറ്റക്കാരനാണോ? അല്ല, കാരണം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദര പുത്രനാണ് വളരെ ദാരുണമായിട്ട് വിശുദ്ധ മദീനയിൽ വധിക്കപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു തആല അനു ഇങ്ങനെ വികാരഭരിതനായി തൻ്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ മുആവിയ റളിയല്ലാഹു തആല അനുവും അതിൽ നിരപരാധിയാണ്. എന്തുകൊണ്ട് ഹാജിമാരുടെ വേഷമിട്ട് വന്ന് വലിയൊരാൾക്കൂട്ടം വിശുദ്ധ മദീനയിൽ വളഞ്ഞു നിന്ന് 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ ഉപരോധിച്ച്, കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച്, മസ്ജിദ് നബവിയിൽ ഇറങ്ങിയുള്ള ഒരു നമസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച്, വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിട്ട്, അദ്ദേഹത്തെ ദ്രോഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വരെ അവർ സഹായമെത്തിക്കുവാൻ ഉസ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെ വരെ ദ്രോഹിച്ച ഒരാളുടെ വിഭാഗം, ആ ഒരു വിഭാഗം അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരോട് കണക്ക് ചോദിക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആല അനു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ആക്ഷേപാർഹനല്ല. ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ഇതൊരു അധികാര വടംവലിയല്ല. മുആവിയ റളിയല്ലാഹു തആല ഞാനാണ് ഖലീഫ, അലിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയല്ല, ഞാനാണ് ഖലീഫ എന്ന ഒരാവശ്യം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉന്നയിച്ചത് നമ്മൾ വായിക്കുന്നില്ല. പ്രത്യുത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് തഹ്കീമുമായി ബന്ധപ്പെട്ട്, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ അലിയാരെ എഴുതിയത്? ഹദ മആഹദ അലൈഹി അലിയുൻ അമീറുൽ മുഅ്മിനീൻ മുആവിയത ഇബ്നു അബി സുഫിയാൻ. മുആവിയത ഇബ്നു അബി സുഫിയാനുമായി അമീറുൽ മുഅ്മിനീൻ അലി എഴുതുന്ന ഉടമ്പടി എന്നാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ലാ തക്തുബ് അമീറുൽ മുഅ്മിനീൻ ലോ ബായഅതു കാല അന്നക അമീറുൽ മുഅ്മിനീൻ മാ ഖാതൽതു വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്. എന്താ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അലിയും മുആവിയ ഇബ്നു അബീ സുഫിയാനും തമ്മിൽ നടത്തുന്ന ഉടമ്പടി എന്നാണ് എഴുതിയത്. അപ്പോൾ പറയാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന് നിങ്ങൾ എഴുതല്ലേ, അമീറുൽ മുഅ്മിനീനാണ് താങ്കൾ എന്ന നിലക്ക് താങ്കൾക്ക് ഞാൻ ബയ്യത്ത് ചെയ്തിരുന്നുവെങ്കിൽ താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്, നിങ്ങളുടെ പേര് അലി ഇബിൻ അബി താലിബ്, എൻ്റെ പേര് മുആവിയത്ത് ഇബിൻ അബി സുഫിയാൻ, ഇത് രണ്ട് പേരും മാത്രം മതി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അനു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി, അല്ല അസ്തഗ്ഫിറുല്ലാ, മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി ലിഫദ്രിഹി വസാബിഖതിഹി ഫിൽ ഇസ്ലാം, അലിയാരുടെ പേര് എൻ്റെ പേരുടെ മുമ്പ് എഴുതുക. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് എഴുത്തുകാരനോട്, അലിയുടെ പേര് എൻ്റെ പേരിന് മുമ്പ് എഴുതുക, കാരണം അലിയേക്കാണ് ശ്രേഷ്ഠത, കൂടുതൽ ഇസ്ലാമിലേക്ക് മുൻകടന്നത് എന്നേക്കാൾ മുൻകടന്നെത്തിയത് അലിബിൻ അബി താലിബാണ്. അതുകൊണ്ട് എൻ്റെ പേരെഴുതുന്നതിന് മുമ്പ് അലിയുടെ പേരെഴുതുക എന്ന് മുആവിയ റളിയല്ലാഹു തആല എന്നെ പറയണ്ടേ. ഇവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാ? ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും മുആവിയ റളിയല്ലാഹു തആലനെ ഞാൻ ഖലീഫയാണെന്ന് വാദിച്ചുകൊണ്ടോ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടോ അല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലനോട് സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം ചരിത്രത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഷയം മുആവിയ റളിയല്ലാഹു തആലനു അലി റളിയല്ലാഹു തആലനുവിന് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലനു മർദ്ദിതനായി വധിക്കപ്പെട്ടു. ഉസ്മാനാകട്ടെ തൻ്റെ പിതൃ സഹോദരപുത്രനാണ്, അതുകൊണ്ട് അക്രമികളോട് ഉസ്മാനെ വധിച്ചവരോട് കണക്ക് ചോദിക്കേണ്ട, അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതിൻ്റെ യോഗ്യത തനിക്കാണ്. അതുകൊണ്ട് അവരെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ട് ആകാം ബൈഅത്ത്. അലി റളിയല്ലാഹു തആലനുള്ള അനുസരണ പ്രതിജ്ഞ ഇതാണ് മുആവിയ റളിയല്ലാഹു തആലൻ്റെ പക്ഷം. മുആവിയ റളിയല്ലാഹു തആലനു സിറിയയിലാണ്. അലി റളിയല്ലാഹു തആലനുഹു അദ്ദേഹം കൂഫയിലെത്തിയിട്ടിട്ട് ജമൽ യുദ്ധം നടന്നതിൽ പിന്നെ അലി റളിയല്ലാഹു തആലനു കൂഫയിൽ തങ്ങുകയാണ് ഉണ്ടായത്, ശേഷിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ബൈഅത്ത് ചെയ്യാതെ ഷാമിൽ സിറിയയിൽ സിറിയക്കാരോടൊപ്പം മുആവിയ റളിയല്ലാഹു തആലനു ശേഷിക്കുകയാണ്. അലി റളിയല്ലാഹു തആലനു ആകട്ടെ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട ഭൂരിപക്ഷം ആളുകളാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട ബൈഅത്ത് ചെയ്യപ്പെട്ട സിറിയക്കാർ മാത്രമാണ് ഒഴിവ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലുള്ളവരും ഹിജാസിലുള്ളവരും അലി റളിയല്ലാഹു തആലനു ഏറെക്കുറെ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. ഒരു വിഭാഗം ബൈഅത്ത് ചെയ്യാതെ വിസമ്മതിച്ച് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലനു ഈ വിഘടിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല അത് ഒരു രാഷ്ട്രീയ സുസ്ഥിരതക്കും സുഭദ്രതക്കും അനിവാര്യവുമാണ് അലി റളിയല്ലാഹു തആലൻ്റെ ഈ രാഷ്ട്രീയ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുള്ളത്. വിഘടിച്ചു നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഖലീഫയുടെ ബാധ്യതയാണ്. അതിനുള്ള ശ്രമങ്ങൾ അലി റളിയല്ലാഹു തആലനു നടത്തി. അതുകൊണ്ട് തന്നെ സിഫീനിൽ ഏറ്റുമുട്ടിയപ്പോൾ അലി റളിയല്ലാഹു തആലൻ്റെ പക്ഷത്തായിരുന്നു ആൾബലം കൂടുതൽ, കാരണം കൂടുതൽ ആളുകളും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. വിഘടിച്ചു നിൽക്കുന്നവർ സിറിയക്കാരാണ്, മുആവിയ റളിയല്ലാഹു തആലൻ്റെ നേതൃത്വത്തിൽ അവർ ഇവരെ അപേക്ഷിച്ച് കുറവുമായിരുന്നു. പക്ഷെ സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമാലുക്കളും കൂടുതൽ വിവേകത്തിൽ പെരുമാറുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തആലനു സിറിയക്കാരോട് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇന്ന അലി യന്നഹദ ഇലൈക്കും ഫി അഹ്ലിൽ ഇറാഖി ഫമർ റഅി. അലി ഇറാഖുകാരോടൊപ്പം നിങ്ങളുടെ നേരെ വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്, അഭിപ്രായം? ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ചരിത്രത്തിൽ കാണാം, ഫദറബ അന്നാസ് ബി അദ്ഖാനിഹിം അലാ സുദൂരിഹിം. മുആവിയറിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ നമ്ര ശിരസ്കരായി നിന്നു എന്നാണ്. ഫഖാമദുൽ ഖിലാ അൽ ഹമ്യരി, സിറിയക്കാരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽ ഖിലാ ഹമ്യരി. ഒറിജിനൽ അസിൽ അയാൾ യമനിയാണ്, പക്ഷേ അദ്ദേഹം സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആലൻ്റെ കൂടെയാണ്. അയാൾ പറഞ്ഞു, അലൈക റഅയ് വഅലൈന അൽഫിആൽ, അഭിപ്രായം പറയേണ്ടത് മുആവിയ നിങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രാവർത്തികമാക്കേണ്ടവരാണ്, നിങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും എന്നർത്ഥത്തിൽ. ജനങ്ങൾ മൗനികളായി നിലകൊള്ളുകയുണ്ടായത്. ഇവിടെ നോക്കൂ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു തആലനിന് കീഴ്പ്പെടുന്ന, അദ്ദേഹം പറഞ്ഞാൽ അതിന് ആജ്ഞാനുവർത്തികളാകുന്ന ഒരു വിഭാഗമാണ് സിറിയക്കാർ. എന്നാൽ അലി റളിയല്ലാഹു തആലൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞു കൂടുതൽ ആളുകൾ ഇറാഖുകാർ അദ്ദേഹത്തോടൊപ്പമാണ്. പക്ഷേ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അലി റളിയല്ലാഹു തആലനും ഇറാഖുകാരോട് പ്രസംഗിച്ചു, മുആവിയ നിങ്ങളുടെ നേരെ സിറിയക്കാരുമായിട്ട് വരികയാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത് അലി റളിയല്ലാഹു തആലയുടെ പ്രസംഗമാണ്. ആരോട്? ഇറാഖുകാരോട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, സിറിയക്കാർ മുആവിയയോട് പ്രതികരിച്ചതുപോലെയല്ല ഇറാഖുകാർ അലിയാരോട് പ്രതികരിച്ചത്. വളരെ ശബ്ദമയമായി, ഒച്ചയും ബഹളവുമായി ഇറാഖുകാർ പ്രതികരിക്കുകയാണ് ചെയ്തത്. ശബ്ദകോലാഹലമുണ്ടാക്കി, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ടീമും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആലാനുവിന് അവരുടെ സംസാരം ഒന്നും ഗ്രഹിക്കാനായില്ല എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജായ നടത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു തആലനു ഇറങ്ങുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സിറിയക്കാർ അവധാനതയിൽ മുആവിയ റളിയല്ലാഹു തആലനു പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ബഹളമയമായി ഒട്ടും ഒരു അവധാനതയില്ലാതെ ഒച്ച വെക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലാനും മുആവിയ റളിയല്ലാഹു തആലാനും സുഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റാബ്ദം 37 ഒരു സഫർ മാസത്തിൽ കണ്ടുമുട്ടി അവർക്കിടയിൽ യുദ്ധമുണ്ടായി. 100,000 ആളുകൾ അലിയാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആലനോടൊപ്പം 70,000 ആളുകൾ സിറിയക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. രണ്ട് ടീം വിഭാഗവും സിഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആലാനുഹു അലിയാരുടെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തിലായിരുന്നു. അമ്മാർ ഇബ്നു യാസിറിനെ ഇവിടെ പ്രത്യേകം സ്മരിച്ചത്, അമ്മാർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്, യാ അമ്മാറു തഖ്തുലു കൽ ഫിഅത്തുൽ ബാഗിയ, അക്രമികളായ ഒരു വിഭാഗം താങ്കളെ വധിക്കും, അതിരുവിട്ട ഒരു വിഭാഗം താങ്കളെ വധിക്കും അമ്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനെ കുറിച്ച്, അമ്മാറിൻ്റെ ഭാവിയിൽ സംഭവിക്കാനുള്ളൊരു കാര്യം പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ പ്രകാരമാണ്. ഹിജ്റയുടെ 4 വിശുദ്ധ മദീനയിൽ നടന്ന ഖന്ദഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ കിടങ്ങ് കീറവെയാണ് അമ്മാറിൻ്റെ പുറത്ത് തട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വൈഹ അമ്മാർ എന്ന് അമ്മാർ റളിയല്ലാഹു തആലനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തഖ്തുലു കൽ ഫിഅത്തുൽ ബാഗിയ, നിങ്ങളെ ബാഗിയത്തായ ഒരു വിഭാഗം വധിക്കും എന്ന് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാഗിയത്ത് എന്ന് പറഞ്ഞ്, കാഫിറത്ത് എന്നല്ല പറഞ്ഞത്, അവിശ്വാസികൾ എന്നല്ല പറഞ്ഞത്. പിന്നെയോ, രണ്ട് ടീമുകൾ മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പക്ഷത്തായിരിക്കും ശരി, മറ്റൊരു പക്ഷം ശരിയുടെ പക്ഷമാവില്ല, അവർക്കായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാണ് അമ്മാർ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ തിരുമുഴിയെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറഞ്ഞത് അലി റളിയല്ലാഹു തആലന്റെയും മുആവിയ റളിയല്ലാഹുവിന്റെയും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു, തെറ്റുപിണഞ്ഞത് മുആവിയ റളിയല്ലാഹു തആലനും കൂടെയുള്ളവർക്കുമായിരുന്നു. മറ്റു പല കാരണങ്ങളും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് തെളിവുകളായിട്ട് ഉണ്ട്. സിഫീൻ യുദ്ധത്തിൻ്റെ വിശദഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ട ഒരു സമയമോ അവസരമോ അല്ല ഇത്. പക്ഷേ നമ്മൾ മഹനീയരായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഗാംഭീര്യവും അവർക്കുള്ള മഹത്വവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാത്ത വിധം, മനസ്സിൽ വരാത്ത വിധം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ അവരെക്കുറിച്ച് പറയപ്പെട്ട് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ഈ ചരിത്രം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണിതിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ വിഷയം. അലി റളിയല്ലാഹു തആലാനു, മുആവിയ റളിയല്ലാഹു തആലാനു, അവർക്കൊക്കെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളും അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ളതായ ത്യാഗ ശ്രമങ്ങളും ധാരാളമാണ്. വീഴ്ചകൾ പലതും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ നന്മയുടെ സാഗരത്തിൽ ഈ വീഴ്ചകളെല്ലാം വളരെ കുറവാണ്. വീഴ്ചകളെ, തെറ്റുകളെ കഴുകിക്കളയാൻ മാത്രമല്ല അവർക്ക് നന്മകളുള്ളത്, അവർക്കതിനേക്കാൾ കൂടുതൽ നന്മകളുള്ള മഹത്തുക്കളാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ എഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ ഒരു മെമ്പറാണ്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആലന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികളും ചരിത്ര സംഭവങ്ങളും ധാരാളം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലനു ആകട്ടെ, അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂസയും ഹാറൂനും അലൈഹിമസ്സലാം എങ്ങനെയായിരുന്നു അവരുടെ ബന്ധം? അതേപോലെയുള്ള ഒരു ബന്ധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും തമ്മിലുണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അമാ തറന്ന അൻ തക്കൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിം മൂസ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് തന്നെ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ ആ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം മഹത്തുക്കളായ സഹാബികളാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഹാബികൾ. അപ്പം അവരെക്കുറിച്ചുള്ളതായ സ്ഥാനങ്ങൾ, അവർക്കുള്ള മഹത്വങ്ങൾ, അതൊരിക്കലും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 37 അരങ്ങേറി. അത് നാളുകൾ, മാസങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമാണ്. ശരിയുടെ പക്ഷം ആരുടേത് എന്നതിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ذهب جمهور اهل السنه الى تصويب من قاتل مع علي اهل السنه والجماعهന്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അലിയാരുടെ കൂടെ യുദ്ധം ചെയ്തവരുടെ പക്ഷമാണ് ശരി എന്ന വീക്ഷണമാണ്. وقد ثبت ان من قاتل عليا كانوا بغاتا അലിയാരോട് യുദ്ധം ചെയ്തവർ അവരായിരുന്നു അതിക്രമകാരികൾ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വമാ ഹാദ തസ്വീബ് ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുസമ്മു വാഹിദു മിൻ ഹാഉലൈ ബൽ യഖൂലൂൻ ഇജ്തഹദു ഫഅഖ്തഉ. ആരുടെ പക്ഷമാണ് ശരി എന്ന് തീരുമാനം പറയുമ്പോൾ അലിയാരുടെ പക്ഷമാണ് ശരി, മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം ആ വിഷയത്തിൽ ശരിയുടെ പക്ഷമല്ല, അവരുടെ അടുക്കലാണ് തെറ്റുപിണഞ്ഞത്. ഈ ഒരു വീക്ഷണം പറയുന്നതോടൊപ്പം അഹ്ലുസുന്നത്തിൻ്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഫഹും മുത്തഫിഖൂൻ അല അന്നഹു ലാ യുദമ്മു വാഹിദു മിൻ ഹൗലാ. രണ്ടു കൂട്ടലും ഒരു വിഭാഗവും ആക്ഷേപിക്കപ്പെടാവതല്ല എന്നതിൽ ഏകാഭിപ്രായക്കാരാണ്. ബൽ യഖൂലൂൻ, പിന്നെ എന്താണ് രണ്ടു കൂട്ടരെക്കുറിച്ചും അഹലു സുന്നത്തി വൽ ജമാഅ പറയുന്നത്? ഇജ്തഹദു ഫഅഖ്തഉ, ഗവേഷണം നടത്തി, ആ ഗവേഷണത്തിൽ അവർക്ക് പിഴവ് പറ്റി. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഫഖ അഹ്ലുസ് സുന്നത്തി അലാ വുജൂബി മൻ ഇത്താനി അലാ അഹദി മിന സ്സഹാബ ബിസബബി മാ വഖഅ മിൻഹും വലൗ ഉരിഫൽ മുഹിഖു മിൻഹും ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമുണ്ട്. അതെന്താണ്? സഹാബികൾക്കിടയിലുണ്ടായ സംഭവിച്ച യുദ്ധങ്ങൾ കാരണത്താൽ ഒരു സഹാബിയും ആക്ഷേപിക്കപ്പെടാൻ പാടുള്ളതല്ല, അവരെ കുത്തിപ്പറയാനോ കുറ്റം പറയാനോ പാടുള്ളതല്ല, അത് നിർബന്ധമാണ്. സഹാബികൾക്കിടയിൽ യുദ്ധമുണ്ടായ വിഷയത്തിൽ ആരുടെ പക്ഷമാണ് ശരി എന്നുള്ളത് അറിയപ്പെട്ടാലും പാടുള്ളതല്ല എന്നാണ്. ഒരാളെയും ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ശരി അലിയാരുടെ പക്ഷമാണെന്നുള്ളത് അറിയപ്പെട്ടാലും അതിൻ്റെ പേരിൽ മുആവിയയുടെ പക്ഷത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്. അതിൽ അഹ്ലു സുന്നത്ത് ഏകാഭിപ്രായക്കാരാണ്. കാരണം എന്താ? ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുണ്ടായ ഗവേഷണം അത് കാരണത്താലാണ്. ഇത് ഇബ്നു ഹജറിനെ ഉദ്ധരിച്ചിവിടെ ഉണർത്തിയത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടിൽ, വീക്ഷണത്തിൽ ഇത്തരം യുദ്ധവിഷയങ്ങളോട്, സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സമീപനങ്ങൾ ഇവ്വിധം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ, സുഫീൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി ഈ സുഫീൻ യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉടലെടുത്തു. അലിയാരുടെ പക്ഷമുണ്ടായിരുന്ന ആളുകളിൽ വിശിഷ്യ ഇറാഖുകാരിൽ അരക്ഷിതാവസ്ഥ മേൽവിലാസമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്താൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ തഹ്കീം എന്ന പേരിൽ ഒരു പ്രധാന ചരിത്രം, അതിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതായ ഒരു സംഭവം. എന്താണ് അതിലെ വസ്തുതകൾ? ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിന്നീട് മനസ്സിലാക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്താണ് നാം കേട്ടുകഴിഞ്ഞത്. ഇന്നത്തെ ചുവരെഴുത്തിൽ ചരിത്രത്തിലേറെ തെറ്റുധരിപ്പിക്കലിന് വിധേയമായ സിഫീൻ യുദ്ധത്തിൻ്റെ സത്യസന്ധമായ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 55 മുതൽ 57 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിൻ്റെ 54 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ ഓരോ ക്ലാസുകളിലായി ആവർത്തിച്ച് കേട്ടു പഠിച്ചത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അതിനുവേണ്ടി നാം നീക്കിയ സമയം, ചെലവഴിച്ച സമയം അത്രയും നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങുവാൻ, വലതുഭാഗത്ത് ഗ്രന്ഥം ലഭിക്കുന്ന ആ അഅ്മാലു സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടാൻ നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കുന്ന 55 മുതൽ ഉള്ള ഒന്ന് രണ്ട് ആയത്തുകൾ നമുക്ക് കൃത്യമായി മനഃപ്പാഠമാക്കാം. വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 55, അതേപോലെ തന്നെ 56, 57, ചെറിയ രണ്ട് മൂന്ന് ആയത്ത് കൂടെ പാരായണം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് നമുക്ക് കേട്ട് പുതിയ ഭാഗം തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم

0: الحمد لله حمدا كثيرا بارك الله فيكم جميعا ما شاء الله الله تعالى يوده പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫുകളും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാം സ്വാലിഹായ അഅ്മാലുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സകല നന്മകളും അല്ലാഹു തആല നമ്മുടെ മീസാനിൽ, നമ്മുടെ പരലോകത്ത് വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ നല്ലൊരു മുതൽക്കൂട്ടാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 55 മുതൽ 57 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. ടി കെ അഷ്റഫ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. നാം ജീവിക്കുന്നത് ഒരു ബാഹ്യ പ്രദർശനത്തിന്റെ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയകളിലൂടെയും സാമൂഹിക ജീവിതത്തിലൂടെയും താൻ കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും യാത്രകളും ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വിശേഷങ്ങളും മറ്റുള്ളവരെ കാണിക്കാനും കയ്യടികൾ നേടാനും ഇന്ന് മനുഷ്യർ മത്സരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു പ്രവണത നമ്മുടെ മതജീവിതത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. സൽക്കർമ്മങ്ങളെ വെറുമൊരു ബാഹ്യപ്രകടനമോ പ്രദർശനവേളയോ ആക്കൽ. മനുഷ്യരിൽ രണ്ടു കൂട്ടരുണ്ട്: കാര്യങ്ങൾ ആത്മാർത്ഥമായി അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ചെയ്യുന്നവരും സമൂഹത്തിനു മുന്നിൽ ചെയ്യാൻ വേണ്ടി മാത്രം, മറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ചെയ്യുന്നവരും. ഭൗതിക രംഗത്തെന്ന പോലെ മതരംഗത്തും ഈ രണ്ട് വിഭാഗങ്ങളെയും കാണാം. ബാങ്ക് വിളിക്കുമ്പോൾ സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ മറ്റു ചിലർ ബാങ്ക് കേൾക്കുന്നത് തന്നെ ഒരു ഭാരമാണ്. നമസ്കാരം തീരാറാകുമ്പോൾ ഒരുവിധം പള്ളിയിലെത്തി കടമ തീർക്കുന്ന മനോഭാവമുള്ളവർ, ദാനം കൊടുക്കുമ്പോൾ വാങ്ങാൻ വരുന്നവരോട് നീരസം കാണിക്കുന്നവർ, പ്രബോധന ഉത്തരവാദിത്തങ്ങൾ ആരോ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം നിർവഹിക്കുന്നവർ. എന്തുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനിങ്ങനെ മടി തോന്നുന്നത്? മനുഷ്യൻ നന്മകൾ ചെയ്യുന്നതിൽ മടിയനും അലസനുമാകുന്നതിന് ചില കാരണങ്ങളെ ഖുർആനിക വെളിച്ചത്തിൽ നമുക്ക് ഓർക്കാം. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ജാഗ്രതയോ ഭയമോ ഹൃദയത്തിലില്ലാത്തൊരവസ്ഥ. രണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ച് ബോധ്യപ്പെടാതെയുള്ള പരമ്പരാഗത വിശ്വാസം. കേവലം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുക. ഖുർആൻ സൂക്തങ്ങളെയും പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെയും തികഞ്ഞ ബോധ്യത്തോടെ ഉൾക്കൊള്ളാതിരിക്കുക. മൂന്ന്, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കൈവിട്ട് ഷിർക്കിൽ, അള്ളാഹുവിന് പങ്കുചേർക്കലിൽ അഭയം തേടുന്നത്. പ്രതിസന്ധികളോ രോഗങ്ങളോ വരുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം സിദ്ധന്മാരെയും ജാറങ്ങളെയും തേടിപ്പോകുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കും. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും നമസ്കരിക്കുന്നു, ഞാനായിട്ട് മാറി നിന്നാൽ മോശമല്ലേ, എല്ലാവരും നോമ്പു നോൽക്കുന്നു, ഞാനും നോൽക്കാം എന്ന രീതിയിൽ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം മൂലം മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഈ നാല് ആന്തരിക രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് നന്മകളിൽ ആവേശവും ധൃതിയും ഉണ്ടാകൂ. അല്ലാത്ത പക്ഷം മനുഷ്യൻ്റെ ആവേശം തിന്മകളിലേക്ക് തിരിയുകയും സൽക്കർമ്മങ്ങൾ ഒരു ഭാരമായി മാറുകയും ചെയ്യും. ഖുർആൻ വരച്ചുകാട്ടുന്ന വിശ്വാസിയുടെ ചിത്രം. സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങളിൽ റബ്ബിൻ്റെ കാരുണ്യത്തിനർഹരായ യഥാർത്ഥ വിശ്വാസികളുടെ സവിശേഷത വിവരിക്കുന്നുണ്ട്. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കാത്തവരും, രക്ഷിതാവിങ്കിലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും, ആരോ അവരത്ര നന്മകളിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ, അവരത്ര അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരും. ഈ വചനത്തിൽ പറഞ്ഞതിൻ്റെ വിവക്ഷയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹുൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞത് മദ്യം കുടിക്കുകയും മോഷണം നടത്തുകയും തിന്മകൾ ചെയ്യുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരെക്കുറിച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അല്ല, അബൂബക്കറിന്റെ മകളെ, അവർ നോമ്പ് നോൽക്കുകയും നമസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. എന്നാൽ തങ്ങളിൽ നിന്ന് ഇത് അല്ലാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണവർ. അവരാണ് നന്മകളിൽ ഓടി മുന്നേറുന്നവർ. ഇവിടെ വ്യക്തമാകുന്നത് നന്മകൾ ചെയ്യാത്തതിലുള്ള ഭയമല്ല, മറിച്ച് തങ്ങൾ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ഉത്കണ്ഠയും എളിമയുമാണ്. നമസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും അതെല്ലാം സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്നോർത്ത് മഹാന്മാർ ഭയക്കുന്നുവെങ്കിൽ, അങ്ങനെ ഭയന്നിരുന്നെങ്കിൽ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം?
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. ടി കെ അഷ്റഫ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യമേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 24 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഭൗതികത, ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും കൊതിയും ആശയുമെല്ലാം മനുഷ്യൻ്റെ പരലോക വിജയത്തിന് തകർച്ചയുണ്ടാക്കുമെന്നും പരലോകത്തിൽ അവൻ പരാജയപ്പെട്ടു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നശിക്കാത്ത നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്.

ആയത്തിന്റെ സാരം: അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദുനിയാവിനെക്കുറിച്ച് പ്രതിപാദിച്ചതിനു ശേഷം ആഖിറത്തിനെക്കുറിച്ചും ആ ആഖിറത്തിൽ വിജയിച്ച ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. വല്ലാഹു, അള്ളാഹു, യദ്ഉ, അവൻ ക്ഷണിക്കുന്നു, ഇല ദാരിസ്സലാമി, ശാന്തിയുടെ ഭവനത്തിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിലുള്ള ലക്ഷ്യം അവന് ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ദുനിയാവ് വാരിക്കൂട്ടുവാനോ ആ ദുനിയാവ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി കാണുവാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായിട്ടാണ് അള്ളാഹു ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുനിയാവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയാതെ ആഖിറത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ യഹ്യ ഇബ്നു മുആദ് എന്നു പറയുന്ന പണ്ഡിതൻ പറയുന്ന വളരെ ചിന്തനീയമായ ചില വാക്കുകളുണ്ട്. ഇബ്നു ആദം, ഓ ആദമിൻ്റെ സന്തതികളെ, ദഅക്കല്ലാഹു ഇലാ ദാരിസ്സലാമി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. ഫന്ദുർ മിൻ ഐന തുജീബുഹു, നിങ്ങൾ ഈ ക്ഷണത്തിന് എവിടെ നിന്നാണ് ഉത്തരം നൽകുന്നത് എന്ന് ചിന്തിക്കുക. ഫഇൻ അജബ്തഹു മിൻ ദുനിയാക്ക, ദുനിയാവിൽ നിന്നാണ് ഇതിന് നീ ഉത്തരം നൽകുന്നതെങ്കിൽ, ദഖൽതഹ, നിനക്ക് ആ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് പ്രവേശിക്കാം. വഇൻ അജബ്തഹു മിൻ ഖബരിക, നീ ഖബറിൽ നിന്നാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ, മുനിഅതഹ, നിനക്ക് ആ സ്വർഗം തടയപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നിങ്ങളെ ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്ഷണത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ടത് ദുനിയാവിൽ നിന്നാണ്. ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് മരണം വന്നെത്തിയതിനു ശേഷം ആ ക്ഷണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി എന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാം, ശാന്തിയുടെ ഭവനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഖതാദയും ഇമാം ഹസനും റഹിമഹുമല്ലാ ഇവർ രണ്ടുപേരും പറയുന്നത്, സലാം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്, അവൻ്റെ വീടാണ് സ്വർഗമെന്നു പറയുന്നത്. ആ സ്വർഗത്തെ അള്ളാഹു പേരിട്ടിരിക്കുന്നത് ദാറുസ്സലാം. ഒന്നുകിൽ സലാമായ അള്ളാഹുവിൻ്റെ ഗേഹമെന്നും അല്ലെങ്കിൽ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ വീട് എന്ന അർത്ഥവും നമുക്ക് നൽകാവുന്നതാണ്. എന്തുകൊണ്ടാണ് ശാന്തിയുടെ വീട് എന്ന് പേര് നൽകാനുള്ള കാരണം? ലിസലാമതിഹ മിൻ ജമീഇൽ ആഫാതി വന്നഖായിസി വദാലിക ലികമാലി നഈമിഹ വതമാമിഹി വബഖായിഹി വഹസനിഹി മിൻ കുല്ലി വജ്ഹ് വഹുസ്നിഹി മിൻ കുല്ലി വജ്ഹ്. അത് എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമാണ് എന്നതുകൊണ്ടാണ് ദാറുസ്സലാം, ശാന്തിയുടെ ഗേഹം, ശാന്തിയുടെ ഭവനം എന്ന് പേര് നൽകിയത്. ഈ ആയത്തിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വയഹ്ദി മൈ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് എല്ലാ ആളുകളെയുമാണ്. എന്നാൽ അവൻ്റെ ഹിദായത്തിന് തൗഫീഖ് ലഭിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അവൻ ഉദ്ദേശിക്കുന്ന അർഹരായ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുക. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹു ക്ഷണിക്കുന്നത് പരലോകത്തിലേക്കാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ അവർ ജനങ്ങളെ ക്ഷണിക്കേണ്ടതും പരലോകത്തിലേക്കാണ്, സ്വന്തത്തിലേക്കല്ല. അവരവരുടെ താല്പര്യങ്ങളിലേക്കെല്ലാം സ്വന്തിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ ആശയങ്ങളുടെ പ്രചാരത്തിലേക്കല്ല അവരെ ക്ഷണിക്കേണ്ടത്, മറിച്ച് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിലേക്കാണ് അവരെ ക്ഷണിക്കേണ്ടത്. അതാണ് അവരെ അള്ളാഹുവിലേക്കും ആഖിറത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിപ്പിക്കുന്നതും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ സ്വർഗം, അത് എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമാണ്. അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഗേഹമാണ്. പലർക്കും വീട് എന്ന് പറയുന്നത്
ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി മാറേണ്ടിടത്തുനിന്ന് പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ക്ലേശവും നിറഞ്ഞ ഒരനുഭവമായി വീട് മാറിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ വീട് അത് തികച്ചും വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്ക് സമാധാനമാണ് നൽകുന്നത്, അത് നിങ്ങൾക്ക് ശാന്തിയാണ് നൽകുന്നത്, അത് നിങ്ങൾക്ക് കൺകുളിർമയാണ് നൽകുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ ഉന്നതമായ സന്തോഷമാണ് നൽകുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മറ്റൊരു പാഠം, നമുക്ക് ലഭിച്ച ഹിദായത്ത് എന്നത് അത് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ അടുക്കലിൽ നിന്നുണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കത നമ്മൾ കാത്തുസൂക്ഷിക്കണം. പ്രത്യേകിച്ചും ആദർശ വിഷയത്തിൽ, ആദർശ വിശുദ്ധിയുടെ വിഷയത്തിലെല്ലാം കണിശമായ നിലപാടും ആദർശ ശുദ്ധിയും നമുക്കുണ്ടാകണം. കാരണം അല്ലാഹു വിശ്വാസത്തെയാണ് പരിഗണിക്കുക. വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ച ആളുകളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ സിറാത്തുൻ മുസ്തഖീം, അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒരുപോലെ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ ഈ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അനുഭൂതികളെക്കുറിച്ച് വിവരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. ആയത്തിന്റെ സാരം, സുഗർദം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവുമുണ്ട്. ഇരുളോ അപമാനമോ അവരുടെ മുഖത്തെ തീണ്ടുകയില്ല. അവരാകുന്നു സ്വർഗാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്ത ആളുകൾ, അല്ലാഹുവിനെ ആരാധിക്കുന്നിടത്ത് അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ, അഹ്സനു എന്നതിൻ്റെ ഉദ്ദേശം നന്മ ചെയ്യുന്ന, സുഹൃദം ചെയ്യുന്ന ആളുകളെന്നാണ്. സുഹൃദം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അല്ലാഹുവിനോട് സുഹൃദം ചെയ്യുക, അല്ലാഹുവിന് നന്മകൾ ചെയ്യുക. രണ്ട്, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു തണലായി മാറുക, അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾക്ക് കൃത്യമായ അവബോധം നൽകുക. ഇതെല്ലാം ഇഹ്സാനിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പം ലില്ലദീന അഹ്സനു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ പല മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഹ്സാൻ ചെയ്ത ആളുകൾ, ലില്ലദീന അഹ്സനു, അവർക്ക് അല്ലാഹു നൽകുന്നത് അൽഹുസ്ന. അൽഹുസ്ന എന്നതിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അൽ ജന്ന, സ്വർഗമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എന്ന അധ്യായത്തിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം
നന്മയുടെ പ്രതിഫലം നന്മയല്ലാത്ത മറ്റെന്താണ് എന്നാണ്. അതുകൊണ്ട് ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അവിടെ നിൽക്കുന്നില്ല, മറിച്ച് വസിയാദ വർദ്ധനവുമുണ്ട് എന്നാണ്. വർദ്ധനവ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത് അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എന്നാൽ അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരനുഗ്രഹം കൂടി അവർക്ക് നൽകപ്പെടും. അതാണ് ഇവിടെ സിയാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കും, അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അവരുടെ കണ്ണുകൾക്ക് ഈറനണിയിക്കുന്ന, അവർ മുമ്പ് അനുഭവിച്ച എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം മറന്നുപോകുന്ന രംഗമാണത്. കാരണം അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യവാനായ റബ്ബിനെ കാണാനുള്ള അങ്ങേയറ്റത്തെ കൊതി മുഅ്മിനുകളുടെ മനസ്സിലുണ്ടാകുമെന്നത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഖാല യഖൂലുല്ലാഹു തബാറക വ തആല തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണമോ. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും അലം തുബയ്യിദ് വുജൂഹനാ, നിങ്ങൾ ഞങ്ങളുടെ മുഖത്തെ വെളുപ്പിച്ചു തന്നില്ലയോ, ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ. അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തല്ലോ. വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചല്ലോ. ഇതൊക്കെ വലിയ വലിയ അനുഗ്രഹമായിട്ട് അടിമകൾ എണ്ണുന്നാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു

0: യൂനുസിൽ 26-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു എന്നാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അതോടൊപ്പം വർദ്ധനവുമുണ്ട് എന്നാണ്. ഇവിടെ ഇഹ്സാനിൻ്റെ കൂടെ ചേർത്തി പറയുന്നതാണ് അള്ളാഹുവിനെ കാണും എന്ന നേട്ടം, അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് ഒരാൾ അള്ളാഹുവിനെ കാണുന്നതുപോലെ ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ ദുനിയാവിൽ ഇഹ്സാന് പുലർത്തി എന്നതുകൊണ്ട് തന്നെ ആഖിറത്തിലും അതിൻ്റെ പ്രതിഫലമായി അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇഹ്സാൻ എന്നത് സിയാദയുമായി, അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധിപ്പിച്ച് തന്നെ ആയത്തിൽ പ്രതിപാദിച്ചത്. എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗം, വലാ യർഹഖു വുജൂഹഹും, അവരുടെ മുഖത്തെ ബാധിക്കുകയില്ല, ഖതറുൻ ഇരുട്ടു ബാധിക്കുകയില്ല. പേടിച്ചു കഴിഞ്ഞാൽ, ഭയപ്പാടുണ്ടായിക്കഴിഞ്ഞാലൊക്കെ മുഖം കരുവാളിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ, അവരുടെ മുഖത്തിന് യാതൊരു കരിവാളിച്ചയും സംഭവിക്കുകയില്ല എന്നാണ്. പ്രകാശിക്കുന്നുണ്ടാകും, അവർക്ക് ഭയമോ പേടിയോ ഉണ്ടാവുകയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കേണ്ടതില്ല. അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണം. വലാ ദില്ല, യാതൊരു നിന്ദയും അവരെ ആവരണം ചെയ്യുകയില്ല. നിന്ദയോ മ്ലാനതയോ ഇരുട്ടോ അവരുടെ മുഖത്തെ വലയം ചെയ്യുകയില്ല. എന്നിട്ട് അല്ലാഹു ഉറപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ഉലാഇക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നെന്നും അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സ്ഥിരമായി താമസിക്കേണ്ട ഇടമാണ് സ്വർഗം. ആ സ്ഥിരമായി താമസിക്കേണ്ട ഇടത്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. നശിച്ചു പോകുന്ന നൈമിഷികമായ വെറും നിമിഷങ്ങളുടെ ആസ്വാദനം മാത്രം നമുക്ക് നൽകുന്ന ദുനിയാവ്, ആ ദുനിയാവിനെ നമ്മൾ എന്നെന്നും നമ്മൾ താമസിക്കേണ്ട ഇടമായ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ദുനിയാവ് വാങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിലേക്കും പരലോകത്തേക്കും ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് ഉത്തരം നൽകി, ദുനിയാവിനേക്കാളും പ്രാമുഖ്യം ആഖിറത്തിന് നൽകി, ആഖിറത്തിൻ്റെ ആളുകളായി നന്മകൾ പ്രചരിപ്പിക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സദാസമയം ധാർമ്മിക ബോധം വെച്ച് പുലർത്തുന്ന, ധാർമ്മിക ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ ക്ഷണവും വിശ്വാസികൾക്കുള്ള സൽക്കാരവും, ഈ വിഷയത്തിലാണ് സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനം വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.

0: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ മാഷാ നമ്മൾ ഓരോ ദിവസങ്ങളും പറയുന്നത് പോലെ തന്നെ അത് കേൾക്കുക എന്നതിനപ്പുറം അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് മഹത്തായൊരു ഭാഗ്യം തന്നെയാണ്. ഓരോ ദിവസവും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് ഈയൊരു ഖുർആനിൻ്റെ മധുരമായിരിക്കുന്ന ആയത്തുകളോടൊപ്പം റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാനും അതിലെ ഏറ്റവും ചുരുങ്ങിയതൊരായത്തെങ്കിലും പിന്നെ മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് മധുരം ഖുർആൻ കേൾക്കാതെ നമ്മളൊരു പരിപാടി ആരംഭിക്കാറില്ലല്ലോ.
1: അതെ.
0: അപ്പം തീർച്ചയായിട്ടും ആ ഒരു തുടക്കം എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ കലാമ് കേട്ടുകൊണ്ട് തുടങ്ങാനുള്ളൊരു സൗഭാഗ്യം, അതിൻ്റെ ഒരു പിന്നെ ആ ഒരു മാനസികാവസ്ഥയിലുള്ള തുടക്കം, അതൊക്കെ എന്തെന്നെ പ്രയാസങ്ങൾ ഇപ്പം രാത്രി കിടക്കുമ്പോൾ കിടന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ എന്ന് നമ്മൾ തുടങ്ങണം, പിന്നെ പൂർത്തിയാക്കണം, എന്താകും എന്നുള്ള ആകുലതകളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും രാത്രി കിടന്നിട്ടുണ്ടാവുക. അതിൽ നിന്നൊക്കെ ആ ഒരു ആകുലതകൾ, ആ പ്രയാസങ്ങൾ, അതൊക്കെ നമുക്കൊരു ഒരു ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ഒരു കലാമുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം, പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥവും കാര്യവും അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഖുർആൻ പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വളരെ സരളമായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ തന്നെ നമുക്ക് ഒരുക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അതും കൂടെ ഓർമ്മപ്പെടുത്താനുള്ളു. 500 പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായ രൂപത്തിലുള്ള പഠനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഖുർആൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ റേഡിയോയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയാനുള്ളല്ലോ.
1: യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടത് സൂറത്തുൻ നഹലിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി 4 വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
4: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, എത്തിച്ചു കൊടുക്കാനൊരു വഴി എന്ന വിഷയത്തിൽ ഇന്നത്തെ നേർരേഖയിൽ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. സുഹൃത്തുക്കളെ, പ്രതിഫലങ്ങൾ നേടാൻ ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യങ്ങളിലും നമുക്ക് നിരന്തരമായി നന്മ പ്രവർത്തിക്കാൻ, ഏറ്റവും പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോൺ. വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പ്രയോജനങ്ങളെ സമന്വയിപ്പിക്കുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണെന്ന് നമുക്കറിയാം. ഒരു വാച്ചിൻ്റെ ഉപകാരം നമ്മുടെ മൊബൈൽ ഫോൺ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നാം മുമ്പ് കയ്യിൽ സൂക്ഷിച്ച ഒരു ഡയറിയുടെ പ്രയോജനം നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുവാൻ ഉപയോഗിച്ച ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രയോജനം അത് നമുക്ക് നൽകുന്നുണ്ട്. നാം വാർത്തകൾ അറിയാൻ വേണ്ടി ഉപയോഗിച്ച റേഡിയോയും ടിവിയും എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. കലണ്ടർ എത്രയോ വർഷങ്ങളുടേത് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. മാത്രമല്ല, ഒരു വലിയ ലൈബ്രറിയാണ് നമ്മുടെ ഫോണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ധാരാളം പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാനും അത് വായിക്കുവാനും നമുക്ക് പറ്റും. വിശാലമായ ഒരു ലൈബ്രറിയിൽ സാധ്യമല്ലാത്തതാണ് സെർച്ചിലൂടെ നമ്മൾ നമ്മുടെ ഫോണിലൂടെ കരഗതമാക്കുന്നത്. മാത്രമല്ല, അയച്ചു കൊടുക്കാൻ, സെൻഡ് ചെയ്യാൻ പഴയ തപാലിനേക്കാളും തപാലിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന രൂപം ടെക്സ്റ്റുകളായാലും വീഡിയോ ആയാലും ഇനി നേർക്കുനേരെ കണ്ട് സംസാരിക്കാനായിരുന്നാലും എല്ലാം സാധ്യമാക്കാൻ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമായി നമുക്കിതിനെ കാണാൻ പറ്റും. അതിൻ്റെ ദോഷവശങ്ങൾ നമുക്ക് അറിയാം. ഏതൊരു നന്മയ്ക്കും ഒരു എതിർവശമുണ്ടല്ലോ. ആ ഒരു വശത്തെ നമുക്ക് തൽക്കാലം വിസ്മരിക്കാം. അത് നമ്മുടെ ശ്രദ്ധയിലും സൂക്ഷ്മതയിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നന്മയെയും പ്രയോജനത്തെയും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തിന്മകൾ വിട്ടുപോകുമല്ലോ. നന്മകളിൽ വ്യാപൃതമാകുമ്പോൾ സ്വാഭാവികമായും തിന്മകൾക്ക് സമയം കിട്ടാതെ വരും. ഇത്തരമൊരു വലിയ സംവിധാനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ്, ഇമാം ബുഖാരിയും മറ്റു പലരും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ബല്യഗോ അന്നി വലവ് ആയ, ബല്യഗോ അന്നി വലവ് ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു വചനം എത്രമാത്രം പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതെത്തിച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ് നമ്മുടെ ഫോണെന്ന് പറഞ്ഞു. ധാരാളം ആളുകൾക്ക് വ്യത്യസ്തമായ നമുക്ക് തന്നെ എത്രയെത്ര മെസ്സേജുകളും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സന്ദേശങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അപ്പോൾ വലിയൊരു പ്രയോജനം നമുക്ക് നൽകുന്നതാണ് ഇത്. ഈ ഒരു ഹദീസ് നമ്മൾ പരിഗണിക്കണം. മഹാപണ്ഡിതനായിട്ടുള്ള അൽ മുബാറക് പൂരി അദ്ദേഹത്തിൻ്റെ ഈ ഹദീസിൻ്റെ ഷെറഹ് പറയുമ്പോൾ, തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഇതിനെ ഷെറഹ് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തൊരു കാര്യം, അതായത് ചെറിയ ഖുർആനിൻ്റെ ഒരു കഷ്ണമാണ്, ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും എങ്കിലും നിങ്ങളത് എത്തിച്ചു കൊടുക്കുക എന്നാണ്. കാരണം ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തതാണ്. അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് വന്നത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതെല്ലാം വന്നിട്ടുള്ളത്. ഈ എത്തിച്ചു കൊടുക്കൽ ഖുർആനിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ യുഫ്ഹമു മിൻഹു തബ്ലീഗുൽ അഹാദീസ്, ഹദീസുകൾ കൂടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരാശയമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ധാരാളക്കണക്കിന് നബി വചനങ്ങളും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ രംഗത്ത്, ഈ എത്തിച്ചു കൊടുക്കലിൽ ഇന്ന് നിരന്തരമായ ഏറ്റവും പ്രയോജനപ്രദമായ ഏറ്റവും ശാസ്ത്രീയമായ ഒരു സംവിധാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പീസ് റേഡിയോ ധാരാളക്കണക്കിന് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വചനങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഈ ഒരു ഹദീസിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ പുലർച്ചയാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വേള ഇത്തരമൊരു സാങ്കേതികമായ നിലക്ക് ഈ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്ത് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിൽ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് പ്രചാരത്തിൽ വരുന്നതിൻ്റെ പിന്നിൽ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഈ പ്രസംഗിക്കുന്നവരും ഈ ആയത്തുകളും ഹദീത്തുകളും ഇതിലേക്ക് എത്തിക്കുന്നവരും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതിൻ്റെ സാങ്കേതിക സഹായം ചെയ്യുന്നവരും ഒട്ടനവധി ആളുകളുടെ ഒന്നിച്ചുള്ളൊരു പരിശ്രമമാണ് ആയത്തുകളും ഹദീത്തുകളും എത്തിച്ചു കൊടുക്കാനുള്ള ഈ മഹാസമരം. ഒരുപക്ഷേ അതിൻ്റെ വികസനങ്ങളും പുരോഗതികളും ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും പുതിയതായി നമ്മുടെ റേഡിയോയിൽ തന്നെ ഇത് ഉപയോഗിക്കുന്ന രംഗത്ത് വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകളാണ് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ. അവർക്കൊന്നും കൂടെ വഴങ്ങുന്ന രൂപത്തിൽ പീസ് റേഡിയോ ഉപയോഗിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ പുതിയതായി ഇതിൻ്റെ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു ആശയം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അറിയാവുന്നവർക്കെല്ലാം 24 മണിക്കൂറും എത്തിക്കൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യമേ നമ്മൾ റേഡിയോയെ പരിചയപ്പെടുത്തേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ നിരന്തരമായി ആ പരിചയപ്പെട്ട വ്യക്തി മുഴുവൻ സമയത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്യകോ അന്നി വലവുമായ ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന് പറയുമ്പോൾ അതിൽ ആയത്തുകളും ഹദീസുകളും എല്ലാം ഉൾക്കൊള്ളുമെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഈ മഹാസംരംഭത്തിൽ ഏതെങ്കിലും നിലക്കുള്ളൊരു പങ്ക് നമ്മൾ വഹിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു ദീനിനെ ദീനിൻ്റെ ശരിയായ സന്ദേശങ്ങളെ ജനോപകാരപ്രദമായിട്ടുള്ള ഓരോ വ്യക്തിക്കും രണ്ട് ലോകത്തും വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഈ ദിവ്യ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർരേഖ എത്തിച്ചു കൊടുക്കാനൊരു വഴി എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് ഹാരിസ് ബിൻ സലീം.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്. പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബതിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബിമാരുടെ കാലത്ത് അഥവാ താബിഈങ്ങളിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനും ന്യായാധിപനുമായിരുന്നു ഷുറൈഹുൽ ഖാദി, അഥവാ അൽ ഖാദി, ന്യായാധിപൻ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖാദി ന്യായാധിപനായിരുന്നു, ജഡ്ജിയായിരുന്നു. ആ സമയത്ത് നടന്ന വളരെ രസകരമായൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു അതേ സാമ്രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു യഹൂദിയായ മനുഷ്യനും തമ്മിൽ നടന്നൊരു കേസാണത്. അത് ഖാദി ഷുറൈഹിൻ്റെ മുമ്പിലാണ് ആ കേസ് എത്തുന്നത്. ഒരു പടച്ചട്ട ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണത്. അപ്പോൾ യഹൂദനായ മനുഷ്യൻ അയാളുടേതാണെന്ന് വാദിക്കുന്നു, ഖലീഫയായ അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെതാണെന്നും വാദിക്കുന്നു. അവസാനം കോടതി മുറിയിൽ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മുമ്പിൽ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടന്ന് അവസാനം ന്യായാധിപന് ബോധ്യപ്പെട്ടത് ഈ യഹൂദൻ്റെതാണ് ഈ പടച്ചട്ട എന്നാണ്. അങ്ങനെ അയാൾക്ക് അനുകൂലമായി അദ്ദേഹം വിധി പറയുകയുണ്ടായി. ഈ വിധി കേട്ടപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ പ്രതികരിച്ചത് ചരിത്രത്തിൽ കാണാം. അഷ്ഹദു അന്ന ഹാദ അഹ്കാമുൽ അംബിയ, ഇതൊരിക്കലും ഒരു ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ന്യായാധിപൻ അവരുടെ തന്നെ സ്വന്തം ഖലീഫയ്ക്കെതിരെ, ഈ ഖലീഫയാണല്ലോ ഈ ന്യായാധിപനെ തന്നെ നിയമിച്ചത്, ആ ന്യായാധിപൻ ആ ഖലീഫയ്ക്കെതിരെ പ്രതികൂലമായി എനിക്ക് അനുകൂലമായി വിധി പറയണമെങ്കിൽ ഇത് പൂർവ്വകാല പ്രവാചകന്മാരുടെ അഥവാ യഥാർത്ഥ മതം പിന്തുടരുന്ന, യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്ന, ആ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്ന, ആ ഹുക്കുമുകൾ നടപ്പാക്കുന്ന അതേപോലുള്ളൊരു വിധിയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആവുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അഥവാ അദ്ദേഹം പിന്നീട് അത് പറഞ്ഞു, ഞാൻ എനിക്ക് ഈ പിന്നെ പടച്ചട്ട ഇന്നൊരു യുദ്ധത്തിന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പോകുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് താഴെ വീണ്, അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിക സമൂഹം വെച്ചു പുലർത്തിയിരുന്ന കണിശമായ നീതിബോധത്തെയാണ്. എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായിരുന്നാലും നീതി എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമാണ്. ഇന്നല്ലാഹയ മുറുബിൽ അതിൽ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അതിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതുപോലെ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകും മാറണം. ഖിസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ എന്ന വാക്കിൻ്റെ ഒരു പര്യായം എന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നീതി, എവിടെയാണോ നീതിയുള്ളത് അവിടെ ഇസ്ലാം നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പിന്നെ പല ഉരു ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പാഠമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മറ്റൊരിടത്ത് പ്രയോഗിച്ചത് വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്, അവരോട് വിരോധമുണ്ട്, എതിർപ്പുണ്ട് എന്നത് അതൊരിക്കലും അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ന്യായമാവരുത് എന്നാണ്. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അപ്പുറത്താണ് നമുക്ക് അവരോട് ശത്രുതയുണ്ട് എതിർപ്പുണ്ട് എങ്കിൽ പോലും നീതി അവരുടെ ഭാഗത്താണെങ്കിൽ നമ്മളൊരിക്കലും അവർക്കെതിരെ നിലകൊള്ളാൻ പാടില്ല എന്നുവരെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നീതിയുടെ പാഠങ്ങളെ എത്രത്തോളം ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ നീതി, ന്യായം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ നീതിന്യായ പീഠങ്ങളിലുമൊക്കെ നടക്കുന്ന കേസുകൾ, വലിയ കക്ഷി തർക്കങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, വലിയ വലിയ അന്യായങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഒരു രാഷ്ട്രീയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കേസുകൾ നീതിന്യായ പീഠങ്ങളിൽ വന്നു പോകുന്ന കേസുകളിലോ ഹർജികളിലോ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് മാത്രം ഒന്നല്ല നീതി എന്ന് പറയുന്നത്. നീതി എല്ലായിടത്തും നീതി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവം, പിന്നെ ബഷീർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ സ്വഹാബി വര്യൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഒരു കാര്യത്തിന് പ്രവാചകരെ അങ്ങ് സാക്ഷിയാകണമെന്ന് പറയുകയാണ്. അത് എന്ത് കാര്യമാണ്? അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാൻ, ബഷീറുള്ളാഹുവിൻ്റെ മകൻ നുഅ്മാന് മാത്രം അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല, ഇതിന് നിങ്ങൾ പ്രവാചകനെ സാക്ഷിയാക്കണം, കാരണം ഈ മകന് മാത്രമാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്, ബാക്കിയുള്ള എല്ലാ മക്കൾക്കും നീ ഇത് കൊടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കൊടുക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, ഞാൻ എനിക്കത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കതിന് ഉദ്ദേശവുമില്ല, ഞാൻ ഈ നുഅ്മാന് മാത്രമാണ് ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഷ്ഹദു അല ഹാദ ഗൈരി, ഈ പണിക്ക് എന്നെ കിട്ടൂല, അല്ലെങ്കിൽ ഇതിന് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആരെങ്കിലും ഇതിന് സാക്ഷിയാക്കിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് കാണാം. എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈന ഔലാദിക്കും, അല്ലെങ്കിൽ വഅദിലു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം, അതിൽ കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷീർ എന്ന് പറയുന്ന തൻ്റെ സ്വഹാബി വര്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടകങ്ങളിലും, വലിയ ഭരണസിരാ കേന്ദ്രങ്ങളിലും നീതിന്യായ പീഠങ്ങളിലും മാത്രമല്ല നമ്മുടെ വീടകങ്ങളിൽ പോലും നീതിയുടെ പാഠങ്ങൾ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ, ഒരുപാട് അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കാറുണ്ട്. പിന്നെ മനുഷ്യന്മാർ പല നിലക്കും നിരപരാധികളായ മനുഷ്യന്മാർ പിന്നെ ചവിട്ടി അരയ്ക്കപ്പെടാറുണ്ട്, അവർക്ക് നീതി നിഷേധിക്കപ്പെടാറുണ്ട്, പല രൂപത്തിൽ പിന്നെ ഒരുപാട് അനീതികൾക്ക് ലോകത്തിലുള്ള ആളുകൾ ഇരയാകാറുണ്ട്, വിശ്വ മുസ്ലിങ്ങൾ ഇരയാകാറുണ്ട്. ഇവിടെയൊക്കെ ഈ ലോകത്തുള്ള അനീതികൾ, അത് മനുഷ്യന്മാരെത്ര വലിയ നീതിന്യായ പീഠങ്ങൾ സ്ഥാപിച്ചാലും വലിയ വലിയ ഭരണഘടനകൾ എഴുതിയുണ്ടാക്കിയാലും നീതിയുടെ പാഠങ്ങൾ ഘോരഘോരം പ്രസംഗിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്ന് വന്നാലും ശരി, ആത്യന്തികമായി നീതി നടപ്പാക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അതൊരു പരിമിതിയാണ്. കാരണം നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ കാണാമല്ലോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന അക്രമങ്ങൾക്ക് അതേപടി അയാൾക്കൊരു തത്തുല്യമായ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ രംഗത്തും നമുക്ക് കഴിയില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്ന വളരെ വലിയ പാതകങ്ങൾ, അതിന് കാരണക്കാരായ മനുഷ്യന്മാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിന്നെ തങ്ങളുടെ പല സ്വാധീനങ്ങളുടെയോ ഫലത്താൽ വളരെ ഈ ലോകത്തെ നിയമ കുരുക്കുകളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് നീതി നടപ്പാവുക? അവിടെയാണ് ഇസ്ലാം പറയുന്ന യഥാർത്ഥ നീതി നടപ്പാവുന്ന ലോകം എന്ന ഒരു ആ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമായിത്തീരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ഏറ്റവും പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകത്തെ നീതിയുടെ ലോകം എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ഒമാ റബ്ബു കബി ദല്ലാം എല്ലിൽ ആമീൻ, നിന്റെ രക്ഷിതാവ് തൻ്റെ അടിമകളോടൊരിക്കലും അക്രമം കാണിക്കുന്നവനല്ല, ഇന്നല്ലാഹു ലാ യദ്ലിമു മിസ്ഖാല ദറ, ഒരണുമണി തൂക്കം പോലും തീർച്ചയായും അള്ളാഹു അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പരലോകത്തിൻ്റെ വിഷയത്തിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരെ പരിഹരിക്കുന്ന ഒരു ലോകമാണ് പരലോകം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ പോലും നാളെ അതിനുള്ള പരിഹാരം പോലും ഉണ്ടാകുമെങ്കിൽ, ആ ഒരു അക്രമം അല്ലെങ്കിൽ അനീതിക്ക് പോലും നാളെ നീതി നടപ്പാക്കപ്പെടുമെങ്കിൽ, ഏറ്റവും ആത്യന്തികമായി മനുഷ്യന്മാർക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു ലോകം പരലോകമാണ്. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ലോകത്ത് മനുഷ്യനിർമ്മിതമായ മറ്റ് ആശയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ പിന്നെ ബേസിക്കായ മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും തേടുന്ന നീതി എന്നത് ഇത്ര കൃത്യമായും ഇത്ര കണിശമായും പഠിപ്പിച്ച മറ്റൊരു മതവും ലോകത്തില്ല എന്നുള്ളത് കൂടിയാണ്. യഥാർത്ഥ ദൈവിക മതമായ ഇസ്ലാം മാത്രമാണ് നീതിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിൽ ഏത് പിന്നെ പരിഗണനകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നീതി എവിടെയാണോ അവിടെ നിൽക്കണം, അനീതി എവിടെയുണ്ടോ അവിടെ നിൽക്കാൻ പാടില്ല എന്നു ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വളരെ ഉന്നത കുലജാതയായ അഥവാ ഖുറൈശികളിലെ മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ അവർ മോഷ്ടിക്കുകയും അവരുടെ മോഷണത്തിന് ഇത്ര ഒരു മൂല്യമുള്ള വസ്തുവിൽ കൂടുതൽ മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈ മുറിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ പിന്നെ നിയമം ഹദ്ദ് എന്ന് പറയുന്നത്. അത് നടപ്പാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് സ്വഹാബിമാർ കൂടിയിരുന്ന് ആലോചിച്ച സംഭവം ഹദീസുകളിൽ കാണാം. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉസാമത്ത് ബിനു സെയ്ദ് എന്ന് പറയുന്ന വളരെ ചെറുപ്രായക്കാരനായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹുവിൻ്റെ മകൻ ഉസാമത്ത് ബിനു സെയ്ദ് അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇളവ് ഈ കാര്യത്തിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു സഹാബിമാർ. അന്ന് നമുക്ക് കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസാമ റളിയല്ലാഹു അൻഹു മടിച്ചാണെങ്കിലും അദ്ദേഹം അവസാനം ചെന്നു ഈ കാര്യം അവതരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവം മാറി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മെമ്പറിൽ കയറിന്ന് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തോട് ആ സമയത്ത് തന്നെ ചോദിച്ചു, ആ തഷ്ഫഉ ഫി ഹദ്ദി മിൻ ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ ഒരു വിധി അത് നടപ്പാക്കരുത് എന്നാണോ, അത് അതിലിളവ് കൊടുക്കണം എന്നാണോ നീ എന്നോട് ശുപാർശ പറയുന്നത്? എന്നിട്ട് പ്രവാചകൻ ജനങ്ങളോടന്ന് പറഞ്ഞു, അന്ന് പ്രഖ്യാപിച്ച വളരെ വലിയൊരു പ്രഖ്യാപനം, എത്ര വലിയ നീതിയുടെ പാഠങ്ങളെക്കുറിച്ച് ഘോരഘോരം നേതാക്കന്മാർ പ്രസംഗിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ബന്ധുജനങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ആ നീതിയുടെ പാഠങ്ങളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിയാറാണ് പതിവ്. പല രൂപത്തിൽ പല പിൻവാതിലുകളിലൂടെയും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് അധികാരവും സമ്പത്തും സ്വാധീനമുള്ളവർ നേതാക്കന്മാരുമൊക്കെ സാധാരണ ശ്രമിക്കാറുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നെ ഈ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചതിൽപ്പെട്ടതാണ്, ലോ അന്ന ഫാത്തിമത്ത് ബിൻത മുഹമ്മദിൻ സറഖത്ത്, എൻ്റെ മകൾ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് പിന്നെ മോഷ്ടിച്ചതെങ്കിലും ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈയാണെങ്കിലും അത് മുറിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ വിധി നടപ്പാക്കുന്നതിൽ, അവിടെ ആ നീതി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല, അത് ആരുടെ മകളാണെങ്കിലും ശരി എന്ന് അസന്നിഗ്ധമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ആധുനിക ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ പല ആളുകളും വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട്. അനീതികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും നോവാറുണ്ട്. നമ്മൾ അതിൻ്റെ ഇതിനൊരു പരിഹാരം എന്താണ്, എവിടെ നിന്നാണ് ഇവിടെ മനുഷ്യന്മാർക്ക് നീതി കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരവും പരലോകം എന്ന ഏറ്റവും വലിയ പരിഹാരം നീതിയുടെ ലോകം എന്ന ഈ ലോകം അനീതികൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും തിന്മകളെയും ഒക്കെ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പരലോകമുണ്ടായേ തീരൂ എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായ മറ്റാശയങ്ങളൊക്കെയും ഈ ലോകത്തെ പല അനീതികളെയും അക്രമങ്ങളെയും ഈ ലോകത്ത് തന്നെയുള്ള ഭരണഘടനകളുമായും അല്ലെങ്കിൽ നീതിന്യായ പീഡനങ്ങളുമായും കൂട്ടിക്കെട്ടി അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒറ്റൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ലോകത്തെല്ലാവരും മണ്ണടിയുന്നു, ലോകം നശിക്കുന്നു എന്ന് മാത്രം കരുതി വിട്ടുപോകുമ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും കണക്ക് പറഞ്ഞ് അതിനെക്കൊണ്ട് അത് അക്രമം അനീതി പ്രവർത്തിച്ചവർക്ക് അതിനെക്കൊണ്ട് ഓരോരുത്തരുടെയും അവരുടെ ഓരോ അക്രമങ്ങൾക്കും കണക്ക് പറയിപ്പിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന അക്രമത്തിനിരയായ ആളുകൾക്ക് യഥാർത്ഥ നീതി ലഭിക്കുന്ന അവരോട് ചെയ്യപ്പെട്ട അനീതികൾക്ക് അവർക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോഴാണ് ഇസ്ലാം ശരിക്ക് ദൈവിക മതമായി മാറുന്നത്, മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിൽ നിന്ന് തീർത്തും ഇസ്ലാം വ്യത്യസ്തമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ സൗന്ദര്യം മനസ്സിലാക്കാനും നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ ആ അതിൻ്റെ ശരിയായ പിന്നെ വശം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോ വൈബ്സിൽ നിന്ന് നിങ്ങളോടൊപ്പം ഹനീഫ വണ്ടൂർ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇന്നത്തെ വൈബ്സിൽ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ആദ്യമായി പ്രവേശിക്കുന്നത്. ഷംജാസ് കെ അബ്ബാസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഇൻസൈറ്റിൽ ചേരുന്നത്. അത്ഭുതമാണ് ഈ സമ്പദ് വ്യവസ്ഥ എന്ന വിഷയത്തിൽ ഇൻസൈറ്റ് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ചില ഇൻസൈറ്റുകളിലായി ഇസ്ലാമിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചും അത് ലോകത്താകമാനം പടർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുമെല്ലാമാണ് സംസാരിച്ചു വരുന്നത്. ഇസ്ലാമിൻ്റെ വൈഡ്ലി അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ലോകത്താകമാനം അതിന് ലഭിക്കുന്ന സ്വീകാര്യത പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമോ ഫോബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ പല നെറേറ്റീവുകളും പൊളിഞ്ഞടങ്ങുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതിയ കാലത്ത് മീഡിയയുടെ ഉൽപ്പാദനത്തിൻ്റെ തോത് വർദ്ധിച്ചതോടുകൂടി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പുൽപ്പാദനം ഏറെ അപകടം ചെയ്യുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ പുതിയ കാലത്ത് ഇസ്ലാം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളെല്ലാം താടിയും തീവ്രവാദവും അതല്ലെങ്കിൽ ഐസിസും അതിൻ്റെ കൊടികളും ഏതോ അറേബ്യൻ ഉപദ്വീപുകളിൽ കാണുന്ന കുറേ കാട്ടറബികളെക്കുറിച്ചുമെല്ലാമുള്ള ചിന്തകളിലേക്ക് പലപ്പോഴും പരിവർത്തിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റു ചില നെറേറ്റീവുകളെന്ന് പറയുന്നത് ഇവിടെ ന്യൂനപക്ഷമായി നിലനിൽക്കുമ്പോൾ തന്നെയും ഭൂരിപക്ഷമായാൽ അപകടം ചെയ്യാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഇവിടെയുള്ള സംഘപരിവാർ ഉണ്ടാക്കുന്ന അജണ്ടകളനുസരിച്ച് മുസ്ലിമീങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിൽ മറ്റാർക്കും നിലനിൽപ്പില്ലാത്ത രൂപത്തിൽ അവർ വർദ്ധിക്കുമെന്നും അവർ അധിനിവേശം നടത്തുമെന്നും അവരുടെ ഡോമിനൻസ്, അവരുടെ ആധിപത്യം മറ്റൊരാൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ വർദ്ധിക്കുമെന്നെല്ലാമുള്ള ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇസ്ലാമോഫോബ്, ഇസ്ലാം ഭയം വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങളുമായോ അത്തരം ചിന്തകളുമായോ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം. അത് നമുക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാം ഇത്തരം വെറുപ്പുകൾ പരത്തുന്ന ആളുകൾക്കും അറിയാം. എന്നാൽ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ചരിത്രയാത്ര പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം കടുത്ത അസൂയ മൂലം, അതല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ പ്രചരിപ്പിക്കാൻ പറ്റാത്തത് മൂലം, അല്ലെങ്കിൽ അവർക്ക് മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള അവസ്ഥകളെ ഇസ്ലാം തടുക്കുന്നു എന്നത് മൂലമെല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കടുത്ത വെറുപ്പുൽപ്പാദനങ്ങൾ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്നലകളുടെ പരിശോധനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരം വെറുപ്പുൽപ്പാദനങ്ങളുടെ പ്രചരണം എന്ന് പറയുന്നത്, പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ പതിയായിരുന്നു, വളരെ സ്ലോ ആയിരുന്നു. എന്നാൽ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയും അതല്ലാത്ത ഓരോ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം വെറുപ്പുൽപ്പാദനം ഏറെ ഫാസ്റ്റായിക്കൊണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങുകളുടെ ഒരു കണക്ക് പുറത്തു വന്ന് നമുക്ക് കാണാൻ സാധിക്കും. സെന്റർ ഫോർ റേസ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഒരു പഠനം അനുസരിച്ച് 206 മില്യൺ ഡോളറാണ് ഇസ്ലാമോഫോബിയയ്ക്ക് വേണ്ടി മാത്രം ചില വർഷങ്ങളിൽ അമേരിക്കയിൽ മാത്രം ഫണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഫണ്ടിങ്ങുകളുടെ എല്ലാം യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയുന്നതാണ്. പുതിയ കാലത്ത് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തെ നമ്മൾ ഏറെ ഗൗരവത്തിൽ വായിക്കുന്നുണ്ട്. ഫിലസ്തീനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം നമുക്ക് മനസ്സിലാവുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അത് കേവലം ഇസ്രായേൽ എന്ന ഒരു ക്രൂരമായ അധികാരം മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല അത് നടക്കുന്നത്, മറിച്ച് അതിന് പിന്നിൽ കൃത്യമായ സപ്പോർട്ടുകളുണ്ട്. അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ജനസൈഡിന്, ആ ഒരു അധിനിവേശത്തിന്, അതല്ലെങ്കിൽ ആ ഒരു തുടച്ചു നീക്കലിന് കൃത്യമായും ഒരു അടിസ്ഥാനമുണ്ട്. അത് ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും അത്തരം ചിന്തകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കേവലം ഇസ്ലാമിൻ്റെ വ്യാപനം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇസ്ലാം ഒരുപാട് മേഖലകളിൽ ഇത്തരം ആളുകളുടെ ചൂഷണത്തെ കഠിനമായി അപലപിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം. നമുക്ക് ചില മേഖലകളൊന്ന് പരിശോധിച്ചു നോക്കാം. ഇസ്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നത് നമുക്ക് സംശയമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും അറിയാം, നമ്മുടെ ഓരോ ദിവസത്തെയും ചലനങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ചെയ്തികളിലും നമ്മുടെ ശരിതെറ്റുകളിലും നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളിലും കൃത്യമായും ശരിയെയും തെറ്റിനെയും ചെയ്യേണ്ടതും ചെയ്യാണ്ടാത്തതും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മാനവികതയുടെ മൊത്തം വിമോചനത്തെ ഇസ്ലാം നോക്കിക്കാണുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ ഇസ്ലാമിൻ്റെ ഇടപെടലുകൾ മാത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന് ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പത്ത് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ എല്ലാം വെൽത്ത് എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റേതാണ് എന്നതാണ്, ദൈവത്തിൻ്റെതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് കുറച്ചു കാലം ജീവിക്കാൻ വന്ന മനുഷ്യരെന്ന നിലക്ക്, ഒരു ജീവി വർഗമെന്ന നിലക്ക്, നമുക്കതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമോ അവകാശമോ ഒന്നുമില്ല. മറിച്ച് നമുക്കാകെയുള്ളത് കുറച്ചു കാലത്തെ കൈകാര്യ ഉടമസ്ഥത മാത്രമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾ നമുക്ക് തന്നേൽപ്പിക്കുന്ന കുറച്ച് സമ്പത്തിന്റെ കൈകാര്യം മാത്രമാണ് നമുക്കുള്ളത്. ആ കൈകാര്യത്തിൽ തന്നെ കൃത്യമായും അള്ളാഹു നമുക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അത് എങ്ങനെ വിനിയോഗിക്കണമെന്നും അത് എങ്ങനെ വിനിയോഗിക്കരുത് എന്നും കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റേതാണ് ഇത്തരത്തിലുള്ള എല്ലാ സമ്പത്തും എന്ന വിശ്വാസം ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠമാണ്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ എന്ന് പറയുന്ന സൂറത്ത് മുഹമ്മദിന്റെ 38-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ ലോകത്ത് എത്ര വലിയ പണക്കാരനായിക്കോട്ടെ, എത്ര പാവപ്പെട്ട ദരിദ്രനായിക്കോട്ടെ, അവരുടെ എല്ലാം സമ്പത്തിന്റെ ആ ക്വാണ്ടിറ്റിക്കപ്പുറത്തേക്ക്, അതിൻ്റെ ക്വാളിറ്റി മുഴുവൻ ചെന്നെത്തുന്നത് അള്ളാഹുവിൻ്റേതാണ് എന്ന വിശേഷണത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും അഹങ്കരിക്കാനുള്ള ഒരു ഇടവും ഇസ്ലാം നൽകുന്നില്ല. ഇസ്ലാമിക സംവിധാനത്തിൽ, ഇസ്ലാമിൻ്റെ ചിന്തയിൽ യഥാർത്ഥത്തിൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പണക്കാരൻ അള്ളാഹു കുറച്ചധികം സമ്പത്ത് അവൻ കൈകാര്യം ചെയ്യാൻ നൽകി, പാവപ്പെട്ടവന് അള്ളാഹു ആ സമ്പത്ത് അവൻ നൽകാതെ അവനെ പരീക്ഷിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സാമ്പത്തികമായ നിലപാടുകളെ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് ആ ഒരു ചിന്ത കാണാൻ സാധിക്കും. അധ്വാനത്തിലൂടെ മാത്രമേ സമ്പത്ത് നേടിയെടുക്കാൻ പാടുകയുള്ളൂ എന്നത് അടിസ്ഥാനപരമായ ഒരു പാഠമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൽ നാം എന്നും പാരായണം ചെയ്യുന്ന 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ്. അധ്വാനത്തിലൂടെ മാത്രമേ സമ്പത്ത് നേടിയെടുക്കാൻ പാടുകയുള്ളൂ. അതിനാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട സമ്പത്തി എന്ന് പറയുക. ലോകത്ത് ഇന്ന് കാണുന്ന ഭൂരിപക്ഷ മേഖലകളിലും മനുഷ്യൻ ചെന്നെത്തുന്നത്, തേടിയെത്തുന്നത് പലപ്പോഴും അധ്വാനിക്കാതെ നേടിയെടുക്കാൻ സാധിക്കുന്ന പണത്തെക്കുറിച്ചുള്ള ചിന്തയിലാണ്. ഒരുപക്ഷേ അവന് മറ്റൊരു ജോലി ഉണ്ടാവാം, അവൻ അധ്വാനിക്കുന്ന മറ്റൊരു മേഖലയുണ്ടാവാം. എന്നാൽ അതിനപ്പുറത്തേക്കൊരു സൈഡ് ബിസിനസ്സിലൂടെ അധികം അധ്വാനിക്കാതെ ലഭിക്കുന്ന പണത്തെക്കുറിച്ചുള്ള ചിന്ത എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പുതിയ കാലത്ത് കാണുന്ന വ്യത്യസ്തമായ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ മാത്രം നമുക്കത് മനസ്സിലാവുന്നതാണ്. ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാമെന്ന വ്യത്യസ്തമായ പ്രചാരണങ്ങളുടെ, അഡ്വർടൈസ്മെൻറ്റുകളുടെ, പരസ്യങ്ങളുടെ എല്ലാം തലവാചകങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുക, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പണം എന്നുള്ളതാണ്. അത്തരത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ അധ്വാനങ്ങളിലൂടെ വലിയ പണം നേടിയെടുക്കുന്ന, അതല്ലെങ്കിൽ അധ്വാനിക്കാതെ ലഭിക്കുന്ന പണത്തിന് വേണ്ടി കൊതിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഇത്തരം പരസ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്നും ഘടകവിരുദ്ധമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുവനും ഈയൊരു ആശയം കടന്നു വരുന്നുണ്ട് എന്നതാണ്. അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായി എണ്ണിയ ഒന്ന് സക്കാത്താണ്. സക്കാത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സക്കാത്ത് എന്ന് പറയുന്ന പദത്തിന് പോലും അതിൻ്റെ ആഴത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിനെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഉപാധി ആയിക്കൊണ്ടാണ് അള്ളാഹു അത്തരം ഒരു ആരാധനയെ തന്നെ പഠിപ്പിക്കുന്നത്. ഒരു ആരാധനയുടെ, ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലെ സൂക്ഷ്മതയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. നമുക്ക് സക്കാത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സമൂഹത്തിൻ്റെ സുസ്ഥിരതയെ, ദാരിദ്ര്യത്തെ ഇല്ലാ നിർമ്മാർജ്ജനം നടത്തുന്ന, ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം നടത്താനെല്ലാം ഉള്ള സഹായമാണ് എന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് സക്കാത്തിന് മറ്റൊരു ചിന്ത കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. അതൊരു മനുഷ്യൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള അവൻ്റെ ധാരണയെയാണ്. ഒരു മനുഷ്യനെ എത്ര തന്നെ സമ്പാദിച്ചു കൊള്ളട്ടെ, പക്ഷേ ആ സമ്പത്തിനെല്ലാം കൃത്യമായ കണക്ക് വേണം. അവനൊരു വർഷാവസാനമാവുമ്പോൾ അവന് നിസ്വാബെത്തിയോ, അവന് കണക്കെത്തിയോ എന്ന് കൃത്യമായി പരിശോധിക്കണം. ആ അളവുകോൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സക്കാത്ത് അവൻ നൽകണം. അത് കണക്ക് കൂട്ടി തന്നെ നൽകണം. ആ കണക്ക് കൂട്ടുന്നതിൽ അവൻ സക്കാത്ത് നിർദ്ദേശിക്കപ്പെട്ട പണത്തിൽ നിന്നും ഒന്നും അധികം നൽകേണ്ടതില്ല. 2.5% പറയുന്ന വളരെ തുച്ഛമായ ഒരു പണമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് അതിന് പിന്നിലെ ഹിക്മത്ത് എന്ന് പറയുന്നത്, അതിന് പിന്നിലെ യുക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിൽ കൃത്യമായ ചിന്തയും കൃത്യമായ ബോധവും അവന് നൽകുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ സകല മുസ്ലിമീങ്ങളുടെയും സമ്പത്തിനെക്കുറിച്ചുള്ള അവരുടെ ധാരണയിൽ എത്ര വരവ് വന്നു എന്നും, എത്ര ചെലവുണ്ടായി എന്നും, അതിൽ എത്ര അവശ്യ വസ്തുക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും, എത്ര അത്യാവശ്യങ്ങൾക്കുണ്ട് എന്നതും, ഇതിന് അവസാനത്തേക്ക് എനിക്ക് മിച്ചം വെക്കാൻ എത്ര പണമുണ്ട് എന്നും, ആ പണത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്കൂട്ടലുകളും എല്ലാം അവനെ കൃത്യമായ ഒരു സാമ്പത്തിക മാതൃകയിലേക്ക്, സാമ്പത്തികമായ സുസ്ഥിരതയിലേക്ക് അവൻ എത്തിക്കുമെന്നുള്ളതാണ് ഒരു ഭാഗം. അങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നതോടുകൂടി തന്നെ ഒരുപാട് സമ്പത്തുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നുണ്ട്. അവൻ ആവശ്യമുള്ള പണം എത്രയാണെന്ന് അവൻ കൃത്യമായി അറിയുന്നു. അവൻ ചെലവാക്കുന്നത് എത്രയാണെന്ന് അവൻ അറിയുന്നു. അവൻ്റെ ചിലവുകളും വരവുകളും കഴിഞ്ഞാൽ അവന് ബാക്കിയുള്ളത് എത്രയാണെന്ന് അവൻ അറിയുന്നു. അങ്ങനെ അറിയുന്ന പണത്തിൽ നിന്നും ചിലതെല്ലാം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന ബോധം അവനുണ്ടാവുന്നു. ഇത്രയും സമ്പൂർണമായ ഒരു ചിന്ത സക്കാത്തിലൂടെ മാത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നത് എത്ര അത്ഭുതമാണ്. ലോകത്ത് ഏത് ദർശനത്തിനാണ്, ഏത് മതത്തിനാണ് ഇത്രയും വ്യക്തമായിക്കൊണ്ട് മനുഷ്യൻ്റെ ഓരോ മേഖലയും ഇടപെടുന്ന രീതിയിൽ ഇത്തരം സാമ്പത്തിക ക്രയവിക്രയങ്ങളെ പഠിപ്പിച്ചു നൽകാൻ സാധിക്കുക? ഇനിയോ, അങ്ങനെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ ഈദുൽ ഫിത്തറിൻ്റെ ദിവസം പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റിൻ്റെ ആശയം ഇത് മാത്രമാണ്: ലോകത്ത് കടന്നു വരുന്ന എല്ലാ ആഘോഷങ്ങളുടെയും അകമ്പടിയായിക്കൊണ്ട് പത്രമാധ്യമങ്ങളിൽ നിറയുന്ന കണക്കുകൾ എന്ന് പറയുന്നത് അത് മദ്യത്തിൻ്റെ കുപ്പികളുടെ വിറ്റുവരവും അതല്ലെങ്കിൽ ലഹരിയുടെ ആസ്വാദനത്തിൻ്റെ പബ്ബുകളുടെ മ്യൂസിക്കിൻ്റെ എല്ലാം അകമ്പടി എത്രത്തോളം സമൂഹം ഉപയോഗിച്ചു എന്നതെല്ലാമാണെങ്കിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് ആഘോഷങ്ങളെ പരിശോധിക്കുമ്പോൾ, ഈദുൽ ഫിത്തറിൻ്റെയും ഈദുൽ അദ്ഹയുടെയും അടിസ്ഥാനപരമായ വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ, ആ ഒരു രാത്രിയിൽ പോലും അവർ നൽകുന്നത് സമ്പത്ത് കൃത്യമായിക്കൊണ്ടും വിഭജിക്കുക എന്നുള്ളതാണ്. ഈദുൽ ഫിത്തറിന് തലേ ദിവസം നമ്മൾ നൽകുന്ന ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്ന പള്ളി മുസല്ലയിലേക്ക് എത്തുന്നതിന് മുൻപ് കൃത്യമായും സമൂഹത്തിൽ ഒരാൾ പോലും ആ ഒരു ആഘോഷ ദിവസം സന്തോഷിക്കാതിരിക്കരുത് എന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണത എത്രത്തോളം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഈദുൽ അദ്ഹ എടുത്തു കഴിഞ്ഞാൽ ബലികർമ്മത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ആ ബലി നൽകപ്പെട്ട മാംസത്തെ വിതരണം ചെയ്യുന്നതിലൂടെയെല്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് ആഘോഷങ്ങളുടെ ആസ്വാദനം എന്നുള്ളത് കേവലം ലഹരിയല്ല എന്നതും കൃത്യമായും അത് മാനുഷികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്നെല്ലാമുള്ള ചിന്തകളെയാണ്. അത്തരത്തിലുള്ള സക്കാത്തിൻ്റെ കൈമാറ്റം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയോ, ഇസ്ലാം കച്ചവടവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. കൃത്യമായും എങ്ങനെ ചിലവഴിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാട് ഒരു മുസ്ലിമിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊക്കെ രൂപത്തിൽ നൽകപ്പെടണം എന്നുള്ളത് കൃത്യമായും അറിയാമെന്നുള്ളതാണ്. എന്തും അധ്വാനത്തിലൂടെ നേടിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെയും എന്തെല്ലാം അതിൽ നിന്നും എക്സെപ്ഷൻ ഉണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചു നൽകി. ഇസ്ലാമിൻ്റെ മുആമലാത്തുകളെ, വ്യവഹാരങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ത്വയ്യിബാണ്, ഹലാലാണ് എന്നതാണ്. എന്നാൽ ഹലാലിൽ നിന്നും എക്സെപ്ഷനുകൾ കൃത്യമായും ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട് എന്നതാണ്. ഇവിടെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രത്തെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി അള്ളാഹു പഠിപ്പിക്കുന്ന ഒന്ന്, അള്ളാഹു കച്ചവടത്തിലൂടെ സമ്പാദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് അവന് അനുവദനീയമായി നൽകിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ ചെലവഴിക്കണമെന്നും ഏതൊക്കെ രൂപത്തിൽ അത് നൽകണമെന്നും ഏതൊക്കെ രൂപത്തിൽ എന്തെല്ലാം നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ചെലവഴിക്കേണ്ടത് എന്നെല്ലാമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ചില പാടില്ലാത്ത കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ പാടില്ലാത്ത കാര്യങ്ങളല്ലാത്ത ഏത് വിധത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്ന് കൃത്യമായും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാട് അത് പലിശയിൽ നിന്ന് മുക്തമാണ് എന്നതാണ്. പലിശ എന്ന് പറയുന്നത് ഇസ്ലാം കഠിനമായും എതിർത്ത, പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തരി പലിശ പോലും ഒരു മനുഷ്യന് ഭുജിക്കാൻ സാധിക്കുകയില്ല എന്നും അത് അവൻ്റെ സമ്പത്തിനെ മുഴുവൻ മലിനമാക്കുമെന്നും, പലിശയുടെ ഏതെങ്കിലും കണം സ്വന്തം സമ്പത്തിൽ ചേർന്നവന് അവൻ്റെ പ്രാർത്ഥന പോലും ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടില്ല എന്നുമുള്ള ചിന്തയാണ് ഇത്തരം ഇസ്ലാം നൽകുന്നത്. അതിലൂടെ ഒരു പലിശയുമായി ബന്ധപ്പെട്ട സർവ്വമോചനവും ഇസ്ലാം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള പലിശയാണെന്ന് തോന്നിക്കാത്ത പല കാര്യങ്ങളിലും പോയി ചെന്ന് ചാടുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമിന് ഒരിക്കലും അത് സാധ്യമല്ല എന്നതാണ്. കാരണം അവൻ ചെലവഴിക്കുന്ന എല്ലാ സമ്പത്തും അത് എങ്ങനെ വരുന്നു എന്നുള്ളതും അവൻ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതും അത് ഏതെല്ലാം നിബന്ധനകളിലൂടെ മാത്രമേ ചെലവഴിക്കാൻ പാടുകയെന്നുള്ളതും കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ബാങ്കുകളുടെ, അതല്ലെങ്കിൽ ഇത്തരം ഫൈനാൻഷ്യൽ ഏജൻസികളുടെ, പുതിയ കാലത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇത്തരം സാമ്പത്തിക വ്യവസ്ഥിതികളുടെ എല്ലാം കോംപ്ലക്സിറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ആഴത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഹലാലാണ് എന്ന തെറ്റിദ്ധാരണയോടുകൂടി ആളുകൾ ചെന്നപ്പെടാറുണ്ട്. അതിൽ തന്നെയും വ്യത്യസ്തമായ അന്വേഷണങ്ങളില്ലാതെ, വ്യത്യസ്തമായ ധാരണയില്ലാതെ എല്ലാം അത്തരം കാര്യങ്ങളിൽ പോയി ചെന്ന് ചാടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിൽ പലിശയുടെ യാതൊരു കണവും ചേരുന്നില്ല എന്ന് അവൻ ഉറപ്പിക്കേണ്ടതുണ്ട്. ബൈഅനെ അള്ളാഹു അഹല്ലാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേർത്ത് പറഞ്ഞത് വഹറമ റിബ എന്നാണ്. റിബ എന്ന് പറയുന്ന പലിശയെ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കി എന്നതാണ്. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ഒന്നിലേക്കും ഒരു മുസ്ലിമിന് അടുക്കാൻ സാധിക്കുകയില്ല. അത് എത്ര അത്യാവശ്യമെന്ന് പറഞ്ഞാലും, അത് വീടിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞാലും, മകൻ്റെ പഠനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ EMI അടക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും, ഏതെല്ലാം വിധത്തിലാണെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട യാതൊരു മേഖലയ്ക്കും ഒരു മനുഷ്യന് ഒരു മുസ്ലിമിന് അടുക്കാൻ സാധിക്കുകയില്ല. ഇനി എങ്ങാനും അവന് ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായും ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ അതിൽ ഇടപെടാൻ പാടുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല, പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന പലിശയുമായി ബന്ധപ്പെട്ട ഒരു മേഖല വിദ്യാഭ്യാസം തന്നെയാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് പുറമേ രാജ്യങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ പുറത്തെ രാജ്യത്തേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി എഡ്യൂക്കേഷൻ

0: ഒരു മാരകമായ ഒരു വസ്തുവാണ് മദ്യം അഥവാ ഈഥൈൽ ആൽക്കഹോൾ എന്നുള്ളത്. അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടായിട്ടും ഇന്നും യുവതലമുറയടക്കം അതിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടുതന്നെ ഇതിൻ്റെ കൃത്യമായ കാരണങ്ങളിലേക്കും അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളിലേക്കും ഒരു വിശദമായ ചർച്ചയും അതിൽ നിന്നും എങ്ങനെ നമ്മുടെ തലമുറയെ ഭാവി തലമുറയെയും രക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആലോചനയുമാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മുസ്തഫ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാനുള്ളത് എന്തുകൊണ്ടാണ് ഈയൊരു ആളുകൾ ആൽക്കഹോളിലേക്ക് ആൽക്കഹോളിൻ്റെ അടിമയായി മാറുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് പലപ്പോഴും ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചർച്ചക്കെടുക്കേണ്ടത്.
1: പ്രയോജനപ്രദമായ പല കാര്യങ്ങൾക്കും വേണ്ടി പണ്ട് മുതലേ മനുഷ്യർ പലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മദ്യം അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഈ പണ്ടുകാലത്തെ മനുഷ്യർ ഇത് ഉപയോഗിച്ചിരുന്നത് ചിലപ്പോൾ ഉന്മേഷത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി. ഇനി ചില മാനസിക രോഗങ്ങളിൽ അല്ലെങ്കിൽ ചില അമിതമായ മാനസിക സംഘർഷങ്ങൾ കുറക്കാൻ മരുന്നായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ ലഹരി വസ്തുക്കളും, മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളും പിന്നീട് ഈ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതായിട്ട്, അതിൻ്റെ അമിതമായ ഉപയോഗം അവരുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെയോ അവരുടെ മനസ്സിനെയോ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തുടക്കത്തിൽ നിസ്സാരമായ ഒരു കൗതുകത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഒരു അവരുടെ കൂടെ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് മദ്യം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളാവട്ടെ മറ്റുള്ളവരാവട്ടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പൊക്കെ ആദ്യമായി മദ്യപാനം തുടങ്ങുന്ന പ്രായം 20 വയസ്സോ അതിൻ്റെ മുകളിലോ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞ് 18-16. ഇപ്പോൾ കേരളത്തിലുള്ള മദ്യപാനത്തിൻ്റെ പ്രായം, തുടക്കത്തിൽ ആദ്യമായി മദ്യപിക്കുന്നതിൻ്റെ പ്രായം 14 വയസ്സിലേക്ക് താഴ്ന്നിരിക്കുന്നു. ഇതിനർത്ഥം 8ഓ 9ഓ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മദ്യപാനത്തിലേക്ക് പോകുന്നു എന്നുള്ള വളരെ വേദനാജനകമായ സത്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ 10ൽ 8 പേർ മദ്യപിക്കുന്നവരാണെന്നാണ് കണക്ക്. അതായത് ഏകദേശം 80% പേരും മദ്യം ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നവരാണ്, ഒരിക്കലെങ്കിലും ഉപയോഗിച്ചവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ മദ്യാസക്തിയിലേക്ക് പോയവരാണ്. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, കേരളം എന്നീ സംസ്ഥാനങ്ങൾ മദ്യ ഉപയോഗത്തിൻ്റെ മുൻപന്തിയിലാണ്. അതിൽ കേരളം അതിൻ്റെ 1ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം, പല കണക്കുകളും പലതാണ് പറയുന്നതെങ്കിലും, 20 മുതൽ 40% പേർ മദ്യത്തിൻ്റെ പിടിയിലായി കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകളിൽ പല സർവേകളിലും പല കണക്കുകളാണെങ്കിലും ഏകദേശം 20 മുതൽ 40% പേർ മദ്യത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് ഏകദേശം 30% വരുമാനം ഉണ്ടാക്കുന്നത് മദ്യത്തിൻ്റെ കച്ചവടത്തിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മദ്യപാനികളിൽ നിന്നാണ് അത്രയും വരുമാനം എത്തുന്നത് എന്നുള്ളത് നമ്മൾക്ക്, ഇതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
0: ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്നുള്ളത് ഈ മദ്യപിച്ച് തുടങ്ങുന്ന ഒരു വയസ്സ്, മദ്യപാനം തുടങ്ങുന്ന വയസ്സിൻ്റെ അത് ആ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് മദ്യപാനത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ വളരെ ഭീതിജനമായ ഒരു കണക്ക് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ, ടീനേജിലുള്ള കുട്ടികൾ കൂടുതലായിട്ട് ഇതിലേക്ക് പോകാൻ കാരണം

0: അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ നിരീക്ഷണം എന്താ?
1: ഈ പ്രായം, കൗമാരപ്രായം, എന്തും പരീക്ഷിക്കാനുള്ള ഒരു ജിജ്ഞാസയുള്ള ഒരു കാലഘട്ടമാണ്. ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ എന്താണ് മദ്യത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയാനുള്ള അവരുടെ ജിജ്ഞാസ കൊണ്ടോ, ഇതല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിൻ്റെ, ഇല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ, അയാളുടെ പ്രേരണ കൊണ്ടോ, ഇതുമല്ലെങ്കിൽ പരസ്യങ്ങളുടെ സ്വാധീനം, അതുപോലെ തന്നെയാണ് ഇവർ കാണുന്ന സിനിമകളുടെ സ്വാധീനം. ഇനി ഇതിൻ്റെ ദോഷത്തെക്കുറിച്ചുള്ള അജ്ഞതയും, ഇത് സുലഭമായിട്ട് കിട്ടുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ വരെ ക്യൂവിൽ നിന്ന് അവർക്ക് വാങ്ങിക്കാൻ കഴിയുന്നു, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ നിർബന്ധം, ഇതെല്ലാം ഇനി അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ അച്ഛൻ മദ്യപിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മദ്യപിക്കുന്ന ആളായിരിക്കും, അത്തരം സ്വാധീനങ്ങളും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് പോവാൻ കാരണമാവുന്നുണ്ട്.
0: ഓക്കെ, അപ്പം ഇത്തരം ദുസ്തങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം കുട്ടികൾ അവരുടെ പേരൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അഥവാ ഒരു കുട്ടി ഇത്തരം ദുസ്ഭാവത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് അറിയാൻ പേരൻസിന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? തുടക്കത്തിലുള്ള എന്തെങ്കിലും സ്വഭാവമാറ്റമോ അങ്ങനെ എന്തെങ്കിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഇവരിലുണ്ടാകുമോ?
1: കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നുണ്ടാവുന്ന അവരുടെ വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ, ഉദാഹരണത്തിന് സ്കൂളിൽ അവർ കൃത്യമായിട്ട് സമയത്ത് എത്താതിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ കൃത്യമായിട്ട് അവർ പോവാതിരിക്കുക, അതുപോലെ തന്നെ പഠനത്തിൽ അവർ പിന്നോക്കം പോവുക, പെട്ടെന്നുള്ള പിന്നോക്കം പോവുക, അതുവരെ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി, 7-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8-ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി ഇപ്പോൾ അവൻ പഠനത്തിലൊക്കെ ഉഴപ്പുന്നു, അതുപോലെ തന്നെ അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ, ഇതുവരെ അവനോട് പഠിക്കാൻ പറയുമ്പോഴൊക്കെ അവൻ അനുസരിച്ചിരുന്ന ഒരു കുട്ടി ഇപ്പോൾ അവന് അനുസരണ ഇല്ല, അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടുന്നു, അകാരണമായി ദേഷ്യപ്പെടുന്നു, ഇത്തരം കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറുന്നു, ഇതുവരെ വീട്ടിൽ നല്ല അനുസരണയോട് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അതിനെ ഗൗനിക്കാതിരിക്കുന്നു, മുൻപ് താല്പര്യം കാണിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ താല്പര്യം കാണിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നൊരു കുട്ടി, നല്ല പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നൊരു കുട്ടി ഇപ്പോൾ അവരുമായിട്ടല്ല ചങ്ങാത്തം, ഇപ്പോൾ അവൻ പുതിയ കൂട്ടുകാരുണ്ടാവുന്നു, പെട്ടെന്ന് തന്നെ ആ സുഹൃത്തുക്കളെ മാറ്റി പുതിയ സുഹൃത്തുക്കളെ അവൻ സമ്പാദിക്കുന്നു. പഠനത്തിലോ മറ്റു കാര്യങ്ങളിലോ ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ മോഷ്ടിക്കുക, കള്ളം പറയുക, മറ്റു മുതിർന്നവരെ ഗൗനിക്കാതിരിക്കുക, ഇത്തരം സ്വഭാവങ്ങൾ ഒരു വിദ്യാർത്ഥി കാണിക്കുകയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ തീർച്ചയായും ഇത്തരം അവനെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുതിർന്നവരുടെ കാര്യത്തിലും ഏകദേശം ഇതുപോലെ തന്നെ, പക്ഷേ മുതിർന്നവർ അവരുടെ ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യയ്ക്കോ അവരുടെ വീട്ടുകാർക്കോ ഇത്തരം കാര്യങ്ങളിൽ സംശയം തോന്നാവുന്നതാണ്.
0: ഓക്കെ, ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും മർമ്മപ്രധാനമായ പോയിൻ്റാണ് സാറ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത്തരം ഒരു ദുശ്ശൈലിയിൽ പെട്ടു പോകുന്ന ആളെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടെത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ഒരു ഏതാനും ചില സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് അകാരണമായി ഒരാൾ, ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളോ, അയാളുടെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, അതിൽ താല്പര്യമില്ലായ്മ കാണിക്കുക, മറ്റു കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടാകുക, സുഹൃത്തുക്കളെ മാറ്റുക തുടങ്ങിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന സൂചനകൾ, ഈ സൂചനകൾ നമ്മൾ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആൽക്കോഹോളിസത്തിൻ്റെ കൂടുതൽ ചർച്ചയിലേക്ക് പോകാം. ഈ ആൽക്കഹോൾ കാരണം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഒന്ന് ചുരുക്കി പറയാമോ?
1: ഓക്കെ, തലച്ചോറിലുണ്ടാകുന്ന ചില രാസമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡോപ്പമിൻ എന്ന രാസവസ്തു തലച്ചോറിൽ അമിതമായി ഉത്പാദിപ്പിക്കുന്ന സമയത്താണ് മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളുടെ ലഹരി ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്നത്. ഇത്തരം ലഹരി അല്ലെങ്കിൽ അതിൻ്റെ ആ രസാനുഭൂതി വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള മനുഷ്യൻ്റെ ചോദനയാണ് ഈ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രസത്തിന് വേണ്ടി ആരംഭിക്കുന്ന ഈ മദ്യത്തിൻ്റെ ഉപയോഗം പതുക്കെ പതുക്കെ വീണ്ടും ആ രസാനുഭൂതിയിലേക്ക് പോവാൻ ഇവരെ പ്രേരിപ്പിക്കുകയും അത് മദ്യത്തിൻ്റെ അമിത ഉപയോഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിലഹരി അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ, അതിൻ്റെ മദ്യത്തിൻ്റെ അടിമത്തം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്ന്, ഈ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ് മദ്യത്തിൻ്റെ അഡിക്ഷൻ എന്ന് നമ്മൾ സാധാരണ ആൾക്കാർ പറയാറുള്ളത്. അതുപോലെ തന്നെ മദ്യം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ്, ഇത് മാത്രമല്ല മറ്റു ശാരീരിക മാനസികമായ അല്ലെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങളും മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗങ്ങളും ഉണ്ടാകുന്നു. ഇത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മദ്യത്തിൻ്റെ അതിലഹരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരാൾക്കുണ്ടാവാം എന്ന് പറയും. അത് എല്ലാവരും പല സമയത്തായിട്ട് അമിതമായി മദ്യപിച്ച ഒരു മദ്യപാനിയെ കണ്ടു കാണും. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ മദ്യപാനികൾ ഉള്ളതുകൊണ്ട് അത് എല്ലാവരും കണ്ടു കാണും. എങ്കിലും ഞാൻ ഒരു പറയട്ടെ, പെട്ടെന്ന് അമിതമായ അളവിൽ മദ്യപിക്കുമ്പോഴാണ്, കാരണം മദ്യം ആമാശയത്തിൽ എത്തിയ ഉടനെ തന്നെ മദ്യം അതിൽ ഉടനെ നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കലരുന്ന ഒരു വസ്തുവാണ് മദ്യം. ഇത് അമിതമായ അളവിൽ എത്തിക്കഴിഞ്ഞാൽ അപരിചിതരോട് അമിതമായ പരിചയം കാണിക്കുക, തട്ടിക്കയറുക, തമാശ പറയുക, ധാരാളം സംസാരിക്കുക, മര്യാദയില്ലാതെ പെരുമാറുക, സംസാരം കുഴഞ്ഞു കുഴഞ്ഞാവുക, വിയർപ്പ്, അമിതമായ വിയർപ്പ്, അമിതമായ ഹൃദയമിടിപ്പ്, ചില സമയത്ത് മയക്കം അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, ഇനി ഇതുമല്ലെങ്കിൽ ശ്വാസതടസ്സം, അതുപോലെ തന്നെ ബി പി താഴ്ന്നു പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഉണ്ടായി ചില സമയങ്ങളിൽ ഇത്തരക്കാർ ഛർദ്ദിക്കുകയും ഈ ഛർദ്ദിക്കുന്നതിൻ്റെ ഫലമായി അത് ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കുന്ന സന്ദർഭങ്ങളിൽ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ അമിത മദ്യപാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിലഹരി എന്ന് പറയുന്ന അവസ്ഥ. ഇനി അതുപോലെ തന്നെ പലരും പറയുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് തുടർച്ചയായി മദ്യപിച്ച് മദ്യപിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മദ്യം കിട്ടാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ലഹരി കിട്ടാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന അവസ്ഥ. ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമായാലും അവർ ചിലപ്പോൾ രാത്രികളിലും അവർ മദ്യം ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് പോകാം. മാത്രമല്ല ജോലി, പഠനം, കുടുംബം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈ ലഹരി വസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. അവരുടെ ലക്ഷ്യം അതിനു വേണ്ടി ജോലി ചെയ്തത് പോലും അവർ മദ്യം വാങ്ങാൻ വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ആ രീതിയിലേക്ക് അവർ പോകുന്നു. കുടുംബത്തിനോ മറ്റു കാര്യങ്ങളിലോ അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം മദ്യത്തിന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് മദ്യത്തിന് അടിമത്തം എന്ന് പറയുന്നത്. പല ആൾക്കാരും ഞാൻ മദ്യത്തിന് അടിമയല്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം അവർ പറയുന്നത് മദ്യത്തിന് അടിമയാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യം ഉപയോഗിക്കുന്നതിനാണ് മദ്യത്തിന് അടിമയാവുക എന്ന് പറയുന്നത്. ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട്, ഞാൻ മദ്യത്തിന് അടിമയല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരാൾ അയാളുടെ പ്രധാന ലക്ഷ്യം മദ്യത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ ജോലിയുടെയോ അല്ലെങ്കിൽ അയാളുടെ മറ്റ് അയാളുടെ ഔദ്യോഗിക എന്തെങ്കിലും കൃത്യനിർവഹണമോ അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്ക് അയാൾ മദ്യത്തിൽ അല്ലെങ്കിൽ ഇതുമല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും അസുഖങ്ങൾ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ മദ്യപിക്കരുത്, മദ്യപിച്ചാൽ ഇനിയും നിങ്ങളുടെ ഈ അസുഖത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരളിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വരും അല്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തന പ്രശ്നം വരും എങ്കിലും എന്നിട്ട് അത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും അയാൾ വീണ്ടും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അയാൾ മരുന്ന് അതേ ആ വ്യക്തി മദ്യത്തിന് അടിമയാണെന്ന് പറയേണ്ടി വരും. എല്ലാ സമയത്തും ഉപയോഗിക്കണം എന്നില്ല, പലരുടെയും തെറ്റിദ്ധാരണ അയാൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ല, ചില സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ്. അതിൻ്റെ മദ്യത്തിന് അടിമയാവുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനുള്ളൊരു വിശദീകരണം.
0: ഓക്കെ, ഈ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദമായിട്ട് ഒരു ടൈറ്റിലായിട്ട്, ഇപ്പോൾ ഇതിൻ്റെ ശാരീരിക, മാനസിക, സാമൂഹികമായ തലങ്ങളെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടി വിശദമാക്കി പറയാമോ?
1: ഓക്കെ, ആദ്യമായി നമുക്ക് മദ്യപാനം കൊണ്ട് ശാരീരികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മദ്യം ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷവസ്തുവാണെന്ന് വേണമെങ്കിൽ പറയാം. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ എന്ന രാസവസ്തുവാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മദ്യം കഴിക്കുന്ന സമയം മുതൽ അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അത് ശരീരത്തിൽ രക്തത്തിലൂടെ പടർന്ന് എത്തുകയും ആമാശയം, കരൾ, നമ്മുടെ ഹൃദയം, തലച്ചോറ്, മറ്റു ശരീരഭാഗങ്ങളിൽ എത്തുന്നതുകൊണ്ട് അവിടെയെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കാൻ മദ്യത്തിനാവുന്നു. ആമാശയത്തിലാണെങ്കിൽ ആമാശയത്തിൽ ചെറിയ അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഏറ്റവും കൂടുതൽ മദ്യം നശിപ്പിക്കുന്നത് കരളിനെയാണ്, ലിവർ എന്ന് പറയുന്നത്. കാരണം മദ്യം അതിൻ്റെ പല ഘടകങ്ങളായി മാറി മദ്യം ശരീരത്തിൽ, മദ്യമല്ല, ശരീരത്തിൽ ഏതൊരു വിഷവസ്തു അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടാത്തൊരു വസ്തു എത്തിക്കഴിഞ്ഞാലും കരളാണ് അതിനെ അതിൻ്റെ വിഷാംശം നശിപ്പിക്കുന്നത്. എന്നാൽ ഒരു മദ്യപാനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കരളിനെ നശിപ്പിക്കുന്നതിൻ്റെയും കൂടുതൽ അളവിൽ അത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ലഹരി രക്തത്തിലേക്ക് എത്തിക്കുകയും അത് തലച്ചോറിലേക്ക് എത്തിക്കുകയാണ് മദ്യപാനി ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് കരൾ അമിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കരളിൻ്റെ കോശങ്ങൾ നശിക്കുന്നത് മൂലം കരളിന് തുടക്കത്തിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷനാവും എന്ന് പറഞ്ഞ അവസ്ഥയാവും തുടക്കത്തിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അവസ്ഥയാവുന്നു. ഫാറ്റി ലിവറിൽ നിന്ന് ഏർലി ഫൈബ്രോസിസ് എന്ന് പറയുന്ന കൂടുതൽ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് ഈ നശിക്കുന്ന കോശങ്ങൾ ഫൈബ്രോസിസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ട് കരളിൻ്റെ പ്രവർത്തനത്തെ അപ്പാടെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് തകർക്കുന്ന ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ അവസ്ഥയിൽ കരളിൻ്റെ പ്രവർത്തനം ഏകദേശം ഒരു പത്തിലൊന്ന് മാത്രമാവുന്ന അല്ലെങ്കിൽ പത്തിൽ രണ്ട് മാത്രം ആവുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും കരളിലൂടെയുള്ള രക്തപ്രവാഹം തടയുന്നതുകൊണ്ട് മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും രക്തപ്രവാഹം മാറുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ മദ്യപാനിയുടെ വയറ്റിൽ നീര് വരിക, അയാളുടെ ശരീരത്തിൽ മറ്റു കുറേപാട് മഞ്ഞപ്പിത്തം പോലെയുള്ള അവസ്ഥകൾ വരിക, അത് ഈ ബിലിറൂബിൻ എന്ന വസ്തു ശരീര രക്തത്തിൽ കലർന്ന് തലച്ചോറിലെത്തിയിട്ട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ശരീരത്തിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരാം. മസിലുകളിൽ മസിൽ മയോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി മൂത്രാശയം, അത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥികളിലും മദ്യം പ്രവർത്തിക്കുകയും പാൻക്രിയാസ് ഗ്രന്ഥികളിലേക്ക് പല രോഗികൾക്കും പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന പാൻക്രിയാസിനെ ബാധിക്കുന്ന അവസ്ഥ എത്തുകയും അവർ പിന്നീട് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്നുകൂടി അവർ എപ്പോഴും അമിതമായ വയറുവേദനയും ഛർദിയും ആയിട്ട് പല പ്രാവശ്യം ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. തലച്ചോറിനെയും ബാധിക്കുന്നത് കൊണ്ട് ഏതാ മാനസികമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത് ഉണ്ടാവുന്നു. മാനസികമായ പ്രശ്നങ്ങൾ മദ്യപിച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നു. മദ്യത്തിൻ്റെ ലഹരി മൂലം കേന്ദ്ര നാഡീവ്യൂഹത്തെ അത് ബാധിക്കുന്നത് കൊണ്ട് ഈ മദ്യപാനിക്ക് പലതരം മാനസിക പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരക്കാർ പല രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുക, മറ്റ് മോശമായ രീതിയിൽ പെരുമാറുക തുടങ്ങി ചെറിയ കാര്യം, അതുപോലെ തന്നെ മദ്യപാനികൾ ആത്മഹത്യാ പ്രവണത കൂടുതൽ കാണുന്നു. ഇനി മദ്യപാനത്തിൻ്റെ വളരെ കൂടിയ അളവിൽ അല്ലെങ്കിൽ ഒരുപാട് നാൾ മദ്യപിച്ച ഒരു വ്യക്തിക്ക് സംശയരോഗങ്ങൾ, അതുപോലെ തന്നെ മദ്യം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് മറ്റുള്ള ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക, മറ്റുള്ള പറയാതെ തന്നെ ചെവിയിൽ സംസാരം കേൾക്കുക, ഇത്തരം അവസ്ഥയിലേക്കും അവർ പോവാറുണ്ട്. ഇനി സാമൂഹികമായ പ്രശ്നങ്ങളെ എടുക്കുമ്പോൾ, സാമൂഹികമായ പ്രശ്നം, മദ്യത്തിന് അടിമയായ ഒരാൾ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക, തൻ്റെ കുഞ്ഞുങ്ങളുടെയോ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധിക്കാതിരിക്കുക, അതുകൊണ്ട് തന്നെ ജോലിക്ക് പോവാതിരിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ദാരിദ്ര്യം, മറ്റ് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കി ദിവസവും ഇദ്ദേഹം ചിലവാക്കും, മദ്യത്തിന് വേണ്ടി മാത്രം പണം ചിലവാക്കുന്നു, ഇദ്ദേഹം ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതിൻ്റെ നഷ്ടപരിഹാരം, ഇദ്ദേഹത്തിനുണ്ടാവുന്ന രോഗങ്ങൾ, അതിൻ്റെ ചികിത്സ, ഈ തുടങ്ങി ഇയാളുടെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു വശത്തും, ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിയുടെ മദ്യ ഉപയോഗം മൂലം ഉണ്ടാവുന്ന അയൽപ്പക്കക്കുമാരുമായുള്ള വഴക്ക്, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്ക്, അതുപോലെ തന്നെ അമിതമായി കടം വാങ്ങുക, ഇത്തരം ഈ രീതികളിലൂടെ സമൂഹത്തിന് ഇയാൾ ഒരു ബാധ്യതയായി മാറുന്ന രീതിയിലേക്ക് മദ്യത്തിൻ്റെ ഉപയോഗം ഇയാളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു.
0: വളരെ വിശദമായി തന്നെ നമ്മൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു വാചകമാണ് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരുപടി ശാരീരികമായ അസുഖങ്ങൾ, ക്യാൻസർ അടക്കമുള്ള ഒരുപടി അസുഖങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ കാരണം എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇന്നിനെ വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ സാമൂഹികമായിട്ടും ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒക്കെ ഉള്ളൊരു സാധനം, അപ്പോൾ ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ ഒരാൾ മദ്യപിച്ച് തുടങ്ങി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ അയാൾക്ക് അനുഭവിച്ചു തുടങ്ങുക? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കണക്കുകൾ പറയാൻ പറ്റുമോ?
1: ഓക്കെ, കൃത്യമായ ഒരു ഇത്ര ദിവസം എന്ന് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാൾ ഏത് തരത്തിലുള്ള മദ്യം ഉപയോഗിക്കുന്നു, ഉദാഹരണത്തിന് ബിയർ അല്ലെങ്കിൽ വൈൻ അല്ലെങ്കിൽ വിസ്കി, ബ്രാൻഡി, റം, ഇത്തരം ഏത് മദ്യമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്, അയാൾ ഒരു ദിവസം എത്ര അളവിൽ ഉപയോഗിക്കുന്നു, എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു, ഭക്ഷണത്തിൻ്റെ കൂടെയാണോ വെറുതെയാണോ, ഇയാൾ മറ്റ് സോഡ പോലുള്ളവ ചേർത്താണോ ഇയാൾ മദ്യപിക്കുന്നത്, അതോ മദ്യം അതേപടി കഴിക്കുകയാണോ, അല്ലെങ്കിൽ വെള്ളം ചേർത്താണോ, ഇതിനനുസരിച്ച് മദ്യത്തിൻ്റെ ആഗിരണത്തിൽ വ്യത്യാസം വരികയും ശരീരത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ ദ്രുതഗതിയിലോ അല്ലെങ്കിൽ സാവധാനമോ ആവുകയും വളരെ കൂടിയ വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുമ്പോൾ അധികം കാലമെടുക്കാതെ തന്നെ അദ്ദേഹം ഈ വ്യക്തി രോഗിയായി മാറുകയും ചെയ്യുന്നു. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ ബിയറാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ഭാര്യമാരെ വരെ എൻ്റെ അടുത്ത് വന്ന പല മദ്യപാനികളായ മദ്യം ഉപയോഗിക്കുന്ന പലരും പറയാറുണ്ട്, ഞാൻ അത്രയ്ക്കൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ ബിയർ മാത്രമേ കഴിക്കുന്നുള്ളൂ. അവർ വിചാരിക്കുന്നത് മറ്റ് രീതിയിലുള്ള മദ്യങ്ങൾക്ക് മാത്രമേ ഞാൻ അടിമയല്ല എന്ന് പറയാറുണ്ട്, അടിമത്തം ഉണ്ടാകുന്നുള്ളൂ എന്നവർ വളരെ അവരുടെ ഭാര്യമാരെയൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരാൾ ബിയർ കഴിക്കുമ്പോൾ അയാൾ ബിയറിൻ്റെ കുപ്പികളാണ് കഴിക്കുന്നത്, ഏകദേശം 600-650 മില്ലി ലിറ്റർ ഉള്ള കുപ്പികളിലാണ് ബിയർ സാധാരണ വിറ്റഴിക്കപ്പെടുന്നത്. ഈ ബിയർ 1-2 കുപ്പി കഴിക്കുന്നത് വിസ്കിയോ ബ്രാൻഡിയോ റമ്മോ 3-4 പെഗ് കഴിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് ഏത് മദ്യം എത്ര അളവിൽ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുമല്ലോ.
0: ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് മദ്യം കഴിച്ചാലും അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. വൈന്, ബിയർ പാർലറുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതും ശരീരത്തിനും ആരോഗ്യത്തിനും മൊത്തം ഹാനികരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനിയും ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുള്ള മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് പ്രവേശിക്കാം. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: പ്രശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യ വിചാരത്തിൽ മദ്യപാനം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. നാം ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: പ്രാർത്ഥനാ പഠനത്തിൽ അജീബ് കരിവാരകൊണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. പാപമോചനവും കാരുണ്യവും ലഭിക്കാൻ എന്ന പ്രാർത്ഥനയാണ് നാം പഠിക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه كلهم أجمعين أما بعد فاتقوا الله يا عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരെന്ന നിലക്ക് ആ പടച്ച റബ്ബിനോട് കൃത്യമായി നന്ദി കാണിക്കാൻ സാധിക്കുന്നവരാണോ നാം ഓരോരുത്തരുമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എല്ലാത്തിനും ചില പരിധികളുണ്ട്. ചിലത് ചെയ്യാൻ പാടില്ല, ചിലത് ഹറാമാണ്, വിലക്കപ്പെട്ടതാണ് എന്നെല്ലാം നമുക്കറിയാം. എന്നാൽ ആദം സന്തതികളെന്ന നിലക്ക് തെറ്റ് ചെയ്തു പോകുന്നവരാണ്. എന്നാൽ അവരേറ്റവും ഉത്തമരെന്നുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പടച്ച റബ്ബിനോട് നമ്മൾ നമ്മുടെ തെറ്റേറ്റു പറഞ്ഞ് പാപമോചനം കൈവശമാക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. അല്ലാഹുവേ, എൻ്റെ പാപം പൊറുത്തു തരണമേ, എൻ്റെ പിശാചിനെ നീ ആട്ടി ഓടിക്കണമേ, എൻ്റെ പാപഭാരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. പ്രാർത്ഥന ഒരാവർത്തി കൂടി: അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. അല്ലാഹുവേ, എൻ്റെ പാപം പൊറുത്തു തരികയും എൻ്റെ പിശാചിനെ ആട്ടിയോടിക്കുകയും എൻ്റെ പാപഭാരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. പ്രാർത്ഥന ഒരാവർത്തി കൂടി: അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി വഅഖ്സി ശൈത്താനി വഫുക്കരിഹാനി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പടച്ച റബ്ബിൻ്റെ പാപമോചനം ലഭിക്കുവാനും പടച്ച റബ്ബിൻ്റെ ആ സ്വർഗപൂങ്കാവനത്തിൽ നമുക്ക് ഉല്ലസിക്കുവാനുമുള്ള ആ തൗഫീക്കിന് വേണ്ടിയും അത് ലഭിക്കുവാൻ നമ്മുടെ തിന്മകളിൽ നിന്ന് മുക്തമാകുവാൻ വേണ്ടി പടച്ച റബ്ബിനോട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ സ്വർഗപ്രവേശനത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ ബാറകല്ലാഹു ഫിക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം, പാപമോചനവും കാരുണ്യവും ലഭിക്കാൻ എന്ന വിഷയത്തിൽ അജീബ് കരുവാരെ കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. നാം ഇനി കുട്ടികളുടെ പ്രോഗ്രാം പൂമരത്തണലിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ പൂമരത്തണലിൽ സുബൈർ സലഫി പട്ടാമ്പി നമ്മോടൊപ്പം ചേരുന്നു. ലോകം ഭരിക്കുന്ന അള്ളാഹു എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പീസ് റേഡിയോ പൂമരത്തണലിൽ എന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു ചെറിയ സമയം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹത്തരമായ ചില നന്മകൾ കേൾക്കുവാനും അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ്. എല്ലാവർക്കും ഇത് ഉപകരിക്കുന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ, ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അറിയിക്കണമെന്ന് പ്രത്യേകമായി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഇലാഹായ റാസിഖായ അള്ളാഹുവിനെക്കുറിച്ച് ഒരു ചെറിയ അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പാഠമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടുന്ന, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളിൽ പണ്ഡിതന്മാർ പറയുകയാണ്, അവൻ്റെ നാമങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം. അർറാസിഖ്, അർറസാഖ്. അർറാസിഖ് എന്ന നാമവും അർറസാഖ് എന്ന നാമവും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പ്രയോഗമാണ്. അള്ളാഹു നമുക്ക് റിസ്ക് തരുന്നവനാണ്. അള്ളാഹു മുഴുവൻ പടപ്പുകൾക്കും ആവശ്യമായ എല്ലാ ഉപജീവന മാർഗങ്ങളും അന്നപാനീയങ്ങളും ഒക്കെ കണക്കാക്കി അത് പരിപൂർണമായി ഏറ്റെടുക്കുകയും ചെയ്തവനാണ് നമ്മുടെ റാസിഖായ അള്ളാഹു എന്ന് നമ്മൾ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനെ ഒരു നിലക്കും ഇലാഹായിപ്പോലും അംഗീകരിക്കാത്ത ആളുകൾക്കും അള്ളാഹുവിനെ അനുസരിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്കും ഒരുപോലെ അള്ളാഹു അവൻ്റെ രിസുക്കേകിക്കൊണ്ടിരിക്കുന്നു എന്ന വിശാലമായ മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ രിസുക്ക്, അള്ളാഹു നമുക്ക് തരുന്നത് അവൻ്റെ അടുത്ത് നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ രിസുക്കിൽ നിന്നാണ് നമുക്ക് അവൻ നമ്മുടെ ഈ വായുവാകട്ടെ, വെള്ളമാകട്ടെ, ജീവിതമാർഗങ്ങളാവട്ടെ, സന്താനങ്ങളാവട്ടെ, എല്ലാം പടച്ച റബ്ബ് നമുക്ക് തരുന്നതല്ലേ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം അർറസാഖ് എന്ന് വന്നിട്ടുണ്ട്. അതെവിടെയാണെന്നറിയോ? സൂറത്ത് ദാരിയാത്തിലാണ്.

അപ്പോൾ കണ്ടില്ലേ, ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേരുകൾ പല രൂപത്തിലാണ് ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചത് എന്താ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഹുവർ റസ്സാഖു, അവനാണ് റസ്സാഖായവൻ, ഉപജീവനം നൽകുന്നവൻ. അപ്പോൾ അല്ലാഹു റാസിഖാണ്, റസ്സാഖാണ്. അവൻ ഖൈറു റാസിഖീനാണ്, റിസ്ക് കൊടുക്കുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവനാണവൻ. അള്ളാഹുവിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ റബ്ബ് എല്ലാവർക്കും ആവശ്യമായ ഭൂമിയിലെ സസ്യങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും പറവകൾക്കും എല്ലാവർക്കുമുള്ളത് പടച്ച റബ്ബ് അവനിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിന് അതിന് കഴിയുന്നതാണ്. അള്ളാഹു തരാതെ നമുക്കൊരിക്കലും ഇവിടെ ആ റിസ്ക് കണ്ടെത്താൻ കഴിയൂല. ഖുർആൻ അല്ലാഹ് പറയണെന്തറിയോ? وَمَا مِن دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا وَيَعْلَمُ

സൂറത്ത് ഹൂദിൻ്റെ 6-ാമത്തെ ആയത്തിലാണ് അള്ളാഹു പറയുന്നത്, ഭൂമിയിലെ ഏതൊരു ജന്തുവും അതിൻ്റെ ഉപജീവന മാർഗം അള്ളാഹു ബാധ്യതയേറ്റതായിട്ടല്ലാതെയില്ല. എല്ലാവർക്കുള്ള ജീവിതമാർഗത്തിന് പടച്ചോനൊരു വഴി കണ്ടിട്ടുണ്ട്. ഏത് ജന്തു ആയിക്കോട്ടെ, അതിൻ്റെ താമസ സ്ഥലം, അതിൻ്റെ സൂക്ഷിപ്പു സ്ഥലമൊക്കെ അള്ളാഹുക്കറിയാം. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവരെ ജീവിതമാർഗം കണക്കാക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവാണ് മനുഷ്യർക്ക് എല്ലാവർക്കും റിസ്ക് തരുന്നത്. അതിൽ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും അമേരിക്കക്കാരനും ലോകത്തെ എവിടെ ഉള്ളവർ, ഒരുപക്ഷെ അവിടെയൊക്കെ ജനങ്ങൾ പല രൂപത്തിലാവാം, ഭാഷ വേറെയായിരിക്കാം, ഭരണാധികാരികൾ വേറെയായിരിക്കാം, നിയമം വേറെയായിരിക്കാം, എല്ലാ രാജ്യങ്ങളുടെയും മേലെ അധികാരമുള്ള എല്ലാവർക്കുമുള്ള റിസ്ക് കൊടുക്കുന്ന പടച്ചോൻ, വല്ലാത്തൊരു വിശാലതയുള്ളവനാണവൻ. അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്ക് പോലും അള്ളാഹു ഭക്ഷണവും വെള്ളവും മഴയും അനുഗ്രഹങ്ങളും ചെടികളും എല്ലാം ഒരുക്കി കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്, അതിലൊന്നും ഒരാൾക്കും പങ്കില്ല. അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ്. അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ, അവൻ ആഗ്രഹിക്കുന്നത് പോലെ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ ദാരിദ്ര്യമുള്ള ആളുകളുണ്ടാകും, ചില ആളുകൾ ഒരു മധ്യമമായ സാമ്പത്തികാവസ്ഥയും സുഖങ്ങളുള്ള ആൾക്കാരായിരിക്കാം, ചില സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന രൂപത്തിലെല്ലോ സുഖങ്ങളും കിട്ടിയ ആൾക്കാരായിരിക്കാം. അതൊക്കെ പല വ്യത്യാസങ്ങളുണ്ടാകും. അതെന്താ കാരണം? അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ.

0: അള്ളാഹു അവൻ്റെ അടിമകളോടൊക്കെ ലത്തീഫായ കാരുണ്യമുള്ള കനിവുള്ളവനാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കും. അവനെല്ലാത്തിനും ശക്തിയുള്ളവനാണ്, എല്ലാത്തിനും പ്രതാപവാനായുള്ള പ്രതാപശാലിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക, അള്ളാഹുവിൽ നിന്നാണ് മനുഷ്യർക്ക് റിസ്ക് തരുന്നത്. നമ്മളൊരാൾക്ക് പണം കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ഒരു നാട്ടിൽ നിന്ന് എല്ലാവരെയും കൂടി ആട്ടി ഓടിപ്പിച്ചാലും പടച്ചോൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും കണക്കാക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരോടും പറയണം, അതെന്തറിയോ, ഈ കാണുന്ന ഈ ലോകത്ത് ഉപജീവന മാർഗങ്ങളും സൗകര്യങ്ങളൊക്കെ വിശാലമാക്കുന്നതും സമ്പത്തും സന്താനങ്ങൾ പെരുകുന്നതും അതുപോലെ തന്നെ അവിശ്വാസികൾക്കും അക്രമികൾക്കും അനുഗ്രഹം അള്ളാഹുവിൻ്റെ ആദരവുമായി അവർ കരുതാൻ പാടില്ല. ചിലപ്പോൾ മുസ്ലാമുമായിട്ട് ബന്ധമുണ്ടാവില്ല, അമുസ്ലിങ്ങളാവുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയൊക്കെ ചെയ്യാം. അവർക്കും കുറേ സുഖങ്ങളും അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ അള്ളാഹു കൊടുത്ത ആദരവാണെന്ന് വിചാരിക്കണ്ട. അവരൊക്കെ അള്ളാഹു തൽക്കാലം ദുനിയാവിലൊന്നിങ്ങനെ കൊടുക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതവർക്ക് അതുകൊണ്ടുണ്ടാക്കുന്ന മെച്ചം അള്ളാഹു അവരെ തൽക്കാലത്തേക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റിസ്ക് അവനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരുപോലെ കൊടുക്കുന്ന രീതിയല്ല. എന്നാൽ ഇത് ധാരാളമായി കിട്ടുന്ന പല ആളുകളും പണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഖുറൈഷ് ഗോത്രങ്ങളിലും മറ്റു ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറേ മക്കളുണ്ട്, ഞങ്ങൾക്ക് നല്ല സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ്, ഞങ്ങളൊക്കെ എന്തായിരുന്നാലും സ്വർഗത്തിൻ്റെ ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരോട് ഖുർആൻ പറഞ്ഞത് അങ്ങനെ സമ്പത്ത് കുറേ ഉണ്ടായി, മക്കൾ കുറേ ഉണ്ടായി എന്നതുകൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് സാമീപ്യം സിദ്ധിക്കാനും നല്ലോനാവാനും ജയിക്കാനും പറ്റൂല. അള്ളാഹിൻ്റെ അടുത്ത് ജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലംപോലെ വിശ്വസിക്കുക, നന്നായി സൽക്കർമ്മം ചെയ്യുക. അള്ളാഹു നമുക്ക് എത്ര റിസ്ക്കാണോ തന്നത്, ആ തന്നതിനുള്ള നന്ദിയായിട്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫഉലായിക ലഹും ജസാഉൽ ദിഫ്, ഇരട്ടിയായിട്ടേക്കും പടച്ചോൻ പ്രതിഫലം തരിക. എന്നാൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കിത് കിട്ടുമോ? ഇല്ല. ഇനി ഇവർക്ക് സ്വർഗത്തിൽ എന്തായിരിക്കും കിട്ടുക? വഹും ഫിൽ ഖുറഫാത്തി ആമിനൂൻ, അവർ സ്വർഗത്തിൻ്റെ ഉന്നത സൗധങ്ങളിൽ നിർഭയത്വത്തോടുകൂടെ കഴിയുന്നതാണ്. ഇവിടെ പേടിപ്പിച്ചാലും ഇവിടെ ഭീഷണിപ്പെടുത്തിയാലും ഇവിടെ നമ്മളെ മുസ്ലിമീങ്ങളെ ആവട്ടെ, ഇന്ത്യ രാജ്യക്കാരെ ആവട്ടെ, ഇവിടുത്തെ ദരിദ്ര വിഭാഗങ്ങളെ ആവട്ടെ, ഇവിടുത്തെ പിന്നോക്കക്കാരെ ആകട്ടെ, പേടിപ്പിച്ചും അതുപോലെ തന്നെ അടിമകളാക്കിയും ഒക്കെ ക്രൂശിക്കാമെന്നും ഉപദ്രവിക്കാമെന്നും ഒക്കെ തീരുമാനിച്ചാലും സ്വർഗത്തിൽ അള്ളാഹുവിനെ ശരിക്ക് വിശ്വസിച്ച് നല്ല ഈമാനോടുകൂടെ നമ്മൾ ജീവിച്ചാൽ സ്വർഗത്തിലെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബോധം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ഏത് നാട്ടിൽ ജീവിച്ചാലും ഏത് അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ബോധമാണ് എപ്പോഴും നമ്മളെ നയിക്കേണ്ടത്. അള്ളാഹുവാണ് എനിക്കതൊക്കെ തന്നത് എന്ന ബോധവും ആ നിലക്ക് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിനെ നന്ദി കാണിച്ചും സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുമൊക്കെ അവൻ്റെ ആ ബോധ്യപ്പെടുത്തുക, അള്ളാഹുവിനെ നമ്മൾ അവൻ്റെ റിസ്ക് തന്നതിന് നന്ദി ബോധ്യപ്പെടുത്തുകയുമൊക്കെ ചെയ്താൽ അള്ളാഹു നമുക്ക് ധാരാളമായിട്ട് റിസ്ക് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, തൗബ ചെയ്തോളൂ. അല്ലേ, എപ്പോഴാണ് ഇസ്തിഗ്ഫാറും തൗബയൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ മാറി തൗബ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ ന്യാമത്തുകൾ നമുക്ക് തടസ്സമായി നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൽ നിന്ന് പരീക്ഷണങ്ങൾ വരുമ്പോൾ ചിന്തിക്കുക, പാപങ്ങൾ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമുക്ക് ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ ലഭിക്കും, സമ്പത്ത് ലഭിക്കും, സന്താനങ്ങൾ തരും, അരുവികൾ തരും. എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ആ വിഷയമൊക്കെ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നല്ല തഖ്വയായിട്ട്, തഖ്വയോടുകൂടെ നല്ല ഭക്തിയോടുകൂടെ നമ്മൾ ജീവിക്കുക. എത്ര കാലമാണ് പടച്ചു നമുക്ക് ആയുസ് തരുന്നതെങ്കിൽ ആ ആയുസ് കൊണ്ട് അള്ളാഹുവിനെ നല്ല ഭക്തിയോടുകൂടെ അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു വിടണം. പല സന്ദർഭങ്ങളിലും അങ്ങനെ തഖ്വ കാണിച്ച് ജീവിച്ചാൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അവന് കണക്കില്ലാത്ത പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പടച്ചോൻ പരിഹാരം ഉണ്ടാക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിൽ തഖ്വ കാണിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ മുസ്ലിങ്ങളാണ്, നമുക്ക് പല പ്രശ്നങ്ങൾ നാടുകളിലുണ്ടാകാം, ഭരണാധികാരികളിൽ നിന്നുണ്ടാവാം, രാജ്യങ്ങളിൽ നിന്നുണ്ടാവാം, സ്വന്തം രാജ്യത്തിൻ്റെ പുറത്തു നിന്നുണ്ടാവാം, പലയിടത്തൊന്നും പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ അള്ളാഹു പറയാണേ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കിത്തരും, പരിഹാരമുണ്ടാക്കിത്തരും. അപ്പൊ പരിഹാരമല്ല നമുക്ക് വേണ്ടത്, പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നവരുണ്ട്. പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം വേണോ? നമ്മൾ നല്ല തക്കുവയോടുകൂടെ ജീവിക്കലാണ് പരിഹാരം. നമ്മൾ കച്ചറുണ്ടാക്കുന്നവരല്ല, നമ്മൾ ബഹളം വെച്ച് അടിപിടികൾ ഉണ്ടാക്കി ആളുകളെ കൊന്നൊടുക്കുന്ന, അതല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മോശം വിഭാഗക്കാരനാകുമ്പോഴല്ല നമുക്ക് അള്ളാഹുവിൻ്റെ റിസ്ക് ലഭിക്കുക. നമ്മൾ നല്ല കുട്ടികളായി നമ്മുടെ സ്കൂളിലും നമ്മുടെ മദ്രസയിലും നമ്മുടെ പുറത്തിറങ്ങി നമ്മൾ കളിക്കാൻ പോകുന്നിടത്തൊക്കെ പല മതക്കാരുണ്ടാകും, പല ആശയക്കാരുണ്ടാകും, പല പാർട്ടിക്കാരുണ്ടാകും. അവരോടൊക്കെ നന്മയിലും സ്നേഹത്തിലും സഹകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. തെറ്റായ ഒരു കാര്യത്തിനും തഖ്വക്കെതിരായി, നന്മക്കെതിരായി, ദീനിനെതിരായിട്ട് ആര് പറഞ്ഞാലും നമ്മളത് നിരസിക്കുന്നു. അതാണ് തഖ്വ. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്താ മെച്ചം കിട്ടുക? നിങ്ങൾ ആലോചിച്ചു നോക്കി. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മസ്ജിദുൽ അഖ്സയിൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ അവിടെ അന്ന് പള്ളിയിലുണ്ടായിരുന്ന മറിയം ബീവിൻ്റെ മുമ്പിൽ ഏത് സമയത്തും നോക്കുമ്പോഴും കാണാം നല്ല റിസ്ക്, നല്ല ഭക്ഷണം, ഇങ്ങനെ പ്രത്യേക തരം ഭക്ഷണം ഇങ്ങനെ കാണുക. അപ്പോൾ ആ സമയത്ത് മറിയം ബീവിനോട് സക്കരിയ നബി ചോദിക്കണേ, കാലയാ മറിയമു അന്നാലക്കിഹാദാ, മറിയമേ നിനക്ക് ഈ ഭക്ഷണം എവിടുന്നാണ് ഇങ്ങനെ കിട്ടുന്നത്? ഇതെനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. മറിയം ബീവി വേണ്ടാത്തരങ്ങളിലൊന്നും ഇടപെടാൻ പോയില്ല, നന്മയിൽ മാത്രം ഇടപെട്ടപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ റിസ്ക് ആ പള്ളിയിൽ മറിയം ബീവിയുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് ആയത്തിൻ്റെ അവസാനം പറഞ്ഞ വാക്കെന്താ അറിയോ? ഇന്നല്ലാഹ യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമായിക്കൊണ്ട് റിസ്ക് അവൻ കൊടുക്കുന്നതായിരിക്കും. പടച്ചോനട് തരാൻ വിചാരിച്ചാൽ വേറെ ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിയില്ല. നമ്മൾ പക്ഷികളെ പറ്റി ചിന്തിച്ചു നോക്കി. നിങ്ങൾ പക്ഷികളൊക്കെ അള്ളാഹുവിൽ നമ്മൾ പറയല്ലേ തവക്കുൽ ചെയ്യാന്ന് പറയുന്നത് പോലെ, പക്ഷികൾ ഒരു ധൈര്യത്തിലാണ് ജീവിക്കണം. അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അവർക്കറിയില്ല നമുക്കിന്ന് ഭക്ഷണം കിട്ടുമോ, നമുക്കിന്ന് ജോലി കിട്ടുമോ, നമുക്കിന്ന് വയറ് നിറക്കാൻ പറ്റുമോ, നമുക്കിന്ന് അന്നം കിട്ടുമോ, നമുക്കിന്ന് എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ, ഒന്നും അറിയില്ല. പക്ഷേ രാവിലെ അവർ പോകുന്നത് കാലിയായ വയറുമായി അതിരാവിലെ പുറപ്പെടുന്ന പക്ഷിക്കൂട്ടങ്ങൾ തിരിച്ചു വരുമ്പോൾ സന്തോഷത്താലെയും അവർക്കുള്ള ഭക്ഷണവും അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം വരെ സ്വരൂപിച്ചാണ് വരുന്നത്. ആരാണിത് കൊടുക്കുന്നത്? അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മളെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചാലും റിസ്ക് തരുന്നത് പടച്ചോനാണ്. അള്ളാഹു നമുക്ക് റിസ്ക് തന്നാൽ ഏത് നാട്ടിലും എവിടെയാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുകയും നന്മകളുമായി കൊണ്ട് ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സഹപാഠികളോടുമൊക്കെ സ്നേഹത്തോടുകൂടെ ഇത്തരത്തിലുള്ള നന്മകൾ നമ്മൾ കൈമാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളായി, നല്ല മനുഷ്യരായി പടച്ച റബ്ബിനിഷ്ടപ്പെടുന്ന ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഉപദ്രവിച്ചാലും അള്ളാഹുവിനിഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി, നല്ല മക്കളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിതെല്ലാം കേൾക്കുമ്പോഴും ഇതിലുള്ള കാര്യങ്ങൾ, പാഠഭാഗങ്ങൾ നിങ്ങൾ കേൾക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള ആളുകളോട് ഇത് കേൾക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുക. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾ അറിയിക്കുക. അള്ളാഹു നമുക്കെല്ലാം ഉപകാരപ്രദമായ അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, വളരെ മനോഹരമായ അവതരണവും കുട്ടികൾ കേട്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വിഷയത്തെക്കുറിച്ചുമാണ് പൂമരത്തണലിൽ നാം ഇന്ന് കേട്ടത്. ലോകം ഭരിക്കുന്ന അള്ളാഹു എന്നതായിരുന്നു ഇന്നത്തെ പൂമരത്തണലിലെ വിഷയം.
2: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ യാത്ര തുടരുമ്പോൾ നമ്മൾ കൊതിക്കുന്നതെല്ലാം ജീവിതത്തിൽ നേടാനൊരു പക്ഷേ നമുക്ക് സാധിക്കുകയില്ല. മനുഷ്യൻ്റെ സമയത്തിൻ്റെ വിലയും മനുഷ്യൻ്റെ തിരക്കും അവൻ്റെ ജീവിതത്തെ വല്ലാതെ ടെൻഷനുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ നാം ഏറെ കാത്തിരിക്കുന്ന, പലതിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തെ പീസ് റേഡിയോ വൈബ്സ് നമുക്ക് സമ്മാനിക്കുന്നത് വായനകൾ മരിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ചില ശബ്ദങ്ങളിലൂടെ വായനയെ തിരിച്ചു പിടിക്കാനുള്ളൊരു അവസരമാണ് പീസ് റേഡിയോ വൈബ്സ് നമുക്ക് സമ്മാനിക്കുന്ന. നുറുങ്ങുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്
4: സന്മനസ്സാണ് പ്രധാനം. ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്.
5: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരൻ്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേ എന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം തുക താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യ പ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിനെ വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞുപോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചുതന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ നാലക്കത്തിൽ നിന്ന് ആറക്കത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വീടുപണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ നാം കേട്ടത് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലൂടെ ഇബിനു അലി എടത്തനാട്ടുകര രചിച്ച സന്മനസ്സാണ് പ്രധാനമെന്ന നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ് കേട്ടുകഴിഞ്ഞത്. ഇൻഷാല്ലാ
4: ഇനി നാം പോകുന്നത് അസ്മാഉൽ ഹുസനയിലേക്കാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസനയിൽ അബ്ദുറൌഫ് അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പടിപടിയായി വളർത്തുന്നവൻ എന്ന വിഷയമാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസനയിൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുടെ കുറച്ചൊരാഴത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടി വരുന്നത്. ആ അറിവ് എന്നത് ഏറ്റവും മഹത്തരമേറിയ അറിവാണ് എന്നും ലോകത്തിൽ വച്ച് ഏറ്റവും പുണ്യം നിറഞ്ഞ അറിവിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അല്ലാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും മഹത്വമേറിയതാണ് എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ 99 നാമങ്ങൾ, അത് ആരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു. അല്ലാഹു എന്ന ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമേറിയ ആ ഒരു നാമം, ഇസ്മുൽ അലീം, ആ ഒരു നാമം നമ്മൾ പഠിച്ചു. അതോടൊപ്പം അൽ ഇലാഹ് എന്നതിനെക്കുറിച്ചും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ആരാധന സമർപ്പിക്കേണ്ടത് ആ ഇലാഹിനു മാത്രമാണ് എന്നത് ആ നാമങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു നാമമാണ് അർ റബ്ബ് എന്നത്. റബ്ബ് എന്നാൽ നമ്മൾ മനുഷ്യർക്കും ചില സമയങ്ങളിൽ ഭാഷാപരമായ റബ്ബ് എന്നു കൊടുക്കും. എന്നാൽ അല്ലാഹുവിന് ഇവിടെ കൊടുത്ത അർ റബ്ബ് എന്ന നാമം, അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി പഠിക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 900+ പ്രാവശ്യമാണ് അർ റബ്ബ് എന്ന നാമം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സുന്നത്തിൽ അതിലധികം ധാരാളം പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. തിരുവചനങ്ങളിൽ ധാരാളം പ്രാവശ്യമാണ് അർ റബ്ബ് എന്ന നാമം വന്നിട്ടുള്ളത്. എന്താണ് അർ റബ്ബ് എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? അർ റബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ. ഓരോ സാഹചര്യത്തിന് അവൻ ആവശ്യമുള്ള ഓരോ ഘട്ടങ്ങളിലും എന്താണോ ആവശ്യം അത് കൃത്യമായി നൽകി അവനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നതാണ് അർ റബ്ബ് എന്നതിൻ്റെ അർത്ഥം. ജന്മം നൽകി, ആ ജന്മം നൽകുമ്പോൾ നമ്മുടെ ഉമ്മയുടെ വയറിനകത്താണ് നമ്മളൊരു 9 മാസക്കാലം നമ്മൾ കഴിഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പേരില്ലാത്ത, ഒരു അഡ്രസ്സില്ലാത്ത ഒരാളായിരുന്നു. ഉമ്മൻ്റെ വയറ്റിൽ നമ്മൾ അഡ്രസ്സുണ്ടോ? ഇല്ല. ഉമ്മൻ്റെ വയറ്റിൽ നമുക്ക് പേരുണ്ടോ? ഇല്ല. നമ്മളാരെയും വിളിക്കാനില്ല, നമുക്ക് സംസാരിക്കാനാരുമില്ല. എന്നാൽ ഉമ്മൻ്റെ വയറ്റിൽ അള്ളാഹു ചില സംവിധാനങ്ങൾ, റബ്ബ് ചിലത് സംവിധാനിച്ചിട്ടുണ്ട്. ആദ്യം എന്താക്കി? ഒരു രക്തപിണ്ടായിരുന്നു അല്ലേ. പിന്നെന്തായി? ആ ഒരു മാംസമുണ്ടായല്ലേ. പിന്നെ അത് എല്ലുകളായി, പിന്നെ അത് പിന്നെ ബോഡികളായി, പിന്നെ കണ്ണായി, ഹാർട്ട് ബീറ്റായി. അങ്ങനെ ഓരോന്നും ഓരോ സമയത്തും അതിൻ്റേതായ സമയത്ത് കൃത്യമായി അത് പരിപാലിച്ച് കൊണ്ടുവന്നു. നൽകേണ്ടത് നൽകി, തടയേണ്ടത് തടഞ്ഞ്, കൃത്യമായി പരിപാലിച്ചു കൊണ്ടുവരുന്നവൻ, അതാണ് അർ റബ്ബ് എന്നുള്ളത്. അർ റബ്ബ് എന്നതിൻ്റെ ഭാഷാർത്ഥം, അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥാർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഉമ്മയുടെ വയറ്റിനകത്ത് നാം കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ച് പഠിച്ചാൽ മതി അല്ലേ. നമ്മൾ ആദ്യം ചെറിയ രക്തക്കട്ടയായി, പിന്നെ അത് ഒരു മാംസക്കട്ടയായി, പിന്നെ എല്ലായി, പിന്നെ അങ്ങനെ അങ്ങനെ വളർന്ന് നമ്മളൊരു രൂപം പ്രാപിച്ച് പിന്നെ ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നവരാണ് നമ്മൾ. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ ആവശ്യമുള്ളത് തന്ന് അതിന് വേണ്ടത് സംവിധാനിച്ച് അതിൻ്റെ ആവശ്യങ്ങളെ നിർവഹിച്ച് ഘട്ടം ഘട്ടമായി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, അതാണ് അർ റബ്ബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. ശുദ്ധ ഖുർആനിൽ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ആരാണ് റബ്ബ് എന്ന് കൃത്യമായി നിർവഹിച്ചു നൽകുന്നു. അർ റബ്ബ് എന്ന് ശത്രുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, അഫ്റഅയ്തും മാ കുന്തും തഅബ്ദൂൻ അൻതും വഅബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങൾ നിങ്ങളുടെ മുൻകഴിഞ്ഞ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും എന്താണ് ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ഫഇന്നഹും അദുമുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും എൻ്റെ ശത്രുവാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ ആ റബ്ബ് മാത്രമാണ് എൻ്റെ ആരാധ്യൻ. അപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബല്ലാത്ത മുഴുവൻ, മാ സിവല്ലാ. റബ്ബല്ലാത്ത മുഴുവൻ എന്താണ്? ആലമാണ്. ആ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ, എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവായ ആ റബ്ബ്, എല്ലാത്തിനെയും പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബിൻ്റെ അർത്ഥം. ഇനി മാത്രമല്ല, ആ ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട്, അടുത്ത ആയത്തായിക്കൊണ്ട് റബ്ബ് ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലദി ഖലഖനി വഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ. കണ്ടോ, സൃഷ്ടിപ്പ് എന്നത് എന്നെ ഒന്നാമത്തെ ഘട്ടമാണ്. എന്നെ സൃഷ്ടിച്ചവൻ, ഫഹുവ യഹ്ദീ,

0: പിന്നെ നാട്ടിൽ വരൾച്ചയായിരിക്കും, കിണറുകളിൽ വെള്ളം വറ്റും. എന്നാൽ സമയാസമയം ആവശ്യത്തിനനുസരിച്ച് ആകാശത്തുനിന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങും. അവനാണ് റബ്ബ്, അവനാണ് യഥാർത്ഥ റബ്ബ്. തീർന്നില്ല. വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വഇദാ മരിൽത്തു ഫഹുവ യഷ്ഫീൻ. ഞാൻ, എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എൻ്റെ രോഗത്തെ മാറ്റുന്നവനാണ് അല്ലാ, ആ റബ്ബ്. അപ്പോൾ പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളെല്ലാം, നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് രോഗം മാറിക്കിട്ടാൻ. ആ റബ്ബ് എല്ലാ രോഗങ്ങളെയും ഷിഫയാക്കിത്തരും. അവനാണ് ഷാഫി, രോഗങ്ങളെ ഷിഫയാക്കുന്നവനവനാണ്. വല്ലദി യുമീതുനി വയുഹീൻ, വല്ലദി യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. വല്ലദി അത്അമു അയഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, അവനാണ് എൻ്റെ, വല്ലദി അത്മഉ അയഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, എൻ്റെ തിന്മകൾ നാളെ പരലോകത്ത് പുറത്തു തരുന്നവൻ അല്ലാഹുവാൻ, ആ റബ്ബാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനും കഴിയുന്നവൻ റബ്ബാണ്. അതാണ് യഥാർത്ഥ റബ്ബ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച്, നമുക്ക് നേർമാർഗം കാണിച്ച്, നമുക്ക് വെള്ളം തന്ന്, നമുക്ക് ഭക്ഷണം തന്ന്, നമ്മളെ എല്ലാ നിലക്കും സംരക്ഷിച്ച് നേർമാർഗത്തിലൂടെ നടത്തി നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനും നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനും നിർവഹിച്ചു നൽകാനും സംവിധാനങ്ങൾ ഒരുക്കിത്തരാനും എല്ലാത്തിനും കഴിവുള്ളവനും പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നവനും ആ റബ്ബാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം റബ്ബ് എന്നത് ആ റബ്ബിനോട് ചില വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. റബ്ബു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ. അപ്പൊ അള്ളാഹു റഹ്മാനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുപോലെ തന്നെ സലാമുൻ ഖൗലം മിൻ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൻ്റെ അഭിവാദ്യത്തോടുകൂടി നിങ്ങൾ കടന്നുവരൂ, സമാധാനത്തോടുകൂടി കടന്നുവരൂ എന്ന് പറയുമെന്നാണ്. അപ്പോ റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്, തീർന്നില്ല, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്കൽ അദീം, അദീമായ റബ്ബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം, കരീമായ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പോൾ റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്, അദീമായ റബ്ബ്, അതുപോലെ തന്നെ കരീമായ റബ്ബ്, ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ആ റബ്ബിനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റബ്ബ് എന്നത് ആരാണ്? നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ അവൻ റഹ്മാനാണ്, റഹീമാണ്, കരീമാണ്, അദീമാണ്, ഇങ്ങനെ വലിയ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫത്തുകളുള്ള ആ റബ്ബിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബ്ബ് നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്, നമുക്ക് വെള്ളം നൽകുന്നവനാണ്, നമ്മുടെ രോഗത്തെ ശിഫയാക്കുന്നവനാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് നേർമാർഗം നൽകുന്നവനാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുക. ആ റബ്ബിനെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലധികവും റബ്ബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണ്. റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്ന് പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഅബയ്ക്ക് ചുറ്റുമ്പോൾ, കഅബയ്ക്ക് തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായി കൊണ്ട് ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ആ സന്ദർഭത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. റുക്നുൽ ഇമാനിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ആ ഭാഗമെത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകളെങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ, റബ്ബന, റബ്ബന ആതിന, റബ്ബന ഹബിലന, റബ്ബന ലലംന അംഫുസന, ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന വേളകളിലും റബ്ബേ എന്ന നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, റബ്ബ് എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കൂടുതൽ ആഴത്തിൽ റബ്ബിനെക്കുറിച്ചറിയാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله الرب പടി പടിയായി വളർത്തുന്നവനെന്ന അല്ലാഹുവിൻ്റെ ഉത്തമനാമത്തെക്കുറിച്ച് അസ്മാഉൽ ഹുസ്നയിൽ നാം കേട്ടുകഴിഞ്ഞു. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് ഇന്നത്തെ അവതരണം നടത്തിയത്. ഇൻഷാ അല്ലാ, റേഡിയോ വൈബ്സിൽ നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
2: കഥ പറയാം.

0: അബ്ദുസലാം വീട്ടി.
1: കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിൽ മദ്രസയിലെ ധന്യനിമിഷങ്ങൾ അജ്മലും കുഞ്ഞുമംഗളും എന്ന പുസ്തകത്തിലെ 19-ാം ഭാഗത്തിൽപ്പെട്ട കഥയാണ് ഇന്ന് നാം കേൾക്കുന്നത്. കേട്ടുവരാം.
2: അജ്മലും കുഞ്ഞു പെങ്ങളും, അധ്യായം 19. മദ്രസയിലെ ധന്യനിമിഷങ്ങൾ. മദ്രസാധ്യാപികയായി നിയമനം കിട്ടിയത് ഷാഹിദയുടെയും മക്കളുടെയും ജീവിതത്തിൽ പുതിയ ഉണർവുണ്ടാക്കി. കാലത്ത് കുളിച്ചൊരുങ്ങി ഒരു നല്ല കാര്യത്തിനിറങ്ങുക എന്ന ലക്ഷ്യബോധം ഷാഹിദക്ക് വിലപ്പെട്ടതായിരുന്നു. ഉമ്മ ടീച്ചറാണല്ലോ എന്ന സന്തോഷം മക്കൾക്കും. ശമ്പളം കിട്ടിയപ്പോൾ ഷാഹിദ അജ്മലിനും സെൽവക്കും ഓരോ കൂട്ടം ഉടുപ്പുകൾ വാങ്ങി. വാങ്ങിയ ശേഷമാണ് മക്കളതറിഞ്ഞത്. സെൽവ ഉടുപ്പ് കണ്ട് സന്തോഷിച്ചു. അജ്മൽ അത്ര സന്തോഷിച്ചില്ല. അജ്മൽ ചോദിച്ചത്, ഉടുപ്പ് വാങ്ങുന്നതിന് മുമ്പേ ഉമ്മാക്ക് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്നായിരുന്നു. അത് കേട്ട് ഷാഹിദ ചോദിച്ചു, ഹോ, നീ അത്ര കായടോ? ഉമ്മാക്കിങ്ങൾക്കൊരുടുപ്പ് വാങ്ങാൻ നിന്റെ സമ്മതം വേണോ? അവൾ ചിരിച്ചുകൊണ്ട് അജ്മലിന്റെ ചെവിയിൽ ചെറുതായൊന്ന് നുള്ളി. ഉമ്മ പറഞ്ഞത് ശരിയാ. പക്ഷെ നമുക്കിപ്പോഴുള്ള ഉടുപ്പുകൊണ്ട് ഒപ്പിക്കാമായിരുന്നു. നമ്മൾ ചെലവ് ചുരുക്കി ശീലിക്കണം. മകന്റെ ചിന്തകൾ ശരിയായ രീതിയിലാണെന്ന് ഷാഹിദയ്ക്ക് തോന്നി. വലിയ ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. വീടിന്റെ അകവും പുറവും സിമന്റ് തേക്കുക, മേശ വാങ്ങുക, അങ്ങനെ പലതും. അല്പനേരത്തെ ആലോചനയ്ക്കു ശേഷം അവൾ പറഞ്ഞു, മോനോ, ഉപ്പ് മരിച്ചതിനു ശേഷം എന്റെ പ്രാർത്ഥന ഇതായിരുന്നു, എന്റെ കുട്ടികൾക്കും എനിക്കും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള അവസരം തരണ റബ്ബേയെന്ന്. ഇതുവരെ മോൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും ചിലരൊക്കെ സക്കാത്തും സ്വതക്കയുമായി തരുന്ന പൈസയും കൊണ്ടാ നമ്മൾ കഴിഞ്ഞുവന്നത്. ഒന്നു രണ്ടു പേര് നിങ്ങളെ യത്തീംഖാനയിൽ ചേർത്തിത്തരാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടാളും യത്തീംഖാനയിലായാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്കാവൂല മക്കളെ. അങ്ങനെ അങ്ങനെ കഴിയുമ്പോളാ എനിക്കൊരു ചെറിയ പണി കിട്ടിയത്. അതുകൊണ്ട് പൈസ കിട്ടിയപ്പം ഒരുടുപ്പ് വാങ്ങിത്തരാൻ ഉമ്മാക്കൊരു പോതി. അത് കേട്ടപ്പോൾ അജ്മലിന്റെ മനസ്സു കുളിർത്തു. മാസം രണ്ട് കഴിഞ്ഞു. മദ്രസയിൽ പോയി വരുന്നതുവരെ വീട്ടിൽ ആടിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു തരാൻ സൈനബത്താത്തയെ നിർത്തി. കാരണം ഏത് സമയത്തും പ്രസവിക്കാം എന്ന അവസ്ഥയിലാണ് ആട്. ആടിനെ ചുറ്റിപ്പറ്റി മൂന്നു പേർക്കും പല വിധത്തിലുള്ള സ്വപ്നങ്ങളാണ്. രണ്ടാം പിരീഡ് കഴിഞ്ഞ് സാഹിത്യ സമാജത്തിനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും കുട്ടികളും. ഒരു കുട്ടിയുടെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ലഡുവും പപ്സും ചായയുമുണ്ട്. കൂട്ടത്തിൽ എല്ലാ രംഗത്തും സജീവമായി സദർ, യൂസുഫ് മൗലവിയും ജാബിർമാഷുമുണ്ട്. മദ്രസയിൽ വന്നതിനുശേഷം ഷാഹിദയ്ക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്. ഷാഹിദ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇസ്ലാമിക സംഘഗാനവും അഭിനയഗാനവും പഠിപ്പിച്ചിട്ടുണ്ട്. അതവർക്ക് നന്നായി അവതരിപ്പിക്കാൻ കഴിയണമെന്ന പ്രാർത്ഥനയോടെ അവൾ വാതിൽക്കൽ നിന്നു. സദസ്സിൽ അജ്മലും സെൽവയുമുണ്ട് എന്നത് ഷാഹിദയ്ക്ക് കുടുംബത്തിലെ ഒരു സൽക്കാരച്ചടങ്ങിൽ നിന്നു ലഭിക്കുന്ന അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. പരിപാടിക്കിടയിൽ യൂസുഫ് മൗലവി അടുത്തുവന്ന് പറഞ്ഞു, ഷാഹിദ് ടീച്ചർ ഒരു 5 മിനിറ്റ് പ്രസംഗിക്കണം. അത് കേട്ടപ്പോൾ ഹൃദയമിടിച്ചു. ഇതുവരെ ഒരു മിനിറ്റ് പോലും പ്രസംഗിച്ചിട്ടില്ല. പെട്ടെന്നു പറഞ്ഞാൽ എന്തു ചെയ്യും? കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വന്തം വിദ്യാർത്ഥികളും 6 സഹപ്രവർത്തകരും മാത്രമുള്ള ഈ സദസ്സിൽ 5 മിനിറ്റ് സംസാരിക്കാൻ എന്താ പ്രയാസം? അത് പ്രയാസം തന്നെയാണ്. അടുത്ത സാഹിത്യ സമാജത്തിൽ സംസാരിക്കാം. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ഷാഹിദയ്ക്ക് വല്ലാത്ത ആശ്വാസമായി. താൻ പഠിപ്പിച്ച പാട്ടുകൾ കുട്ടികൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് ചായയും പലഹാരങ്ങളും വിതരണം ചെയ്തപ്പോൾ അത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു കല്യാണത്തിന്റെ പ്രതീതിയാണ് സമ്മാനിച്ചത്.
0: മാഷാല്ലാ, കഥ പറയാം പ്രോഗ്രാം നമുക്ക് ഏറെ ഹൃദ്യമാക്കുന്ന അനുഭവങ്ങളും നിമിഷങ്ങളും സമ്മാനിക്കുന്ന കഥ അജ്മലും കുഞ്ഞുപെങ്ങളും, മദ്രസയിലെ ധന്യനിമിഷങ്ങൾ എന്ന ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: ഇനി പീസ് റേഡിയോ ദൃശ്യം. ദൃശ്യം ഇന്ന് നാം കേൾക്കുകയാണ്
0: കൊത്തഗിരിക്ക് വെച്ചത് കൊടൈക്കനാൽ കൊണ്ടുപോയ ഒരു യാത്ര എന്ന യാത്രാവിവരണത്തെക്കുറിച്ച്.
1: മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിൽ നാം കേൾക്കുന്നു.
3: വളരെ നാളത്തെ ഇടവേളയ്ക്കു ശേഷം ഒരു യാത്ര പോകുവാൻ വേണ്ടി മനസ്സൊരുങ്ങിയിരുന്നു. എന്റെ ബന്ധുകൂടിയായ അരവിന്ദന്റെ നിരന്തര പ്രേരണയും അതിനൊരു കാരണമായി. ആ ഉദ്യമത്തിലേക്ക് ശബരികൂടി എത്തുകയും ഇവർക്ക് രണ്ടാൾക്കും പ്രത്യേകിച്ച് അഭിപ്രായമില്ലാത്തതിനാലും പ്ലാൻ ചെയ്യുക എന്ന ജോലി ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്തു. എന്നും വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം കൊത്തഗിരി എന്ന പേര് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തി. അരവിന്ദ് ഇപ്പോൾ താമസിക്കുന്നത് ഗുരുവായൂർ ആയതിനാൽ എന്റെ പ്ലാനിംഗ് എല്ലാം ആ നിലക്കായിരുന്നു. സാമ്പത്തികമായി എല്ലാവരും നല്ല ഞെരുക്കത്തിലായിരുന്നതിനാൽ കൊത്തഗിരി പ്ലാൻ എല്ലാവർക്കും നന്നായി ബോധിച്ചു. May 28 പുലർച്ചെ യാത്ര പുറപ്പെടേണ്ടതിനാൽ തന്നാലാവുന്നത് സംഘടിപ്പിക്കുവാൻ ശബരി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്നും രാവിലെ തൃശൂർ എത്തിയിരിക്കുമെന്നും 27 രാത്രി വിളിച്ച് ഉറപ്പു നൽകി. രാത്രി വൈകി മറ്റൊരു സത്യം കൂടി ഞാൻ മനസ്സിലാക്കി. അരവിന്ദ് ഇപ്പോൾ ഹരിപ്പാടാണുള്ളത്. വിചാരിച്ചതിലും ദൂരം കൂടുകയും ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയിൽ പോയാൽ കാർ വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ വരേണ്ടി വരുമെന്ന തിരിച്ചറിവ് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഞങ്ങളെ. അങ്ങനെ കൊത്തഗിരിക്ക് വെച്ചത് കൊടൈക്കനാൽ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ പോകുവാനായി വളരെ ആവേശത്തോടുകൂടി ഉണർന്നെങ്കിലും ശബരി ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നറിഞ്ഞു. രാവിലെ എന്നത് ഉച്ചയും പിന്നെ അത് വൈകുന്നേരവുമായി. ഒടുവിൽ 5 മണിക്ക് ഹരിപ്പാട് നിന്നും യാത്രയാരംഭിച്ചു. അതേസമയം ശബരിയും മുണ്ടക്കയത്തേക്കെത്തുമെന്ന് അറിയിച്ചു. ചിരപരിചിത സ്ഥലങ്ങൾ പിന്നിട്ട് മുണ്ടക്കയത്തേക്കെത്തി. അപ്പോഴും ശബരി എത്തിയിരുന്നില്ല. അവൻ കയറിയ ബസിന്റെ അവസാന സ്റ്റോപ്പ് പൊൻകുന്നമാണത്രേ. അപ്പോഴാണ് മറ്റൊരു മഹാൻ വിളിക്കുന്നത്. യാത്ര പുറപ്പെടും മുൻപ് വരുന്നുണ്ടോ എന്നറിയാൻ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടും മറുപടി തരാത്ത അമ്പാടി. കൊടൈക്കനാലിലേക്ക് പോകാനിറങ്ങി എന്നറിയിച്ചപ്പോൾ നാളെ കോട്ടയം ഹർത്താലാണ്, ഓഫീസില്ല, നിങ്ങൾ ഇതുവഴി പോരെയെന്ന് ആ മഹാൻ. കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റിയതുപോലെ തോന്നി. വീണ്ടും പിറകിലേക്ക് പോകണം. പൊൻകുന്നത്തേക്ക് 20 കിലോമീറ്ററും അവിടുന്ന് കോട്ടയത്തേക്ക് 50 കിലോമീറ്ററും. ഒടുവിൽ തിരികെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ കാര്യങ്ങളൊന്നും പാവം ശബരി അറിയുന്നുണ്ടായിരുന്നില്ല. പൊൻകുന്നത്തുനിന്ന് ശബരിയെയും കൂട്ടി കോട്ടയത്ത് അമ്പാടിയുടെ വീട്ടിലെത്തി. കഥയറിയാത്ത ശബരി മറ്റേതോ സുഹൃത്താണെന്ന് കരുതി പരസ്പരം പരിചയപ്പെടുത്തിയത് യാത്ര മുഴുക്കെ ചിരിക്കാനുള്ള വക തന്നു. അത്താഴവും കഴിച്ച് വീണ്ടും പരിചയ വഴികളിലൂടെ യാത്ര. വൈകുന്നേരം മുതൽ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ കോടമഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നു. പലതവണ ഇതനുഭവിച്ചതുമാണ്. പക്ഷേ ഇത്തവണ സന്തോഷിന്റെ കമ്പളമായിരുന്നില്ല കാത്തിരുന്നത്. വണ്ടിക്ക് ചുറ്റും കൂടി വളവുകളിൽ പതിയിരുന്നു വാ പൊളിച്ചും വിഴുങ്ങാനായി അടുക്കുന്ന ഭൂതം. ഒരിഞ്ചുപോലും മുന്നോട്ടു നീങ്ങാൻ കഴിയാത്ത അവസ്ഥ. പുകമഞ്ഞിനെ വകഞ്ഞുമാറ്റി വണ്ടി മുന്നോട്ടു ചലിച്ചു. മുകളിലേക്ക് പോകുന്തോറും ഭൂതത്തിന്റെ ശക്തി കൂടിക്കൂടി വന്നു. ഒരുവിധം കുട്ടിക്കാനം എത്തി ഞങ്ങൾ. അവിടെയുണ്ടായിരുന്ന പോലീസുകാർ പെരിയാറ്റിൽ വെള്ളം പൊങ്ങിയതു കാരണം മറ്റൊരു വഴിയെ പോകാൻ ആവശ്യപ്പെട്ടു. കുട്ടിക്കാനം എത്തിയാൽ ഒരു കട്ടൻ ചായ, അതു കഴിഞ്ഞേ എന്തുമുള്ളൂ. പിന്നെ അങ്ങോട്ട് കടത്തുവഴിയിലൂടെ ദുർഘടം പിടിച്ച പാതകളായിരുന്നു. മെല്ലെ മെല്ലെ ചുരമിറങ്ങി ചെല്ലുന്നത് കമ്പത്തേക്കാണ്. സൂര്യോദയത്തിനു മുന്നേ എത്തണമെന്ന ആഗ്രഹം മെല്ലെ വണ്ടിയുടെ ആക്സിലേറ്ററിലേക്ക് പകർന്നു. ആകാശത്തിന്റെ നീലിമയിലേക്ക് സ്വർണവരകൾ വീഴുമ്പോഴേക്കും തമിഴ് ഗ്രാമങ്ങളും പാടശേഖരങ്ങളും കഴിഞ്ഞ് ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നു. ദൂരെയായി സഹ്യന്റെ വെഞ്ചാമരം വെച്ച നെറ്റി തെളിഞ്ഞുവന്നു. ആ ഉയരങ്ങളിൽ എവിടെയോ ആണ് തെക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന ആവേശം വണ്ടിയെ പെട്ടെന്ന് പ്രവേശന കവാടത്തിലേക്കെത്തിച്ചു. മലയാളികളോടുള്ള തമിഴ്നാട് പോലീസിന്റെ സ്നേഹം അവിടുന്ന് തുടങ്ങുകയാണ്. പണ്ടൊക്കെ 5ഉം 10ഉം പറഞ്ഞിരുന്നവർ ഒറ്റയടിക്ക് 2000 എന്നൊക്കെ പറഞ്ഞു. രാവിലെ വിഷമിപ്പിച്ചു. ഒടുവിൽ 200 രൂപ കൊടുത്ത് യാത്ര തുടർന്നു. രസീത് തരാത്തതിന് പോലീസുകാരനെയും പുറപ്പെടും മുൻപേ എല്ലാ രേഖകളും കൃത്യമായി എടുക്കണമെന്ന് 100 തവണ പറഞ്ഞിട്ടും ചെയ്യാത്ത അരവിന്ദിനെയും സ്മരിക്കാൻ മറന്നില്ല. ചുരം കയറി കൊടൈക്കനാൽ എന്ന മലയോര സുന്ദരിയെ തേടി എത്തുന്നവരെ വരവേൽക്കുന്നത് ഇളം വെയിലിൽ മിന്നിത്തിളങ്ങുന്ന ഈ വെള്ളിപ്പാദസരങ്ങളാണ്. ഒഴിവു ദിവസം ആയതിനാൽ ധാരാളം സഞ്ചാരികൾ ഇടം പിടിച്ചിരുന്നു. അതിനാൽ പെട്ടെന്നു തന്നെ ഇറങ്ങേണ്ടി വന്നു. ഒരു മുറി കണ്ടെത്തുവാനുള്ള അന്വേഷണം പലയാവർത്തി ഒരേ വഴിയിൽ തന്നെ ഞങ്ങളെ എത്തിച്ചു. ഒരു ചായയെങ്കിലും കുടിക്കാതെ മുന്നോട്ടു നീങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി ഞങ്ങൾ. ആദ്യം കണ്ട കടയിൽ കയറി ചായ കുടിച്ചു. ചായ കുടി ഒരു ഹൃദ്യമായ ഒരനുഭവമായിരുന്നു. വളരെ നേരത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ലിറിൽ ഫാൾസിന്റെ അടുത്തായി ഒരു റൂം തരപ്പെടുത്തി. തിരക്കായതിനാൽ തന്നെ ലൈക്ക് സൈഡിൽ റൂം വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. ബാക്കി റൂംസിൽ ഈവനിംഗ് മെഡിക്കൽ സ്റ്റുഡൻസ് വരും, നിങ്ങ എല്ലാവർക്കും സേന്ത് ജോളിയാ ഇരിക്കലാമെന്ന് ലോഡ്ജുടമ പറഞ്ഞപ്പോൾ ഇതൊരു വള്ളിയാകുമോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. സമയം വൈകിയതിനാൽ ചെറുതായി ഒന്ന് ഫ്രഷായി മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പുറപ്പെട്ടു. സ്ഥലങ്ങൾ ആദ്യം കണ്ടു തീർക്കാൻ അങ്ങോട്ടേക്ക് തിരിച്ചു. ഒരുപാട് പൈൻ ഫോറസ്റ്റുകൾ മുൻപേ പോയതുകൊണ്ട് അതൊഴിവാക്കി ഗുണ കേവ്സിലെത്തി. എൻട്രി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്നപ്പോൾ തോന്നിയത് ഒരു ജെയിംസ് കാമറൂൺ ചിത്രത്തിന്റെ സെറ്റിലേക്ക് എന്ന പോലെയാണ്. ഇടതൂർന്ന വൃക്ഷങ്ങളാൽ പ്രകാശം കടക്കാത്ത ഉള്ളറ, പലയിടത്തായി അഗാധമായ ഗർത്തങ്ങളാണ്. അവയെല്ലാം വേലിക്കെട്ടുകൾ കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഒറ്റക്കാണെങ്കിൽ ഭയപ്പെട്ടു പോകാവുന്ന പ്രതീതി. സഞ്ചാരികളുടെ അതിപ്രവാഹം മാത്രമേ അലോസരപ്പെടുത്തിയുള്ളൂ. അടുത്ത സ്ഥലത്തേക്ക് 3 കിലോമീറ്റർ മാത്രമുള്ള ദൂരം സഞ്ചരിക്കുവാൻ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തത് അതുവരെയുണ്ടായിരുന്ന രസം കെടുത്തിക്കളഞ്ഞു. വളരെ തിരക്കായതിനാൽ മോയർ പോയിന്റ് ഒഴിവാക്കേണ്ടി വന്നു. വിശപ്പിന്റെ വിളി തുടങ്ങിയതിനാൽ വണ്ടിയെടുത്തത് ഞാൻ തന്നെയായിരുന്നു. യാത്ര വീണ്ടും കിറുക്കന്മാരുടെ മുൻപിലെത്തിച്ചു. രാവിലെ കണ്ടതിനേക്കാൾ മലയാളികളോട് മാത്രം സ്നേഹം വിളമ്പുന്ന 2 മനസ്സുകൾ. ആ സ്നേഹം കേൽ വണ്ടികൾക്ക് മാത്രം പകരുന്നത് കുറച്ചധിക സമയം അവിടെ നിന്ന് കാണുവാനുള്ള അവസരം കൂടി അവർ ഒരുക്കിത്തന്നു. 2000 രൂപ വേണമെത്രേ അവർക്ക്. ഗതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വച്ചിരുന്നതിൽ നിന്നും 500 രൂപ ഏമാന്മാർ സ്വീകരിച്ചു. പോകാനുള്ള ചീട്ടു തന്നു. 4 മണി സമയത്ത് ഉച്ചഭക്ഷണം എന്ന ആഗ്രഹം ചായയിൽ ഒതുക്കേണ്ടി വന്നു. അതോടെ മറ്റുള്ളവരുടെ ആവേശം കുറഞ്ഞു വരുന്നത് ഞാനറിഞ്ഞു. വന്നത് വന്നു, ഇനിയെല്ലാം കണ്ടിട്ടു തന്നെ കാര്യമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഡയറി മറിച്ചു. ലിസ്റ്റിലെ സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇടവഴികളും ദുർഘട പാതകളും കടന്നു. വട്ടക്കനാൽ ഫാൾസിലെത്തി. ഇവിടുന്ന് താഴേക്ക് തന്നെയാണ് ഡോൾഫിൻ നോസും എക്കോ പോയിന്റും. ഒറ്റവരി പാതയുടെ അന്ത്യത്തിൽ വണ്ടി ഒതുക്കാൻ ശ്രമം നടത്തി. അവിടുത്തെ ഡ്രൈവർമാരുമായി വാക്കു തർക്കത്തിനിടയായി. അവർ ശരിക്കുള്ള സ്വഭാവം പുറത്തു കാണിച്ചു. ഇത് കണ്ടുനിന്നൊരു പാലക്കാട് രജിസ്ട്രേഷൻ സ്കോർപിയോയിലെ പിള്ളേരുകൂടി ഇടപെട്ടതോടെ പ്രശ്നം പരിഹരിക്കാൻ അവർ തയ്യാറായി. പിന്നീട് കുന്നിൻ ചെരുവിറങ്ങി സ്ഥലങ്ങൾ കണ്ടതും അവരോടൊപ്പമായിരുന്നു. ഡോൾഫിൻ നോസിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്തു തന്നെയാണ് എക്കോ പോയിന്റുമുള്ളത്. ഭൂതകാല സ്മരണകളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നത് കൊണ്ടാകാം മറുപടികൾക്ക് ശക്തിയില്ലാത്തതായി തോന്നി. പണ്ടെപ്പോഴോ ഫേസ്ബുക്ക് പേജിൽ കണ്ട മനോഹര ദൃശ്യം ഞാൻ അപ്പോഴും തേടുന്നുണ്ടായിരുന്നു. പലരോടും ചോദിച്ചെങ്കിലും സ്ഥലം കൃത്യമായി ആർക്കും അറിയില്ല. നീലാകാശത്തേക്ക് കരിനിഴൽ പരക്കാൻ തുടങ്ങിയതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നു. തിരികെയുള്ള മലകയറ്റം വളരെ ശ്രമകരമായിരുന്നു. സ്കോർപിയോയിലെ പിള്ളേരോട് യാത്ര പറഞ്ഞു ലോഡ്ജിലേക്ക് വണ്ടിയെടുത്തു. റൂമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കാണുന്നത് 16-ൽ കൂടുതൽ അംഗങ്ങളടങ്ങുന്ന സംഘം പൊതുവായ ഹാളിൽ ഇരുന്ന് ആർത്തുല്ലസിച്ച് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുന്നതുമാണ്. എനിക്കത് വല്ലാത്ത വിമ്മിഷ്ടമായി തോന്നി. തിരികെ ഞങ്ങൾ റൂമിലെത്തി. കിടക്കാനൊരുങ്ങുമ്പോൾ സ്നേഹസമ്പന്നരായ നൻപന്മാർ വഴക്കുകൂടുന്നതാണ് കേൾക്കുന്നത്. ഡോർ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നല്ല കൂട്ടത്തല്ലും. വെറുതെ വള്ളി പിടിക്കേണ്ടല്ലോ എന്നോർത്ത് പിടിച്ചുമാറ്റാൻ നിന്നില്ല. കഥകടച്ചു കിടന്നെങ്കിലും ബഹളത്തിന് കുറവൊന്നുമില്ല. 4 ആൾക്കും നല്ല ദേഷ്യം വരാൻ തുടങ്ങി. അതിലേതോ വിദ്വാൻ റൂം മാറി നമ്മുടെ റൂമിൽ തട്ടി എന്തൊക്കെയോ അനാവശ്യം പുലമ്പി. ശബരി ഡോർ തുറന്നു. പിന്നാലെ ഓടി ഞങ്ങൾ. നോക്കിയപ്പോൾ കാണുന്നത് വൈദ്യന്റെ കുത്തിന് പിടിച്ച് അറിയാവുന്ന തമിഴിൽ ഇനി ബഹളം വെച്ചാൽ പല്ലടിച്ച് വായിലിടും എന്ന് പറയുന്ന ശബരിയെയാണ്. ഭയവും ധൈര്യവും മനസ്സിൽ ഒരുപോലെ മിന്നിമറിഞ്ഞ നിമിഷങ്ങൾ. അതെന്തായാലും ഫലം കണ്ടു. പുലർച്ചെ ആ സ്ഥലം എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു കിടന്നു. എല്ലാവരും രാവിലെ ഉണർന്നു. ഞങ്ങൾ മുൻപ് അന്വേഷിച്ചിരുന്ന സ്ഥലം തേടി ഇറങ്ങി. വട്ടക്കനാൽ ഭാഗത്താണെന്നാണ് മനസ്സിലാക്കിയത്. അവിടെ തിരയാൻ തന്നെ തീരുമാനിച്ചു. പുറത്തെങ്ങും ആരെയും കാണുന്നില്ല. വളരെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരാളെത്തി. ഞങ്ങൾ നിന്നിരുന്നിടത്ത് പൈൻമരക്കാടുകൾക്കിടയിലൂടെ പോയാൽ മതിയെന്നും നിർദ്ദേശം കിട്ടി. ഇന്നലത്തെ നടത്തം മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ അമ്പാടി ഉദ്യമത്തിൽ നിന്ന് പിന്മാറി വണ്ടിയിൽ തന്നെ ഇരുന്നു. അല്പനേരത്തെ നടത്തത്തിനൊടുവിൽ നിധി കണ്ടെത്തി. അതിന്റെ ശോഭയും മൂല്യവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിന്റെ ഹരിതവർണ്ണ ശോഭ ആഴങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്നതായി തോന്നി. 4ാമത് ഒരു അതിഥി കൂടിയുണ്ടെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു. കണങ്കാലിൽ നിന്നുള്ള നേർത്ത വേദന ആ തോന്നൽ ഉറപ്പിക്കുകയും ചെയ്തു. രാവിലെയുള്ള തേടലിൽ എപ്പോഴോ ഒപ്പം കൂടിയതാണ് അതിഥി. തിരികെയുള്ള വരവിലാണ് അവനെ ഒഴിവാക്കിയത്. റൂം ഒഴിഞ്ഞിറങ്ങുമ്പോൾ കഴിഞ്ഞ രാത്രിയുള്ള സംഭവവികാസം കൊണ്ടാവാം വൈദ്യന്മാർക്ക് കണ്ട ഭാവമേയില്ല. വിശപ്പിന്റെ വിളി വല്ലാണ്ട് പിടികൂടിയിരുന്നു. വരുമ്പോൾ കണ്ട ഏതെങ്കിലും കടയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. കോടൈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വണ്ടിയൊതുക്കി. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വില. ഒടുവിൽ 2 പിടി ക്യാരറ്റ് വാങ്ങുമ്പോൾ ഇന്നലെ കണ്ട പിള്ളേർ പുറത്തു പോകാൻ ചെക്ക് പോസ്റ്റിൽ കിടക്കുന്നത് കണ്ടു. കണ്ടപാടെ അവർക്കും സന്തോഷം. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ഇടുക്കി വഴി പോകാനുള്ള ആഗ്രഹം പറഞ്ഞു. നമ്മുടെ സ്ഥിരം തട്ടകം പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടിയായിരുന്നു അത്. 8 പേർ ഒരു വണ്ടിയിൽ. അധികം പിന്നിലേക്ക് പോകേണ്ടാത്ത എന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അവർ എന്നത് ഞങ്ങൾക്കിടയിലുള്ള ദൂരം കുറച്ചു.
0: മാഷാല്ലാ, നമ്മൾ കൊടൈക്കനാൽക്കും കൊത്തഗിരിയിലേക്കൊക്കെ പോയ ഒരു ഫീൽ നമുക്ക് കിട്ടിയില്ലേ. നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങോട്ട്?
1: ഞാൻ 2 സ്ഥലത്തും പോയിട്ടില്ല.
0: പോയിട്ടില്ല. അപ്പൊ ഈ ദൃശ്യം നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കാണാനുള്ള പ്രചോദനം ദൃശ്യത്തിലൂടെ ഉണ്ടാകട്ടെ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര. മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി
1: പീസ് റേഡിയോ സ്നേഹക്കൂട്.
0: സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രൊഫസർ കെ പി സഹദ് ആൻഡ് ഷമീം വണ്ടൂർ.
1: സ്ത്രീ വിവാഹമോചനം തേടുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, നമ്മൾ വളരെ നല്ല രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖിനോടുകൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ, പീസ് റേഡിയോയുടെ പല പ്രോഗ്രാമുകളും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ്. അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഇടം ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു നിലനിർത്തുകയും ഏറ്റവും നല്ലതിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ശിഥിലമാകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്രസ്സ് ചെയ്തോ എന്നെനിക്കറിയില്ല, ന്യൂ ജെൻ കുട്ടികളിൽ അഥവാ ഈ വൈവാഹിക ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന പുതിയ തലമുറയിൽ അതിലേക്ക് എത്തുന്നതിനേക്കാൾ സ്പീഡിൽ അത് മോചനങ്ങൾ സംഭവിക്കുന്ന എന്നൊരു വല്ലാത്ത വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് അടുത്ത കാരണങ്ങൾ, ഇങ്ങനെയുള്ള ഡിവോഴ്സുകൾ വർദ്ധിക്കാനുള്ള കാരണം, വാട്ട് ഈസ് ദ റീസൺ ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ, ആ ഒരു മേഖലയിലൂടെയാണ് ഇൻഷാല്ലാ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കിട്ടേണ്ട അംഗീകാരം കിട്ടാതിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റു വിഷയങ്ങൾ, ഒന്ന് പരസ്പരം അറിഞ്ഞുകൊണ്ട് കഴിവുകളും അതുപോലെ തന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പരസ്പരം ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പരിഹാരം ആണ്, കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകാമെന്നുള്ളതൊക്കെയാണ്. ഇന്ന് നമ്മൾ എന്താണ്, ഏത് രൂപത്തിലാണ് ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്?
3: ദാമ്പത്യം ശിഥിലമാവുക എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതം ഒരു ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന ചിന്ത രൂപം കൊള്ളാനുള്ള ഒരു ബേസിക് റീസൺ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. അതായത് മനുഷ്യര് സാമൂഹ്യ ജീവികൾ എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം സംസാരമാണ്. ഈ സംസാരിക്കുന്ന ആ ഒരു സംസാരം പോസിറ്റീവ് ആവുക എന്നുള്ളതും ആശ്വാസം നൽകുക എന്നുള്ളതും, അത് കിട്ടാതെ വരുമ്പോൾ അത് സമൂഹത്തിലും കുടുംബത്തിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതായത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ സമയത്തിന്റെ ഏറ്റവും നല്ല സമയം ചിലവഴിക്കുന്നത് വീട്ടിലാണ്, മക്കളുടെ കൂടെയാണ്. ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നായകൻ എന്നുള്ള അർത്ഥത്തിൽ ഭർത്താവാണല്ലോ എല്ലാ കാര്യങ്ങളിലും ഒരു ലീഡർഷിപ്പ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ലീഡർഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഭർത്താവിൽ നിന്ന് അന്വേഷണങ്ങളും അഭിപ്രായങ്ങളും പരിഗണനയും ഒക്കെ സംസാരത്തിൽ കൂടിയാണ് കിട്ടേണ്ടത്. അപ്പൊ ഭർത്താവ് വീട്ടിൽ വരുന്നുണ്ട്, തന്നോട് സംസാരിക്കുന്നില്ല, അഭിപ്രായം ചോദിക്കുന്നില്ല, മക്കളുടെ കാര്യം മുഷാവറ ചെയ്യുന്നില്ല. ഇതൊക്കെ അവർക്കുണ്ടാക്കുന്ന മാനസികമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇന്ന് സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന പല രോഗങ്ങളും, അത് പഠനങ്ങൾ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ശാരീരിക രോഗങ്ങളുണ്ട്. പലതും മാനസികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയും. അതായത് എനിക്ക് കിട്ടേണ്ട, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു പരിഗണന, സ്നേഹം, തലോടൽ, സംസാരം, അത് ഭർത്താവ് എന്നോട് നടത്തുന്നില്ല. ഇപ്പൊ നാട്ടിൽ നല്ല പ്രശസ്തനാണ്, നല്ല അഭിപ്രായമാണ് അയാളെ കുറിച്ചുള്ളത്, എല്ലാവർക്കും അയാളെ കുറിച്ച് സംസാരിക്കാൻ നൂറ് നാവാണ് എന്നൊക്കെ പറയും. പക്ഷെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടും മക്കളോടും അയാൾ സംസാരിക്കുന്നില്ല. നീ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവര് ചിന്തിക്കുകയാണ്, എന്നോട് സംസാരിക്കാത്ത, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, ഷെയറിംഗ് ആണല്ലോ ഇപ്പൊ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ സംവിധാനത്തെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഓരോരുത്തരുടെ മനസ്സിലുള്ള കഴിവുകളെ എക്സിബിറ്റ് ചെയ്യാനുള്ള അനവധി അവസരങ്ങൾ ഉണ്ട്. അപ്പോ എന്റെ കഴിവുകളൊന്നും എന്റെ ഭർത്താവ് കാണുന്നില്ല, അയാൾ അംഗീകരിക്കുന്നില്ല, അത് അപ്രീസിയേറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാനെങ്ങാനും വേറെ ആരോടെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതൊരു കൊലപാതകത്തിന് തുല്യമായിട്ടാണ് ഭർത്താവ് കാണുന്നത് അല്ലെ? ഇപ്പോ എനിക്കുള്ള കഴിവ് അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ എന്റെ ഭർത്താവ് തരുന്നില്ല. എന്ന അയാൾ ഒട്ടും ആസ്വദിക്കുന്നുമില്ല. ഞാനൊരു സെൻട്രൽ പ്രിസണിൽ ജീവിക്കുന്നത് പോലുള്ള ഒരു ജീവിതം ആണ് നയിക്കുന്നത് അല്ലേ. ഇപ്പോ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് മക്കളെ പരിപാലിക്കുക, ഭാര്യയെ പരിപാലിക്കുക. പരിപാലനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, വസ്ത്രം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. പണ്ട് കാലത്ത് അങ്ങനെയുള്ള ഒരു ഡെഫിനിഷനിൽ ദാമ്പത്യം ഒതുങ്ങിയിരുന്നു. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മുടെയൊക്കെ മക്കള് വീട്ടിലെത്തിയാൽ ഈ വെക്കേഷൻ പീരീഡ് ഓ ഭയങ്കര പ്രയാസമാണ്. കാരണം ടോളറൻസ് പറ്റ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ കാര്യമൊന്നും ഇന്നത്തെ മക്കളോടും ഭാര്യയോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ ഈ കുട്ടികൾ ആഗ്രഹിക്കണമെന്നോ ഔട്ടിങ്ങിന് പോകണം, ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് ടൂർ പോകണം, അല്ലെങ്കിൽ കുടുംബം സന്ദർശിക്കണം, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും നൽകാതിരിക്കുക. എന്നാൽ ഭർത്താവ് എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആയി നിൽക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് എന്തിനാണ്? ഞാൻ ഇതിനേക്കാളും നല്ലത് വൈവാഹിക ജീവിതത്തോട് ഡിവോഴ്സ് വാങ്ങുന്നതാണ്. കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഉപമകളും അനുഭവ കഥകളും സോഷ്യൽ മീഡിയയിൽ കൂടി ഈ കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മൾ രഹസ്യമാക്കിയ പല കാര്യങ്ങളും ഇന്ന്
2: ഓപ്പണാണ്.
3: അപ്പൊ ഈ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ പോലും ഉണ്ട്. അപ്പൊ ഈ കുട്ടികളോട് വരന്നെ, അല്ലെങ്കിൽ സ്ത്രീകളോട് ചോദിക്കാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രിസണിൽ ജീവിക്കുന്നത്? അനക്ക് അയാളിൽ നിന്ന് മോചനം തേടിക്കൂടെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ഇത്തരം വാക്കുകളൊക്കെ കേട്ടിട്ട് വൈവാഹിക മോചനത്തെ സംബന്ധിച്ച്, വിവാഹ മോചനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. അത് ഭർത്താക്കന്മാരാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, സമൂഹം ഉണ്ടായിരിക്കും. ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരുണ്ടായിരിക്കും. പലരുമായിട്ടും സംവദിച്ച് സംസാരിച്ച് അവന്റെ കോട്ട ഏകദേശം പൂർത്തീകരിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ വീട്ടിലെത്തുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, കഴിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അപ്പോഴും അവളുടെ കോട്ട ബാക്കിയാണ്. കാരണം പുരുഷനേക്കാൾ ഇരട്ടി സംസാരം ആഗ്രഹിക്കുന്നവരും ആ ഒരു പ്രകൃതമുള്ളവരുമാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മിസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ശക്തമായ മാനസിക പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അതിനുള്ള പരിഹാരം. ഇതാണ് സ്ത്രീകൾ ഡിവോഴ്സിന്
2: ആവശ്യപ്പെടാനുള്ള മറ്റൊരു കാരണം. ഇപ്പൊ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല ഒരു ആശയവിനിമയം. ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം തരാം, 60-20 എന്നുള്ള ഒരു തിയറി ഉണ്ട് എന്നാണ്. അഥവാ ഒരു സ്ത്രീ 6 വാക്കുകൾ പറയുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് 2 വാക്യം എന്നുള്ളത്. അഥവാ സ്ത്രീകൾ കൂടുതൽ ടോക്കേറ്റീവ് ആണ്, അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇഷ്ടവും സംസാരിക്കുക എന്നുള്ളത് കൂടുതൽ താല്പര്യമുള്ള.
3: ഇന്നലെ ഞാന് എന്റെ കൂടെ ഒരു ജോലിക്കാരനുമായിട്ട് ഒരു പിന്നെ യാത്രയിലാണ്. അപ്പൊ യാത്രയില് ഈ ഭർത്താവിനെ ഭാര്യ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുകയാണ്. അപ്പോ ഇയാൾ എന്റെ അടുത്ത് പറയാണ്, ഞാൻ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനാണ്, പക്ഷെ എന്റെ ഭാര്യ ഇപ്പൊ എവിടെത്തി, എന്താ കഴിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യവും അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ പ്രകൃതമാണ്. അപ്പോ ആ പ്രകൃതം മനസ്സിലാക്കി ഭാര്യയോട് സംസാരിക്കാൻ ഭർത്താവ് നിന്ന് കഴിഞ്ഞാൽ അവളെ പ്രശ്നം തീർന്നു. എന്നാൽ അതിനുള്ള ഇടം ഭർത്താവ് കൊടുക്കാതിരുന്നാൽ ആ സ്ഥാനത്ത് വേറെ ആൾ വന്ന് കയറും.
2: ഇതുണ്ടാക്കുന്നത് ദേഷ്യം കൂടെ
3: കൂടും. അതാണ് അവിടെ
2: നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ദമ്പതികൾക്കിടയിൽ ഉണ്ടാവുക, ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആര് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് പറയാൻ 100 നാവുകൾ ഉണ്ടാവാം, നാട്ടുകാർക്കും കൂട്ടുകാർക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനാവാം, പക്ഷേ കുടുംബത്തിൽ പോയി ഭാര്യമാരോട് അന്വേഷിച്ചാൽ, അവരോട് നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ, വാട്ട് ഇസ് ദെയർ കമന്റ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടുകാർക്ക് എന്ത് പറയാനുണ്ട്? തീർച്ചയായും അവിടെയാണ് കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടുകാരോടൊപ്പവും നാട്ടുകാരോടൊപ്പവും ധാരാളമായി സംസാരിക്കാനും ഇടപഴകാനും സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ അതിന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ഘടകം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കിടയിലുള്ള വീട്ടുകാരിലെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള സംസാരം എന്നത്. അത് എവിടെ കുറയുന്നുവോ അവിടെ ഇഷ്ടങ്ങൾ കുറയും, അവിടെ പൈശാചികത കൂടിക്കൂടി വരും. അതില്ലാതിരിക്കാനാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭാര്യമാർക്കിടയിൽ അവരോടും മക്കളോടൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുക, ആ കമ്മ്യൂണിക്കേഷൻ എന്നതോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുക എന്നുള്ളൊരു കാര്യമാണ്.
3: അത് വേറൊരു കാര്യം കൂടി, ഇന്ന് മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഭാര്യ ഭാര്യയുടെ ഫോണുമായിട്ട് ഒരു റൂമിൽ, ഭർത്താവ് ഭർത്താവിന്റെ റൂമിൽ, ഇനി ഫോണുകൾ തന്നെ വർദ്ധിച്ചല്ലോ. അപ്പൊ ഈ ഫോണ് ഉപയോഗിക്കേണ്ട എന്നല്ല ഇവിടെയുള്ള പരിഹാരം. ഫോണ് ഉണ്ടെങ്കിൽ പോലും വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും എത്തിക്കഴിഞ്ഞാൽ ആ ഫോണിനെ ഒന്ന് സൈലന്റ് സോണിലേക്ക്, സീറോ മോഡിലേക്ക് മാറ്റിയിട്ട്
2: ഫ്രീ
3: ടൈം അതെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ രണ്ട് പേരും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നമ്മൾ ബോധപൂർവം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വലിയ ദുരന്തം, ഒരു സംശയം വേണ്ട, ഇന്നിപ്പോ ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ വർദ്ധിക്കുന്ന നമ്മൾ കേൾക്കുന്നു. അതിനുള്ള കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്
2: അല്ലെ.
3: നൈസർഗികമായ ആ നമ്മുടെ ചോദനകളെ അല്ലെങ്കിൽ വാസനകളെ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതെ വരുമ്പോ അവിടെ സ്വാഭാവികമായിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറി തന്നെയാണ് ഇത്തരം അറ്റാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാനസിക ആവശ്യങ്ങൾ, മെന്റൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, മാനസിക വൈകാരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഷോക്ക് എന്നുള്ളത് വ്യാപകമായ വലിയ രോഗങ്ങളിലേക്ക് എത്തിക്കും. അത് പിന്നെ കണ്ടിന്യൂസ് ആയി മെഡിസിനും ഇഞ്ചക്ഷനും അങ്ങനെ കുത്തി നമ്മൾ നമ്മുടെ ആശ്വാസം കണ്ടെത്തുക എന്നല്ലാതെ അതുകൊണ്ടൊന്നും രോഗം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതും ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതും ഈ ഒരു ഇമോഷണൽ മെന്റൽ സപ്പോർട്ടാണ്. പരസ്പരം കേൾക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ചെറിയ അഭിപ്രായം.
2: വൈദ്യലോകത്ത് അതുപോലെ ശാസ്ത്ര ലോകത്ത് ഉത്തരങ്ങൾ കിട്ടാത്ത, മെഡിസിൻ ലഭിക്കാത്ത ചില മാറാ രോഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ കാരണങ്ങളും ഇതുപോലെ തന്നെ അന്വേഷിച്ചു പോകുമ്പോൾ ആ രോഗങ്ങൾ അവർക്ക് ബാധിച്ച ഒരു രോഗമായിട്ടല്ല, മാനസികമായി തകർന്നതിൻ്റെ പേരിൽ അവർക്ക് സ്വയം തോന്നുന്ന ചില അനുഭവങ്ങളും അനുഭൂതിയുമാണ്. അനുഭൂതി എന്ന് പറഞ്ഞാൽ ഒരു ദുരനുഭൂതി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഒരു രോഗിയല്ല അവർ, ഒരു രോഗം അവർക്കില്ല, പക്ഷെ മാനസികമായി അവർക്ക് വന്ന പ്രയാസങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ നൽകുന്ന പ്രശംസകൾക്ക് പകരമുള്ള വാക്കുകൾ കൊണ്ടുമൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഒക്കെ ഇതുപോലുള്ള മാരക രോഗികളായി മാറുന്നത്. ഫൈനലി എല്ലാവിധ രോഗങ്ങളും ബാധിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥകളിലേക്ക് പോലും എത്തുന്നത്. അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഒരു പരിശ്രമമാണ് നല്ലൊരു നല്ല സംസാരങ്ങൾ, ആശയവിനിമയങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക, ഒരു ഫ്രീ ഫ്രം മൊബൈൽ ഫോൺ എന്നുള്ള ഒരു രൂപം കൂടി നമ്മൾ വീട്ടിലുണ്ടാക്കുക, വളരെ വലിയ ഒരു ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ ടാസ്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് പോയാൽ അതിൻ്റെ ഗുണം നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് സംസാരിക്കുമ്പോൾ ഫോൺ അവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരു ഫ്രീ സോൺ ഫ്രം മൊബൈൽ എന്നുള്ള രൂപത്തിൽ തന്നെ ചില ബോധപൂർവം നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്യുക. എന്നാൽ ഇതുപോലെയുള്ള കുടുംബ ശൈഥില്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ദാമ്പത്യ മോചനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ ഒരു പരിഹാരമാണ് സാർ. അടുത്ത് അതില്ലാത്തതിൻ്റെ അഭാവം ഇതുപോലെ വിവാഹമോചനങ്ങൾ ആവശ്യപ്പെടാൻ പെൺകുട്ടികളെയും അതുപോലെ തന്നെ ആൺകുട്ടികളെയൊക്കെ പ്രേരിപ്പിക്കും. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് റീസണുകളില്ലേ?
3: അതിൽ രണ്ടാമതായി എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഒരു സ്ത്രീ, അപ്പൊ അവള് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടുള്ളത് പോലല്ല, നമ്മൾ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം മതപരമായിട്ടും ഭൗതികമായും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും ഒക്കെ പഠനം പൂർത്തീകരിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലസ് ടു യോഗ്യത എങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടാവും. ഇങ്ങനെ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി നമ്മൾ അവരെ കല്യാണം കഴിച്ച് വീട്ടിലാക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട കുറെ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെടണം. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല മികവ് പുലർത്തി പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് എന്റെ പഠനം പൂർത്തീകരിക്കണം, നല്ല ഒരു ജോലി സമ്പാദിക്കണം, നല്ല ഒരു ജീവിതം നയിക്കണം എന്നൊക്കെ അവരുടെ ആഗ്രഹമാണ്.
2: അപ്പൊ
3: ഇത്തരം ഡിസയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അവിടെ വലിയ ഷോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് ചിലരെങ്കിലും ഭാര്യമാരെ തീരെ അംഗീകരിക്കാതെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പഠനമോ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ ബന്ധങ്ങളോ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസോ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ അവരെ ബിലിറ്റിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൊച്ചാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്നിനും ഉയർന്നു വരാൻ അനുവാദം കൊടുക്കാതെ അവരെ ഫ്ലാറ്റാക്കുന്ന ഒരു ക്യാരക്ടറാണ് എങ്കിൽ വീർപ്പ് മുട്ടിക്കൊണ്ടായിരിക്കും ആ ഭാര്യ ആ കുടുംബത്തിൽ ജീവിക്കുന്നത്. അതായത് എനിക്ക് എന്റെ ഭർത്താവ് അർഹമായ
2: പരിഗണന,
3: പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാവാം, അല്ലെങ്കിൽ നല്ല ഒരു ജോലിയിലും നല്ല സ്കില്ലുകളൊക്കെ ഉള്ള പലതരത്തിലുള്ള സ്കില്ലുകളും പല സ്ത്രീകൾക്കുണ്ടാവും. ഒന്നിനും നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും. ഇപ്പോൾ ഒരു ഡോക്ടർ പൊസിഷനിലെത്തിയ ഒരു പെൺകുട്ടി, അവൾ ബി ഡി എസ് ആണ് അല്ലെങ്കിൽ എം ബി ബി എസ് ആണ് അല്ലെങ്കിൽ എം ഡി ആണ്, ഭർത്താവ് പറയാണ് നീ ജോലിക്ക് വേണ്ട, ജോലി എനിക്കുണ്ട്, അത്യാവശ്യം സാലറി ഉണ്ട്, നിന്നെയും മക്കളെയും ഒക്കെ ഞാൻ പോറ്റിക്കൊള്ളാം. ഓക്കെ, അതൊരു നല്ല തീരുമാനമാണ്. പക്ഷേ അവൾ അതുവരെ ഉണ്ടാക്കിയെടുത്ത യോഗ്യതകളുണ്ട്, അല്ലെങ്കിൽ അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഒരു വെതാവിലാവുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇത് പലപ്പോഴും അവളുടെ സമപ്രായത്തിലുള്ള ഫ്രണ്ട്സ്, ജോലി ചെയ്യുന്നവരുണ്ടാവും, നല്ല വിദ്യാഭ്യാസം നേടിയവരുണ്ടാവും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ടാവുന്ന ഒരു സീറോ ഫീലിംഗ് ഉണ്ട്. അതായത് അവരൊക്കെ നല്ല പൊസിഷനിലെത്തി, നല്ല ജോലിയിലെത്തി, നല്ല അവസ്ഥയിലെത്തി, എനിക്ക് അതൊന്നും ആയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഒരു അപകർഷതാബോധം ഇവരുടെ മനസ്സിൽ ഉണ്ടാവുകയും അത് അവരെ ഹോണ്ട് ചെയ്യും. പിശാചിന് എവിടെയാണോ എൻട്രി ചെയ്യാൻ പറ്റുക അവിടെയാണ് പിശാജ് എൻട്രി ചെയ്യുക. എന്നാൽ അവരുടെ ജീവിതം മനോഹരമാണെന്നില്ല, പുറംപൂച്ചില് അവര് സൂപ്പർ ആയിട്ടുള്ള നല്ല സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാവും, എല്ലാ കെട്ടുമട്ടും ഉണ്ടാവും, പക്ഷെ മനസ്സമാധാനം അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബാഹ്യമായിട്ട് ഇവിടെ നോക്കുമ്പോ അവര് ഫീൽ ചെയ്യുന്ന അതാണ്. എന്നിട്ട് അവിടെ ഒരു കമ്പാരിസൺ ടേക്ക് പ്ലേസ് ചെയ്യുന്നു, നടക്കുന്നു. എന്നിട്ട് അവര് ചിന്തിക്കുകയാണ്, നിങ്ങളെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു, ഇതിനേക്കാളും നല്ല എന്താണ്, എന്നെ സ്വതന്ത്രമാക്കുന്നതാണ്. അതിനുള്ള ബേസിക് റീസൺ ഉണ്ടാക്കുന്നതിൽ ഭർത്താവിന് വലിയ പങ്കുണ്ട്. കാരണം വിദ്യാഭ്യാസ യോഗ്യതയും തന്റെ ഇടവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഈ വ്യക്തിയെ വേണ്ട രൂപത്തിൽ അംഗീകരിക്കാതെ പോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു നിരാശ ആ പെൺകുട്ടിയിൽ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് വിവാഹമോചനം എന്ന ചിന്ത, അല്ലെങ്കിൽ മറ്റ് ആളുകളുമായിട്ട് ജീവിതം പങ്കുവെക്കാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നതിൽ ഭർത്താവിന് കൂടി ഒരു റോളുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിലും ഉയർന്ന തസ്തികയിൽ എത്തുന്നതിലും മുൻപന്തിയിലാണ്. ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാല് 80% വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നത് പെൺകുട്ടികളാണ്. അപ്പൊ ഇത്തരം വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികൾക്ക് അതേ നിലവാരത്തിലുള്ള ഭർത്താക്കന്മാരെ ലഭിക്കുന്നില്ല എന്നുള്ളതും, ലഭിച്ച ഭർത്താക്കന്മാർ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നുള്ള വിപുലമായ ഒരു ആരോപണം അവരുടെ ഇടയിലുണ്ട്. ഇല്ലാന്ന് നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം.
2: ഇവിടെ പെൺകുട്ടികൾ പഠന രംഗത്ത്, അത് സാധാ പഠന സ്കൂൾ കാലം തൊട്ട് തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആൺകുട്ടികൾക്ക് എന്തു പറ്റി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പലപ്പോഴും പഠന രംഗത്ത് നമ്മുടെ ആൺകുട്ടികൾ ഇന്ന് ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന് കാരണം, എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കഴിഞ്ഞ വർഷം ഒരു ഉന്നത കലാലയത്തിലെ അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊരു ഇന്റർവ്യൂവിൽ കൂടെ വന്ന പെൺകുട്ടികൾ ചോദിക്കുകയാണ്, സർ താങ്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്, ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ച പെൺകുട്ടിക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇന്നത്തെ പ്രശ്നം എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞത്, പെൺകുട്ടികളാണ് ഏറ്റവും പ്രശ്നം, കാരണം നിങ്ങൾ പഠിച്ച് ഏറെ മുന്നേറുന്നു. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് MBBSന്റെ ഫസ്റ്റ് ഇയർ ആവട്ടെ, സെക്കൻഡ് ഇയർ ആവട്ടെ, തേർഡ് ഇയർ ആവട്ടെ, നിങ്ങൾ പോയി പരിശോധിക്കൂ എത്ര പെൺകുട്ടികളുണ്ട് എത്ര ആൺകുട്ടികളുണ്ട്. ആ സ്ഥാപനത്തിൽ ഏകദേശം 60% പെൺകുട്ടികളാണെന്നുള്ളതാണ്. BSc നഴ്സിംഗിന് അവിടെ ഉള്ളത് 60 ഒരാൺകുട്ടി മാത്രം, ബാക്കി 59 പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പെൺകുട്ടികൾ ഉന്നത കലാലയങ്ങളിലും അതുപോലെ തന്നെ പഠന രംഗത്തും ഏറെ മികവ് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്, അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണത്. നമ്മുടെ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠനരംഗത്ത് അവർക്ക് എന്ത് സംഭവിക്കുന്നു, മുന്നോട്ട് വരാൻ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ച ചെയ്യണം, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ അതോടൊപ്പം തന്നെ സാർ പറഞ്ഞ വിഷയം, പെൺകുട്ടികൾ വളരെ ഉന്നതമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ അവർ നേടിയെടുത്ത ആ അറിവിനനുസരിച്ച് പരിഗണനയും ശ്രദ്ധയും കൊടുക്കാനും അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ അവർക്ക് അനുയോജ്യമായൊരു ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഒരു പിടിവാശിയുടെ പേരിലോ അല്ലെങ്കിൽ ഈഗോയുടെ പേരിലോ അത് തടഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്ത, വൈ ആം സ്റ്റേ ഹിയർ വിത്ത് ദിസ് പേഴ്സൺ എന്നൊരു ചോദ്യമുണ്ടാവാം. എന്തുകൊണ്ട് ഞാൻ ഇയാളൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ സഹിച്ച് എല്ലാം എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം, സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഡിവോഴ്സ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഉത്തരം അതായിത്തീരും എന്നുള്ളതാണ്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളുകളാണെങ്കിൽ അവർക്ക് നൽകേണ്ട അംഗീകാരം, ഒരുപക്ഷെ അവർക്ക് ജോലിക്ക് പോകേണ്ടതുണ്ടാവില്ല, നീ എന്തിനാ ജോലിക്ക് പോകണം, നീ നിനക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ സേവന രംഗത്ത് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു ജോലി എന്നതിനപ്പുറത്ത് അവരിലൂടെ ഒരുപാട് ആളുകളിലേക്ക് സേവനങ്ങൾ അർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു പക്ഷെ അതായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ
3: സാർ അവിടെ ഒരു ചെറിയ ഇന്റർപ്രിറ്റേഷൻ, അതായത് നമ്മളെ സമൂഹം തിരിച്ചറിയേണ്ട വലിയൊരു സംഗതി, ഒരു നല്ല വർക്ക് ഫോഴ്സ്, നല്ലൊരു റിസോഴ്സ്, നല്ല മാനവ വിഭവശേഷിയാണ് ഇവര്. അവരുടെ ഈ കർമ്മശേഷിയെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താന്ന് ഞാൻ പറയുന്നത്. ജോലി എന്ന് പറയുന്നത് ജോലിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നില്ല, കൃത്യമായ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി അവരുടെ ലൈഫ് സ്കിൽസിനെ, അവരുടെ നൈപുണികളെ, അവരുടെ ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലുകളെ, അല്ലെ, സംരംഭകത്വം. ഇപ്പൊ ഈ സംരംഭകത്വം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം, ഇപ്പോ AI സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പിന്നെ ഓണ്ടർപ്രണർഷിപ്പാണ്, സംരംഭക. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ നമ്മുടെ വീട്ടിലിരിക്കെ തന്നെ അവരുടേതായിട്ടുള്ള അഭിരുചികളെയും കഴിവുകളെയും എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മുടെ സമൂഹ നിർമ്മിതിക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ രാഷ്ട്ര നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നമ്മൾ ഗവേഷണം നടത്തി, പഠനം നടത്തി, അതിനുള്ള പ്ലേസ്മെന്റ് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവര് ഈ ഒരു നീഡ്, ഇപ്പോ ദാഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെ, ഇപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പീസ് റേഡിയോ ഇത്തരം ഒരു അവസരം തരുമ്പോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ അറിവാണ് വികാസം പ്രാപിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുകയാണ്. ഇതുപോലെ സ്ത്രീ സമൂഹത്തില് നല്ല അറിവുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് വനിതകളുണ്ട്. അവരുടെ ഈ സ്കില്ലുകളെ പ്രയോജനപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കപ്പെടണം. അത് വീടിന്ന് പുറത്തിറങ്ങണമെന്നല്ല പറയുന്നത്, വീടിന്ന് പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ആ വീട്ടിൽ വെച്ച് തന്നെ അത് അഡ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുറെ ഇമോഷണൽ ഇഷ്യൂസ് അവിടെ സോൾവ് ചെയ്യപ്പെടും. കാരണം മേക്ക് ദം എൻഗേജ്, ലിവ് ഇൻ ടൈറ്റ് ഷെഡ്യൂൾ കമ്പാർട്ട്മെന്റ്സ്, ഈ ഒരു പ്രയോഗമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതായത് നമ്മൾ നല്ല തിരക്കുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞോക്കാൻ പറ്റൂല, പറ്റൂലല്ലോ. അതുപോലെയുള്ള ഒരു ഒരു പാക്കേജ് ഇവരുടെ ലൈഫായി കഴിഞ്ഞാൽ, അവരുടെ ലൈഫ് ആകുന്ന മക്കളെ പോറ്റുക, കുടുംബം നോക്കുക, വീട് നോക്കുക, ഇത് മാത്രമാണ്. അതിന്റെ കൂടെ ആ ടൈം ടേബിളിൽ അവരുടെ സർഗശേഷിയും അവരുടെ അഭിരുചികളും അവരുടെ നൈപുണികളും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യാനുള്ള ഒരു കർമ്മ പദ്ധതി, അത് ഭർത്താവിന്റെ പങ്കാളിത്തത്തോടുകൂടി, ഒരു കൂടിയാലോചനയോടുകൂടി, പ്രോത്സാഹനത്തോടുകൂടി ആ വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ, സ്ത്രീകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കുമ്പോഴാണ് അത് ഭർത്താക്കന്മാർക്ക് പ്രശ്നമായി മാറുന്നത്.
2: അത് പൊതുവെ ആ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, കുടുംബത്തിൽ പ്രശ്നമാണ്, സമൂഹത്തിന് പ്രശ്നമാണ്, എല്ലാവർക്കും. ഇതൊരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ പ്രശ്നം മാത്രമല്ല, അത് മുഖേന അവരുടെ കുടുംബമാകെ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻ,
3: ടോക്സിക് എലമെന്റ് പുറത്തു വരും.
2: അതെ അതെ, തീർച്ചയായും. അപ്പോ നമ്മള് വളരെ നല്ലൊരു ചർച്ചയിലേക്കാണ് വീണ്ടും വഴി തുറന്നിട്ടുള്ളത്. അഥവാ ശാസ്ത്ര ലോകത്താവട്ടെ, ദീനീ രംഗത്താവട്ടെ, മറ്റു ഏത് മേഖലയിലാവട്ടെ, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പങ്കുകൾ വഹിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പഠന രംഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രരംഗത്ത് മുസ്ലിം സ്ത്രീകൾ നൽകിയ എത്രമാത്രം സംഭാവനകൾ ഇന്നും പച്ചയായ സത്യമായി യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദീനീ രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ വഹിച്ച, വനിതകൾ വഹിച്ച പങ്ക് എത്രമാത്രം വലുതാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ വീടുകളിലൊക്കെയുള്ള സ്ത്രീകൾ അവരുടെ സ്കില്ലുകൾ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതിനനുസരിച്ച് അവർ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യാനും ഇടപെടാനും അതുപോലെ തന്നെ അവരെ കൊണ്ട് സമൂഹത്തിനും ഗുണം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യം ഭർത്താക്കന്മാർ, വീട്ടിലെ മറ്റു അംഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കി ഇവർക്ക് കൊടുക്കേണ്ട അർഹമായ ഒരു സ്ഥാനവും അതുപോലെ തന്നെ അർഹമായൊരു ഇടവും കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ദാമ്പത്യ വിവാഹമോചന ചിന്തകൾ കുടുംബത്തിൽ ഉണ്ടാവില്ല, മാത്രമല്ല വളരെ ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ ഒരു ശാസ്ത്രീയമായൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാടുകളിൽ പ്ലസ് ടു തലം വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞാൽ ഡിഗ്രി തലത്തിലും പലപ്പോഴും വളരെ ചെറിയ ഫീസുകളാണ്, സർക്കാർ പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഏകദേശം ഒരു ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലസ് മിനിമം ഒരു പ്ലസ് ടു തലത്തിൽ വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി അവിടെയുള്ള ബെഞ്ച്, ഡെസ്ക് സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ, അധ്യാപകരുടെ സാലറി, അഥവാ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെലവഴിക്കുന്നത് ഒരു ഭീമമായ സംഖ്യയാണ്. അത് കണക്കാക്കിയാൽ അത്രയും വലിയൊരു സംഖ്യ ഓരോ കുട്ടികൾക്കും വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ ആ രാജ്യത്തിനോടും ആ സംവിധാനങ്ങളോടും ചെയ്യുന്ന ഒരു നന്ദികേട് കൂടിയാവില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അഥവാ മറ്റാർക്കോ കിട്ടേണ്ട സീറ്റുകൾ പഠന മികവ് കൊണ്ട് ഈ പെൺകുട്ടികൾക്ക് ലഭിച്ചു. അവർ പഠിച്ചു മുന്നേറി തൊഴിൽ നേടാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നു, അതിനും സർക്കാർ സംവിധാനത്തിലൂടെ പഠിച്ചു. ഇത്രയും വളരെ ടൈറ്റായ ആ കോഴ്സിന് പഠനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം ലഭിക്കുകയും പഠിക്കുകയും ചെയ്ത് അവർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി പിന്നീട് അവരെ പഠിച്ച ആ മേഖലയിൽ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ച ആ സമ്പത്ത്, അത് സർക്കാരിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൊതുസമ്പത്ത് കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു സമ്പത്തിനെ ഒരു പരിഗണനയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയുമില്ലാതെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് കൂടി തുല്യമല്ലേ എന്നൊരു ചിന്ത കൂടി ഇവിടെ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അർഹമായ സ്ഥാനത്തോടുകൂടി ഒരു പരിഗണനയോടുകൂടി നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് വീട്ടിലിരുന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇടപെടാൻ പറ്റിയ പ്രയാസങ്ങളില്ലാത്ത മേഖലയിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു തടസ്സമല്ല. ആ രൂപത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്,
3: ഈ കോവിഡ് എന്നുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഒരു വലിയ മാറ്റം അല്ല നമ്മുടെ സമൂഹത്തിലുണ്ടായി. വർക്ക് അറ്റ് ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാന്നാണല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന മോണിറ്ററി ബെനഫിറ്റ് നേടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പൊ ഹിഫ്ല് കൈവശം പഠിപ്പിക്കുന്ന ഒരുപാട് അക്കാദമികളുണ്ട്. അത് ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണ് റൺ ചെയ്യുന്നത്. ഇതുപോലെ ഈ ഓൺലൈൻ സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അവരുടെ സ്കില്ലുകളെ നമ്മൾ കണ്ടെത്തണം. മറ്റൊന്ന്, ഈ ഡ്യൂട്ടീസ് കുറെ ഷെയർ ചെയ്യപ്പെടണം അല്ലെ. പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് പ്രാവീണ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്യാം. എന്നാൽ സ്ത്രീകൾക്ക് കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവര് ചെയ്യുമ്പോ അവർക്ക് അവിടെ ഒരു ഇടം കിട്ടുകയാണ് അല്ലെ. വെറുതെ ഒരാള്, ഏൻ ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് ഹോം എന്നൊരു ചൊല്ലുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ പൈശാചിക ഭവനമാണ് അല്ലെ. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ എല്ലാ ഷെയ്ത്താന്മാരും ഇറങ്ങി വരിക. അപ്പോ ഇവർക്ക് എൻഗേജ്മെന്റ് ഉണ്ടാവുമ്പോ, നല്ല കാര്യങ്ങളിൽ നിരന്തരം എൻഗേജ് ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്ക് ഉണ്ടാവുമ്പോ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സൃഷ്ടിപരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും. ഇത് ഡിസ്ട്രക്റ്റീവ് ആയ ചിന്തകൾ വരാനുള്ള കാരണം എന്താണ്? എല്ലാം നിങ്ങൾക്ക് എല്ലാറ്റിനും അവസരമുണ്ട്, എനിക്കൊന്നിനും അവസരമില്ല. അപ്പൊ അതിനെ പോസിറ്റീവ് ട്രൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഭർത്താവിന്റെ ഡ്യൂട്ടി ഭർത്താവ് ചെയ്താൽ തന്നെ കുറെ കുടുംബ കലഹങ്ങൾ, ഡൈവേഴ്സിൽ നിന്നുള്ള മോചനം സാധ്യമാകും എന്നുള്ളതാണ് പറയാനുള്ളത്.
2: ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിനെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിനൊരു വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞു, അതുപോലെ പരിഗണന, സമയം ചെലവഴിക്കുന്നത്, സ്കില്ലുകൾ ഉള്ള വിദ്യാഭ്യാസം നേടിയ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് നൽകേണ്ട ഒരു പരിഗണനയും ശ്രദ്ധയും, അതുപോലെ തന്നെ അവർക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലയിലേക്ക് ഇടപെടാനുള്ള ഒരു അവസരം നൽകിയാൽ ദാമ്പത്യ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ നല്ലൊരു കാര്യമാണ്. ഇനി ഇതുപോലുള്ള റീസണുകൾ ഉണ്ടോ?
3: പിന്നെ ഈ ഡിവോഴ്സിലേക്ക് വരാനുള്ള വലിയൊരു കാരണം ശാരീരിക മാനസിക പീഡനങ്ങളാണ് അല്ലേ. നാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ വലിയ ഒരു തത്വം, രണ്ട് അവയവങ്ങളുടെ കാര്യത്തിൽ ജാമ്യം നിൽക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ കാര്യം ഞാൻ ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞതിൽ ഒന്ന് നാവാണ്. അപ്പോ ഈ നാവിനെ ഈ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് പെണ്ണിന്റെ കുടുംബത്തെ ബിലിറ്റിൽ ചെയ്യുന്ന സംസാരങ്ങൾ ഭർത്താവ് നടത്തുമ്പോൾ അവരുടെ വ്യക്തിത്വമാണ് ഇല്ലാതാവുന്നത്, അവരുടെ കുടുംബത്തെയാണ് ഇവർ അപമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ ശാരീരിക പീഡനങ്ങൾ, ചില ഭർത്താക്കന്മാരെങ്കിലും അവരുടെ ഈർഷ്യം മുഴുവനും പ്രകടിപ്പിക്കാൻ വേണ്ടി ഭാര്യമാരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചിലവര് ശാരീരികമായിട്ട് അടിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കൗൺസിലിംഗ് കേസിൽ, ഭർത്താവ് വലിയ ശുണ്ടിക്കാരനാണ്, ദേഷ്യക്കാരനാണ്, അപ്പൊ കൗൺസിലിംഗിന് വന്നപ്പോ അവര് പറഞ്ഞത് ഭാര്യയുടെ ചെവിയാണ് ഇയാൾ പോയിട്ട് കടിച്ചത്. കാരണം ഭാര്യ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും ഇയാൾ പോയിട്ട് ചെവി കടിച്ചു എന്ന് പറഞ്ഞാൽ അത് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പൊ ഈർഷ്യ അത്ര

0: ശാരീരികമായ പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോ അവള് ചിന്തിക്കുകയാണ്, ഇയാളുടെ മുമ്പിൽ തന്നെയാണല്ലോ ഞാൻ എന്റെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത്, ഈ മക്കളുടെ ഉപ്പ എന്നെ അയാളെ ഏൽപ്പിക്കുമ്പോ വാപ്പ സുരക്ഷിതമായ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അധ്യാപനം ഒന്ന് രണ്ട് വാഷിറൂൻ ബിൽ മാറൂഫ്, ഏറ്റവും മാന്യമായിട്ടാണ് ആ പെണ്ണിനെ ഡീൽ ചെയ്യേണ്ടത്, ഒരു വളവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആ വളവുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അവരിൽ നിന്ന് ബുദ്ധിശൂന്യമായ സംസാരങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് ഭർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അല്ല എങ്കിൽ കുടുംബം ശിഥിലമാവും. അതുകൊണ്ട് ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഭാര്യയോടാണ് ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് അല്ലെ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് തന്റെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തൊക്കെ അപാകതകളുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ നമ്മളത് തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ വൈവാഹിക മോചനത്തിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: ഗാർഹിക പീഡനങ്ങൾ, അത് മാനസികമായി ശാരീരികമായി പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു വില്ലൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഏറ്റവും നന്നായി തൻ്റെ ഇണയോട് പെരുമാറുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ എന്നാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ തൻ്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഉത്തമൻ ആരാണെന്ന് ചോദിച്ച സമയത്ത് റസൂൽ പഠിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, തങ്ങളുടെ വീട്ടുകാരോട് അഥവാ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആൾ എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോരായ്മകൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകളിൽ ഒരുപക്ഷെ അത് കൂടുതലാവാം. അവർക്കൊരു കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ കുറവിനെ വിട്ടേക്കൂ, അവരിലുള്ള ഒരുപാട് ഗുണങ്ങളില്ലേ, ആ ഗുണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ മുന്നോട്ട് പോവുക. ഇനി ഈ ഗാർഹിക പീഡനങ്ങൾ, മാനസിക പീഡന, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഇത്രയും കാലം സ്ത്രീകൾക്കായിരുന്നു നേരിട്ടത് എങ്കിൽ, ആധുനിക കാലഘട്ടത്ത് ഒരു റിവേഴ്സ് അല്ലെങ്കിൽ ഒരു റിവഞ്ച് ആ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പീസ് റേഡിയോയിൽ തന്നെ ലഭിച്ച ചില ഫീഡ്ബാക്കുകൾ, അഥവാ ഇത്രയും കാലം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതും അഡ്രസ്സ് ചെയ്തിരുന്നതും പുരുഷന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നെങ്കിൽ, ഇന്ന് അതേ കാര്യം തിരിച്ചും ഭാര്യമാരിൽ നിന്നും തിരിച്ച് ഭർത്താക്കന്മാർക്കും അനുഭവിക്കുന്നു.
0: അതെ, നമുക്ക് ശരിക്ക് ഇപ്പൊ ഇത് രണ്ട് ടോപ്പിക്കായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് രണ്ട് എപ്പിസോഡിലായിട്ട് ചർച്ച ചെയ്ത് വരുന്നത്, ഒരു ഭാര്യ അവളുടെ മനസ്സിൽ ഡിവോഴ്സ് എന്നുള്ള ചിന്ത ഉദിക്കാനുള്ള ബേസിക് റീസൺസ് എന്താണെന്നാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് വേർഷനില് ഭാര്യമാര് മറ്റ് സ്ത്രീകളെ തേടി പോകുന്ന ദുരവസ്ഥ ഉണ്ട്.
1: ഭർത്താക്കന്മാര്
0: മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിലേക്ക്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് സാർവത്രികണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പോൺ അഡിക്ഷനിലേക്കും വിവാഹേതര ബന്ധത്തിലേക്കും ഒരു പുരുഷൻ എത്തിപ്പെടുന്നു, അതൊരു വലിയ ചർച്ചയാണ്. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക് നമുക്ക് ഡീൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അപ്പോ നമ്മുടെ വീടുകളിൽ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കുക, അഥവാ ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കാന്നുള്ള, പ്രത്യേകിച്ച് പുരുഷന്മാർ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന് പലപ്പോഴും ബലിയാടാവുന്ന നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണെന്നുള്ളതാണ്. ഇന്നലെ വന്ന ഒരു കമന്റ്, കിട്ടിയ ഒരു മെസ്സേജ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ, എനിക്കും മക്കൾക്കും ജീവിക്കാൻ വയ്യ, എത്രത്തോളം കാലമാണ് ഇദ്ദേഹത്തിൻ്റെ ആട്ടും ചവിട്ടും അതുപോലെ തന്നെ ശകാരവും ദ്രോഹങ്ങളും സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ദാമ്പത്യ ജീവിതം തകരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഭർത്താക്കന്മാരുടെ ഇതുപോലെ, ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായ ഏവർക്കും 100 അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ വീട്ടിലേക്കെത്തുമ്പോൾ ഈ രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരേ മുഖമേ ഉണ്ടാവാവൂ, അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും സുന്ദരമായ മുഖം നമ്മൾ കാണിക്കേണ്ടത്, പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം, അഥവാ നമ്മൾ ചുറ്റുഭാഗത്തും ജീവിക്കുന്നവരൊക്കെ കീറിപ്പറിച്ച് ജീവിക്കുകയും പുറത്ത് വളരെ സന്തോഷകരമായി ഏറ്റവും നല്ലവനായി ജീവിക്കുക എന്നുള്ളത് ഒരു പുറംപൂച്ച് കാണിക്കലാണല്ലോ. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയാവാൻ ശ്രമിക്കുക എന്നുള്ളത്, അഥവാ ഒരു കണ്ണാടി പോലെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണ്, നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. നമ്മളിൽ നിന്നും ഏറ്റവും നന്മകൾ ലഭിക്കേണ്ടവർ, നമ്മുടെ എല്ലാവിധ നല്ല ഗുണങ്ങളും ലഭിക്കേണ്ടത് ഏറ്റവും അർഹരായ ആൾ, ഹൂ ഇസ് ദ ഫസ്റ്റ് ഡിസേവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ തന്നെ

0: മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഒരു വൈവാഹിക മോചന വിവാഹമോചനത്തിന്റെ ചിന്തകളോ ചോദ്യങ്ങളോ അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്.
1: അല്ല, ഈ പെൺകുട്ടികൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ജീവിതം കണ്ടിട്ട് അവർക്ക് തന്നെ എന്ത് തോന്നാണ്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അപ്പോൾ എനിക്ക് ഈ ദാമ്പത്യ ജീവിതം വേണ്ട എന്നൊരു ചിന്ത കുട്ടിയിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ മാതാപിതാക്കളുടെ കലഹങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ വലിയ മറ്റൊരു കാരണം താരതമ്യ പഠനം. അതായത് ഈ അടുത്തു വന്നൊരു കേസില് ഭാര്യ പറയാണ് മൂത്തച്ചിയെ, അല്ല അതായത് ജ്യേഷ്ഠന്റെ ഭാര്യ, അപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യനെ കണ്ടുപഠിക്കും, അല്ലെങ്കിൽ ഇന്നാളെ
0: കണ്ടുപഠിക്കും.
1: അതായത് ഈ ഒരു താരതമ്യ പഠനം, കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ളത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും യുനീക്കാണ്, അതുല്യവരാണ്. അപ്പൊ എന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭർത്താവ് ഇന്ന ആളുടെ വൃത്തി കണ്ടുപഠിക്കും, ഇന്ന ആളുടെ വേഷവിധാനം കണ്ടുപഠിക്കും, ഇന്ന ആളുടെ പാചകം കണ്ടുപഠിക്കും, ഇന്ന ആളുടെ പെരുമാറ്റം കണ്ടുപഠിക്കും. ഇതിങ്ങനെ ഉരുളക്കുപ്പേരി ഉരുവിടുമ്പോ സ്വാഭാവികമായിട്ട് അവക്ക് തോന്നുകയാണ്, ഞാൻ എന്തിനാ ഇയാളെ കൂടെ ജീവിക്കുന്നത്, ഇയാൾക്ക് അയാളെ കല്യാണം കഴിച്ചാ പോരെ. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതൊക്കെ ഒരു ആവേശ കമ്മിറ്റി ആയിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളാണ്, വികാരത്തിനടിമപ്പെട്ടുള്ള സംസാരങ്ങൾ. പലപ്പോഴും വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നത് ഇത്തരം വാക്കുകളാണ് അല്ലെ. ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ ഡിറ്റാച്ച്മെന്റ് ആക്കുന്നതായിരിക്കും ഈ സംസാരം
0: അല്ലെ.
1: ഇപ്പൊ ഭാര്യ നല്ല ഒരു പാചകം ചെയ്ത് ഭക്ഷണം മുന്നിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ പാചകം ചെയ്ത ഭക്ഷണത്തെ കുറ്റം പറയുന്നു, എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ഒരാൾ കൊണ്ടുവന്ന ആ ഫുഡ്, അത് അയൽവാസിനി കൊണ്ടുവന്ന ഫുഡായിരിക്കും, അത് ഏറ്റവും സൂപ്പർ ടേസ്റ്റി ആണ്, എന്നിട്ട് ആ ഉണ്ടാക്കി അവളെ ഞാൻ മതുകയാണെങ്കിൽ ഭാര്യക്ക് എത്ര ഫീൽ ചെയ്യും? ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഒരു പെൺകുട്ടിക്ക് മറ്റ് സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, സ്ത്രീകളോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിൽ മറ്റ് സ്ത്രീകളെ കുറിച്ച് വിവരിച്ചു കൊടുക്കരുത് അല്ലെ. അങ്ങനെ വിവരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭർത്താവിന് ആ സ്ത്രീയോട് ഒരു താല്പര്യം തോന്നാനുള്ള കാരണമാവും. അപ്പോ അത്രമാത്രം ഇസ്ലാം ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് മെരിറ്റൽ ലൈഫിനെ സംബന്ധിച്ച്, ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ശരിയായ അവബോധം ഇന്നത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയും, ഇപ്പൊ ഫിസിക്സ് പഠിക്കാൻ പോകുന്നു, ജിയോളജി പഠിക്കാൻ പോകുന്നു, MBBS പഠിക്കാൻ പോകുന്നു, അവിടെ ഒന്നും എങ്ങനെ ഭാര്യയും ഭർത്താവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കണം എന്നുള്ള പഠനം, ധാർമ്മിക പഠനം, എത്തിക്സ് പഠിപ്പിക്കുന്നില്ല അല്ലേ. അപ്പോ MBBS കംപ്ലീറ്റ് ചെയ്ത ഒരാൾ പെട്ടെന്ന് വിവാഹം ചെയ്യപ്പെടുകയാണ്, ചെയ്യപ്പെടുന്നതിന് മുമ്പ് പ്രീ റിക്വിസിറ്റ് ആയിട്ടുള്ള, അതിന് മുന്നോടിയായിട്ടുള്ള ഇത്തരം കോഴ്സ് കിട്ടാത്തത് കൊണ്ട് അവര് യാന്ത്രികമായിട്ട് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായി ബിഗിനിങ്ങിൽ തന്നെ ഒരുപാട് എറേഴ്സ്, ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു. പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വലിയ വില കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വീണ്ടും സ്നേഹക്കൂടിൽ ഊന്നി പറയാനുള്ള വിഷയം, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ആൺകുട്ടികളാണ് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്, പെൺകുട്ടികൾ ആ രംഗത്ത് കുറച്ചുകൂടി മുന്നിലാണ്. കാരണം ഇത്തരം പ്രീ മാരിറ്റൽ കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പഠിതാക്കളായി വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആൺകുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നത് എനിക്ക് അത്തരം കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊക്കെ അറിയാം, എന്നാൽ ഒരു ചുക്കും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. പലപ്പോഴും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഉന്നത ബിരുദങ്ങളുള്ള ആളുകൾ കൗൺസിലിങ്ങിനെത്തുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന കാര്യം, ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത്തരം പഠനങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, അവർ പറയുന്നത് ഏറ്റവും വീക്ക് പുരുഷന്മാരാണ്, പുരുഷന്മാർക്കാണ് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഒരു ചുക്കു അറിയാത്തത്. അതുകൊണ്ട് നിർബന്ധമായും മഹല്ലടിസ്ഥാനത്തിൽ, മുമ്പൊരിക്കൽ സ്നേഹക്കൂടിൽ ഞാൻ ഇത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മഹല്ലടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും പ്രീ മാരിറ്റൽ കോഴ്സ് കൊടുക്കുക എന്നുള്ളത് വിവാഹത്തിന് മുമ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആക്കണം. ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിൽ വളരെ കൃത്യമായ മാനദണ്ഡം സ്വീകരിക്കുന്നുണ്ട്. അതേ അവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം ഡൈവേഴ്സുകളുടെ എണ്ണം കുറക്കാൻ നമുക്ക് സാധിക്കും.
2: മാഷാല്ലാ, സ്നേഹക്കൂടെ നമുക്ക് എന്നും വ്യത്യസ്തമായ പ്രശ്ന പരിഹാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കുളിർത്തന്നലായി മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആശയങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന നിമിഷങ്ങളാണ് സ്നേഹക്കൂട് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ സ്ത്രീ വിവാഹമോചനം തേടുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തിനുള്ള പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂട് നമ്മോട് പങ്കുവച്ചത്. ഇൻഷാല്ലാ ഇനി നാം പ്രവേശിക്കുന്നത് ആഴത്തിലുള്ള ഒരു പഠന സെഷനിലേക്കാണ്. അൽ ഉസൂൽ.
3: ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്താണ് ഹദീസ് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وسيد الخلق اجمعين محمد بن عبد الله بن عبد المطلب وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ മുഖേന വഹയായി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അവൻ്റെ കലാമാണ്. അതിൻ്റെ വിശദീകരണമായി ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നു കൊടുത്ത വഹയിൻ്റെ മറ്റൊരു രൂപമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഈ രണ്ട് കാര്യങ്ങളും മുസ്ലിം സമൂഹം മുറുകെ പിടിക്കുന്ന കാലത്തോളം അവർക്ക് വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും സംഭവിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി ഹദീസുകളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും ശൈഐനി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമ, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്കൊരിക്കലും വ്യതിയാനമുണ്ടാവുകയില്ല. അതൊന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാകുന്നു. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മഹാഭൂരിഭാഗം ആളുകളും അവർ ഏകദേശം ഒരു ധാരണ ഖുർആനെ സംബന്ധിച്ച് കരസ്ഥമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ പൂർണമായും സ്വീകരിക്കേണ്ടതാണെന്നും ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ഇരുലോകത്തും അവന് നഷ്ടമാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മഹാഭൂരിഭാഗവും അംഗീകരിച്ച് കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതേസമയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ, അതിനെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാനപരമായ ഉസൂലുകളെ സംബന്ധിച്ചും മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിന് ഇന്നും അജ്ഞത മാത്രമാണ് മുതൽക്കൂട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ ഖുർആൻ സ്വീകരിക്കുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശാലമായ ഒരു മേഖലയാണെന്നും അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്നും ഒക്കെയുള്ള ഒരു ധാരണ സമൂഹത്തെ അറിയാതെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാം, അത് വളരെ ലളിതമാണ്. അതിൻ്റെ പ്രമാണങ്ങൾ ലളിതമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വളരെ ലളിതമാണ്. ഇസ്ലാമിൻ്റെ ഏതൊരു അനുഷ്ഠാന കാര്യങ്ങളും ലളിതമായതുപോലെ തന്നെ ആ പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ്. ഖുർആനിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉസൂലുകൾ, എങ്ങനെയാണ് നാം ഹദീസുകൾ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെയാണ് സ്വീകാര്യമായ ഹദീസുകൾ ഏതൊക്കെയാണ് ദുർബലങ്ങളായ ഹദീസുകൾ, ഏതൊക്കെ ഹദീസുകളാണ് നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയത്, ഏതൊക്കെ ഹദീസുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അമൽ ചെയ്യുക, ഒരു ഹദീസ് എപ്പോഴാണ് ദുർബലമാകുന്നത്, ഒരു ഹദീസ് ഏതൊക്കെ നിബന്ധനകൾ പൂർത്തിയായാലാണ് സ്വഹീഹായിത്തീരുക എന്നിത്യാദി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സാവധാനത്തിൽ വളരെ വിശദമായി അതിൻ്റെ നാനാ വശങ്ങളെയും ചർച്ച ചെയ്ത് വളരെ കൃത്യമായ പ്രമാണബദ്ധിതമായ ഒരു പഠന രീതിയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഖുർആനാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാകട്ടെ 14 നൂറ്റാണ്ട് പ്രായമുള്ള ഇന്ന് നമ്മൾ അവയെ സ്വീകരിക്കുന്നത് കൃത്യമായ സനദിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇസ്ലാമിക പ്രമാണങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലും പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിൽ പെടാത്ത ആയത്തുകൾ ആ ഖുർആനിലേക്ക് അവർ കടത്തിക്കൂട്ടാൻ പല കാലഘട്ടത്തിലും അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഷിഈ വിഭാഗത്തിൽപ്പെട്ട കടുത്ത ഇസ്ലാമിക വിമർശകന്മാരും ഇസ്ലാമിക ശത്രുപക്ഷത്ത് നിൽക്കുന്നവരും ഖുർആനെ തകർക്കുവാനും ഈ വിശുദ്ധ ഖുർആനിൽ അഥവാ നിലവിലുള്ള വിശുദ്ധ ഖുർആനിൽ തഹരീഫുകൾ കൈക്രീകൾ നടന്നിട്ടുണ്ട് എന്നും സ്ഥാപിക്കുവാൻ വേണ്ടി അവർ പല ആരോപണങ്ങളും ഖുർആനിന് നേരെ ഉന്നയിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ 70,000 ചെല്ലാനും ആയത്തുകളുണ്ടായിരുന്നുവെന്നും അതെല്ലാം പിന്നീട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ വെട്ടി ഒഴിവാക്കിയതാണെന്നുമൊക്കെയുള്ള വികലമായ ആരോപണങ്ങൾ ഇന്നും ഷിഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അംഗീകരിക്കുന്ന ഖുർആൻ 70,000 ഉം 7,000 ഉം ഒക്കെ ആയത്തുകളുള്ള ഖുർആനാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അംഗീകരിക്കുന്ന ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയായിക്കൊണ്ട് നൽകിയ വിശുദ്ധ ഖുർആൻ അത് മാത്രമാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കേവലം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൃത്യമായ സനദുകൾ ഓരോ ആയത്തുകൾക്കും ഓരോ സൂറത്തുകൾക്കും നമുക്ക് വിശദീകരിക്കാൻ ഉണ്ട്. അതുപ്രകാരം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾ സ്വീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് കള്ളന്മാർ, ഒരുപാട് വ്യാജവാദികൾ പ്രവാചകന്റെ കാലശേഷം തങ്ങളുടെ വികലമായ ആശയവും ആദർശവും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ആളുകൾക്കിടയിൽ മാർക്കറ്റ് ലഭിക്കുവാനും വേണ്ടി പ്രവാചകന്റെ പേരിൽ ഒരുപാട് കളവുകൾ അവർ ലോകത്ത് ഉടനീളം പ്രചരിപ്പിച്ചു വന്നിട്ടുണ്ട്. ആ കളവുകളെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളിൽ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് സനദുകളിലൂടെയാണ്. പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ട് സ്വഹീഹായ വന്നിട്ടുള്ള സനദുകളാണ് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ എക്കാലത്തെയും വലിയ ആയുധം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള, അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട കാര്യമാണ്. ആ സനദില്ലായിരുന്നെങ്കിൽ ലഖാല മൻ ശാ മാ ശാ, ഓരോരുത്തരും അവനുദ്ദേശിക്കുന്നത് പറയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പോൾ ഹദീസിന്റെ അടിസ്ഥാന വശങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഐഡന്റിറ്റി തന്നെ സനദുകളാണ്. ഒരു പ്രവാചകനിലേക്ക് സ്വഹീഹായ സനദുകൾ ചേർത്തപ്പെടുന്ന ഒരു സമുദായമുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിം ഉമ്മത്ത് മാത്രമായിരിക്കും. മറ്റൊരു സമുദായത്തിനും അവരുടെ പ്രവാചകനിലേക്ക് സ്വന്തം സനദുകൾ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരുടെയോ അവരുടെ ഇമാമുകളിലൂടെയോ സനദുകൾ സഹിതം ചേർത്ത് പറയാൻ അവർക്കൊരിക്കലും സാധ്യമല്ല. എന്നാൽ ഈ ഒരു പ്രത്യേകത മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും ഓരോ കലിമത്തുകളും ഹർഫുകളും അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും തങ്ങളുടെ ഏടുകളിൽ അവർ രേഖപ്പെടുത്തി വെക്കുകയും പിൻ തലമുറക്ക് അവർ പിന്നീടത് കൈമാറുകയും ചെയ്തുകൊണ്ട് ആ പരമ്പര അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവാചകന്റെ വിശദീകരണങ്ങളില്ലാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ നമുക്ക് കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അത് നടത്തിയത് പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നിമിത്തമോ അല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ് യൂഹ, അവിടുന്ന് സംസാരിക്കുന്നത് സ്വന്തം ഇച്ഛപ്രകാരമല്ല, അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹികൾ മാത്രമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ 53 അധ്യായമായ സൂറത്തുൻ നജ്മിൽ വിശദീകരിക്കുന്നു. അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം, വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ, പ്രവാചകരെ നിങ്ങളിൽ നിന്ന് നാം ഒരു ദിക്ർ ഇറക്കിയിരിക്കുന്നു, ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ആ പ്രവാചകൻ തന്നെ വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവിടുത്തേക്ക് ഒരു ദിക്റിനെ അഥവാ പ്രവാചകന്റെ ഖുർആനിന് പുറമെയുള്ള വഹികളാകുന്ന സുന്നത്തിന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിശദീകരിക്കുന്നു. അപ്രകാരം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഏത് കാര്യങ്ങളിലും, അത് വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അതുപോലെ തന്നെ അനുവാദങ്ങളാകട്ടെ നടപടിക്രമങ്ങളാകട്ടെ സാമ്പത്തിക കൗടുംബിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ മേഖലകളിലെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ അവൻ ഉത്തമ മാതൃകയുണ്ട്. ആ മാതൃക അവൻ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹസാബിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക സ്വഹാബത്ത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ ഓരോ ചലനങ്ങളും പ്രവാചകന്റെ ഓരോ വാക്കുകളും പ്രവാചകന്റെ ഓരോ നിരീക്ഷണങ്ങളും പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ അനുനിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അവർ ഒപ്പിയെടുക്കുകയും കഴിവുള്ളവർ അത് എഴുതി വെക്കുകയും ചെയ്തിരുന്നു എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകനിൽ നിന്ന് കേട്ട എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. അപ്പോൾ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുകയാണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കുന്നതിനെ വിലക്കി. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തെ സംബന്ധിച്ച് അറിഞ്ഞു. പ്രവാചകൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസിനോട് ഇപ്രകാരം പറഞ്ഞു, ഉക്തുബ് ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്ഖുൻ, അബ്ദുല്ലാ നീ എന്നിൽ നിന്ന് കേൾക്കുന്നതെല്ലാം നീ എഴുതി വച്ചേക്കുക, കാരണം എന്നിൽ നിന്ന് ഹക്കല്ലാതെ ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസിനെ തെറ്റിപ്പെടുത്തുകയാണ്. അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ വച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു, വല്യുബല്ലിഉ ശാഹിദുൽ ഗായിബ് ഫഇന്ന ശാഹിദ അസാ അൻ യുബലഗ മൻഹു ഔ ആലഹു മിൻഹു, ഇന്ന് ഹാജറുള്ളവൻ ഹാജറില്ലാത്തവന് എത്തിച്ചു കൊടുക്കട്ടെ, ചിലപ്പോൾ എത്തിച്ചു കൊടുക്കപ്പെടുന്നവനായിരിക്കാം എത്തിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കുവാൻ പ്രവാചകൻ അനുവാദം കൊടുക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഈ പ്രമാണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രവാചക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. ആ പ്രവാചകന്റെ ഹദീസുകളെ സംരക്ഷിക്കുകയും ആ പ്രവാചകന്റെ ഹദീസുകളെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ സംഗതിയാണ്. അതുകൊണ്ടുതന്നെ 1st century മുതൽ അതല്ല പ്രവാചകന്റെ കാലഘട്ടം മുതൽക്കു തന്നെ. ഖുർആനിനെ എപ്രകാരമാണോ ഇതിന്റെ ആളുകൾ സംരക്ഷിച്ചത്, അപ്രകാരം തന്നെ അവർ പ്രവാചകന്റെ ഹദീസുകളെയും സംരക്ഷിക്കുന്നതിൽ ശുഷ്കാന്തിയും താൽപര്യവും കാണിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പ്രവാചകന്റെ ഹദീസുകളെ നല്ലതെന്നും തീയതെന്നും വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ നല്ലതിനെ പൂർണമായി സ്ഥിരീകരിച്ച് അതിലെ തീയതിനെ വേണ്ടാത്തതിനെ പ്രവാചകന്റെ മേലിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളെ പൂർണമായും നിരാകരിക്കുന്ന ഒരു ശൈലി പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിന്റെ അഥവാ മുസ്തലുഹുൽ ഹദീസിന്റെ ആരംഭം ഇവിടെ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വധത്തോടുകൂടി തുടങ്ങുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വധത്തോടുകൂടി ശക്തി പ്രാപിക്കുകയും ചെയ്ത ഫിത്ന, ആ ഫിത്നയ്ക്കു ശേഷം സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും പ്രവാചകന്റേതായിക്കൊണ്ട് ഒരു ഹദീസ് കേൾക്കുമ്പോൾ ആ ഹദീസ് കേട്ട ഉടനെ തന്നെ സ്വീകരിക്കുന്ന പതിവ് സ്വഹാബികൾക്കുണ്ടായിരുന്നില്ല. അവർ ആ പറഞ്ഞ വ്യക്തിയോട് പറയും, സമ്മൂലന രിജാലക്കും, നിങ്ങളുടെ ഈ ഹദീസിന്റെ സനദ് അതിന്റെ രിജാലികളെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരിക എന്നവർ പറയുമായിരുന്നു. കാരണം ആ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടതെല്ലാം സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി അന്ന് മാറിയിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് ഉസൂലുൽ ഹദീസിന്റെ ഉത്ഭവം തുടങ്ങുന്നത്. പ്രവാചകന്റെ ഹദീസുകളെ വേർതിരിക്കുന്ന മാനദണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ തുടക്കം കുറിച്ചത് പ്രവാചകന്റെ സ്വഹാബത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ പ്രവാചകന്റെ പേരിലുള്ള ഹദീസുകളിൽ ഒരുപാട് കളവുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ ഒരുപാട് വ്യാജ ഹദീസുകളും രംഗത്തു വരികയുണ്ടായി. ആ രംഗത്തു വന്ന ഹദീസുകളെ അവർ സ്വഹീഹെന്നും ളഈഫെന്നും അതേപോലെ തന്നെ മൗളൂ എന്നുമൊക്കെ വേർതിരിച്ച് പ്രവാചകന്റെ പേരിൽ സ്ഥിരപ്പെട്ട ഹദീസുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഉസൂലുൽ ഹദീസ് എന്ന് വിളിക്കുന്നതും നമ്മൾ ഇന്നും അതൊരു ശാസ്ത്രശാഖയായി അല്ലെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രമായി നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ ശാസ്ത്രശാഖയുടെ അല്ലെങ്കിൽ മഹത്തായ എൽമിന്റെ അടിത്തറ അതാണ്. ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ശാസ്ത്രശാഖകളിൽ ഒന്നാണ് ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ചുള്ള പഠനം. കാരണം ഈ പഠനമില്ലായെങ്കിൽ ഉസൂലുൽ ഹദീസ് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, ഹദീസിനെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടത്ര വിവരമില്ല എങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അയാൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിത്തീരും. അങ്ങനെ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ശക്തിയായി താക്കീത് നൽകിയ അവിടുത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് നൽകിയ പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുക എന്ന അതിഗുരുതരമായ തെറ്റ് നമ്മൾ ചെയ്യുന്നവരായിത്തീർന്നേക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനന്നാർ, എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വമായി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറ അന്നഹു കദീബ് ഫഹു അഹദുൽ കാദിബൈൻ, ഒരാൾ ഒരു ഹദീസ് പ്രവാചകന്റേതായിക്കൊണ്ട് ഉദ്ധരിക്കുന്നു, അത് കളവായിക്കൊണ്ട് അയാൾ കാണപ്പെടുകയാണ് എങ്കിൽ ഫഹു അഹദുൽ കാദിബൈൻ, ആ കളവാണെന്നറിഞ്ഞിട്ടും അയാളത് പറയുകയാണെങ്കിൽ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനായി അയാൾ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് നല്ലതും തീയതും വേർതിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസ് എന്നുള്ളത്. ഈ ഉസൂലുൽ ഹദീസിന്റെ ബാലപാഠങ്ങൾ അറിയാതിരുന്നാൽ, അതിനെ സംബന്ധിച്ചുള്ള പഠനം നമ്മൾ നടത്താതിരുന്നാൽ, സ്വഹീഹായ ഹദീസുകളെ ളഈഫാക്കുകയും ളഈഫുകളെയും മൗളൂഉകളെയും പ്രവാചകന്റെ പേരിൽ കെട്ടിപ്പറയുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്യും. അത് നമ്മുടെ ഇരു ലോകത്തെയും ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് ഉസൂലുൽ ഹദീസ് എന്നും ആ ഉസൂലുൽ ഹദീസിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഏതൊക്കെയാണെന്നും ഇൻഷാ അള്ളാ നമുക്ക് വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ ഹദീസുകളാണ് സ്വഹീഹായി വരിക, ഏതൊക്കെ ഹദീസുകളാണ് ദുർബലങ്ങളാവുക, ഹദീസുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ റാവിമാരിലൂടെ വന്ന ഹദീസുകളാണ് സ്വീകരിക്കുക, ഏതൊക്കെ റാവിമാരുടെ ഹദീസുകൾ സ്വീകാര്യമല്ല എന്നിങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ, ഒരു മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറെ ആഴത്തിൽ പഠിക്കാനുള്ള ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് അൽ ഉസൂൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. എന്താണ് ഹദീസ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സംസാര വിഷയം. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ കൂടെ ഈ സമയത്ത് ഉണ്ടായിരുന്നത് ഹനീഫ വണ്ടൂർ ആൻഡ് മുസ്തഫ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവന്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എന്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
2: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅഖുലു മിൻഹു ലഹ്മൻ തരിയാ വതസ്തഖ്രിജു മിൻഹു ഹിൽയതൻ തൽബസൂനഹാ وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون.
2: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പൊ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
5: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
2: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
5: എന്നിട്ട് പോയപ്പോ കേട്ടോ,
2: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച, ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
5: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെലിയത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു
2: സുബ്ഹാനഹു വതആല. അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
5: അതെ,
2: എന്തിനാണിതൊക്കെ ഒരു ചിന്ത, മാഷാല്ലാ.
5: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
2: അതെ,
5: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നെന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
6: പീസ് റേഡിയോയിൽ ഇനി സുപദം, നബിദിനാഘോഷവും ചില ദുർബല തെളിവുകൾ, അവതരിപ്പിക്കുന്നത് മുഷ്താഖ് അൽഹിക്കമി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ പല വിധത്തിലുള്ള ആചാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചൊരു മാസത്തെ പരിഗണിച്ചു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് മനസ്സിലാക്കിയും ആ ദിവസം ഒരു ആഘോഷമായി ഒരു പ്രത്യേകതരം ആരാധനാക്രമങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ നാടുകളിലുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും തെരുവുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണത്. അതിൻ്റെ ഭാഗമായി മറ്റു ഇതര പ്രോഗ്രാമുകൾ, പരിപാടികൾ, പ്രത്യേകതരം ആരാധനകൾ, ചടങ്ങുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരമൊരു മാസത്തിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പലപ്പോഴായി നമ്മുടെ എപ്പിസോഡുകളിലൂടെയും മറ്റു ക്ലാസ്സുകളിലും ഒക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം, ഈ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നതും പിന്നീട് സ്വഹാബത്തിലൂടെ താബിഉകളിലൂടെ കൈമാറിപ്പോന്ന ഒരു ശരിയായ മതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മതം അത് മുന്നോട്ട് പോകുന്തോറും അതിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാകും, അതിലേക്ക് പുതിയ ആചാരങ്ങൾ ചില ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ അത്തരം പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പാടെ ഒഴിവാക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ, അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയൊക്കെ മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നബിയുടെ കാലത്ത് ഇങ്ങനൊരു ജന്മദിനാഘോഷം എന്നൊരു ആരാധന ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ആഘോഷം ആ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നബിയുടെ ശേഷക്കാരായ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളിൽ അങ്ങനൊരു ചടങ്ങ് ഉണ്ടായിരുന്നോ എന്ന പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വ്യക്തതയുള്ളൊരു കാര്യം, ഈ നബി ദിനാഘോഷം എന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ആരാധനാക്രമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല, സ്വഹാബത്തിൻ്റെ കാലത്തോ താബിഉകളുടെ കാലത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം, ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമാണ് ഇത് കൊണ്ടുവന്നത്. അല്ല, ഇസ്ലാമിനെ എല്ലാ കാലത്തും പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗമാണ് ഷിയാക്കൾ. അവരുടെ വിശ്വാസങ്ങൾ ശരിയായ ആശയത്തിൽ നിന്നും ബഹുദൂരം വിദൂരമാണ്. ശരിയായ ആശയത്തിൽ നിന്നും ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഷിയാക്കൾ. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരുപാട് ആചാരങ്ങളിൽപ്പെട്ട, ഒരുപാട് ആഘോഷങ്ങളിൽപ്പെട്ട ഒരു രീതി മാത്രമാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത്. പിന്നീട് കാലക്രമേണ അതിൻ്റെ സ്വീകരിക്കാൻ, അതിനെ പിൻപറ്റാൻ, ആഘോഷം കൊണ്ടു നടക്കാൻ ഉള്ള ആളുകൾ ഉണ്ടായി വരികയും അവർ ആഘോഷിച്ചു പോന്ന ഒരു പരിപാടിയാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ, അതിൻ്റെ പ്രമാണങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ, സുന്നത്തിൽ, നബിയുടെ ജീവിതത്തിൽ, പിന്നീട് നബിയെ ജീവനേക്കാളേറെ സ്നേഹിച്ച പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ ചൈതികളിൽ, അവരുടെ ശൈലികളിലൊന്നും കണ്ടുവരാത്ത ഒരു ആചാരം, ഒരു ആരാധനയാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തതയോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള ഉസ്താദുമാർ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ പൊതുവെ പറയാറുള്ള ചില കാര്യങ്ങളാണ്, നബിയുടെ കാലത്ത് ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, അതിന് ധാരാളം തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് ഹദീസിൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ ദുർബലമായ കെട്ടിയുണ്ടാക്കിയ ചില വാചകങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരം ചില രേഖകളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം, അതെത്ര കണ്ട് നമുക്ക് സ്വീകാര്യമാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു അതിനെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിലവർ ഉപയോഗിക്കുന്നൊരു വാചകം, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ആരെങ്കിലും പ്രവാചകൻ്റെ മൗലീദ് പാരായണത്തിന് ദിർഹമുകൾ ചിലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു പറഞ്ഞു എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. സമാനമായ വാചകങ്ങൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട്, അലിയു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുഅൻഹും ഹസനുൽ ബസ്രിയും ഇമാം ഷാഫിയും ഒക്കെ ഇതുപോലെയുള്ള വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ്റെ മൗലീദ് ആഘോഷത്തെക്കുറിച്ച്, പ്രവാചകൻ്റെ ജന്മദിനാഘോഷത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് എന്ന ഒരു ധാരണ കുറേ ആളുകളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വാചകങ്ങൾ ചില ആളുകൾ ബോധപൂർവം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി ആളുകൾക്കിടയിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിപ്പോന്ന ഖുലഫാഉർ റാഷിദീങ്ങളോ അല്ലെങ്കിൽ മറ്റു ഇതര സ്വഹാബത്തോ താബിഉകളോ തബഉ താബിഈങ്ങളിൽപ്പെട്ട ആരെങ്കിലും പ്രവാചകൻ്റെ ജന്മദിനാഘോഷം ആചരിക്കുന്നത് ഒരു നല്ല കർമ്മമാണ്, അത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളൊരു ആരാധനയാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ഏറ്റവും നല്ല തലമുറ എന്നെണ്ണി പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ പോലും ഇത്തരമൊരു വാചകം പറഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ, അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരിൽ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പേരിൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരിൽ, അതേപോലെ തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ പേരിലും, ഹസൻ അൽ ബസ്രി റഹിമുള്ളയുടെ പേരിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വാചകങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത്? അത് അവർ പറഞ്ഞതായി സ്വീകാര്യമായ വല്ല പരമ്പരയും കൈകളിലുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു ഗ്രന്ഥം അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥത്തിൽ ഈ വാചകങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥം ആരുടേതാണ്? അത് നമുക്കറിയാം, ആ ഗ്രന്ഥം മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന ഒരു പണ്ഡിതനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആ ഗ്രന്ഥം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനില്ല. അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടില്ല. അദ്ദേഹം ഇത്മാമു നിഅമത്തുൽ കുബറ എന്ന വേറൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമ്മളിപ്പോൾ പരാമർശിച്ച വാചകങ്ങളൊന്നില്ലതാനും. എന്നാൽ അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കി അതിൽ ഇത്തരം കുറേ വാചകങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നതല്ലാതെ മറ്റൊന്നും ഇവിടെ കാണാൻ സാധിക്കുകയില്ല. ഇനി അദ്ദേഹത്തിന് ഇങ്ങനൊരു ഗ്രന്ഥമുണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്താലും അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് ഹിജറ 974. എന്നാൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഹിജറയുടെ ആദ്യകാലങ്ങളിൽ, ഹിജറ വർഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച മഹാന്മാരുമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 വർഷത്തിൻ്റെ കാലം, അതിൻ്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാചകം ഇവർ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അവരിലേക്ക് എത്തുന്നൊരു സനദ്, ഒരു പരമ്പര കാണിക്കൽ നിർബന്ധമാണ്. കാരണം അവർ പറഞ്ഞപ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആര് ഈ വാചകം കേട്ടു, പിന്നെ അവിടുന്ന് ആരും ഈ വാചകം കേട്ടു, അങ്ങനെ ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിലേക്ക് എത്തുന്ന ഒരു പരമ്പര കാണിക്കുമ്പോൾ മാത്രമാണ് അത് സ്വീകരിക്കേണ്ടുന്ന ബാധ്യത മുസ്ലിമുകൾക്കുള്ളൂ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഹദീസുകൾക്കും ഇതുപോലെയുള്ള സനദുകൾ ഉണ്ടായിരിക്കും. ആ സനദിലൂടെ മാത്രമാണ് നമ്മൾ ദീനിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ വാചകം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, 1500 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊരാൾ പറയുമ്പോഴേക്കും നമ്മളത് സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബത്തോ തൊട്ടുശേഷക്കാരായ താബിഉകളോ ഇങ്ങനെ വാചകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല. കാരണം അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനുള്ള ഏക മാർഗം അവരിലേക്കെത്തുന്ന സനദ്, ആ സനദിനെ പരിശോധിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ആ സനദിന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അവർ കളവ് പറയാത്തവരാണോ, അവർ ഇത്തരം വാചകങ്ങൾ ഉദ്ധരിക്കാൻ യോഗ്യരാണോ എന്നൊരു പരിശോധന നടത്തി ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് ഇത്തരം വാചകങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു സനദ് കൊണ്ടുവരികയോ അങ്ങനെ ഒരു പരമ്പര ഇതിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പറയപ്പെടുന്ന വാചകങ്ങളൊന്നും സ്വീകാര്യമായി സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഒന്നാമത്തൊരു കാര്യം ഇവിടെ എടുക്കുമ്പോൾ, ഇങ്ങനെ കുറേ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ, കുറേ സ്വഹാബത്തിൻ്റെ താബിഉകളുടെ തബഉത്താബിഉകളുടെ വാചകങ്ങൾ മുന്നിൽ വെച്ച് ഇവരൊക്കെ ജന്മദിനം ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അത് സ്വീകാര്യമായി വന്നിട്ടില്ല. അത് ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥകാരൻ്റേതായി അറിയപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ആ ഗ്രന്ഥത്തിൽ എവിടെയും ഒരു പരമ്പര അത് കൊടുത്തിട്ടില്ല. അത് സ്വീകാര്യമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സനദും അവിടെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഒന്നാമതായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തൊരു കാര്യം, മറ്റൊരു ഹദീസ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടാറുള്ളത് ഇമാം ബൈഹക്കി ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്തിന് ശേഷം അഖീഖ അർത്തു എന്ന് പറയുന്നൊരു ഹദീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രവാചകൻ തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ആടിന് അറുത്തു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ അറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന പല വാചകങ്ങൾ ഇവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഹദീസിൽ വന്ന വാചകം ഇങ്ങനെയാണ്, അക്ക അൻ നഫ്സിഹി ബഅദ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്തിന് ശേഷം അഖീഖ അറുത്തു എന്ന് പറയുന്നൊരു വാചകത്തെയാണ് ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ദുർവ്യാഖ്യാനിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആ ഹദീസിനെ പരിശോധിക്കുമ്പോൾ തന്നെ ആ ഹദീസ് സ്വഹീയാണോ ദുർബലമാണോ എന്നൊരു പരിശോധന വേറെ തന്നെയുണ്ട്. അത് കുറേ പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്, അതല്ലാതെ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. ഇനി ആ ഹദീസ് സ്വീകാര്യമാണ് എന്ന് വെച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ അറുക്കുന്നതിനെ കുറിച്ചാണ് പറയാറുള്ളത്, പറഞ്ഞിട്ടുള്ളത് ആ ഹദീസിൽ. നമുക്കറിയാം, നമ്മുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ രണ്ട് ആടുകളെ അഖീഖ അറുക്കും, പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ഒരു ആടിനെ അഖീഖ അറുക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊരു സുന്നത്താണ്, നമ്മൾ കുട്ടിയുടെ അക്കയ്ക്ക് അറക്കുക. അത് ഇസ്ലാമിൻ്റെ ഒരു 7-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 14-ാമത്തെ ദിവസമോ അതിന് സമാനമായ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അക്കയ്ക്ക് അറക്കുക എന്നൊരു കർമ്മം നിർവഹിക്കാറുണ്ട്. അക്കയ്ക്ക് അറക്കുന്നു എന്ന് വന്നാൽ അത് എല്ലാ വർഷവും ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ്, എന്ന് എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ മക്കളെ അട്ടിയൊക്കെ നമ്മൾ അറക്കാറുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ വർഷവും നമ്മൾ ഭർത്തിയുടെ കുട്ടികളത് നമ്മുടെ മക്കളത് ആഘോഷിക്കാറില്ല. നമ്മുടെ അക്കയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾ അറുത്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് നമ്മുടെ ഭർത്തിയുടെ നമ്മൾ മാതാപിതാക്കൾ ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ പാടില്ല. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി അക്കയ്ക്ക് അറുത്തു എന്നൊരു ഹദീസ് കിട്ടുമ്പോൾ പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, അത് എല്ലാ വർഷവും തുടർച്ചയായി ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നതാണ് എന്ന് അതിൻ്റെ ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇതിൽ നിന്നും ചില ആളുകൾ രേഖയായി എടുക്കുന്നത്. അപ്പോൾ അക്കയ്ക്ക് അറുത്തിട്ടുണ്ട് എന്ന ഹദീസ് എടുത്ത് പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് ദുർവ്യാഖ്യാനിക്കാൻ അവർ കാണിക്കുന്ന അപാരമായ അവരുടെ ഒരു തൊലിക്കെട്ടി അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു വാചകം ഇതേപോലെ നബിദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ പറയാറുള്ളത് അബൂ ലഹബ് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രവാചകൻ ജനിച്ച സന്തോഷം ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു അടിമയെ മോചിപ്പിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് നരകത്തിൽ വെച്ച് അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ചയും കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കിട്ടുകയും അദ്ദേഹത്തിന് തനിക്കുള്ള ശിക്ഷയിൽ ആശ്വാസം കിട്ടുകയും ഒരു ഇളവ് കിട്ടുകയും ചെയ്തു. അത് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചത് കൊണ്ടാണ് ഇന്ന് ബുഖാരിയിലുണ്ട് എന്നിങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സംഭവം പരിശോധിക്കുമ്പോഴും അബൂ ലഹബിനെ കുറിച്ച് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ തബ്ബത്തിയതാ അബി ലഹബിൻ, അബൂ ലഹബിൻ്റെ ഇരുവൈകളും നശിച്ചു പോകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ് നരകത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാനും കഴിയുന്ന വ്യക്തിയാണ് അബൂ ലഹബ്. ആ അബൂ ലഹബ് പ്രവാചകൻ ജനിച്ച സമയത്ത് ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ഒരു അടിമയെ മോചിപ്പിച്ചു എന്നതാണ് ആ സംഭവത്തിൽ നിന്നും ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ വിശദമായി അതിൻ്റെ സംഭവങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇവർ പറയുന്നത് പോലെ തന്നെയാണ് ആ സംഭവമെന്ന് നമ്മൾ വിചാരിച്ചാലും, യഥാർത്ഥത്തിൽ അബൂ ലഹബ് ഒരു കുട്ടി ജനിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടാകും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്നതുപോലെ ആ നാട്ടിൽ മുഹമ്മദ് നബി ജനിച്ച സമയത്ത് അവരുടെ കുടുംബത്തിൽ അബൂ ലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു കുട്ടി ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ച ഒരു കാര്യമാണ്. ഇത് ഇനി തുടർച്ചയായി എല്ലാ വർഷവും ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് വരുന്നില്ല. കാരണം നമ്മുടെ നാടുകളിലൊക്കെ കുട്ടി ജനിക്കും, നമ്മൾ ഇതേപോലെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കൊടുക്കുക എന്നൊരു പതിവുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് ഇനി എല്ലാ വർഷവും ഇങ്ങനെ ഭർത്തിയുടെ ആഘോഷിക്കാം എന്നാരും അതിന് തെളിവെടുക്കാറില്ല, അല്ലെങ്കിൽ ആരും അങ്ങനെ മനസ്സിലാക്കാറുമില്ല. ഇനി ഇവർ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ തന്നെ ഇത്രയേത് സംഭവിച്ചിട്ടുള്ളൂ, അബൂ ലഹബ് എന്ത് ചെയ്തു, ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അടിമയെ മോചിപ്പിച്ചു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം അബൂ ലഹബിനെ കുറിച്ച്, അബൂ ലഹബ് നരകത്തിലാണ്, നരകത്തിൻ്റെ തബ്ബത്തിയത അബി ലഹബി മുത്തബ്, അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ വ്യക്തിയാണ് അബൂ ലഹബ്. അങ്ങനെ അബൂ ലഹബ് നരകത്തിലാണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് നരകത്തിൽ ഇളവുണ്ട് എന്ന കാര്യം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം ജന്മദിനം ആഘോഷിച്ചതിൻ്റെ പേരിൽ ഇളവുണ്ട് എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച ആ സംഭവത്തിൽ തന്നെ കാണാം, അബൂ ലഹബ് മരിച്ചതിന് ശേഷം അബൂ ലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു. എന്നിട്ട് സ്വപ്നത്തിൽ വന്ന് അബൂ ലഹബ് പറയുന്നു, എനിക്ക് നരകത്തിൽ ഇളവ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് എൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്, സുവൈബയെ ഞാൻ മോചിപ്പിച്ചതിൻ്റെ പേരിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സുവൈബയെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ ഇളവ് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്ന ഒന്ന് അബൂ ലഹബാണ്. അബൂ ലഹബ് ജീവനോടുകൂടി പറഞ്ഞാൽ തന്നെ വിശ്വാസികൾ അത് സ്വീകരിക്കുകയില്ല, സ്വപ്നത്തിൽ വന്നിട്ടാണ് അബൂ ലഹബ് ആ കാര്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. ഒരു കാര്യം സ്വപ്നത്തിൽ ആരെങ്കിലും കണ്ടു, അത് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ വഹയായി സ്വീകരിക്കുക. ഇത് പ്രവാചകനല്ലാത്ത വേറെ ഏതോ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ സ്വപ്നം ഒരിക്കലും ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ പ്രവാചകൻ്റെ വാചകങ്ങളിലൂടെ സ്ഥിരപ്പെട്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് നരകത്തിൽ ഇങ്ങനൊരു ഇളവ് അബൂ ലഹബിന് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട ബാധ്യത. കാരണം നരകത്തിലാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ, അതേപോലെ തന്നെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുന്ന അബൂ ലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് ഇനി ഇത് പറയേണ്ടത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ പ്രവാചകൻ്റെ വാചകങ്ങൾ എവിടെയും അങ്ങനൊരു വാചകം കടന്നു വന്നിട്ടേയില്ല. ഇനിയുള്ളൊരു സംഭവം തന്നെ, അബൂ ലഹബിന് ആരോ ഒരാൾ മരിച്ചതിന് ശേഷം സ്വപ്നത്തിൽ കണ്ടു, ആ സ്വപ്നത്തിൽ അബൂ ലഹബ് വന്ന് പറയുന്നു എനിക്ക് നരകത്തിൽ ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നത്. ഒന്ന്, അബൂ ലഹബ് പറയുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല. രണ്ട്, ആ കാര്യം ആരോ ഒരാൾ സ്വപ്നം കണ്ട കാര്യമാണ്, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണോ എന്നുപോലും അവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അബൂ ലഹബ് ചെയ്ത തെളിവും ഇത്തരം സ്വപ്നം കഥകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ രേഖകളില്ലാതെ സ്വീകാര്യയോഗ്യമായ ഒരു രേഖയും മുന്നിൽ വെക്കാൻ കഴിയാത്ത വിധം ദുർബലമായി പോയിരിക്കുന്നു ഇവരുടെ ആശയം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ രാത്രിയിൽ ഉറക്കത്തിൽ നെട്ടി ഉണർന്നാൽ എന്ത് ചൊല്ലണം എന്ന് നബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്, അയാൾ രാവിലെ ഉണരുമ്പോൾ എന്ത് ചെയ്യണം, അയാൾ ഉദു എടുക്കേണ്ടത് എങ്ങനെ, നമസ്കരിക്കേണ്ടത് എങ്ങനെ, ഇങ്ങനെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വള്ളി പുള്ളി തെറ്റാതെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ റബീഉൽ അവ്വലിനെ കുറിച്ച് അല്ലെങ്കിൽ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പ്രവാചകൻ്റെ മീലാദ് ആഘോഷത്തെക്കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്നത് അത് പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ്, അല്ലെങ്കിൽ അത് ലൈലത്തുൽ ഖദറിനേക്കാളും പവിത്രമായ ദിവസമാണ് എന്നിങ്ങനെ വലിയ മഹത്വത്തോടു കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ളൊരു ദിവസം കടന്നുപോയിട്ട് ഖുർആനിൽ അതിനെക്കുറിച്ചൊരു പരാമർശം പോലും വന്നില്ല, പ്രവാചകൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു ആചാരം പോലും വന്നില്ല, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊന്നും പഠിപ്പിച്ചില്ല. അങ്ങനൊരു ആചാരമുണ്ട് എന്നോ നിങ്ങളത് ആഘോഷിക്കണമെന്നോ എന്നൊരു വാചകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് സ്വീകരിക്കേതോ കൊണ്ടു നടക്കേണ്ടതോ ചെയ്യേണ്ട യാതൊരു ബാധ്യതയുമില്ല എന്നീ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്തരം ദുർബലമായ കുറേ തെളിവുകൾ മുന്നിൽ വെക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വളരെ പ്രസക്തമായ സ്വീകാര്യയോഗ്യമായ അല്ലെങ്കിൽ വിശ്വാസികൾ ഒന്നടങ്കം സ്വീകരിക്കുന്ന രേഖകളൊന്നും മുന്നിൽ വെക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കാറില്ല എന്നത് എത്രമേൽ ദുർബലമാണ് ഇവരുടെ ആശയം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ സുപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബിദിന ആഘോഷവും ചില ദുർബല തെളിവുകളും അവതരിപ്പിച്ചത് മുസ്താഖ് അൽ ഹിക്കമി.

0: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ? പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇൻഷാല്ലാ, നമുക്ക് ഇനി പിന്നെ മധുരം ഖുർആനിലേക്ക് നമുക്ക് കാതോർക്കാം. അധ്യായം 3 സൂറ ആലി ഇംറാനിലെ 16 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. അബ്ദുറഹ്മാൻ അൽ ഉസ്സിയുടെ ഖിറാത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ ആ ഖിറാത്ത് നമുക്ക് കാതോർക്കാം.

0: تُنبِتَ مِنَ الْحَيِّ وَتَرْزُقُ مَن تَشَاءُ بِغَيْرِ حِسَابٍ.
1: മാഷാഅല്ലാ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഏതൊരാളെയും പോലെ നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഉത്തമ മനുഷ്യനാകാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാവുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ്. പദവിയോ സമ്പത്തോ അല്ല ഒരാളെ ഉത്തമനാക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കർമ്മങ്ങളുമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉത്കൃഷ്ടനാകുന്നതും മഹാനാകുന്നതും സൽസ്വഭാവി ആകുന്നതും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായി മാറുന്നതും അവൻ്റെ സ്വഭാവവും കർമ്മവും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് നമുക്ക് പറയാം. മനുഷ്യരിൽ ഉത്തമരാകാൻ ഖുർആനും ഹദീസും നിർദ്ദേശിക്കുന്ന ഒരുപാട് വഴികളിൽ ഒന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാം അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ശ്രദ്ധയുള്ളവനാവുക എന്നതാണ്. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. എപ്പോഴും സൃഷ്ടാവിനോടടുക്കുവാൻ, റബ്ബ് സുബ്ഹാനഹു തആലയുമായി കൊണ്ട് അടുപ്പം ഉണ്ടാക്കുവാൻ ഇബാദത്തിലൂടെ ഓരോ ആളുകളും വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത് അവൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇബാദത്തുകളിലൂടെ ആരാധനകളിലൂടെ ജീവിതത്തെ സൗഖ്യമാക്കുക എന്നത് അവൻ്റെ കടമയാണ്. വമാ ഖലഖുത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന അള്ളാഹുവിൻ്റെ താൽപ്പര്യത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് ബാധ്യത ഉൾക്കൊണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടവനാണ് യഥാർത്ഥത്തിലൊരു മനുഷ്യൻ, ഒരു വിശ്വാസി. മാത്രമല്ല ആരാധനകൾക്ക് അതിരുകളില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നതുവരെ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി കൽപ്പിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നൊരു ആയത്താണിത്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉത്തമമായ മാതൃകകൾ ജീവിതത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പാദങ്ങൾ വീർത്ത് പൊങ്ങുവോളം രാത്രികളിൽ നമസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അവിടുന്ന് ചോദിച്ചു തൻ്റെ അനുജനന്മാർ, എന്തിനാ പ്രവാചകർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അലാ അൻ അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, ദാസനാകേണ്ടേ എന്നായിരുന്നു അതിന് മറുപടി പ്രവാചകൻ നൽകിയത് എന്നാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ ആരാധനാ കർമ്മങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടി കഴിയുന്നതല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ ഇബാദത്തുകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ജീവിതത്തിൽ നല്ല നിയത്തോടു കൂടി ചെയ്യുന്ന നമ്മുടെ ജോലിയും പഠനവും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനവും മാതാപിതാക്കളെ പരിചരിക്കലും പുഞ്ചിരിയും സഹജീവികളോടുള്ള കരുണയും എല്ലാം ഇബാദത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നിയത്തും ശ്രമങ്ങളും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അതിൻ്റെ പ്രതിഫലം എന്നുള്ളതാണ്. മാത്രമല്ല ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല എന്നാണ്. സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം, അത്തരം ഇബാദത്തുകൾ, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹബ്ബത്തുണ്ട്. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തരം പ്രവർത്തനങ്ങളാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തി. അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗിയായി അത് ചെയ്യാൻ, അള്ളാഹുക്ക് നന്ദി ചെയ്യാൻ സാധിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ തേടണമെന്നാണ്. മാത്രവുമല്ല, ഫർദ് നമസ്കാരങ്ങൾ അത് കൃത്യമായിട്ട് ജമാഅത്തായി നിർവഹിക്കാനുള്ള ഒരു പതിവ് നമ്മൾ ശീലിക്കണം. ദിനം പ്രതി ഖുർആൻ പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ദിക്കറുകൾക്ക് സമയം കണ്ടെത്തണം. ഐച്ഛികമായ സുന്നത്തുകൾക്ക് നമ്മൾ ഒരു പതിവ് ശീലം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ആരാധനകളുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും ജാഗരൂകരായി അള്ളാഹുമായി കൊണ്ട് അടുക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉത്തമ മനുഷ്യനായി കൊണ്ട് മാറാൻ സാധിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മറ്റുള്ളവർക്ക് വലിയ പരോപകാരിയായി നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ആരാധനകളിൽ നമ്മൾ സൂക്ഷ്മത പുലർത്താത്തത് കാരണം കൈമലർത്തേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമെന്ന് നമ്മൾ ഓർക്കണം. കാരണം നമുക്കറിയാം, സമൂഹത്തിൽ ഒരു പക്ഷേ നമുക്ക് വലിയ നമ്മൾ അംഗീകരിക്കുന്ന, നമുക്കേറെ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളും ഉണ്ടായിരിക്കും. ഒരുപക്ഷേ വിശ്വാസി സമൂഹത്തിന് വലിയ അഭിമാനം തോന്നും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ. പക്ഷേ അവരുടെ ആരാധനാ വിഷയങ്ങളിൽ അവർക്ക് സൂക്ഷ്മതയും പതിവും സ്ഥിരതയും ഇല്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശേഷാൽ നമ്മുടെ നിർബന്ധ നമസ്കാരമായിട്ടുള്ള ഫർള് നമസ്കാരങ്ങൾ പോലും ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. നോമ്പ്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധ ദാനധർമ്മങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയില്ലാതെ എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും എല്ലാം ചെലവഴിക്കുന്ന ആളുകളുണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തമനായൊരു മനുഷ്യനാകുന്നത് കേവലം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് അടിസ്ഥാനപരമായി നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിന് സ്തുതിച്ചുകൊണ്ടും ആ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിലും എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നുണ്ടോ അതിനനുസരിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നൊരു അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി പിന്നീട് ഇബാദത്തുകൾക്ക് അമലുകൾക്ക് അവസരമില്ലാത്ത ലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാകുന്നത് നാം ചെയ്തു കൂട്ടിയ നിർബന്ധ കാര്യങ്ങളും ഐച്ഛികമായ കാര്യങ്ങളുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതുണ്ട്. അള്ളാഹു ഉത്തമ മനുഷ്യരായി ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉത്തമ മനുഷ്യനാകാൻ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാസർ സലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ജലചക്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ജലചക്രത്തെ സജീവമാക്കുന്നത് മഴയാണ്. മഴയില്ലായിരുന്നുവെങ്കിൽ കരയിൽ ജീവിക്കുന്ന ജീവികൾക്കൊന്നും തന്നെ ജീവൻ നിലനിർത്തുവാൻ സാധ്യമാകുമായിരുന്നില്ല. മഴയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷവായുവിന്റെ ഘടനയും ചലന സ്വഭാവവുമെല്ലാം മഴയുണ്ടാക്കുന്നതിന് സഹായകമായി വർത്തിക്കുന്നു. ഇങ്ങനെ കാറ്റും മഴയുമെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനും അവൻ ആശ്രയിക്കുന്ന ജീവികൾക്കും ജീവിക്കാനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിനു പിന്നിൽ യാദൃച്ഛികതയുടെ അന്തമായ ഒത്തുചേരലല്ല, പ്രത്യുത ഒരു മഹാസംവിധായകന്റെ ഉദ്ദേശപൂർവമായ പ്രവർത്തനങ്ങളാണ് എന്ന് മഴ ആസ്വദിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടും. വമിൻ ആയാതിഹി അൻ യുർസില റിയാഹ മുബശ്ശിറാത്തിൻ വലിയുദീഖകും മിർ റഹ്മതിഹി വലിതജ്രിയൽ ഫുൽക ബിഅംരിഹി വലിതബ്തഗു മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. മഴയെപ്പറ്റി സന്തോഷ സൂചകമായിക്കൊണ്ടും തന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയും തന്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 46-ാമത്തെ സൂക്തം. അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅം ഫസലഖഹു യനാബിഅ ഫിൽ അർളി സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനഹു. നീ കണ്ടില്ലേ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ അതവൻ പ്രവേശിപ്പിച്ചു. അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിള അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 21-ാമത്തെ സൂക്തം. നിത്യം കണ്ടനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ബുദ്ധിപൂർവം ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ അസ്തിത്വവും അവന്റെ സൃഷ്ടി മഹാത്മ്യവും അവന്റെ അപാരമായ കഴിവുകളും ഏവർക്കും ബോധ്യപ്പെടും. അതായത്, കുളിക്കാനും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുന്നതിന് ഇവിടെ ജലചക്രമെന്ന സംവിധാനത്തെ ഉണ്ടാക്കിയ സൃഷ്ടാവിനെയും അവന്റെ സൃഷ്ടി വൈഭവത്തെയും അറിയലാണ് മഴ നൽകുന്ന ഒരു പാഠം. ലോകത്തുള്ള മനുഷ്യർ പല ദൈവങ്ങളെയും ആരാധിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിലോ അവയുടെ നിലനിൽപ്പിലോ മനുഷ്യൻ അനുഭവിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമായ ശുദ്ധവെള്ളത്തിന് കാരണമാകുന്ന മഴ വർഷിപ്പിക്കുന്നതിലോ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാത്ത ഒരു ദൈവത്തിനും പങ്കില്ല എന്നാണ് മഴ നൽകുന്ന രണ്ടാമത്തെ പാഠം. ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായികനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥനെ നിങ്ങൾ ആരാധിക്കുക. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ സൂക്തം. അഫറഅയ്തു മാ അല്ലദി തഷ്റബൂൻ. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് മേഘത്തിൽ നിന്നും ഇറക്കിയത്, അതല്ല നാം ആണോ ഇറക്കിയവൻ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൌ ലാ തഷ്കുറുൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു, എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ്? ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറത്തുൽ വാഖിയയിലെ 68 മുതൽ 70 വരെയുള്ള സൂക്തങ്ങൾ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഅ മാഉകും ഔറൻ ഫമൻ യഅതീകും ബിമാഇൻ മഅഇൻ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവുവെള്ളം കൊണ്ടുവന്നു തരിക? ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 30-ാമത്തെ സൂക്തം. അല്ലാഹുവല്ലാതെ മറ്റാരും ഇല്ല എന്ന് വ്യക്തം. അതുകൊണ്ട് ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവന് നന്ദി കാണിക്കുക. ജീവനറ്റ ഭൗതിക ശരീരങ്ങളിലേക്കും ജീർണിച്ചു നൊരുമ്പിയ അസ്ഥികളിലേക്കും ആത്മാവിനെ മടക്കുന്നതിനെ അല്ലാഹു ഉപമിച്ചത് വരണ്ട് നശിച്ച് ശൂന്യമായ ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ച് അതിനു സജീവമാക്കുന്നതിനോടാണ്. മനുഷ്യന്റെ കൺമുന്നിൽ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുകയാണ് മഴയിലൂടെ അല്ലാഹു ചെയ്യുന്നത്. വമിൻ ആയാത്തിഹി അന്നക തറൽ അർള ഹാശിയത്തൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാ അഹ്തസത് വറബത്തത് ഇന്നല്ലദീ അഹ്യാഹ ബഅദൽ മൗത ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായി കാണുന്നു, എന്നിട്ട് അതിൽ നാം വെള്ളം വർഷിച്ചാൽ അതിൽ നിന്ന് ചലനം ഉണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു. ഇതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അതിന് ജീവൻ നൽകിയവന് തീർച്ചയായും മരിച്ചവർക്ക് ജീവൻ നൽകുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഖുർആനിലെ 41-ാമത്തെ അധ്യായം 39-ാമത്തെ സൂക്തം. പച്ചപ്പില്ലാത്ത നിർജീവമായ ഊഷരഭൂമിയിൽ അള്ളാഹു മഴ വർഷിച്ചപ്പോൾ മണ്ണ് കുതിർന്ന് ചീർക്കുകയും അങ്ങനെ അതിൽ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ മരിച്ചു മണ്ണായ ശരീരങ്ങളെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നു. വല്ലദീ നസ്സല മിനസ്സമാഇ മാഅ ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദത്തൻ മൈതൻ കദാലിക തുഖ്റജൂൻ. ആകാശത്ത് നിന്ന് ഒരു തോതനുസരിച്ച് വെള്ളം വർഷിച്ചു തരികയും ചെയ്തവൻ, എന്നിട്ട് അതുമൂലം നിർജീവമായ രാജ്യത്തെ പുനർജീവിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. സൂറത്ത് സുഹ്റുഫിലെ 11-ാമത്തെ സൂക്തം. ഖുർആൻ അവതരിക്കുന്നത് മക്കയിലും മദീനയിലുമാണല്ലോ, അവിടെയാണെങ്കിൽ മരുഭൂമിയും. എന്നിട്ട് നിർബന്ധമായും വിശ്വസിക്കേണ്ട പരലോകത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും മഴയോടും അതിൽ മുളച്ചു പൊന്തുന്ന സസ്യലതാദികളോടും ഉപമിച്ച് മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അറബികൾക്കും മരുഭൂമിയിലെ മഴയും അവിടുത്തെ സസ്യങ്ങളും സുപരിചിതമാണ്. മരുഭൂമിയിലെ കള്ളിച്ചെടികളുടെ വേരുകൾ അതിവേഗം വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് മാത്രമല്ല, അവ തണ്ടുകളിൽ തന്നെ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നു. അതുകൊണ്ട് ജലം നഷ്ടം പെട്ടെന്ന് സംഭവിക്കുന്നില്ല. മരുഭൂമിയിലെ ചെടികളിലെ സുഷിരങ്ങൾ പകൽ സമയം അടഞ്ഞുകിടക്കുന്നു. അതുപോലെ ചില ചെടികളിൽ ഇലകൾ മെഴുകുപോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് മൂടുന്നുമുണ്ട്. ചിലതിൽ മഴ പെയ്താലുടൻ ഇലകൾ പ്രത്യക്ഷപ്പെടുകയും മഴ നിന്നാൽ കൊഴിഞ്ഞുപോകുന്നുമുണ്ട്. വരൾച്ച കൂടിയ സമയത്ത് മണ്ണിന് മുകളിലുള്ള സസ്യങ്ങൾ നശിക്കുകയും മഴ വന്നാലുടൻ മണ്ണിനടിയിലുള്ള ഭാഗത്തു നിന്ന് പൊട്ടിമുളക്കുകയും ചെയ്യുന്നവയുമുണ്ട്. മഴ കഴിഞ്ഞാലുടൻ പൊട്ടിമുളക്കുന്ന വിത്തുകളോട് കൂടിയ മരുസസ്യങ്ങളുമുണ്ട്. മഴ പെയ്ത് ഭൂമി നനഞ്ഞാൽ ഇത്തരം ചെടികൾ മുളക്കുകയും അവയിൽ പൂക്കൾ വിരിയുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചെടികൾ അറബികൾക്കും സുപരിചിതമാണ്. ആ യാഥാർത്ഥ്യമാണ് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വതറൽ അർള ഹാമിദത്തൻ ഫൈദാ അൻസൽന അലൈഹൽ മാഅ ഇഹ്തസത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമി വരണ്ടു നിർജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് അതിന്മേൽ നാം വെള്ളം ചൊരിഞ്ഞാൽ അത് ഇളകുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാതരം ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. ദാലിക ബി അന്നല്ലാഹു വൽ ഹഖ് വ അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. വ അന്ന സാഅത ആതിയതു ലാ റൈബ ഫീഹ വ അന്നല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബൂർ. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിലെ 5-7 സൂക്തങ്ങൾ. മഴ പെയ്താൽ ചെടികളും സസ്യലതാദികളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത രൂപത്തിൽ തളിർക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നതുപോലെ മനുഷ്യൻ അവന്റെ മരണശേഷം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന പാഠമാണ് മഴ നൽകുന്ന മറ്റൊന്ന്. ഐക്യ ജീവിതം നശ്വരമാണ് എന്ന സന്ദേശം മഴ ആസ്വദിക്കുന്ന മനുഷ്യരെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ഏലമു അന്നമൽ ഹയാത്ത ദുന്യാ ലഇബും വലഹുവും വസീനത്തും വതഫാഹുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദി കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ വഫിൽ ആഖിറത്തി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാനുൻ വമൽ ഹയാത്ത ദുന്യാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം കളിയും വിനോദവും അലങ്കാരവും പരസ്പരം അഹങ്കരിക്കലും മുതലുകളും മക്കളും ചൊല്ലി പൊങ്ങച്ചം നടിക്കലും തന്നെയാണെന്ന് നിങ്ങൾ അറിയണം. അത് ഒരു മഴ പോലെയാണ്. തന്മൂലമുണ്ടാകുന്ന ചെടികൾ കർഷകരെ സന്തോഷിപ്പിച്ചു. അനന്തരം അത് വാടുന്നു. അപ്പോൾ അത് മഞ്ഞയായി നീ കാണും. എന്നിട്ടത് ചണ്ടിയായി തീരുന്നു. പരലോകത്ത് കഠിന ശിക്ഷയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ സൂക്തം. ഈ ജീവിതത്തെ അള്ളാഹു കളിയും വിനോദവും അലങ്കാരവും പരസ്പരമുള്ള അഹങ്കാരവും പൊങ്ങച്ചവുമായി ചിത്രീകരിച്ചു. തുടർന്ന് നിറപ്പകിട്ടാർന്നതെന്ന് നാം കരുതുന്നതെല്ലാം സത്യത്തിൽ നശ്വരങ്ങളാണെന്നും കർഷകരെ സന്തോഷിപ്പിക്കുകയും പെട്ടെന്ന് വാടിക്കരിഞ്ഞ് മണ്ണടിയുകയും ചെയ്യുന്ന പുതുമഴക്ക് മുളക്കുന്ന ചെടികളെപ്പോലെയാണ് അവയെന്നും വ്യക്തമാക്കി. മറ്റൊരു വചനം നമുക്ക് ഇങ്ങനെ പാരായണം ചെയ്യാം. വളരിബ ലഹും മസലൽ ഹയാത്തി ദുന്യ കമാഇൻ അൻസൽനാഹു മിനസ്സമായി ഫഹ്തലത ബിഹി നബാത്തുൽ അർള് ഫാസ്ബഹ ഖസീമൻ തദറുഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുക്തദിറ. നബിയെ, നീ അവർക്ക് ഐഹിക ജീവിതത്തിന്റെ ഉപമ വിവരിച്ചു കൊടുക്കുക. ആകാശത്ത് നിന്ന് നാം വെള്ളമിറക്കി, അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടതൂർന്നു വളർന്നു. താമസിയാതെ അത് കാറ്റുകൾ പരത്തിക്കളയുന്ന തുരുമ്പായിത്തീരുന്നു. അതുപോലെ എത്ര ഐഹിക ജീവിതം. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ സൂക്തം. ഇവിടെ അള്ളാഹു ദുനിയാവിന്റെ വർണ്ണപ്പകിട്ടിനെയും നശ്വര സ്വഭാവത്തെയും മഴ മൂലം മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളോട് ഉപമിച്ചു. അവ വളരുന്നതും പച്ചവെക്കുന്നതും ഒടുവിൽ ഉണങ്ങി കാറ്റിൽ പറക്കുന്നതും എത്ര ക്ഷണത്തിലാണ്. അതുകൊണ്ട് നശ്വര ലോകത്തിന്റെ അലങ്കാരങ്ങളായ സ്വത്തിലും സന്താനങ്ങളിലും വഞ്ചിതരായി പരലോകത്തെ മറക്കരുത് എന്നാണ് മഴ നമ്മളോട് പറഞ്ഞു തരുന്ന നാലാമത്തെ പാഠം. മഴയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ പാഠം, അസത്യത്തിന് നിലനിൽപ്പില്ല, സത്യം എന്നും നിലനിൽക്കും. അതുപോലെ അസത്യത്തിന് ആദ്യം കുറച്ച് ഭംഗിയും പകിട്ടും ഉണ്ടാകും, എന്നാൽ അസത്യം എന്നും പരാജയപ്പെടുകയും സത്യം എന്നും വിജയിക്കുകയും ചെയ്യും. അൻസലമിന സമാ ഇമാ അം ഫസാലത്ത് ഔദിയ തമ്പി കദരിഹ ഫഹതമല സൈലു സബദൻ റാബിയൻ വമിമാ യുഖിദൂന അലൈഹി ഫിന്നാരി ബിത്ഗാ അഹിൽയതിൻ ഔ മതാഇൻ സബദും മിസ്ലഹു كذلك يضرب الله الحق والباطل فاما الزبد فيذهب جفاء واما ما ينفع الناس فيمكث في الارض الله ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് താഴ്വരകളിലൂടെ അവയുടെ വലിപ്പത്തിന്റെ തോതനുസരിച്ച് വെള്ളമൊഴുകി. അപ്പോൾ ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്ന നുരയെ വഹിച്ചും കൊണ്ടാണ് വന്നത്. വല്ല ആഭരണമോ ഉപകരണമോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് അവൻ തീയിലിട്ടു കത്തിക്കുന്ന ലോഹത്തിൽ നിന്നും അതുപോലുള്ള നുരയുണ്ടാകുന്നു. അതുപോലെ തന്നെയാകുന്നു അള്ളാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. എന്നാൽ ആ നുര ചവറായി പോകുന്നു, മനുഷ്യർക്ക് ഉപകാരമുള്ളതാകട്ടെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു. കദാലിക ദുരിബുല്ലാഹുൽ അംസാൽ, അപ്രകാരം അള്ളാഹു ഉപമകൾ വിവരിക്കുന്നു. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുൽ റഅദിലെ 17-ാമത്തെ സൂക്തം. അതായത് മഴ വർഷിക്കുന്നതോടെ താഴ്വരകളിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്നു, ധാരാളം നുരഹു വഹിച്ചുകൊണ്ടാണ് അത് ഒഴുകി വരുന്നത്. അതുപോലെ ആഭരണങ്ങളും ചില ഉപകരണങ്ങളും ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോഴും അതിനു മീതയും ഒരു തരം നുരയും പതയും ഉണ്ടാകും. വെള്ളത്തിലെ നുരയും പതയും അല്പസമയത്തിനുള്ളിൽ ചിന്നിച്ചത് പുറന്തള്ളപ്പെടുന്നു. തീച്ചുളയിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെടുന്നു, വെള്ളവും ലോഹവും അവശേഷിക്കുന്നു. ഇതുപോലെ മെദ്ധിയായിട്ടുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാത്തവ നശിച്ചു പോകും. സത്യമാവട്ടെ സ്ഥിരവും ഭദ്രവുമായി നിലനിൽക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിലനിൽക്കുന്നത് പോലെ സത്യം എന്നും നിലനിൽക്കും. തിന്മക്ക് ഭംഗിയും സൗന്ദര്യവും ആകർഷണീയവും ചിലപ്പോൾ ഉണ്ടായെങ്കിലും അത് ശാശ്വതമല്ല, അസത്യം പെട്ടെന്ന് നശിക്കും. അതാണ് മഴ നൽകുന്ന അഞ്ചാമത്തെ പാഠം. ഇതല്ലാത്ത മറ്റു പല പാഠങ്ങളും മഴ നൽകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ മഴ ലഭിക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. യഥാർത്ഥ ആരാധനയെ അറിയുകയും മരണാനന്തര ജീവിതത്തിനു വേണ്ടിയും ഒരുങ്ങുക എന്നുള്ള പ്രത്യേക സന്ദേശമാണ് മഴ നമുക്ക് പ്രത്യേകമായി നൽകുന്നത്. ആ സന്ദേശം ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് പരലോകത്തിനു വേണ്ടി ഒരുങ്ങുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാഹ്, ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സൊലഹി.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന സ്നേഹക്കൂടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പങ്കാളികളോട് ചില ഉപദേശ നിർദ്ദേശങ്ങളുമായി ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പമുള്ളത് ഷമീം എം വണ്ടൂർ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല അലിഹി വസഹബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടുകൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സുലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്നേഹക്കൂടിൽ ഇന്ന് എടുക്കുന്ന വിഷയം സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്കിലൂടെ വന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ വൈവാഹിക ജീവിതം പലപ്പോഴും ഒന്നോ രണ്ടോ മാസങ്ങൾ, അല്ലെങ്കിൽ ഒരു 6 മാസം, അത് കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റലും ഡിവോഴ്സുമെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറെ ചർച്ചാവിഷയമായ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളികളോട് എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും പലർക്കും അത് അറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമ്മുടെ അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ഇപ്പോൾ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ വിവാഹത്തിന് മുമ്പും അതുപോലെ തന്നെ ശേഷവുമൊക്കെ ഒരു ജീവിത പങ്കാളിയെ എങ്ങനെ പരസ്പരം, അതായതിപ്പോൾ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, പരസ്പരം ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ആദരവോ ഒന്നും ഇല്ലാതെ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, പൊതുവെ എടാ പോടാ എന്നുള്ളൊരു വിളി പൊതുവെ ഉണ്ട്. അതുമാത്രമല്ല, ഒരു വർഷം പോലും തികയാതെ എത്രയോ പിന്നെ ഡിവോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് ഈ വിഷയത്തിൽ സ്നേഹക്കൂടിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമീൻ വഅലാ അലിഹി വസഹ്ബി അജ്മൈൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്ന മുമ്പ് ആദ്യം അള്ളാഹു നമ്മുടെയൊക്കെ വൈവാഹിക ജീവിതം ഏറ്റവും നന്നായി, ഏറ്റവും നല്ലതായി നിലനിർത്തട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാരണം മനുഷ്യരാണ്, മനുഷ്യരുടെ ഇന്നത്തെ ചിന്തകൾ ഒരു പക്ഷേ നാളെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മാറാം അല്ലേ, ഒരു നിസ്സാര സംഭവം മതി. അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക, അതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. നിരന്തരമായ പ്രാർത്ഥന, എൻ്റെ ജീവിതം അതുപോലെ എൻ്റെ പങ്കാളിയുടെ ജീവിതം, ഞങ്ങളുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധം ഒക്കെ നല്ലതാവാൻ നിരന്തരം ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് ചെയ്തൊരു കാര്യം അതാണല്ലോ. നിങ്ങൾ ആലോചിക്കുക, ഏതൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാൻ ആരംഭിച്ചെന്താ? ബിസ്മില്ലാ അല്ലേ. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാ പറഞ്ഞ് തുടങ്ങി അതിൻ്റെ പ്രാർത്ഥനകൾ, ഏതൊരു കാര്യവും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഒരു ഭാവി പങ്കാളിയോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യോ എന്നുള്ളൊരു ചോദ്യത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ആദ്യം നിർദ്ദേശിക്കാനുള്ളത് ആദ്യം ബിസ്മില്ല പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. നല്ലൊരു തുടക്കം, അതൊരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താ അറിയാം, ഏറെ പലപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അവിടെ ആ ഒരു വിഷയം അവതരിപ്പിച്ച പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും ചിലവഴിച്ചത് ആ ഒരു വിഷയം പറയാനാണ്. വിവാഹത്തിനോടൊക്കെ നോ പറയുന്ന ഒരു പെൺകുട്ടികൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ്.
3: തീർച്ചയായിട്ടും
4: വിവാഹപ്രായത്തിലേക്ക് എത്തിയ മക്കൾ അവർക്ക് പഠനം പൂർത്തീകരിക്കണം. എന്നാൽ പഠനം പൂർത്തിയായാൽ കല്യാണം വേണം, അത് വേണ്ട. ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ, ഒരു ജോലി ആവട്ടെ. ജോലി ആയ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് വിവാഹം ഇപ്പോൾ അങ്ങനെയൊക്കെ അല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്കിടയിൽ വല്ലാതെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെയൊക്കെ അതൊരു മറ്റെന്താ പറയുക ക്രെഡിറ്റായിട്ട് കാണുന്നൊരവസ്ഥയാണ്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു സുരക്ഷിത ബോധവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉപ്പമാരുണ്ടെങ്കിൽ അവർ അതോടൊപ്പം തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവ് അങ്ങനെയുള്ളൊരു സുരക്ഷിതമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴേ അവർക്കെന്തുള്ളൂ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
5: അതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ വിവാഹം ഇങ്ങനെ വേണ്ടാന്നുള്ള നീട്ടിക്കൊണ്ടുപോകുക, അതിലിപ്പോൾ ഒരു സമയ ഒരു പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ജോലി പഠനം കഴിയട്ടെ ജോലി ആവട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ നമ്മളൊരു ഫീഡ്ബാക്കിൽ ഒരു ഉമ്മ പറഞ്ഞത് 21 വയസ്സായാൽ കെട്ടിക്കും എന്നൊരു കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ 21 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലും 18 വയസ്സ് കെട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ക്രൂരത ചെയ്യുന്നത് പോലെയാണ് രക്ഷിതാക്കളോട്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന രക്ഷിതാവിനോട് പലരും എന്ത് ചെയ്യണത് കാണുന്നത്. അപ്പോൾ 20 കഴിയട്ടെ 21 കഴിയട്ടെ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 29 വയസ്സായപ്പോഴാണ് ജോലി ആയത്. അപ്പോൾ അവളോട് ചോദിച്ചു ഇത്ര പാരൻറ്റ് നമുക്കിനി കല്യാണം ആലോചിക്കല്ലേ, ഈ 29 വയസ്സായ ഞാനിനി എന്തിനാണ് കല്യാണം കഴിക്കണേ, കാരണം ഇനിയിപ്പോൾ ഒരു പ്രസവം മറ്റുള്ളതൊക്കെ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞു. സത്യത്തിൽ യഥാർത്ഥം അതാണ്. 29-30 ആയ പിന്നെ അവർക്ക് എവിടെ പ്രസവത്തിനും കുട്ടികളെ നോക്കാനും ഒക്കെ കഴിയുക.
4: ഇതിൻ്റെ പിന്നിൽ വരുന്നൊരു അജണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കും ഇങ്ങനത്തെ ഒരു ചിന്ത കടന്നു വന്നത് ഒരു വളരെ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തിക്കഴിഞ്ഞാൽ, ഒരടുത്ത നിരീക്ഷണം നമ്മൾ നടത്തണമെങ്കിൽ ഈ കോസ്മെറ്റിക് ഐറ്റംസിനോട് അതുപോലെ ഒരു ഹാഷ്പോസ് ലൈഫിനോട് പെൺകുട്ടികൾ വല്ലാതെ ഇഴകി ചേർന്നിട്ടുണ്ട്. ഇത് വൻകിട കച്ചവട കമ്പനികൾ അവരുടെ കച്ചവടം പൊടി പൊടിക്കാൻ വേണ്ടി കേവലം ഒരു കസ്റ്റമേഴ്സ് ആക്കിയിട്ട് ഉപഭോഗ വസ്തുക്കളായിട്ട് പെൺകുട്ടികളെ സ്ത്രീകളെയും ആക്കി വെക്കുന്നുള്ളതാണ്. അത് നമ്മളെ മക്കൾ നമ്മുടെ പെൺകുട്ടികൾ അറിയാതെ പോവുകയാണ് അല്ലെ. അവരിത് വേണ്ട എന്ന് പറയുമ്പോൾ ആ വേണ്ട എന്ന് പറയുന്നതിലൂടെ വലിയ ഭീമമായ സംഖ്യ സമ്പാദിക്കുന്ന വൻകിട കമ്പനികളുണ്ട്.
5: തീർച്ചയായും
4: അവരുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകണം. അപ്പോൾ അതിന് വിവാഹമൊക്കെ ഒരു തടസ്സമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ നടക്കലാണ് ലൈഫ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നടന്ന ആളുകളൊക്കെ ഒരല്പം ദൂരം നടന്ന് പിന്നീട് സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് അന്നെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ എന്തുണ്ട് കേവലം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നപ്പോൾ നമ്മളൊക്കെ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇത് മറ്റു പല വിദേശ നാടുകളിൽ അല്ല പാശ്ചാത്യ ലോകത്ത് അവർ ചവച്ച് തുപ്പിയ സംഭവങ്ങളാണ്.
5: തീർച്ചയായും
4: എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിതുപോലെ ക്രെഡിറ്റ് ആയി കണ്ടിരുന്ന അവസാനം ഇപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തറിയോ, ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു പിന്നെ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു വരലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ പരിഹാരമെന്ന് കണ്ടെത്തി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകണം. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കല്ല നമ്മൾ ഇന്ന് സൂചിപ്പിക്കും. എന്തായിരുന്നാലും വിവാഹ ജീവിതത്തിൽ കടന്നു ആദ്യം നമ്മളൊരു വിസ്മയം ഇട്ട് നല്ല ഉദ്ദേശത്തോടുകൂടി നല്ല പ്രാർത്ഥനയോടുകൂടി
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ രാത്രിയിൽ തന്നെ അവരുടെ മൂർദാവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു സുന്നത്തുണ്ട്.
4: അതെ,
5: അതൊന്നും അധികം പേരും എന്ത് ചെയ്യാറില്ല
4: ചെയ്യാറില്ല. ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് പോയാൽ അതിനൊരു ബർക്കത്ത്, അതിനൊരു അനുഗ്രഹം, അതിനൊരു കാര്യങ്ങളുണ്ടാവുന്നുള്ളതാണ്. രണ്ടാമത്തത് ഏതൊരു കാര്യത്തിലും പരസ്പര വിശ്വാസം എന്നത് പ്രഥമ ഘടകമാണ് അല്ലെ. ഒന്നാമത്തെ ഒരു ഘടകമാണ് പരസ്പര വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന് കളങ്കമുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും തന്നെയാണ് വലിയ പിന്നെ നല്ലൊരു ജീവിതത്തിന് നല്ലൊരു സുഗമമായ ജീവിതത്തിന് എന്ത് ചെയ്യും അനുഗുണമായി തീരും എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു എന്ന വാക്കുകളല്ല, അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ എന്ത് ചെയ്യണം രണ്ടുപേർക്കും സാധിക്കണം.
5: തീർച്ചയായിട്ടും ഈ ഒരു സംശയരോഗത്തിൻ്റെ പിന്നാലെ പോയ കുറേ സഹോദരിമാർ, ഭർത്താവിനെ എന്നും സംശയിക്കുന്ന ഭാര്യമാർ, അവർ വലിയ വലിയ മനോരോഗികളായി മാറിയത് നമുക്കറിയാം. അവരോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ പിന്നെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, അയാളെ നിരീക്ഷിച്ച് അയാളെ പരിശോധിച്ച് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥയെ പോലെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മെസ്സേജ് വന്നാലും ഒക്കെ പരിശോധിച്ച് ആകെ ടെൻഷൻ അടിച്ച് ഡ്രസ് അടിച്ച് അവസാനം വലിയ മനോരോഗിയായി മരുന്ന് കഴിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട്.
4: ഇത് സഹോദരിമാർ മാത്രമല്ല, തീർച്ചയായും രണ്ടുണ്ട്.
5: അല്ല, ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥ
4: ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുക, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പരസ്പര ബഹുമാനമാണ്.
5: അതല്ലേ,
4: ഒരു സെൽഫ് റെസ്പെക്ട്, എനിക്ക് എന്നോടൊരു ബഹുമാനം വേണം, അതുപോലെ തന്നെ എൻ്റെ പങ്കാളിയോട് എന്ത് ചെയ്യണം, ഒരു ബഹുമാനം വേണം. അവൾ പെണ്ണല്ലേ, ഞാൻ പറയുന്നത് കേൾക്കേണ്ടവളാണ്, എന്നെ അനുസരിക്കേണ്ടവള്. സംഭവമൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു പട്ടാളച്ചിട്ടയോട് കൂടിയിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിശ്വാസവും ബഹുമാനവും ഉണ്ടാക്കേണ്ടതല്ല,
5: അത് സ്വാഭാവികമായിട്ട്
4: ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പിന്നെ സെൽഫ് റെസ്പെക്ട് വേണം, അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയെ, സ്വന്തം ഒരു ബഹുമാനമുള്ള ആളുകൾക്ക്. പിന്നെ സാധാരണ പറയുന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അഥവാ അതൊരു കൊടുക്കൽ വാങ്ങലാണ്. നിങ്ങളൊരു ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബഹുമാനം ആദരവും എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളത്. പിണകളാവുമ്പോൾ പ്രത്യേകിച്ചും പരസ്പരം ഒരു ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും നല്ല സുഖമായ ജീവിതത്തിൻ്റെ ഒരു നല്ല ഘടകമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾ പരസ്പരം എങ്ങനെയാണ് തിരിച്ചറിയാം അല്ലേ, എനിക്ക് നിങ്ങളെ മനസ്സിലാവണം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും, എങ്ങനെ നമുക്ക് സാധ്യമാവും?
5: നമുക്ക് സ്നേഹം ഉണ്ടാവുമ്പോൾ,
4: ആ സ്നേഹം ഉണ്ടാവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്?
5: നമ്മൾ പരസ്പരം അറിയണം,
4: സംസാരിക്കണം. അതിലേക്കാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ വലിയ പങ്കുണ്ടെന്നുള്ള, സംസാരിക്കുക എന്നുള്ളതിന് വലിയ പങ്കുണ്ടെന്നുള്ള, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം മനസ്സിലാക്കാൻ പറ്റുക, ആ പിന്നെ എന്താ പറയുക, സന്തോഷം ഉണ്ടാവും, ആ സന്തോഷം മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങളുടെ ഫീലിങ്ങുകളെ മനസ്സിലാക്കുന്നതാണ്. പിണകൾ തമ്മിൽ ഏറ്റവും നല്ല സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മൾക്കിത് പറയണ്ടെങ്കിലും നമ്മളൊക്കെ പരമാവധി വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു 100% എന്തായാലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നമ്മളത് പറയണത്. കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് വയനാട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടി, റിസോർട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ അപ്പുറത്തുള്ള ഒരാൾ, അയാൾ വന്നിട്ട് ഷെയ്ക്കാൻ്റെ അകത്ത് നിന്നു. പിന്നെ ഒരു മുസ്ലിം സഹോദരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മലയാളിയല്ലേ ചോദിച്ചു. അപ്പോൾ അല്ല, മലയാളിയല്ല, ഒരു കർണാടകയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നോട് പറഞ്ഞു, ഞാൻ കേരള ഇവിടെ അധ്യാപകനാണ്, ഇവിടെ എന്താണ് ഈ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊരു ലീഡർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ധാരാളം ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു സംഘടന ആളുകളും, ഇത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു വെച്ചാൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്, +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, +2 ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ റൂമിൽ പോയിട്ട് എന്ത് ചെയ്തു അറിയാം, കുട്ടികളുടെ എണ്ണമൊക്കെ ചോദിച്ചു. അവിടുത്തെ എൻ്റെ കൂടെയുള്ള ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്, അവർക്കെല്ലാവർക്കും പേന, അദ്ദേഹത്തിൻ്റെ ഒരു, അദ്ദേഹം ഒരു കമ്പനി നടത്തുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയുടെ ഒരു പേന ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഇല്ലേ, നമ്മൾ ആകെ ജസ്റ്റ് അവിടുന്ന് പരിചയപ്പെട്ട, അപ്പോൾ അന്ന് ആ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു താമസക്കാരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ കർണാടക എന്നൊക്കെ ഇത്ര ദൂരം പറഞ്ഞ്, ഞാൻ ആരൊക്കെ കൂടുതലെന്ന് ചോദിച്ചപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫുള്ളൂ. അപ്പോൾ മക്കൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ, 3 മൂന്ന് മക്കളുണ്ട്. അപ്പോൾ അതിലേറ്റവും ചെറിയ കുട്ടി ഇപ്പോൾ ആ ഈ വെക്കേഷൻ്റെ സമയത്ത് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ചോദിച്ചു, മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്നെ അന്ന് ഇരുത്തി ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു തരും, ഞങ്ങൾ എല്ലാ വർഷവും 2 തവണ ഞാനും ഭാര്യയും ഇതുപോലെ ഒരു യാത്ര പോകും. അന്ന് മക്കളെ ഒന്നുകിൽ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ ആക്കും, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെ കൂടെ ആക്കും. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, വാട്ട് ഇസ് എ പർപ്പസ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച്, ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിപ്പോണ സമയത്ത് എനിക്ക് ഇനഫ് ടൈം, എൻ്റെ ആവശ്യമായ സമയം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ള ചിന്തനയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 ദിവസത്തിൽ, 1-6 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രൈവസിയിൽ ഇരുന്ന് സംസാരിക്കാനും പരസ്പരം ഞങ്ങൾ മാത്രമുള്ളൊരു ലോകത്ത് ഇടപഴകാനും വേണ്ടിയാണ് എന്ത് ചെയ്യണത്, അവർക്കൊരുപാട് പറയണ്ട. അപ്പോൾ അങ്ങനെ ഇയാൾ എന്നോട് ചോദിച്ചപ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അങ്ങനെ പറഞ്ഞു, ഏറ്റവും നിങ്ങളെടുത്ത തീരുമാനം അടിപൊളിയാണ്, നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇന്നത്തെ യുവ തലമുറയിൽ, നിങ്ങൾ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വാട്ട് ഇസ് ദ റീസൺ, അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതാണ് കാരണം, സംസാരിക്കാൻ ആർക്കും സമയമില്ല. ഭർത്താവ് ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് സമയമില്ല, ഭാര്യ അടുത്ത് കയറുമ്പോൾ ഭർത്താവിന് സമയമില്ല. ആ സംസാരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടും സമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ എന്നുള്ളത്. അപ്പം അതിന് പരിഹാരം ആരാ കാണേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അതിലൂടെയാണ് തിരിച്ചറിയുക. ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഫലവത്തായിട്ട് നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ തുറന്ന് സംസാരിക്കാൻ കഴിയണം. ലൈഫിൻ്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടാകും, നല്ല കാര്യങ്ങൾ വേണം. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ തുറന്നു പറയുന്നുണ്ട്, പിന്നീട് ഒരു അപകടത്തിലേക്ക് എത്താൻ പാടില്ല. തുറന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് പറ്റിയിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ ഇനിയുള്ള ഒരു ലൈഫിൽ ഞാൻ ഏറ്റവും സുഖമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഒരു തോന്നും. അപ്പം എന്താ പറയുക, പരസ്പരം വിശ്വാസം കൂടും, ബഹുമാനം കൂടും അല്ലേ. ആ രൂപത്തിലേക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നല്ല തുറന്ന സംസാരങ്ങൾ, ആ വിശ്വാസത നേടിയതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു കല്യാണത്തിനൊക്കെ നമ്മളെ ക്ഷണിച്ച്, പക്ഷേ ആ കല്യാണം നടക്കേണ്ട തൊട്ട് തലേ ദിവസം ഗ്രൂപ്പിൽ മെസ്സേജ് വരികയാണ്, നമ്മൾ തീരുമാനിച്ച കല്യാണം തൽക്കാലം മാറ്റി, ചെയ്ത് തൊട്ടടുത്ത ദിവസം നടക്കുന്ന കല്യാണത്തിനാണ്. ഓഡിറ്റോറിയൊക്കെ റെഡിയായി, അവിടെയൊക്കെ ഫുഡിന് വേണ്ട മുന്നോരൊക്കെ നടത്തേണ്ട സമയത്താണ് ഗ്രൂപ്പിലൂടെ മെസ്സേജ് വരുന്നത് കല്യാണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാനൊരു മടി, കാരണം ഇപ്പം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമാണ്. പിന്നീട് ആ കുട്ടിയുടെ കല്യാണം വീണ്ടും തീരുമാനിക്കുന്നു, അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് ചോദിച്ചാൽ അല്ല എന്ത് അന്ന് സംഭവിച്ചത്, അന്ന് നിങ്ങളോട് അത് ചോദിക്കാതിരുന്നത് നിങ്ങളൊക്കെ ഒരു പ്രയാസമാണ്, സംഭവം സത്യം തന്നെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ മറ്റേ നിക്കാഹൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഈ കല്യാണം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലക്ക് തൻ്റെ ഭാവി ഈണ എന്നുള്ള നിലക്ക് ഫോണിലൂടെ സംസാരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഓപ്പണായിട്ട് സംസാരിച്ചു. അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവൾ പ്ലസ് ടു കാലത്ത് പഠിച്ചിരുന്ന സമയത്ത് അവൾക്കുണ്ടായ ഒരു ചെറിയ പ്രേമത്തിനെ കുറിച്ച് എന്ത് ചെയ്തു, ഒരിക്കലും അതിനെ വില കുറച്ച് കാണില്ല, പക്ഷേ അത്ര ഒരു ഡീപ്പ് ലെവലിലേക്ക് ഒന്നും പോയിട്ടില്ല, ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു, തൻ്റെ ഭാവി ഭർത്താവിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ ഒരു നിമിഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും, അങ്ങനെയുള്ള നിന്നെയാണോ ഞാൻ ഭാര്യയാക്കാൻ പോകുന്നത്, സംഭവം സത്യമാണ്, പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ ഒരു വെട്ട് കഷ്ണം രണ്ട് എന്നുള്ള നിലപാടിലേക്ക് എത്തുന്ന ഒരിക്കലും ശരിയല്ലോ, അതും ഇത്രയും അധികം തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഒരു പരസ്പര വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം തുറന്ന് സംസാരിക്കാൻ സാധിക്കണം. ഒന്നുകൂടി അടിവരയിട്ട് പറയണം, പരസ്പരം വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം തുറന്ന് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്.
5: അല്ലെങ്കിൽ അപകടത്തിലെത്തിക്കും അല്ലേ,
4: അല്ലെങ്കിൽ അതെ അപകടങ്ങളിലേക്കാണ് എത്തുക.
5: അതിലധികം ഈ ഒരു വിഷയത്തിൽ സഹോദരിമാർക്കാണ് വലിയൊരു പ്രശ്നമുള്ളത്, കാരണം ഇനി അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇതെടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യും, കുത്തി നോവിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അല്ലേ. അത് സഹോദരിമാർ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് കഴിഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോവുക, നല്ല നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടുപേരും
4: സ്വീകരിക്കേണ്ട നില. അറബിയിൽ മനുഷ്യന് പേരെന്താണ് ശരിക്കും, ഇൻസാൻ എന്നാണ് അല്ലേ. നെസിയ എന്ന പദത്തിൽ നിന്നാണ് അത്ര ഇൻസാൻ ഉണ്ടായത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. നെസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്, ഫോർഗെറ്റ് എന്നുള്ള അർത്ഥമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മറക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്
5: അല്ലേ.
4: എന്നാൽ നമ്മളൊക്കെ ചെയ്യണ കാര്യം എന്താ ശരിക്കും, മറക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ഓർക്കുകയും ഓർക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ മറക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ മറക്കേണ്ട കാര്യങ്ങളാണ്, അവിടെ മാപ്പ് കൊടുക്കണം, പൊറത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും കുത്തി നോവിച്ചുകൊണ്ട് ഒരു തേളിനെ പോലെ, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, കടന്നൽ കുത്തുകൾ ഏൽക്കുന്ന പോലെ എന്നും ഇടയ്ക്ക് ഒരു കുത്തു കൊടുത്ത് എന്ത് സന്തോഷമാണ് പിന്നെ ലൈഫിൽ ഉണ്ടാവുക അല്ലേ. നമ്മളൊരു വിവാഹവും വൈവാഹിക ജീവിതത്തിലേക്ക് എന്താണ്, മനസ്സമാധാനത്തോടു കൂടിയില്ല, സെക്കീനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. ആ മനസ്സമാധാനത്തിന് പിന്നെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തുറന്ന് സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്ന പാളിച്ചകളുണ്ടെങ്കിൽ അത് അവർ അത്രയും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയണത്. ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു അഷ്വറൻസ്, ഒരു ഉറപ്പ് നൽകിയിട്ടാണ് അത് പറയണത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ പിന്നാലെ കൂടി നോവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തുറന്ന സംസാരത്തിൻ്റെ കാര്യം അതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, രണ്ട് വ്യക്തികളാണ്, രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകളാവാം,
5: അതെ,
4: ഒരു പക്ഷേ മുമ്പൊരിക്കലും പരിചയമില്ലാത്ത ആളുകളാവാം, അതുപോലെ തന്നെ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക
5: അല്ലേ.
4: എല്ലാ കുടുംബങ്ങളും ഒരേ വാല്യൂസ്, ഒരേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരല്ല, ഒരേ ദിനചര്യകളിലൂടെ മുന്നോട്ട് പോകുന്നവരല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നറിയാൻ, മൂല്യങ്ങൾ വാല്യൂസിന് എന്തുണ്ട്, നല്ല വില പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം ആവണമെന്നില്ല, തന്നെ വിവാഹം കഴിച്ചുകൊണ്ടാണ് വീട്ടിൽ നടക്കുന്നത്. അതുപോലെ തൻ്റെ വീട്ടിൽ നടക്കുന്ന അതേ ഒരു ചിട്ടയോ പിന്നെ കാര്യമോ അല്ല ഒരു പക്ഷെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ വീട്ടിൽ നടക്കുന്നത്. അപ്പം അതൊക്കെ പരസ്പരം തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾ അങ്ങനെ അവിടെയാണ്, അതുകൊണ്ട് എനിക്കത് സാധിക്കില്ല, എനിക്ക് ഞാൻ കണ്ടതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റും, അതൊന്നുമല്ലല്ലോ. മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു സാഹചര്യത്തിനോടും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇണ പങ്കാളി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം എൻ്റെ അടുന്ന് എന്താണോ അത് ഞാൻ മനസ്സിലാക്കി എൻ്റെ വന്ന് കൊടുക്കുക, തിരിച്ചും അതേപോലെ എന്ത് ചെയ്യുക കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴെന്ത് ചെയ്യുള്ളൂ, അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊള്ളുന്നതാണ്. അപ്പോൾ ആ ഒരു വാല്യൂസിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് എന്താ പറയുക, ചിലപ്പോൾ ഭക്ഷണ രീതി,
5: അതെ
4: അല്ലെ, അവിടുത്തെ മുതിർന്ന ആൾക്ക് ഒരു പക്ഷേ സാധാരണ എല്ലാവരും കഴിക്കണ ചോറാവണം എന്നില്ല, ചപ്പാത്തി വേണ്ടിവരും. അപ്പോൾ ഇതൊരു കൾച്ചറാണ്, എന്നെ കൊണ്ട് സാധ്യമാവും ഞാൻ ചെയ്തു കൊടുക്കുക അല്ലേ, ആ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയല്ല അതുകൊണ്ട് എനിക്കത് പറ്റൂല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് ഒരു പിന്മാറുക, അപ്പോൾ അവിടെ ഒരു മുറുമുറുപ്പ് മുഷിപ്പൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം പരസ്പരം തിരിച്ചറിയുക, അപ്പോൾ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, അപ്പം അടുത്തുണ്ടായ മറ്റൊരു സംഭവം, ഇപ്പോൾ ഒരു സഹോദരി, ആ സഹോദരി പിന്നെ ആദ്യത്തെ ഒരു വിവാഹം അവർ പിന്നെ ഡിവോഴ്സാണ്, അതിലൊരു മകളുണ്ട്. അപ്പോൾ ആ മകള് ക്ലാസ്സിലേക്ക് ചേർത്തുന്ന സമയത്ത്, സ്കൂളിലേക്ക് ചേർത്തുന്ന സമയത്ത് പിന്നെ മറ്റൊരു അന്വേഷണം വരികയാണ്, വിവാഹം നടക്കുന്നു. തിരിച്ച് പറയണ ചില കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഒരു നിലക്കും ചെയ്യണില്ല, മുന്നോട്ട് പോകില്ലെന്നാണ്. ഡിവോഴ്സായിട്ട് ഉമ്മൻ്റെ കൂടെ ഉമ്മൻ്റെ വീട്ടിൽ ഈ കുട്ടി താമസിച്ച സമയത്ത് ആ കുട്ടിക്ക് നല്ല പ്രൈവസിയാണ്, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ ഇവൾക്ക് ഇവളുടേതായ ഒരു ലോകവും ഇവളുടേതായ ഒരുപാട് പ്രവർത്തനവും കാര്യങ്ങളാണ്. പുതിയ വിവാഹം കഴിച്ച് അവിടേക്ക് ഈ മകളെയും കൂട്ടി പോണ സമയത്ത് അവിടെ ആദ്യത്തെ ഭർത്താവിൻ്റെ ആ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പേരിൽ ഇവർ രണ്ടുപേരെന്ത് ചെയ്യാണ് അല്ലേ, അവളെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല, എങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയാണ് നടക്കുക, ഇത് ആദ്യ നാളുകളിൽ പോലും കല്ലുകടികൾ വരുന്ന അവസ്ഥയാണ്. അപ്പോൾ രണ്ടും എൻ്റെ കളി വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ സാഹചര്യങ്ങളിലും അവരൊക്കെ കാത്തു സൂക്ഷിച്ച നിയമങ്ങളും മൂല്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മത നിയമങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്.
5: തീർച്ചയായിട്ടും
4: നമ്മൾ ചിലപ്പോൾ അത്ര മതനിഷ്ഠയൊന്നും ഉണ്ടാവും, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും ചിലപ്പോൾ നിഷ്ഠയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വിവാഹം കഴിച്ചെത്തിയ സ്ഥലത്തെത്തുമ്പോൾ ദീനീ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന വീടാണെങ്കിൽ അതൊരു ശല്യമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അതൊരു അനുഗ്രഹമായിട്ട് കാണണം എന്നുള്ളതാണ്. ഇത്രയും കാലം ഇതിനൊന്നും കണിച്ചത് എനിക്ക് ഉണ്ടായില്ലല്ലോ, അൽഹംദുലില്ല ഈ ഒരു സമയത്താണല്ലോ ഈ ഒരു വിവാഹത്തിലൂടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്, അവിടെ അൽഹംദുലില്ല 100 പ്രാവശ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
5: പിന്നെ ഇതിൽ വേറെന്താ വെച്ചാൽ, നമ്മളെ വീട്ടിലുള്ള അതേ സൗകര്യങ്ങളും കാഴ്ചപ്പാടുകളും നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലോ പിന്നെ അതിപ്പുറത്താണെങ്കിലും അങ്ങനെ ഉണ്ടാവും നമ്മളൊരിക്കലും കരുതാൻ പാടില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അവിടെ ഒരു വലിയ തെറ്റ് എന്തുണ്ട്, പലപ്പോഴും പെൺകുട്ടികളിലുണ്ട്, തൻ്റെ വീട്ടിലുള്ള അതേ സ്വാതന്ത്ര്യവും അതേ കാഴ്ചപ്പാടും ഉണ്ടാകുമെന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അല്ലേ. ആ തെറ്റിദ്ധാരണ തിരുത്താതെ കുട്ടികൾ അത് വെച്ചിട്ടാണ് എന്താ സ്വന്തം വീട്ടിലെ സൗകര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഈ റമദാനിൽ ഇതേപോലെ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി, ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചപ്പോൾ പിന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താ വെച്ചാൽ അവളെ വീട്ടിലിങ്ങനെയൊക്കെയാണ്, പക്ഷേ അവരെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അവസാനം അത് ഡിവോഴ്സായി, വളരെ കുറഞ്ഞ ദിവസം 3-4 ദിവസമായിട്ടാകെ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു 6 മാസം ഇവർ തമ്മിലുള്ള വഴക്കായിരുന്നു എന്നുള്ള അവസ്ഥ.
4: അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പലപ്പോഴും പറയുന്ന മറ്റൊരു വാക്കെന്നു പറയുമോ, ആള് വായ കൊണ്ട്

0: പിടിയില്ല
1: പിടിയില്ല
0: എന്നാണ്.
1: അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരുപാട് അനുഭവങ്ങൾ കൊടുക്കേണ്ട ജീവിതമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഏറ്റവും മികച്ച ഏറ്റവും നല്ല രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുള്ളത്. അവിടെ വാക്കുകളെക്കാൾ പ്രധാനം പ്രവർത്തനങ്ങളൊക്കെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അഥവാ എന്നെ വിലയിരുത്തേണ്ടത് എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ.
0: അതെ,
1: ഞാൻ എത്തിപ്പെട്ട വീട് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഇണ, അവളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, ആ പ്രവർത്തനങ്ങൾ നോക്കിയും കണ്ടും അതിലെന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ട് പരസ്പരം നല്ല രൂപത്തിൽ സദുപദേശങ്ങൾ നൽകിയിട്ടും തിരുത്തുക. അല്ലാതെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഒറ്റ വെട്ടുകൊണ്ട് നിരത്തി തീരുമാനമാക്കേണ്ടതല്ല വിവാഹ ജീവിതം. പരസ്പര ബഹുമാനത്തോടുകൂടി നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. തെറ്റുകൾ വരും, മനുഷ്യരാണ്, സഹജമാണ്. അപ്പം അതുകൊണ്ട് ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ഗുണദോഷിക്കുകയാണ് വേണ്ടത്. അതും ആദരവോടെയും ബഹുമാനത്തോടെയും ചെയ്യുക എന്നുള്ളതാണ്.
0: ഇതിൽ വേറൊരു കാര്യം സൂചിപ്പിക്കല്ലോ, പലപ്പോഴും ഈ പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്ന, അതായത് സംസാരത്തിൽ ഇപ്പോൾ നിക്കാഹിൻ്റെ മുമ്പ് കല്യാണത്തിൻ്റെ മുമ്പൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വിടാം, ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് വിടാം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം തീരും. അവസാനം നിക്കാഹും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ജീവിതം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതിന് സമ്മതിക്കാതിരിക്കുകയും അതിന് പറ്റാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ളൊരു പ്രയാസമുണ്ട്. പലപ്പോഴും പല സഹോദരിമാരും നമ്മളെ സ്നേഹക്കൂട്ടിൽ കൂടെ അറിയിക്കൽ ഇങ്ങനെ ഇങ്ങനെ ഡിമാൻഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് ഉറപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അതിന് സമ്മതിക്കാതിരുന്നു, അതിന് അനുവാദം നൽകാതിരുന്നു. ഞങ്ങളുടെ തറവാട്ടിലൊന്നും അങ്ങനെ പെൺ സ്ത്രീകൾ പോയിട്ട് അധ്വാനിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയായിരിക്കാം, പക്ഷേ അതൊരു ഡിമാൻഡ് വെച്ചിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അത് അവരുടെ കുടുംബജീവിതത്തിൽ വലിയ അസൗകര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ 24 വർഷം, ഇപ്പോൾ അടുത്ത കാല സമയത്ത് 24 വർഷം 3 കുട്ടികൾ ഉണ്ട്, വലിയ കുട്ടികളുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യണം, ഇപ്പോഴും അത് പറയണത് അന്ന് എന്നെ അത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ എന്നെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ, എനിക്കിപ്പോഴും അവസരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇയാളെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു ജോബ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞ ഒരു കത്ത് നമുക്ക് വന്നിരുന്നു.
1: അത് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് സഹോദരിമാരാണ് ആ രൂപത്തിലുള്ളൊരു തീരുമാനലകത്തിൽ. നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇല്ല എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് പറയുന്നുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? നമ്മളുടെ മിസ്റ്റേക്കാണല്ലോ.
0: അതെ,
1: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സുന്ദരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ത്രീ ഒരു ജോലിക്ക് പോകേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഭർത്താവിന് നല്ല സാലറി ഉണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ ഭക്ഷണവും മക്കളുടെ മരുന്നും ഇവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണെങ്കിൽ അവിടെ ഒരു ഭാര്യയ്ക്ക് നിർബന്ധമായ ജോലി ഉണ്ടാവണമെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷഠിക്കരുതെന്നുള്ള. ചില ഡിമാൻഡ് വെച്ച് വന്നു അന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെ, പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമാവണമെന്നില്ല. ചിലപ്പോൾ കൂട്ടുകുടുംബ സ്ഥിതി ജീവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനം വന്നാൽ അന്ന് തന്നെ ഒരു പക്ഷേ ഡൈവോഴ്സ് ആയി പോകുമ്പോൾ എന്നുള്ള പേടികൾ അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സമാധാനമായി ഏറ്റവും നന്നായി സുന്ദരമായി നല്ല ഉഷാറായിട്ട് ജീവിക്കുകയല്ല വേണ്ടത് എന്നൊരു തിരിച്ചുള്ളൊരു ഒരു ഒരു തിരിച്ചറിവാണ് എന്തേണ്ടത്.
0: അതാണ് വേണ്ടത്. പല സഹോദരിമാരും ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഉണ്ടായത്, വിവാഹം കഴിഞ്ഞു ജോലി കിട്ടി അവസാനം ജോലി കൊണ്ട് മക്കളെയും ഭർത്താവിനെയും നോക്കാൻ പറ്റാത്ത നിരാശയിലായ പല സഹോദരിമാരുണ്ട്. അവിടെ ഭർത്താവ് ജോലി ഒഴിവാക്കാൻ പറ്റൂല, ജോലിക്ക് പോകണമെന്ന് നിർബന്ധം പറഞ്ഞ ആളുകളുമുണ്ട്. അതൊരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയാണല്ലോ. ഒരു പിന്നെ വേറൊരു കാര്യത്തിൽ പറയാച്ചാൽ, ഒരു ട്രെൻഡുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മോട്ടിവേഷൻ ആളുകളിങ്ങനെ ഈ റീൽസിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ, നിങ്ങൾ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കേണ്ടവരല്ല, നിങ്ങളൊരു ജോലി നേടണം, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ തള്ളി തള്ളി തള്ളി കൊണ്ടുപോകുന്ന 50-60 വയസ്സായ വീട്ടമ്മമാർ വരെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ, ഓൺലൈനായാലും വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തൊരു കടയിൽ പോയിട്ടാണെങ്കിലും ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുന്ന കുറേ സഹോദരിമാരുണ്ട്. അതൊക്കെ ഇവിടുന്ന് വന്ന ട്രെൻഡുകളാണ്, ഈ വന്ന കാഴ്ചപ്പാടുകൾ.
1: സ്ത്രീകൾ ഒരിക്കലും ജോലിക്ക് പോകരുത് എന്നുള്ള നിലപാടുകളൊന്നും നമുക്കില്ല. എന്തായിരുന്നാലും അവർക്ക് ഏറ്റവും അനുയോജ്യമായത് നല്ലൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടാണ് വേണ്ടത്. പിന്നെ വീട്ടിലിരുന്ന്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഏർപ്പെടാൻ പറ്റുന്ന ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ആ മേഖലയിലേക്ക് അവർ എത്താം. ഇനി അതുപോലെ മാത്രമല്ല, അവർക്ക് നല്ല അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾ കിട്ടുമെങ്കിൽ ശ്രമിക്കട്ടെ. പക്ഷെ ആ ജോലി കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ മുമ്പ് പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തിന് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തർക്കങ്ങൾ

0: ഉണ്ടാവും അല്ലേ. കുടുംബങ്ങളാവുമ്പോൾ അതുപോലെ മനുഷ്യരങ്ങളാലോചിക്കുന്നത് ഒരു കുടുംബം അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും. കുടുംബം മാത്രമല്ല മനുഷ്യന്മാരെ ആലോചിക്കും. ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ദീർഘ യാത്രയാണ് വിവാഹം എന്ന് പറയുന്നത്.
1: അതെ,
0: ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് അല്ലേ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഏറ്റവും സുഗമമായി പോകുമ്പോൾ, ഏറ്റവും നന്നായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അത് പർവ്വതീകരിച്ച് വലിയ ഒരു കച്ചറയിലേക്ക് എത്തിക്കുന്നതാണ് പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ ഡിവോഴ്സിലേക്ക് എത്തുക. അതിന് ഏറ്റവും സൗമ്യമായിട്ട് ഏറ്റവും ലോജിക്കോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രണ്ടുപേരും മനസ്സിലാക്കേണ്ട, ഇണകൾ മനസ്സിലാക്കേണ്ട കാര്യം. തന്നെ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ല
1: ആർക്കും.
0: ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചു കൊണ്ടാണ് മുൻഗാമികളായ ആളുകളൊക്കെ, അത് പണ്ഡിതന്മാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, മഹാന്മാരായ ആളുകളാവട്ടെ, ഇവരൊക്കെ ഉണ്ടായത്. നിങ്ങൾ ആലോചിക്കേ, ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ചെറിയ ചെറിയ അത്ര അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, നബിന്റെ മറ്റു ഭാര്യമാരെ കുറിച്ചുള്ള ചെറിയ. അപ്പോൾ നബി അവരെ നന്നായിട്ട് തിരുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മനസ്സിലാക്കേണ്ട ഒരു ഹദീസിലുള്ളത്, പിന്നെ ഒരു പായസത്തിന്റെ ഗ്ലാസ് കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. നബി അവിടെ ദേഷ്യപ്പെട്ട് പിന്നെ കുറ്റപ്പെടുത്തി എൻ്റെ വീട്ടിൽ നിന്ന് പോകൂ എന്ന് അട്ടി പറഞ്ഞയച്ചതില്ല. എന്തെങ്കിലും പിന്നെ കായികമായിട്ട് അവരെ ശിക്ഷിച്ചില്ല, മറിച്ച് പുഞ്ചിരിയോട് കൂടിയിട്ട് അവിടെ വീണ ഓരോ ഗ്ലാസിന്റെ കഷ്ണങ്ങളും പെറുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതൊരു മാനവലോകത്തിലുള്ള ഏറ്റവും വലിയ സന്ദേശമാണ്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേ എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക.
1: അതെ,
0: നല്ലൊരവസരം. അശ്വരന്ദനെ തന്നെ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അന്ന് നബി ആ ചെയ്തത് എൻ്റെ മനസ്സിൽ പിന്നെയും ഒരുപാട് സമയം അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. കാരണം അല്ലേ, സ്വാഭാവികമായിട്ട് നമ്മുടെ സഹോദരിമാരൊക്കെ പറയണം, നമ്മുടെയൊക്കെ ഭാര്യമാരൊക്കെ പറയണത് അതിനൊരു അടി കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനമെന്നു. പക്ഷേ ഒന്ന് ചെയ്തില്ല എന്ന് മാത്രമല്ല, എന്നേക്കും ഓർമ്മിക്കാൻ പറ്റുന്ന, ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു അബദ്ധം വരരുത് എന്ന് വിചാരിച്ചുള്ള നല്ല ചില കാര്യങ്ങളാണല്ലോ ചെയ്തത് എന്നതാണ്. അപ്പൊ നബിന്റെ ഈ ഒരു ജീവിതത്തിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും.
1: ആ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴും എന്താണ് ഭാര്യമാരിടപെട്ടത്.
0: അതെ,
1: ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിലേക്ക് അല്ലെ, ഹുദൈബിയ സന്ധി നടന്നു കഴിഞ്ഞിട്ട് സഹാബാക്കൾ എല്ലാവരും എന്താണ് നബി അവരോട് പറഞ്ഞ തഹലുലാകണം, പക്ഷെ അവരാരും അപ്പം ആ ഒരു വലിയ പ്രയാസത്തിൽ അനുസരിച്ചില്ല. നബി ഭയങ്കര വിഷമത്തിലാണ് തൻ്റെ പിന്നെ ടെന്റിലേക്ക് കയറി ചെന്ന്. അപ്പോൾ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ മുടിയെടുത്തിട്ട് നിങ്ങൾ തഹലുലായി ചെയ്താൽ മതി. അപ്പോൾ അവർ അതെ, അവിടെ ഒരു നല്ല നിർദ്ദേശം അല്ലേ, അതൊരു ഒരു ഇണയുടെ ഒരു വലിയ ഇടപെടൽ.
0: പരസ്പരം ഇത് ഒരാൾ, ഒരാണ് നിർദ്ദേശിക്കുക, ഭർത്താവ് നിർദ്ദേശിക്കുക, ഭാര്യ അനുസരിക്കാനല്ല. നല്ല കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അവിടെ നല്ല നല്ല തീരുമാനങ്ങൾ വരുന്നുള്ളതാണ്. ഭാര്യൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ അവിടെ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ കഴിയണം. ഭർത്താവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും ഭാര്യയ്ക്ക് സാധിക്കണം. ഇതൊക്കെയാണ് എന്തിനാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങളെ ഏറ്റവും രമ്യമായി, ഏറ്റവും ലളിതമായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നന്നായി പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. ആ പിന്നെ വിടവ്, ഒരു ചെറിയ വിടവുണ്ടെങ്കിൽ അത് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ശ്രമിക്കരുതല്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അത് കൂടുകയാണ്, ഒരിക്കലും പരിഹരിക്കണമില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുതിർന്ന നമ്മുടെയൊക്കെ ഏറ്റവും ഇത് പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കളാവും
1: അല്ലേ,
0: ഒന്നുകിൽ ഭാര്യയുടെ ഉപ്പനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പനോട് ഉമ്മനോട് ഒന്ന് പറയാം, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവരൊരു പക്ഷേ എന്ത് ചെയ്യും, രമ്യമായിട്ടത് പരിഹരിച്ചതാണ്. ഇനി അതുമല്ല എങ്കിൽ, ആ ഒരു പ്രശ്നം അവർക്കൊണ്ടും സാധിച്ചിട്ടില്ല എങ്കിൽ, കുടുംബത്തിലേതെങ്കിലും മുതിർന്ന ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, പരിഹാരങ്ങൾ, സ്വയം പരിഹാരങ്ങൾ ഒരിക്കലും പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ അനന്തമായി നീണ്ടു പോകുമ്പോൾ ആ ഗ്യാപ്പ് വലുതായി വലുതായി വലുതായിട്ടാണ് വരിക. പ്രശ്നമുണ്ടായാൽ അത് എത്രയും വേഗം എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കാനുള്ള പരിശ്രമം എന്ത് ചെയ്യണം, ഉണ്ടാവണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്.
1: പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്, സാധാരണ ഇപ്പം എന്താ നടക്കണത്, പ്രശ്നം ഉണ്ടായി അപ്പോൾ തന്നെ പെട്ടിയും കിടക്കി എടുത്തിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് പോകണം. നോക്കുക, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പിന്നെ ഡിവോഴ്സിൻ്റെ, അതായത് തൊലാഖിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, എന്ത് അവർ തമ്മിൽ തൊലാക്കായാൽ പോലും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്, കാരണം അവർ വീണ്ടും കാണുകയും സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ഉണ്ടാവായി നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളതല്ല ചെയ്യുന്നത്, നമ്മൾ വേഗം പോകുന്നു, പിന്നീട് അത് വഷളാക്കുന്നു, മഹൽ ഇടപെടുന്നു, മറ്റുള്ളവരിടപെടുന്നു അല്ലേ, അവിടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്.
0: അള്ളാഹു അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണിത്, തൊലാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, തൊലാക്കിനെ കാണുന്നതല്ലാണ്. അത് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട.
1: നമ്മുടെ സ്നേഹക്കൂടിൻ്റെ നമ്മുടെ ലൈവ് കൗൺസിൽ നടക്കുന്ന അതിന് നമുക്കൊരു ഫോൺ നമ്പറും ഫീഡ്ബാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൊല്ലം ജില്ലയിൽ നിന്നൊരു സഹോദരി, 23 വയസ്സറ്റേ ആയിട്ടുള്ളൂ, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അവർ നമുക്ക് ചോദ്യം അയച്ചത് ഇതാണ്. പിന്നെ ഞങ്ങൾ 8 പേര് എന്താണ് സുഹൃത്തുക്കളാണ്, 8 പേര് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ എന്തായി, ഡിവോഴ്സായി. അപ്പോൾ ഞങ്ങളും ഇനി ഡിവോഴ്സ് ആവണം. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ആവണേ? അല്ല, അതിപ്പോൾ അവരൊക്കെ ആയി, പിന്നെ പോലൊരു ട്രെൻഡല്ലേ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ ലൈവ് കൗൺസിലിൽ അതിന് മറുപടി ആയിട്ട് ഹാരിസ് പോലെ കൊടുത്തു. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വരുന്നത്, ഇതൊരു ട്രെൻഡായി, അല്ലെങ്കിൽ അത് അവർക്കൊരു പ്രയാസമല്ല.
0: ഒരു മാളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് വിവാഹത്തിനെയും തലാഖിനെയൊക്കെ ഒന്ന് കാണുന്നതെന്നുള്ളത്. അത് വലിയ ഗൗരവപരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും വിവാഹത്തിനോട് അല്ലെ, ഒരു മറ്റേ മീസാഖൻ അലീല എന്നാണ് വിശുദ്ധ ഖുർആൻ, അഥവാ ബലിഷ്ഠമായൊരു കരാറാണ്, അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ നടത്തുന്ന അതിശക്തമായൊരു കരാറാണ് വിവാഹം എന്നത്. അപ്പം ആ കരാറിനെ, ആ ഒരു കരാറിൻ്റെ വില എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും നൽകണമെന്നുള്ളതാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം തരും. ചില സമയത്തൊക്കെ തീരുമാനങ്ങളിൽ തിടുക്കം ചെയ്യുന്നതുണ്ട് അല്ലേ, ഒരു അമിത ആവേശം കാണിക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു ട്രെൻഡായിട്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ട്രെൻഡായിട്ട് കാണുന്ന ഒരവസ്ഥ ഉണ്ട്. ചിലതൊക്കെ ഉടനെ തീരുമാനിക്കേണ്ടതുണ്ടാവും, എന്നാൽ മറ്റു ചിലത് ഒരല്പം വൈകിക്കേണ്ടതുണ്ടാവും.
1: അതെ,
0: ചിലത് എന്ത് ചെയ്യേണ്ടതും അല്പമുള്ള കുറച്ച് നീണ്ട കാലത്തേക്ക് നീട്ടിവെക്കേണ്ടതുണ്ടാവും. ഇതൊക്കെ പരസ്പരം തിരിച്ചറിയാന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ എല്ലാ കാര്യത്തിലും ഒരു അമിത ആവേശം കാണിക്കുന്നവരാണെന്നുള്ളതാണ് അല്ലെ. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശമൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. അഥവാ ഏതൊരു കാര്യം ഉടനടി അതിനൊരു പരിഹാരം എന്നുള്ളതാണ് സഹോദരിമാരാണ്. അത് പുരുഷന്മാരവിടെ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു പ്രകൃതമാണത് അല്ലേ. അപ്പോൾ അത് അവരെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുള്ളതാണ്. ചില തീരുമാനങ്ങൾ ഉടനടി എടുക്കാൻ നമുക്ക് സാധിക്കില്ല,
1: അതെ,
0: കുടുംബത്തിൽ സാധിക്കില്ല, നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കഴിയില്ല. അപ്പോൾ തീരുമാനങ്ങൾ ഹിക്മത്ത് വേണം. അപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഉടനടി പരിഹാരം എന്നത് വിവാഹ ജീവിതത്തിൽ എന്തല്ല, പ്രായോഗികമല്ല. ആ കാര്യം എന്ത് ചെയ്യുക, രണ്ടുപേരും അഥവാ ഇണകൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസ്തരായ മുതിർന്ന ആളുകളുടെ ഉപദേശങ്ങളും സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു ജീവിതമൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: പിന്നെ ഇത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഉപദേശങ്ങൾ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഒരേ വിഷയത്തിൽ പലരും പല സ്വഭാവമായിരിക്കുമല്ലോ, അവരുടെ പ്രകൃതി അങ്ങനെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ മരുന്നല്ല കൊടുക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചിലത് ഒന്ന് നീട്ടിവിടേണ്ടി വരും, ചിലത് പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വരും അല്ലേ, ചിലത് നമ്മൾ വേറൊരു ചികിത്സാരൂപം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ദമ്പതികൾ അല്ലെങ്കിൽ ഇടപെടുന്നവരൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ ജനിച്ച നാടും വീടും നാടും ഒക്കെ പലർക്കും പല രൂപമായിരിക്കും, അതന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളാണ് എഴുകി ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു വളർന്നു വന്ന ഒരു ചെടി അത് അവിടെ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് പോലുള്ള ആ ഒരു ആരോഗ്യം പ്രസരിപ്പും ആ ചെടിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ മണ്ണുമായി ബന്ധപ്പെട്ട് ആ മണ്ണിൽ ഇഴകിച്ചേർന്ന് അതിൻ്റെ വെള്ളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുമ്പോഴാണല്ലോ ആ ചെടി നന്നായി വളരുക എന്നതുപോലെ തന്നെയാണ് ഒരു മറ്റൊരു വീട്ടിലേക്ക് വന്ന് അല്ലേ അവിടെ വളരുമ്പോഴുള്ള അവസ്ഥ. അത് പരസ്പരം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഈ പറയുന്ന തുറന്നു പറച്ചിലുകൾ, അതിൽ അവിശ്വാസം വന്ന് പിന്നെ സംശയം വന്ന് ആ സംശയം മൂർച്ഛിച്ച് അത് പിന്നെ വലിയ ബലൂൺ പോലെ വലുതായി പിന്നെ അത് പൊട്ടിപ്പോകുമ്പോൾ കുടുംബബന്ധം എന്താണ് നശിച്ചു പോവുകയാണ്.
0: ഈ പിന്നെ സയൻസിലെ ഒരു ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്, അഥവാ പരസ്പരം ഇഴകിച്ചേരണം എന്ന് പറയുന്നത്. രണ്ട് കളറുകൾ കൂടി ചേർന്നാൽ ഇതേതാ ചേർന്നത് എന്ന് പോലും തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും വൈവാഹിക ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഓസ്മോസിസം ആണ് എന്ത് ചെയ്യേണ്ടത്, ശരിക്കും ഉണ്ടാകും. അത്രയും പരസ്പരം ഇഴകിച്ചേരാൻ, രണ്ടല്ല ഒന്നാണ് എന്നൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചില ബൗണ്ടറികളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ അതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കുടുംബജീവിതത്തിൻ്റെ ബൗണ്ടറികൾ ഇടപഴകലുകൾ അതൊക്കെ എന്ത് ചെയ്യണം, രണ്ടുപേരും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബൗണ്ടറികൾ ഏതൊരു കാര്യം, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളുണ്ടല്ലോ, റോഡിലൂടെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് പോകാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാഫിക് നിയമങ്ങൾ വെച്ചത്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപകടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലും ചില ബൗണ്ടറികളൊക്കെ ഉണ്ട്. ആ ബൗണ്ടറികൾക്ക് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു വീരത്വമോ ധീരതയോ അതല്ലെങ്കിൽ അതൊരു ക്രെഡിറ്റോ കിട്ടണ കാര്യമില്ല. അത് പാലിക്കുക എന്നുള്ളതാണ് നല്ല ജീവിതത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ബൗണ്ടറികളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ക്ഷമ സ്നേഹം അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്, ചേരുവകളാണ്. ഒന്ന് ക്ഷമ, മറ്റൊന്ന് സ്നേഹം. ആ സ്നേഹവും ക്ഷമയും വാക്കിലൂടെയല്ല, അത് നമ്മുടെ അനുഭവങ്ങളിലൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്,
1: പക്ഷെ
0: അത് ലൈഫിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാൻ അല്പം റിസ്ക്കാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മക്കളും അതുപോലത്തെ നമ്മുടെ ഇണകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ അല്ലെ, ഒരു അന്ന് പല ആളുകളും പല കോണുകളിലും നമുക്കൊക്കെ അതിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അഥവാ ഉമ്മയുടെ രണ്ടാം വിവാഹമാണ് അല്ലേ, അപ്പോൾ ഈ കുട്ടിയെ ആരൊക്കെയോ വിവാഹത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഉമ്മയെ ആ വിവാഹത്തിനവിടെ പിന്നെ വേദിയിൽ കാണുമ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വേദിയിൽ നിന്ന് മോനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ മോനെന്ത് ചെയ്യണില്ല, ഒരു നിലയിലും ആ ഉമ്മൻ്റെ അടുത്തേക്ക് പോകണില്ല എന്നാണ്. പിന്നീട് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഉമ്മ അത്രയും നിന്നെ വിളിച്ചിട്ടും അങ്ങോട്ട് പോകാത്തത്. അപ്പം പറയണത്, അവരെൻ്റെ ഉമ്മയല്ല, ഉമ്മയാണെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ടേ എന്നുള്ളതാണ്.
1: അപ്പം
0: ആ ചോദ്യം അതാണ് നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ളത്. എൻ്റെ ഇണയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ, എൻ്റെ മക്കളെ എൻ്റെ മാതാപിതാക്കളെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവർക്ക് അനുഭവപ്പെടാനും സാധിക്കുന്നുണ്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ചിലത് ക്ഷമിക്കേണ്ടി വരും. അത് മുതിർന്ന ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇണകളാണെങ്കിലും ഒക്കെ വേണ്ടതാണ്. എല്ലാത്തിനും ഉടനടി പരിഹാരവും ഉടനടി തീരുമാനമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചിലതൊക്കെ കേട്ടിട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അപ്പോഴേക്കും എന്തേ ഉള്ളൂ, സുഖമായ ജീവിതമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും നല്ലൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റ് അതിൻ്റെ കൂടെ ഏറ്റവും അവസാനമായിട്ട് ചേർക്കാനുള്ളൊരു കാര്യം, ഓരോ വിവാഹം നടക്കുമ്പോൾ ഷെയ്ത്താൻ എടുക്കുന്ന തീരുമാനമുണ്ട്. എന്താണ് ഈ വിവാഹ ബന്ധം എന്ത് ചെയ്യും, എൻ്റെ പരമാവധി സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ വേർപെടുത്തും. അപ്പോൾ നമ്മൾ പോരാടേണ്ടത് നമ്മളെ ഇണകളോടല്ല, മറിച്ച് ആരോടാ, ഈ ഷെയ്ത്താനോടാണ്. പിശാച് സദാസമയവും നമ്മുടെ ഈ ബന്ധങ്ങളെ ഉലച്ചിലുണ്ടാക്കാനും വേർപിരിക്കാനും വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യണത്, പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ എങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഷെയ്ത്താൻ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ബന്ധം എൻ്റെ ഭാഗത്തുള്ള ഒരു പരിശ്രമം കൊണ്ടോ ശ്രമം കൊണ്ടോ ഈ വിവാഹ ജീവിതം ഈ വിവാഹ ബന്ധം വേർപെടുകയില്ല എന്ന് പരസ്പരം തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ബർക്കത്തും ഖൈറും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ജീവിതം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലൊക്കെ ആ രൂപത്തിൽ അള്ളാഹു നല്ല ഖൈറും ബർക്കത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ നമ്മുടെ ഇണകളോട് ഏറ്റവും സുന്ദരമായി ഏറ്റവും നന്നായി പെരുമാറാനുള്ള കഴിവും തൗഫീഖൊക്കെ അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും സ്നേഹം നൽകാൻ കഴിയട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കണം.
1: ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ക്ഷമയും ഉണ്ടായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. പങ്കാളികളോട് ചില ഉപദേശ നിർദ്ദേശങ്ങളുമായി ഷമീം എം വണ്ടൂർ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: Peace Radio. Tune to reality.
2: മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഖുർആൻ ദൈവികമോ? നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ അത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശമാണ്. ലോകത്തിനാഗമാനം, മാർഗദർശനമായി മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആനിൻ്റെ ആയത്തുകൾ, വചനങ്ങൾ തന്നെ കൃത്യമായി ഈ ലോകത്തോട് സമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന, വിശുദ്ധ ഖുർആൻ അത് പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരുപാട് കഥകളാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി തന്നെ ഇത്. ഈയൊരു ഗ്രന്ഥം അവതരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞിരുന്നു, വഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ വഅഅനഹു അലൈഹി ഖൗമുൻ ആഖറുൻ ഫഖദ് ജാഉ ളുൽമൻ വസൂറ. സത്യനിഷേധികളായ ആളുകൾ ഈ ഖുർആനെക്കുറിച്ച് പറഞ്ഞത് ഇത് പ്രവാചകൻ കെട്ടിച്ചവച്ച നുണക്കഥകൾ മാത്രമാകുന്നു, വേറെ ചില ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്, അത് ഈ ഇദ്ദേഹം എഴുതി വെച്ചതാണ്, എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും ഒക്കെ വായിച്ച് കേൾപ്പിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം പറഞ്ഞത്. അതിന് മറുപടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകരെ, നിങ്ങൾ പറയുക, ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യമറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്, തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുന്ന പഠിക്കുന്ന ഏതൊരു നിഷ്പക്ഷമായി ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവരുടെ കണ്ണു തുറപ്പിക്കുന്ന, അവരുടെ ബുദ്ധിയെ ചിന്തോദാത്മികമായി അവരുടെ ചിന്തയെ ഉണർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ വിഷയങ്ങൾ സമൂഹത്തോട് പറയുന്നത്. ഒരിക്കലും തന്നെ മനുഷ്യൻ്റെ നന്മക്കോ മനുഷ്യൻ്റെ വളർച്ചയ്ക്കോ എതിരായ അതല്ലെങ്കിൽ അതിനെ നിരക്കാത്ത ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിലില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി. അത് ഏറ്റെടുക്കാൻ ഇന്നേ വരെ ഒരാൾക്കും തന്നെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്താ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത്? അം യഖൂലു നഫ്തറാ, അവർ പറയുകയാണോ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് വിശുദ്ധ ഖുർആനെക്കുറിച്ച് അവർ പറയുന്നത്. എങ്കിൽ പ്രവാചകരെ പറയുക, ഫഅതു ബി അശരി സുവരി മിസ്ലി, ഇതേപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ 10 സൂറത്തുകൾ ചാപ്റ്ററെങ്കിലും അവർ കൊണ്ടുവരട്ടെ, അവർ കെട്ടിയുണ്ടാക്കി കൊണ്ടുവരട്ടെ. വദുഉ മനിസ്തതഅതു മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവരാരെ വേണമെങ്കിലും അതിന് സഹായിയായിക്കൊണ്ട് സ്വീകരിക്കട്ടെ, വിളിക്കട്ടെ. അവർ സത്യസന്ധന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസൽ, സൂറത്തു ഹൂദിലെ 13-ാമത്തെ ആയത്താണിത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ കാണാം, വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഫഅതു ബി സൂറത്തിൻ മിമ്മിസ്ലി, ഇതിലുള്ള ഒരു സൂറത്ത് കൊണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? വദഉ ഷുഹദാഅകും മിൻ ദൂനില്ല, അതേ പ്രപഞ്ച സട്ടാവായ അള്ളാഹുവിന് പുറമെ അവർ പല സാക്ഷികളെയും സ്വീകരിച്ചോട്ടെ, വിളിച്ചോട്ടെ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഇസ്ലാം ഒരിക്കലും എന്തല്ല, അവർക്കൊരു പുത്തിരിയല്ല. കാരണം ഇന്നും ഇന്നലെയുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ സമയത്ത് തന്നെ ഈ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ. അത് അവതരിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തന്നെ എതിരായി, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നന്മക്കെതിരായി കൊണ്ടുള്ള ഒരു കാര്യവും ഇതിലില്ല. മാത്രമല്ല, മനുഷ്യരെ ഏറ്റവും നല്ല നന്മയിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം എന്നതാണ്, ഏറ്റവും ശരിയായതിലേക്കാണ് അവരെ മാർഗദർശനം നൽകുന്നത്. അതെന്തുകൊണ്ട്? അത് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ടറിയുന്നത് അവനെ സൃഷ്ടിച്ച സട്ടാവാണ്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ, അവന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കിയതും അത് മനുഷ്യകരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല, മറിച്ച് അത് പ്രപഞ്ച സട്ടാവിൻ്റെ നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. അത് പാലിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവീക ഗ്രന്ഥമെന്ന് സ്വയം അവകാശപ്പെടുകയും അതുപോലെ തന്നെ അതിലുള്ള ഒരു വചനങ്ങൾ പോലും, ഒരു വാക്ക് പോലും അത് പ്രപഞ്ചത്തിലെ യാതൊരു നീതിയോടും ധർമ്മത്തോടും എതിരായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു കാര്യം അത് ഈ ഇന്ന സത്യത്തോടെതിരാണ് എന്ന് പറയാൻ ഒരാൾക്കും തന്നെ സാധിച്ചിട്ടില്ല. പലതരത്തിലുള്ള വിമർശനങ്ങളും ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും സഹോദരങ്ങളെ, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ആലോചിച്ച് എത്രയോ ആളുകൾ ഈ ഇസ്ലാമിൻ്റെ ശാദ്വല തീരങ്ങളിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത്, മനുഷ്യൻ്റെ സെറ്റപ്പിനെക്കുറിച്ചാവട്ടെ, അതല്ലെങ്കിൽ ഇതിലെ ശിക്ഷാ നിയമങ്ങളാവട്ടെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിന് കൃത്യമായത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല അതൊന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നത്, ഉൽ അൻസലഹുല്ലദി യഅലമു സിർറ ഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാം രഹസ്യങ്ങൾ അറിയുന്നവൻ. അതറിയുന്നവൻ ആരാ? അതിനെ സൃഷ്ടിച്ചവന് മാത്രമാണ്. മനുഷ്യർക്ക് ഇന്നേ വരെ സയൻസ് ശാസ്ത്രത്തിന് ആകാശത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ മുഴുവനായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ? അതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അതിനെ സംവിധാനിച്ചവൻ തന്നെയാണ്. ഇനി അതിലുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കടലാളിക്കത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ ഉതിർന്നു വീഴുന്നതിനെക്കുറിച്ചും ആകാശം പൊട്ടിപ്പിളരുന്നതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് എത്തിപ്പെടുന്നതും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയല്ലേ? അതിനൊരു അവസാനമുണ്ടെന്നും അതെല്ലാം ചിന്നിച്ചിതറുമെന്നുമെല്ലാം അത് പൊട്ടിത്തെറിക്കുമെന്നും ഒക്കെ ശാസ്ത്രകാരന്മാർ സയൻസ് ഇപ്പോൾ പഠിച്ചു പഠിച്ച് കണ്ടെത്തിക്കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്തോട് പറഞ്ഞ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും എന്തല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതോ. ചില ആളുകൾ പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളാവാൻ വേണ്ടി അതല്ലെങ്കിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകൾക്ക് ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂൻ അലൻ നബി യായുല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിനൊക്കെ എടുത്ത് സൂറത്തുൽ അഹ്സാബിലെ വചനം അത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ വിമർശിക്കുന്നത് ഇനി അള്ളാഹ് പ്രാർത്ഥിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട്, മലക്കുകൾ പ്രാർത്ഥിക്കുകയാണത്. എന്താണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സ്വലാത്ത് എന്താണ് എന്നത് കൃത്യമായി അതിനെക്കുറിച്ച് അറിവില്ലാതെ വിമർശിക്കുകയാണത്. ഇന്നല്ലാഹു വ മലായികത്തു യുസല്ലൂൻ അല നബി, അവിടെ സ്വലാത്തുല്ലാ അതുപോലെ തന്നെ സ്വലാത്തുൽ മലായിക്ക, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് തൻ്റെ അടുക്കൽ അവിടെ സ്ഥാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു സനാ ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്തുൽ മലായിക്ക എന്നതുകൊണ്ടോ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഗ്രഹം നൽകണേ അവിടുത്തെ കുടുംബത്തിനുമൊക്കെ. അപ്പോൾ ഇത് അതിൻ്റെ ഭാഷാർത്ഥം മാത്രം എടുത്തുകൊണ്ട് അതല്ലേ, അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊരു സ്വന്തത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കി എന്നത് ഒരിക്കലും തന്നെ അത് പോസിബിളല്ല. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കും എല്ലാമുള്ള പ്രവാചകനാകുന്നു, ദൂതരാകുന്നു. അല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആ റബ്ബിൻ്റെ റസൂലാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനില്ല. യുഹയ്യു വ യുമീത്, അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. എന്നിട്ട് പറയുന്നത് ഫആമിനു ബില്ലാഹി വ റസൂലി, ആ അള്ളാഹുവിലും അള്ളാഹിൻ്റെ റസൂലിലും വിശ്വസിക്കുക. എങ്ങനെ? വ റസൂലിഹി നബിയിൽ ഉമ്മി, പ്രത്യേകമായി കൊണ്ടെടുത്തു പറഞ്ഞു നിരക്ഷരനായ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നിരക്ഷരനായിരുന്നു, എഴുത്തറിയാത്ത വായന അറിയാത്ത നിരക്ഷരനായ പ്രവാചകനായിരുന്നു എന്ന്. അല്ലദി യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, അതെ അള്ളാഹുവിലും അവൻ്റെ കലിമത്തുകളിലുമൊക്കെ വിശ്വസിച്ച ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നതാണ്. അല്ല, സൂറത്തുൽ അഅ്റാഫിലെ 158 അതുപോലെ തന്നെ 157 അല്ലദീന യത്തബിഉന റസൂല അൻ നബിയൽ ഉമ്മിയ അല്ലദി യജിദുനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം നിരക്ഷരനായ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് നിരക്ഷരനായ ആ പ്രവാചകൻ എന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ അത് ദൈവികമാണ്, അത് പ്രപഞ്ച സെറ്റാവിൽ നിന്നുള്ളതാണ്. ഖുർആനിൻ്റെ വെല്ലുവിളി, പല നിരക്ക് ആളുകൾ വിമർശിച്ചാലും ഈ ഖുർആനിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി മനുഷ്യരും ജിന്നുകളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് പരിശ്രമിച്ചാൽ തന്നെയും ലാ യഅ്തൂന ബിമിസ്ലിഹി, ഇതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ, അവർ പരസ്പരം ആ മനുഷ്യരും ജിന്നുകളുമെല്ലാം സഹായികളായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് എന്തൊക്കെ തന്നെ കിണഞ്ഞു ശ്രമിച്ചാലും ശരി, ഒരിക്കലും തന്നെ ഒരാൾക്കും സാധ്യമല്ല ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ. കാരണം എന്താ? തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക്. അത് ഒരിക്കലും തെറ്റായ വചനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ ആശയങ്ങളോ അല്ല ഈ വിശുദ്ധ ഖുർആൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അതിനെ പഠിക്കുന്ന, അതിലെ വിഷയങ്ങളെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ആ നിലക്ക് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെയുള്ള വെല്ലുവിളികൾ വിശുദ്ധ ഖുർആൻ അതിനെ ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ഒരാൾക്കും അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബി സാഹിത്യ തറവാട്ടിലെ പ്രമുഖരായ ആളുകൾ മക്കയിൽ ഇത് അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്നു. ഖുറൈശികളിൽ നിന്ന് ഒരാൾക്ക് പോലും അതുപോലെയുള്ളൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമായിട്ടില്ല. അവർ പറഞ്ഞത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നിങ്ങൾ കേട്ടുപോകരുത്, കാരണം കേട്ടാൽ പോലും ആകർഷിക്കപ്പെടുന്നതായ പ്രപഞ്ചനാഥൻ്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇതിൻ്റെ ദൈവികത ബോധ്യപ്പെടും. തീർച്ച അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഖുർആൻ ദൈവികമോ? നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: നമ്മളിനി കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ട് തന്നെയാണ്, തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: കെവി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. പുറത്തു കിട്ടുന്നതുവരെ ശുപാർശ ചെയ്യുന്ന സൂറത്തുകൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള തിരുമൊഴികൾ കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയത്തൻ ശഫഅത്തു ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. രക്ഷതാക്കളെ, മഹനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം അബൂ ദാവൂദ്, ഇമാം തുർമിദി എന്നിവരെല്ലാം തന്നെ നിവേദനം ചെയ്തിട്ടുള്ളതാണ്. ഹസൻ എന്ന ദർജയിലാണ് പണ്ഡിതന്മാർ അത് നൽകിയിട്ടുള്ളത്. ഈ വചനത്തിൻ്റെ അതേ ആശയമുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട വചനങ്ങൾ വേറെയും നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്ദൗസി എന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യമനിലെ ദൗസ് ഗോത്രത്തിലാണ് ഹിജർക്കുംബ് 21 ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ നാട്ടിലെ നാട്ടുകാർക്കായി വ്യത്യസ്ത തൻ്റെ ഗോത്രത്തിനായി തൊഴിലെടുത്തു, ആടുമേച്ചുമൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. തുഫൈലി ബിൻ അംർ റളിയല്ലാഹു അൻഹു മക്കത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം നാട്ടിൽ തൻ്റെ ദൗസ് ഗോത്രത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. അങ്ങനെ തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഹിജറ 7-ാം കൊല്ലം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലെത്തുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയും നബിയുടെ സന്തത സഹചാരിയായി ദീൻ പഠിച്ചും കേട്ടും മനസ്സിലാക്കിയും അദ്ദേഹം നബിയോടൊപ്പം ജീവിച്ചു എന്നാണ് ചരിത്രം. 5374 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ടെന്നതാണ് പ്രബലമായ അഭിപ്രായം. മദീനയിൽ വെച്ച് തന്നെയാണ് മരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, തീർച്ചയായിട്ടും ഖുർആനിൽ നിന്നുള്ള ഒരു സൂറ. 30 ആയ 30 ആയത്തുകളാണ് അതിനുള്ളത്. ഷഫഅത്തു ലിറജുലിൻ, അതൊരു മനുഷ്യന് വേണ്ടി ശുപാർശ പറയും. ഹത്താ ഉഫിറലഹു, അവന് പുറത്തു കിട്ടുന്നതുവരെ. ഒരു വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൊണ്ടേയിരിക്കും അവന് മഗ്ഫിറത്ത് കിട്ടുന്നതുവരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഖുർആനിലെ ഒരു സൂറത്ത്, 30 ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, വഹിയ അവ, അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക് എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ മുൽക്കാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഷഫാഅത്ത് ലഭിക്കുന്ന, പാപമോചനം കിട്ടുന്നതുവരെ ഒരു വ്യക്തിക്ക് വേണ്ടി ഷഫാഅത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മോട് പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മറ്റു റിപ്പോർട്ടിൽ വന്നത്, സൂറത്തുൻ, ഒരു സൂറത്തുണ്ട്, തശ്ഫഉ ലിഖാഇലിഹ, അതൊതുന്നവനു വേണ്ടി ആ സൂറത്ത്, ആ അധ്യായം അത് ശുപാർശ നടത്തിക്കൊണ്ടിരിക്കും. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ 30 ആയ, അത് 30 ആയത്തുകളാണ്. അലാ വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അറിയണേ അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന പിന്നെ സൂറത്താണ് എന്ന് തുടങ്ങുന്ന അധ്യായമാണ് എന്നുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് ഷഫഅത്തു ലിറജുലിൻ, ഒരാൾക്ക് ശുപാർശ നടത്തുമെന്ന് പറയുമ്പോൾ, ലിഖാഇലിഹ, അത് ഓതുന്നവന് വേണ്ടി എന്നാണ് അർത്ഥം. അത് പറയുന്നവന്, ഓതുന്നവന്, വ മുതദബ്ബിരിഹ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നവന്, വമയഅമലു ബിഹ, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവന്, അതനുസരിച്ച് അമല് ചെയ്യുന്നവന് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് വിശദീകരണങ്ങളിലുണ്ട്. അവൾ പുറത്തു കിട്ടുന്നതുവരെ ഷഫാഅത്ത് നടത്താൻ മാത്രം ഉന്നതമായ ബന്ധമുണ്ട് ആ സൂറത്തിന് എന്ന് നാം തിരിച്ചറിയണം. മറ്റു റിപ്പോർട്ടിൽ പറഞ്ഞത്, അതിൻ്റെ സ്വാഹിബിന് വേണ്ടി, ആ സ്വാഹിബിന്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സൂറത്തുൽ മുൽക്കിലെ വചനങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ആ മുൽക്കിലെ ആയത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ക്രമീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആ സൂറത്ത് ശഫാഅത്ത് നൽകും, ശഫാഅത്ത് ചെയ്യും, ശുപാർശ നടത്തും. എത്രത്തോളമെന്നാൽ ആ വ്യക്തിക്ക് പുറത്തു കിട്ടുന്നതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കും, വാദിച്ചുകൊണ്ടിരിക്കുമെന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ സൂറത്തിൻ്റെ പ്രത്യേകത, അത് പാരായണം ചെയ്തതിൻ്റെ മഹത്വം, ആ സൂറത്തിൻ്റെ പ്രത്യേകത 30 ആയത്തുകളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു എന്ന് നാം അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല മറ്റ് റിപ്പോർട്ടർ വന്നത് മാനിഅത്താണ് എന്ന നിലക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാനിഅത്താണ്, അതായത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് അത് പാരായണം ചെയ്യുന്നവൻ, പഠിച്ചവൻ, അതിനെക്കുറിച്ച് ആലോചിച്ചവൻ, അമൽ ചെയ്യുന്നവന് വേണ്ടി അത് തടയും, ഖബർ ശിക്ഷയെ തടയാൻ അത് കാരണമാകും എന്ന് വിശദീകരണങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിശദീകരണം, അത് പാരായണം ചെയ്യുന്നവന് വേണ്ടി ഖബറിൽ വെച്ച് അത് ശുപാർശ ചെയ്യും എന്നതാണ് ഒരു വിശദീകരണം. ഒന്നുകിൽ ഖബറിലോ അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ നാളെ പരലോകത്തോ ശുപാർശ ചെയ്യും എന്ന് കാണാൻ സാധിക്കും. അത് മറ്റൊരു വിശദീകരണം. ഇങ്ങനെ സൂറത്തുൽ മുൽക്ക് കൃത്യമായി പതിവായി പാരായണം ചെയ്യുന്നവൻ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ലഭിക്കുന്ന, ഖബറിലും പരലോകത്തുമൊക്കെ ശിക്ഷ ലഭിക്കുന്ന ആ വലിയ തെറ്റുകളിൽ വീഴാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന വിശദീകരണങ്ങളുമുണ്ട്. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, സൂറത്ത് അൽ മുൽക്ക് അത് പതിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഓതാൻ പറഞ്ഞ സൂറത്തുകളിൽ പെട്ടതുകൂടിയാണത്. അതുകൊണ്ട് തന്നെ രാത്രി പാരായണം ചെയ്യലാണ് ഏറ്റവും മഹത്വമേറിയത്. ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങാറില്ല ഇവ പാരായണം ചെയ്യാതെ കണ്ട് എന്ന് കാണാം. അന്ന റസൂൽ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖ്റഅ അൽ ഇഫ്ലാമീൻ തൻസീൽ വതബാറക ലദീ ബിയദിൽ മുൽക്ക്. സൂറത്ത് സജദയും അതേപോലെ സൂറത്ത് മുൽക്കും ഓതാൻ നബി ഉറങ്ങാറില്ല എന്നതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പതിവായി പാരായണം ചെയ്തിരുന്ന സൂറത്തുകളിലൊന്നാണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് തന്നെ രാത്രി പാരായണം ചെയ്യുന്നത് ഏറെ മഹത്തരമാണ്. എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച ആ വചനത്തിൽ രാത്രി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിശദീകരണങ്ങളുണ്ട്, പകലിലും പാരായണം ചെയ്യാമെന്നതാണ്. എന്നാൽ രാത്രി പാരായണം ചെയ്യാതെ നബി ഉറങ്ങാറില്ല എന്ന് പറയുമ്പോൾ രാത്രിയിൽ അത് പാരായണം ചെയ്തതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ള ചില സൂറത്തുകൾ പതിവായി തന്നെ എല്ലാ രാത്രിയിലും പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും പതിവാക്കേണ്ടതാണ് എപ്പോഴും. പിന്നെ മരണം പിടികൂടാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഏത് സഹായവും ആവശ്യമായി വരുന്ന ഒരു രംഗമാണ് മരണശേഷമുള്ള ജീവിതം. അതുകൊണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടേണ്ടതുണ്ട്, ശുപാർശ ലഭിക്കേണ്ടതുണ്ട്, പരലോകത്ത് നമുക്ക് ശുപാർശ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ആശയം അറിഞ്ഞ് പാരായണം ചെയ്യുക, വചനങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നാളെ പരലോകത്ത് അതുമൂലം അതിൻ്റെ ശുപാർശ ലഭിക്കുന്ന, സൂറത്തുൽ മുൽക്കിൻ്റെ ശുപാർശ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പുറത്ത് കിട്ടുന്നതുവരെ ശുപാർശ ചെയ്യുന്ന സൂറത്തുകൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംവദിച്ചത്.
4: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
5: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 8 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം പറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 7 ആയത്തുകളാണ് പഠിച്ചത്. ആദ്യത്തെ വചനത്തിൽ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുന്നു. പിന്നീടുള്ള ആയത്തുകളിൽ ആദ്യം അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് നമസ്കാരത്തിലെ ഭയഭക്തിയുള്ളവരാണ് എന്നും, പിന്നീട് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് എന്നും, മൂന്നാമതായി സകാത്ത് കൊടുത്തുവിട്ടുന്നവരാണ് എന്നും, നാലാമതായി ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു. മൂന്നാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകാത്ത് കൊടുത്തു വീട്ടുന്നവർ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അവൻ്റെ സകാത്ത് ശരിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ആളുകൾ? സകാത്ത് കൊടുക്കേണ്ട ആളുകൾ, അതിൻ്റെ അവകാശികൾ 8 വിഭാഗം ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ 9 അധ്യായം സൂറത്ത് തൗബയുടെ 60 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അവരാരൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നമ സദഖാതു ലിൽ ഫുഖറ, നിശ്ചയമായും സകാത്ത് നൽകേണ്ടത്. ഇവിടെ സകാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതാല സദഖ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകാത്തിൻ്റെ അവകാശികൾ അവരാരാണ്? 1, ലിൽ ഫുഖറ. ഖുർആനിൽ ഇന്നമ എന്ന് പറഞ്ഞാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അവർ മാത്രം എന്നർത്ഥം, വേറെ കൊടുക്കാൻ വേണ്ടി പാടില്ല. 1 അവകാശി ലിൽ ഫുഖറ, അതിദരിദ്രരായ ആളുകളാണ്. തനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ആ സമ്പത്ത് തൻ്റെ വരുമാനം സ്വന്തം ചെലവിൻ്റെ പകുതി പോലും തികയാത്ത ആളുകളാണ് ഫുഖറ. അല്ലെങ്കിൽ സമ്പത്ത് തീരെയില്ലാത്ത ആളുകളുടെ ചെലവുകളുണ്ട്, അവരാണ് ഫക്കീർ എന്ന് പറയുക. 2 പോലെ മസാക്കീൻ, മിസ്കീനുകൾ ദരിദ്രരാണ്. ദരിദ്രർ എന്ന് പറഞ്ഞാൽ വരുമാനമുണ്ടാകും, പക്ഷേ ആ വരുമാനം പകുതിയിൽ കൂടുതൽ പരിപൂർണമായും തികയുകയില്ല, അല്ലെങ്കിൽ കണക്കായിട്ട് മാത്രം തികയും ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അത്തരം ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ചോദിച്ചു വരുന്നവർ ഫക്കീനും ചോദിക്കാതിരിക്കുന്നവർ മിസ്കീനും എന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗം ആളുകളാണ്. 3 വൽ ആമിലീന ആലീഗ, സകാത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ജോലിക്കാരായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, സകാത്ത് കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിക്കുകയും എത്തിക്കുകയും ചെയ്യുന്ന, അതൊരു ജോലിയായി തിരഞ്ഞെടുത്ത, മറ്റു ജോലികളില്ലാത്ത, അതിൻ്റെ ജോലിക്കാരെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളം സക്കാത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. 4 പോലെ മുഅല്ലഫത്തു ഖുലൂബുഹും, ഹൃദയം കൂട്ടിയിണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ, അഥവാ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ളതിനാൽ അവർ അത്തരം പ്രയാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് സമ്പത്തിൽ നിന്നും, സക്കാത്തിൻ്റെ സമ്പത്തിൽ നിന്നും അവർക്ക് കൊടുക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ വഫിദ്യഖാബ്, റിഖാബ് എന്ന് പറഞ്ഞ അടിമമോചനമാണ് 4 സക്കാത്തിൻ്റെ അവകാശികളായ ആളുകൾ. 5 ആളുകൾ വൽ ഖാരിമീൻ, ഖാരിമീൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് വരഞ്ഞ ആളുകൾ, അഥവാ തനിക്ക് കടമുണ്ട്, ആ കടം തൻ്റെ വരുമാനം കൊണ്ട് കൊടുത്തു വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ് ഇതിൻ്റെ ആളുകൾ. അതല്ലാതെ കടമുള്ള എല്ലാ ആളുകളും ഈ സക്കാത്തിൻ്റെ പരിധിയിൽ പെടുകയില്ല. എനിക്ക് കടമുണ്ട്, എനിക്ക് വരുമാനവുമുണ്ട്, ഞാൻ വാങ്ങിയ ആൾ ഒരു 2 കൊണ്ടൊക്കെ കൊടുത്തു വീട്ടാം എന്ന ഒരു കരാറിലാണ് വാങ്ങിയത്, എനിക്കത് കൊടുത്തു വീട്ടാൻ വേണ്ടി കഴിയും, എങ്കിൽ ഞാൻ സക്കാത്തിൻ്റെ അവകാശിയല്ല. നേരെ മറിച്ച് ഞാൻ കടം വാങ്ങി, പക്ഷേ എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട്, വരുമാനം കൊണ്ട് ആ സക്കാത്ത് കടം കൊടുത്തു വീട്ടാനേ കഴിയാതെ അതുകൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ്. അത്തരം ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. അതേപോലെ അവസാന 6 വഫീ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ്, അഥവാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, യുദ്ധത്തിനിറങ്ങുന്ന, തൻ്റെ ജോലിയൊന്നും ഒക്കെ മാറ്റിവെച്ച് ദീനിനു വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നൽകാം. അതല്ലാതെ ഫീസബീല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള പള്ളികളും പോലെയൊക്കെ കൊടുക്കുന്ന ആളുകളൊന്നും ശരിയായ നിലപാടല്ല. 8 അവകാശി എന്ന് പറഞ്ഞാൽ ഇബ്ന് സബീൽ, വഴിയാത്രക്കാരനാണ്. ഒരാൾ യാത്ര ചെയ്യുന്നു, യാത്രാമധ്യേ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി, പിന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലായെങ്കിൽ, ആ വ്യക്തി എത്ര വല്ല പൈസക്കാരനാണെങ്കിലും അയാൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പൈസ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പണക്കാരനാണെങ്കിൽ യാത്ര പൂർത്തിയാക്കി പിന്നെ തിരിച്ചു കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്താൽ ഈ സക്കാത്തിൻ്റെ പണം കൊടുത്ത ആൾക്ക് മറ്റൊരാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സക്കാത്തിൻ്റെ അവകാശങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ 8 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സക്കാർ നൽകേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ അടുത്ത ഗുണങ്ങളാണ് നമ്മൾ പഠിക്കാനും വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല ആയത്തിന്റെ ബാക്കിയിൽ മറ്റു ആളുകൾ അവകാശികൾ അഥവാ വിജയം പ്രാപിച്ച വിജയത്തിന് കാരണമാകുന്ന ആളുകൾ അവരാരൊക്കെയെന്ന് പഠിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിദൂൻ ഉലാഇകഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. ഇതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്തുകൾ. ഇവിടെ പത്താമത്തെ വചനത്തിൽ ഉലായിക എന്നെഴുതിയ ആ എഴുത്ത് നമ്മൾ ശ്രദ്ധിക്കാം. അവിടെ ഉല എന്നത് കഴിഞ്ഞ് മദ്യക്ഷരമായ അലിഫാണ്. അതിനുശേഷം ഉലായിക എന്ന ഒറ്റ വാക്കാണത്. ആ ഒറ്റ വാക്കിൽ തന്നെ ഹംസ വരികയും ചെയ്യുന്നു. മദ്യക്ഷരത്തിന് ശേഷം അതേ വാചകത്തിൽ തന്നെ ഹംസ വന്നാൽ അവിടെയുള്ള മദ്ദിനെ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് പറയുക, അഥവാ ചേർത്തി പറയുന്നതായ മദ്. അപ്പോൾ അത് വളരെ നീട്ടി ആറുമാത്രം വരുന്ന രൂപത്തിൽ നീട്ടി നമ്മൾ ഓതണം. ഉലായിക എന്ന് തന്നെ ഓതണം. അതല്ലാതെ ഉലായിക എന്ന് തീരെ നീട്ടാത്ത രൂപത്തിൽ ഓതുന്നത് തെറ്റായ പാരായണമാണ്. അത് മദ്ദുൽ മുത്തസിൽ എന്നാണ് അതിനെ പറയുക. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? വല്ലദീന ഹും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു, അക്കൂട്ടർ അവർ ആരാണ്? ലി അമാനാത്തിഹിം, അവരുടെ അമാനത്തുകൾ. വഅഹദിഹിം, അവരുടെ കരാറുകൾ. റഊൻ, അത് പൂർത്തീകരിക്കുന്നവരാണ്. അമാനത്തെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച മുതലാണ്. വിശ്വസ്തത എന്നാണ് അമാനത്ത് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ആ അമാനത്തും അഹദ് എന്ന് പറഞ്ഞാൽ കരാർ, ഇത് രണ്ടും കൊടുക്കുന്നവരാണ്. അഹദ്, വഅദ്, വഈദ് എന്നീ മൂന്ന് പദങ്ങൾ ആളുകൾ പരസ്പരം അർത്ഥം മാറി പറയാറുണ്ട്. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീദാണ്. ഇത് മൂന്ന് നമ്മൾ പരസ്പരം മാറിപ്പോകാൻ സൂക്ഷിക്കണം. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. വല്ലദീനഹും, അക്കൂട്ടർ യാതൊരു വിഭാഗമാകുന്നു. അലാ സ്വലവാത്തിഹിം, അവരുടെ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്, ഇവിടെ സ്വലവാത്തിഹിം എന്നാണ് പറഞ്ഞത്. പാരായണത്തിൽ അതിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരേപോലെ പാരായണം ചെയ്യരുത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, സ്വലവാത്ത് എന്നത് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അവരുടെ നമസ്കാരങ്ങൾ, യുഹാഫിദൂൻ, അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. നമസ്കാരം അത് ഒരിക്കലും ഭംഗം വരാത്ത രൂപത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് വിജയം വരിച്ച സത്യവിശ്വാസികൾ. ഇതാണ് ബാക്കി സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള വചനത്തിൽ അവർക്കുള്ള നേട്ടങ്ങളാണ് അള്ളാഹു അടുത്ത ആഴ്ച പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അവസാനം പറഞ്ഞ രണ്ട് അവരുടെ പ്രത്യേകതകൾ? ഒന്ന്, അമാനത്ത് കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ എന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. വിശ്വസിച്ചേൽപ്പിച്ച മുതലിന് അമാനത്ത് എന്ന് പറയും, വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനത്തിന് അമാനത്ത് എന്ന് പറയും. ഇത് വളരെ ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അമാനത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്ത് നിസാരമായ ഒരു കാര്യമായിട്ടല്ല പഠിപ്പിച്ചത്. അള്ളാഹു അമാനത്ത് എന്നതിനെ ഇന്ന അർളനൽ അമാനത്ത അല സമാവാത്തി വൽ അർളി വൽ ജിബാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അമാനത്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതത്തിൻ്റെയും മുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിലഹ, അവരെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കാരണം അവർക്ക് പേടിയാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണത്. വാഷ്ഫഖന മിനിക, അതിൽ നിന്നും അവർ പേടിച്ച് പൊട്ടി പൊട്ടി പോകുവാറ് അവർക്ക് വല്ലാത്ത ഭയമായി കഴിഞ്ഞു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയും അവിവേകിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. കാരണം എന്താണ്? ഒരു വിവേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവമുള്ള കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഏറ്റവും ഗൗരവത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അമാനത്ത്. അമാനത്തിനെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാതെ ഒരാൾക്ക് നാളെ പരലോകത്ത് സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നിസാരമായ കാര്യമല്ല. വളരെ ഗൗരവത്തിൽ അത് എന്തായിക്കോട്ടെ, നമ്മളെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കഴിയണം. ഒരു സ്ഥാനം, അത് ഓഫീസിലാകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്താകട്ടെ, സംഘടനയിലാകട്ടെ, നമ്മുടെ ക്ലാസ്സിലാകട്ടെ, എവിടെയാകട്ടെ, ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ച, അത് വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതൊരിക്കലും ഭംഗം കാണിക്കുവാൻ വേണ്ടി പാടില്ല. അത് കൃത്യമായി നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന ഭയപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ആ അമാനത്തിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിറാത്ത് പാലം മുറിച്ചു കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് അമാനത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമത് വഅഹദിഹിം എന്നാണ്, അവർ കാത്തു സൂക്ഷിക്കുന്ന നിറവേറ്റുന്ന രണ്ടാമത്തെ കാര്യം അഹദ് കരാറാണ്. കരാറ് പാലിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തതയാണ്. ആ അമാനത്ത് ഏൽപ്പിക്കുമ്പോൾ അവൻ അമീനാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് മുമ്പ് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം അമാനത്ത് ഏൽപ്പിച്ചാൽ അത് പിന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ. വിശ്വാസി അങ്ങനെ ആകേണ്ടവന്. വിശ്വാസി ഒരിക്കലും ഒരാളും സംശയത്തിൻ്റെ നിലയിൽ അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവന് പറ്റിക്കും എന്ന് തോന്നാൻ വേണ്ടി പാടില്ല. അടുത്തത് അള്ളാഹു പറയുന്നത് അഹദ് കാത്തു സൂക്ഷിക്കുന്നവർ, കരാർ പാലിക്കുന്നവരാണ്. ഒരാളോട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പരിപൂർണമായും പാലിക്കാൻ നമ്മൾ നിർബന്ധ ബാധ്യതയുള്ളവരാണ്. അത് ആരോട് എന്നില്ല, അത് ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, മുതലാളിയോടാകട്ടെ, മുസ്ലിമിനോടാകട്ടെ, അമുസ്ലിമിനോടാകട്ടെ, ശത്രുവിനോട് ആരോടാകട്ടെ, നമ്മൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ആ കരാർ പൂർത്തിയാക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ആ കരാർ പൂർത്തിയാക്കുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ നേരെ ഓപ്പോസിറ്റ് അവൻ മുനാഫിഖായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ, കവട വിശ്വാസ അടയാളം മൂന്നാണ് എന്ന് മറ്റൊരു ഹദീസിൽ നാലാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പഠിപ്പിച്ച എന്താണ്, അവനെ സംബന്ധിച്ച് ഇത് അഹദ ഖദറ, അവൻ കരാർ അവന് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഖദറ, അവനെന്ത് ചെയ്യും, അത് ലംഘിക്കും, ഉറപ്പാണ്. കരാർ നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ അത് പരിപൂർണമായും പാലിച്ചിരിക്കണം. ഒരിക്കലും അതിൽ ഒരു ഭംഗവും നമ്മൾ വരുത്താനും വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും. മഹനയ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുസൈൽ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുസൈലും കൂടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ശത്രുക്കൾ അവരെ തടഞ്ഞു വെച്ചു. ശത്രുക്കൾ തടഞ്ഞു വെച്ചപ്പോൾ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരോടൊരു കരാറിൽ ഏർപ്പെട്ടു. ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഏറ്റുമുട്ടാൻ വരില്ല എന്ന് അവർ മക്കയിലെ മുശീരിക്കളോട് കരാർ ഏർപ്പെട്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് അവരെ വിട്ടു. അങ്ങനെ ബദർ യുദ്ധം വന്നു. നമുക്കറിയാം ബദർ യുദ്ധം ഇസ്ലാം പിന്നെ ഏറ്റുമുട്ടിയ ഏറ്റവും ആദ്യത്തെ യുദ്ധമാണ്. മുസ്ലിമുകൾക്കേറെ സഹായം ആവശ്യമായ, ശത്രുക്കളുടെ പിന്നെ മൂന്നിലൊന്ന് മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്ന, ആയുധബലമില്ലാത്ത അവസ്ഥയിലാണ് ബദറിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കരാർ പ്രവാചകനോട് ചോദിക്കുന്നു, ഇങ്ങനെ കരാർ ഞങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു, കാരണം അത് നിങ്ങളങ്ങനെ കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. പഠിപ്പിച്ച് ബദർ യുദ്ധത്തിൽ ഈ സഹാബിക പങ്കെടുക്കാൻ കഴിയാതിരിക്കണ ഒരൊറ്റ കാരണം ഈ കരാറിൽ ഏർപ്പെട്ടതാണ്. അതേപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ റോമക്കാരുമായി കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം, ഈ റോമക്കാരുമായി കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. അവരുമായി കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന്, ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു റോമക്കാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി അദ്ദേഹം യുദ്ധസന്നാഹങ്ങളുമായി കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ദൂരദിക്കിൽ നിന്നും വാഹനപ്പുറത്ത് അതിവേഗത്തിൽ മഹാനായ അംറു ബിൻ അബസ റളിയല്ലാഹു അൻഹു കുതിച്ചു വരികയാണ്. ഓടി വന്നുകൊണ്ട് മുആവിയോട് പറഞ്ഞു, മുആവിയ, താങ്കൾ ഇങ്ങനെ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്, കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ യുദ്ധം പാടില്ല. ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവരെ നിങ്ങൾ ആദ്യം അറിയിച്ച് ഈ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ യുദ്ധത്തിന് മുതിരാനേ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബിയായ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയുടെ സഹോദരനായ ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുന്നു. പ്രവാചകൻ്റെ ആ ഒരു കൽപ്പനയെ, പ്രവാചകൻ ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. കാരണം എന്താണ്? അവർ പാലിച്ച കരാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും, കരാർ പാലിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സത്യവിശ്വാസികളുടെ മറ്റൊരു ഗുണം, വല്ലദീനകും അലാ സ്വലവാത്തികും യുഹാഫിദൂൻ, അവർ തങ്ങളുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കുമെന്ന്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമയബന്ധിതമായി നിശ്ചയിച്ച ഒരു വാർത്തം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികൾക്ക് സമയം നിർണയിച്ച ഒരു നിർബന്ധ പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം സമയത്ത് നിർവഹിക്കാൻ പ്രവാചകനെ പഠിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിനെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. തോന്നിയതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പ സല്ലിയായി നമസ്കരിക്കേണ്ടതല്ല നമസ്കാരം. അതിൽ കൃത്യമായ സമയം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ജമായത്തായിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. അവർക്കതിൽ യാതൊരു ഇളവുമില്ല. അള്ളാഹുവിനു മുമ്പിൽ പറയാൻ മാത്രമുള്ള വ്യക്തമായ ഒഴുതറുകൾ കാരണങ്ങളുണ്ടെങ്കിലല്ലാതെ അവർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോക്ക് നിർബന്ധമില്ല, പക്ഷെ അവർ വീടകങ്ങളിൽ നിന്ന് സമയബന്ധിതമായി നിർവഹിക്കേണ്ടതുണ്ട്. ളുഹുറ നമസ്കാരം വൈകിപ്പിച്ച്, അനാവശ്യമായി പിന്തിപ്പിച്ച്, അസറിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവച്ച്, അവസാനം ളുഹുർ നിസ്കരിച്ച് അതേ ഉളുവിൽ അസർ നിസ്കരിച്ചുകൊണ്ട് എണീച്ചു പോരുന്ന സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയായ നടപടിയല്ല. ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ ഉളുവ് ചെയ്യുന്ന നമസ്കരിക്കുന്ന രീതിയായിരിക്കണം നമുക്കുണ്ടാകരുത്. അത് ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല. യാത്രയിലാകട്ടെ, മറ്റേറെ സന്ദർഭം, ഐസിയുവിലാണെങ്കിൽ പോലും നമ്മൾക്ക് സാധ്യമാകുന്ന പോലെ നമസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. എങ്ങനെയാണോ സാധ്യമാകുന്നത് ആ സാധ്യമാകുന്ന രൂപത്തിൽ യാത്രയിലും ഒറ്റക്കുള്ള സമയത്തും ഏത് സമയത്തും നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കും. ആ നമസ്കാരത്തിന് ശ്രദ്ധയുണ്ടാകാതിരിക്കുക. ചില ആളുകൾ കല്യാണം വായിക്കാൻ പിന്നെ നിസ്കാരമില്ല, പ്രത്യേകിച്ച് പുതിയ പെണ്ണിനും അതേപോലെ തന്നെ പുതിയ ചെറുക്കനുമൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നാൽ പിന്നെ അവർക്കൊന്നും നിസ്കാരമില്ല. കല്യാണ വീട്ടിൽ വിരുന്നിനെത്തുന്ന മുഴുവൻ ആളുകൾക്ക് നമസ്കാരമില്ല. അത്തരം അവസ്ഥയൊക്കെ വളരെ ഗൗരവമാണ്. കോളേജിൽ പഠിക്കാൻ പോയാൽ, സ്കൂളിലേക്ക് പോയാൽ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമസ്കാരമില്ലാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾ, വിജയിച്ച വിശ്വാസി അടയാളമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്നാണ്. അങ്ങനെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അടുത്ത രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത്. ഉലായിക്കാം, ഇങ്ങനെ വിശ്വാസികൾ പാലിക്കേണ്ട എല്ലാ ഗുണങ്ങളും പാലിച്ച ആളുകൾ അക്കൂട്ടർ ഹും, അവർ തന്നെയാണ് അൽ വാരിസൂൻ, അനന്തരമെടുക്കുന്നവർ, അനന്തരാവകാശികൾ അവർ തന്നെയാണ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന, യാതൊരു കൂട്ടർ, യരിസൂന, അവർ അനന്തരമെടുക്കുന്നു അൽ ഫിർദൌസ്, അവർക്ക് അനന്തരമായി കിട്ടുന്ന എന്താണ് അൽ ഫിർദൌസ്, അത് ഫിർദൌസ് ആണ്, അത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. ഹും, അവർ, ഫീഹ, അതിൽ അഥവാ ഫിർദൌസിൽ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും എന്നാണ്.

0: നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ സലുല്ലാഹിൽ ഫിർദൗസ്, നിങ്ങൾ റബ്ബിനോട് ഫിർദൗസിനെ ചോദിക്കണം. കാരണം ഫഇന്നക അഅലൽ ജന്ന വഔസതുക, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ളതും അതിന്റെ മധ്യഭാഗത്തുള്ളതും അത് ഫിർദൗസ് ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിന്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത് ഒരു മിനാരം പോലെയോ അല്ലെങ്കിൽ പിരമിഡിന്റെ പോലെയോ ഒക്കെ ആയിരിക്കാം. അഥവാ മധ്യഭാഗവും ഉന്നതവും നടുവിലായി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലായിരിക്കും സ്വർഗത്തിന്റെ എടുപ്പ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 100 എടുപ്പുകളാണ്, നിലകളാണ് സ്വർഗത്തിലുള്ളതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഓരോ ദറജകൾ ഒരു നിലയിൽ അടുത്ത നിലയിലേക്ക് ദൂരം എന്ന് പറഞ്ഞാൽ 100 വർഷത്തെ വഴി ദൂരമാണെന്നൊരു ഹദീസിലും ആകാശ ഭൂമികൾക്കിടയിലുള്ള അത്രയും ദൂരമാണെന്ന് മറ്റൊരു ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം 100 നിലകളുള്ള സ്വർഗം, അതിന്റെ 100-ാമത്തെ ഏറ്റവും ഉന്നതിയുള്ള നിലയാണ് ഫിർദൌസ്. ആ ഫിർദൌസിന്റെ മുകളിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത്. അതിന്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശുള്ളത്. ആ ഫിർദൌസിലാണ് പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും ഒക്കെ വസിക്കുന്നത്. ആ ഫിർദൌസിലായിരിക്കണം നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ ആ ഫിർദൌസ് ചോദിക്കണം. ആ ഫിർദൌസ് കിട്ടുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട 7 ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ച വിജയം കൈവരിച്ച വിശ്വാസികളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന. സ്വർഗമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഉന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഫിർദൌസ് കിട്ടാനുള്ള മാർഗമായിക്കൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിലെ വചനങ്ങളിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ 7 ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്ത് സ്വർഗത്തിൽ ഫിർദൌസ് കിട്ടുന്നവരെ നമ്മൾ മാറുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിർദൌസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഫിർദൌസിനെ ചോദിക്കുന്നുവെന്ന് കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം സ്വർഗം നൽകി ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈ മുഹമ്മദിൻ വഅലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്ന ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വല തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അവനെ സൂക്ഷിക്കുക. നിങ്ങളൊരാളും മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്ന് സൂറ ആലി ഇംറാനിലെ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് ഉണർത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്താണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന നിർവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന വിശദീകരണം ഇതാണ്. വളരെ ഹൃദ്യമായ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. എന്താണ്? ഒരു മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എത്രമാത്രം ശ്രദ്ധ കാണിക്കുമോ, അതുപോലെ റബ്ബിനോട് ധിക്കാരം കാണിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ അതിൽ നിന്ന് ശ്രദ്ധയോടുകൂടി മാറി ജീവിക്കുക എന്നുള്ളതാണ് തഖ്‌വയുടെ ആകെ ചുരുക്കം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, തഖ്‌വ കൊണ്ട് പാരത്രിക ലോകത്ത് നമുക്ക് ലഭ്യമാകുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ തിന്മകളെയും അല്ലാഹു നമുക്ക് മായ്ച്ചു തരുന്നു. അതേപോലെ തന്നെ മഹത്തായ പ്രതിഫലത്തിന് അല്ലാഹു നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സൂറത്ത് തൊലാഖിലെ 5-ാമത്തെ ആയത്താണ് ഇതിന് തെളിവ്. വമൻ യത്തഖില്ലാഹ യുകഫ്ഫിറു അൻഹു സയ്യിആതിഹി വയുഅദ്ദിം ലഹു അജ്റാ. അല്ലാഹു പാപങ്ങളെ പൊറുത്തു കൊടുക്കുന്നു, മഹത്തായ പ്രതിഫലം അവന് നൽകുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവരെ ആദരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവായിട്ട് സൂറ മറിയമിലെ 85-ാമത്തെ ആയത്താണ് പറയാനുള്ളത്. യൗമ നഹ്ഷുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ എന്ന് പറയുന്ന ഒരായത്ത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിക്കുകയാണ് മുത്തഖീങ്ങൾ വലിയ ദർജയിലായിരിക്കും, വലിയ പദവിയിലായിരിക്കും. അതിൻ്റെ തെളിവ് സൂറ ബക്കറയിലെ 212-ാമത്തെ ആയത്താണ്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ്ദുനിയ വയസ്ഹറൂന മിനല്ലദീന അമനു.

0: വല്ലദീനത്തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദറജ ഉയർന്നവരായിരിക്കും മുത്തഖീങ്ങൾ എന്നുള്ളത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തൊരു കാര്യം, സ്വർഗത്തിൻ്റെ അനന്തരവകാശികൾ, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അനന്തരവകാശികളാണ് മുത്തഖീങ്ങൾ. സൂറ മറിയമിലെ 63-ാമത്തെ ആയത്താണ് അതിൻ്റെ തെളിവ്. തിൽക്കൽ ജന്നത്തുൽ ലത്തീ നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. 6-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിലേക്ക് മുത്തഖീങ്ങളായ ആളുകൾ സംഘം സംഘങ്ങളായിട്ടാണ് നടന്നെടുക്കുന്നത്. അള്ളാഹു അവരെ കൂട്ടമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവരെ ഒരു കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയെക്കുറിച്ച് സൂറ സുമറിലെ 73-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, അവരെ സംഘാംഗങ്ങളായിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വിജയികളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പാരത്രിക ലോകത്ത് വിജയം വരിക്കുന്നവർ നമ്മൾ ദുആ ചെയ്യുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന വിഭാഗമാണല്ലോ മുത്തഖീങ്ങൾ. അവരാണ് വിജയിക്കുന്ന ആളുകൾ, പാരത്രിക ലോകത്ത് വിജയിക്കുന്നവർ അവർ തന്നെയാണ് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ തെളിവ് സൂറ നബയിലെ 31-ാമത്തെ ആയത്ത്, ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകളാണ് വിജയികൾ എന്ന് പറയുമ്പോൾ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ സംസാരത്തിൻ്റെ തുടക്കത്തിൽ വിശദീകരിച്ച ആ ഒരു ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മൾ അവനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നമ്മൾ മരിക്കാൻ പാടില്ല. ഈ ഒരു വാക്യം ആദർശമായി സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദീനിൽ അവസാന ശ്വാസം വരെ നിലനിർത്താൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വഴികാട്ടി. KFUPMൽ അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ. നമ്മോടൊപ്പം ചേരുന്നത് റഹാൻ ഷമീർ, കൂടെ ഡോക്ടർ ഷെഹനാസ് ചാത്തോത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൗദി അറേബ്യയിലുള്ള അൽഖോബാറിൽ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഡ്മിഷൻ സൗദി അറേബ്യയിൽ കരസ്ഥമാക്കാൻ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇൻഷാല്ല അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. സ്വാഗതം റിഹാൻ സമീർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച SAT എക്സാം എഴുതുന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ബാക്കി താങ്കൾ തുടരാം.
2: ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ SAT എക്സാം എഴുതും, എന്നിട്ട് SAT എക്സാമിൻ്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും ഈ അഡ്മിഷൻ ഫീസ് തുടങ്ങുന്നത്, ഈ SAT ട്രാക്കിൻ്റെ അഡ്മിഷൻ ഫീസ്
1: തുടങ്ങുന്നത്.
2: അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ പേരും ഡീറ്റെയിൽസും അതൊക്കെ ആഡ് ചെയ്യും, പിന്നെ SAT സ്കോർ ആഡ് ചെയ്യും, അതായത് നിങ്ങൾ കിട്ടിയ SAT സ്കോർ ആഡ് ചെയ്യും, പിന്നെ ഈ SAT സ്കോർ സെപ്പറേറ്റ് ആയിട്ട് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡും ചെയ്യണം. അത് കോളേജ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് സെൻഡ് ചെയ്യണം. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് സ്കോർ കിട്ടൂല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫേസിൽ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ചോദിക്കും. അതായത് എനിക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാവർക്കും അതായത് എൻ്റെ ഇയറിൽ എൻ്റെ ബാച്ചിൽ